0: അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അവിടുത്തെ ഒരു
1: കല്യാണ വിശേഷമാണ് നമുക്കുള്ളതും
0: ഒക്കെ ആയിട്ട് നമ്മൾ ആണ് അവസാനിപ്പിച്ചിരിക്കുകയാണ്.
1: നമ്മൾ ഏകദേശം എത്ര സമയം ഉണ്ടാവും അവിടെ കല്യാണത്തിന്? എത്താൻ ഒരു 10 അരമണിക്കൂറോളം യാത്ര ചെയ്തു.
0: 20 കിലോമീറ്ററേ ഉള്ളൂ.
1: 20 കിലോമീറ്ററേ
0: പൂർണ്ണിയയിൽ നിന്നും കുറച്ച് അകന്നുണ്ട്.
1: ആദ്യം നേരെ വണ്ടി, നമ്മൾ കയറിയ വണ്ടിയിൽ നമുക്കൊരു ഒരാളെ അവിടെ എന്ത് ചെയ്തു, വഴി കാണിക്കാൻ വേണ്ടി വഴികാട്ടിയായിട്ട് ഒരാൾ. വഴികാട്ടിക്കും ഒന്നും സംസാരിക്കാൻ നമ്മൾ കഴിയുന്നില്ല, നമ്മൾ നോക്കി ചിരിക്കാന്നല്ലാതെ.
0: ഇവനാണ്,
1: അവന് വഴി അറിയില്ലാണോ?
0: വഴി അറിയില്ല, അതാണ് വലിയ ചുറ്റ്. വഴികാട്ടിയായിട്ട് ഇവൻ എന്തിനാണ് കയറ്റിയത് ഇവനും
1: അവനും അറിയില്ല. പെട്ടെന്ന് അവൻ ആരോ ഒന്ന് കയറ്റിയതാണ്. മറ്റേ വണ്ടി എത്രയോ ദൂരത്തേക്ക് പോയി.
0: അവിടം വരെ ഇവൻ ചിരിച്ച് മണ്ണ് കപ്പിന്ന് പറയില്ലേ, അമ്മാതിരി ചിരി ഇരിച്ചിട്ടുണ്ട്. കാരണം ഇവൻ എന്തിനാണ് കയറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് വഴി കാണിച്ചതറിയില്ല. ഇവരാണെങ്കിൽ നേരെ പോവുകയും ചെയ്തു. അത് പോകുന്നതിനിടയിൽ നമ്മൾ എണ്ണ അടിക്കാൻ കയറി. അവിടെ നിന്നാണ് നമുക്ക് ഇവനെ കയറ്റി തരുന്നത്.
1: എണ്ണ അടിക്കുന്ന അടുത്തുനിന്ന്,
0: പെട്രോൾ പമ്പ് നിന്ന്. പെട്രോൾ പമ്പ് വരെ നമ്മൾ അവരെ കൂടെ പോയി. പിന്നെ അവർ എന്ത് ചെയ്തു, ഇനി
1: വഴി കാണിക്കാൻ
0: ആ മുടുക്ക് വഴിയിലൂടെയാണ് പോവുക. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കയറ്റാന്ന് പറഞ്ഞു. നമ്മളെ
1: ഒട്ടും വഴി അറിയാം,
0: വണ്ടിയിലേക്ക് തള്ളി കയറ്റി. അവിടം വരെ ഇവൻ ചിരിച്ച്. കാരണം എന്താ അറിയോ, ഇവനോട് വഴി ചോദിച്ചാൽ ഇവൻ മേലേക്ക് നോക്കും.
1: ഇവനറിയില്ല, അവസാനം വേറെ കല്യാണത്തിൽ പോയി ഇറങ്ങി.
0: വേറെ കല്യാണത്തിൽ പോയി ഇറങ്ങി. അതാ,
1: അപ്പോൾ ആ കല്യാണം അല്ലാന്ന് മനസ്സിലായി.
0: പോകുന്ന വഴിയിൽ ഈ ഒരു പാടത്തിൽ ഒരു ഒരു വയലിനെ നടുവിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കല്യാണം. നമ്മൾ ഇതന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ ഡ്രൈവർ നേരെ വണ്ടി സൈഡാക്കി ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ചല്ല, അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു.
1: ഏതായാലും നമ്മൾ
0: വീണ്ടും കുറെ മുന്നോട്ട് പോയി. ഏകദേശം കുറച്ച് കറങ്ങി
1: അവിടെ എത്തി.
0: കറങ്ങി നമ്മളവിടെ അവിടെ എത്തുന്നു.
1: അത്രയും ഒരു ഒരു പഴയ എന്ന് പറഞ്ഞാൽ കുഗ്രാമം തന്നെ അല്ലേ, ഒക്കെ ഒരു ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ. പക്ഷെ കല്യാണത്തിന്റെ അവിടെ പറഞ്ഞ പോലെ അലങ്കാരങ്ങളാണ്, വല്ല എന്താ പന്തലൊക്കെ ഇട്ട്
0: ശാമിയാന മൊത്തം മറച്ച്. പിന്നെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ സാരി കൊണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ട് പൂവൊക്കെ ഉണ്ടാക്കി സ്കൂൾസൊക്കെ തൂക്കി.
1: അതേപോലെ
0: അതേ സിസ്റ്റം. പുറത്തേക്ക് കുറച്ചൊരു പിന്നെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു പന്തൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ ഫുള്ള് നാടൻ സംഭവങ്ങളൊക്കെ ഒതുക്കി വെച്ച്.
1: കല്യാണത്തിൻ്റെ ചെറുക്കം നേരെ ഒരു ചെറിയൊരു പന്തൽ കിട്ടിയിട്ട് ആ പന്തലിൻ്റെ സ്റ്റേജിൽ പോയിട്ട് അവിടെ ഇരിക്കും.
0: അവിടെ ഇരിക്കും. അത്
1: എത്ര സമയം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം
0: ഒന്നാമതവിടെ വൈകാൻ കാരണം അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാണത്തിൻ്റെ ആ ഉസ്താദ് തന്നെയാണ് ഇവിടെയും പിന്നെ കാർമ്മികത്വം ചെയ്യാനുള്ളത്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വൈകല്യം അവിടെ ഉണ്ടായി. പിന്നെ അവിടുത്തെ കല്യാണ ആചാരങ്ങളാണ് നമ്മൾ ശരിക്കും നമ്മളെ എന്ത് ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ഒരു കാഴ്ചയായിട്ട് തോന്നിയത്. അവിടെ പുതുമാരൻ അവിടെ സ്റ്റേജിൽ പോയിട്ടിരിക്കുന്നു. പെണ്ണിനെയോ അതുമായി ബന്ധപ്പെട്ട ഒരാളെയും
1: ഇല്ല,
0: സ്ത്രീകളെ ഒന്നും അവിടെ കാണൂല. നമ്മളിവിടുന്ന് നേരെ വ്യത്യാസമാണ്,
1: നമ്മളേറെ വ്യത്യാസം.
0: പെൺകുട്ടിയെ കാണൂല, പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീമിനെ അവിടെ കാണൂല. ഒരൊക്കെ അപ്പുറത്തവരുടെ ആ വീട്ടിലോ അല്ലെങ്കിൽ അനുബന്ധ സ്ഥലങ്ങളിലോ ആയിരിക്കും. ഇത് ഇവനെ റഹ്മത്തിനെ അവിടെ കൊണ്ടുപോയിരുത്തുന്നു. രണ്ടാളിയന്മാർ, അതായത് പെങ്ങളുടെ ഭർത്താവും രണ്ട് പെങ്ങന്മാരുടെ ഭർത്താവ് അപ്പുറത്തപ്പുറത്തിരിക്കുന്നു. പിന്നെ ഉള്ളത് ഉസ്താദ് വരുന്നതിന് ശേഷം ഈ കല്യാണത്തിൻ്റെ മൂത്താപ്പാര് നമ്മൾ പറയില്ലേ, അതായത് കാരണവന്മാർ. അവിടെ കാരണവന്മാർക്കാണ്
1: സ്ഥാനം.
0: ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ശരിക്കും അതെടുത്തു പോയിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മളെ നാട്ടിലും അതന്നെ
1: ഉണ്ടായിരുന്നു.
0: ഇപ്പോഴും നമ്മുടെ ഏകദേശം തെക്കൻ മലബാർ ഏരിയയിലേക്കൊക്കെ
1: ഉണ്ട്.
0: ആ നാദാപുരം കണ്ണൂരാ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥാനം ഈ
1: ചോദിക്കും, സംബന്ധം ചോദിക്കും.
0: അതെ അതെ അതെ ഉണ്ട്.
1: ഇവിടെ നമ്മളെ നാട്ടിലെ മലബാർ ഏരിയ നമ്മൾ ഈ ഭാഗത്ത് അതെ
0: തീരല്ല. ഇല്ല, തീരല്ല.
1: അവിടെ ഇറങ്ങി സംബന്ധം ചോദിക്കും.
0: അമ്മാവന്മാർക്കാണ്, അതായത് ഉമ്മയുടെ ആങ്ങളമാർ, അതിൽ മൂത്ത ആങ്ങൾക്കാണ് വലിയ അവിടെ ഒരു സ്ഥാനം കല്യാണത്തിൻ്റെയൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അന്ന് അവർ അവരെ അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ നടക്കില്ല.
1: നടക്കില്ല.
0: അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവരെ കയ്യിലുണ്ടാവുക. ഈ സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പിൽ അവിടെ വന്നിരിക്കുന്നു. പെണ്ണിനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഇവർ വരിക. ആര്? ഈ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആണിൻ്റെ
1: അപ്പളുടെ വീട്ടിൽ
0: അപ്പളൻ്റെ വീട്ടുകാർ വരിക. വന്നിട്ട് ഓരോന്ന് പെണ്ണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ തൊട്ടപ്പുറത്തിരുത്തുന്നു. ജനമധ്യത്തിൽ എല്ലാവരും കാണുന്ന ഇതിൽ തന്നെ അപ്പോഴേക്കും അവർ ഒരു ചെറിയ സ്നാക്സും ഒരു
1: കുറേ
0: വെള്ളമൊക്കെ ആയിട്ട്
1: മീട്ട
0: എല്ലാം കൂടെ ഒരു പെട്ടിയാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കും. അത് അത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനവർ പറയണതിന് പിന്നെ ഇതാണ് മീട്ട സൽക്കാർ, പിന്നെ മധുര സൽക്കാരാണ്. ആ മധുര സൽക്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൈമാറ്റം. അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിക്കാഹ് നടത്താൻ
1: ഉള്ളത്
0: അനുവാദമുള്ളൂ.
1: അതെ. അതിൽ എന്തൊക്കെയുണ്ട് കൊടുക്കണെങ്കിൽ?
0: അതിൽ വാപ്പാക്കുള്ള ഉമ്മാക്കുള്ള ഡ്രസ്സ്, പിന്നെ ആങ്ങൾ അവിടെ ആരൊക്കെയാണോ ആങ്ങളെ പെങ്ങളായിട്ടുള്ളത്, പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തി, അവർക്കുള്ള ഒക്കെ ഡ്രസ്സ്, പിന്നെ വാച്ച്, ഇവർക്ക് കേട്ടുള്ള വാച്ച്.
1: ഏകദേശം ഒരു 10-20,000 രൂപേൻ്റെ സാധനങ്ങൾ ഉണ്ടാവും.
0: 20 ആവാൻ സാധ്യതയില്ല, അതിൻ്റെ മേലുണ്ടാവും.
1: അതിൻ്റെ മേലുണ്ടാവും. അത്രയും സാധനങ്ങളുണ്ട്.
0: പിന്നെ
1: അങ്ങനെ എടുത്തെടുത്ത് കൈമാറി.
0: പിന്നെ 7,000 രൂപ.
1: ആ 7,000, അത് അത് നോട്ടായിട്ടില്ലേ,
0: പൈസ ആയിട്ട് എണ്ണി തിട്ടപ്പെടുത്തി അവരിങ്ങോട്ട് പറയും. പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഇത് പെണ്ണിനുള്ള മഹറാണ്. സ്ത്രീധനല്ല, നമ്മളോട് നേരെ തിരിച്ചാളോ, ഇത് പെണ്ണിനുള്ള മഹർ ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നവർ ചോദിക്കും. ചോദിക്കുമ്പോൾ അതൊക്കെ അവർ വെക്കാനുള്ള ഒരു പാത്രവും കാര്യമൊക്കെ ഉണ്ട്, അത് വെക്കുന്നു, എടുത്തെടുത്ത് വെക്കുന്നു, എല്ലാം കൂടെ കൊണ്ടുപോകുന്നു, പിന്നെയും വെക്കുന്നു, അങ്ങനെയല്ലോ ഒരുപാട് സാധനമുണ്ട്. അത് വെച്ച് അവർ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനെ വിളിക്കുന്നു, ഉസ്താദ് അവിടെ നിന്ന് നിക്കാഹ്.
1: ആ നിക്കാഹിൻ്റെ കാര്യം ഞാൻ ഈ ഉസ്താദ് വരും വരും എന്നത് കഴിഞ്ഞാൽ തീർക്കാൻ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും വിചാരിച്ചിരിക്കുമ്പം, അത് വെറും ഒരു
0: കടലാസിലെ
1: വായനയാണ്.
0: അതേ ഉള്ളൂ, കടലാസിൽ
1: സംബന്ധിച്ച് ഇതേ പണിയിനപ്പുറത്ത് പിന്നെ പെണ്ണിൻ്റെ അടുത്തും പോയിട്ട്
0: അനുവാദം വാങ്ങണം. അനുവാദം, അതായത് ഇവിടുന്ന് അവർ ഉറുദുവിലാണല്ലോ അവരിങ്ങനെ പറയണ വെച്ചാൽ, ഇന്ന ആളിൻ്റെ പിന്നെ മകൻ നിങ്ങളുടെ മകളെ കല്യാണം അന്വേഷിച്ച് അല്ലെങ്കിൽ കല്യാണത്തിന് നിക്കാഹിന് ഒരുങ്ങി വന്നിരിക്കുന്നു, അത് അഡ്രസ്സും കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് സമ്മതമാണോ? അവിടുന്ന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്
1: സമ്മതിയാവും കപോലും,
0: ഈജാവും കപോലും. അപ്പം ഇന്ന ആളുടെ മോളെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരുന്നു, നീ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? പറയണം. അതാണ് അവിടുത്തെ നിക്കാഹിൻ്റെ ആ ഒരു രീതി. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഇവിടുത്തൊക്കെയാണ് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും അത് നല്ലൊരു കാഴ്ചയായിരുന്നു. വരുന്നവർ പൈസ കൊടുക്കുന്നു, അതുപോലെ തന്നെ മാല ഇടുന്നു, പിന്നെ ആശീർവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ഫുഡിന്,
1: പിന്നെ ഫുഡിന്
0: ഫുഡാണ്
1: വേറെ ഔഹ് വല്ലാത്തൊരു ഫുഡ് തന്നെയാണ് അല്ലേ.
0: ഫുഡ് നല്ലൊരു,
1: നമ്മൾ വിചാരിക്കും നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും അല്ല, വെറും ചോറ്, സാദാ ചോറ്.
0: സാദാ ചോറ് അത് നമുക്ക് ചിരിക്കാൻ, നമ്മളെന്താ അറിയോ, നമ്മളെ നാട്ടിൽ ഈ മന്തിയും ബിരിയാണിയും ഗൾഫ് അറേബ്യൻ ഫുഡ്സ് കാര്യങ്ങളൊക്കെ തിന്ന് ശീലിച്ചുകൊണ്ടാണ് നമ്മളെ കല്യാണത്തിന്. ഇവരെ കല്യാണത്തിന് വെറും ചോറും ഇറച്ചിയും എന്ന് പറഞ്ഞാൽ അത് സംഭവമാണ്,
1: സംഭവമാണ്.
0: കാരണം അതില്ലാത്തൊരു,
1: കാരണം അതില്ലാത്ത ആ ഗ്രാമത്തിലെ ഈ കല്യാണത്തിലേക്ക് വന്ന് നോക്കിക്കണ കുറെ പാവപ്പെട്ട കുട്ടികൾ,
0: എത്ര ആളുകൾ നോക്കിക്കണ ഗേറ്റിന്റെ അവിടെ അല്ലേ,
1: ആ ഗേറ്റിന്റെ സൈഡിൽ ഇങ്ങനെ.
0: ശരിക്കും നമുക്ക് സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാത്തൊരു അവസ്ഥ ഉണ്ടായി. കാരണം ആളുകൾ ഇത് കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റാണത്. ഞാൻ മുമ്പ് പിന്നെ അതേപോലെ ഒരു കല്യാണത്തിന് ഫുഡിന് വേണ്ടി മാത്രം, അതായത് ഭക്ഷണത്തിന്റെ സമയത്ത് ചെന്ന സമയത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ വൈകിട്ടുണ്ടായിരുന്നു, അത് ബീഹാർ തന്നെ. ബീഹാറിൽ നിന്ന് ഞങ്ങൾ വേറൊരു യാത്ര കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത്, അവിടുന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കല്യാണം, നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ മുത്തി റഹ്മാൻ മൗലാന കൊണ്ടുപോകുന്നു. ചെല്ലുന്ന സമയത്ത് എല്ലാ കല്യാണത്തിൻ്റെ എല്ലാ ഏകദേശ ചട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുക, അപ്പോൾ ഇവരെ തിരക്കാണ്. അപ്പോൾ ഉസ്താ ഈ ഞങ്ങൾ കൊണ്ടുപോയ മൗലാന പറഞ്ഞു, ഇവിടെ ഏത് കല്യാണം ആണെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വരും, പുറത്തുനിന്നുള്ള ആൾക്കാരാണത്, അവർ വരും. അവർക്ക് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ,
1: അത് കിട്ടണം.
0: അതും കൂടെ നമ്മൾ എന്ത് ചെയ്യൂല, കളയാൻ പാടില്ലാന്നാ,
1: അത് കൊടുക്കും.
0: അതവിടെ അതവർ കൊണ്ടുപോകും, വീട്ടിലേക്ക് കൊണ്ടുപോകും.
1: അതെ.
0: അപ്പോൾ ആ നമ്മൾ, ഞാനെനിക്ക് ചിരിച്ചപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസം വെച്ചാൽ, നമ്മൾ വെറും ചോറ് നമ്മൾ ചിരിക്കേണ്ട അവസ്ഥയല്ല. അത്രയും പിന്നെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന അവർക്ക്
1: തീർച്ചയായും
0: വെറും ചോറും
1: അല്ല, നമ്മൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത്.
0: യെസ്, അതെ.
1: പക്ഷേ എനിക്ക് ഗംഭീര
0: നല്ല ഫുഡ്, നല്ല ഗംഭീര ഫുഡ്,
1: ചോറാന്നുള്ളതിൽ.
0: അതെ, ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സലാഡിന്റെ ഒരു
1: കാര്യങ്ങൾ,
0: സലാഡിന്റെ ഒരു എന്താ
1: പറയുന്നത്,
0: ഒരു പ്രവാഹം ഒന്നിച്ച് സലാഡ്, പിന്നെ പപ്പടവും കാര്യങ്ങളും, അങ്ങനെ നല്ലൊരു നല്ല സദ്യ, നല്ലൊരു ഫുഡ് കഴിച്ചു. നമ്മൾ പെട്ടെന്ന് നമുക്ക് പോകണം,
1: കാരണം നമുക്ക് തിരിച്ചെത്തിയിട്ട് വേണം.
0: മറ്റേ നമ്മളെ വണ്ടിക്കാരന് വേറെ തിരക്കൂടുണ്ട്, 4:30 അവിടെ എത്താൻ പറഞ്ഞിട്ട്
1: ഫ്ലൈറ്റ് ഇവിടെ പോകണ്ട,
0: മൗലാന എയർപോർട്ട് കാക്കി കൊടുക്കാം അവിടുത്തെ നമ്മളെ മദീനിനെ. ആ ഒരു തിരക്കിലാണ് മൂപ്പരുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്ക് പിടിച്ച് റഹ്മത്തിനോടും കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വണ്ടിക്കാരന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലാണ്,
1: വേഗതയിലാണ് പോകുന്നത്.
0: മാരക സ്പീഡാണ്,
1: മാരക സ്പീഡ്.
0: ഹൈദർ,
1: ഹൈദർ,
0: ഹൈദർ,
1: ഹൈദരാബാദ്. ഒരുപാട് ഊട് വഴികളിലൂടെ ഒരുപാട് സ്ഥലങ്ങളുടെ ഒരു ഒരു ഒരു വിസ്മയകരമായ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം.
0: അതിന്റെ ഇടയിലാണ് നമ്മൾ ഇന്ന് പോത്ത് സവാരിയൊക്കെ കണ്ടത്.
1: ആ
0: ഒരു ആളുകൾ കൂളായിട്ട് ആളുകൾ പോത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യണതൊക്കെ നമ്മൾ അതിന്റെ ഇടയിലാണ് കണ്ടത്. പിന്നെ നേരെ നമ്മള് ബസുമതിയ ലക്ഷ്യം വെച്ചാണ് പോണത്. നേരെ വൈകുന്നേരം ഏകദേശം 4 ആ 4:30 സമയമാകുമ്പോഴേക്ക് നമ്മളോട്
1: മഗ്രിബ് ആകുമ്പോഴേക്കല്ലേ,
0: ആ 4:30 ആകുമ്പോഴേക്കും ആ മഗ്രിബ് പറഞ്ഞാൽ 5:30 മഗ്രിബ്, അതുകൊണ്ടാണ് മഗ്രിബ് എന്ന് പറഞ്ഞത് ഞങ്ങൾ. യെസ്, അപ്പം 4:30 ആകുമ്പോൾ നമ്മളോട് എത്തിയെത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ, ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ഡ്രൈവറല്ലേ ഹൈദർ, അപ്പം നമ്മൾ കുറച്ച് കഴിച്ചപ്പോൾ ബാക്കി വെച്ച സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ അവൻ എന്ത്
1: വെച്ചിട്ട്
0: കവറിലാക്കി വെച്ച്,
1: കവറിലാക്കി വെച്ച് കൊണ്ടുപോകാൻ
0: വീട്ടിൽ കൊണ്ടുപോകാൻ, ഭയങ്കര സന്തോഷത്തിലാണ് അവൻ്റെ വീട് നിൽക്കുന്ന സൈഡ് കൂടെ. പിന്നെ നമ്മൾ പോയത് വണ്ടി നിർത്തുന്നു, അവൻ വീട്ടിലേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു, പിന്നെ കുട്ടികളെ വിളിക്കുന്നു, അവൻ വാങ്ങിയ അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ വാങ്ങാൻ നിന്നിരുന്നു മീൻ മാർക്കറ്റിൽ. അവൻ്റെ വീട്ടിലേക്ക് മീൻ വാങ്ങി, മീനും ഒപ്പം ഈ നമ്മളവിടെ നിന്ന് കല്യാണത്തിന് നമ്മൾ പൊതിഞ്ഞ ആ സാധനം, പാക്കുള്ള സാധനം കുട്ടികൾക്ക് കൊടുക്കുന്ന, കുട്ടികൾ ഭയങ്കര
1: സന്തോഷം.
0: ഭയങ്കര അവൻ്റെ മൂത്ത മോനാണ് വന്നത് ഹൈദറിൻ്റെ. നമ്മൾ നേരെ മഗരിബിന് മുമ്പ് തൊട്ട് മുമ്പേ കോളേജിലെത്തുന്നു. അവർ മൗലാനയും കൊണ്ട് അവർ യാത്ര പോയി.
1: നമ്മൾ ബിജ്ലി ചൗക്ക് വഴിയാണ് എത്തിയതെന്ന് തോന്നുന്നു.
0: ബിജ്ലി ചൗക്ക് വഴി, ബിജ്ലി ചൗക്ക് നിന്നാണ് നമ്മൾ പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ അവിടെ ഇറങ്ങിയിട്ട്, മീട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി. നമ്മൾ നേരെ മദ്രസയിലെത്തുന്നു. പിന്നെ ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ സ്ഥലത്ത് നമുക്കൊന്ന് പോകണമെന്ന് പറയുന്നു. അതിനിടയിൽ മൗലാന നമ്മളോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ നേപ്പാളിലൊന്ന് പോയിട്ട് വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നേപ്പാളിലേക്ക് പോകാനുള്ള
1: പിറ്റേന്നാണ് നേപ്പാളിലേക്ക് പോകാനുള്ള.
0: അതിരാവിലെ നമ്മൾ നേപ്പാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നേപ്പാളിൽ യാത്രയാണ് ശരിക്കും ഇതിൽ കല്യാണത്തിന് തൊട്ട് പിന്നെ നമുക്കൊരു യാത്രയുടെ ഒരു ഫീല് തരുന്നത്. നമ്മൾ നേരെ അവിടുന്ന് ഒരു വണ്ടി വിളിച്ചാണ്ട് പിന്നെ ജോഗ്ബനിയിൽ എത്താണ്. ജോഗ്ബനിയിൽ എത്തുമ്പോൾ, ഇത് ജോഗ്ബനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. അവിടം വരെ ട്രെയിനുള്ളൂ, ട്രെയിൻ പോവുകയാണെങ്കിൽ അവിടം വരെ ട്രെയിനുള്ളൂ. പിന്നെ ജോഗ്ബനിയിലെത്തി നമ്മളവിടുന്ന് ബോർഡർ കടന്നു. പിന്നെ നമുക്കവിടുന്ന് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളൊരു ഓട്ടോ പിടിച്ചു. അവിടുന്ന് ബസ് സ്റ്റാൻഡ് ധരൺ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്, ഇല്ല ജോഗ്ബനി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ജോഗ്ബനി ബസ് സ്റ്റാൻഡ് ചെന്നിട്ട് അവിടുന്ന് നേപ്പാൾക്ക് ബഡേട്ടാറിലേക്ക് കയറണമെങ്കിൽ ബസ് കയറി പോയിട്ട് ധരണിലെത്തി, ധരണിന്ന് പിന്നെ വണ്ടി
1: കയറി ഫുഡ് കഴിക്കാൻ നമ്മൾ
0: തീരുമാനമുണ്ടായി. ധരണിലെത്തുമ്പോഴുള്ള കാഴ്ചകൾ നല്ല രസമുള്ള,
1: നമ്മൾ ഫുഡും തിരഞ്ഞ് നടക്കുന്നുണ്ട് പല സ്ഥലത്തും.
0: അതെ,
1: കാരണം അപ്പം ആ സമയത്ത് ഫുഡിന് എന്തോ താഴെയുള്ള ഹോട്ടലുകളൊന്നും കിട്ടാനില്ല.
0: കിട്ടാനില്ല മാത്രമല്ല,
1: ഹോട്ടലുകളും കിട്ടണം.
0: കിട്ടാനില്ല എന്ന് മാത്രമല്ല, പുറത്ത് മൊത്തം പന്നിയിറച്ചി,
1: പന്നിയിറച്ചിയും
0: പിന്നെ ഫ്രൈ ചെയ്തിട്ടും ഈ കമ്പിയിൽ കോർത്ത് ഗ്രില്ലാക്കിയിട്ടൊക്കെ വെച്ച് വലിയൊരു കാഴ്ചയാണ് അത്. രണ്ട് സംസ്കാരം തന്നെ ആയി മാറി.
1: അതായത്
0: നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേരെ നേപ്പാളിൽ കയറുമ്പോൾ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും ഈ ആളുകളുടെ സംസാരം, ആളുകളുടെ എല്ലാം പെട്ടെന്ന് മാറുന്നൊരു,
1: നമുക്കൊരാൾ അവിടെ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഫുഡിന്റെ സ്ഥലത്തുണ്ട് നമസ്കരിക്കും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്
0: നമ്മളെ കൂട്ടി കൊണ്ടുപോയി.
1: ആ കൂട്ടി കൊണ്ടുപോയിട്ട് നമ്മൾ എത്രയോ നടന്നു,
0: കുറെ നടന്നു, കുറെ
1: ഒരേ നടന്നു, മലയുടെ മുകളിൽ ഒരു സൈഡ് എത്തി. പക്ഷെ നല്ല ഫുഡ് നമ്മൾ കഴിച്ചു,
0: നല്ല ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിന്നെ വിലയായിട്ടുള്ളു.
1: അതെ അതെ അതെ അതെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ
0: നേരെ ധരൺ സ്റ്റാൻഡിലേക്ക്
1: വരുമ്പോഴാണ് അവിടെ ഈ ജൻസി വിപ്ലവത്തിന്റെ ചില അലയോലികളൊക്കെ നമ്മൾ
0: കാണുന്നത്. അവിടെ ആളുകൾ ബസ് സ്റ്റാൻഡിൽ വലിയ സമ്മേളനങ്ങളൊക്കെ ആയിട്ട്, പക്ഷെ നമുക്കത് അറിയേണ്ടത്
1: അറിയില്ല
0: എന്താന്നുള്ള, നമുക്കറിയില്ല.
1: കുറച്ചു നേരൊക്കെ നോക്കി നിന്ന്
0: നമ്മൾ
1: നേരെ വണ്ടി നോക്കി.
0: അതെ, അവിടുന്ന് പിന്നെ നമ്മൾ ഷെയർ ടാക്സിക്കാണ് നേപ്പാളിൽ കയറണം.
1: നേപ്പാളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സിമ്മിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് സിമ്മൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിമ്മൊക്കെ
0: മാറ്റി, രണ്ട് സിമ്മ് മാറ്റിയിട്ടുണ്ട്. ബഷീർ മാസ്റ്റർ സിമ്മ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ
1: നമുക്ക് അവിടുന്ന് ഒരു സിമ്മ്
0: തന്നിട്ടുണ്ടായിരുന്നു.
1: മദ്രസയിലെ ഒരു ഉസ്താദ് തന്നു,
0: അവിടെ അടുത്ത് തരണായിരുന്നു. അത് വേറൊരു സംഭവമാണ്,
1: വേറൊരു ഐഡിയ പരമായി നമുക്ക് തന്നതാണ്. അവന്റെ സിമ്മൊന്ന് റീചാർജ് ചെയ്തിട്ട് നമ്മൾ,
0: അതെ അതെ അതെ,
1: ഒരു നാക്കിലൂടെ വിളവിട്ട്
0: രക്ഷപ്പെട്ടതാണ്.
1: എന്നാലും കുഴപ്പമില്ല, ഓനം കിടക്കട്ടെ എന്ന് വിചാരിച്ചു.
0: നമ്മള് നേരെ നേപ്പാളിലേക്ക് മാറി. നേപ്പാളിലേക്ക് മാറുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ക്യാഷ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്.
1: ആ ക്യാഷ് ഒക്കെ ചേഞ്ച് ചെയ്ത്
0: ഇവിടെ,
1: പക്ഷെ നമ്മള് കയറി വണ്ടിയിൽ നമ്മള് വല്ലാതെ അടങ്ങാറാക്കിയെന്നുവെച്ചാല് അതില് ഇരിക്കാൻ നമുക്ക്
0: 18 ആളാണ്
1: ആ ഒരു വണ്ടിയിൽ.
0: 12 ആള് പോകേണ്ട വണ്ടിയിൽ 18 ആള് ടൈറ്റായിട്ട്. പക്ഷെ ആ കയറ്റ അത്രയും ഈ വണ്ടി പെട്രോളോ ഡീസലോ വണ്ടിയല്ല,
1: ആ ഇലക്ട്രിക്
0: വണ്ടിയാണ്. അത്രയും വലിയ കയറ്റവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വണ്ടി കയറുന്നുണ്ട്, 18 ആളെയും വെച്ച് കയറിയിട്ടുണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്.
1: ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ പിന്നെ എങ്ങനെ പറയണ്ടേ കേട്ടോ പോണെന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നെ ഫേസ്ബുക്ക് കിട്ടൂല, നിരോധിച്ചിരിക്കുന്നു, അങ്ങനെ പറഞ്ഞു. നമുക്ക് ഇതൊക്കെ എന്തിന്റെ പേരിലാണ് എനിക്ക് മനസ്സിലായില്ല.
0: അതെ അതെ അതെ, ചെന്നിട്ടേ കിട്ടിയിട്ടില്ല,
1: പിന്നെ കിട്ടിയിട്ടില്ല,
0: നമുക്കിത് അറിയില്ല.
1: നെറ്റ് ഉണ്ടാവില്ല, വാട്സപ്പ് കിട്ടില്ല. പക്ഷേ വാട്സപ്പ് എപ്പോഴെങ്കിലും ഇടക്കൊക്കെ വാട്സപ്പ് കിട്ടി.
0: നമ്മൾ നേരെ അവിടെ എത്തുമ്പോൾ ഏകദേശം മഗ്രിബായിട്ടുണ്ട്. എത്തുമ്പോൾ മഗ്രിബിനെ തൊട്ട് മുമ്പേ
1: നേപ്പാൾ
0: മലയിടുക്കുകളിലൂടെയുള്ള യാത്ര ഭയങ്കര രസമുള്ള ഒരു യാത്രയാണത്. മലയിടുക്ക് എന്ന് പറഞ്ഞാൽ നേപ്പാൾ മൊത്തം രണ്ട് സൈഡും, അതായത് നേപ്പാളിൻ്റെ അങ്ങേ സൈഡും നമ്മളിപ്പോൾ ഈ പോണ വടേട്ടാർ സൈഡും രണ്ടും അത്യാവശ്യം നല്ല മലനിരകളാണ്. ഇപ്പോൾ കുത്തനെയുള്ള മലനിരകളിലൂടെ പോയി നമ്മൾ അതിൻ്റെ ഏറ്റവും എൻഡ് വടേട്ടാർ ഒരു ടൗണിലാണ് നമ്മൾ എത്തുന്നത്.
1: അവിടുന്ന് നമ്മൾ കുറേ റൂം പല സ്ഥലത്തും അന്വേഷിച്ച് നടന്ന് കുറേയൊക്കെ അങ്ങനെ കറങ്ങി നടന്ന അവസാനം നിങ്ങൾ മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ്.
0: അതെ അതെ,
1: അവിടേക്ക് നമ്മൾ ചെന്നെത്തിയാണ്. റൂം നമുക്ക് കിട്ടി,
0: കിട്ടി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം, 5 ചാക്ക് കുറഞ്ഞ പൈസ റൂം കിട്ടി.
1: പിറ്റേന്നുള്ള പ്രഭാത കാഴ്ചകളാണ്. അവിടുന്ന് നമ്മളൊരു കാഞ്ചൻജംഗ മലനിരകൾ കാണുന്ന കാഴ്ചകളൊക്കെ അവിടുന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് രാവിലെ മിലിറ്ററി ഏരിയകളിലൂടെ കുറച്ചൊരു കടന്നിട്ട് യാത്ര,
0: അവരുടെ മിലിറ്ററി ഏരിയയിൽ,
1: നേപ്പാൾ മിലിറ്ററി, നേപ്പാൾ മിലിറ്ററിന്റെ
0: കാഞ്ചൻഗംഗയുടെ ശരിക്കുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത് ഇവിടുന്ന്
1: കാണണമെങ്കിൽ,
0: ആ കാണണമെങ്കിൽ
1: നല്ല ഡാർജിലിംഗ് തന്നെയാണ്.
0: ആ ഡാർജിലിംഗ് ആണ്, ഭയങ്കര കാഴ്ചയാണത് ശരിക്കും. അതിന്റെ മഞ്ഞ് മൂടി,
1: നമ്മളതിന്റെ ചെറിയൊരു ഏരിയ അവിടുന്ന്
0: കണ്ടിട്ടുണ്ട്,
1: ദൂരുന്ന് ഇങ്ങനെ കാണാം. ഞങ്ങൾ കാണിച്ചെന്ന ഒരു ഭാഗമാണ്
0: മഞ്ഞ് മൂടി. ആ സൂര്യനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോഴുള്ള ആ സ്വർണ്ണ കളറിനെ നമ്മൾ അവിടെ നിന്നിപ്പം ഇവിടുന്ന് കണ്ടെ, നമ്മൾ ഈ ബഡേറ്റാർന്ന് കണ്ടത്. ബഡേറ്റാർന്ന് നമ്മൾ രാവിലെ, അന്ന് രാത്രി നമ്മൾ അവിടെ നിന്നു
1: നിന്നു
0: നല്ല ഒരു തണുപ്പും, അതായത് താഴെ നല്ല ചൂടായിരുന്നു.
1: നമ്മൾ നല്ല തണുപ്പാണ്
0: ഇന്ത്യയിൽ നമ്മൾ നിൽക്കുമ്പോൾ നല്ല ചൂടും, ഇവിടെ എത്തുമ്പോൾ നല്ല തണുപ്പും, അത്യാവശ്യം നല്ല കാലാവസ്ഥയും.
1: അല്ല അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളേ പിറ്റത്തെ ദിവസം നമ്മള്
0: രാവിലെ
1: പുറപ്പെടാൻ തിരിച്ചറിഞ്ഞല്ലേ.
0: അവിടുന്ന് ഏകദേശം തിരിച്ചറിഞ്ഞാളതിലായിരുന്നു.
1: അപ്പൊ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു.
0: അതെ, അവിടുന്ന് ഒരു കുറച്ച് സ്ഥലങ്ങൾ കാണുന്നുണ്ട്.
1: ഒരു അതൊരു വ്യൂ പോയിന്റ് അല്ലേ.
0: അതെ. ഡാർജിലിംഗിലെ അല്ല, ഈ
1: ബഡേറ്ററിലെ
0: ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ അവിടെ കറങ്ങി,
1: അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ തിരിച്ചു പോകുന്നവരാണ്.
0: അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും അല്ലേ. ഫുഡിലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ ഉള്ള ഫുഡുകളാണ് കാര്യമായിട്ട്. പിന്നെ ഉണ്ട് നമുക്ക് പറ്റാത്ത പിഗ്, പിന്നെ ഇതുണ്ട്
1: കാര്യങ്ങളുണ്ട്,
0: അല്ലാത്ത ഹലാലായിട്ടുള്ള ഫുഡുകളും കിട്ടുന്ന ഏരിയകളുണ്ട്. പക്ഷേ അതൊക്കെ മെയിൻ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ രണ്ട് സംസ്കാരം, അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവേ, ദേഷ്യം പിടിക്കേ,
1: ശാന്തമാണല്ലോ,
0: ശാന്തം, വളരെ ശാന്തം. നമ്മളിവിടെയൊക്കെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊറോട്ട ഓർഡർ ചെയ്യുന്നു, ചിക്കൻ ഓർഡർ ചെയ്യുന്നു, അതിനൊക്കെ വച്ച് ബഹളമാണ്.
1: ഓരോ കൾച്ചറും രണ്ട് വഴിക്ക് ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ്. ഒന്നൊന്നായിട്ട് ക്ലാഷ് ആവുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, പ്രശ്നങ്ങളില്ല,
0: വളരെ ശാന്തമായി. മിക്കവാറും കടകളിലൊക്കെ സ്ത്രീകളാണ് കച്ചവടക്കാരായിട്ടുള്ളത്. പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല
1: വളരെ മാന്യമായിട്ട്
0: മാന്യമായി സംസാരിക്കുന്നു. നമുക്ക് ഈ റൂട്ടുകളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർ അതിൻ്റെ റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം പുസ്തകങ്ങൾ ബുക്ക്ലെറ്റുകളൊക്കെ തരുന്നു. പിന്നെ നല്ലൊരു സൗഹൃദം പങ്കിടുന്ന ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ അവിടെ ഉള്ളത്.
1: അപ്പൊ അതിമനോഹരമായ കൺകുളിർമയാർന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പ്രഭാതത്തിൽ പിറ്റേന്ന് നമ്മള്
0: നേരെ
1: തിരിച്ച് ചൊരാറിലേക്ക് വീണ്ടും ചൊരാറങ്ങി പോകും. ഇറങ്ങിപ്പോയിട്ട് ജോഗ്ബനിയിൽ എത്തുമ്പം മനുഷ്യ കടൽ അതിലേക്കാണ് ചെന്ന് ചേരുകയാണ് നമ്മള്. ആകെ ബഹളമയമായ,
0: അതാണ് നേരെ അവിടുന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്
1: നേരെ തിരിച്ചു വരികയാണ്.
0: ഒരു ബഹളത്തിന്റെ,
1: പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ജോഗ്ബനി,
0: അവിടെ വേറെ വിഷയം കൂടെ ഉണ്ട്,
1: നമ്മൾ പോകുന്നു.
0: ജെൻസി കത്താണ്,
1: ആ കത്താണ്.
0: അതിൻ്റെതായ ഒരു പ്രയാസം അവര് കാണിക്കുന്നുണ്ട്, നമുക്ക് അറിയില്ലോ,
1: അറിയില്ല.
0: അവരവരുടെ ഭാഷയിലൊക്കെ സംഭവം പറയുന്നുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനമൊക്കെ പറയുന്നുണ്ട്. ജെൻസി നന്നായി എന്ത് ചെയ്യണ്ട അവിടെ, നേപ്പാളിൽ
1: കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു.
0: അതെ. നേപ്പാളിന് ശരിക്കും അവിടെ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്കത് പുറത്തേക്ക് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ജോഗ്ബനി എത്തുന്നു. അവിടെ കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ മീട്ട
1: കുറച്ച് പർച്ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മള്. പക്ഷെ ആ പർച്ചേസിന് തന്നെ ബോഡി ആകെ ടയർഡായി.
0: അതെ, ഒന്നാമത് മേലെന്ന് തണുപ്പ്,
1: കിടന്നപ്പോഴേക്ക്
0: ചൂട്, ഭയങ്കര ചൂട്. ലസ്സി നന്നായി ആസ്വദിച്ചു,
1: ലസ്സി ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ആ ലാസ്റ്റ് ആ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് നിസ്കാരം കഴിഞ്ഞ അവിടെ പള്ളി, വലിയൊരു പള്ളി, പണി പൂർത്തിയാത്ത പള്ളിയാണെങ്കിലും
0: അതിന്റെ ഇടയിൽ പോകുന്ന വഴിയിൽ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത് കണ്ടു. പിന്നെ ഇനി മേലാൽ ശർക്കര തിന്നൂല എന്ന രൂപത്തിലേക്കുള്ള
1: കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും തോന്നുന്നു.
0: അതെ. അത് കഴിഞ്ഞു നമ്മൾ നേരെ നാട്ടിലേക്ക്.
1: പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ചോദിക്കുമ്പോൾ
0: നാട്ടിലേക്ക് പറഞ്ഞാല്
1: നാട്ടിലെ ജാമ്യ കമൽ
0: സൂപ്പുകളിലേക്ക്. അതെ,
1: പക്ഷേ അവിടുന്ന് ഓട്ടോ കിട്ടാത്തപ്പോൾ നമുക്ക് പിന്നെ കുറച്ചുകൂടി സൗകര്യം ഇരിക്കാൻ നല്ല രസമായി തോന്നിയ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, അല്ല 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ചുറ്റി കിടക്കുന്ന ടോട്ടോ. പക്ഷെ ടോട്ടോനോട് നമ്മൾ പറയും ഇത് നേരെ ഈ 50 കിലോമീറ്റർ പോകുമെന്ന് ചോദിക്കുമ്പോൾ അവനെ അത്ഭുതപ്പെടുന്നുണ്ട്.
0: 50 കിലോമീറ്റർ ഒക്കെ വിളിക്കാൻ
1: ആളുണ്ട്,
0: ആദ്യമായിട്ടായിരിക്കും മിക്കവാറും അവനും പോകുന്നുണ്ടാവുക.
1: പക്ഷെ അത് എത്ര മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഇത് പോവുള്ളൂ, ആകെ 10-30
0: ലാസ്റ്റ്
1: വേഗതയിൽ പോവുള്ളൂ,
0: അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളും അവനും ഒരേപോലെ ആയതുകൊണ്ട്
1: അതേപോലെ തന്നെയാണ് വണ്ടി വിടുന്നത്. ആദ്യമായിട്ടായിരിക്കും ബീഹാറിൽ ഒരാൾ 10-50 കിലോമീറ്റർ ഈ ടോട്ടോയില് സൈക്കിളിൽ പോകുമെന്ന് പറഞ്ഞ പോലെ പോകുന്നതല്ലേ 4-5 ആള്.
0: എന്തായാലും അതിലാണ് നമ്മളെ യാത്ര. പിന്നെ
1: പക്ഷെ യാത്ര രസമായിരുന്നു, വളരെ സ്ലോ ആയിട്ടാണെങ്കിലും എല്ലാം കണ്ട് തൊട്ടറിഞ്ഞിട്ടുള്ളൊരു യാത്ര. അര മണിക്കൂർ കൊണ്ട് എത്തേണ്ടതിന് 1.5 മണിക്കൂർ അധികം എടുത്തിട്ടുണ്ട്.
0: അതെ, 1.5 മണിക്കൂർ എന്തായാലും വന്നിട്ടുണ്ട് അവിടുന്ന്. മകരീബൊക്കെ ആയി നമ്മള്,
1: അതിന്റെ ഇടക്ക് ബാറ്ററി ചാർജ് കുറേ പ്രശ്നങ്ങൾ
0: ഓഫ് ആയൊക്കെ ചെയ്തു വണ്ടി,
1: ബാറ്ററിക്കാണ് വണ്ടി.
0: നമ്മള് മകരീബാകുമ്പോ അവിടെ എത്തിയ സമയത്ത് നമ്മള് ഇവന്റെ ഈ നമ്മളെ ബെഞ്ചിൻ ഡെസ്ക് ഉണ്ടാക്കിയ
1: അവിടെ പോകണം
0: തീരുമാനിച്ചിരുന്നു. പക്ഷെ അന്നത് നടന്നില്ല. അന്ന് അവരുടെ പൂജ അവധിയൊക്കെ
1: അവധിയായിട്ട്,
0: അതുകൊണ്ട് ഇന്നില്ല എന്ന് പറഞ്ഞപ്പം തിരിച്ച് നമ്മൾ നേരെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവൻ്റെ അടുത്ത് ചെന്നു. ചെന്ന സമയത്ത് എന്തില്ല, ഇവൻ തുടങ്ങിയിട്ടില്ല, പണി തുടങ്ങിയിട്ടില്ല. അപ്പോഴേ നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ടെൻഷൻ തുടങ്ങി. കാരണം സാധനങ്ങളെല്ലാം അവൻ്റെ വീട്ടിലെത്തിച്ചു, അവൻ പണി ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഓരോ ന്യായം പറഞ്ഞാണ്ട് അത് പൂജയായിരുന്നു, പൂജ വെക്കാനും എടുക്കാനുള്ള സമയം ഒക്കെ നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഏകദേശം അതിൻ്റെ ഒരു ധാരണയിലെത്തി. അവരുടെ ലേഡീസ് ക്യാമ്പസ് കൊണ്ടും നമ്മളൊന്ന് സന്ദർശിച്ചു. അവിടുത്തെ ഉസ്താദന്മാരും കാര്യങ്ങളൊക്കെ കണ്ടു. അന്ന് അവിടെ പരീക്ഷ നടന്നു,
1: പരീക്ഷ നടക്കുകയാണ്,
0: തറയിലിരുന്നാണ്.
1: അത് നല്ലൊരു ഒരു അനുഭവമായിരുന്നു. കുട്ടികളെല്ലാവരും തറയിരുന്ന് പരീക്ഷ ചെയ്തതിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത് ബെഞ്ച് ഡെസ്കിൻ്റെ ഒരു ആവശ്യകത ഒക്കെ ശരിക്കും അവിടെ ബോധ്യപ്പെടുന്നു.
0: അതെ,
1: അത് കഴിഞ്ഞ് നമ്മൾ യാത്രക്കുള്ള ഒരുക്കങ്ങളാണ്.
0: അതെ, പിന്നെ തിരിച്ചു വരാനുള്ള 7-ാം തീയതി നമ്മൾ തിരിച്ചു പോരാ.
1: പിന്നെ തിരിച്ചു പോരാ
0: 8-ാം തീയതി തിരിച്ച് നമ്മൾ പോരുന്നതും ഇവിടുന്ന് തന്നെയാണ്, ദർഭംഗയിൽ നമുക്ക് വണ്ടിയുള്ളത്.
1: അതും ദർഭംഗയിലേക്ക് നമ്മൾ ആക്കി തരുന്നു.
0: അതെ, അതും ഒരു മരണപ്പാച്ചിലാണെന്ന് വേണമെങ്കിൽ പറയാം.
1: ഡ്രൈവർ ഹൈദർ
0: ഹൈദറാണ്. കറക്റ്റ് ടൈമിൽ നമ്മൾ ഇറങ്ങി, ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ.
1: പക്ഷെ അപ്പോഴേക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളെ ഫ്ലൈറ്റ്
0: വൈകിട്ടുണ്ട്,
1: വൈകിട്ടുണ്ട് ഇപ്പോഴല്ല എന്ന് പറഞ്ഞു.
0: അതെ അതെ അതെ അതെ, അത് നമുക്ക്
1: വെറുതെ ആയിരുന്നു അത്, എന്തോ കാരണം കറക്റ്റ് ടൈം തന്നെയാണ്.
0: അതെ, നമുക്ക് മെസ്സേജ് ഫേക്ക് മെസ്സേജ് വന്നതാണ്,
1: എന്തോ മിസ്റ്റേക്ക് സംഭവിച്ച.
0: പക്ഷെ നമ്മൾ നേരത്തെ എത്താന്ന് പറഞ്ഞു, ഹൈദർ തന്നെയാണ് പറഞ്ഞത്, വൈകി എന്ന് പറഞ്ഞാലും വേണ്ട, നമുക്ക് നേരത്തെ എത്താന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിനോട് എത്തുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഒന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഫുഡും കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നു,
1: നമ്മൾ
0: അവർ നമ്മളെ യാത്ര അയക്കുന്നു നേരെ നമ്മൾ വീണ്ടും കാലിക്കറ്റിലേക്ക്.
1: നമ്മൾ യാത്ര
0: കാലിക്കറ്റിലേക്കാണ്, ഹൈദരാബാദ് വഴി കാലിക്കറ്റിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ ഒരു മനോഹരമായ രണ്ടാമത്തെ ഒരു ബീഹാർ സൂപ്പോൾ യാത്ര അവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡുകളിൽ സൗകര്യത്തിനനുസരിച്ച് പ്രേക്ഷകരോട് സംസാരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു യാത്രയെ ആസ്വദിക്കുകയും അതോടൊപ്പം നമ്മുടെ ഈ അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്ത ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. ഫിസ് റേഡിയോ ഈ ദൃശ്യം ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ദൃശ്യം, വേറിട്ടൊരു ബീഹാറി കല്യാണ കാഴ്ചകൾ. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ലാ സ്വലാഹി.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر.
3: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
2: അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
3: അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
4: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت.
3: اللهم أنت ربي لا إله إلا أنت. خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല, സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ അള്ളാഹുവിനോട് പറയുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ നന്ദിവാക്കും ദിവസം മുഴുവൻ നമുക്കത് അനുഗ്രഹമായി നമ്മൾ അനുഗമിക്കും. നമ്മൾ മനുഷ്യരെ ആശ്രയിച്ച് നിരാശപ്പെടുന്നതിന് പകരമായി സർവശക്തനായ റബ്ബിൽ ആശ്രയിച്ചാൽ നമ്മുടെ ഹൃദയം ഒരിക്കലും ശൂന്യമാകില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ സമ്പന്നമാവാൻ കഴിയട്ടെ നമുക്കോരോ ദിനവും.

0: മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം.
1: ഞാൻ ജസീൽ കുടിയത്തൂർ.
0: ഇന്ന് 2026 ജൂൺ 8 തിങ്കൾ.
1: ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 21,
0: കുലവർഷം 1201, ഇടവം 25.
1: സലാം സാറേ,
0: അപ്പോ ഒരു ലൈവ് കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
1: അതെ,
0: ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നു, പക്ഷേ റെഡ് അലർട്ടായിട്ടും നമുക്കിവിടെ മഴയൊന്നും ഉണ്ടായിട്ടില്ല.
1: വളരെ കുറഞ്ഞ സ്ഥലത്ത് ചെറിയ മഴ ഉള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്.
0: അപ്പൊ മനുഷ്യന്റെ പ്രവചനങ്ങളും മനുഷ്യന്റെ നിഗമനങ്ങളും എല്ലായ്പ്പോഴും എപ്പോഴും ശരിയാവില്ല. അള്ളാഹുവിന്റെ തന്നെ തീരുമാനം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ നിമിഷങ്ങളിലും അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
1: കുറെ ആളുകൾ നമുക്ക് ലൈവില് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ സലാം പറഞ്ഞ് ഞങ്ങളിവിടെ ഉണ്ട്, വെയിറ്റിംഗിലാണ് എന്ന് പറയാതെ പറഞ്ഞ കുറെ ആളുകളുണ്ട്.
0: സുലൈഖ തിരുവാലയും സക്കീന ഉദരമ്പയിലും ഒക്കെ അല്ലെ ജുമൈലത്ത് തുറക്കൽ.
1: ലൈല ആമയൂര്, ഹസീന നൂറുദ്ദീൻ ദമാം,
0: ഉമ്മ ഫർഹീൻ കരിപ്പോൾ, സൈനമ കടമ്പഴിപ്പുറം,
1: റയ്ഹാൻ കൂട്ടിൽ, അബൂബക്കർ പെരുമ്പട്ട, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ,
0: ഉമ്മു അമാൻ മക്കരപ്പറമ്പ, ഷൊയ്ബായ വളപട്ടണം,
1: മുംതാസ് കാഞ്ഞിരോട്, ആയിഷ പി പത്തപ്പിരിയം, റംല പി സി ചിങ്ങപുരം,
0: സീനത്ത് സി ടി ചുള്ളിയോട്, ഖദീജ തൊടുപുഴ,
1: ലൈല പടിയൂർ, സജീന എം കെ കാഞ്ഞിരമറ്റം, നസീമ ചക്കുംകടവ്,
0: സക്കീല എടപ്പാൾ, സീനത്ത് സി ടി ചുള്ളിയോട്,
1: അബ്ദു എടത്തനാട്ടുകര, വി ടി ഷാജിദ വല്ലപ്പുഴ, സൽമത്ത് എലൂർ,
0: സാഹിറ ചെറുവണ്ണൂർ, ഫറൂഖ്
1: മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, അബ്ദുൽ സത്താർ ഉപ്പള, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
0: ഓക്കെ, അപ്പൊ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ നമുക്ക് എന്തെങ്കിലും ജസീൽ സാർ എന്തെങ്കിലും മനസ്സിൽ കണ്ടു?
1: ഇപ്പോ ഇപ്പം മഴയുള്ള ആളുകള് ഇപ്പൊ നമ്മൾ പ്രവചനം നേരത്തെ പറഞ്ഞു, റെഡ് അലേർട്ട് പോയിട്ട് എല്ലാവർക്കും പോലും വകുപ്പില്ലാത്ത വിധം വളരെ ശാന്തമായ കല്യാണങ്ങളൊക്കെ വളരെ ഉഷാറായി നടന്നിട്ടുണ്ട് ഇന്നലെ.
0: അതെ, അപ്പൊ ഇന്നിപ്പോ റെഡ് അലേർട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ.
1: ഇപ്പൊ മഴയുള്ള സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന്, നിങ്ങളെ നാട്ടിൽ ഇപ്പൊ മഴയുണ്ടോ ഇല്ലയോ?
0: അതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഏതായിരുന്നാലും നമ്മള് നമ്മുടെ ലൈവിന്റെ ഇന്നത്തെ ഒരു ലൈവിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ നമുക്ക് ഓരോ ലൈവ് കഴിയുമ്പോഴും നമുക്കിങ്ങനെ പറയാലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ആ ചിന്തയോടനുബന്ധമായി വലിയൊരു ആശയം അവർക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ കേൾക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യം മാത്രമല്ല അതിനോടനുബന്ധമായി വലിയൊരു ആശയത്തിലേക്ക് അവരെത്തും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ നന്നാവുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
1: ഓക്കെ,
0: ഏതായിരുന്നാലും നമ്മളിന്ന് നമ്മുടെ മധുരം ഖുർആൻ കേട്ട് തിരിച്ചു വരാനായിട്ട്
1: അല്ലേ,
0: മധുരം ഖുർആൻ കേൾക്കാം.
1: ഇന്നത്തെ മധുരം ഖുർആനിൽ നമുക്ക് ഉള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 153 വചനമാണ്. ഇൻഷാ അല്ലാ മധുരം ഖുർആൻ.

0: ഉൾക്കൊള്ളുവീൻ, നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമായിരിക്കും എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 153-ാമത്തെ വചനം, ക്ഷമ കൊണ്ട് സഹായിക്കാൻ, സഹായം തേടാൻ പറയുന്നൊരു വചനം. നമുക്കിതിനൊറ്റ വാക്കിൽ നമുക്ക് പറയാം, പക്ഷെ ഒറ്റ വാക്കിൻ്റെ അപ്പുറത്തേക്ക് ജീവിതം മുഴുവനും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള അത്രയും വിശാലമായിട്ടുള്ള ഒന്നാണല്ലോ.
1: ശരിക്ക് ആ ക്ഷമ എന്ന് പറയണതേ പറയുമ്പോൾ രണ്ട് വാക്ക്, രണ്ടക്ഷരമുള്ളൂ, ചെറിയ വാക്കാണ്. പക്ഷെ ജീവിതത്തിൽ അത് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തെ നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് അതിന് നേരെ അപ്പുറത്ത് വലിയ പ്രതിഫലം കാത്തിരിക്കുന്നു എന്നുള്ളതും, ജീവിതത്തിൽ ഒരുപാട് അയാൾക്ക് പിന്നെ പ്രതിസന്ധികളിൽ തളരാതെ പോകാനുള്ളൊരു ഒരു ഒരു വലിയൊരു ആയുധമായിട്ട് ക്ഷമയെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ പ്രവാചകന്മാരുടെയൊക്കെ,
0: ഇപ്പോൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ട ഓർമ്മ, ശരിയാണോ അല്ലേ എന്നറിയില്ല, അതായത് ഉമർ റളിയല്ലാഹു അൻഹു ആണോ അല്ലേ എന്നറിയില്ല, എൻ്റെ അടുത്ത് ഒരാൾ ഒരാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുമ്പോൾ, നമ്മളെ കുറിച്ച് പറയുമ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുക. അപ്പം പ്രതികരിക്കുകയാണെങ്കിൽ അത് വീണ്ടും അതിൻ്റെ പിന്നാലെ അടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകുമല്ലോ. അപ്പം ശരിക്കും ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒന്ന് പിടിച്ചു നിൽക്കുമ്പോൾ അടുത്തൊരു പ്രശ്നത്തെ ഒഴിവാക്കാനുള്ള വഴിയാണ് ക്ഷമ എന്നുള്ളതാണല്ലേ. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നു എന്നുള്ളത്. പക്ഷെ അത് പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖമുള്ള പരിപാടി.
1: സമയം എത്തുമ്പോഴാണ്,
0: ആ സമയം എത്തുമ്പോൾ ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് എങ്ങനെ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം.
1: അപ്പം ഇന്നത്തെ ഖിറാഅത്ത് കേട്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും, ഖാരി മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം ക്ഷമ എന്ന് പറയുന്ന സംഗതി അള്ളാഹുവിൻ്റെ പിന്നെ മാർഗത്തിൽ, ഇപ്പം അവിടെ ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്നുള്ള, നിങ്ങൾ ക്ഷമയും നിസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ എന്ന ഒരു ഒരു കൽപ്പനയാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ ക്വാളിറ്റി രണ്ട് കാര്യങ്ങളും എടുത്തു പറഞ്ഞത്, ഒന്ന് നിസ്കാരം, ഒന്ന് ക്ഷമ. അപ്പം ഇബാദത്തിൻ്റെ വിഷയത്തിലും നമുക്ക് അവിടെ ശ്രദ്ധയുണ്ടാവണം.
0: നിസ്കരിക്കാൻ ക്ഷമ വേണം, നോമ്പ് നോൽക്കാൻ ക്ഷമ വേണം, തെറ്റ് ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം,
1: യെസ്,
0: ആളുകൾ പെരുമാറുന്നിടത്ത് ക്ഷമ വേണം. ഇമോഷണലായിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ക്ഷമ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, പീസ് ടൈമിൽ ഉള്ള കുറച്ച് ഫീഡ്ബാക്കിൽ, പീസ് ടൈമിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നുന്നല്ലേ.
1: യെസ്,
0: എന്താണ് ഇന്നത്തെ പീസ് ടൈമിൽ?
1: ഇന്നത്തെ പീസ് ടൈമിൽ നമ്മോടൊപ്പം പങ്കുവച്ചിട്ടുള്ളത്, ഗൗരവമുള്ള വിഷയങ്ങൾ പോലും സ്നേഹത്തോടെ പറഞ്ഞു തരുന്ന ശൈലി. പീസ് റേഡിയോയുടെ ആ ശബ്ദം കേൾക്കാതെ ഇപ്പോൾ ഒരു ദിവസവും കടന്നുപോകില്ല. ലളിതമായ മലയാളത്തിൽ ഇത്രയും നല്ല പ്രോഗ്രാമുകൾ തരുന്നതിന് അഭിനന്ദനങ്ങൾ.
0: ഈ ഒരു അഭിപ്രായം ഇത് കേട്ടപ്പോൾ തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പങ്കുവെക്കാതെ, ഇതിപ്പോൾ ഒരു ശ്രോതാവിന് മാത്രം ആയിരിക്കില്ലല്ലോ. നമ്മളേ പിന്നെ നേരത്തെ പറഞ്ഞ ക്ഷമൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ക്ഷമൻ്റെ കാര്യം പറയുന്നിടത്ത് ആ ഒരു മനുഷ്യൻ്റെ, മനുഷ്യൻ ഒരു സ്വതവേ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. പക്ഷേ ഇമോഷണലായിട്ട് എവിടെ അവന് നിയന്ത്രിക്കാൻ പറ്റുന്നോ, ഒരു മറ്റുള്ളവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് പ്രതികരിക്കുമ്പോൾ എന്തായിരിക്കും ഒരു ചിന്തിക്കാന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ അതിലേറ്റവും പ്രധാനമാണ് ക്ഷമ. ആ ക്ഷമയുമായി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഒരു ആശയം തന്നെയാണ് പുലരിവട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്ന്. അപ്പം നമുക്ക് പുലരിവട്ടത്തിലേക്ക് പോകണോ, അതിൻ്റെ മുമ്പ് രണ്ട് മെസ്സേജുകളിലേക്ക് പോകണോ, ഏതാണെന്നുള്ളത് തന്നെ ജസീൽ സാർ പറയും.
1: നമുക്ക് പുലരിവട്ടത്തേക്ക് പോകാം, അതിന് മുമ്പ് ഒന്ന് രണ്ട് നമ്മളെ ശ്രോതാക്കളുടെ വിഷയങ്ങൾ. യെസ്, ഇന്നലെ എൻ്റെ മോളെ നിക്കാഹ് ആയിരുന്നു, നിക്കാഹ് കഴിഞ്ഞവരെയാണ് മഴ പെയ്തത്, ഇന്ന് മഴയില്ല. സുലൈഖ തിരുവാലി. അതേപോലെ തന്നെ നേരത്തെ ഖുറാന്റെ കേൾവിയെക്കുറിച്ച്, മാഷാല്ല ഖുറാൻ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് മനസ്സിന്. ഹലീമ കെ മുഹമ്മദ് പാങ് അൽഹംദുലില്ലാഹ്.
0: അതിരമ്പുഴയിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
1: യെസ്,
0: രാത്രി തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു കോട്ടയത്ത്.
1: ഓ, അവിടെ റെഡ് അലേർട്ട് അല്ലേ വേണേ പറയാം. യെസ്,
0: അതുപോലെ പിന്നെ വിശുദ്ധ ഖുർആന്റെ മനോഹരമായ പാരായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് മനസ്സിന്. അലിമാക്കിയ മുഹമ്മദ്.

0: ഗ്രീൻ വാലിയിലായതുകൊണ്ട് ജസീൽ സാറിന് എളുപ്പമായിരിക്കുമല്ലോ, പെരുന്തവണ വരെ പോവാതെ കഴിയും. സലാമാഷിൻ്റെ നാട് പിന്നെ എനിക്ക് എവിടെ നിശ്ചയമില്ല. അഷ്റഫ് ബേപ്പൂർ. അപ്പോൾ അഷ്റഫ് ബേപ്പൂർ നിങ്ങളുടെ അടുത്ത ആളാണെന്നാണ് എനിക്ക് മനസ്സിലായി.
1: പേര് കേട്ടിട്ടുണ്ടാവും. ഏ
0: ഇത് ഇപ്പൊ എനിക്ക് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണോ, ആരാണ് പി അഷ്റഫ്
1: അതെ.
0: ബേപ്പൂർ. അപ്പോ നിങ്ങൾ ഇനി അത് കണ്ടെത്തുക.
1: അതെ, ഇൻഷല്ല. ഇപ്പോ പിന്നെ നല്ല ചൂടാണ് എന്നാണ് ഉമ്മു മറിയം റിയാദ് ഇട്ടിട്ടുള്ളത്. അത് റിയാദിലാണോ അതോ നാട്ടിലാണോ നിങ്ങളുള്ളത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇൻഷല്ല.
0: ഷാഹിദ വെള്ളംകല്ലൂര് പറഞ്ഞ അവിടെ മഴയില്ല. 4 മണിക്ക് തുടങ്ങിയ മഴയാണ്, ഇപ്പോഴുമുണ്ട് അങ്ങാടിപ്പുറത്ത്. ആണോ? അങ്ങാടിപ്പുറത്ത് മഴ ഉണ്ടെങ്കിൽ പിന്നെ കോട്ടയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞ അവിടെ ഇവിടെ തന്നെ മഴ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഭാഗത്ത് ഇന്നത്തെ ദിവസം നമ്മൾ വരുമ്പോൾ വലിയ മഴയില്ല.
1: ഐഷ പത്തപ്പറ്റം മഴയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനിടയിൽ കുറെ ആളുകൾ നമ്മുടെ കൂടെ പിന്നെ ഈയൊരു ലൈവിലേക്ക് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സമീജ പാറാൽ കുട്ടി അഹമ്മദ് പേർശന്നൂർ. പേർശന്നൂർ കൊല്ലത്താണോ? ഖദീജ സാലിഹ് പട്ടാമ്പി ബഷീർ എം കെ പോത്താം കണ്ട കുറെ ആളുകൾ വന്നിട്ടുണ്ട്.
0: ഖദീജ തൊടുപുഴ പറഞ്ഞത് അവിടെ മഴയുണ്ട്, രാത്രിയിൽ മഴയായിരുന്നു, ഇപ്പോഴും ചെന്നം പിന്നെ മഴയുണ്ട്, ശരിക്കും ഒരു വർഷക്കാലം.
1: യെസ്,
0: അതിന്റെ ഓർമ്മയിലേക്ക് എത്തിയിരിക്കാൻ. വർഷക്കാലത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഉള്ളതല്ലോ. പക്ഷേ പുള്ളിപ്പാടത്തൊന്നും നില മുതൽ ഇവിടെ മഴ തന്നെ പെയ്തിട്ടില്ല, വളരെ ഡ്രൈ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഈ കാലാവസ്ഥ പറയുമ്പോഴേ കാലാവസ്ഥ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പഠിച്ചവനെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റുന്ന വലിയൊരു സംഗതിയാണ്. മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല,
1: അതെ,
0: അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യന് മാറ്റത്തിരുത്തൽ വരുത്തുന്നുണ്ട്, പക്ഷെ കാലാവസ്ഥയിൽ ഒന്ന് ഇടപെടാൻ മനുഷ്യന് കഴിയുന്നില്ലല്ലോ.
1: ഈ പ്രകൃതിയുടെ വിഷയത്തിലെ പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഓരോ സംഗതികളും, ഇപ്പം വെള്ളം മനുഷ്യന് അത്യാവശ്യമാണ്, വായു അത്യാവശ്യമാണ്, തീ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ, തീ ഇല്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യം. നമുക്ക് ഈ ഈസി കുക്ക് മറ്റേ എനർജി തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തെ മാറ്റിവെച്ചാൽ തീ ഇല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു എന്നുള്ള വെച്ചാൽ പിന്നെ പാചകത്തിൻ്റെ വിഷയത്തിൽ വലിയൊരു ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സംഗതി, വെള്ളമാവട്ടെ, വായു ആവട്ടെ, തീയാവട്ടെ, ഇതൊക്കെ ആവശ്യത്തിലധികം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനവിടെ നിസ്സഹായനാണ്. എന്ത് ശാസ്ത്രീയ പുരോഗതി അതിൽ അഭിമാനം കൊണ്ടാലും അത് എത്ര അവകാശപ്പെട്ടാലും വെള്ളം ഒന്ന് കയറി വരുമ്പോൾ, ഇപ്പോൾ സുനാമി വരുന്ന സമയത്ത് ഇപ്പോൾ ജപ്പാനിലാണെങ്കിൽ പോലും അത്രയും കണ്ടുപിടുത്തത്തിൻ്റെയും വലിയ പിന്നെ വീരവാദങ്ങൾ മുഴക്കുന്ന ആളുകളാണെങ്കിൽ പോലും അതിനൊക്കെ ഇതട് അള്ളാഹുവിൻ്റെ ഈ പിന്നെ പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ തീപിടുത്തം വരുമ്പോൾ വലിയ കാട്ടുതീ പോലെ വലിയ പടർന്നു വരുന്ന സമയത്ത് മനുഷ്യനവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ വെള്ളം കൂടുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഇതൊന്നും ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിക്കും സലാം സാർ പറഞ്ഞ പോലെ പ്രകൃതിയിലേക്കുള്ള ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ മഴയാണെങ്കിൽ പോലും മഴ ശക്തമായി കൂടി എന്താ ചെയ്യുക?
0: ഈ മഴൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഈ പിന്നെ ഇതൊരു ഒരു ഒരു സർക്കിളാണല്ലോ. അപ്പോൾ നല്ല ചൂട് ഉണ്ടാവും, മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പറയണം. നല്ല ചൂട് മനുഷ്യൻ്റെ ചില ഇടപെടൽ കൊണ്ട് അതിശക്തമായിട്ട് ചൂട് വരും. അതിശക്തമായ ചൂട് വരുമ്പോൾ എന്താ സംഭവിക്കുക? നല്ല തീവ്രമായ ചൂട് വേനൽ കടന്നു വരികയാണെങ്കിൽ സംഭവിക്കുക എന്താണോ, ആ വേനൽ കഴിഞ്ഞ് വരുന്ന വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മഴ, ഇടിമേഘങ്ങളും വരാൻ സാധ്യതയുണ്ടെന്ന്. കാരണം അതിശക്തമായ ചൂട് വരുമ്പോൾ കടലിൽ എന്ത് ചെയ്യും, നീരാവി കൂടുതൽ മുകളിലേക്ക് പോകും. കൂടുതൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതിന് സാധാ നോർമലായിട്ടുള്ള അള്ള വെച്ച സംവിധാനത്തിനേക്കാൾ, കാരണം അവിടെ മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ഭൂമിയിൽ പല പിന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയാണ്. അപ്പോൾ മേഘവിസ്ഫോടനങ്ങൾ കൂടുതൽ അളവിൽ നീരാവി വന്നു കഴിഞ്ഞാൽ അത്തരം മേഘങ്ങൾ വഴിയാണ് ഈ മേഘ വിസ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത്, ശക്തമായ മഴയും സംഭവിക്കുന്നത്. അത് ഭൂമിയിൽ മനുഷ്യന് ഉപകാരം ആവാത്തൊരു ശിക്ഷ രൂപത്തിൽ തന്നെ കടന്നു വരാവുന്നൊക്കെ അങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചേർത്ത് ചിന്തിച്ച് പോകാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ശരി,
1: മഴന്റെ വിഷയത്തിലേ എത്ര മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്? ശരിക്ക് ആ വരുന്നതിന്റെ ഊക്കനുസരിച്ച്, വരുന്നതിന്റെ ദൂരം അനുസരിച്ചുള്ള വളരെ ചില സമയത്ത് ഇപ്പം വേണം ചെന്നമിൻ്റെ മഴ ഉണ്ടെന്ന് പൊടിമഴ ഉണ്ടാവും ചിലപ്പോൾ. വെള്ളം ഒരു ഒരു സ്പ്രേ പോലെ വന്നിട്ട് എന്നാൽ ചില സമയത്ത് വളരെ വലിയ തുള്ളിയായിട്ട് നല്ല കനമുള്ള തുള്ളി, വേദനയുള്ള തുള്ളി പോലെ
0: ഉണ്ടാവും.
1: അതെ അതെ. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടും റബ്ബിനെ മനസ്സിലാക്കാത്ത ആളുകളാണ് കുറേ ആളുകൾ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിനൊക്കെ റിസർട്ടാവുണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ ടീമുകളുണ്ട് നമ്മൾ ചുറ്റിലും.
0: അതെ അതെ.
1: അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രതിഭാസങ്ങൾ എടുത്തു പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലാണ്.
0: പിന്നെ ഈ തുള്ളി ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ലല്ലോ.
1: അതെ അതെ.
0: മഴ പെയ്യുന്ന തുള്ളികൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാ തുള്ളികളും ഒരുമിച്ച് കൂടിയിട്ട് താഴെ വരികയാണെങ്കിൽ.
1: അതെ അതെ.
0: അത്രയും അകലത്തിൽ, തൊട്ട് തൊട്ട് നല്ല അകലത്തിലാണ് തുള്ളികൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ക്ഷമയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ ക്ഷമ വേണ്ട ഒരു വിഷയത്തെക്കുറിച്ചും, അതുമാത്രമല്ല ഒരുപാട് ആശയം ലഭിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ, ഈ വിഷയത്തിലാണ് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസൺ സലീം ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ. അമ്മാ ബാദ്. ഏറ്റവും അധികം നമ്മുടെ ഊർജവും സമയവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തർക്കങ്ങൾ എന്നുള്ളത്. നമ്മുടെ വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും തർക്കങ്ങൾ നമ്മൾ കാണും, നീണ്ട തർക്കങ്ങൾ. തുടക്കത്തിലൊക്കെ ശബ്ദമില്ലെങ്കിൽ പിന്നെ ശബ്ദമുയർത്തി വിവാദമായി ചിലതൊക്കെ അടിപിടികളിൽ കലാശിക്കുമാറുള്ള തർക്കങ്ങൾ. എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു വിഷയം എടുത്തിടുമ്പോൾ ആ വിഷയത്തിൽ അനുകൂലമായും പ്രതികൂലമായും പറയും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഒരു കക്ഷിയെ ന്യായീകരിക്കാനാവാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബാധിക്കുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനാവാം, അല്ലെങ്കിൽ നാം പറഞ്ഞൊരു കാര്യം മറ്റുള്ളവർ അംഗീകരിക്കാത്തതിൻ്റെ മാനസികമായ വിഷമം കൊണ്ടാവാം, അല്ലെങ്കിൽ നാം പറഞ്ഞ് ജയിക്കണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാകാം. ഇങ്ങനെ പല കാരണങ്ങൾ ഒരു തർക്കത്തിന് പിന്നിലുണ്ട്. ഈ തർക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ ശൈലികൾ മാറി മാറിക്കൊണ്ടിരിക്കും. പിന്നെ ആരും അതിന് പിൻവാങ്ങാത്തത് കൊണ്ട് തന്നെ ഒരു അവസാനം ആരെങ്കിലും ഒരാൾ അവസാനിപ്പിക്കാതെ അത് അവസാനിച്ചു പോവില്ല. ചിലപ്പോൾ അത് അബദ്ധങ്ങളിലേക്കും തെറിവിളികളിലേക്കും പറഞ്ഞ് പിൻവലിക്കാൻ പറ്റാത്ത വാക്കുകളിലേക്കൊക്കെ എത്തും. അതുകൊണ്ട് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു തർക്കത്തിൽ നമ്മൾ ഭാഗവാക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. തർക്കം നല്ലതിന് വേണ്ടിയാണെങ്കിൽ എല്ലാ തർക്കങ്ങളെയും നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കലല്ല. നമ്മളൊരു ആശയപരമായ കാര്യം, ഒരു തൗഹീദിന്റെ കാര്യം, വിശ്വാസത്തിന്റെ കാര്യം. അപ്പൊ അതിലെന്താണെന്ന് വെച്ചാൽ വിശ്വാസം, തെറ്റായ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന ആളുകള് അവരംഗീകരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ നമ്മൾ അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടി തെളിവുകളും തെളിവുകൾക്ക് വീണ്ടും തെളിവുകളും പറയേണ്ട ഒരവസ്ഥ വരും. അത്തരം കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തും. അല്ലാത്ത തർക്കങ്ങളെ തീർച്ചയായും നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ. തർക്കത്തെക്കുറിച്ച് പറഞ്ഞതിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാക്കാണ്, അബ്ഗലു റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഹസും. ഏത് തർക്കം നടത്തുന്ന, ഏറ്റവും കുതർക്കങ്ങൾ നടത്തുന്ന ആളാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും മോശപ്പെട്ട ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ എന്താണ്, തർക്കങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടാത്ത അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ ദീനിയായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് മനസ്സിലാക്കി നമ്മളത് ഉപേക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. തർക്കങ്ങൾ അവസാനിപ്പിക്കാനും തർക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങുവാനും നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ തർക്കിക്കുന്നത് മുതിർന്നൊരു വ്യക്തിയോടാണെങ്കിൽ, നമ്മളെക്കാളും ഉയർന്ന ഒരാൾ, വാപ്പനോടോ ഉമ്മനോടോ ജ്യേഷ്ഠനോടോ, നമ്മളെക്കാളും പ്രായക്കൂടുള്ള ഒരാളോടോ ആകുമ്പോൾ എന്താണ് നമുക്ക് വേഗം പറയാം, നമ്മൾ തമ്മിലാവുമ്പോൾ അങ്ങനത്തെ ഒരു തർക്കത്തിലേക്ക് പോകാതൊക്കെ അല്ലേ നല്ലത്, എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ചിലപ്പോൾ ബഹുമാനമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നൊരവസ്ഥ വരാതിരിക്കാൻ ഞാൻ അവസാനിപ്പിക്കുന്നു, പിൻവാങ്ങുന്നു എന്ന ഒരു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിൻവാങ്ങാൻ പറ്റും. പിന്നെ നമുക്കെന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം മനസ്സിലാക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അനുഭവ പശ്ചാത്തലങ്ങളോ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വെറുതെ നമ്മൾ മാനസികമായി വല്ലാതെ തളരും. എത്രയോ നമുക്ക് ബോധ്യമുള്ളൊരു കാര്യം അയാളുടെ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾക്കതൊരു നിരാശയാണ് സംഭാവന ചെയ്യുന്നത്. അത് അയാൾക്ക് അറിയാത്തതുകൊണ്ടാണ്, വിവരമില്ലാത്തതുകൊണ്ടാണ് എന്ന നിലക്ക് നമ്മൾ സമാധാനിക്കുന്നതും നമുക്ക് തർക്കങ്ങളെ അവസാനിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ്. യഥാർത്ഥത്തിൽ ഒരു ഒറ്റമൂലി എന്ന് നമുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് എന്താ തർക്കങ്ങളെയും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാൾ തർക്കിക്കുമ്പോൾ നമ്മൾ എന്താണ്, ആ തർക്കിക്കുന്ന വ്യക്തി എന്താണ് തർക്കിക്കുന്നത്? ഞാൻ പറഞ്ഞതാണ് ശരി എന്നാണല്ലോ അയാളുടെ വാദം. അപ്പോൾ താങ്കൾ ഞാൻ പറഞ്ഞതാണ് ശരി എന്നത് അയാൾക്ക് അംഗീകരിച്ചു കൊടുക്കൽ മാത്രമേ തർക്കം അവസാനിപ്പിക്കാൻ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞതായിരിക്കാം ശരി, എനിക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് അത് ശരിയായിക്കോളുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോഴെന്ത് ചെയ്യാം, നിങ്ങൾ പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബോധ്യപ്പെടുന്നില്ല, ഞാൻ മനസ്സിലാക്കിയത് തിരിച്ചായതുകൊണ്ട് എന്ന് പറഞ്ഞ് തൽക്കാലം താങ്കളുടെ പക്ഷം ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കാതെ അംഗീകരിച്ചു കൊടുക്കുന്ന, അതായത് നമുക്ക് ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന അസത്യമായി പോകില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് എൻ്റെ അറിവും കഴിവും വെച്ചിട്ട് എന്തില്ല, താങ്കൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിയായിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ കാര്യമാണ് ശരിയെന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് നിങ്ങൾ ഇത്രയും അധികം വാദിക്കും എനിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇനി ആ വിഷയത്തിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. എല്ലാവരും തർക്കിക്കുന്നവരെല്ലാവരും താനാണ് ശരി എന്ന് വാദിക്കുന്നത് കൊണ്ട് അത് ഒരു പിന്നെ ഒരു പൂർണ്ണമായത്തിൽ അസത്യമാവാത്ത രൂപത്തിൽ അംഗീകരിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു തർക്കത്തെയും നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചില വഴികളെ നമ്മളിതിൽ സ്വീകരിക്കണം. ഇതെന്തിനാന്ന് വിചാരിച്ചാൽ, അനാവശ്യമായ തർക്കങ്ങൾ കൊണ്ട് പല നഷ്ടങ്ങളുമുണ്ട്. ഒന്ന്, നമ്മുടെ ഊർജ നഷ്ടം, വളരെ ഷൗട്ട് ചെയ്ത് ശബ്ദത്തിൽ സംസാരിച്ച് നമ്മൾ വളരെ ക്ഷീണിച്ചു പോകും. രണ്ടാമത്തെ, സമയ നഷ്ടം. ഒരാൾ പറഞ്ഞു, അടുത്താൾ പറഞ്ഞു, അടുത്താൾ പറഞ്ഞു, നമ്മൾ തർക്കിച്ച് പിന്നെ അവസാന സമയം നോക്കുമ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരിക്കും, സമയനഷ്ടം. പിന്നെ മാനസികമായ അകലമുണ്ടാകും. നമ്മൾ തർക്കിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും നമ്മുടെ മാനസികമായിട്ടൊരു അകലമുണ്ടാകും. നമ്മൾ പറഞ്ഞ മറ്റൊരാൾ അംഗീകരിക്കാതിരിക്കുമ്പോണ്ടാകുന്ന ഒരു വിഷമം കൊണ്ട് ഉണ്ടാവും. അതും നമ്മുടെ ബന്ധങ്ങളെ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് തർക്കങ്ങളെങ്കിൽ ഓരോ തർക്കങ്ങളും അവരെ മാനസികമായി അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത. എങ്ങനെയെങ്കിലും നമ്മൾ വിവാദങ്ങളും തർക്കങ്ങൾക്കും പരമാവധി അവസരം കുറക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളെ ശക്തമാക്കാനും സ്നേഹങ്ങളെ വർദ്ധിപ്പിക്കുവാനും സഹായകമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് അനാവശ്യ തർക്കങ്ങളെ ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ഊർജവും സമയവും നഷ്ടപ്പെടുത്താതിരിക്കണം.

0: മാഷാല്ലാ, എത്ര വലിയൊരു ആശയത്തിൻ്റെ ലോകത്തേക്കാണ് നമ്മളെ ആര്യസ്മാരിയുടെ വാക്കുകൾ നമ്മളെ കൊണ്ടുപോയത്. ജമില വി കെ പുനൂർ പറഞ്ഞിട്ടുള്ള ആര്യസ്മാരിയുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ എന്ന ഒന്നുണ്ടെങ്കിൽ തന്നെ വളരെ സന്തോഷമായി ജീവിക്കാം. പടച്ചവൻ എല്ലാവർക്കും ക്ഷമ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഐ മീൻ ശരിക്ക് ലൈഫിലെ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാത്തവർ വളരെ കുറവായിരിക്കും. ഇപ്പം പറഞ്ഞ പങ്കുവച്ച വിഷയം തർക്കിക്കേണ്ടി വരുന്ന സമയങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, അത് വീട്ടിലാവട്ടെ, ജോലിസ്ഥലത്താവട്ടെ, എവിടെ ആവട്ടെ. പക്ഷെ ആ സമയങ്ങളിൽ നമ്മളെന്ത് സ്റ്റാൻഡ് എടുക്കുന്നു, ഇപ്പം ഇങ്ങനെ പോകട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ശാന്തമാകുമ്പോൾ സംസാരിക്കാം എന്ന് തീരുമാനിക്കുന്ന ആളുകൾ എത്ര ആൾക്കാരുണ്ടാവും. അപ്പോൾ തർക്കിച്ച് ജയിക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പിന്നെ എന്താ പറയുക, അതിലേക്കാണ് കൊണ്ടുപോവാ, ശരി എൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഞാൻ ഇത് ശരി എൻ്റെ അടുത്താണെങ്കിൽ പോലും ഇപ്പോൾ തൽക്കാലം അംഗീകരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു ഒരു മയത്തിൽ അനുനയത്തിന് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സംസാരം.
0: അത് കറക്റ്റാണ് പറഞ്ഞത്. നമുക്ക് എത്ര ആളെ, ചിലപ്പോൾ ഭാര്യയായിട്ട്, ഭർത്താവിനായിട്ട്, മക്കളായിട്ട്, ഉമ്മയായിട്ട്, ബാപ്പയായിട്ട്, സുഹൃത്തുക്കളായിട്ട്, ജോലിസ്ഥലമായിട്ട്, ആദർശപരമായ കാര്യങ്ങളുണ്ടാവും അവിടെ, ഇവിടെ എല്ലാം ഒന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് നാല് പറഞ്ഞ പിന്നെ നമ്മളല്ല പറയണത്, പിന്നെ നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു അവസ്ഥ വരും.
1: ശരിക്കതാണ്. നേരെ മറിച്ച് അവിടെ ഒന്ന് ജസ്റ്റ് താഴ്ന്നു കൊടുത്ത് പിന്നെ ആ താഴ്ന്നു കൊടുക്കുന്നത് വഴി തന്നെ അവളുടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് അതൊക്കെ ഇല്ലാതായി. പിന്നീട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് സൗമ്യമായി സംസാരിക്കാനുള്ള വാതിലവിടെ തുറക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒന്ന് താന്നോടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, കൂടുതൽ പരിക്ക് കൂടുതൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്.
0: ജയിക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് തോറ്റുപോകുന്ന നമ്മൾ തർക്കിക്കുമ്പോൾ ശരിക്കും അവിടെ നമ്മൾ തൽക്കാലം തോറ്റുകൊടുത്ത് നമ്മൾ വിജയിക്കുന്ന നമ്മളായി മാറുക.
1: അതാണ് അതിന്റെ പോയിന്റ്. അപ്പോ സുബൈബായം വളപട്ടണം പറഞ്ഞതേ, നമ്മുടെ ഇടയിൽ പലപ്പോഴും നടക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഹാരിസ് മൗലവി പുലരുവട്ടത്തിലൂടെ പറഞ്ഞു തന്നത്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായാൽ തർക്കത്തിന് സമാപനമുണ്ടാകും. അപ്പോൾ ശരിക്ക് ആ വിട്ടുവീഴ്ച സംഗതി ചെറിയ പിന്നെ സംഗതിയല്ല, വലിയ നമുക്ക് വലിയ റിസൾട്ട് തരുന്നതാണ് എന്നുള്ളത്. യെസ്,
0: ഐഷ മുഹമ്മദ് മുളവൂർ ഇപ്പോൾ സലാം പറഞ്ഞ കൂടെ വന്നിട്ടുണ്ട്. സുലൈഖ തിരുവാലി പറഞ്ഞത് പുലരുവട്ടത്തിൽ മൗലവി പറഞ്ഞ വളരെ സത്യമാണ്, എനിക്ക് നല്ല അനുഭവമുണ്ട്. മൗലവിക്കുള്ള വയസ്സും ആരോഗ്യം.
1: സക്കീന ദുരമ്പോലും അതേപോലെ തന്നെ വിഷയം, പുലരുവട്ടം ഒന്നിനൊന്ന് സൂപ്പർ ആയിട്ടാണ് വരുന്നത്. മാഷാല്ലാ, അള്ളാഹു മൗലവിക്ക് ദീർഘായുസ്സും അറിവും വർദ്ധിപ്പിച്ച് നൽകട്ടെ എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജീവിതഗന്ധിയായ ഓരോ സംഗതികളാണ് എല്ലാ ദിവസവും പുലരുവട്ടത്തിൽ വരുന്നത്. അത് ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ടാകും, പിന്നെ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ് പൊതുവെ പുലരുവട്ടത്തിൽ വരാറുള്ളത്. അപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ, ഇതെല്ലാവർക്കും കേൾപ്പിക്കണമല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പീസ് റേഡിയോയിലെ ഇത്തരം സംസാരങ്ങൾ, പുലരുവട്ടം മാത്രമല്ല എന്ത് പ്രോഗ്രാമുകൾ എടുത്താലും അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പരലോകയാത്രയിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഈ ഒരു സമയത്ത് ജസ്റ്റ് ശ്രോതാക്കൾ ഉണർത്താനുള്ളത്, നിങ്ങൾക്ക് പീസ് റേഡിയോയെ സഹായിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും അത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾക്ക് പീസ് റേഡിയോ പിന്നെ ടാബിൽ നമുക്ക് ഡൊണേറ്റ് എന്നുള്ള ഭാഗത്ത് ഡൊണേറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പീസ് റേഡിയോ നമുക്ക് സഹായിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഇത്തരം ഏത് അനുഭവങ്ങൾ നമ്മളെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിലും പീസ് റേഡിയോ ആ വിഷയത്തിൽ നമ്മൾക്ക് മാനസികമായി നൽകുന്ന സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് നിങ്ങൾക്ക് പിന്നെ ചെറുത്, എത്ര ചെറുതും വലിയ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ്, നിങ്ങൾക്ക് എത്രയും അയക്കാവുന്നതാണ്. ഡൊണേറ്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ഇന്ന് മെസ്സേജുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മെസ്സേജ് വായിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് സലാം പറഞ്ഞൊക്കെ ഈ സമയത്ത് പലരും സലാം പറഞ്ഞുകൊടുക്കുന്നത്, എല്ലാം വായിക്കുന്നിടത്ത് കുറേ പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇംതിയാസ് സിരുമ്പാട് അയച്ചൊരു മെസ്സേജ് ഇപ്പം ഞാൻ ഈ സ്ക്രീൻ സ്ക്രോൾ ചെയ്തപ്പോൾ കാണുന്നത്, ആരിസ് മുരിയുടെ വാക്കുകൾ എത്ര സത്യമാണ്, അർത്ഥമുള്ളതാണ്. അടുക്കുമ്പോൾ കൂടുതൽ അടുക്കും, അകലുമ്പോൾ കൂടുതൽ അകലും.
1: യെസ്, സമീർ തത്തേങ്കിലെ പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല.
0: അതെ അതെ,
1: ഓക്കെ.
0: അതുപോലെ റുബീന താനൂർ, സഫിയ കേത്തർ രംഗാടി പറഞ്ഞിട്ടുള്ളത്, പുലരി വട്ടത്തിൽ നല്ലൊരു ഉപദേശം നമുക്ക് കിട്ടി, വിട്ടുവീഴ്ച ചെയ്യാൻ ക്ഷമ കൈകൊള്ളുക. എൻ്റെ ബാബ ജാമിയാൽ ഹിന്ദ് മിനി ഊട്ടിയിൽ കുക്കായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ കാലിനൊരു വേദന വന്നതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഷഹനാസ് അരിക്കുളം.
1: അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ ഇത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാവട്ടെ.
0: ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അനാവശ്യമായി ഉടലെടുക്കുന്ന തർക്കം നമ്മുടെ മാനസിക സമാധാനത്തെയും വ്യക്തിബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്നു ഒന്നാണ് എന്ന കാര്യങ്ങളിലേക്ക് ഇത് ഈ പുലരിവട്ടമായി ചേർത്താണ് അമീർട്ടി അടുത്ത നാട്ടുകാരെ മെസ്സേജ് അയച്ചത്. ദീർഘമായ മെസ്സേജാണ്. ജമീല വി പി കളിക്കാവും,
1: ക്ഷമ ഉണ്ടെങ്കിൽ, ജമീല വി കെ പൂനൂര് പറഞ്ഞൊരു പോയിന്റ്, ക്ഷമ എന്ന ഒന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നു.
0: അതെ,
1: ശരിക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അത് ഫസബറും ജമീൽ എന്ന് പറഞ്ഞ പോലെ സുന്ദരമായി ക്ഷമിക്കാൻ കഴിയുക എന്നുള്ള വിഷയം, അവിടെ ഒരുപാട് എലമെൻസ് അതിലുണ്ട്. ഇത് അല്ല, എനിക്ക് നമുക്ക് ഹയറായതുകൊണ്ടാണ് അല്ല തരുന്നത്. ആ ഒരു ധാരണയിൽ, ആ ഒരു വിശ്വാസത്തിൽ അതിൽ ഉൾക്കൊണ്ടു, അതിനെ സഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് മാറാനുള്ള പ്രാർത്ഥനയും, ശരിക്കും ആ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കൽ, പൊതുവെ എല്ലാവരും മറ്റേ സമയത്തും അല്ലാതെ ഉറക്കണമൊക്കെ ചെയ്യണം, പ്രയാസങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, അത് കൂടുതൽ നന്മയായിട്ട് വരുന്നു.
0: അതെ,
1: ശരിക്കും ഒരുപാട് മേന്മകൾ നന്മകൾ ഇത്തരം പരീക്ഷണങ്ങൾ പ്രയാസങ്ങളിലുണ്ട്. അത് വിശ്വാസികളുടെ മനസ്സ് വഴി അതുപോലൂടെ നമ്മൾ ആലോചിക്കുമ്പോൾ അത് വലിയൊരു നേട്ടമായി നമുക്ക് കഴിയും. ഇപ്പോൾ സമയം നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയമാണ്, എല്ലാവരും പിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ഈ ഒരു സമയത്ത് പുതിയതായി വന്ന ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രം പറയുകയാണ്, നമ്മുടെ പീസ് റേഡിയോ സ്ക്രീനിലെ മൂന്നാമത്തെ ഓപ്ഷൻ താഴെ, ഏറ്റവും താഴെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഫീഡ്ബാക്ക് വഴിയാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. നമ്മുടെ ലൈവ് ക്വിസ് ചോദ്യം ചോദിച്ച ഉടനെ നിങ്ങൾക്ക് ഓപ്ഷൻ മാത്രം ഉത്തരം അയക്കേണ്ടത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഫീഡ്ബാക്ക് എന്ന് മുതൽ അയച്ചു തുടങ്ങുന്നോ അന്ന് നിങ്ങൾ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നെയിമിൻ്റെ ഭാഗത്ത് നെയിം മാത്രമാണ് ഉള്ളത് എങ്കിൽ ജസ്റ്റ് ഒരു തവണ ഇന്ന് നിങ്ങളതിന് കൂടെ സ്ഥലം ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒന്നും അത് അവിടെ ഉണ്ടാകും, നെയിമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്ഥലപ്പേര് കൂടി നിങ്ങൾക്ക് അവിടെ ചേർക്കാം. ഇൻഷാല്ലാ നമ്മൾ പിന്നെ ലൈവ് ഇതിലേക്ക്
0: ക്വിസിലേക്ക്
1: കയറാം, പ്രവേശിക്കാം ഇൻഷാല്ലാ. ചോദ്യം,
0: അപ്പോൾ എല്ലാവരും റെഡിയാന്ന് വിചാരിക്കുകയാണ്, ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മുൽ മസാഖീൻ, അഗതികളുടെ മാതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ഡി സൗദ റളിയല്ലാഹു അൻഹ.
1: ചോദ്യം ഒരിക്കൽ കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മുൽ മസാഖീൻ, അഗതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഓപ്ഷൻസ് എ ഹഫ്സ റളിയല്ലാഹു അൻഹ, ബി സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഡി സൗദ റളിയല്ലാഹു അൻഹ.
0: ഒരിക്കൽ കൂടി ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മുൽ മസാഖീൻ അഥവാ അഗതികളുടെ മാതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹഫ്സ റളിയല്ലാഹു അൻഹ, ബി സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, സി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഡി സൗദ റളിയല്ലാഹു അൻഹ.
1: ഉത്തരങ്ങളേക്കാം

0: Yes. അപ്പോൾ നമ്മുടെ ഉത്തരം അയക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടു പേർക്ക് ചെറിയൊരു, നമ്മൾ പറയുന്നുണ്ട് ഓപ്ഷൻസ് എന്ത് ചെയ്യണം,
1: മാറി
0: ഓപ്ഷനല്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാം,
1: പ്രോഗ്രാം
0: ഓപ്റ്റ് ചെയ്യുന്നിടത്ത് രണ്ടു പേർക്ക് വളരെ ഇപ്പം എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ മുമ്പ് ഒരുപാടുണ്ടായിരുന്നു.
1: നമ്മളെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട അബ്ദുസ്സലാം ടി പി, ഈ അബ്ദുസ്സലാം ടി പി എനിക്ക് തോന്നുന്നു സലാം സുലാഹിയാണോ അല്ലേ എന്നൊരു സംശയമുണ്ട്. അതാണ് അല്ലെങ്കിൽ പറയണേ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പുലരിവട്ടം എനിക്ക് വളരെ ഉപകരിക്കുന്നതാണ്, വളരെ നന്നായി എന്നുള്ള പുലരിവട്ടവുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വീട്ടിലിങ്ങനെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ക്ഷമിച്ച് താഴ്ന്നു കൊടുക്കുന്നവർ പുറത്ത് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് തീർച്ചയായും വിട്ടുനിൽക്കും എന്നതിൽ ഷുവറാണ്. മൗലവിയുടെ ഇതുപോലുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും കേട്ടിരുന്നെങ്കിൽ വളരെ കേട്ടിരുന്നില്ലെങ്കിൽ വളരെ നഷ്ടമായിരിക്കും. ഇതൊരു മുതൽക്കൂട്ടാണെന്ന് ജമീല വി പി കാളിക്കാവ്.
0: ഇംതിയാസ് തിരുമ്പാടി ഒരു പ്രാർത്ഥന വശയത്ത് അറിയിച്ചിട്ടുണ്ട്.
1: നല്ല നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ.
0: അപ്പൊ ഇസുമോന്റെ പേരൻസിനെ ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിന് പിന്നെ വീട്ടിൽ ഓരോന്ന് കാണുമ്പോൾ ശരിക്കും അത് ആ ചിന്തകൾ വരും. അപ്പോൾ അത് അല്ലാഹു ഏറ്റവും നന്നായി ക്ഷമിക്കാൻ സഹിക്കാനും അല്ലാഹു തോഫീഖ് നൽകട്ടെ, സഹായിക്കട്ടെ. പകരം ഏറ്റവും നല്ലതിൻ്റെ പകരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓരോരുത്തരുടെയും എത്ര പെട്ടെന്നാണ് ഓരോ അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരിക എന്നുള്ളത്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞൊരു ജീവിതത്തിനിടയിൽ നിശ്ചയമായി നമുക്കുണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ മാത്രമാണ്. അല്ലെങ്കിൽ ഈ അനിശ്ചിതങ്ങളുടെ മുമ്പിൽ നമ്മൾ തളർന്നു പോകും. അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കാം.
0: ശരിക്ക് ചെറിയ പ്രായത്തിൽ ഇപ്പം നമ്മുടെ ഹബീബ് ഖാന്റെ മകൻ ഹനീന്റെ വിഷയം,
1: അതെ അതെ,
0: ഇപ്പോൾ ഇസുമോന്റെ വിഷയം, ശരിക്കും നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ നമ്മളെ ഒരുപാട് തിരുത്താൻ, അല്ലെങ്കിൽ പിന്നെ മരണത്തിന് പ്രായമില്ല എന്നുള്ളതും, പ്രായമാവട്ടെ എന്നിട്ട് നന്നാവാം മരിക്കണേ മുമ്പ് എന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന കുറേ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉണർത്തലാണ് ഇത് ശരിക്കും. നമുക്കൊക്കെ ഒരു ദിവസം പോകാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നന്നായി ഒരുങ്ങ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഹൈറുന്നീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്ടിൽ നിന്ന് പുലരിവട്ടത്തെക്കുറിച്ച് നല്ല മനോഹരമായ മെസ്സേജ്. ക്വിസു മറന്നു വന്ന അബ്ദുൽ അമീസിക്ക് നേരത്തെ അയച്ചതായിരിക്കും അല്ലേ.
0: യെസ്
1: ഓക്കെ. പിന്നെ സാജിദ കാലിക്കറ്റ് ഇസുമോൻ്റെ വിവരം ചോദിച്ചിരുന്നു, അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇസുമോൻ്റെ
0: മരണ
1: വാർത്ത അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ.
0: അമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, പുലരിവട്ടം എല്ലാവരുടെ അനുഭവം തന്നെയാണ്, ഇവിടെ തർക്ക ജീവിക്കുന്നവർക്ക് നാളെ പരാജയം.
1: സലിമ ഒതുക്കുങ്ങൽ, അവിടെ മഴയുണ്ട്, മഴയുമായി ബന്ധപ്പെട്ട കുറേ മെസ്സേജ് നമ്മൾ പെൻഡിങ്ങിൽ കടക്കുന്നുണ്ട്, അവയിലേക്ക് പോയിട്ടില്ല. ഒരുപാട് മെസ്സേജുകൾ അന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമയുള്ളവർക്ക് ജീവിതത്തിൽ പ്രയാസം കുറവായിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഗൾഫിൽ ഇടക്കെന്തോന്നും ബ്രേക്കാവുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് റിയാദില്. അത് കണക്ഷൻ കട്ടായി പോകുന്ന കാര്യമായിരിക്കും, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എന്തോന്നും അറിയില്ല.
0: ചങ്ങാനി, അള്ളാഹുവെ സൂക്ഷ്മതയും സദാചാരവും ധന്യതയും ഐശ്വര്യവും നിന്നോട് ചോദിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് പുലരിവട്ടം കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ശരിക്ക് ഇത് വേറെ രൂപത്തിലാണ് ആ പുലരിവട്ടത്തിനെ കേട്ടിട്ട് പ്രതികരണം. മാഷാല്ലാ. അപ്പോ
1: നമുക്ക്
0: ആ പ്രാർത്ഥനയാണ് അവർക്ക് ഓർമ്മ വന്നത്.
1: അതെ അതെ അതെ. നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ പുലരിവട്ടമൊക്കെ കേട്ട് അതിൻ്റെ ഒരു ആശയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ കേട്ട് കഴിയുമ്പോൾ അതിനോടനുബന്ധമായ ഒരുപാട് കണക്ഷൻ തോട്ട്സുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറ്റിക്കുറുക്കി ചെറിയ രൂപത്തിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇങ്ങനെ ചേർത്ത് തരികയാണെങ്കിൽ നമുക്കത് ആ വായനയിലൂടെ കുറേ ഒരു വലിയ വലിയൊരു ആശയത്തിൻ്റെ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ മോർണിംഗ് ലൈവ് ക്വിസ് കഴിഞ്ഞിന് നമുക്ക് 1 മിനിറ്റ് ടോക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1 മിനിറ്റ് ടോക്കിൽ ഒരിക്കലും നശിക്കാത്ത വീട് എന്നതിൽ ആ ഒരു വിഷയത്തെ കുറിച്ച് 1 മിനിറ്റ് കൊണ്ടുതാ ജസീൽ സാർ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വന്തമായ ഒരു വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ഈ ദുനിയാവിലെ നിസാരമായ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി നമ്മളെല്ലാവരും വലിയ വീടുകൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ മരണശേഷമുള്ള ലോകത്തേക്കുള്ള വീട് നമ്മൾ എത്ര പേർ കാര്യമായിട്ടും അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. അലി റളിയല്ലാഹു പഠിപ്പിക്കുന്ന ഒരു കവിതയിൽ നമുക്ക് ഇങ്ങനെ കാണാം, ലാ ദാറ ലിൽ മർഇ ബഅദ അൽ മൗത്തി യസ്കുനുഹ ഇല്ല അല്ലത്തി കാന ഖബ്ല അൽ മൗത്തി ബിനിഹ. ഒരാള് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു അയാൾ താമസിക്കുന്ന വീടില്ല, അയാൾ മരിക്കുന്നതിന് മുമ്പായി തയ്യാർ ചെയ്ത വീടല്ലാതെ. എന്നിട്ട് അദ്ദേഹം അതിന്റെ തുടർച്ചയായി പറയുന്നു, ഫഇൻ ബനാഹ ബിഖൈരിൻ ഫാസ സാക്കിനുഹ, അവൻ നന്മയിലാണ് ആ വീട് കെട്ടിപ്പടുക്കുന്നതെങ്കിൽ അവൻ അതിൽ വിജയിക്കുന്നവനാണ്. എന്നാൽ ഫൈൻ ബനാഹ ബിഷരിൻ ഖാബ ബാനിഹ, അത് ഉണ്ടാക്കുന്നവൻ തിന്മയിലാണെങ്കിൽ കെട്ടിപ്പടുക്കുന്നതെങ്കിൽ അവൻ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സ്വർഗം കണ്ട് ഈ ദുനിയാവിൽ പണിയെടുക്കുക. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, പ്രിയമുള്ള ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ കേട്ടത് ഒരു 1 മിനിറ്റ് ടോക്ക്, സാധാരണ വ്യത്യസ്തമായിട്ടുള്ള ഓരോ നമ്മുടെ പിന്നെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ഒരു മിനിറ്റ് കൊണ്ട് ആ സംസാരം എന്ന് പറയാം നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ടത് ജസീൽ സാറിൻ നമ്മളെ കൂടെയുള്ള ജസീൽ സാറിൻ്റെ സംസാരം തന്നെയാണ്. അലി അള്ളാഹുവിൻ്റെ അർത്ഥവത്തായ വാക്കുകളും അതൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഒരൊറ്റ വാക്കുകളിലൂടെ തങ്ങി നിൽക്കാൻ പര്യാപ്തമായ മനോഹരമായ ഒരാശയത്തെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാഷാല്ലാ,
0: 2 ദിവസമായി ഗിരിമാലി ചുള്ളിയിൽ തന്നെയാണല്ലോ ലൈവ് തിരഞ്ഞെടുത്തത്. വീട്ടി സാർക്ക് പിന്നെ സലാം സാർക്ക് ഡ്യൂട്ടിയും ഗിരിമാലി തന്നെയാണല്ലോ എന്നാണ് മുനീർക്ക അയച്ചിട്ടുള്ളത്. ലൈവ് ഈവനിങ് ലൈവും അല്ലേ?
1: ഈവനിങ് ലൈവ്, മോർണിംഗ് ലൈവ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്നു.
0: യെസ്.
1: അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ടോക്കിൽ കേട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള കമൻറ്റുകൾ ബാക്കിയുള്ള ആളുകൾ ഇൻഷാല്ലാ വരുമായിരിക്കും. 1 മിനിറ്റ് ടോക്കിനെ
0: ചോദ്യം നമ്മളെ നേരത്തെ ക്വിസിനെ കുറിച്ച് വലിയൊരു ഇതെന്താ വെച്ചാൽ, ചില ആൾക്കാർക്ക് അറിയാത്ത വിഷയമാകുമ്പം എന്തായാലും ടഫായിട്ട് വരും. ചിലർക്ക് നേരത്തെ കേട്ടവരോ പഠിച്ചവരോ പിശറിയോ തന്നെ ഈ വിഷയം കേട്ടിട്ടുണ്ടാവും പല അവതരണങ്ങളിൽ. അപ്പോൾ ഒരേ സമയത്ത് വന്ന ഫീഡ്ബാക്കാണ്. ഒരാൾ പറഞ്ഞു സിമ്പിൾ ക്വസ്റ്റ്യൻ, ആയിഷ അങ്ങാടിപ്പുറം, അതിന് തൊട്ട ഉടനെ തന്നെ വന്നാണ് ഉമ്മമറിയും റിയാദ് ക്വസ്റ്റ്യൻ ടഫായി തോന്നി. ശരിക്കത് ടഫായി തോന്നുന്നവർക്കാണ് കൂടുതൽ എന്ത് പുതിയൊരു അറിവ് കിട്ടുകയാണ്. അപ്പൊ അത് ക്യുസ് എന്ന് പറഞ്ഞാൽ എന്നും അങ്ങനെ തന്നെയാണ്, പുതിയൊരു കാര്യം നമുക്ക് അറിയാനുള്ള വലിയ പിന്നെ വഴിയാണ് ക്യുസിൽ പങ്കെടുക്കുക എന്നുള്ളത്. അഷ്റഫ് അരപ്പനങ്ങാടി പറഞ്ഞതേ ഇപ്പൊ വന്നൊരു മെസ്സേജ്, റിമൈൻഡിങ് മെസ്സേജ്, ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം ഓർ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന്
1: പറയുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇതിലൂടെ പങ്കുവെക്കുന്ന എന്നാന്ന് തോന്നുന്നു. കാരണം അല്ലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊരു നിഗമനങ്ങളാണ്. എന്നിരുന്നാലും പിന്നെ ഹുസൈൻ കടത്തനാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്, എന്റെ നാടായ ചിറാപൂഞ്ചിയിൽ ഇപ്പോഴും മഴ തന്നെയാണ്, ഉപ്പുകുളത്ത് അൽഹംദുലില്ല. ഈ ഇടത്തനാട്ടുകാര ഉപ്പുകുളം പറഞ്ഞ പിന്നെ അവിടെ ചിറാപൂഞ്ചിയൊക്കെയാണ് പറയുന്നത്.
0: ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥലമല്ല.
1: അതെ അതെ അതെ. ഓക്കെ, മഴ ഒരുപാട് സ്ഥലങ്ങളിൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ പിന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇരിക്കുമ്പോൾ ഒന്നും മനസ്സിലാൻ പറ്റണില്ലല്ലോ. ഇടുക്കി മഴ മലപ്പുറം ജില്ലകളിലാണ് അങ്ങനെ ഒരു സാധ്യത ഉള്ളത് പറഞ്ഞത് അല്ലേ?
0: യെസ്.
1: ഓക്കെ, നമ്മൾ അപ്പോൾ നമ്മളെ ഇവിടെ മഴ ഇല്ലാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പുറത്ത് വല്ല മഴയുണ്ട്, കുറേ കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മഴ
0: മേഘം. അതിന്റെ വിഷയേ ഇപ്പൊ ഇങ്ങനെ മാനത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ കാർമേഘങ്ങൾ ഇങ്ങനെ ഒഴുകണ പോലെ നമുക്ക് മനസ്സിലാവും. തെളിഞ്ഞ സമയത്ത് മഴ വരുന്നത് എങ്ങനെ നോക്കിയാൽ ജസ്റ്റ് മുകളിലോട്ട് നോക്കുമ്പോ അങ്ങനെ നീങ്ങിപ്പോണ്ടാവും. അത് ശരിക്കും കാണുമ്പോ കറക്റ്റ് അള്ളാഹുവിന്റെ ആ വചനങ്ങൾ, അത് കാർമേഘങ്ങളെ അവൻ ഇങ്ങനെ കൊണ്ടുപോയി ആവശ്യമുള്ളടത്ത് അവൻ എന്ത് ചെയ്യുന്നു, ാണ് ശരിക്ക് അതിന് അളവുണ്ട്.
1: അല്ല, അത് മനുഷ്യനെ ഇടപെടാൻ പറ്റുമെങ്കിൽ ഈ കാർമേഘങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് ആക്കി, പക്ഷെ കഴിയണില്ലല്ലോ. അത് വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കല്ലാതെ, അത് എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് സ്വീകരിക്കല്ലാതെ വേറെ നിവൃത്തി മനുഷ്യന്റെ മുമ്പിലില്ല. അപ്പോ അതിന്റെ ആരാണ് ആ കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരം ആർക്ക് കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ. അപ്പോ 1 മിനിറ്റ് ടോക്ക് കഴിഞ്ഞു, ഇനി നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോവാമെന്ന് തോന്നുന്നു. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ

0: ولا يشرك بعبادة ربه أحدا.
1: മാഷാല്ലാ, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത്. സൂറത്തുൽ കഹ്ഫിലെ അവസാന വചനം 110-ാമത്തെ ആയത്ത് ആണ് കേട്ടുള്ളത്. അപ്പോൾ നേരത്തെ വന്ന 1 മിനിറ്റ് ടോക്ക്, അതേപോലെ തന്നെ ഇതുപോലുള്ള പിന്നെ നമ്മുടെ നേർവഴി, ഈ സംഗതികളൊക്കെ നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ സ്റ്റാറ്റസായി വെക്കാറുണ്ട്. ആളുകൾക്ക് എത്താനുള്ള വഴികൾ നമ്മൾ ചെയ്യാറുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. സലാം സാർ, ഇന്നല്ലേ ഒരു ചെറിയ കല്യാണ പരിപാടിക്ക് പോയിരുന്നു. അവിടെ ഭക്ഷണം, പിന്നെ ഓഡിറ്റോറിയത്തിന് പരിപാടി
2: എല്ലാ ഞായറാഴ്ച കല്യാണം.
1: അതെ. അപ്പോ ഓഡിറ്റോറിയത്തില് ഭക്ഷണം വളമ്പുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് പിന്നെ വലിയ ഫ്ലക്സില് എഴുതി വെച്ചിട്ടുണ്ട്, ചിത്രം അടക്കം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ വറ്റും ഓരോ തുള്ളി വെള്ളവും അത് വിശപ്പടക്കാനുള്ളതാണ്. ഇതുപോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ, അനേകായിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം
2: കല്യാണത്തിന്റെ അവിടെ,
1: ആ കല്യാണ ഒരു ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അത് കാണുന്ന ഒരാൾക്ക് പിന്നെ ഒരുപാട് വിളമ്പി പിന്നെ ബാക്കിയാക്കി പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ. അവിടെ ശരിക്ക് അത് മനസ്സിലാക്കിയ ഒരാൾക്ക് കുറച്ചെടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് മാത്രം കഴിക്കുക. അവിടെ ആ ചിത്രം ആ സമയത്ത് കാണുമ്പോഴാണ്, സാധാരണ ഫോണിൽ ചിലപ്പോൾ കണ്ടുപോകുന്നുണ്ടാവും, ചിലപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. പക്ഷേ കഴിക്കുന്നവിടെ തന്നെ ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആ ഫോട്ടോ, അങ്ങനെ അത് ഇത് ശരിക്കും നല്ലൊരു എന്താ പറയുക, ഒരു റിമൈൻഡറായിട്ട് തോന്നി. കുറേ ആളുകൾക്ക് അതിങ്ങനെ കാണുമ്പോഴുള്ള ഒരു ഒരു ഒരു വിഷയം. ഇതേപോലെ പിന്നെ ഏതൊരു ഹോട്ടലിൽ നിങ്ങൾ ബാക്കിയാക്കുന്ന ഭക്ഷണം എത്ര ഗ്രാം ഉണ്ടോ അതിനനുസരിച്ച് ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളൊരു പിന്നെ ഒരു ഒരു ഇതുണ്ട്. ക്യാൻറ്റീനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റർ
2: കണ്ടിട്ടുണ്ടായിരുന്നു
1: വളരെ. പിന്നെ ഇത് ഈ ഒരു വിഷയത്തിൽ, ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് പുതിയ കാലത്തെ കൾച്ചർ ഭയങ്കര ഒരു ഒരു ഇതായിട്ട്, പണ്ട് വില ഉണ്ടായിരുന്നു. പണ്ട് ശരിക്കും സമൃദ്ധമായ ഭക്ഷണം നമ്മൾ കഴിഞ്ഞ മുമ്പ് ലൈവിൽ തന്നല്ലോ, പെരുന്നാളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ എന്നൊക്കെയാണ് ഇത് കിട്ടുക എന്നുള്ള അന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഒരു വിഷയം ശരിക്ക് സമൃദ്ധമായ ഭക്ഷണം കിട്ടി ശീലമായിട്ട് നഷ്ടപ്പെടുത്തുന്നതിൽ യാതൊരു ഒരു ഒരു ഒരു സങ്കടമില്ലാത്ത ഒരു ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പം ആളുകൾക്ക് ഉണ്ടായി വരുന്നത്. അതൊരു പാടെ നമ്മൾ ഒഴിവാക്കണതാണ്. മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുക, ഇതൊന്നും കിട്ടാത്ത ആളുകളെ. അത്
2: നമ്മൾ അതൊരു ഒരു ചിന്തയായിട്ട് ചേർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതിലും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. ചുറ്റുപാടിനെ നിരീക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ആ കല്യാണത്തിന് പോയാൽ പലരും ഉണ്ടാവും, അവരത് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ നമ്മളെന്തിന്, നമ്മളുടെ ചിന്തകളാണ് നമ്മൾ ചിന്തിക്കാൻ പ്രാപ്തമായതിനെ നമ്മൾ ഉടക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഒരു കുഞ്ഞു കഥ പറയട്ടെ.
1: ഓ,
2: ഈ തവളയും തവളയുടെ കുട്ടികളൊക്കെ ഒരു കിണറ്റിനകത്താണ് താമസം. അപ്പോൾ എല്ലാ ദിവസവും തവള എന്ത് ചെയ്യും, അതിൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും. കഥ ഇങ്ങനെ ഇരിക്കും, കുട്ടികൾക്ക് കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തവള കുട്ടികൾക്ക് തവളമ്മ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്ന എന്നൊരു കഥയാണ്. കഥ എന്താണ്, പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് കഴുതച്ചവിയുള്ള 2 കുതിരകളുണ്ടായിരുന്നു. ഇത്രയും പഴം പറയുമ്പോഴേക്കും ചെയ്യും ആ കഥ തീരും, ബാക്കിയുണ്ടാവില്ല. അപ്പോ ഇതന്നെ എല്ലാ ദിവസവും കഥ പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ആ കഥ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ കിണറ്റിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഒരു കഴുകൻ ഉണ്ടായിരുന്നു. കഴുകൻ ഈ കഥ കേൾക്കും, ഇതേ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ കഴുകനാവട്ടെ ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം കഴുകന് കിണറ്റിൻ്റെ ആ തവള ഇരിക്കുന്ന ഭാഗത്തേക്ക് പാറി ചെന്നു. എന്നിട്ട് ആ തവളയാണ് കൊത്തി കൊത്തിയെടുത്തിട്ട് പറന്നകന്നു, ദൂരേക്ക് പോയി. എന്നിട്ട് വാനത്തിലൂടെ പല വഴികളിലൂടെ പറന്ന് പറന്ന് പറന്ന് പല പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ തവളയെ കൊണ്ട് അതേ കിണറ്റിൽ കൊണ്ടു തന്നെ ഇട്ടു,
1: തിരിച്ചുകൊണ്ടിട്ടു.
2: പിറ്റേന്ന് മുതൽ കുട്ടികൾ കഥ ചോദിക്കുമ്പോൾ തവള പുതിയ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി.
1: പുറത്തുപോയി വന്ന്
2: വന്നതിൻ്റെ കഥകൾ പലതും, കണ്ട കാഴ്ചകളും അനുഭവങ്ങളും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇതാണ് കഥ. അപ്പം നമ്മൾ കണ്ട കാഴ്ചകളുടെയും നേടിയ അറിവുകളുടെയും മാത്രം ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഭാവി തലമുറക്ക് അപകടകരമാണെന്നാണ് കഥയിലൂടെ പറയുന്നത്. ചെറിയ ലോകത്ത് ജീവിക്കുന്നതല്ല, ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് തെറ്റ്. ഒരു ചെറിയ ലോകത്ത് ജീവിച്ചിട്ട് ഇതന്നെ ഉള്ളൂ, കിണറ്റിലെ തവളയെപ്പോലെ നമ്മൾ പറയില്ലേ, അങ്ങനെയല്ല നമ്മൾ. പിന്നെ അതല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ഞാൻ അറിയാനുണ്ട്, ഞാൻ ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഉമ്മമാരും ഉപ്പമാരൊക്കെ എന്താ വെച്ചാൽ, അവരുടെ ജീവിത അനുഭവങ്ങളും അറിവുകളിൽ നിന്നായിരിക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവണം. മെച്ചി ഒരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മച്ചിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മച്ചിയുടെ അറിവും ഉമ്മച്ചിയുടെ ചിന്തകളൊക്കെ വളരെ പരിമിതമായി കിടക്കണം.
1: ശരിക്കാ പരിചയവും നമ്മുടെ ഇപ്പൊ തവള പുറത്തുപോയി വന്നല്ലോ, അവിടെ വന്ന മാറ്റം ശരിക്കും ഇനിയിപ്പോ നമ്മള് വീട്ടിൽ തന്നെയാണ്, അധികം നമുക്ക് യാത്ര പോകാനോ പുറത്തു പോകാനോ ഒന്നിനും വലിയ അവസരം കിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു തുറവി കിട്ടുന്ന വഴിയാണ് വായന എന്നുള്ള സംഗതി. ശരിക്ക് ഇനി പുറത്തു പോകാതെ നമുക്ക് വികാസം ഉണ്ടാക്കാൻ പറ്റിയൊരു വഴിയാണ് അത്. ശരിക്ക് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത് കഥകളാണെങ്കിലും ചരിത്രങ്ങളാണെങ്കിലും ഒക്കെ. പിന്നെ കേൾവി ഈ പിസിലയുടെ തന്നെ കേട്ടാൽ തന്നെ കുട്ടി കുറെ പറഞ്ഞു കൊടുക്കാൻ പറ്റും,
2: എത്രയോ കാര്യങ്ങൾ. പക്ഷെ ആ ഒരു ഉദ്ദേശം, ഒരു ഉദ്ദേശ്യം മനസ്സിലുണ്ടാവണം.
1: അതെ അതെ.
2: എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എനിക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം ഇതാണ്, ഒരു പിതാവ് എന്നും തൻ്റെ മക്കളോട് പറയുന്നത് അന്ന് എന്തെങ്കിലും ഒരു അറിവ് പരസ്പരം ഷെയർ ചെയ്യാതെ അന്ന് ദിവസം കടന്നു പോകാൻ പാടില്ല എന്നായിരുന്നു. അപ്പം നിർബന്ധിതമായി തീരും. അപ്പം എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ മക്കൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ കേട്ടതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുമ്പോൾ ആ അറിവ് നമുക്ക് ഒന്നുകൂടി ഉറക്കാണ് ചെയ്യുന്നത്.
1: അതെ അതെ.
2: ശരി, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ശ്രോതാക്കളിലേക്ക് വരുമ്പോൾ പൊട്ടൻകിണറ്റിലെ തവള എന്ന ആയിഷടിപ്പുറം അങ്ങനെ പറയാം.
1: പണ്ട് രാജാവുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴും ഉള്ള കഥയിലുണ്ടല്ലേ.
2: ഓക്കെ, കെ വി സാജിദ ചുണ്ടമ്പറ്റ, പൊട്ടക്കുളത്തിലെ തവള പോലെ.
1: മുഹമ്മദ് സി പി കോളിക്കല്, പുലരിവട്ടം വളരെ നല്ല സന്ദേശമാണ്. അദ്ദേഹം പറഞ്ഞൊരു ഒരു വാചകമുണ്ട്, ആ സമയത്ത് അത് ഓർക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ തർക്കം വരുന്ന സമയത്ത് ക്ഷമ കിട്ടാനുള്ള അത് ഭയങ്കര പോയിന്റ് ആണ്.
2: ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്ര നന്നായിരുന്നു.
1: അതാണ് പോയിന്റ്. ആ സമയത്ത് ഇന്റെ സ്വതമത്തിൽ ഊലാറില്ല. ആ ഫസ്റ്റിലെ ആ സമയത്ത് റിയാക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ഷമ കൊണ്ട് ആക്ഷൻ എടുക്കണം.
2: ജസീൽ സാർ പറഞ്ഞു, ഈ ഒരു അനുഭവം നമ്മുടെ നാടുകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ വളരെ ഉപകാരപ്പെടും. ഭക്ഷണം ബാക്കിയാവുന്ന കാര്യത്തിൽ നമ്മുടെയൊക്കെ ആളുകൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. കല്യാണ സദസ്സുകളിലും സൽക്കാര സദസ്സുകളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്നത്. ഭക്ഷണം കിട്ടാത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഇത്തരം ചിന്തകളിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയും ചെയ്യുന്നതിന് ഈ സംവിധാനം വളരെ ഉപകാരപ്പെടും. അള്ളാഹു ഇത്തരം ചിന്തകൾ ഈ റേഡിയോയിലൂടെ ശ്രോതാക്കളെ അറിയിച്ച അവതാരകർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നാണ് ഷിഹാബ് കൽപ്പറ്റ വയനാട്ടിൽ നിന്നും അയച്ചത്. മുഹമ്മദ് സി പി കോളിക്കൽ, പുലരിവട്ടം വളരെ നല്ലൊരു വായിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ
1: അബൂവിയെ നമ്മൾ നേരത്തെ ഉപ്പുകുളത്തെ വിഷയം പറഞ്ഞു, ചിറാഫുജിയാണത്തെ അബൂവിയേറ്റത് ഉപ്പുകുളത്ത് 40 നമ്പർ അശേം കറക്റ്റ് ആയിട്ടില്ല, നൂൽമഴ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉപ്പുകുളത്ത് 40 നമ്പർ നൂൽമഴ ഉണ്ടോ? ഇത് മറ്റേ ട്രഷറണ്ടിന് ക്ലൂ കൊടുക്കണ മാതിരി ഓരോ മനസ്സിലായില്ല.
2: ശരി,
1: ഓരോ ക്ലൂ കൊടുക്കണ പോലെയാണ് ഓരോരോ നടന്ന്. പിന്നെ ഉമ്മു ഫർഹീൻ കരിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞത്, ക്വിസ് കഴിഞ്ഞ പാടെ തന്നെ ഉത്തരം കൂടി പറയുകയാണെങ്കിൽ എഴുതി വെക്കാൻ സുഖമായിരിക്കുന്നതാണ് പറയുന്നത്.
2: നല്ലൊരു അഭിപ്രായമായിട്ട്
1: മീറ്റിംഗിൽ
2: പറയാം, പ്രൊഡക്ഷൻ മീറ്റിംഗിലേക്ക് അത് പറയാം. ക്വിസ് കഴിഞ്ഞ ഉടനെ തന്നെ ഉത്തരം പറയാം അല്ലേ.
1: ഇന്നത്തെ ചോദ്യം ടഫാണെന്ന വിഷയം വീണ്ടും വന്നിട്ടുണ്ട്, എന്നാലും പുതിയ അറിവ് കിട്ടുമല്ലോ. ശരിക്കും അതാണ്, പുതിയ അറിവ് കിട്ടാൻ നമുക്ക് സഹായമാകുന്നു എന്നുള്ളതാണ്. യെസ്.
2: സാദിഖ് മധൂർ, മാത്തൂർ, മാത്തൂർ അല്ലേ പറയും,
1: മാത്തൂർ മധൂർ, മധൂരുണ്ട്
2: മധൂർ, മധൂർ. ഡൊണേറ്റ് ബട്ടൺ വഴി ക്യാഷ് അയക്കാൻ പറ്റുന്നില്ല എന്നൊരിതുണ്ട്.
1: അതുവഴി പോകുമ്പോൾ നമുക്ക് അച്ഛമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാം, വേറെ അമൗണ്ട് കൊടുക്കാം, അതർ അമൗണ്ട് കൊടുക്കാൻ പറ്റും.
2: ഓക്കെ ഓക്കെ. ഇന്നത്തെ ചോദ്യം ടഫാണ്, എന്നാലും പുതിയ അറിവ് കിട്ടുന്നുള്ളത് തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ
1: അതിൽ അതർ സംശയത്തിലേ അതർ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനം ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെലക്ട് എമൗണ്ട് യൂറ ഡൊണേഷൻ എന്നുള്ളടത്ത് 500 മുതലാണ് തുടങ്ങുന്നത്, അവിടെ ഒരു ഏറ്റവും മിനിമം. പക്ഷേ നമുക്ക് അത് അത്ര ഇല്ല, അല്ലെങ്കിൽ അതിന് കുറവാണ് വേറെ എമൗണ്ട് നമുക്ക് ഉള്ളതെങ്കിൽ, ഇപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ 10,000 ടോപ്പ് ഒരു കൂടുതലുള്ളത്, അപ്പോൾ അവിടെ കൊടുക്കുന്നതിൽ അതിനേക്കാളും കൂടുതൽ കൊടുക്കണം, അല്ലെങ്കിൽ 500 താഴെ നമുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതർ എമൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റം എമൗണ്ട് അവിടെ നമ്മൾ എത്രയാണോ ഉള്ളത് അത് ടൈപ്പ് ചെയ്യുന്നു, ജസ്റ്റ് പ്രൊസീഡ് ടു പേ. ഇതാണ് അതിനുള്ള വഴി. ഇൻഷാല്ലാ.
2: തവളക്കഥ ചിന്തിപ്പിക്കുന്ന കഥയായി. സമീറ മോൾ വളഞ്ചേരി. ജസീൽക്ക പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. സീൻ വി എമ്പടത്തിനാട്ടുകാര ബാറക്കല്ലാ ഫീക്ക്. തവളയിലൂടെ കഥയിലെ മാറ്റം ഒരു കഥയിലൂടെ മനസ്സിലാക്കി, തിരുത്തിയത് ഉഷാറേ.
1: ശരിക്കും
2: കളിക്കാവണം.
1: ഈ പുറത്ത് പോകുമ്പോഴേ, ഇപ്പൊ തവള കണത്തിന്ന് പുറത്തു പോയി, നമ്മൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് പുറത്തു പോകണം.
2: അതെ,
1: നമ്മൾ കൂട്ടിക്കെട്ട് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ, ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, നമ്മളൊന്നും ഇത്ര ഇതില്ല, പണ്ടൊന്നും ഇങ്ങനെ സൗകര്യ സംഗതികളൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത്തരം കമൻറ്റുകളും അത്തരം സംഗതികളൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് ഒഴിവാകും. നേരത്തെ പറഞ്ഞ വായനയും കേൾവിയും യാത്ര പോയിട്ട് ജീവിതാനുഭവങ്ങളെ ശരിക്ക് നമ്മൾ അധികരിപ്പിക്കുമ്പോൾ നല്ലൊരു തുറവി മനസ്സിലുണ്ടാവും. അത് ഈ നേരത്തെ പുലരിവട്ടത്ത് പറഞ്ഞ പോലെ തർക്കിക്കുന്ന വിഷയത്തിലേ, അതിനൊരു ഒരു വലിയ, അതൊരു നമ്മൾ പേഴ്സണലി ഉണ്ടാക്കേണ്ട സംഗതിയാണ്. പക്ഷെ ആ തർക്കത്തിന് വിഷയത്തിൽ ആദർശപരമായിട്ടുള്ള തർക്കത്തിലേക്ക് വരുമ്പോൾ വലിയൊരു തുറവി ശരിക്ക്. പുറത്തൊക്കെ പോയി ഇങ്ങനെ ഇതല്ല ലോകം, ലോകം ഇനിയും ഒരുപാട്, ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ ആ യാത്ര പോയാൽ ഇനിയും ഒരുപാട് കാണാനും പഠിക്കാനും ഉണ്ടെന്നുള്ളത്. യാത്ര ഇപ്പോൾ സലാം സാർക്ക് ഒരുപാട് പോയിട്ടുണ്ട്, ബീഹാറും സംഘമൊക്കെ നമ്മൾ കുറേ ഇതിൽ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തകളും ആശയങ്ങളും നമ്മുടെ അനുഭവങ്ങളും വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മൾക്കും നമ്മുടെ മക്കൾക്കും തന്നെയാണ് അതിൻ്റെ ശരിക്കതിൻ്റെ പ്രതിഫലനങ്ങൾ വരുന്നത്.
2: തീർച്ചയായും. പിന്നെ എല്ലാ കഥയിലും രാജാവിനാണ് മുൻതൂക്കം എന്നാണ്.
1: ഇതിലിപ്പോ രാജാവ്
2: പണ്ട് പറയുമ്പോ പണ്ട് പണ്ട് ഉണ്ടായിരുന്നത് രാജാവാണ്, പിന്നീടാണല്ലോ പിന്നെ ബാക്കി സിസ്റ്റം മാറിയത്. അതുകൊണ്ടാണ് പണ്ട് പണ്ടത്തെ കാര്യം പറയുമ്പോ അവിടെ രാജാവാണ് ഉണ്ടാവുക.
1: സുരേഖ തിരുവാലി പറഞ്ഞതേ, കഥ കേട്ടാൽ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാന്ന് വിചാരിക്കും തവളനെയും ഒക്കെ കൊണ്ടുവന്നിട്ട്. പക്ഷെ പിന്നെയാണ് ഒരുപാട് ചിന്തിക്കാനുണ്ട് കഥയിലെന്ന് മനസ്സിലായി. അപ്പൊ ലാസ്റ്റ് എത്തുമ്പോ എന്താണ്, വലിയ ആൾക്കാരുടെ കഥയെ മാറാണ്. തുടക്കത്തില് കിണറും തവളയും ഒക്കെ ആയിട്ട് വന്നിട്ട്
2: നമ്മളിനി അടുത്തൊരു ഇതിലേക്ക്, കഥയുമായി ബന്ധപ്പെട്ട കുറെ മെസ്സേജുകൾ വേറെ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന കഥ ഒരു ഒരു കാര്യത്തെ, അതാണ് നമ്മളെപ്പോഴും പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളൊരു സംഗതി മൊത്തത്തിൽ അതിനെ വിലയിരുത്തിന് പകരം നമുക്കെന്ത് തോന്നി എന്നുള്ളത് ഇവിടെ നമ്മളിവിടെ പറയണം. അതിൽ ഇന്നെ ഇന്നെ കണക്ട് ചെയ്തിട്ടുള്ള ആശയങ്ങളെ പറയണം. ആ അത് ഉഷാറായി, ഇത് ഉഷാറായി എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും.
1: നിങ്ങളെ കഥ പറഞ്ഞപ്പോഴേ ഞാനെൻ്റെ ഇതിലേക്ക് ഇങ്ങനെ പോയത്, നമ്മളിവിടെ പഠിക്കുന്ന സമയം നമ്മളിവിടെ തന്നെയുള്ള കോഴ്സ്, അത് ശരിക്കും അത് ഈ കോഴ്സൊക്കെ ഉപരിപഠനത്തിൻ്റെ വിഷയത്തിലൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് ഇപ്പോൾ പറഞ്ഞ കഥ. ഇവിടെ പഠിക്കുന്ന ഒരാൾ 10 പ്ലസ് ടു കഴിഞ്ഞു, അല്ലെങ്കിൽ അറബി കോളേജിലൊക്കെ പോയിട്ട്, അങ്ങനെ പല ഓപ്ഷനുകളുണ്ടല്ലോ. ഇവിടെ തന്നെ ഡിഗ്രി കഴിയുന്നു ചെയ്യുന്നു എന്നുള്ളത് ആ കിണറിൽ തന്നെ നിൽക്കണുള്ള കഥയാണ്. എന്നാലും പുറത്തൊക്കെ ഒന്ന് നോക്കി സ്റ്റൈപ്പൻ്റോ മറ്റു സ്കോളർഷിപ്പൊക്കെ ഉണ്ട് എന്ന് തുറക്കണത് പുറത്ത് പോയി വരുന്ന ഒരു, ആ പുറത്ത് പോകുന്ന വഴി ഒരുപാട് തുറവികൾ ശരിക്ക് നൽകുന്നുണ്ട്. അത് കോഴ്സിൻ്റെ വിഷയത്തിൽ മാത്രം, ഇപ്പോൾ ജോലി ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. പ്രവാസ ലോകത്തേക്ക് എത്തിയത് വഴി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ ആളുകളുണ്ട്.
2: പിന്നെ അതെ, ഈ പ്രവാസികളാവുമ്പോൾ അവർ ചിന്തിക്കാൻ അവസരം അവർക്ക് ലഭിക്കുകയാണ് അല്ലേ, ഓരോന്ന് കണ്ടും അറിഞ്ഞും മനസ്സിലായപ്പോൾ. ആരൊക്കെ പ്രവാസികളായിട്ടുണ്ടെങ്കിൽ അവരും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടെ.
1: അതെ, കഴുകൻ കഥ മാറ്റിയെന്നാണ് സലീമ ദുഃഖങ്ങൾ പറഞ്ഞത്.
2: കഴുകൻ കഥ മാറ്റി.
1: അപ്പോൾ കഥകൾ ഒരുപാട് വരും.
2: ഓക്കെ, നമ്മൾ അൽ ഉസൂൽ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ.
1: പിസറേഡിയോയിൽ ഒരുപാട് ഒട്ടനവധി പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട് നമ്മൾ. നിരന്തരമായിട്ടുള്ള കേൾവിയിൽ 100 പ്രോഗ്രാമുകളാണ് ദിനം പ്രതി നമ്മൾ പിസറേഡിയോ വഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അൽ ഉസൂൽ, അതിൻ്റെ പേര് പോലെ തന്നെ ഇത് കേൾക്കുന്ന ആളുകൾ ഉണ്ടാകും, എന്നാൽ അതിന് ചെറിയൊരു പരിചയപ്പെടുത്തലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ നമുക്ക് വരുന്നത് അലുസൂലാണ്.
2: അലുസൂല് എല്ലാ ദിവസവും രാവിലെ 9:35 മറ്റു ദിവസം രാവിലെ 9:35 മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 10:35
1: പിന്നെ റിവൈൻഡിൽ
2: ഉണ്ടാവും. സലഫിയാണ് വിഷയം കൈകാര്യം ചെയ്യാറുള്ളത്. എന്താണ്
1: ഹറാമിന് നിർബന്ധിക്കപ്പെട്ടാൽ എന്നൊരു വിഷയത്തെയാണ് അധികരിച്ചുകൊണ്ടുള്ള സംസാരമാണെന്ന് കേൾക്കാം.
2: നമുക്ക് കുറച്ച് കേൾക്കാം
1: അല്ലുസുൽ, കുറച്ച് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത് ലാ വാജിബ മഅൽ അജ്സി എന്നു പറയുന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ്. അഥവാ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അശക്തത വന്നാൽ ആ കാര്യത്തിൽ ചില ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട് എന്നുള്ളതാണ് വിശദീകരിച്ചതിൻ്റെ ചുരുക്കം. ഇനി അതിൻ്റെ മറുവശം, ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിരോധിച്ചിട്ടുണ്ട്, നമ്മോട് ചെയ്യരുത് എന്ന് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം നാം ചെയ്യാൻ നിർബന്ധിതരാവുന്നു, അത് ചെയ്യുകയല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല, നാം നിർബന്ധിതാവസ്ഥയിൽ അത് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുണ്ടാകുമ്പോൾ എന്താണ് ആ അവസ്ഥയുടെ വിധി എന്നുള്ളതിനെക്കുറിച്ചാണ്, അതിൻ്റെ അടിസ്ഥാന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ്, വലൈസ വാജിബുൻ ബിലഖ്തിദാരി വലാ മുഹറമുൻ മഅൽ തിറാറി വകുല്ലു മഹ്ളൂരി മഅൽ ളറൂറ ബിഖദരി മാ തഹ്താജുഹു ളറൂറ വലൈസ വാജിബുൻ ബിലഖ്തിദാരി. കഴിവില്ലാതെ നിർബന്ധമില്ല, ഇത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതുപ്രകാരം തന്നെയുള്ള മറ്റൊരു നിയമമാണ് വലാ മുഹറമുൻ മഅൽ തിറാറി, നിർബന്ധത്തോടുകൂടി ഒരു ഹറാമുമില്ല. വകുല്ലു മഹ്ളൂരിൻ മഅ ളറൂറ, ളറൂറത്തിൻ്റെ കൂടെ നിർബന്ധത്തിൻ്റെ കൂടെ ഉള്ള ഓരോ ഹറാമുകളും ബിഖദരി മാ തഹ്താജുഹു ളറൂറ, ആ ളറൂറത്ത് എന്താണോ അവനോട് ആവശ്യപ്പെടുന്നത് ആ ഖദറിൽ മാത്രമാണുള്ളത്, അതല്ലാതെ നിരുപാധികമല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ വലാ മുഹറമുൻ മഅൽ തിറാറി, നിർബന്ധത്തോടുകൂടി ഒരു ഹറാമില്ല, അതാണ് ലാ മുഹറമ മഅൽ ളറൂറ. ളറൂറത്തോടുകൂടി ഒരു ഹറാം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ പരിധിയിൽ ആ അതിൻ്റെ നിർബന്ധത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവന് ആ ഹറാമിൽ നിന്ന് കുറച്ച് മോചനം ലഭിക്കും, അവനത് ഹറാമാവുകയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ നിയമത്തിൻ്റെ തെളിവ്? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അസല്, ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 119 ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും إلا ما اضطررتم إليه وقد فصل لكم ما حرم عليكم നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് വിശദമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇല്ല മൽതുരിർത്തും ഇലൈഹി, നിങ്ങൾ അതിലേക്ക് നിർബന്ധിപ്പിക്കപ്പെട്ടാൽ ഒഴികെ, അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കപ്പെട്ടാൽ അല്ലാതെ. അപ്പോൾ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ നിർബന്ധിക്കപ്പെടുന്ന സംഗതി അത് ഹറാമിൽ നിന്ന് ഒഴിവാണ് എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ചുള്ള വേറെയും ചില ആയത്തുകൾ കാണാം. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി ഇന്നല്ലാഹു ഗഫൂർ റഹീം, സൂറത്തുൽ ബഖറയിലെ 173-ാമത്തെ ആയത്താണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കാര്യം നമുക്ക് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരോധിക്കപ്പെട്ട സംഗതി അതിലേക്ക് നമ്മൾ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമനുസരിച്ച്, നമ്മുടെ ഖദർ പരിഗണിച്ചുകൊണ്ട് ആ ഹറാം ഉയർത്തപ്പെടുന്നതാണ്.

0: ഇനി അവന് വേറെ നിർവാഹമില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇപ്പറഞ്ഞ സംഗതിയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അൻ തക്കൂന ളറൂറ വാഖിഅതൻ, ആ ളറൂറത്ത് സംഭവിച്ചതാകണം. ഫ ഇൻ കാനത്ത മുൻതളറതൻ ഫ ഇന്നൽ മുഹറം ലാ യുബാഹു, അത് മുൻതളറത്താണ്, പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒന്ന് വന്നേക്കാം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ എന്ന നമ്മുടെ പീസ് റേഡിയോയിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഓടുന്ന
2: പ്രോഗ്രാമാണ്.
1: രാവിലെ 9:35 വരുന്ന,
2: മറ്റു ദിവസങ്ങളിലാണെങ്കിൽ 10:35.
1: യെസ്, അൽ ഉസൂൽ എന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ
2: കേട്ടത്.
1: ശരിക്കും ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട സംഗതികൾ അല്ലെങ്കിൽ അടിത്തറകൾ അല്ലേ,
2: ഇതൊഴിഞ്ഞിരുന്ന് നമ്മൾ കേട്ട്, കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്
1: ആ അവതരണത്തിൽ മനസ്സിലായി. വളരെ ശാന്തമായി മെല്ലെയാണ് പറഞ്ഞത്, ഒരു അത്യം ഫാസ്റ്റ് ഇല്ലാതെ മെല്ലെ മെല്ലെ പറഞ്ഞു തന്നിട്ടാണ് ആ പ്രോഗ്രാം ഉള്ളത്. നന്നായി കേൾക്കുക. ഇന്നത്തെ വിഷയം ഹറാമിന് നിർബന്ധിക്കപ്പെട്ട എന്ന വിഷയമാണ് നമ്മളിപ്പോ കേട്ടത്. ഇൻഷാല്ലാ
2: കുറച്ച് ഭാഗമാണ് കേട്ട്, ബാക്കി
1: ഓക്കെ.
2: കമന്റിലേക്ക് ജസ്റ്റ് വരികയാണെന്ന് വെച്ചെങ്കിൽ, മകനെ മദ്രസയിൽ വിടുന്ന തിരക്കിലാണ്, തവളയുടെ കഥ കേട്ടില്ല, പിന്നെ കേൾക്കുന്നത് കമന്റാണ്, ഇത്രയും നല്ല ആശയസമ്പുഷ്ടമായ കഥ കേട്ടില്ലല്ലോ എന്ന സങ്കടം.
1: ശരിക്ക് കഥ കുറച്ചു നേരം ഉള്ളേ, ജസ്റ്റ് മദ്രസ വായിക്കി വരുമ്പോഴത്തേക്ക് കഥ കഴിഞ്ഞു.
2: ജസീൽക്ക റിവൈൻഡിൽ കേൾക്കാം. ജസീൽക്ക അനുഭവം പറഞ്ഞ് ശരിയാണ്, എല്ലാ സ്ഥലത്തും ഭക്ഷണം വേസ്റ്റ് ആക്കാറുണ്ട്, അത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മുനീർ ചെമ്മനാട് ചേർത്ത്.
1: മൗലാന ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലാണ് കൂടെ തന്നെ ഉണ്ട് എന്നാണ് സഫിയ അടപ്പൽ പറഞ്ഞിട്ടുള്ളത്.
2: നല്ലത് കുറച്ച് മതി എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു കഥയിൽ നിന്ന് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്ന് ചെയ്യുന്നത്. അല്ല, അതിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കുന്നത്. നമുക്കും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് കുറച്ച് കഥ ഉണ്ടാവണം.
1: ശരിക്കും ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നൊരു ടേമേ, തവള പാവാണ്, തവള ഒന്നും ചെയ്തിട്ടില്ല, തവള എന്നിട്ടും ചെയ്തിട്ടില്ല, പക്ഷെ ആ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ശരിക്കും ഇന്നത്തെ കഥ എന്ന് ക്ലിയറാണ്. പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ എന്ന് പറയാറുണ്ടല്ലോ, സാബിറ എന്ന ശ്രോതാവ് അയച്ചതാണ്. ഇപ്പോൾ മനസ്സിലായി പൊട്ടക്കിണറ്റിലെ തവളക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്നുള്ളത് അനുഭവങ്ങളില്ല, അതിനുള്ള വഴിയില്ല. അവൾ പൊട്ടകിണറ്റിൽ അങ്ങനെ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ അതിന് പുറത്ത് കടക്കുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുപോലെ നമ്മളൊരു
2: അവിടെ ജനിച്ച് അവിടെ മരിക്കുക അല്ലേ,
1: അതെ, പുറംലോകത്ത് പോകണം.
2: ഉമ്മു ഫർഹീൻ കരിപ്പോൾ പറഞ്ഞൊരു ഒരു ഒരു കാര്യമുണ്ട്. എൻ്റെ മോള് ചെറിയ മോളാണ്, ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്, നല്ല കുട്ടിയായി, നല്ല മനസ്സിൻ്റെ ഉടമയായി പഠിച്ചു വളരാൻ പ്രാർത്ഥിക്കണേ എന്നാണ്. ഐ മീൻ നല്ല മക്കളായിട്ട് പഠിച്ച് മക്കൾ ആദ്യമായിട്ടൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് കാരണം അതൊരു വേറൊരു രസമാണ്. പിന്നെ അവർ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും ഭയങ്കര ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മനെ പിരിഞ്ഞ് കുറച്ചേ സമയം മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മാനസികമായി ഒരുപാട് പ്രതിസന്ധിയിലുണ്ട്. പക്ഷെ അതൊരു ജീവിത പാഠം കൂടിയാണ്.
1: അതെ, ഹമീസായി വിട്ടതേ, ഇന്ന് ആരിഷ് മൗലവി പറഞ്ഞത് വളരെ ഗുണപാഠമുള്ള വിഷയമാണ്. സബൂറാക്ക, ക്ഷമ എന്നുള്ളത് തർക്കം വിനാശമാണ്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമില കിടക്കാന്ന് പറഞ്ഞ ആ പഴഞ്ചൊല്ലി എടുത്ത് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ക്ഷമയുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയമുണ്ട്, തർക്കം പരിഹാരമല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
2: യെസ്, അപ്പോ തർക്ക വിതർക്ക കുതർക്ക എന്ന് പറയണ്ടല്ലേ, അപ്പോ തർക്ക വിതർക്കങ്ങൾ നമ്മളെ ചേർത്ത് പറയല്ലേ കുതർക്കം എന്നൊക്കെ പറയുന്നത്.
1: നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് തിരുമൊഴിയിലേക്ക് പോകാം അല്ലേ. ഇൻഷാല്ലാ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മുൽ മസാക്കീൻ, അഗതികളുടെ മാതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആര് എന്നായിരുന്നു ചോദ്യം. ഡി ഓപ്ഷൻ അടക്കം 4 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ ഹഫ്സ റളിയല്ലാഹു അൻഹാ, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, സൗദ റളിയല്ലാഹു അൻഹാ. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹാ.
2: യെസ്, ഈ വിജയികൾ ആ ഒരു പ്രശ്നം അവിടെ തീർന്നിരിക്കുകയാണ്.
1: അതെ, ഉത്തരം കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
2: മാങ്കാവിൽ നിന്ന് ജംഷീർ പറഞ്ഞ് തവള പാവമാണ്, അത് അടിപൊളിയായി. തവള പാവമാണ്, പക്ഷെ നമ്മൾ എന്ന തവള പാവമായി തന്നെ നിൽക്കരുത്.
1: യെസ്,
2: നമ്മൾ ഒരു പാവം എന്നുള്ളതിനൊക്കെ പല അർത്ഥങ്ങളുണ്ട്. ഇന്ന് ലോക സമുദ്ര ദിനമാണ്. ലോക സമുദ്ര ദിനത്തെക്കുറിച്ചൊരു ചെറിയ വിവരണം തരാം. ഓരോ വർഷവും June 8 ലോക സമുദ്ര ദിനം ആഘോഷിക്കുന്നതിന് സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കും.

0: ാണ് നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമുദ്രങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും നൽകുന്നു എന്ന് മാത്രമല്ല, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും അതുതന്നെയാണ്. ഈ ദിനത്തിൽ നമുക്ക് സമുദ്രങ്ങളെ പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും അമിത ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. സമുദ്രങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യവുമായിട്ടാണ് ഇർഫാൻ കൊടിയത്തൂരിൽ
1: നിന്നും. അപ്പൊ അങ്ങനൊരു ദിവസം നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല. സമുദ്രദിനം
0: സമുദ്രദിനായിട്ടാണ് ഉള്ളത്. ജൂൺ 5 പരിസ്ഥിതി ദിനവും ജൂൺ 8 സമുദ്രദിനവും.
1: പഠിക്കുന്നു അല്ലെ, പരീക്ഷയൊക്കെ പഠിക്കുന്നവർക്കൊക്കെ പറ്റും. 5-8 പരിസ്ഥിതിയും സമുദ്രവും നല്ല കണക്ഷൻ ഉണ്ട്.
0: പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. മറിയം ടി ഇ തിരൂർ അവരൊക്കെ, അതെ, നമ്മളിൽ കഥയുണ്ടാവണം.
1: അതിലെ ഒരു വേറെ പോയിന്റ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കഥ വേണം, അന്തം വേണം എന്ന് പറഞ്ഞ ഒരു കഥ, ഒരു കഥ വേണമെന്നറിയില്ലേ. ഇവിടെ എനിക്ക് വന്നിട്ട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഥ വേണം എന്നുള്ളതാണ്, അനുഭവങ്ങൾ ഉണ്ടാവണം എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അപ്പൊ കഥയുള്ളവരാവണം നമ്മൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഉത്തരം തെറ്റി എന്നൊരു ഒരു ഒരു ചെറിയൊരു പരിഭവം, അല്ലെങ്കിൽ എന്തൊരു
0: സങ്കടം.
1: ഉത്തര ശരിയായ സന്തോഷം പറയുന്നത് ഉമ്പുൽസു ചിറമംഗലം പങ്കുവച്ചിട്ടുണ്ട്. ഉത്തര ശരിയായത് റാബിയ മീത്തൽ മാങ്ങാട് കാസർഗോഡ്. പുതിയ പേരായിട്ട്
0: നമുക്ക് തോന്നുകയാണ്, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് ഭയങ്കര പരിഭവം ഉണ്ടാവും. ഞാൻ എല്ലാ ദിവസവും വരുന്നിട്ട് എന്നെ പുതിയതാക്കി എന്ന് പറയും. ജസീന തിരുവമ്പാടി പറയുന്നത്, ഞാൻ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന് 4 മക്കളുണ്ടായിരുന്നു. അങ്ങനെ ആ രാജ്യത്തിന്റെ വീട്ടിൽ ഒരു ദിവസം കള്ളൻ വന്നപ്പോൾ രാജാവ് മക്കൾ വിളിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഒരാളെ പേര് ക എന്നും മറ്റേയാളെ പേര് ദ എന്നും മറ്റേയാളെ പേര് മ എന്നും നാലാമത്തെ ആളുടെ പേര് ഡി എന്ന്. അപ്പോൾ കഥ മതി എന്ന് പറയോ, എന്നിട്ട് ഇനി വേഗം ഉറങ്ങിക്കോളൂ എന്ന് പറയും. ഇതിൻ്റെ മുന്നേ കുറച്ച് കഥകൾ വേറെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ലാസ്റ്റിലെ കഥ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്.
1: അപ്പോൾ കുറേ കഥ പറഞ്ഞിട്ട് ലാസ്റ്റത്തെ കഥ ഉണ്ട്,
0: അവസാനത്തെ കഥ ഇനി കഥ മതി. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇത് മാത്രം പറഞ്ഞിട്ട് അനുസരിച്ച് അടി കിട്ടണം.
1: അമേരിക്ക പറഞ്ഞു നേരത്തെ നമ്മളെ ഭക്ഷണത്തിന്റെ വിഷയം പറഞ്ഞല്ലോ, ഓരോ തരിയിലും അടങ്ങിയിരിക്കുന്ന അധ്വാനത്തെയും അതിന്റെ ലഭ്യതയുടെ ദൗർബല്യത്തെയും മാനിക്കാൻ നാം ഒരുത്തരം തയ്യാറാവണം. ശരിക്കും ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ സെൻഡ് ഓഫിന്റെ സമയത്ത് ശ്രദ്ധിച്ച് ഞങ്ങൾ ട്രെൻഡ് എന്തായിരുന്നു, കുപ്പായം
0: കീറലായിരുന്നു.
1: ആ കുപ്പായം കീറുന്ന വിഷയം ആലോചിക്കുമ്പോഴേ ഈ ഒരു കുപ്പായം ഉണ്ടാക്കാനുള്ള നയിപ്പ് എത്രയാണ്, അതിന്റെ മെറ്റീരിയൽ ഉണ്ടായി വരുന്ന രൂപം ഒന്ന്, അതൊക്കെ ഏതോ ഉൾഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സംഗതി, അത് പിന്നെ നൂലായി വരുന്നു, അത് തയ്ച്ചു വരുന്നു, ഓരോന്നാകുന്നു, എത്ര ആളുകളുടെ റിസ്ക്കാണ് ശരിക്കും ആ ഒരു ഇതിലൂടെ വരുന്നിട്ടുള്ളത്. ആ സംഗതിയാണ് ഒരു കുസലുമില്ലാതെ, ഒരു വിലയും കൊടുക്കാതെ, ഒരു ഗൗരവ ബോധവും ഇല്ലാതെ ജസ്റ്റ് കീറി കളയുക. ട്രെൻഡാണല്ലോ. എന്നിട്ട് അതിനെ എൻ്റെ കുപ്പായം ഒരാൾ കീറാൻ വന്നാൽ അതിന് ഇന്ത്യ കീറണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മൈൻഡ് അങ്ങനെ സെറ്റായിപ്പോയി. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇതെല്ലാം ട്രെൻഡ്, ഒരു കീറി ഞാൻ എന്താ ചെയ്യാം. അപ്പം പലപ്പോഴും എതിർക്കുന്നതിന് അവിടെ അങ്ങനത്തെ ഒരു വിഷയം കൂടി ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് അടുത്ത പിന്നെ തിരുമൊഴികളിലേക്ക് പോകാം. ഈ തിന്മകൾ കാണുമ്പോൾ എതിർക്കാൻ മടി കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതെന്താ വിഷയം വെച്ചാൽ, ശരിക്കും എതിർക്കുമ്പോഴത്തേനും പിന്നെ വല്ലതാവും. അതാണ് എൻ്റെ ശരിയായ കുറേ കാര്യങ്ങൾ നടക്കുമ്പം എതിർക്കുന്നവർ കുറച്ച് പേരുണ്ടാവും. എന്ത് കോമണം ഭൂരിപക്ഷം എന്താണ് അതിന് ചെയ്തോട്ടുള്ള രൂപത്തിലൊരു ഒരു നെവർ മൈൻഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. പക്ഷേ അത് എതിർക്കേണ്ട സമയം വരുമ്പോൾ എതിർക്കുമ്പോൾ ആ എതിർപ്പിന് ഫലം ഉണ്ടാവില്ല. അവിടെ അതൊരു ഒരു വിഷയം കൂടി നമുക്ക് അതിൽ കൂട്ടി വായിക്കാം.
0: ജസീൽ സാറിന് നല്ലൊരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്ഥിരം ശ്രോതാവായിട്ടുള്ള ഒരാളെ പുതിയതാന്ന് പറഞ്ഞിട്ട് പുതിയതും
1: ഞാൻ കമന്റ് വായിച്ച ഓർമ്മ എനിക്കില്ല. കമന്റ് അല്ല, പേര് വായിച്ചത്. ഏതായാലും സോറി,
0: പേടിയാണ്. അതെ, അങ്ങനെ പറഞ്ഞു പോയാലേ പറയും. സൗജ കൊളക്കാട് എന്റെ ഉത്തരം ശരിയായി എന്ന് പറഞ്ഞു. കറക്കിക്കുത്തി ഉത്തരം തെറ്റിപ്പോയ സങ്കടത്തിലാണ് നാദിറയുടെ മുഴിക്കൽ. അലഹമുല്ലാ, പുതിയ അറിവ് കിട്ടിയല്ല. വിജയ് ഉത്തരം ശരിയാവും ഇവർക്കൊക്കെ അഭിനന്ദനങ്ങളാണ് നാദിയുടെ മുഴിക്കൽ നൽകിയിട്ടുള്ളത്.
1: നമ്മളും ഉണ്ട് എപ്പോഴെങ്കിലും എന്നൊരു ജംഷൂർ മാങ്കാവ്.
0: അതാരാ,
1: കുറച്ചാൾക്കാർ പേരുടെ മുകളിട്ടിരുന്നു. ഷെഫിയാത്തയും അമീർ എടുത്താട്ട് മുഴിച്ച് മാത്രല്ല,
0: മാങ്കാവ് എല്ലാ ദിവസവും
1: വരാം. അതെ, അപ്പൊ ആ പേരിൽ ആ പേര് കൂടി വരും ആ ലിസ്റ്റുകളിൽ.
0: ഓക്കെ, അപ്പോ നമ്മള്
1: തിരുമൊഴികളിലേക്ക്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.

0: السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين، أما بعد. عن أسامة بن شريك رضي الله عنه قال رسول الله صلى الله عليه وسلم: ما كرهت أن يراه الناس فلا تفعله إذا خلوت. سلسلة صحيح الوندت الله ഒരു നബി വചനമാണ് കേൾപ്പിച്ചത്. ഇമാം ഇബ്നു ഹിബ്ബാൻ തൻ്റെ സ്വഹീഹിലും ഇത് നൽകിയിട്ടുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു, അതായത് ഉസാമത്ത് ബിനു ഷുറൈഖ് അല്ലെങ്കിൽ ഉസാമത്ത് ബിനു ഷരീഖ് എന്ന സ്വഹാബിയാണ് ഹദീസ് നിവേദനം. അദ്ദേഹം സഅലബിയാണ്, കൂഫക്കാരനുമാണ്. കൂഫയിലാണ് അദ്ദേഹം സ്ഥിരതാമസം ആയിരുന്നത്. ഹിജ്റ 61-ലോ 70-ലോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം. ഉസാമത്ത് ബിനു ഷരീഖ് സഅലബി അദ്ബിയാനി അൽ കൂഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഏതാനും ചില ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം നമ്മെ അറിയിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മാ കറഹത അൻ യറാഹു നാസു ഫലാ തഫ്അൽഹു ഇദാ ഖലൗത. ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്ന ഒരു കാര്യം, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ കാണെ ചെയ്യുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് അങ്ങേറ്റം വെറുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഫലാ തഫ്അൽഹു, അത് നീ ചെയ്യാൻ പാടില്ല, അത് നീ ചെയ്യരുത്. ഇദാ ഖലൗത, നീ ഒറ്റക്കാകുമ്പോഴും നീ ഒഴിഞ്ഞിരിക്കുമ്പോഴും എന്നതാണ്. അപ്പോൾ ജനങ്ങൾ കാണുന്നത് വെറുക്കുന്നൊരു കാര്യം ഒറ്റക്കാവുമ്പോഴും ഒഴിഞ്ഞിരിക്കുമ്പോഴും അരുത്. പരസ്യമായി ചെയ്യാൻ മടിക്കുന്നത് അല്ലെങ്കിൽ പരസ്യമായി ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യം രഹസ്യമായിട്ട്, അത് തിന്മയുടെ കാര്യമാണ് പറയുന്നത്, നന്മയെക്കുറിച്ചല്ല. ഒരു തിന്മ പരസ്യമായി ചെയ്യാൻ താല്പര്യമില്ലാത്ത, ജനങ്ങളറിയുന്നത് നാണക്കേടുണ്ട് എന്ന് തോന്നുന്ന, തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നൊരു കാര്യം, അത് ആ തെറ്റിനെ, ആ തിന്മ രഹസ്യമായ അവസരം കിട്ടുമ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴും അതുണ്ടാകരുത് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ രഹസ്യവും പരസ്യവും ഒരുപോലെയാകണം എന്ന വലിയ സന്ദേശമാണ് അള്ളാഹു റസൂൽ നൽകുന്നത്. രഹസ്യ ജീവിതം തോന്നിയതുപോലെയാണെങ്കിൽ അതിനർത്ഥം അവൻ റബ്ബിനെ വിസ്മരിച്ചവനെന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ നിരീക്ഷണവും അള്ളാഹുവിൻ്റെ സാമീപ്യവും ഒക്കെ എപ്പോഴും ഉണ്ടെന്ന തിരിച്ചറിവുണ്ടാകേണ്ടവനാണല്ലോ ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരസ്യമായി ചെയ്യാൻ താല്പര്യമില്ലാത്ത, ചെയ്യാൻ മടിക്കുന്ന ഒരു തിന്മ, അത് രഹസ്യമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുക, അങ്ങനെ സത്യസന്ധനാവുക, രഹസ്യത്തിലും സത്യസന്ധതയുണ്ടാവുക, രഹസ്യ ജീവിതത്തിലും സ്വാദിഖാവുക, സിദ്ദീഖാവുക എന്ന, സത്യസന്ധനാവുക എന്ന വലിയ ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. പല എത്രയോ ആളുകൾ പരസ്യമായി തിന്മ ചെയ്യാത്ത ആളുകൾ, പരസ്യമായി വലിയ മാന്യന്മാരായി നടക്കുന്ന എത്രയോ ആളുകൾ രഹസ്യമായി സ്വന്തം ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോൾ വലിയ തിന്മയുടെ വക്താവായി മാറുന്നു. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ അത് വെളിപ്പെടുകയും അവൻ നിന്ദ്യനാവുകയും അവൻ്റെ മാന്യതയുടെ പുറംമൂടി, മുഖം മൂടി അത് വെളിവാക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ വന്നേക്കാം. ഇനി അതൊന്നുമില്ലെങ്കിലും നടപ്പര ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല അതെല്ലാം പുറത്തു കൊണ്ടുവരും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുമൊഴിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ശരിയായ ഒരു വ്യക്തി, ഒരു മുഅ്മിൻ ശരിയായ രൂപത്തിൽ വിശുദ്ധിയുള്ളവനാകണം. വിശുദ്ധി ലഭിക്കുന്നത് അവൻ്റെ രഹസ്യവും പരസ്യവും നന്നാകുമ്പോഴാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. സൂറത്ത് നിസാ ഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ: യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അവർ ഒളിച്ചു വെക്കുകയാണ്, എന്നാൽ അള്ളാഹുവിൽ നിന്നും അവർ ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്കാകില്ല. അള്ളാഹു അവരോടൊപ്പമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണാനാകും. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ നിരീക്ഷണത്തെ നാം കരുതിയിരിക്കണം. പലപ്പോഴും തന്നെ മനുഷ്യൻ്റെ മനസ്സ് ദുർബലമാണ്, തെറ്റിലേക്ക് ചായാനുള്ള കൂടുതൽ സാധ്യത, മറ്റാരും അറിയുന്നില്ലെന്ന ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അവിടെ സ്വന്തത്തെ വിചാരണ ചെയ്യാനാകണം. ദുർബല ചിന്തകൾ വരാനും തെറ്റിലേക്ക് പോകാനുള്ള പ്രവണത, പിശാചിൻ്റെ പ്രേരണ, അതെല്ലാം കൂടുതലുണ്ടാകുന്നത് തനിച്ചാകുമ്പോഴാണ്. അല്ലെങ്കിൽ തെറ്റായ ഒരു രൂപത്തിലേക്ക്, ഒരു തിന്മയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒത്തുവരുമ്പോഴാണ്. അപ്പോൾ മറ്റുള്ളവർ കാണുന്നില്ലെങ്കിൽ കൂടുതൽ അതിലേക്ക് ചായാനുള്ള സാധ്യതയുണ്ട്, പിശാജ് പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടായി ഏത് സന്ദർഭത്തിലും തൻ്റെ ഈമാൻ, തൻ്റെ ഇഖ്ലാസ്, തൻ്റെ വിശുദ്ധി അത് കൈവിടാതെ തന്നെ പരസ്യ ജീവിതം പോലെ തന്നെ രഹസ്യ ജീവിതവുമാകണം, രണ്ടും ഒരുപോലെയാകണം എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നത്. ആ രൂപത്തിൽ തന്നെ ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ശരിക്ക് റിയൽ ലൈഫിലെ ഒരു വ്യക്തി ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ തിരുമൊഴികളിലൂടെ കേട്ടിട്ടുള്ളത്. അതിൽ ഏറെക്കുറെ അവസാന ഭാഗത്ത് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, പിന്നെ ഒറ്റക്കാവുന്ന സമയങ്ങളിൽ ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ. അപ്പോൾ ഒരു കവിത ഉണ്ട് അറബിയിൽ നമുക്ക്, പിന്നെ ഇദാ ഖലൗത ബിരീബത്തിൻ ഫി ദുൽമത്തിൻ, അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യാനുള്ള അവസരം നീ ഇങ്ങനെ രാത്രി ഒറ്റക്ക് ആകുന്ന സമയത്ത് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, വന്നഫ്സു ദാഇയതുനിൽ തുഗ്യാനി, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത സംഗതി ചെയ്യാൻ വേണ്ടി മനസ്സിങ്ങനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ മനസ്സിനോട് നീ പറയണം ഇന്നല്ലതി ഖലഖല്ലാ ലാ മയറാനി. എന്തുകൊണ്ടാണ് ആൾക്കാർ ആരും കാണില്ല എന്ന ഇരുട്ടായ കൊണ്ടാണ്, വേറാരും കാണില്ല. ആ ഇരുട്ടിനെ പഠിച്ചവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നിന്റെ മനസ്സിനെ നീ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം എന്നൊരു ഒരു കവിത ഉണ്ട്. ശരിക്കും ആ ഒരു ചിന്ത, റബ്ബിനെ കുറിച്ചൊരു ചിന്ത കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇത്തരം രഹസ്യ ജീവിതവും വളരെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയും.
2: നമ്മുടെ ഇന്നത്തെ പുലരിവട്ടം എന്താണ് റിവൈൻഡിൽ വരാത്തത്? ഒന്ന് കോപ്പി എടുക്കാൻ തിടുക്കത്തിലായതുകൊണ്ട് ആണ് എന്നാണ് അബ്ദുസ്സലാം ടി പി പറഞ്ഞത്. റിവൈൻഡിൽ വരണമെങ്കിൽ ഈ ലൈവ് ഒന്ന് കഴിയണം.
1: പീസ് റേഡിയോയുടെ ചാനലില് യൂട്യൂബിൽ,
2: ആ യൂട്യൂബ് അത് പിന്നെ മറന്നുപോയി, പ്ലേലിസ്റ്റിലും പഴയതും കിട്ടും, അതുപോലെ പുതിയതും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ റേഡിയോ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പുലരിവട്ടം വീഡിയോ ഇടയ്ക്ക് നമുക്ക് കിട്ടും. സലാം ഖാൻ അടുത്താണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കും നോക്കാം. നഫീസ പി എ താമരശ്ശേരി ശരീരവും അയച്ചിട്ടുള്ളത്, ശരീരവും മനസ്സും സദാസമയവും അള്ളാഹു ശുദ്ധീകരിച്ചത് തരട്ടെ, തെറ്റിലേക്ക് വീഴാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കുന്നു. സെറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർഗോഡ്. ഞാൻ ആദ്യം ഓപ്ഷൻ ബി എന്ന് എഴുതി, പിന്നെ സി എന്ന് എഴുതി, ഉത്തരം തെറ്റിച്ചു. സാറല്ല ഇൻഷാല്ല, അങ്ങനെ ഡൗട്ട് വന്ന് തെറ്റായി പോയതാണ്.
1: സി ബി അയച്ചിട്ടുണ്ടാവല്ലോ, സി ഒന്നുകിൽ സി അല്ലെ ബി, ഇൻഷാല്ല സിസ്റ്റം എടുക്കാൻ നോക്കാം നമുക്ക്.
2: പിന്നെ നമ്മുടെ സെലീന വടുതലയിൽ നിന്ന് അയച്ചിട്ടുള്ളത്, ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ്, അതുപോലെ തന്നെ അസുഖങ്ങളുടെ കൂടി കാലമാണ്, അതിന് പനി പിടിച്ചു ഒരു മാസത്തോളമായിട്ട്, ഇപ്പോൾ കുറവായി വരുന്നേ ഉള്ളൂ, അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനം പ്രദാനം ചെയ്യട്ടെ.
1: യെസ്, അത് ശരിക്ക് അസുഖങ്ങൾ വരുന്നത് അനുഗ്രഹങ്ങൾ ആണ്. ശരിക്കും ഒരുപാട് പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ് ആ ക്ഷമയും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം എന്ത് പ്രതിസന്ധിയാകട്ടെ, രോഗമാവട്ടെ മറ്റു പല ഏത് വിഷയത്തിലാവട്ടെ, അതൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഓഫറുകളാണ്. ആ ഓഫർ കിട്ടാനുള്ള ക്വാളിറ്റി നമ്മളുണ്ടാക്കി, ക്വാളിഫിക്കേഷൻ നമ്മളുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
2: മാഹിർ പറവീസ് ഒരു കാര്യം പറഞ്ഞത്, നേരത്തെ ജസിൻ സാർ പറഞ്ഞല്ലോ ഈ പ്ലസ് ടുവിൻ്റെ ഒക്കെ ഡ്രസ്സ് കീറിയിടുന്നത് കുട്ടികൾ. ഞാൻ പറഞ്ഞേക്ക് എൻ്റെ അടുത്ത് എനിക്ക് അടുത്ത വർഷം ഇടണം, കീറരുത് നിന്ന് ധൈര്യം മാഹിർ പറവീസ് പറഞ്ഞു.
1: പിന്നെ നയിപ്പിന്റെ ഒരു വിഷയമാണ്.
2: പറഞ്ഞ ഈ നയിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പലരും പന്ത വിടുത് എന്താണ് ഈ സാധനം എന്ന് ചോദിക്കുന്നത്.
1: ശരിക്ക് കിട്ടേണ്ടതാണ്,
2: മനസ്സിലാവേണ്ടതാണ്.
1: അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള നയിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു അധ്വാനം എന്നതാണ് അതിന്റെ
2: ഒരു പരിശ്രമം. അതെ, ശ്രമം എന്നൊക്കെ പറയാം.
1: സൗജ കൊളക്കാട് പറഞ്ഞു എന്റെ ഉത്തരം ശരിയാന്ന് പറഞ്ഞിട്ട് നേരത്തെ അയച്ച സന്തോഷം നമുക്ക് വെച്ചിട്ടുണ്ട്. ഹദീസ് തിരുമൊഴികളിൽ പഠിച്ചിട്ടുള്ള ഹദീസ് നല്ലൊരു ഹദീസാണ് പഠിച്ചത്. അള്ളാഹു ഇനിമേറെ അറിവുകൾ പകരാൻ, അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മീൻ യെസ്.
2: പിന്നെ പീസ് റേഡിയോയിൽ നിന്ന് പിന്നെ കുടയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. റേഡിയോയുടെ കൂടെ പരിചയം അല്ലെ, പരസ്യത്തിന്റെ റേഡിയോ അത് വരുന്നത്, അത് നല്ലൊരു ഒരു പബ്ലിസിറ്റിയാണ് ഈ സമയത്ത്. ആ കുട എങ്ങനെ കിട്ടുക എന്നുള്ളതിന് വേണ്ട നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്പർ എനിക്ക് തോന്നുന്നത് പിന്നെ കുടയുമായി ബന്ധപ്പെട്ട് റേഡിയോ ഫീഡ്ബാക്കിൽ തന്നെ നിങ്ങളത് കോണ്ടാക്ട് ചെയ്യായിരിക്കും അല്ലേ.
1: ഈ സമയത്ത് റേഡിയോയെ പരിചയപ്പെടുത്താൻ പറ്റിയ വലിയൊരു,
2: ഈ സമയത്ത് നല്ലൊരു പബ്ലിസിറ്റിയാണ് കൂടെ. നമ്മളെ പ്രോഗ്രാമുകൾ സാധാരണ ഉണ്ടാവാറുണ്ട്, റേഡിയോയിൽ റേഡിയോ നമ്പറിൽ സാധനം നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും, അതിനുള്ള വഴി കിട്ടും. റേഡിയോ നമ്പർ എന്ന് പറയുമ്പോൾ 90 20 840 840 നമ്പറൊക്കെ ഉണ്ട്, സാധാരണ നമുക്കറിയുന്ന നമ്പറുണ്ടല്ലോ. അതല്ലെങ്കിൽ ഫീഡ്ബാക്കിലൂടെ അയച്ചാലും മതിയാവും. ഷാമില ഷംസുദ്ദീൻ വയൽക്കര, ഇന്ന് കുറച്ച് തിരക്കിലായിപ്പോയി, ഒന്നും ശരിക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല, ഇടയ്ക്ക് അങ്ങനെയാണ് ചിലപ്പോൾ ഓരോ തിരക്കുകളിലകപ്പെടും അല്ലേ. ഇന്നത്തെ തിരുമൊഴി എന്നത്തെയും പോലെ നേരത്തെ തിരുമൊഴിയുമായി ബന്ധപ്പെട്ടതാണ് മുനീർ ചെമ്നാട് അയച്ചത്. മഷാല്ലാ, നല്ല ഒരു ഉപദേശമായിരുന്നു.
1: റിവൈൻഡിൽ വന്നു കേട്ടോ, അപ്ഡേഷൻ വന്നു. മഷാല്ലാ, പുനരിവട്ടം റിവൈൻഡിൽ വന്നിട്ടുണ്ടല്ലോ. മഷാല്ലാ, റിവൈൻഡ് ഓപ്ഷൻ പണ്ടത്തേക്കതിനേക്കാൾ ഉഷാറായിട്ടുണ്ടെന്ന് ഉമ്മ അറിയാൻ റിയാദ് പറഞ്ഞിട്ടുള്ളത്.
2: പിന്നെ കോഴിക്കോടും മലപ്പുറത്തും മാത്രമേ ഉള്ളൂ നയിപ്പ് എന്നാണ് ജംഷീർ മകാവ് പറഞ്ഞത്. അതൊന്നുമല്ല, നയിപ്പ് എല്ലായിടത്തും ഉണ്ട്.
1: നയിപ്പ് എന്ന് പറയണത്
2: അത് വാക്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, പക്ഷെ നയിപ്പ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇന്ന് കുറച്ച് ആളുകൾ പലപ്പോഴും ചില ഇടയ്ക്ക് വന്ന് കയറിയ ആളുകൾ പല രൂപത്തിൽ വന്നിറങ്ങി പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോ ഏതായിരുന്നാലും ഇന്നത്തെ ലൈവിലൂടെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുക തന്നെയാണ്. നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ജസ്റ്റിൽ സാറേ,
1: ഇൻഷാല്ലാ, നമ്മൾ ലൈവ് തുടരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ പീസ് റേഡിയോ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സും കാര്യങ്ങളും അതിൽ ചില അപ്ഡേറ്റ്സ് പറയാണ്. അപ്പോൾ പീസ് റേഡിയോ മെമെൻഡോസ്, അപ്പോൾ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസില്, പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടി ഷർട്ടുകൾ, തൊപ്പികൾ എന്നിവ ലഭിക്കുന്നതിനായി ഓർഡർ ചെയ്യാൻ.
2: അപ്പൊ നേരത്തെ ചോദിച്ച ശ്രോതാവിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്.
1: അതെ,
2: അത് ഓർഡർ. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഇതൊരു ചാൻസ് ആണ്. റേഡിയോ മെമെൻഡോസ് പറ്റിയിട്ടുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. എന്തൊക്കെയാ കിട്ടുന്നത്?
1: കുടുണ്ട്,
2: സ്കൂൾ ബാഗ് ഉണ്ട്,
1: ബാഗ്, പെൻസില്, പൗച്ച്, നെയിം സ്ലിപ്പ്,
2: ടീഷർട്ട് ഉണ്ട്, തൊപ്പി ഉണ്ട്,
1: അവിടെ കൂടെയും വരുന്നുണ്ട്.
2: നമ്മളെ വീട്ടിലെ എല്ലാവരും മക്കൾക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഈ ഒരു ഇത് എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കണല്ലേ? ശരിക്കും റേഡിയോ ശ്രോതാക്കളൊക്കെ നമ്പർ ഇതാണ് കേട്ടോളൂ, ശ്രദ്ധിച്ച് എഴുതി വെച്ചോളൂ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തും. 97 46 950 006 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 97 46 950 006.
1: അപ്പോ പിന്നെ എല്ലാം വാങ്ങാം അല്ലേ? അഡ്രസ് കൊടുക്കുക, വിവരം കൊടുക്കുക.
2: കുട, പെൻസിൽ, പൗച്ച്, പെൻസിൽ പൗച്ച്, നെയിം സ്ലിപ്പ്, ടീഷർട്ടുകള്, തൊപ്പികള്, പേനയുണ്ടാവും. എന്റെ അഭിപ്രായത്തിലൊന്ന് പേനയുണ്ടാകും ചാൻസ്. അങ്ങനെയുള്ള പീസ് റേഡിയോ മെമ്മൻഡോസുകൾ പലതും ഉണ്ട്. അപ്പൊ അതിൽ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 97 46 950 006.
1: ഓക്കെ, നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ പഠന രംഗത്ത്, അതിൻ്റെ തഫ്സീർ പഠന രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ, അതിൽ പുതിയ ക്ലാസ്, 25-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് വരും. സൂറത്തുൽ ബഖറ 150 മുതൽ 87 വരെയുള്ള വചനങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തഫ്സീർ പഠനത്തിന് പുതിയ രീതികളും കാര്യങ്ങളും അതിൻ്റെ പുതിയൊരു ഒരു ഒരു ഒരു മാനം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാണിച്ച ഈ ഒരു 500 കോഴ്സ്, അതിൻ്റെ കോഴ്സ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് നീണ്ടത്. അത് ലഭ്യമാവുക. അപ്പോൾ ലൈവിൽ ഇപ്പോഴുള്ള എല്ലാവരും അതിൽ എൻറോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻറോൾ ചെയ്തിട്ടുള്ള ആളുകൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ, എപ്പോഴും ജോയിൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ പഴയ ക്ലാസ്സുകൾ കേൾക്കാനും, ഇപ്പോൾ ചില ശ്രോതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 പരിചയപ്പെട്ടാൻ വൈകി, ആ വൈകിയതിന് മുമ്പ് ഒരുപാട് കോഴ്സുകൾ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ്സുകളൊക്കെ കേട്ട് കേട്ട് കേട്ട് ഫുള്ള് പരീക്ഷ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. മാഷാല്ലാ.
2: അല്ലേ, റെയിൻകോട്ട് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്.
1: ആ,
2: അത് നല്ലൊരു ആശയമുണ്ട്. ഉണ്ടോ അല്ല എനിക്ക് അറിയില്ല കേട്ടോ, ചിലപ്പോൾ ചാൻസ് ഉണ്ടോ അല്ല അറിയില്ല. അപ്പോൾ ബിനിതയാണ് അത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം ഒരു പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് അത് പോകാനുള്ളൊരു ചാൻസ് ആയിരിക്കാം.
1: ഇപ്പൊ ജംഷീർ മാങ്കാവിന് മറുപടി ഇട്ടു. കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം അല്ല, കേരളത്തിന് പുറത്തു വരെ നയിപ്പുണ്ട്.
2: ആണോ?
1: ആ, മാംഗ്ലൂർ ബ്യാരി ഭാഷയിൽ നയിപ്പ് എന്നാൽ ജോലി, വർക്ക് എന്നാണ്.
2: അവിടുന്ന് വന്നതാണ്.
1: യെസ്,
2: ഓക്കെ. അപ്പൊ ജംഷീർ ഒന്നുകൂടി പുറത്തേക്ക് പോണം.
1: അതെ, ജാസിൻ ജാസ്മിൻ ഐക്ക പുള്ളിപ്പാടം, ഞാൻ കൂടെയും പേനയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മഷാല്ലാ.
2: ആണോ?
1: പൈസ എത്രയാണുള്ളത്? അപ്പൊ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പൈസന്റെ വിവരം കിട്ടും അല്ലേ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം? യെസ്,
2: ആ നമ്പർ നമ്മൾ പലതവണ പറഞ്ഞു. നമ്പർ ഇതാണ്, 97 46 950 006.
1: യെസ്. ആയിഷ കരമ്പിൽ പറഞ്ഞത് ഇവിടെ കറണ്ട് ഇല്ല, കുറച്ച് വൈകിട്ടുണ്ട്, ഫോണിൽ ചാർജ് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ചിലപ്പോൾ മഴ പെയ്തിട്ടൊക്കെ കറണ്ട് പോയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ലൈവ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. സുലേഖ തിരുക്കരിപ്പൂർ അപ്പോൾ പറഞ്ഞപ്പോൾ കേട്ടില്ല എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്നത് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ.
2: നമ്മൾ ഈ നേപ്പാളിയെ കുറിച്ച് കേട്ടിട്ടില്ലേ, നേപ്പാളി, നേപ്പാളിലുള്ള ആളാണ് നേപ്പാളി. എന്നാലേ നയ്പ്പ് പണ്ട് മുതലേ കേൾക്കുന്നതാണ്, ഇങ്ങനെ അധ്വാനിക്കുന്ന ആളിനെ വിളിക്കുന്ന വേലയാണ് നയ്പ്പാളി എന്ന്. മുഹമ്മദ് ഷെരീഫ് തലങ്കരയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പുതിയ
1: പുതിയ കേക്കണേ അല്ല.
2: അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കുറെ നേപ്പാളികളല്ല വേണ്ടത്, നമ്മളൊക്കെ നയ്പ്പാളി.
1: അബ്ദുലമിസിക്ക ഈ പറഞ്ഞതേ നയ്പ്പ് അധ്വാനം ജീവിത പ്രയത്നം ഒക്കെ കൂടി കളിക്ക് കുത്തിയാൽ കിട്ടുന്നതാണ് പൈസ. ഓക്കെ,
2: അപ്പോ പിന്നെ സ്വരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമയമാകുമ്പോഴേക്കും സ്വരം ഓർമ്മ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാ നേരമാകുമ്പോ ഒന്നിച്ചു കല്ല സ്വരല്ലേ
1: സ്വരം മറന്നുപോയോ,
2: കിസിന്റെ സമയം ഒരു അല്പം അങ്ങോട്ട് പറയാ കിസില്ലേ അങ്ങനെ. അത് അവര് വേണം നമുക്ക് തീർച്ചയായിട്ടും വേണം.
1: സറീന ബിൻത് അബ്ദുറഹ്മാൻ ചോദിച്ച ചോദ്യമാണ് സ്വരം മറന്നുപോയത്. നമ്മൾ മറന്നിട്ടില്ല ഇൻഷാല്ലാ, സ്വരം കേട്ട് നമുക്ക് എന്ത് ചെയ്യും തിരിച്ചു വരും ഇൻഷാല്ലാ. ഇന്നത്തെ സ്വരം വളരെ മധുരകരം, മധുരമായിട്ടുള്ള ആ മധുരതരമായിട്ടുള്ള ഗാനം ഇൻഷാല്ലാ കേട്ടിട്ട് വരാം.

0: സ്വരം കേൾക്കല്, സാധാ പാട്ടുകളാണ്. ഇന്ന് നിഷീദാണ് നമ്മൾ കേട്ടത്.
1: നിഷീദയാണ് കേട്ടത്. ഇതിന്റെ പിന്നെ നേരത്തെ കേട്ട ആൾക്കാരുണ്ടാവും അല്ലേ? പലപ്പോഴും പല പ്രോഗ്രാമുകളിലൊക്കെ ആയിട്ട് കേട്ടിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ മഷാല്ലാ, നമ്മളെ സ്വരത്തിലൂടെ പീസ് റേഡിയോ കേട്ട മുതൽ ഓരോ ദിവസവും ഓരോ അറിവ് കിട്ടി. മഷാല്ലാ. ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്ര വയനാട്.
0: നഫീസ പി എ നഫീസത്തെ പറഞ്ഞതേ, ഞാൻ കുറേ കഥകൾ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എൽ കെ ജിയിലുള്ള മോൻ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ കഥ പറഞ്ഞു, അവന് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി.
1: ആണോ?
0: അങ്ങനത്തെ കഥകൾ ഒന്ന് അല്ലേ,
1: അടിപൊളി അടിപൊളി. അങ്ങനെ നല്ല കുട്ടികൾക്ക് ആശയത്തിൻ്റെ ഒരു ഒരു ലോകം കഥകളിലൂടെ കിട്ടുകയെന്ന് പറഞ്ഞത് ഏറ്റവും നല്ല, നമ്മളൊരു കുട്ടികളിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ ഏറ്റവും നല്ല ടൂളാണ് കഥ എന്നുള്ളത്.
0: യെസ്. സക്കിന കോതമംഗലം പറഞ്ഞത്, ഡയലോഗിന് പോയപ്പോൾ കുട പേന ബാഗ് കീചെയിന് ഫോൺ സ്റ്റാൻഡ് ഇതൊക്കെ വാങ്ങിയെന്നാണ്. റേഡിയോ മഷാല്ല. അതില് നമ്മൾ നേരത്തെ നമ്പർ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, ഈ എല്ലാ സംഗതികളും നെയ്ൻസ്ലിപ്പ് എല്ലാ സംഗതികളും മെമ്മൻഡോസ്. ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ് പറഞ്ഞത്, കുട്ടികൾക്ക് ബാഗും കൂടെയും വാങ്ങി, ഇനി അടുത്തതിൽ നോക്കാം ഇൻഷാല്ല. അപ്പൊ അടുത്ത സമയത്തേക്ക് ഇൻഷാല്ല നിങ്ങൾ ഓർമ്മയിലുണ്ടാവുക. അപ്പൊ പീസ് റേഡിയോയുടെ യെസ് മെമ്മൻഡോസ്.
1: സ്വരത്തെക്കുറിച്ചുള്ള കമൻറ്റുകൾ വന്നിട്ട് ബഷീരി അബു തഷരി, നല്ല സ്വരം, അഭിനന്ദനങ്ങൾ. അതുപോലെ സ്വരം സൂപ്പറായി, ഇന്നൊരു വെറൈറ്റി സ്വരമായി ആയി എന്നുള്ള സീനത്ത് പാലക്കാടും മുന്നീർ ശംനാടും ഒക്കെ അതിനെക്കുറിച്ചുള്ള.
0: യെസ്. ടീച്ചറുടെ കൂടെ കിട്ടുന്ന നമ്പർ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 97 9506
1: ഒന്നുകൂടിയും അത് അവസാനത്തെ
0: 97 46 950 006
1: അങ്ങനെ പറയാം, ഓർമ്മിക്കാൻ ഏറ്റവും നല്ലത് തോന്നുന്നുണ്ട്.
0: യെസ്.
1: അപ്പോൾ സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്നും, അതുപോലെ പിന്നെ ഇവരൊക്കെ സ്വരത്തെക്കുറിച്ചുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ചെറുപ്പത്തിലെ കുടയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ നാട്ടിലെ സ്കൂളിൽ എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളിലേക്ക് ബസ് കയറി, ആദ്യമായിട്ട് ബസ് കയറി പോകുന്നതാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ ചെങ്ങര എന്ന് പറയും. അപ്പോൾ യു പി സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമുക്കുണ്ടാവുന്ന കുട എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നീളമുള്ള കുടയായിരിക്കും. ഈ ഫോൾഡ് ചെയ്യുന്ന കുടയല്ല,
0: കാല് നീളം ഉണ്ടാവും.
1: അപ്പോൾ അങ്ങനെയുള്ള കുടയാണ്. പിന്നെ അതുമല്ല, അത് ഈ നമ്മളിപ്പോൾ ആ കുടൻ്റെ, ശരിക്കും ആ കുടക്ക് എന്താ പറയുക, ഇപ്പം നമ്മളുടെ കുടൻ്റെ ശീലക്ക് എന്താ പറയുക, റെക്സിനോ എന്തൊരു തുണി, എന്ത് തുണി, ആ അതല്ലാത്ത വേറെ കോട്ടൻ്റെ തുണിയുള്ള കുട ഉണ്ടാവും അന്ന്. അപ്പം ആ കുട ഉപയോഗിച്ച് ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ യു പി സ്കൂളിലേക്ക് എത്തിയപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടയാണ് വാങ്ങിത്തന്നെ. അപ്പം ഈ കുട കയ്യിൽ പിടിച്ചിട്ട് ബസ്സിൽ കയറി, ആദ്യമായിട്ടല്ല ബസ്സിൽ പോയിട്ട് തിരിച്ച് പിന്നെ സ്കൂളിൽ നിന്ന് ബസ്സിൽ കയറാണ്. ഒരു ഒരു 3 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പം അന്നാണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത്.
0: ഓ,
1: അപ്പോൾ കറണ്ട് കിട്ടും, തിരിച്ച് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും കറണ്ട് കിട്ടും എന്നുള്ള ആ ഒരു, കാരണം ഇതൊക്കെ വലിച്ചു വെച്ച് ഒക്കെ ഇങ്ങനെ ഭയങ്കര ആ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കിലെ സീറ്റിൽ കുടയും ബാഗും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരുന്ന് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് എൻ്റെ നാട്ടിലെത്തി. 3-4 മിനിറ്റ് മതി ശരിക്കും, വേഗം ഇറങ്ങി. ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോവാം, കറണ്ട് ആദ്യമായിട്ട് വീട്ടിനകത്ത് കറണ്ട്. അത് അന്നും മറ്റേ ആ ബൾബാണുള്ളത്, ഏത് എന്തായാലും ആ ബൾബിന്
0: ഫിലമെന്റ്
1: ബൾബ്. അപ്പോൾ അത് കൗതുകത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ എത്താൻ നേരത്ത് ഉമ്മ ചോദിച്ചു, മോനെ കുട എവിടെയാണ്?
0: അതാ കിടക്കണം.
1: അപ്പോഴാണ് ഓർമ്മ വരുന്ന കുട ബസ്സിൽ മറന്നു വെച്ചു. അന്ന് കറണ്ട് കിട്ടിയ കാര്യം പോയി, കുടയും പോയി, എല്ലാം പോയി, കുടയുടെ കാര്യം പറഞ്ഞപ്പോഴേ. അപ്പോൾ അങ്ങനെ ചില ഓർമ്മകൾ അങ്ങനെയായിരിക്കും ചെറുപ്പത്തിൽ. നമ്മുടെ കുടയും ബാഗ്, നമ്മുടെ പുസ്തകം, പേന, നോട്ട്ബുക്ക്, ഇതെല്ലാം ഇന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഇന്നും അവിടെ ബാക്കിയുണ്ട്.
0: അതെ. കുട കിട്ടുന്ന നമ്പർ ഒന്നുകൂടി പറയാമോന്ന് പറഞ്ഞു, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. 97 46 950 006 97 46 950 006 ഇതാണ് നമുക്ക് ഇത്തരം സംഗതികളൊക്കെ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഇപ്പോൾ നിലവിൽ നമ്മൾക്കുള്ളത്. അപ്പോൾ ഫീഡ്ബാക്ക് ചോദിച്ചത് ആദം സൽമാനാണ്. അപ്പോൾ നമ്പർ നോട്ട് ചെയ്യാം, 97 45 950 006.
1: മഷാല്ല, ജാമിയയിൽ ഹിന്ദിൽ ജോലി ചെയ്യുന്ന കൊയിലാണ്ടിക്കാരനായ കുക്ക് നല്ല കൈപുണ്യമുള്ള ഭക്ഷണമാണ് അവിടുന്ന് ജാമിയയിൽ പോയാൽ കഴിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫ അദ്ദേഹത്തിന് അള്ളാഹു പ്രധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സിക്കാരി.
0: നമ്പറില് 97 46 ആണ്.
1: ഒന്നുകൂടി
0: ഒന്നും പറഞ്ഞു മാറിപ്പോയ സംശയം.
1: 97 46 906 0 0 6
0: 95 0 0 6 യെസ്.
1: അപ്പോൾ മുനീർ ഷംനാട് പീസ് റേഡിയോ ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ടീഷർട്ട് അടിപൊളിയാണ്.
0: ഓക്കെ.
1: അപ്പോൾ റേഡിയോയിലെ ഓരോ ഇതുപോലെയുള്ള എന്നുവെച്ചാൽ നമ്മളറിയാതെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനാണ് ശരിക്കും ഈ പറഞ്ഞ സംഗതികളൊക്കെ. നമ്മളൊരു നമ്മൾ കൂടെ ചൂടി നമ്മൾ പർപ്പസ് ആയിട്ട് പോകും, പക്ഷേ അത് വേറൊരാൾക്ക് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആയിക്കുള്ള. അപ്പം അങ്ങനെ ഓരോന്നും പെനയാവട്ടെ കുടയാവട്ടെ ബാക്കിയുള്ളതൊക്കെ നമുക്ക്
0: റേഡിയോയിൽ നഷീദ് ഒരുപാട് അയാളെ കാത്തിരിക്കുന്നു എന്നൊരു കമൻ്റ് വന്നു സ്വരത്തിൽ. ഇനിയും പ്രതീക്ഷിക്കുന്നു നഷീദ്. കുടയുടെ കഥ കേൾക്കുമ്പോഴേ മീൻപിടുത്തക്കാരെ കഥയൊക്കെ വരുന്നുണ്ട്. കുട നിവർത്തി പിടിച്ച് പുഴവക്കത്ത് നിന്ന് മീൻ ഊറ്റി പിടിക്കുന്ന ആണ് ഓർമ്മ വരുന്നത്.
1: ജമീല വി കെ പുനൂർ അല്ലേ? യെസ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുട. പിന്നെ പലജാതി കളികളൊക്കെയാണ് കുട കൊണ്ട് പിടിക്കലും വലിക്കലും. അങ്ങോട്ട് അമ്പലം മറിക്കുക, കുട അമ്പലം മറി, ഇന്നത്തെ കുട
0: അമ്പലം മറിക്കില്ല,
1: നമ്മൾ അമ്പലം
0: മറിക്കാന്നാണ് അമ്പലം മറിക്കാറ്.
1: അത് പറയുന്ന അതറിയുന്ന ആൾക്കാരുണ്ടാവും. അമ്പലം മറിക്കൽ അല്ലെങ്കിൽ അമ്പലം മറി, നിങ്ങൾ
0: അമ്പലം മറിക്കുന്ന
1: അമ്പലം മറി. പക്ഷെ ഇന്നത്തെ കുട ഒന്നും അങ്ങനെ അമ്പലം മറിക്കാൻ കഴിയില്ല. അന്ന് കുട അമ്പലം മറിയലുണ്ടായിരുന്നു.
0: ഇന്ന് വെറൈറ്റി സ്വരമാണെന്നാണ് ജിനത്ത് പാലക്കാട് മുനീർ ചെമ്മനാടൊക്കെ നല്ല സ്വരമാണ് നല്ല ഗാനമാണെന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ കിസ്സിലെ വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു ഇന്നത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു എന്ന ചോദ്യം. ഉത്തരം ബി, ഓപ്ഷൻ ബി ആയിരുന്നു, സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ. അപ്പോൾ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുപ്പിട്ട് വായിക്കാം അല്ലേ? യെസ്. അതിലെ ഒന്ന് സബീന. സബീന പിന്നെ സ്ഥലം കൂടി അയക്കണം, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയിം എന്നതിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾ സ്ഥലം കൂടി എഴുതി ചേർക്കണം എന്നുള്ളത്. അപ്പോൾ സബീന എന്ന ശ്രോതാവ് സ്ഥലം കൂടി അറിയിക്കുക ഇൻഷാല്ലാ. നവാസ് എസ് കാക്കാഴം ആലപ്പുഴ. റിസാന ചൊല്ലമ്പട്ട്, റിസാന ചൊല്ലമ്പട്ട്. അഫീഫ, അഫീഫയും പേരിൻ്റെ കൂടെ സ്ഥലം ചേർത്തിട്ടില്ല. അവർ കേൾക്കുന്നുണ്ടെങ്കിൽ സ്ഥലം അറിയിക്കണം എന്നറിയിക്കും. റാസി കെ പത്തപ്പെരിയം. സമീറ കെ വെരുമ്പുലാക്കൽ. കുഞ്ഞു മുഹമ്മദ്, കുഞ്ഞു മുഹമ്മദ് എന്നൊരു ശ്രോതാവും സ്ഥലം പേര് അയച്ചിട്ടില്ല.
1: പിന്നെ നമ്മൾ അമ്പലം മറിക്കാറിയും, നിങ്ങള് ആമ്പലം, ഇവിടെ ആമ്പുറം മറിക്കലാണ്. ആമ്പുറം
0: വിജയികളെ കുറച്ചുകൂടി വായിക്കണ്ട്
1: ആണോ?
0: അപ്പൊ വിജയകൾ കുഞ്ഞു മുഹമ്മദ് സ്ഥലം അറിയിക്കുക. ഇൻഷാല്ലാ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. സൗമ്യത് എസ് ആറ്റിങ്ങൽ പാലാങ്കോണം. സുഫൈറ അനസ് മേപ്പാടി. ഫാത്തിമ ഇസ്മായിൽ മൂവാറ്റുപുഴ. സൗജ കൊളക്കാട്. ഇസാം ഒരുവഴിക്കൽ.
1: സബീന നവാസ് എസ് കാക്കഴം. സബീന പേര് പറയാം നമുക്ക് ഇനി അടുത്ത.
0: ആ സ്ഥല പേര് ഇനി പരിഗണിക്കാതെക്കണം അല്ലേ? പേര് അത്ര പരിഗണിക്കാതെക്കാൻ ശിഷ്യത്തിന് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കണം.
1: നവാസ് എസ് കാക്കഴം, റിസാന ചൊള്ളംപറ്റ് മജീദ്,
0: അഫീഫ,
1: റാസി കെ പത്തപ്പെരിയം,
0: സമീറ കെ വെരുമ്പിലാക്കൽ,
1: കുഞ്ഞു മുഹമ്മദ്,
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ,
1: സൗമ്യത് എസ് ആറ്റിങ്ങൽ,
0: സുഫൈറ അനസ് മേപ്പാടി,
1: ഫാത്തിമ ഇസ്മായിൽ മൂവാറ്റുപുഴ,
0: സൗജ കൊളക്കാട്,
1: ഇസ്സത്ത് മുറിവഴിക്കൽ.
0: യെസ്, ഇത്രയും പേരാണ് നമുക്ക് വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. യെസ്,
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ഇന്നലെയും വിജയികളിൽ പെട്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അദ്ദേഹം പറയലൊന്നും അറിയില്ല, എൻ്റെ ഒരു സംശയമാണ്. അപ്പൊ സബീന നവാസ് അല്ല, സബീന അതാണ് പ്രശ്നം, ഈ പേര് പറഞ്ഞില്ലെങ്കിൽ അല്ലേ? സബീന നവാസ് എസ് കാക്കഴം, റിസാന ചൊള്ളംപറ്റ്
0: മജീദ്,
1: ചൊള്ളംപറ്റ് മജീദ്, അഫീഫ, റാസി കെ പത്തപ്പെരിയം, സമീറ കെ വേരമ്പുലാക്കൽ, കുഞ്ഞു മുഹമ്മദ്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, സൗമ്യത്തെ സാറ്റിങ്ങൽ, സുഫൈറ അനസ് മേപ്പാടി, ഫാത്തിമ ഇസ്മായിൽ മൂവാറ്റുപുഴ, സൗജ കുളക്കാട്, ഇസ്സത്ത് മുറിവഴിക്കൽ, ഇവരൊക്കെയാണ് ഇന്ന്.
0: അപ്പോൾ ഇതിൽ സബീനയും അതേപോലെ അഫീഫ, കുഞ്ഞു മുഹമ്മദ് മൂന്ന് പേരും സ്ഥലം കൂടി അയച്ചാൽ. യെസ്, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് പുതിയ മെമ്പർമാരുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അമ്പലം മറിയുന്നതിനെ പറ്റി സെറീന കെ പി പെരുന്തവണ പറഞ്ഞത് കാറ്റിനെതിരെ കുടയെ പിടിച്ചാൽ അത് അമ്പലം മറിയുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സഫിയ എടപ്പാൾ വന്നിട്ട് എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, പുതിയ അറിവ് കിട്ടി, അൽഹംദുലില്ല. നമ്മുടെ പ്രോഗ്രാമിന് പോയാൽ മെമ്മൻ്റെയുടെ കൗണ്ടർ നോക്കി വെക്കും, പോരാ നേരത്തെ വാങ്ങലാണ് എന്നാണ്.
1: യെസ്,
0: പണ്ടത്തെ കാലം മരത്തിൻ്റെ കാലമായിരുന്നു. നഫീസത്തെ പറയാണ്, കൊടുക്ക് അത് തുറക്കണമെങ്കിൽ മഴക്കാലമായ മറ്റൊരാളുടെ സഹായം വേണം.
1: എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. എനിക്ക്
0: അതെ
1: എന്തോ ഒരു ചെറിയ
0: പിന്നെ കഥക് തുറക്കുമ്പോളേ ചിലപ്പോ മരത്തിന്റെ ഡോറൊക്കെ ആവുമ്പോ മഴ വരുമ്പോ എന്തെയും അടയിലുണ്ട്. അതാണ് ഉദ്ദേശം എന്ന് അറിയില്ല. ടൈറ്റ് കൂടിയ അടയിലും
1: ഈ അമ്പലം മറിച്ചിട്ട് ഉമ്മാന്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. ഒരാഴ്ച കുട ഇല്ലാതെ സ്കൂളിൽ പോയതാണ് അമീർട്ടി അടുത്തനാട്ടുകര പറഞ്ഞത്.
0: യെസ്.
1: അപ്പൊ കുട ആമ്പുറം മറിക്കലാണ് പൂഞ്ഞൂർ ഭാഗത്ത്.
0: ആമ്പുറന്ന് അപ്പുറം അപ്പുറത്തെ സാധനം അങ്ങോട്ട് മറിക്കാം. അത് കുറച്ചുകൂടി ഒരു യോജിപ്പ് തോന്നുന്നുണ്ട്.
1: ജസീന തിരുവമ്പാടി പറഞ്ഞ വിജയകൾ എന്റെ പേര്, ഇന്നത്തെ വിജയകൾ എന്റെ പേര് എന്ന് ഞാൻ മനസ്സുകൊണ്ട് നല്ല ആഗ്രഹിച്ചു, പക്ഷെ വന്നില്ല. വരുമായിരിക്കും ഇൻഷാല്ലാ, വരും, വരാതിരിക്കില്ല.
0: ഇവിടെ കൂടെ ഉണ്ട് ദുബായിൽ നിന്ന് പറഞ്ഞിട്ട് ഹംസ സയ്യിദ് അലി വെട്ടത്തൂർ
1: ആണോ?
0: മാഷാല്ലാ.
1: എന്റെ കാറിന്റെ പിന്നിൽ പി സ്റ്റിക്കർ ഉണ്ട്, ഇത് കണ്ടാൽ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കാറുമുണ്ട്. പരിപാടിക്ക് പോയാലെല്ലാം വാങ്ങാറുമുണ്ട്. അബ്ദുൽ ഹമീദ് സി കേഴിയൂർ. ആഹാ, കറക്കിക്കുത്തി കുറിക്ക് കൊണ്ടില്ല എന്ന പരിഭവമാണ് ജംഷീന ഈ പുള്ളിപ്പാടം.
0: യെസ്.
1: ഇന്നത്തെ വിജയികളിലൊക്കെ പുതിയ പുതിയ ആളുകളാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് സർ. അത് എന്നെ അബ്ദുൽ ഹമീദ് സിക്ക് അഴിയൂർ കേൾക്കണ്ട, പുതിയ പുതിയ ആളുകളെന്ന് പറഞ്ഞത്. റീന ബിൻ അബ്ദുറഹ്മാൻ കാസർകോടാണ് മെസ്സേജ് അയച്ചത്. ഈ അമ്പലം മറിക്കുക എന്നത്
0: സംഖ്യകൾ കേൾക്കണ്ടെന്ന്
1: റെഡി ഓഫീസിലേക്ക് മാർച്ച് വരും. അത് അത് വേറെ അമ്പലം, ഇത് വേറെ അമ്പലം, അത് വേ ഇത്.
0: അപ്പോ ഇന്നലെ ഇന്നും വിജയിച്ചു എന്നാണ് അബ്ദുൽ ഹമീദ് സിക്ക നിങ്ങളെ പറഞ്ഞത്. ശരിയാണ്, നിരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലേ. ഇന്നലെ ഇന്നും വിജയിച്ചു അബീസ് സാഹിബ്.
1: 20 പേരോളം വിജയികൾ കേട്ട പോലെ തോന്നി. ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ കേട്ടപ്പോൾ തോന്നിയതാണ് ഫുൾ സ്റ്റോപ്പ്. കാരണം ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ ഈ പേരിനൊരു പ്രശ്നമുണ്ട്, പേരിലെ സ്ഥലത്തിന്റെ പേര് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ.
0: യെസ്.
1: അപ്പോൾ നിങ്ങളത് അയക്കണം ഇൻഷാല്ലാ.
0: ഓക്കെ. പീസറുടെ ഫാമിലിയിലെ ചോദ്യം മെമ്മൂന ചീക്കറി വിളിച്ചത് സൗജ കുളക്കാട് അത്തോളി അടുത്താണോ എന്ന് ചോദിച്ചു
1: ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുടന്റെ കാലാണ് മരത്തിൽ.
0: ഓ, ആ തുറക്കാൻ പ്രയാസമുണ്ടാവും. അന്ന് നമുക്ക് പരിചയമല്ല, നമുക്ക് പ്ലാസ്റ്റിക് അല്ലേ ഉപയോഗിച്ച സാധനം.
1: യെസ്, അത് പ്ലാസ്റ്റിക്. പിന്നെ ഗൾഫിൽ നിന്നൊരു കുട വരാറുണ്ടായിരുന്നു. ഗൾഫിലെ ആരെയും വരുമ്പോ ഒരു കുട, അത് നൈസ് ആയിട്ടുള്ള അതൊരു അതൊക്കെ ഒരു ഓക്കെ പുള്ളിക്കുട. യെസ്, നമ്മൾ നമ്മുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം ഇൻഷാല്ലാ. സമയം ഏകദേശം ലൈവിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ഇനി നമ്മൾ
0: ഒരു ചോദ്യം ഒരു ഉത്തരം,
1: ഒരു ചോദ്യം ഒരു ഉത്തരം
0: ഇൻഷാല്ലാ.
1: അല്ല,
2: നമ്മുടെ നഖവും മുടിയും എല്ലാം നീക്കിക്കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടേണ്ടതുണ്ടോ എന്നാണ് സംശയം.
3: നമ്മുടെ നഖം മുടി അങ്ങനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന കാര്യങ്ങൾ, തൊലിയാകട്ടെ മറ്റൊക്കെ, മറ്റൊരാൾക്കും കിട്ടാത്ത രൂപത്തിൽ അഥവാ നമ്മുടേതാണെന്ന് തിരിച്ചറിയുന്ന രൂപത്തിൽ മറ്റൊരാൾക്കും കിട്ടാത്ത രൂപത്തിൽ ഇടുന്നതാണ് ഏറ്റവും ഹയറായിട്ടുള്ളത്. പലപ്പോഴും ആഭിചാരക്കാർ, സിഹറിൻ്റെ ആളുകൾ സിഹറിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരാളുടെ നഖം മുടി പോലുള്ള വസ്തുക്കളാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് അത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലഭിക്കുകയോ ചെയ്യാത്ത രൂപത്തിൽ അത് ഇടുന്നത്. അപ്പം കുഴിച്ചു മൂടണമെന്നില്ല, എന്നാൽ മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അത് ഇടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലാഹു ആലം.
0: മാഷാല്ലാ, വളരെ കുറഞ്ഞ സമയത്ത് ഒരു ചോദ്യം ഒരു ഉത്തരം. നമുക്ക് ഒരുപാട് ആളുകൾക്ക് എന്താണ് സംശയമായിരിക്കും ചിലപ്പോൾ, അത് അതിന് ദൂരീകരണം അൽഹംദുലില്ലാ ഈ ഒരു ഒരു ചോദ്യ ഉത്തരം വഴി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അല്ലിജാബ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് ഫിഖഹി ആയിട്ടുള്ള വിഷയങ്ങളും എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഇതുപോലുള്ള വിഷയങ്ങൾക്കുള്ള മറുപടികൾ അല്ലിജാബയിൽ കൃത്യമായിട്ട് നൽകി വരുന്നുണ്ട്. നമുക്ക് വഴിവിളക്ക് അല്ലേ, ഇന്നത്തെ വഴിവിളക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം. നന്മ മുടക്കികളായ അതിക്രമകാരികളെ അനുസരിക്കരുത് എന്നതാണ് 2557 വഴിവിളക്കാണ്. നന്മക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയുമായ യാതൊരാളെയും നീ അനുസരിച്ച് പോകരുത് എന്ന വിശുദ്ധ ഖുറാനിലെ 68 അതിലെ 12 വചനമാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ വഴിവിളക്കിലെ സന്ദേശമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്.
1: പീസ് റേഡിയോയില്
4: കുട്ടികൾക്കുള്ള ഒരുപാട് പ്രോഗ്രാമുകളിൽ കുട്ടികൾക്ക് ഏറ്റവും വൈജ്ഞാനികമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു പ്രോഗ്രാമാണ് ശരിക്ക്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി രണ്ടും ആസ്വദിച്ച് എന്നെ പഠിക്കാൻ പറ്റുന്നതാണ് പീസ് റേഡിയോ ഈ മദ്രസ. അപ്പോൾ റേഡിയോയിലെ ഈ മദ്രസ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഒക്കേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പം സീസണിൽ വരും, നമ്മൾ വെക്കേഷൻ സമയങ്ങളിൽ വരുന്ന മദ്രസ ഉണ്ടാവും. അപ്പം അതിൽ സെലക്റ്റഡ് ചില വിഷയങ്ങൾ വെച്ച് കുട്ടികൾക്ക് ആക്ടിവിറ്റികൾ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായൊരു പ്രോഗ്രാമാണ്. നമ്മുടെ മക്കളൊക്കെ ഈ മദ്രസയിൽ എൻറോൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കുട്ടികൾക്ക്, ഒരു തവണ അതിൽ എൻറോൾ ചെയ്ത കുട്ടികൾക്ക് അടുത്തൊരു തവണയും നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ പറയുന്ന സമയത്ത് കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളുടെ അതിൻ്റെ ആക്ടിവിറ്റികൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അവർ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ഈ മദ്രസയെ നമ്മളൊന്ന് അടുത്തറിയുക. നമ്മൾ പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള രക്ഷിതാക്കളാവുമ്പോൾ അവരുടെ കുട്ടികൾക്ക് പിന്നെ പഠനം എന്നുള്ളതൊരു ഒരു ഒരു പാൽപ്പായസം പോലെ മധുരതരമായി മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധാനമാണ് പീസ് റേഡിയോ ഈ മദ്രസ. ഈ മദ്രസയിൽ കുട്ടികളെ അഡ്മിഷൻ ചെയ്യിപ്പിക്കാൻ, അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ.
0: ഓക്കെ, നമ്മൾ ശ്രോതാക്കളെ കൊടയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചപ്പോളേ ഫാത്തിമ സിദ്ധി അഴീക്കൽ പറഞ്ഞത് ബീച്ചിന്റെ അടുത്ത് വീടായതുകൊണ്ട് കൊടയും ഞാനും പറന്നു പോകുമെന്ന് പേടിയായിരുന്നു. അങ്ങനത്തെ പേടിയോടായിരുന്നു സ്കൂളിൽ പോയിരുന്നത് ചെറുപ്പത്തിൽ.
4: കുടയുടെ കഥയെക്കുറിച്ച് മഴക്കാലം അതിനോട് കൂടെ വരുന്ന സ്കൂൾ കാലഘട്ടം എന്നും ഒരു പുഞ്ചിരിയും സന്തോഷം നൽകുന്ന തണുത്ത ഓർമ്മക്കാലമാണ്. ഒരുപാട് ഓർമ്മകളിലേക്ക് കടന്നുപോയിരുന്ന സമീറ പി പി വടകര ഓർക്കാട്ടേരി.
0: യാസിൻ ഷെരീഫ് നിറമരുതൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ ഒരു പീസ് റേഡിയോ ശ്രോതാവ് ഇന്നലെ ബൈക്ക് അപകടത്തിൽ പെട്ട് ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണമെന്ന്
4: ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: അകംപുറം മറിക്കുക, ഉൾവശം പുറത്തേക്ക് ആക്കുക, ഉമ്മ പറയും റിയാദ്, ഒരു തരീഫ് നൽകിയിട്ടുണ്ട്. അതാണ് ആമ്പുറം ആയിട്ടുള്ളത്. അകംപുറം മാഷാല്ല,
4: അകംപുറം മറിക്കുകയാണ്.
0: അംബ്രല്ല മറിക്കുക എന്നുള്ളതാണെന്ന് അമീർ ഖാന്റെ ചെറിയ ചെറിയൊരു അഭിപ്രായമുണ്ട്.
4: അമ്പലം മറിക്കുക എന്നുള്ളത് എന്താണ് പദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല.
0: സൗജ പൂക്കാട് കൊളക്കാടാണെന്നാണ്, പൂക്കാടാണ്, പൂക്കാട് അവരറിയിട്ടുള്ളത് കൊളക്കാടാണ് സ്ഥലം. യെസ്
4: യെസ്.
0: പിന്നെ ജയിച്ചവർക്ക് എന്താണ് സമ്മാനമുണ്ടോ എന്നൊരു ചോദ്യം ലൈല സി വി ആനക്കര.
4: പിന്നെ മഴക്കാലമായ കുട്ടികൾക്ക് പണി ഇത് തന്നെയായിരുന്നു, കുട ആ ബലം മറിക്കൽ, കുട കുട വീശിയാണ് ആ ബലം മറിക്കൽ.
0: അമ്പലം എന്ന് എഴുതിയതായിരിക്കും തോന്നുന്നുണ്ട്, അമ്പലം മറിക്കൽ,
4: ആ ബലം
0: മറിക്കൽ.
4: ഇതിലൊരു റിസർച്ച് ആവശ്യമുള്ള വിഷയമാണ്. രസമാണ്, ഓരോരുത്തർക്കും ഓരോ നാട്ടിൽ ഓരോ പദങ്ങളും അതിന്റെ ചരിത്രങ്ങളും ഒക്കെ കൗതുകമുള്ള കാര്യമാണ്.
0: യെസ്.
4: പിന്നെ ഞാൻ മെമെന്റോ നേരിട്ട് പോയി മേടിച്ചു, റെയിൻകോട്ട് ഉണ്ട് പക്ഷേ പ്രിന്റ് പതിയുന്നില്ല എന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായുള്ളൂ. റെയിൻകോട്ട് ഉണ്ട്, സെനിക്കത് പോയി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ
0: ഓക്കെ. അപ്പം മാഷാല്ല ലൈവ് വളരെ ലൈവായി, നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ അവസാനത്തിലേക്ക് പോവാണ്. നമ്മുടെ ഓരോ വിഷയവും ഇന്ന് വന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പീസ് റേഡിയോ ശരിക്കും മെമെൻറ്റോസ് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്
4: അല്ലേ. യെസ്.
0: മെമെൻറ്റോസ് വാങ്ങിയ കാറിന്റെ പിന്നിൽ സെക്യൂരിറ്റി ആളുകളുണ്ട്.
4: നമുക്ക് അവിടെ പോയി വാങ്ങണമെന്നൊന്നും ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞ നമ്പറിൽ 90 നമ്പർ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പറയാൻ തോന്നുന്നു.
0: 90 46 6 950 0006. യെസ്. അപ്പൊ മൂന്നാമത്തെ നമ്പർ കൂടി പഠിക്കപ്പോ, കാണാതെ പഠിച്ച രണ്ടാണ് മൂന്നാവും.
4: 97 46 950 0006.
0: യെസ്, അതാണ്.
4: ഓക്കെ, ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ചെറിയ വലിയ എത്ര പൈസ ചോദിക്കുന്നത് ഇതിന്റെ ഇടയിൽ നേരത്തെ വലിയ ഓരോ ചെറിയ പിന്നെ പ്രൈസേ ഉള്ളൂ. പക്ഷേ അത് ഒരു നമ്മൾ പല കമ്പനികളുടേതും എത്രയോ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങി നമ്മൾ പരസ്യക്ക് കൊണ്ടുനടക്കണ്. പക്ഷേ നമുക്ക് നമ്മളെ ദീനിന്റെ ഒരു പ്രചരണത്തിന് നമുക്ക് പരസ്യമാക്കുമ്പോൾ അത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മളെ നീയത്തു നന്നാണെങ്കിൽ നമുക്ക് കൂലിയാണ്
0: അല്ലേ.
4: തീർച്ചയായിട്ടും നമുക്കത് ഇൻഷാല്ലാ
0: നഫീസത്ത അവരുടെ അനുഭവത്തിൽ നിന്നൊരു വിഷയം അമ്പലം മറിക്കൽ എങ്ങനെയെന്ന് വന്നിട്ടുണ്ട്.
4: എങ്ങനെ പറഞ്ഞത്?
0: വീരകൃത്യങ്ങൾ ചെയ്യുന്ന അമ്പലം മറക്കാൻ എന്ന് പറയും, അമ്പലം മറക്കാൻ ആർക്കും അത്ര പെട്ടെന്ന് സാധിക്കുകയില്ല. അങ്ങനൊരു
4: അങ്ങനെ
0: വിശദീകരണം ഉണ്ട്.
4: ഭയങ്കരം തന്നെ. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞു, എന്തൊക്കെ ഒരു വാക്കുകൾ കൊണ്ട് എന്തൊക്കെ ആശയങ്ങളിലൂടെ നമ്മുടെ ശ്രോതാക്കളുടെ ഒരു വൈവിധ്യങ്ങളിൽ നിന്ന് അവരുടെ അറിവ് ബാക്കി കാര്യങ്ങൾ
0: അത്രയും 70-71
4: എന്ന് പറഞ്ഞത്
0: അത്ര അനുഭവങ്ങളും കാര്യം നേരത്തെ പറഞ്ഞു പൊട്ടക്കിണറ്റിലെ തവള എന്നുള്ളതിനെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട്.
4: അപ്പൊ പ്രിയമുള്ളവരെ ഇന്നത്തെ ലൈവ് ഇവിടെ അല്ലേ നമ്മൾ അവസാനിപ്പിക്കാൻ സമയമായി, 57 മിനിറ്റും കഴിഞ്ഞു. ഇൻഷാല്ലാഹ് അപ്പോ ഒരുപാട് കാര്യങ്ങൾ അറിയാനും
0: കൂടെ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കാൻ മാത്രം ഒരുപാട് അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടെന്നാണ്. എനിക്ക് കൂടെ അമ്പലം മറിച്ചത് ഇപ്പോഴും ഓർമ്മ വരുന്നു, പിന്നീട് ഞാൻ ഒരിക്കലും കൂടെ മറിച്ചിട്ടില്ല, ഉപ്പയുടെ മുമ്പിൽ വെച്ചായിരുന്നു എന്നാണ് മറുപടി. ഓക്കെ ഇൻഷാല്ലാഹ് അപ്പൊ വീണ്ടും അല്ലേ, ഇന്നത്തെ മോർണിംഗ് ലൈവും കൂടി കഴിഞ്ഞു.
4: അൽഹംദുലില്ലാഹ്. അപ്പോൾ നന്മയിൽ ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളും നല്ല പ്രതീക്ഷകളൊക്കെ അള്ളാഹു സഫലമാക്കി തരട്ടെ. ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്ന് നിലനിൽക്കട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പീസ് റേഡിയോ ഈവനിങ് മോർണിംഗ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ പി ടി അബ്ദുൽ സലാം
0: ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ഭാഗത്തു നിന്നും ഇർഫാൻ, അതേപോലെ സുആദ് കൂടിയത്തൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, പീസ് റേഡിയോ ലൈവ് കഴിഞ്ഞ് പീസ് റേഡിയോ മോൺ വൈബിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ, ശരിക്കും സ്കൂൾ തുറന്ന് ശരിക്കും രക്ഷിതാക്കളും കുട്ടികളും വർക്കിംഗ് ഒരു വർക്കിങ്ങിലാണെന്ന് പറയാവുന്ന രൂപത്തിൽ വർക്കിംഗ് ഡേകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ആ എഴുന്നേൽപ്പ് തന്നെ ടേബിൾഡ് ആ രൂപത്തിലാണ് പോകുന്നത്. കുട്ടികൾ രക്ഷിതാക്കൾ അടുക്കളയിലേക്ക് കയറി കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു പക്ഷേ 6 മണി മുതൽ വിദ്യാലയങ്ങൾക്ക് പുറപ്പെടുന്ന കുട്ടികൾ വരെ ഉണ്ട്. 7 മണിക്ക് 7:30 7:30 അതുപോലെ തന്നെ ആ നിലക്ക് കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ പ്രവർത്തന സജ്ജമായ ഈ വിദ്യാലയങ്ങൾ തുറന്ന ഈ അവസ്ഥയിൽ ആണ് നമ്മൾ ഈ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഇൻസൈറ്റ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസ് ആണ് സംസാരിക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് 7 ആകാശങ്ങൾക്കുമുപരിയിൽ അവൻ്റെ സിംഹാസനത്തിൽ അവൻ ആരോഹിതനാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മൻഫിസ്സമാ, ഉപരിയിലുള്ളവനാണവനെന്ന് ഖുർആനിലുള്ള പ്രയോഗത്തിൽ കാണാം, ഹദീസിലെ പ്രയോഗത്തിലും കാണാൻ കഴിയും. അർറഹ്മാനു അലൽ അർഷിസ്തവാ, പരമകാരുണ്യകൻ അർഷിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്നും അള്ളാഹു അറിയിക്കുന്നുണ്ട്. വേറെയും ഒരുപാട് തെളിവുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരതുന്ന ഏതൊരാൾക്കും അള്ളാഹു അവൻ്റെ ദാത്തിൽ എല്ലാത്തിനും മേലെയാണ് എന്നതിന് കാണുവാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിലും അവൻ്റെ കഴിവിലും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ കേൾവിയിലുമെല്ലാം അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഖുർആനിൻ്റെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അഥവാ അവൻ്റെ അറിവിൽ നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ കഴിവിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സദ്വൃത്തരാണെങ്കിൽ അവൻ്റെ സഹായം നമുക്ക് ലഭിക്കും. മഹാനായ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് ആഴക്കടലിൽ നിന്ന് പ്രാർത്ഥിച്ചു. 7 ആകാശങ്ങൾക്കുമുപരിയിലുള്ള റബ്ബ് ആ പ്രാർത്ഥന കേട്ടു. റബ്ബ് അദ്ദേഹത്തെ സഹായിച്ചു. ഉണ്ടോ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസഘട്ടങ്ങളിലും എത്ര തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഏതൊരു മുസ്ലിമിനും മനസ്സിന് സന്തോഷം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അഥവാ അവൻ്റെ സഹായം ഇൻഷാ അള്ളാ എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്ത, അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. അത് മുസ്ലിങ്ങളല്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ആളുകൾക്കത് ലഭിക്കുകയില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ധിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമൊക്കെയായ ഞാൻ അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച അധികാരത്തിൻ്റെ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരെ കൊന്നൊടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളെ സഹായിക്കാനൊക്കെ ഞാനുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരും ഫിർഔനിൽ നിന്നും അവൻ്റെ സർവായുധ സജ്ജരായ പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ അവസാനം എല്ലാ ഭാഗത്തു നിന്നും സൈന്യം അവരെ വലയം ചെയ്യുകയും അവരെ വളയുകയും മുമ്പിൽ കടലും പിന്നിൽ ഫിർഔനും പരിവാരങ്ങളും നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷകൾ മുറിഞ്ഞുപോയ ആശയറ്റുപോയ ബനു ഇസ്രായേലുകാർ പറഞ്ഞു, മൂസ ഇന്നല മുദ്റഖൂൻ, തീർച്ചയായും നാം പിടിക്കപ്പെട്ടു, നാം കുടുങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയില്ല. മൂസ നബി പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ രക്ഷിതാവുണ്ട്, അള്ളാഹുവുണ്ട്, സയഹദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു.

സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പറഞ്ഞയച്ചിട്ടുണ്ട്, മദീനയിലേക്കും പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും പ്രിയ അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിനിടയിൽ അവർ സൗർഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസമാണ് അവർ അവിടെ കഴിച്ചുകൂട്ടിയത്. ഒരു ദിവസം ശത്രുക്കളെ ഗുഹക്കകത്ത് വച്ച് ഗുഹാമുഖത്തിലൂടെ അവർ കാണുന്നുണ്ട്. ഭയന്ന് ഉറച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ, അവരിലാരെങ്കിലും ഒരാൾ തൻ്റെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ, കാലിനടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ കാണും. നബി പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറേ, മാ ളന്നുക ബിസ്നൈൻ, രണ്ടാളെപ്പറ്റി നീ എന്താണ് കരുതിയത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അവിടെ അല്ലാഹു ഉണ്ട് എന്നാണ്. എന്തോ, അതായത് അവിടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ ഇതേ സംഭവം തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹോദരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹ്സൻ, അബൂബക്കർ, നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഈയൊരു ബോധമാണ് നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടത്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവനെന്നെ സഹായിക്കും. ഒരു വിശ്വാസിക്ക് ഇതൊരു സമാധാനത്തിൻ്റെ വാചകമാണെങ്കിൽ, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു താക്കീത് കൂടിയാണ്. അല്ലയുണ്ട് ഇവിടെ, അല്ല ഇത് കണ്ടിട്ടുണ്ട്, അല്ല ഇത് അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ എല്ലാം കൊണ്ടുവരപ്പെടുമെന്നുള്ള താക്കീത് കൂടിയാണ്. അല്ലാഹു പറയുന്നുണ്ട്, മയക്കുനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും, 3 ആളുകൾ ഒരു രഹസ്യ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 4-ാമനായി അല്ലാഹു അവിടെ ഉണ്ടായിരിക്കും. 5 ആളുകൾ അവിടെ കൂടുകയാണെങ്കിൽ 6-ാമനായി അല്ലാഹു ഉണ്ടായിരിക്കും. അതിൽ കൂടുതലോ കുറഞ്ഞതോ ആയ സംഖ്യയാണെങ്കിലും അല്ലാഹു അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അല്ലാഹു അവിടെ ഇറങ്ങി വരുമെന്നോ, അല്ലാഹുവിൻ്റെ ദാത്തുകൊണ്ടവൻ ഭൂമിയിൽ ഹാജരാകുമെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. അത് കൃത്യമായി അല്ല പറഞ്ഞു, അവൻ അർശിലാരോഹിതനാണ്. എന്നാൽ അല്ലാഹു അതറിയുന്നുണ്ട്. 2 കൂട്ടുകാർ രഹസ്യം പറയുന്നുവെങ്കിൽ അല്ലാഹു അത് കേൾക്കുന്നുണ്ട്. 10 ആളുകളുടെ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 11-ാമനായി അവിടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി അല്ലാഹുവിനറിയും. അതാണ് അല്ലാഹു കൂടെയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അല്ലാഹു എല്ലാത്തിലും ഉപരിയിലാണ് എന്ന രൂപത്തിലുള്ള സൂചനകൾ. എന്നാൽ പല സ്ഥലങ്ങളിലും കാണാം ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമാലുക്കൾക്ക് അല്ലാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുമെന്നാണ്. ഈ 2 ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല. അല്ലാഹു ആകാശത്താണ്, ഉപരിയിലാണ് എന്ന ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ആയത്തും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒന്ന് അല്ലാഹുവിൻ്റെ ദാത്തിൽ എല്ലാത്തിനേക്കാളും അല്ലാഹു ഉപരിയിലാണ് എന്നാണ് അർത്ഥമെങ്കിൽ, മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അല്ലാഹു എല്ലാവരുടെയും കൂടെയുണ്ട് എന്നാണ് അർത്ഥം. വിശ്വാസികളുടെ കൂടെ, തഖ്വയുള്ളവരുടെ കൂടെ, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നാണ്. എന്നാൽ പല പിഴച്ച കക്ഷികളും വിശുദ്ധ ഖുർആനിലെ വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അല്ല നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയും അല്ലാഹു ഫീ കുല്ലി മകാൻ, അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ അല്ല എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സൂഫി മതക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൽ അതിന് യാ

0: ഒരു അടിച്ചറയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹു എവിടെയാണെന്ന ചോദ്യത്തിന് അള്ളാഹു ഉപരിയിലാണെങ്കിലും അവൻ്റെ അറിവിലും കഴിവിലും നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടി, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. അള്ളാഹുവെപ്പറ്റി അറിയുകയും അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് ജീവിക്കുകയും അവൻ്റെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുന്നവർക്കാണ് വിജയമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക, കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് പിൻപറ്റുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, റേഡിയോ വൈബ്സിലെ ഇൻസൈറ്റാണ് നാം ഇതുവരെ കേട്ടത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന വിഷയവുമായി മുനവ്വർ ഫൈറൂസ് ആണ് അവതരിപ്പിച്ചത്. ഏതായിരുന്നാലും ഈ റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് അടുത്തതായി സ്വരമാണ്,

0: സ്വാഭാവികമായും ഇങ്ങനെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ ഒരു സ്വരം എന്ന പങ്കതിയിൽ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അത് മറ്റൊരു ഹരമാണ്. അൽഹംദുലില്ലാ, മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാതെ നമ്മളുടെ യഥാർത്ഥ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലേ ഖബറിലേക്ക് കടക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ലൈഫിൻ്റെ തുടക്കം. അപ്പോൾ ആ നിലക്ക് ഉള്ള ഒരു പാട്ട് കൂടിയാണ് ശരിക്ക് ഇപ്പം കേട്ടത്. ഖബറാണ് മുന്നിലെ യാത്രക്ക് നേരമായി എന്നുള്ള പാട്ടുമായി.
1: സൽമാൻ, ഞാനേ ഈ ഒരു പാട്ട് ഇങ്ങനെ ഇതിൻ്റെ വരികൾ ഇങ്ങനെ വായിക്കുമ്പോഴേ പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കൂടെയുള്ള ഒരു അധ്യാപകൻ എന്നോട് പലപ്പോഴും ചോദിക്കും, അത് ആർക്കും അവിടെ പോയി വന്നുള്ള പരിചയമൊന്നുമില്ലല്ലോ, പിന്നെ അപ്പം നമ്മളതിൽ വിശ്വസിക്കുന്നതിൽ എന്താണ് കാര്യം? ഒരു മുസൽമാനായ ഒരു അധ്യാപകനാണ്, പക്ഷേ ഖേദകരമെന്ന് പറയാം, ഒരു അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നൊരു വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല.
0: ഒരു യുക്തിപരമായിട്ട് ഉള്ള യുക്തി അനുസരിച്ച് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ പോവുക, വേറൊന്നും ഉണ്ടാവില്ല.
1: അതെ, എന്നാൽ അങ്ങനെ ഒരു വാചാലനായി വിമർശകനൊന്നുമല്ല, ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ചില ചോദ്യങ്ങൾ ചോദിക്കാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കാരണം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ യുക്തിവാദികളായിട്ടുള്ള പല നമ്മുടെ ഇസ്ലാമിക് പേരുള്ള പല ആളുകളുടെയും ഭാഷണങ്ങളാണ് എന്ന് കേൾക്കുന്നത്. ഏതായാലും ഏതൊരു ആളിൽ നിന്നുള്ള സംസാരത്തിൽ നിന്നോ അയാൾക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്.
0: അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു യഥാർത്ഥ വഴി തുറന്ന് കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായി നാം കേൾക്കുന്നത് ആരോഗ്യ വിചാരമാണ്. ആരോഗ്യത്തെക്കുറിച്ച് വിചാരമില്ലാത്ത ആരും ഇന്നില്ല. നമ്മൾ ഇങ്ങനെ റേഡിയോക്ക് ഇങ്ങനെ പലപ്പോഴും ഈ മോർണിംഗ് ലെവലിന് വേണ്ടി പുറപ്പെടുന്ന സമയത്തൊക്കെ ഈ പുറപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ റോട്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തെ പറ്റി വിചാരമില്ലാത്ത ആൾക്കാരാരുമില്ല, എല്ലാവർക്കും വിചാരമുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കതിയാണ് ആരോഗ്യ വിചാരം. ഇതിൽ അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അതിൻ്റെ ഒന്നാം ഭാഗം അപകടഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഡോക്ടർ യാസിൽ ചോമയിൽ കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്കുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പലതരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവരക്കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
3: അപകടങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷേ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്,
2: കേരളത്തിൽ മാത്രം.
3: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
2: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയാ ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. അപകട ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങൾ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
3: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
2: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
3: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനം തിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
2: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്.
3: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാകും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
2: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണമെന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളത്. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
3: ഹെൽമെറ്റ്.
2: പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടം നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ
3: കുറവാണ്.
2: പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അതന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവർ ആരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
3: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവരുടെ ഡാഷ്ബോർഡ് ഇഞ്ചുറി എന്ന് പറയും. അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ്ബോർഡിൽ അടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല. അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
2: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്കും പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വഭാവത്തിൽ നിന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയയാണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
3: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
2: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
3: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു ഒരു തരം സീറ്റുകളുണ്ട്. ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിലിരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിലിരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
2: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമ്മളെ നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാല് കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
3: അപകടം ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ട ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
2: നട്ടലിന്റെ ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
3: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട് അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ് നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
2: അനക്കാത്ത രീതി എന്നാൽ ഏത് രീതിയിലാണ് അവരെ എടുത്തു മാറ്റുക?
3: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വെക്കി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്. ഒരേപോലെ ഒരു
2: അതന്നെ
3: നമ്മൾ ലോഗ്രോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
2: മടക്കേണ്ട തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് അതൊക്കെ കിടത്തി ഹോസ്പിറ്റലിലേക്ക്
3: കിടത്തി കൊണ്ടുപോകണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയ ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
2: നമ്മൾ പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകളുണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു വരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോവുക എന്നുള്ളതിനെ മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
3: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പം ഒരു ചെറിയ അപകടമാണെങ്കിൽ കഴിഞ്ഞ് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട് അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട് അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിന് പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുപോലെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
2: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
3: അല്ല
2: ആർക്കും അറ്റൻഡ് ചെയ്യാൻ, അല്ലേ?
3: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
2: പിന്നെ മറ്റൊന്നാണ് എന്താ പറയുക, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യോ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
3: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണിക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈ കാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നേരത്തെ നീർത്തി പിടിക്കാൻ പറ്റും.
2: അതുമൂലം
3: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
2: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയില് വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാൻ തോന്നും. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
3: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, ഈ പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
2: പരമാവധി എന്താ അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം
3: അനങ്ങാത്ത രീതിയിൽ, അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയൽ മറ്റുള്ള മസിലുകൾക്ക്, പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവരെ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
2: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളെയൊക്കെ ശ്രദ്ധിച്ച് കടത്തിക്കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവും?
3: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരമുണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം.
2: ഓക്കെ, അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതുപോലെ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്
3: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈന് തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷ്മിന നാടിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
2: ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയ, അതായത് ചെവി മുറിയ, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോടപടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാനടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരൽ മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
3: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആ വിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ടു ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
2: പ്ലാസ്റ്റിക്
3: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിനു ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
2: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിൻ്റെ പുറത്ത് ഐസ് പാക്ക്,
3: ഐസ് പാക്ക് വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
2: ഓക്കെ, പിന്നീട് മൂക്കുന്നു വായന്നും അതിലെ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
3: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ്, എല്ലാത്ത രീതിയിലും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ചെടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ എല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
2: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നും രക്തം വരുന്ന അവസരം ചോദിച്ചു, അതിലങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
3: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല. ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
2: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്, നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കൽ, കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കൽ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
3: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിന് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
2: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ചെന്ന ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ.
1: മാഷാല്ലാം, ആരോഗ്യ വിചാരത്തിൽ വളരെ അത്യാവശ്യമായി നാം അറിയേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് കേട്ടുകഴിഞ്ഞത്. അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അതിൻ്റെ ഭാഗമെന്നാണ് കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ യാസിൽ ചോമയിലും ആൻഡ് പീസ് റേഡിയോ പ്രതിനിധിയായിക്കൊണ്ട് ഡോക്ടർ അബ്ദുൽ മാലിക്കുമായിരുന്നു. ഇൻഷാല്ലാ ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമായി നമ്മൾ കാണാറുള്ള ഒരു പ്രാർത്ഥന പഠിക്കാനുള്ള ഒരു അവസരമാണ് റേഡിയോ വൈബ്സ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോടൊപ്പം സഫീർ അൽ ഹിക്കമിയാണ്. ശരീരത്തിൽ വേദന ഉണ്ടായാൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുമായി പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. രോഗം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അസുഖമുണ്ടാകുമ്പോൾ ശരീരത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ നമ്മളോട് പ്രവാചകൻ ചൊല്ലാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന പഠനം എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ദിക്കർ, രണ്ട് ദിക്കറുകളാണ് നമ്മൾ പറയുന്നത്. അത് ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബിസ്മില്ലാ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തലവേദന എടുക്കുന്നു, അപ്പോൾ തലയിൽ കൈവെച്ചുകൊണ്ട് വലത് കൈ തലയിൽ കൈവെക്കുക. അതേപോലെ തന്നെ കൈയാണെങ്കിൽ, വയറാണെങ്കിൽ, എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നമ്മുടെ വലത് കൈ വെച്ച് ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക. ബിസ്മില്ലാ, ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക. അതിനുശേഷം ഏഴു തവണ പറയാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രാർത്ഥനാ വാചകം ഇപ്രകാരമാണ്: أعوذ بالله وقدرته من شر ما أجد وأحاذر أعوذ بالله وقدرته من شر ما أجد وأحاذر أعوذ بالله وقدرته من شر ما أجد وأحاذر ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് അധികം അക്ഷരങ്ങളുണ്ട്. ഒന്ന്, അഴുതു എന്നിടത്തെ ഐനും ദാലുമാണ്. അഴു എന്ന ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്, ആദ്യത്തെ ഹംസ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. ദു എന്നത് നാവ് പല്ലിൻ്റെ അഗ്രത്തിൽ സ്പർശിച്ചു സ്പർശിച്ചില്ല എന്ന അവസ്ഥയിൽ നമ്മൾ ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ് അഴുതു. അഴുതു ബില്ലാഹി വഖുദറതിഹി, അവിടെ ഖാഫാണ്. ഖാഫ് അണ്ണാക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഖുദറതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിറു എന്നിടത്ത് ഹാഉം ദാലും ശ്രദ്ധിക്കേണ്ടതായ അക്ഷരങ്ങളാണ്. ഹാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്, ദാല് നമ്മൾ അഴുതുവിൽ പറഞ്ഞു. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഐന്, ദാല്, ഹാ, ഖാഫ്, ഈ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട, തെറ്റിക്കാൻ പാടില്ലാത്ത അക്ഷരങ്ങളാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രാർത്ഥനാ വാചകം പറയാം. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അഊദു ബില്ലാ, ഞാൻ അള്ളാഹുവോട് രക്ഷ തേടുന്നു. വഖുദറതിഹി, അവൻ്റെ കഴിവ് കൊണ്ടും ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിനാലും അവൻ്റെ കഴിവിനാലും ഞാനിതാ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ശരി മാ അജിദു, എനിക്ക് അനുഭവപ്പെടുന്നതായ ഈ പ്രയാസം, എനിക്ക് അനുഭവപ്പെടുന്നതായ ഈ പ്രയാസം. വഉഹാദിറു, ഞാൻ ഭയപ്പെടുന്നതായ ഈ പ്രയാസം, ഞാൻ എനിക്ക് ഈ പ്രയാസമുണ്ടാകുന്നു, അത് എന്തെങ്കിലും വലിയ ഒരു പ്രശ്നമായി തീരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള എനിക്ക് അനുഭവപ്പെടുന്ന, ഞാൻ ഭയപ്പെടുന്ന ഈ പ്രയാസത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ കഴിവിനെ കൊണ്ടും ഞാനിതാ രക്ഷ തേടുന്നു എന്ന ഈ പ്രാർത്ഥന 7 തവണയാണ് ചൊല്ലേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രാർത്ഥനാ വാചകം പറയാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ ചൊല്ലണം. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. അപ്പോൾ ഈ പ്രാർത്ഥന പഠിക്കുക. വേദന ഉണ്ടാകുമ്പോൾ അവിടെ കൈ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് 3 വട്ടവും ഈ പ്രാർത്ഥന 7 വട്ടവും പ്രാർത്ഥിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വേദന നമുക്ക് മാറിക്കിട്ടും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ശരിക്കും ശരീരത്തിൽ വേദന ഉണ്ടായാൽ ആളുകൾ അവിടെ ഡോക്ടറെ കാണിക്കണം, ടാബ്ലറ്റ് കഴിക്കണം, അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് പുരട്ടണം എന്നൊക്കെ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ശരീരത്തിൽ വേദന ഉണ്ടായപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കണു? പ്രാർത്ഥിക്കേ. അപ്പോൾ എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചാൽ പോലെ ഡോക്ടറെ അടുത്ത് പോകണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിൽ ഈ പ്രാർത്ഥന, ഇതിൽ പ്രാർത്ഥന എന്താണെന്ന് കേട്ട് പ്രാർത്ഥന പഠനം പഠിക്കട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് വേദന സുഖപ്പെട്ടു എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള പ്രാർത്ഥനയാണിത്. ശരീരത്തിൽ വേദന ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടെ ചെയ്യാനുമുണ്ട്. അപ്പോൾ അത് ആ നിലക്കുള്ള ഒരു പ്രാർത്ഥനാ പഠനമാണെന്ന് സഫീർ അൽ ഹക്കമിയാണ് ആ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത്. പ്രാർത്ഥനാ പഠനം ശ്രോതാക്കൾ കൃത്യമായി കേൾക്കണമെന്ന് കൂടി സമയത്ത് ഓർമ്മപ്പെടുത്തും. അടുത്തതായി നമ്മുടെ മക്കളും രക്ഷിതാക്കളുമൊക്കെ ഒന്നിച്ചിരുന്ന് ഏറ്റവും ചെറിയ മക്കൾക്ക് പ്രത്യേകമായി കേൾക്കാൻ പറ്റുന്ന ഒരു പങ്കുതിയാണ് പൂമരത്തണലിൽ. അതിലേക്കാണ് നാം പോകുന്നത്. പുണ്യം പൂക്കും പൂക്കാലം എന്ന ഒരു വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയാണ് പൂമരത്തണലിൽ മക്കളോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും ഇന്നേ ദിവസം സുഖമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും അവന് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ ചെയ്യുകയും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്നും അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കരുതിക്കോട്ടെ. ആ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ, സുന്ദരമായ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ മതത്തിലെ അതിവിശാലമായ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൽ സുന്ദരമായ പൂവുകൾ ഇങ്ങനെ വിടർന്നു വിരിഞ്ഞു സുന്ദരമായ പരിമണങ്ങൾ വീശിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആ പൂന്തോട്ടത്തിൽ ഒരു കാറ്റ്, തെക്കൻ ഭാഗത്ത് നിന്നൊരു കാറ്റിങ്ങനെ അടിച്ചു വീശുകയാണ്. ഇങ്ങനൊരു കാറ്റടിച്ചു വീശുമ്പോൾ ആ അടിച്ചു വീശുന്നതിൻ്റെ ഇടയിൽ ഒന്നാമത്തെ പൂ തട്ടിമാറി രണ്ടാമത്തതിലെത്തി, രണ്ടു മാറി മൂന്നിലെത്തി, നമ്മളിപ്പോൾ 4ാമത്തെ പൂവിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി കൈകൾ നീട്ടി നിൽക്കുന്നു. കൂട്ടുകാരെല്ലാവരും കൈകൾ നീട്ടി കൂട്ടുകാരെല്ലാവരും കൈകൾ നീട്ടിക്കോളൂ. പൂവിനെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, എങ്കിൽ നമുക്ക് പോകാം. അതെ കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പിടിച്ച പൂക്കൾ, ഒന്നാമത്തെ പൂവ് സുന്ദരമായ പൂന്തോട്ടത്തിലെ ഒന്നാമത്തെ ഫ്ലവർ ഏതായിരുന്നു? ഷഹാദത്ത് കലിമ. അതിൽ നമ്മൾ പറഞ്ഞത് അല്ലാഹുവാണ് എല്ലാത്തെയും എല്ലാറ്റിനെയും അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചതെന്നും അവനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവെന്നും അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും എന്നുമാണ് ഒന്നാമത്തെ പൂ നമ്മൾ പിടിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശം. രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ പൂവായ ഇസ്ലാമിൻ്റെ സുന്ദരമായ പൂന്തോട്ടത്തിലെ രണ്ടാമത്തെ പൂവായ പൂവിൽ നമ്മൾ കയറി പിടിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയ സന്ദേശം, എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവിന് നമ്മൾ നന്ദി ചെയ്യേണ്ടവരാകുന്നു എന്നാണ്. എന്ത് പ്രകടനമാണ് നന്ദി ചെയ്യേണ്ടത്? നമ്മൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കണം. അതും നമ്മൾ രണ്ടാമത്തെ പൂവിൽ പിടിച്ചപ്പോൾ നമുക്കതും കിട്ടി. പിന്നെ മൂന്നാമത്തെ പൂവിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി അതിൻ്റെ വക്കിലെത്തി അതിൻ്റെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോയി പിടിക്കുമ്പോൾ അതിൽ പിടിച്ചപ്പോൾ അതും പറഞ്ഞ സന്ദേശം, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കാര്യം സകാത്ത് നൽകലാണ്. സകാത്തുണ്ടല്ലോ, മുതലിനടുത്ത് സകാത്ത് നൽകലാണ്. ഇനി നമ്മൾ നാലാമത്തെ പൂവിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നാലാമത്തെ പൂവിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നമ്മൾ മെല്ലെ നടക്കുന്നു നടക്കുന്നു നടക്കുന്നു എത്തി. അത് ഏതായിരിക്കും ആ നാലാമത്തെ പൂവ്? ഒന്ന് നമുക്ക് നോക്കി നോക്കിയാലോ? അതിനൊന്ന് കണ്ണു തുറന്ന്, കണ്ണടച്ച് എല്ലാവരും നടന്ന് കണ്ണു തുറന്ന് അതിൻ്റെ അടുത്തെത്തുമ്പോൾ, ഞാൻ കണ്ണു തുറക്കാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണു തുറക്കണം, അപ്പോൾ നിങ്ങൾക്ക് ആ പൂവിനെ കാണാൻ പറ്റും. നോക്കൂ കൂട്ടുകാരെ, മെല്ലെ കണ്ണടയ്ക്കൂ, കണ്ണടച്ചു, നടക്കൂ, നടന്നു, അതിൻ്റെ അടുത്തെത്തു, എത്തി, കണ്ണു തുറക്കൂ, കണ്ണു തുറന്നു. സുന്ദരമായ പൂ. എന്താണ് ആ പൂ? ഏതാണ് ആ പൂ? നോക്കൂ കൂട്ടുകാരെ, ഒരു കാര്യം, ഒരു ഗാനം കേട്ടു നോക്കൂ.

0: ഇനി നാലാമത്തെ പൂവേതായിരിക്കും? നാലാമത്തെ പൂവേതായിരിക്കും? നോക്കൂ കൂട്ടുകാരെ, റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. ഹായ്, സുന്ദരമായ പൂവല്ലേ കൂട്ടുകാരെ? കുട്ടികളെ, കൂട്ടുകാരെ, സുന്ദരമായ പൂവ്. ആ പൂവിൽ നാലാമത്തെ ഫ്ലവറിൻ്റെ മേലെ ഒരു സുന്ദരമായ ഒരു ചിത്രശലഭം വന്നിരുന്നു. എന്നിട്ട് അതിങ്ങനെ പറന്നുപോയി. അപ്പോഴാണ് നമ്മൾ അവിടെ പോയി പിടിക്കുന്നത്. പിടിച്ചു. ഇനി അതിൻ്റെ സന്ദേശം കേൾക്കാം. അപ്പോ കൂട്ടുകാരെ, നാലാമത്തെ പൂവേതാണ്? റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. നാലാമത്തെ പൂവ് റമളാൻ മാസമിൽ നോമ്പ് നോൽക്കലാണ് നാലാമത്തെ പൂവ്. ഇനി കൂട്ടുകാരെ, എന്താണ് നാലാമത്തെ പൂവ് നോമ്പെന്ന് പറയാൻ കാരണം? എന്തായിരിക്കും ഈ നോമ്പെന്ന് പറയുന്നത്? നമ്മൾ പലരും അറിഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഈ നോമ്പ് ട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, അങ്ങനെ തുടങ്ങി പല ആളുകൾ, മുതിർന്ന ആളുകൾ നോമ്പെടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ കുട്ടികളെ? നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയി, ഇല്ലെങ്കിൽ ഇല്ല പറയി. ആ, എടുത്തിട്ടില്ല എങ്കിൽ നമുക്കിനി മുതൽ എടുക്കുവാൻ സാധിക്കണം. കൂട്ടുകാരെ, എന്താണ് നോമ്പ്? ആ നോമ്പ് ഏത് മാസത്തിൽ നിന്നു കൂടിയാണ് നേരത്തെ പറഞ്ഞ ഗാനത്തിലൂടെ നമ്മോട് പറഞ്ഞത്? നോമ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് പോലെ, കൂട്ടുകാരെ, നമ്മളെല്ലാവരും കാണുന്നത് പോലെ രാവിലെ, ഇമ്മരാവിലെ സുബഹിക്ക്, റമളാൻ മാസാകുമ്പോൾ ഉമ്മ രാവിലെ സുബഹിക്ക് മുമ്പ്, ബാങ്കൊക്കെ വിളിക്കുന്നതിന് മുമ്പ് കിച്ചണിലൊക്കെ പോയിട്ട് ഇങ്ങനെ പാചകം ചെയ്യണ കാണാം. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വാപ്പായ ഉമ്മ പോയി വിളിക്കും. എന്നിട്ട് വാപ്പായും ഉമ്മായും വല്യമ്മായും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഉറങ്ങുന്നുണ്ടാവും, അപ്പോൾ കാണാറില്ല കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയോ? ഈ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്ന മുമ്പേ ഇതൊക്കെ കഴിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. എന്നിട്ട് സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നൊക്കെ നിർത്തും. സുബഹ് ബാങ്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, അല്ലാഹു അക്ബാർ, അല്ലാഹു അക്ബാർ എന്നിങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കും. എന്ത് ചെയ്യും? അവരത് നിർത്തും, ഭക്ഷണം കഴിക്കൽ നിർത്തും. എന്നിട്ട് എല്ലാവരും വേഗം പോയി ഒന്ന് പല്ലൊക്കെ ഒന്നും കൂടെ തേച്ച്, ഒന്ന് ബ്രഷൊക്കെ ചെയ്ത്, ഒല്ലുവൊക്കെ ഉണ്ടാക്കി, വാപ്പായും വല്ലിപ്പായും അങ്ങനെ വീട്ടിലെ മുതിർന്ന ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും. ചിലപ്പോൾ പെണ്ണുങ്ങളും പള്ളിയിൽ അവരെ കൂടെ പോകും. അങ്ങനെ പള്ളിയിൽ പോയി അവർ നമസ്കരിച്ച് തിരിച്ചു വന്ന് ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യും. എന്നിട്ട് അവർ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. പിന്നെ അവർ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. ആ റമദാൻ മാസം മുഴുവനും അവർ രാവിലെ ഭക്ഷണം കഴിക്കണം നമ്മൾ കാണാറില്ല, ഉച്ചയ്ക്ക് കഴിക്കണം നമ്മൾ കാണാറില്ല. പിന്നെ വൈകുന്നേരം എന്നും വൈകുന്നേരം ചായ കുടിക്കുന്നതിന് പകരം ഇന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നത് കണ്ടില്ല. പിന്നെ ഒരു സന്ധ്യ സമയമായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ? സന്ധ്യ സമയമായപ്പോൾ അവർ ബാങ്ക് കൊടുക്കാൻ സമയത്തിന് മുമ്പ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ അടുക്കളയിലൊക്കെ കയറി വീണ്ടും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്കൊന്നും പാകം ചെയ്തില്ല കേട്ടോ. ഈ സന്ധ്യ സമയത്തിന് മുമ്പ് ഒരു വൈകുന്നേരത്തിന് ശേഷം എന്ത് ചെയ്തു? ഇതൊക്കെ ഇങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങിട്ടോ, ബാങ്ക് വിളിക്കാൻ സമയമായി. നമ്മളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഉമ്മാ വീട്ടിലിങ്ങനെ നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കുറേ സാധനം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും? പത്തിരി, കോഴിക്കറി, അങ്ങനെ കുറേ ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിറച്ചുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കും പള്ളിയിൽ നിന്ന്. ബാങ്ക് വിളിക്കുമ്പോഴോ പെട്ടെന്ന് വാപ്പ പറയും, ആ ബാങ്ക് കൊടുക്കണുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരു ഈത്തപ്പഴം എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കും. എന്നിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അവരിങ്ങനെ നാവിലൂടെ ഇങ്ങനെ നുരവിടും. എന്താ പറയുക അവർ? ദഹബല്ലാ മഅഹു, അബ്തല്ലത്തില്ലുറുഖ്, അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ അത് ചൊല്ലും. അപ്പോൾ എന്താണ് കൂട്ടുകാരെ അവർ കാണിക്കുന്നത്? അവർ കാണിക്കുന്നതാണ് അവർ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പെടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് എന്താണെന്നറിയോ? കാരണം അവർ നോമ്പെടുക്കാൻ കാരണം അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നോക്കൂ കൂട്ടുകാരെ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ബക്രയിലൂടെ അല്ലാഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലുകും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറഞ്ഞു ഖുർആനിലൂടെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത്. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മാനവരാശിക്ക് പറഞ്ഞു കൊടുത്തു. അത് പ്രകാരമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ വല്യമ്മ, അങ്ങനെ നമ്മളെ വല്യപ്പ എല്ലാവരും ഇങ്ങനെ നോമ്പെടുക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, ആ സുന്ദരമായ പൂന്തോട്ടത്തിലെ നാലാമത്തെ പൂവിൽ ഒരു പരിമണമുണ്ട്. ആ പൂവിൽ എന്താ ഉണ്ടെന്നറിയോ? ആ പൂവിൽ എന്താണുള്ളതെന്നറിയോ കൂട്ടുകാരെ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അവിടെ കൂട്ടുകാർക്ക് മനസ്സിലായോ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അതായത് റമളാൻ മാസത്തിൽ നമ്മൾ പിടിക്കുന്ന പൂവ് നോമ്പാണ്. അന്ന് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിയോട്, മനുഷ്യരോട്, വിശ്വാസികളോട്, നമസ്കരിക്കുന്നവരോട്, സകാത്ത് നൽകുന്നവരോട് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമായ നോമ്പും നിർവഹിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം തരുന്നു. നോക്കൂ കൂട്ടുകാരെ, ഒരു ഗാനം.
1: റമളാൻ എന്നൊരു മാസമത്, പുണ്യം പൂക്കും പൂക്കാലം, വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമളാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമളാനിൽ സ്വർഗം

കൂട്ടുകാരെ നോക്കൂ, എത്ര സുന്ദരമായ ഗാനം! കൂട്ടുകാരെ എത്ര സുന്ദരമായ ഒരു ഗാനം! അതിൽ പറഞ്ഞത് എന്താ? റമദാൻ എന്നൊരു മാസത്ത് പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം. ആ മാസത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. അറിഞ്ഞോ? നിങ്ങളറിഞ്ഞോ? ആ റമദാൻ മാസത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. ആ ഒരു സംഭവത്തിൻ്റെ പുറകിലാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പെടുക്കുവാൻ വേണ്ടി കൽപ്പിച്ചത്. എന്താ ഉണ്ടായത്? ആ പുണ്യം പൂക്കും പൂക്കാലത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമദാനിൽ. എന്താണ്? അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം. ഏത് മാസം? റമദാൻ മാസം. ഏത് മാസം? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നോൽക്കാൻ കൂടി പറഞ്ഞതെന്നാണ് ഈ ഗാനത്തിലൂടെ പറയുന്നത്. എന്നിട്ട് നോമ്പ് നോറ്റിട്ടോ, നോമ്പ് നോറ്റിട്ടോ, സ്വർഗം കിട്ടാൻ റമദാനിൽ നോമ്പത് നോൽക്കൂ കുട്ടികളെ. എന്ത് കിട്ടാൻ? സുന്ദരമായ സ്വർഗം. എന്താ കൂട്ടുകാരെ നമുക്ക് ലഭിക്കുക? സുന്ദരമായ ഒരു സ്വർഗം നമുക്ക് ലഭിക്കുന്നതാണ്. സുന്ദരമായ ഒരു സ്വർഗം, അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? നോമ്പെടുക്കണം. അള്ളാഹു ആ കാര്യം കൽപ്പിക്കുകയും ചെയ്തു. കാരണം എന്താണ്? ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈറാ ഗുഹയിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വരികയാണ്. ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് ഇഖ്റാ, മുഹമ്മദേ നീ വായിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മാ ഖാരിഉൻ, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല കേട്ടോ. പാവം, അക്ഷരമൊന്നും അറിയാത്ത, വായിക്കാനറിയാത്ത, നമ്മളെപ്പോലെ സ്കൂളിലൊന്നും പോവാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു വായിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാനറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് താങ്കൾ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അത് ആവർത്തിച്ചു. മൂന്ന് പ്രാവശ്യവും ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്

അങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ആ മാസത്തിലെ ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ച ആ ദിവസം, ഖുർആൻ ഇറങ്ങിയ ദിവസം, ആ റമദാൻ മാസത്തിലെ ഒരു ദിവസം. അല്ലാഹു സുബ്ഹാന തആല ആ ദിവസത്തെ പറ്റി വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന തആല ആ ദിവസത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? നമുക്കേവർക്കും സുപരിചിതമായ ഒരു സൂറത്ത്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഖദ്ർ. അൽ ഖദ്ർ. ആ ഖദ്റിലൂടെ അല്ലാഹു സുബ്ഹാന തആല പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ وما أدراك ما ليلة القدر ليلة القدر خير من ألف الشهر. അല്ലാഹു പറഞ്ഞെന്താ നോക്കൂ, തീർച്ചയായും നാം ഇതിനെ, ഏതിനെ? ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. وما أدراك ما ليلة القدر ആ നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു എന്നിട്ട് അതിന് മറുപടി പറയുകയാണ്, ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹർ. ആ നിർണയത്തിന്റെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ദിവസമാണ്. ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു ആ രാത്രി എന്നാണ് അല്ലാഹു സുബ്ഹാന തആല ഖുർആൻ ഇറങ്ങിയ ആ രാത്രിയെ. അത് ഏത് രാത്രിയിലാണ്? റമദാനിലെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നോമ്പ്. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ വളരെയേറെ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ, എന്തു ചെയ്യണം? നമുക്ക് നോമ്പെടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു പൂന്തോട്ടത്തിലെ ആയിരം ആയിരം പൂക്കൾ പറിച്ചെടുക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു സ്വർഗപ്പൂന്തോപ്പ് ലഭിക്കാൻ. ആ സ്വർഗപ്പൂന്തോപ്പിൽ നമുക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ, അല്ലാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ, അതിനുവേണ്ടി നമ്മൾ നോമ്പെടുക്കണം. നമ്മൾ നോമ്പെടുത്തു തുടങ്ങണം. നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കൽ, നമുക്ക് നോമ്പെടുത്തില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ കിട്ടും. നോമ്പെടുത്താലോ സുന്ദരമായ സ്വർഗപ്പൂന്തോപ്പ് കിട്ടും. നോക്കൂ കൂട്ടുകാരെ, ഒരു ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് സഹിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സ്വർഗത്തിലെ റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒരു കവാടമാണ്. അന്ത്യനാളിൻ്റെ ആ സമയത്ത്, എല്ലാവരും ഇവിടെ നിന്ന് മരിച്ചുപോയ അന്ത്യനാളിൻ്റെ സമയത്ത് മാത്രമേ ആ കവാടത്തിലൂടെ അല്ലാഹു നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. എവിടെയാണ്? സ്വർഗത്തിലും. അന്ന് അല്ലാഹു സുബ്ഹാന തആല അവിടെ നിന്ന് ഉറക്കെ ചോദിക്കും. എവിടെ നോമ്പുകാർ? എന്ന് വിളംബരമുണ്ടാക്കും. അപ്പോൾ അവരെല്ലാവരും അതിലൂടെ കടന്നുപോകും. പിന്നെ ആ കവാടം അടയ്ക്കപ്പെടും. വേറാരും തന്നെ അതിലേക്ക് പ്രവേശിക്കുകയില്ല. നോക്കൂ കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗത്തോപ്പിലെ ഒരു കവാടം, നമുക്ക് കയറിപ്പോകാൻ പറ്റിയൊരു കവാടം. ആ കവാടത്തിൽ നോമ്പെടുത്താൽ മാത്രമേ നമ്മളെ കയറ്റുകയുള്ളൂ. നമുക്ക് ആ കവാടത്തിൽ കയറണോ? ആ കവാടത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെയുള്ള പ്രവാചകന്മാരും എല്ലാവരും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകണോ? വേണോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മയുടെ കൂടെ, വാപ്പയുടെ കൂടെ, എല്ലാവരുടെ കൂടെയും അവരെല്ലാവരും നോമ്പെടുക്കുന്നത് പോലെ നമുക്കും നോമ്പെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്.

0: കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കണം. എങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തരുമെന്ന് ഇതിലൂടെ പറയുന്നുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞ ചിലപ്പോൾ ആരുടെയെങ്കിലും 1 രൂപ ആരും കാണാതെ എടുത്ത് പോക്കെട്ടിടും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേന, നമ്മുടെ കൂട്ടുകാരൻ്റെ പേന നമ്മൾ ചോദിക്കാതെ എടുക്കും. അപ്പോൾ ചോദിക്കാതെ എടുത്താൽ ഒരു ശിക്ഷ കിട്ടും, അപ്പോൾ അത് ശിക്ഷ നമുക്ക് കിട്ടും. അങ്ങനത്തെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? വളരെയേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ബോധത്തോടുകൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ കൂട്ടുകാരെ നമുക്ക് സ്വർഗമെന്ന സുന്ദരമായ പൂന്തോപ്പിലൂടെ പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നത് പോലെ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാം. എവിടെ? സ്വർഗത്തിൽ, അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗത്തിൽ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാൻ പറ്റും. എന്തു ചെയ്താല്? നോമ്പെടുത്താൽ. നമ്മൾ നോമ്പെടുത്താൽ ഇതുപോലെ നമുക്ക് സുന്ദരമായ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, ഇനി മുതൽ വീട്ടിലെ മുതിർന്നവരോടൊപ്പം, വാപ്പാനോടൊപ്പം, ഉമ്മാനോടൊപ്പം, വല്യമ്മനോടൊപ്പം രാവിലെ സുബഹിക്കൊക്കെ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ്, റമദാൻ മാസമാകുമ്പോൾ സുബഹിക്ക് മുമ്പ് അത്താഴമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ പട്ടിണിയിലായി അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ആയത്തുകളൊക്കെ ഓതി അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ നോമ്പ് സമയത്ത് സക്കാത്തൊക്കെ കൊടുത്ത് എൻ്റെ കൂട്ടുകാർ നല്ല കുട്ടികളായിട്ട് നോമ്പെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി മുതൽ നോമ്പെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോമ്പെടുത്ത് നല്ല കുട്ടികളായിക്കൊണ്ട് സ്വർഗത്തിലെത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണൽ എന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവസാനത്തെ ഇസ്ലാം കാര്യങ്ങളിലെ 5-ാമത്തെ കാര്യം, അതായത് ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോപ്പിലെ 5-ാമത്തെ പൂ, അവസാനത്തെ പൂ പറിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണടച്ച് നടന്നുകൊള്ളൂ. ഞാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും ഇൻഷാ അല്ലാ. നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, പുണ്യം പൂക്കും പൂക്കാലം എന്ന ഒരു വിഷയമായിക്കൊണ്ട് വളരെ മധുരമാർന്നൊരു വിഷയമാണ്. മക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന അവരുടെ കളിയും ചിരിയും ആനന്ദവും എല്ലാം അതിനെക്കുറിച്ച് അവർ കേട്ടുകഴിഞ്ഞു. പൂമരത്തണിൽ എന്ന പ്രോഗ്രാമിലാണ് കേട്ടത്. അൽ ഫഹദ് പുന്തറയാണ് അവതരിപ്പിച്ചത്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ നുറുങ്ങുകളിലേക്ക്.
3: മരണം സുനിശ്ചിതമാണ്, മാനം മങ്ങിയിരിക്കുന്നു മനസ്സും. ലോക്ക്ഡൌൺ മൂഡ് പകർന്നതാണോ ആവോ? മാസങ്ങളായി വിളിക്കാൻ മടിച്ച പഴയ ഓഫീസറെ ഫോണിൽ വിളിച്ചു. 1 മണിക്കൂറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായ മൊബൈൽ ഫോൺ, ഫുട്ബോൾ എന്നിവ പരാമർശിച്ചെങ്കിലും അരുത് എന്നാഗ്രഹിച്ച വിഷയവും ഇങ്ങോട്ട് വന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹാരോഗം വന്ന് മാസങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടിരുന്നു. കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രം ഒപ്പം വീട്ടിൽ. കൂട്ടിന് കോവിഡ് പേടിയും മോൾക്ക് വേറെ ആരുമില്ലല്ലോ എന്ന് കരുതൽ. LP സ്കൂൾ സഹപാഠി, കളിക്കൂട്ടുകാരൻ, സ്കൂൾ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഓർമ്മ വന്നു. ഇടയ്ക്കിടെയുള്ള വയറുവേദനയായിരുന്നു കാരണം. ശരിയായ രോഗനിർണയമോ മതിയായ ചികിത്സയോ കിട്ടിയിട്ടുമുണ്ടാവില്ല. ദാരിദ്ര്യം തന്നെയാവണം മുഖ്യ കാരണം. കോളേജ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സതീർത്ഥ്യ, ഞങ്ങളൊക്കെ ചേച്ചി എന്ന് വിളിച്ചിരുന്നവരുടെ പെട്ടെന്നുള്ള മരണം മറന്നിട്ടില്ല. കോണിപ്പടിയിൽ നിന്ന് വീണതായിരുന്നു തുടക്കം. പിന്നെ കിടക്കയിൽ കൊല്ലങ്ങൾ. വലിയ രോഗത്തിൽ നിന്നും സങ്കീർണമായ സർജറിയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ കാര്യമായ രോഗമൊന്നുമില്ലാതെ കഴിയവേ പെട്ടെന്ന് മരണപ്പെട്ട അയൽവാസിയെ ഓർമ്മ വരുന്നു. സഹപ്രവർത്തകയായ ടൈപ്പിസ്റ്റിന്റെ മരണവാർത്ത ദിവസങ്ങൾക്കു ശേഷം അറിഞ്ഞതിന്റെ ഞെട്ടൽ ഓർമ്മയിലുണ്ടിന്നും. ചെറുപ്പത്തിലെ മരണം കൈപിടിച്ചുകൊണ്ടുപോയ മാതൃകുടുംബത്തിലെ ഇരുവരെ മറക്കാൻ കഴിഞ്ഞില്ല. മോളെ രോഗവും മോനെ അപകടവുമാണ് മടക്കിക്കൊണ്ടുപോയത്. ശാരീരിക വെല്ലുവിളികൾ നേരിട്ട കുടുംബത്തിലെ ഒരാളെ ഈ നോമ്പിലാണ് വിധി തിരികെ കൊണ്ടുപോയത്. ഇത് വായിക്കുന്ന എല്ലാവർക്കുമുണ്ടാകും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ. പത്രത്തിൽ, ഓഫീസ് ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോവിഡ് ഇത്തരം വാർത്തകൾക്ക് ആക്കവും തൂക്കവും കൂട്ടുന്നു. ഇടിയും മഴയും കാറ്റും കോളും ഇനിയും കാത്തിരിക്കുന്നു എന്ന് വാർത്ത. പരീക്ഷിക്കാൻ പ്രളയം ഇനിയും മറഞ്ഞു നിൽപ്പുണ്ടോ? മരണം ആരെ, എപ്പോൾ, എവിടെ വെച്ച്, ഏതു രൂപത്തിൽ പിടികൂടുമെന്ന് നമുക്കാർക്കുമറിയില്ല. സ്രഷ്ടാവിനെ ഭാവി കാര്യങ്ങൾ അറിയൂ. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. കാറ്റും കോളും കോവിഡും മാറി നല്ല നാൾ വരുന്നതും കാത്തിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിരതരാകാം, പ്രാർത്ഥനകളിൽ മുഴുകാം. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 63:11.
4: മാഷാല്ലാ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകളാണ്. അടുത്തതായി റേഡിയോ വൈബ്സിൽ അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് നാമങ്ങൾ, അത് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അത് കൃത്യപ്പെടുത്തിയാൽ സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ ഹദീസിൽ കാണാം. അൽ ഹാഫിൽ അൽ ഹഫീൽ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ അസ്മാ ഉൽ ഹുസ്നയിൽ ക്ലാസ് എടുക്കുന്നത്. അബ്ദുറഊഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ ചില വിശദീകരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടിപ്പിനെയെല്ലാം സംരക്ഷിച്ച് നിലനിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധമായ ഖുർആനിനെ പോലും അവൻ സംരക്ഷിക്കുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അതിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എത്ര കണ്ട് സംരക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആദ്യഘട്ടങ്ങളിൽ മലക്കുകൾക്കും ജിന്നുകൾക്കും ആകാശലോകത്തിരിക്കാനുള്ള ഒരു വസതി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് വഹി ഇറങ്ങുന്ന സമയം ആ മലക്കുകൾ വഹയുമായി വരുമ്പോൾ, അല്ലെങ്കിൽ മലക്കുകളുടെ സംസാരങ്ങളെ ഇവർ കട്ടുകേൾക്കുമായിരുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് ഒരു സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. വഹി എന്ന ഈ ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ കലാമിനെ ഇവർ കട്ടുകേൾക്കുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പിശാചുക്കളെ തടയിടുകയും അള്ളാഹുവിൻ്റെ വഹിയെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സകങ്ങളിൽ ഓർത്തുവച്ച് ഹിഫ്ളായിക്കൊണ്ട് നിഞ്ചകങ്ങളിൽ സൂക്ഷിച്ചു എന്നാണ്. പിന്നീടത് പല സ്ഥലങ്ങളിലായി എഴുതി അതിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ഖുർആനിനെ ജംഅ് ചെയ്തു ഒരു രണ്ട് ചട്ടക്കുള്ളിൽ ഒരു മുസ്ഹഫാക്കി അതിനെ മാറ്റി എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, വിശുദ്ധ ഖുർആനിനെ അല്ലാഹു അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 1400 വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിനൊരു ഹർഫ് അല്ല ഒരു ഹറക്കത്ത് പോലും വ്യത്യാസമില്ലാതെ ഇന്നും അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അൽ ഹാഫിളാണ് എന്നതിനെ കൂടുതൽ നമുക്ക് വ്യക്തമാക്കി നൽകുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നീടത് ശബ്ദരേഖയാക്കി ഇന്നും നിലനിൽക്കുന്നു. ഓഡിയോ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു, അത് കഴിഞ്ഞ് വീഡിയോ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു. അങ്ങനെ വ്യത്യസ്തമായ സംഗതിയിലൂടെ, സംഭവങ്ങളിലൂടെ, കാരണങ്ങളിലൂടെ ഇന്ന് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു. ആരെല്ലാം ഏതെല്ലാം മാർഗത്തിൽ വിശുദ്ധ ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് അവൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആർക്കും അതിനെ നശിപ്പിക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ കിതാബുകളിൽ അല്ലെങ്കിൽ മുസ്ഹഫുകളായി നിലകൊള്ളുന്നു, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓഡിയോ രൂപത്തിൽ നിലകൊള്ളുന്നു, വിശുദ്ധ ഖുർആൻ അതിൻ്റെ വീഡിയോ വിഷ്വൽ രൂപത്തിൽ അത് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ലോകത്തുള്ള പല മുസ്ലിമീങ്ങളുടെയും ഹൃദയങ്ങളിലുള്ളിൽ മനപ്പാഠമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തേറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നതും ലോകത്തേറ്റവും കൂടുതൽ ഹിഫ്ളാക്കപ്പെടുന്നതുമായ ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ അള്ളാഹു അതിനെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ സംരക്ഷണം നൽകുന്നതിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷണം നൽകുന്നവൻ എന്നതാണ് അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. ഇങ്ങനെ തുടങ്ങി നമ്മൾ പല വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ കഅബാലയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ പുതുക്കി പണിതതിന് ശേഷം ആ കഅബാലയം എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ അങ്ങനെ ആൾതാമസമുള്ളതൊന്നുമല്ല, അങ്ങനെ ആളുകൾക്ക് ആകർഷിക്കുന്ന രൂപത്തിലുമല്ല. എന്നിട്ടും ഇന്നും അതിനെ പിടിച്ചടക്കാൻ, അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്രഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൻ്റെ വിഷയത്തിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു. അബ്രഹത്തിൻ്റെ ആനപ്പട വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ നടപടി സ്വീകരിച്ചത് അവസാനം അത് കന്നുകാലികൾ കഴിച്ചു തുപ്പിയ വേസ്റ്റ് പോലെ, വൈക്കോൽ തുരുമ്പുകൾ പോലെയായി പോയി അവരെന്ന് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഗേഹത്തെ, അല്ലാഹുവിൻ്റെ കഅബാലയത്തെ അവൻ സംരക്ഷിക്കുന്നു. അന്നു മുതൽ ഇന്നുവരെയും അത് സംരക്ഷണം നിലകൊണ്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ്, സംരക്ഷണമേകുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്നത് മുതൽ, അതുപോലെ തന്നെ ഉറക്കമെണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സകല സമയങ്ങളിലും റബ്ബിൻ്റെ സംരക്ഷണം നമുക്ക് അനിവാര്യമാണ്. റബ്ബിൻ്റെ സംരക്ഷണമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ കാവലും രക്ഷയും നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആരാണ് പ്രവാചകൻ? അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്ന മഹത് വ്യക്തിയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയാ വൽ ആഖിറ. അള്ളാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത് നൽകണമേ, അതുപോലെ തന്നെ വിട്ടുവീഴ്ച നൽകണമേ, എനിക്ക് സൗഖ്യമേകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയാ വ അഹ്ലി വ മാലി. അള്ളാഹുവേ, എൻ്റെ ദുനിയാവിലും എൻ്റെ പരലോകത്തും എൻ്റെ ദീനിൻ്റെ വിഷയത്തിലും എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലുമെല്ലാം എനിക്ക് സൗഖ്യവും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുമെല്ലാം ചെയ്തു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാലയോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു മസ്തിർ ഔറാത്തി വ ആമിൻ റൗആത്തി. അല്ലാഹുവേ, എൻ്റെ തിന്മകളെ നീ മറച്ചു വെക്കണം, അതിനെ നീ മറച്ചുവെക്കുകയും എനിക്ക് നിർഭയത്വം നൽകുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം. അല്ലാഹു മഹ്ഫദ്നീ മിൻ ബൈനി യദയ്യ, എൻ്റെ മുന്നിലൂടെ എന്നെ നീ സംരക്ഷിക്കണം. എൻ്റെ മുന്നിലൂടെ വരുന്ന എൻ്റെ ഷർറുകൾ, എനിക്ക് ബാധിക്കാനിരിക്കുന്ന ഷർറുകളെ റബ്ബേ നീ എനിക്ക് അതിൽ നിന്ന് തടഞ്ഞ് നീ എന്നെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാഹു മഹ്ഫദ്നീ മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എൻ്റെ പിന്നിലൂടെ വരുന്ന ഷർറുകൾ, എന്നെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, റബ്ബേ നീ എനിക്ക് അതിൽ നിന്ന് സംരക്ഷണം നൽകണം. വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ഷിമാലി, എൻ്റെ വലതുഭാഗത്തുകൂടി എൻ്റെ ഇടതുഭാഗത്തുകൂടി ഇങ്ങനെ എന്നെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന എല്ലാവിധ ഷർറുകളും റബ്ബേ നീ എന്നിൽ നിന്ന് തട്ടി മാറ്റി അതിനെ സംരക്ഷിച്ച് എന്നെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. വമിൻ ഫൗഖി, അവിടെയും തീർന്നില്ല, മുകളിലൂടെ വരുന്ന, എൻ്റെ മുന്നിലൂടെ വരുന്നതും പിന്നിലൂടെ വരുന്നതും വലതുഭാഗത്തുകൂടി വരുന്നതും ഇടതുഭാഗത്തുകൂടി വരുന്നതും മുകളിലൂടെ വരുന്നതുമായ എല്ലാവിധ ഷർറുകളും തിന്മകളും എന്നെ ബാധിക്കുന്ന ദോഷങ്ങളും റബ്ബേ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് എന്നിൽ നിന്ന് അതിനെ അകറ്റി അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാമും പ്രാർത്ഥിക്കണം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഉറങ്ങുന്ന സമയത്ത് ദിക്റുകളും പ്രാർത്ഥനകളുമായി കൊണ്ട് ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയാൽ അന്നവൻ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ കാവലിലായിരിക്കുമെന്നാണ്, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതിൽ പ്രത്യേകമായി ഒരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു, ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാനിതാ തുടങ്ങുകയാണ്, വദഅതു ജംബി, ഞാനിതാ കിടക്കാൻ പോവുകയാണ്, വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹു, അല്ലാഹു ഞാനിതാ കിടന്ന് ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ മരണമാണല്ലേ, ആ ഉറക്കിൽ നിന്ന് എന്നെ ശരിയായ മരണത്തിലേക്ക് നീ എന്നെ എത്തിക്കുകയാണെങ്കിൽ ആ ആത്മാവിന്, എൻ്റെ നഫ്സിന് നീ കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി വ ഇൻ അർസൽതഹ, നീ അത് തിരിച്ച് എൻ്റെ റൂഹിനെ തിരിച്ചു നൽകി ജീവിതത്തിലേക്ക് കടത്തുകയാണെങ്കിൽ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദകസ് സാലിഹീൻ, നിന്റെ സാലിഹായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്നതാണ്. ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നാരാ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാരാ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ കാവൽ, റബ്ബിനിൽ നിന്നുള്ള പ്രത്യേകമായ കാവൽ ലഭിക്കാൻ, അതും സ്വാലിഹീങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകമായ കാവലെന്ന് പറയുമ്പോൾ, അങ്ങനെ വിശ്വാസികൾക്ക് സ്വാലിഹീങ്ങൾക്ക് പ്രത്യേകമായി എല്ലാവർക്കും നൽകുന്ന കാവലിനപ്പുറം വിശ്വാസികൾക്ക് പ്രത്യേകമായ കാവലുകൾ ലഭിക്കാനുണ്ട് എന്നത് തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് റബ്ബ് കാവൽ നൽകുന്നവനാണ്, അൽ ഹഫീളാൻ അൽ ഹാഫിളാൻ, അവൻ കാവലേകുന്നവനാണ്. ആ കാവൽ നമ്മൾ തേടണം, പ്രത്യേകമായ കാവൽ ലഭിക്കാൻ വേണ്ടി നാം ആവശ്യപ്പെടണം, റബ്ബിനോട് ഇരക്കണം. അങ്ങനെ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. ഇനി രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദ് വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്ന ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മൂന്ന് വീതം പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും അവനെ ബാധിക്കുകയില്ല എന്നാണ്. അവൻ അല്ലാഹു സുബ്ഹാന തലയുടെ സംരക്ഷണം ലഭിക്കുമെന്നാണ്. ഇനി വീണ്ടും കാണാൻ സാധിക്കും, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ് എന്നീ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാന തല നമ്മെ സംരക്ഷിക്കും, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് ലഭിക്കും, നമുക്ക് ബാധിക്കാനിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മെ അല്ലാഹു സംരക്ഷിക്കും, അതിനെ തട്ടിമാറ്റും എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇത്തരത്തിൽ റബ്ബിൻ്റെ കാവൽ പ്രത്യേകമായി ലഭിക്കണമെങ്കിലോ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി കാണുന്നത് വിശ്വാസരംഗത്തുള്ള വിശുദ്ധിയാണ്. വിശ്വാസരംഗത്തുള്ള വിശുദ്ധി നമുക്കുണ്ടെങ്കിൽ അൽ ഹഫീളായ അല്ലാഹു നമുക്ക് പ്രത്യേകമായി കാവൽ നൽകുന്നതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അല്ലാഹു പറയാണ് എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ അടിയുറച്ചു നിൽക്കുന്നയാളുകൾക്ക് പിന്നെ പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും അവനുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് ദുനിയാവിലും പേടിക്കേണ്ടതില്ല, പരലോകത്തും പേടിക്കേണ്ടതില്ല, അവന് തീർത്തും വിജയമായിരിക്കും, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത്, നമ്മൾ സത്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഹ്ഫദു അയ്മാനക്കും, നിങ്ങളുടെ സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ സത്യം ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം. കള്ളസത്യം പാടില്ല. സത്യസന്ധമായ സത്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. സത്യമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതുകൊണ്ട് അനാവശ്യമായ സത്യങ്ങൾ ഇട്ടുകൊണ്ട് പ്രയാസപ്പെടരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മൂന്നാമത്തത് നിസ്കാരത്തെ സൂക്ഷിക്കുക എന്നതാണ്. നിസ്കാരത്തെ നമ്മൾ സൂക്ഷിക്കണം. നിസ്കാരം നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ പാലിച്ചുകൊണ്ട് വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതാല പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയമുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ കാണാം, ഹാഫിളു അലാ സലവാത്തി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. അള്ളാഹു പറയാണ്, നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണം. അതായത് നിസ്കാരം കൃത്യമായി നമസ്കരിക്കണം, അതുപോലെ തന്നെ സമയബന്ധിതമായി കൊണ്ട് നിർവഹിക്കണം. ഇങ്ങനെ തുടങ്ങി നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ, അവർ നിസ്കാരത്തെ സംരക്ഷിക്കുന്നവരാണ്, നിസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ കാവൽ, അല്ലാഹുവിന്റെ ഹിഫ്ൽ നമ്മുടെ മേൽ ഉണ്ടാകണമെങ്കിൽ നാം ആ നിസ്കാരം, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം എന്നാണ്. നാലാമത്തത് ലൈംഗിക വിശുദ്ധിയാണ്. ഇന്ന് ആർക്കും ആരെയും ഭോഗിക്കാം എന്ന രൂപത്തിലേക്ക് ആളുകളുടെ കൺസെപ്റ്റുകൾ മാറുന്ന സമയം, ആകാശത്തൂടെ പറന്നു നടക്കുന്ന പറവകൾ വേളി കഴിക്കാറില്ല എന്ന വാക്കിനെയും മുൻനിർത്തിക്കൊണ്ട് പലരും ഇന്ന് ഇത്തരം തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, LGBTQ പോലെയുള്ള തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമ്മൾ നെഞ്ചോട് ചേർക്കണം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വിജയിക്കുന്ന വിശ്വാസികളുടെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സംരക്ഷിക്കുന്നതാണ്. അത് വിനിയോഗിക്കേണ്ട രൂപത്തിൽ, അനുവദിച്ച മാർഗത്തിൽ, അനുവദനീയമായ മാർഗത്തിൽ മാത്രമാണ് അവർ അതിനെ ഉപയോഗിക്കുക. അതല്ലാതെ അവിഹിതങ്ങളിലേക്ക് പോകാത്തവരാണവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ഇത്തരം ചില ഗുണഗണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവലും ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പ്രാർത്ഥനയുണ്ടാകണം, ദിക്റുകൾ ഉണ്ടാകണം. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആ രൂപത്തിൽ നാം റബ്ബിൽ നിന്നുള്ള കാവലും സംരക്ഷണവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക. ആ രൂപത്തിൽ അല്ലാഹു അൽ ഹാഫിളാണ്, അൽ ഹഫീദാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതിനുവേണ്ട പ്രവർത്തനങ്ങളും റബ്ബിൻ്റെ കാവലും സംരക്ഷണവും ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും പഠിക്കാനുള്ള അവസരമാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേട്ടത് അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ് നമ്മോട് ഇതുവരെ പങ്കുവച്ചത്. ഇൻഷാല്ലാ, ഈ ഒരു സമയത്ത് നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും വ്യത്യസ്തമായ തലങ്ങളും രൂപങ്ങളും ഭാവനകളും സമ്മാനിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മോടൊപ്പം ചേരുന്നു വിടി അങ്കിൾ എന്ന വിടി അബ്ദുസലാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന കഥ, ചെയ്യുന്ന ജോലിയിൽ അഭിമാനം. ബാഗ്ദാദിലെ ഒരു കർഷകന്റെ രണ്ട് മക്കളായിരുന്നു അമീറും സമീറും. പിതാവിന്റെ മരണശേഷം ഇളയവനായ സമീർ കുലത്തൊഴിലായി കൃഷി തുടർന്നു പോന്നു. എന്നാൽ മൂത്തവനായ അമീർ കച്ചവടത്തിലാണ് ശ്രദ്ധിച്ചത്. നിരവധി നാടുകളിൽ വ്യാപാരം ചെയ്ത് അയാൾ വമ്പിച്ച സ്വത്തിനുടമയായി മാറി. ഒരിക്കൽ ദീർഘമായ യാത്രയ്ക്കിടെ അയാൾ ഒരു നാട്ടിലെത്തി. അവിടെ പട്ടുനൂലിന് വളരെ പ്രിയമുള്ള നാടാണെന്ന് അമീർ മനസ്സിലാക്കി. പട്ടുനൂലിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചാൽ തനിക്ക് സ്വർണം കൊയ്യാമെന്നായി അവന്റെ ചിന്ത. നാട്ടിൽ മടങ്ങിയെത്തിയ അമീർ നിരവധി പണിക്കാരെ വെച്ച് പട്ടുനൂൽ പുഴു കൃഷി ആരംഭിച്ചു. നിരവധി ജോലിക്കാർ വിശ്രമമില്ലാതെ പണിയെടുത്തു. തനിക്ക് കിട്ടാൻ പോകുന്ന വമ്പിച്ച ആദായത്തെപ്പറ്റി ഓർത്തു നിൽക്കുന്നതിനിടയിൽ അനുജൻ സമീർ അവിടെ എത്തി. അനുജനെ കണ്ടപ്പോൾ സന്തോഷമായി. സമീറിനെ വേണ്ട വിധം സ്വീകരിച്ചിരുത്തി. കുശലാന്വേഷണത്തിനിടയിൽ അമീർ പറഞ്ഞു, സമീർ, നീ ഇപ്പോഴും പിതാവിനെപ്പോലെ കൃഷിയും ചെയ്ത് തുച്ഛമായ വരുമാനത്തിന് ശ്രമിക്കുകയാണോ? എന്നെ നോക്ക്, എനിക്ക് എന്തിനുമേതിനും കയ്യാളുകളുണ്ട്. ജ്യേഷ്ഠൻ പറയുന്നത് സമീർ കൗതുകപൂർവം കേട്ടു. വേലക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് സുഖമായി കഴിയാമെന്ന് കരുതരുത്. നമ്മുടെ കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ വേലക്കാരൊക്കെ സ്ഥലം വിടും കേട്ടോ. എന്താണ് നീ പറഞ്ഞു വരുന്നത്? അമീർ ചോദിച്ചു. എന്നെ നോക്കൂ, പണിക്കാരില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഉണ്ടാകുന്നില്ല. കാരണം കൃഷിപ്പണി പണിക്കാരേക്കാൾ നന്നായി എനിക്ക് ചെയ്യാനറിയാം. അതിനാൽ പണിക്കാരുടെ ആവശ്യം വളരെ കുറച്ചു മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അനുജന്റെ വിശദീകരണം അമീറിനെ നിശബ്ദനാക്കി. വരുമാനം കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കും. ചെയ്യുന്നത് എന്ത് ജോലിയാണെങ്കിലും അതിലുള്ള ആത്മവിശ്വാസവും അഭിമാനവും തന്നെയാണ് ഏറ്റവും വലുത്. കഥ കേട്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നല്ല ആത്മവിശ്വാസവും അഭിമാനവും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായും ഫലമുണ്ടാകും. അപ്പോ മടിയന്മാരാവാതെ ആത്മാർത്ഥമായി ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്ന ഈ ഒരു കഥയിലെ ഗുണപാഠം നമ്മളൊക്കെ ഉൾക്കൊള്ളണം. കൂട്ടുകാരെ, മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കഥ പറയാൻ പരിപാടിയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പങ്കതിയാണ്. അതിൽ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവതരണത്തിലാണ് നമ്മൾ കേട്ടത്. വീട്ടി അബ്ദുസ്സലാമാണ് അവതരിപ്പിച്ചത്. ഇതുപോലെ ധാരാളം ഉപകാരപ്പെടുന്ന കഥകൾ നൽകുന്ന ഒരു പങ്കതിയാണിത്. അത് സ്ഥിരമായി കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നാം കേൾക്കാനിരിക്കുന്നത് ജനക്ഷേമം പ്രോഗ്രാമാണ്. ജനക്ഷേമം പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ വരെ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും, എന്നാൽ ചിലർക്കതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി അറിയാത്തവരുമുണ്ട്. ഈ ജനക്ഷേമം പരിപാടികളെ കേട്ട് അത് തിരിച്ചറിഞ്ഞ ആളുകളുമുണ്ട് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാനസിക വൈകല്യം സംഭവിച്ചവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ നമ്മോടൊപ്പം മുജീബ് റഹ്മാൻ തിരുത്തിയാട് കൂടെ നവാസ് വളവണ്ണയും ആണ് പങ്കെടുക്കുന്നത്. നമുക്കത് കേൾക്കാം.
7: ജനക്ഷേമം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്. അദ്ദേഹം നമുക്കറിയുന്ന പോലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം മാനസിക വൈകല്യം സംഭവിച്ച ആളുകൾ കുട്ടികളെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും RCIയുടെ ട്രെയിനറും ഒക്കെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി പറയാനുള്ളത് ഈ മാനസിക വൈകല്യം സംഭവിച്ച ആളുകളുടെ കുട്ടികൾ അവരുടെ പാരൻസിന് പൊതുവെ വലിയ ആശങ്കയാണ്. ഇവരെങ്ങനെയാണ് വളർത്തുക, ഇവർക്ക് എങ്ങനെയാണ് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക, ഇതിന് എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ, എന്താണ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായി.
8: വളരെ പ്രസക്തമായൊരു ചോദ്യം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ, മുതിർന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക സ്വന്തമായി ഒരു ജോലി പഠിപ്പിച്ചെടുത്ത് ജോലിയിൽ ഏർപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെ മികവുറ്റതാക്കിയെടുക്കാം എന്നുള്ളതാണ്. ആ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ രക്ഷാകർത്താക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇത്തരം കുട്ടികൾക്ക് ഗവൺമെൻറ് തലത്തിൽ തന്നെ ജോലി പഠിപ്പിച്ചു കൊടുക്കാനായി കോഴിക്കോട്ട് മായനാട്ടും അതുപോലെ തിരുവനന്തപുരത്തും രണ്ട് വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ സെൻ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വ്യതിരിക്തമായ രീതിയിലുള്ള തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒപ്പം കേരളത്തിലെ തന്നെ ഏകദേശം 300+ സ്പെഷ്യൽ സ്കൂളുകൾ വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റുകളിൽ വെച്ച് പലതരത്തിലുള്ള ട്രെയ്ഡുകൾ, തൊഴിൽ മേഖലകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നൊക്കെ പുറത്തു വരുന്ന കുട്ടികൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരവസരം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ വെല്ലുവിളി, രക്ഷാകർത്താക്കൾ നേരിടുന്ന വെല്ലുവിളി. അതിനുള്ള പരിഹാരം എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഒത്തിരി പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കൈവല്യ എന്നുള്ളൊരു പദ്ധതി. ഇത് 21 വയസ്സ് പ്രായമായ ഏത് ഭിന്നശേഷിക്കാർക്കും അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് മാത്രം, അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനായി ഗവൺമെൻറ് 50,000 രൂപ, അതൊരു 100,000 രൂപ വരെ നൽകാനുള്ള പ്രൊവിഷനുണ്ട്, ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 25,000 രൂപ സബ്സിഡിയാണ്, ബാക്കി 25,000 രൂപ തിരിച്ചടച്ചാൽ മതി, പലിശ രഹിതവുമാണ്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ 1,000,000 ഭിന്നശേഷിക്കാർക്കാണ് ഈ കൈവല്യ പദ്ധതി വഴി സഹായം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, 21 വയസ്സ് പൂർത്തിയായ നമ്മുടെ മക്കളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്യുകയും അവിടുന്ന് ഈ സഹായം നേടിയെടുക്കുകയും ചെയ്യുക. ഇനി അത് കിട്ടാത്ത ഈ പ്രായം 21 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് തൊഴിൽ ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് വേറെയും പദ്ധതികളുണ്ട്. കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ലോൺ സ്വയം തൊഴിൽ സഹായ പദ്ധതികളായിട്ട് ഒത്തിരി ലോൺ പദ്ധതികൾ, അത് കാർഷിക മേഖലകളിലാവട്ടെ, വാണിജ്യ വ്യവസായ മേഖലകളിലാവട്ടെ, സ്വയം തൊഴിലിലാവട്ടെ, എല്ലാം ലോൺ നൽകി ഈ മക്കൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
7: അപ്പോൾ സർക്കാർ ഈ സഹായം നൽകുന്നത് ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലോ മായനാട്ടൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത്, ആ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ട്രെയിനാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, എന്തൊക്കെ ട്രെയിൻ?
8: ഗവൺമെൻറ് മേഖലയിൽ 2 തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങളാണുള്ളത്, ഒന്ന് മായനാട്ടും തിരുവനന്തപുരത്ത്. ഇവിടെ 2 സ്ഥലത്തും ബുക്ക് ബൈൻഡിങ്, DTP, കമ്പ്യൂട്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളൊക്കെയാണ് നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ സ്കൂളുകളുടെ ഭാഗമായിട്ട് മറ്റു പല രീതിയിലുള്ള പേപ്പർ ബാഗ് നിർമ്മാണം, പേപ്പർ കപ്പ് നിർമ്മാണം, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, അങ്ങനെ വ്യത്യസ്തമായ നൂതനമായ പല തൊഴിലുകളും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഈ മക്കൾക്ക് കാര്യമായി എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പര്യാപ്തരാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറ്റിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏത് തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവരെ കൃത്യമായി തൊഴിൽ പഠിപ്പിച്ചെടുക്കാനും അവരെ ഒരു വരുമാന ദായകരാക്കി മാറ്റിയെടുക്കാനും കഴിയും. അപ്പോൾ അതിനുദാഹരണങ്ങളും ഒത്തിരി നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്കറിയാം പ്രൊഫസർ മുതുകാട് അദ്ദേഹത്തിൻ്റെ
7: തിരുവനന്തപുരത്തെ
8: മാജിക് പ്ലാനറ്റ് തന്നെ ഇപ്പോൾ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ കൃത്യമായി ഭിന്നശേഷിയുള്ള, എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെർബപ്പാൾസി, അതുപോലെ അന്ധത, ബധിരത പോലെയുള്ള പ്രശ്നങ്ങളുള്ള ഭിന്നശേഷിക്കാരെ മാജിക്ക് പഠിപ്പിച്ചിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കുന്നുണ്ട്. സാധാരണക്കാരന് പോലും അപ്രാപ്യമായ മാജിക്കാണ് ഈ കുഞ്ഞുങ്ങൾ നിഷ്പ്രയാസം പൊതുവേദികളിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർ ചെയ്യുന്ന ഏത് ജോലിയും കൃത്യമായി ഇവരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി നമ്മുടെ മക്കൾ ചെയ്യും. അതിന് അവസരം നൽകുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ബാധ്യത.
7: പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇമ്മ്യൂണൈസേഷൻ്റെ കുറവുണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഹാൻഡിക്കാപ്പ്ഡ് ആയിരിക്കും, ചിലപ്പം ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാനസിക രോഗത്തെ കൂടാതെ തന്നെ വേറെ എന്തെങ്കിലും തകരാറുകൾ, ഇതൊക്കെ പരിഹരിക്കാൻ ആരോഗ്യപരമായ എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ?
8: വളരെ യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുവെ അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അസോസിയേറ്റഡ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ നമ്മുടെ മക്കളോടൊപ്പമുണ്ട്. ഇപ്പോൾ മിക്ക മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്കും അപസ്മാരം അവരുടെ കൂടപ്പുറപ്പാണ്, നേരത്തെ പറഞ്ഞ ഹൃദയവൈകല്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രക്ഷാകർത്താക്കൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു മേഖലയും ഇവരുടെ ചികിത്സാ മേഖലയാണ്. ആ മേഖലയിൽ തന്നെ ഒത്തിരി പണം ചെലവഴിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗവൺമെൻറ് ഇടപെടൽ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം, സെർബപ്പാൾസി, ബഹുവൈകല്യം, ഇവർക്കെല്ലാം നിരാമയ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ. പ്രതിവർഷം 100,000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നിരാമയ. ഈ നിരാമയ പദ്ധതിയിൽ എൻറോൾമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിന് കാർഡ് കിട്ടുകയും ഇൻഷുറൻസ് കാർഡ് കിട്ടുകയും കേരളത്തിലെ ഏത് രജിസ്റ്റേർഡ് ആശുപത്രികളിൽ വെച്ച് ചികിത്സ നേടുകയും ചെയ്താൽ 100,000 രൂപ വരെ പ്രതിവർഷം നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റും. വേറെയും പദ്ധതികളുണ്ട്. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി വികലാംഗ ദുരിതാശ്വാസ നിധി എന്നുള്ള പേരിൽ 5,000 രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതികളുണ്ട്. ഒപ്പം താലോലം എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ വഴി നടപ്പിൽ വരുത്തുന്നുണ്ട്. അവിടെ 18 വയസ്സ് വരെയുള്ള ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ അസ്ഥിവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക്, സെർബപാൾസിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 18 വയസ്സ് വരെയുള്ള ചികിത്സ പരിപൂർണമായും സൗജന്യമാണ്.
7: പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ?
8: വിദ്യാഭ്യാസ മേഖലകളിലും കുട്ടികൾക്ക് പഠനം നടത്താൻ ഒത്തിരി സഹായ പദ്ധതികൾ ഗവൺമെന്റ് തലത്തിലുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 28,500 രൂപ വരെ പ്രതിവർഷം സഹായം കിട്ടുന്ന സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ 5 സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. അതായത് മാതൃജ്യോതി, വിദ്യാജ്യോതി, വിദ്യാകിരണം, ഇവരിതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വെല്ലുവിളി മാത്രമല്ല ഏതു തരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമാണെങ്കിൽ ഇത്തരം വ്യക്തികളുടെ മക്കൾക്ക്, ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ മക്കൾക്ക് പഠന സഹായം കിട്ടും. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വരുമാന പരിധിയില്ലാതെ സഹായം കിട്ടും. അതുപോലെ വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രിയൊക്കെ ചെയ്യുന്ന ഭിന്നശേഷിയുള്ള ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്ക് സാമ്പത്തിക സഹായം സ്കോളർഷിപ്പായിട്ട് നൽകുന്നുണ്ട്. SLC, +2 ഒക്കെ ഈ സാക്ഷരതാ മിഷൻ വഴി തുല്യതാ പരീക്ഷ എഴുതി വിജയിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ രജിസ്ട്രേഷൻ ഫീയും ട്യൂഷൻ ഫീയൊക്കെ ഈ സാമൂഹ്യ നീതി വകുപ്പ് വഴി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ വിദ്യാകിരണം, വിദ്യാജ്യോതി, വിദൂര വിദ്യാഭ്യാസം, അതുപോലെ സാക്ഷരതാ മിഷൻ വഴിയുള്ള സഹായം, ഇതിനൊക്കെ നമ്മൾ സമീപിക്കേണ്ടത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിനെയാണ്.
7: ഇതിനൊക്കെ വെക്കേണ്ട ഡോക്യുമെന്റ്സ്, പിന്നെ മെഡിക്കൽ ബോണ്ടിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലേ?
8: ഓരോന്നിനും പ്രത്യേക തരം ഡോക്യുമെന്റ്സ് ആണ്. അത് ഓരോ പദ്ധതിയോടൊപ്പം, പദ്ധതിയുടെ അപേക്ഷാ ഫോമിനോടൊപ്പം നമുക്ക് ലഭിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടത് എന്തൊരു സഹായ പദ്ധതി ഭിന്നശേഷിക്കാരന് കിട്ടണമെങ്കിലും ഇതം പ്രഥമമായി നമ്മൾ സമർപ്പിക്കേണ്ട രേഖ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കുട്ടിയുടെ ഭിന്നശേഷിത്വം ഏതാണ്, എത്ര ശതമാനമുണ്ട് എന്ന് കൃത്യമായി നിർണയിച്ച് അവർ ഒപ്പിട്ട് നൽകുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എന്ത് ആനുകൂല്യങ്ങൾക്കും അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ ഓൺലൈനായിട്ട് നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള വെബ്സൈറ്റ് ഞാൻ നേരത്തെ UDID കാർഡിന് പറഞ്ഞ അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഒന്നുകൂടെ സൂചിപ്പിക്കാം, www.swalamban.gov.in. നേരത്തെ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഗൂഗിളിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ വെബ്സൈറ്റിലോട്ട് നമുക്ക് നേരിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെയും ഗവൺമെൻറ് തലത്തിൽ പല മേഖലകളിലും എന്ന് പറഞ്ഞാൽ സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, നേരത്തെ പറഞ്ഞ ജില്ലാ പ്രാരംഭ ഇടപെടൽ കൂടാതെ കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളുണ്ട്. അത് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ ഉണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തെറാപ്പി സംവിധാനങ്ങളും ഡോക്ടർമാരുടെ സേവനങ്ങളും പരിപൂർണമായും സൗജന്യമാണ്. പലപ്പോഴും രക്ഷാകർത്താക്കൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാനാണ്. അതിനുള്ള സാമ്പത്തിക ബാധ്യത വരുന്നു, ഈ കുഞ്ഞുങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ ഈ REIC പോയി കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങൾ പരിപൂർണമായും സൗജന്യമാണ്. ഇത് തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന രക്ഷാകർത്താക്കൾക്ക് വേറൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിലുള്ളത് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എല്ലാ ജില്ലകളിലുമുണ്ട്. കേരളത്തിൽ മൊത്തം 25 മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകളുണ്ട്. ഈ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇത്തരം എക്സ്പേർട്സിൻ്റെ, വിദഗ്ധരുടെ സേവനം ഒരു വാഹനങ്ങളിൽ ഏർപ്പാടാക്കി ഇവർ ബ്ലോക്ക് തലങ്ങളിലോട്ട് സേവനത്തിനായിട്ട് വരുന്ന ഒരു സാഹചര്യം. അവിടെയും നമ്മൾ കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ സേവനം തീർത്തും സൗജന്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് യാത്രാ സൗജന്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചു ട്രെയിനിൽ യാത്രാ സൗജന്യമുണ്ട്, പ്രൈവറ്റ് ബസ്സിൽ, KSRTC ബസ്സിലൊക്കെ യാത്രാ കൺസെഷനുകളുണ്ട്. ഇതിനൊക്കെ പ്രത്യേക കൺസെഷൻ കാർഡ് സംഘടിപ്പിക്കേണ്ടതുണ്ട്.
7: പിന്നെ പെൻഷന് മറ്റു ഇതൊക്കെ രണ്ടു തരം പെൻഷനുകൾ ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷനും കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ.
8: രണ്ട് പെൻഷനുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 1,600 രൂപ വരെ ഭിന്നശേഷി പെൻഷൻ, അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് സമീപിക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപേക്ഷാ ഫോം വാങ്ങിയിട്ട് അവിടെയാണ് അപേക്ഷ നൽകേണ്ടത്.
7: ഓക്കെ, ഇത്രയും നേരം നമ്മളോട് സംവദിച്ചതിന് മുജീബ് റഹ്മാൻ സാഹിബിന് നന്ദി പറയുകയാണ്.
1: മാഷാല്ലാ, ജനക്ഷേമം പ്രോഗ്രാമിൽ നാം ഇതുവരെ കേട്ടത് മാനസിക വൈകല്യം സംഭവിച്ചവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. മുജീബ് റഹ്മാൻ തിരുത്തിയാടും നവാസ് ഒളവണ്ണയുമാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
9: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു മനുഷ്യന് തകർന്നു പോയൊരു കപ്പൽ, ആ കപ്പലിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു. ആ ഏക മനുഷ്യനാണ്, ബാക്കിയുള്ളവരൊക്കെ കപ്പൽ മുങ്ങിപ്പോയി. അയാൾ രക്ഷപ്പെട്ടിട്ട് ജനസഞ്ചാരമില്ലാത്ത ഒരു ദ്വീപിലാണ് അയാൾ എത്തുന്നത്. ദ്വീപിലെത്തി അദ്ദേഹം പിന്നെ രക്ഷപ്പെട്ട സമാധാനമുണ്ട്, പക്ഷെ ആ ദ്വീപിൽ എന്ത് ചെയ്യും, ആരുമില്ല, വിജനമായിട്ടുള്ള ഒരു ഒരു ഒരു ദ്വീപ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്ത് ചെയ്യും എന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത്. അദ്ദേഹം ഭയങ്കരമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ നിന്ന് ക്ഷീണിച്ച്, അങ്ങനെ ക്ഷീണിതനായി പിന്നെയും എന്തെങ്കിലുമൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അത് കിട്ടും അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന. അപ്പം എന്തെങ്കിലും ജീവികൾ പിടിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുമോ, എന്തെങ്കിലും വസ്തു കായ്ക്കനികൾ തിന്നുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ പരതി കൊണ്ട് അയാളിങ്ങനെ നോക്കുമ്പോൾ ഈ സമയത്ത് അയാൾക്ക് പിന്നെ ചെറിയൊരു ഐഡിയ തോന്നുന്നത്, അവിടെയുള്ള കുറച്ച് പിന്നെ അയാൾ നിൽക്കുന്ന സ്ഥലം മറ്റുള്ള വന്യജീവികളും വരാതിരിക്കാൻ പറ്റിയ ഒരു സേഫായൊരു ഇടം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ മരങ്ങളും അവിടെ നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടിയിട്ട് അതിങ്ങനെ ചെറിയൊരു കൂടാരം പോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാക്കി അതിൻ്റെ അകത്ത് നിൽക്കാം എന്നുള്ള രൂപത്തിൽ, ആ ചെറിയൊരു വീട് രൂപത്തിൽ അയാൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും അയാൾ ചെയ്യുന്ന, ഇപ്പോൾ ഒരു വീട് രൂപത്തിലായല്ലോ, ഇനി ഒരു ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ശേഷം അയാൾ അലഞ്ഞു തിരിഞ്ഞ് പോവുകയാണ്, മറ്റു പ്രദേശങ്ങളിലേക്കോ ചുറ്റുഭാഗങ്ങളിലേക്കോ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നിങ്ങനെ പോയി കുറച്ചിങ്ങനെ കഴിഞ്ഞുമ്പോൾ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ കുടിൽ അത് ഇങ്ങനെ കത്തിപ്പോണതായിട്ടാണ് അയാൾ കാണുന്നത്. അപ്പം അയാളത് ആകെ അത്ഭുതപ്പെട്ടുപോയി. ആകെ ഒരു കുറേ പ്രയാസപ്പെട്ടുണ്ടാക്കിയൊരു വീടാണ്, അതിപ്പോൾ ആകെ കത്തിച്ചാമ്പലായിട്ട് പോകുന്നത് അയാളിങ്ങനെ കണ്ട് സ്തബ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്ന് അത്ഭുതപ്പെട്ടിങ്ങനെ നിന്ന് വീണ്ടും കുറേ ഇങ്ങനെ നടന്നുപോയി. കുറേ കഴിഞ്ഞപ്പോൾ ആ ദ്വീപിലേക്കുണ്ട് പിന്നെ ഒരു കപ്പൽ അതിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ ഭക്ഷണം കിട്ടിയില്ല, ക്ഷീണിതനായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കപ്പൽ ഒരു ചെറിയൊരു പിന്നെ സഞ്ചാരികൾ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് കപ്പൽ അവിടെ തീരത്തണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ അകപ്പെട്ടത് എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ശ്രമിക്കും. അപ്പോൾ അയാളായി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ ഇങ്ങനെ പുക വരുന്ന കത്തിയ പുക കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ആരോ ഉണ്ടാവും, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊരു കഥയാണ്. അപ്പം അതിൽ ഗുണപാഠം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വേള നമ്മൾ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിരാശ തോന്നുന്ന ഒരു സംഗതിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വേറൊരു പ്രതീക്ഷയിലേക്ക് മനുഷ്യനത് കൊണ്ടെത്തിക്കുന്നത്. ഒരു കഥ ഇങ്ങനെ വായിച്ചപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് ഇതിന് സമാനമായിട്ടുള്ള പല സംഭവങ്ങളും സലഫുകളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവരെവിടേക്ക് അകപ്പെട്ടിടത്ത് നിന്ന് അവർ രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വരും നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ കണക്ക് കൂട്ടുന്നതോ ആയ കാര്യങ്ങളല്ല പടച്ചവൻ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതാണ് അതിൻ്റെ വിധി എന്ന് നമ്മൾ ഒരിക്കലും തീരുമാനമെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും. മറ്റൊന്ന്, അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. മനുഷ്യൻ നിസ്സഹായനാവുമ്പോൾ, മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യനാണെങ്കിലും, ദൈവമില്ല എന്ന് ആയിരം തവണ പറഞ്ഞൊരു മനുഷ്യനാണെങ്കിലും, അവൻ എവിടെ ഒറ്റപ്പെടുകയും നിസ്സഹായനായും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നൊരു സമയം, അവൻ അവൻ്റെ സ്വതസിദ്ധമായൊരു ശൈലിയിലേക്ക് മനുഷ്യനെത്തും,
1: കൈകളൊന്നും മുകളിലേക്ക്
0: ഉയരും. അത് ഉറപ്പാണ്. അവൻ നിഷേധിക്കുന്നതൊക്കെ എപ്പോഴും എന്തേ ഉള്ളൂ, അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഇവിടുത്തെ സഹായങ്ങളുള്ളൂ എന്നൊക്കെ തോന്നും. താൽക്കാലികമായ ചില ചിന്തകളിലൂടെ പോകുമ്പോൾ മാത്രമാണ്, ഒറ്റപ്പെടുമ്പോൾ അത് ഉണ്ടാവില്ല. എൻ്റെ നാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു, കുറേ കാലം പടച്ചോനില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. അയാള് അങ്ങനത്തെ ഒരു പടച്ചോനില്ല, പടച്ചോനുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഈ കൂലി കൂലി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു കൂലി എത്രയാണ് അതിൻ്റെ കണക്ക്, അത്ര തരും ഇത്ര തരും കൂലി, ഇങ്ങനെ കളിയാക്ക് പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി. അദ്ദേഹം ഒരുപാട് കാലം അസുഖമായി കിടന്നു, ദീർഘമായ അസുഖമായി കിടക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല പിന്നെ നിസ്കാരം നോമ്പൊക്കെ ഉള്ള നല്ലൊരു ഒരു ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അസുഖം ദീർഘമായി കട്ടിൽ കിടന്ന അവസാനം മരണത്തിൻ്റെ ആ ഒരു സമയത്ത് എത്തിയ ആ ഒരു നാളുകളിൽ ഒറ്റക്കാണ്. സന്ദർശകരൊക്കെ സന്ദർശിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞ ആളും അർത്ഥമൊക്കെ തീർന്ന് പിന്നെ ഒറ്റപ്പെട്ട് കിടക്കല്ലേ, അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ നിന്ന് ഇങ്ങനെ ഒരു അല്ലാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഭാര്യ അടുത്തു നിന്ന് ചോദിക്കുന്നു, നിങ്ങളെന്താ അല്ലാ എന്ന് വിളിക്കണം, അല്ലാ വിളിക്കണ്ട എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ, അതിലൊരർത്ഥമില്ല, അങ്ങനെ ഒരു അള്ളയില്ല, റസൂലും ഇല്ല, ഒക്കെ നുണയെന്ന് പറഞ്ഞ ആളുങ്ങൾ എന്താ, അല്ല അത് വിളിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് മനുഷ്യൻ എങ്ങനെയല്ല, അവനവൻ്റെ ആ ഒരു പ്രകൃതിയിലേക്ക് പടച്ചവനിലേക്ക് ഉള്ളൊരു വിളി അവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അതിനെ മറച്ചു വെക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു വിളിയാണത്, അത് പടച്ചവനോട്. അത് അപ്പം അതിന് ഉത്തരം കിട്ടണമെങ്കിൽ, അതിന് അർത്ഥമുണ്ടാവണമെങ്കിൽ ജീവിതം എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പടച്ചവനിലേക്ക് എത്തിക്കുന്ന, സ്മരിക്കാവുന്ന, അള്ളാഹുവിനെ ഓർമ്മിക്കാവുന്ന ഒരവസ്ഥ ഉള്ള ഒരാളിലേക്ക് അതിനൊക്കെ കൃത്യമായ ഉത്തരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൻ കൈകൾ ഉയർത്തും, പക്ഷെ അതിന് ഉത്തരം ലഭിക്കാതെ പോകും, പക്ഷെ ആ ഉയർത്തൽ മാത്രം ബാക്കിയാവും.
1: അതെ,
0: എന്നുള്ള ഒരു കാര്യമാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.
1: ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് മറ്റൊരു പംക്തിയിലേക്ക് നമ്മൾ പോകുന്നു. സ്നേഹക്കൂട്, ശ്രോതാക്കളുടെ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളുമായിക്കൊണ്ട് സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി കടന്നെത്തുന്ന പീസ് റേഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് പീസ് റേഡിയോയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം. ഒരുപാട് ചോദ്യങ്ങൾ വാട്സപ്പ് വഴി ടെക്സ്റ്റായും വോയിസായും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ hello@peaceradio.com എന്ന ഇമെയിലിലും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിലൊരു ചോദ്യം, ഞാനൊരു ഹോസ്റ്റൽ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും പഠിച്ചതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ല, എന്താണ് ഇതിനൊരു പരിഹാരമെന്നത്?
3: ഇസ്ലാമികമായ ബോധം ജീവിതത്തിൽ അല്പാൽപമായി ബോധ്യപ്പെട്ടു വരുന്ന നമ്മുടെ യുവ സുഹൃത്തുക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് നിരന്തരമായി ലഭിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു പരാതി പലരും പറയാറുണ്ട്. ഇത് പറയുമ്പോൾ ആദ്യമേ സൂചിപ്പിക്കാനുള്ള കാര്യം, എനിക്ക് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദന ഒരു നല്ല മനസ്സിൻ്റെ സൂചനയാണ്. അടഞ്ഞുപോയ മനസ്സുകൾക്ക് എന്തു തെറ്റുകൾ പ്രവർത്തിച്ചാലും യാതൊരു കുറ്റബോധമോ മടങ്ങി വരാനുള്ള ഒരാഗ്രഹമോ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ ചോദിച്ച സുഹൃത്തും ഇത്തരം സമാനമായ ചോദ്യങ്ങൾ മനസ്സിലുള്ളവരും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്ത് ഞാൻ പരാജയപ്പെടുന്നല്ലോ എന്ന കുറ്റബോധം ഒരു നല്ല ലക്ഷണമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ വരുന്നത്? അള്ളാഹു എന്തായിരുന്നാലും ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ല വുസ്അഹ, കഴിയുന്നതല്ലാത്തതൊന്നും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിരോധിച്ച തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. ഇസ്ലാം കൽപ്പിച്ച നന്മകൾ പ്രായോഗികമായി ജീവിതത്തിൽ എവിടെയും എങ്ങനെയും നിർവഹിക്കുവാനും സാധിക്കും. അപ്പോൾ ഇവിടെ ചില വൈകാരികമായ നിമിഷങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നതാണ് ഇവിടെ സംഭവിച്ചു പോകുന്നത്. അതായത് ബോധപൂർവം നമ്മൾ പ്രവർത്തിക്കുന്ന തെറ്റുകളല്ല. ഒരാളത് നമ്മൾ മോഷ്ടിക്കുക, അപ്പം ഞാൻ മോഷ്ടിക്കണ്ടെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു, പക്ഷെ മോഷ്ടിച്ചു പോവുകയാണ്, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അതയാൾ ബോധപൂർവം പരിശ്രമിച്ചാൽ തന്നെ നടക്കുള്ളൂ, തന്ത്രപരമായി ആസൂത്രണം ചെയ്താൽ മാത്രമേ നടക്കൂ. എന്നാൽ വൈകാരികമായ സംഗതികൾ, ഒരു അന്യസ്ത്രീയെ ഒന്ന് നോക്കിപ്പോയി, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല അവിഹിത ബന്ധങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ പിക്ചറുകൾ, ഇതൊക്കെ നിഷിദ്ധമാണ് ഇസ്ലാമിൽ. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ആരായിരുന്നാലും ലാ യഖ്ലുവന്ന റജുലൻ ബിമ്രഅത്തിന്, ഒരു സ്ത്രീയും ഒരു പുരുഷനുമായി ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഷെയ്ത്താൻ വരും എന്ന് പറയുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ ഇതിൻ്റെ ഒരു ഘടകമാണ്. എത്ര തീരുമാനങ്ങളും പ്രതിജ്ഞകളും പ്രാർത്ഥനകളും നടത്തിയാലും നമ്മൾ നമ്മളെ തിന്മയിലേക്ക് ആകർഷിപ്പിക്കുന്ന തിന്മക്ക് മുന്നിലെത്തിപ്പെടുമ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ വിടും, നമ്മുടെ ഹോർമോണുകൾ നമ്മുടെ സമ്മതമില്ലാതെ പ്രവർത്തിക്കും, അങ്ങനെ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമോ അറിവോ മാത്രം പോരാ, തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, അത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യണം. അപ്പം ആ തിന്മയോട് അല്പം താല്പര്യം ഉള്ളതുകൊണ്ടും അതിൻ്റെ രസം അനുഭവിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടുമാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുന്നത്, ആ സാഹചര്യത്തിന് മുന്നിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ ആ സാഹചര്യം കാണുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഓടി അകലാൻ ശ്രമിക്കും. അതുകൊണ്ട് കണ്ണുകളെ കൊണ്ട് കാണുവാനും ഇതേപോലെ വൈകാരികളെ ഉത്തേജിപ്പിക്കുവാനും പറ്റാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മാറി നിൽക്കുന്നവന് തെറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പരാതി പറയേണ്ടി വരികയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പരിഹാരമായി മാൻസ അന്നകബിന ഷെയ്ത്താന്യസോൻ ഫസ്തഅദ് ബില്ല, പിശാചിൻ്റെ വല്ല പ്രേരണകളും നിനക്ക് വന്നാൽ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാൻ റജീം എന്ന് നമ്മൾ പറയുക. നമസ്കാരം തിന്മയിൽ തടയും. ഇന്ന സ്വലാത്ത് തൻഹായിൽ ഫഹ്ഷായി വൽ മുങ്കർ. അതുകൊണ്ട് ഭക്തിപൂർവ്വമായി നമസ്കരിക്കുക, നല്ല കൂട്ടുകാരുമായി സഹവസിച്ച് നന്മകൾ കേൾക്കുക, എപ്പോഴും ഉത്ബോധനങ്ങൾ കേൾക്കാൻ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, ഹൃദയത്തെ ഉറപ്പു നിർത്താൻ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിലേറ്റവും പ്രധാനം തിന്മയ്ക്ക് പ്രചോദനം നൽകുന്ന സാഹചര്യങ്ങളിൽ ബോധപൂർവം നിൽക്കുകയോ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ബോധപൂർവമായി വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയോ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ഈ സുഹൃത്തിനും ഇതുപോലെയുള്ള ആളുകൾക്കും തിന്മകളെ നിയന്ത്രിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞേക്കാം.
2: മറ്റൊരു ചോദ്യം, എൻ്റെ മകന് 2 വയസ്സും 4 മാസവുമായി, അവനിപ്പോഴും വീട്ടിനകത്താണ് മലമൂത്ര വിസർജനം നിർവഹിക്കുന്നത്. ടോയ്ലറ്റിൽ കൊണ്ടുപോയി ശീലമാക്കിയാലും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്തു ചെയ്യണമെന്നതാണ്
3: നമ്മുടെ ഈ സഹോദരി ചോദിച്ചിരിക്കുന്ന ചോദ്യം. നമുക്ക് ഈ ഒരു ചോദ്യത്തിന് മാത്രം നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് പഠിച്ച് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥാവിശേഷമുണ്ട്. എങ്കിൽ പോലും ഒരു നിഗമനം പറയുകയാണ്, അതായത് ഒരു കുട്ടിയുടെ ശീലം ബോധപൂർവം നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ, അല്ലാതെ നമ്മൾ മാറില്ല. ഏറ്റവും പ്രധാനമായി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കുക, ഇതൊക്കെ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ തുടങ്ങുന്ന സമയത്തന്നെ അതിൻ്റെ സന്ദർഭം, സ്ഥലം, രൂപം, വൃത്തി എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ പല ആൺകുട്ടികളും നിന്നാണ് മൂത്രയിക്കുക. നിന്ന് മൂത്രയിക്കുന്നൊരു കാര്യം ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലുള്ള കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇന്ന് പൊതുവെ കുട്ടികൾ ഈ പാൻസും കാര്യങ്ങളൊക്കെ ധരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി മുറ്റത്തോ അല്ലെങ്കിൽ തിണ്ടിലോ നിന്നിട്ട് അങ്ങോട്ട് നിന്നൊഴിക്കും. ഇപ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം തന്നെ ചില കുട്ടികൾക്ക് പരിചയമില്ല. അതെന്തുകൊണ്ട് വന്നതാണ്? ആദ്യം അവൻ മൂത്രയിക്കാൻ തുടങ്ങുമ്പോൾ അതിരുന്ന് നിർവഹിക്കണം എന്ന് അവനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടതെന്നുള്ള ബോധം നമുക്കല്ലേ ഉള്ളൂ, ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. പിന്നെ മൂത്രം എന്നത് ഒരു വൃത്തികേടാണെന്നും നജസ്സാണെന്നും ആ കുട്ടിക്ക് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കി കൊടുത്താലേ അവനത് വൃത്തിയോടുകൂടെ അല്ലെങ്കിൽ അവളത് വൃത്തിയോടുകൂടെ കഴുകി വൃത്തിയാക്കുള്ളൂ. അതേപോലെ തന്നെയാണ് എന്ത് ഈ മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അതിന് പറ്റുന്ന ടോയ്ലറ്റുകൾ ഉപയോഗിക്കണം എന്നതും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ ശീലിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതിൽ ഉമ്മമാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പ്രായം ആകുന്നതിനനുസരിച്ച്

0: അങ്ങനെ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടിയെ നല്ല നില വളരെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞോ ഒന്നുമല്ല, നല്ല നിലക്ക് എന്തു ചെയ്യാം, അവനെക്കൊണ്ട് നല്ല രൂപത്തിൽ നിർദ്ദേശിച്ച് സമയമാകുമ്പോൾ അവനെ കൊണ്ടുപോയിരുത്തി പറഞ്ഞു കൊടുത്ത് അവൻ്റെ കൂടെ നിന്ന് അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ച് ശീലമാക്കി നമ്മളത് നിരീക്ഷിച്ചാൽ ഒരു പക്ഷേ ക്രമേണ അവനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ്. പൊതുവേ നമ്മൾ കുട്ടികളോട് പറയുക, നീ ഒരു വലിയ കുട്ടിയായില്ലേ, ഇനി എന്തു ചെയ്യാൻ പറ്റൂല, നീ ഇങ്ങനെ പിന്നെ വസ്ത്രമഴിക്കുന്നതും കാര്യങ്ങളൊന്നും ഉമ്മയും ഉപ്പയൊന്നും കാണാൻ പറ്റൂല, ഒക്കെ കുട്ടി ശ്രദ്ധിക്കണം എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ സ്വകാര്യതയെ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊരറിവും, അത് മറ്റുള്ളവർ, ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ഉമ്മയല്ലാത്ത വേറെ ആരെങ്കിലും അവർക്ക് കഴുകി കൊടുക്കുന്ന വൃത്തിയാക്കുന്നവർക്ക് മടിയാണ്. ബാത്റൂമിലേക്ക് ഉമ്മയല്ലാത്ത ഒരാൾ കയറി വരുന്നത് അവർക്ക് മടിയാണ്. ഉമ്മനെ അവർ അംഗീകരിക്കും. ഉമ്മയും ഒരു പക്ഷേ അത് കുട്ടിയെ ശീലിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉമ്മയും വരേണ്ടതില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി എന്തു ചെയ്യും, വളരും. അത് ശീലങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റും. നല്ല നിരക്ക് പരിശ്രമിച്ചാൽ ആ കുട്ടിയെ ശരിയായ രൂപത്തിൽ ഇത്തരം ആദാബുകളും മര്യാദകളൊക്കെ പഠിപ്പിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹുവാണ്.
1: അടുത്തത് ഒരു സഹോദരി ചോദിക്കുന്നത്, 25 വർഷം പിന്നിട്ട ഒരു ദാമ്പത്യമാണ്, പക്ഷേ ഈ അടുത്തായി ഭർത്താവിൻ്റെ ഫോണിൽ ചില അവിഹിത ബന്ധങ്ങൾ കാണാൻ ഇടയായി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ചിടത്തു നിന്നും ഇങ്ങനെയൊരു അവിഹിത ബന്ധം കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നത്, നിന്റെ തെറ്റുകൊണ്ട്, നിന്നിലെ കുറവുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയത്, അത് നിന്റെ തെറ്റാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതല്ലെങ്കിൽ ഭർത്താവിന് ഇതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗമെന്താണ്? ഒരു പരിഹാരം കിട്ടുന്നതോടൊപ്പം തൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ കൂടിയാണ് ഈ ചോദ്യം ഞാൻ സ്നേഹക്കൂടിലേക്ക് അയക്കുന്നത് എന്നും ആ സഹോദരിയുടെ ചോദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു.
0: വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ശ്രദ്ധയിൽപ്പെട്ടു എന്നതാണ് ഒരു സഹോദരിയുടെ പരാതി. ഭർത്താക്കന്മാരോടും ഭാര്യമാരോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഭാര്യഭർത്തൃ ബന്ധം മുന്നോട്ട് പോകുന്നത് ഒരു വിശ്വാസ്യതയുടെ പേരിലാണ്. ആ വിശ്വാസ്യത തകർന്നാൽ ബന്ധം മുറിഞ്ഞു പോയി. സ്വിച്ചും അതേപോലെ തന്നെ ബൾബും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞാൽ പിന്നെ എന്താണ് ആ ബൾബ് അവിടെ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിക്കുന്നതിനേക്കാളും ശക്തമാണ്, വിശ്വാസ്യതയുടെ ബന്ധങ്ങൾ അറ്റുപോയാൽ തീർന്നു. വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഭർത്താക്കന്മാർ ഒരു അവിഹിതം ഉദ്ദേശിച്ചിട്ടല്ല സ്ത്രീകളോടൊന്ന് സ്വതന്ത്രമായി പെരുമാറുക. അതേപോലെ തന്നെ സ്ത്രീകൾ മറ്റന്യ പുരുഷന്മാരോട്, ബന്ധുക്കളോ അല്ലാത്തവരോ ആയ പുരുഷന്മാരോട് ഒന്ന് വിശാലമായി ഒന്ന് സോഷ്യലായി പെരുമാറിയാൽ ആ പെരുമാറ്റം സ്വാഭാവികമായും എന്തു ചെയ്യും, ഭർത്താവിലും ഭാര്യയിലും പരസ്പരം സംശയങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കണിശമായും കൃത്യമായും, എപ്പോഴെങ്കിലും ഭാര്യ ഒരു സംശയമോ അല്ലെങ്കിൽ ഭർത്താവ് ഒരു വിശ്വാസക്കുറവോ രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ആലോചിച്ച് നിൽക്കരുത്. ഒരു തെറ്റും എൻ്റെ പ്രവർത്തനത്തിലില്ല, അത് ഭാര്യയുടെ ഒരു സംശയമാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ പോലും ആ സംശയകരമായ കാര്യങ്ങളെ ഉപേക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അനാഥരാകും, നിങ്ങളുടെ ദാമ്പത്യം തകരും, പിൽക്കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് ജീവിതത്തിൻ്റെ ഇണയും തുണയുമായി ഉണ്ടാവേണ്ട ജീവിതത്തിൻ്റെ സന്ധ്യകളിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും എന്നത് ഗൗരവപരമായി ആലോചിക്കണം. ഇത് ദാമ്പത്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ സഹോദരിക്കൊരു സംശയം മാത്രമല്ല, വ്യക്തമായൊരു വോയിസ് ക്ലിപ്പ് കിട്ടി, ഒന്നോ രണ്ടിലധികമോ സ്ത്രീകളുമായി അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇത്തരം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അവിഹിത ബന്ധം പറ്റൂല. വമനിബുത്തക വറ അദാലിക് ഫഉലായികഹുമുൽ ആദൂൻ, ഭാര്യക്കപ്പുറത്തൊക്കെ ഒരാൾ ആഗ്രഹിച്ചാൽ അയാൾ തെറ്റുകാരനാണെന്ന് ഖുർആൻ പറയുന്നു. കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണിൻ്റെ വ്യഭിചാരമാണ്, സംസാരിച്ചാൽ വായ കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ചെയ്യാൻ ന്യായമല്ല. പക്ഷെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, വിവാഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പുരുഷനെ

0: സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹത്തിന്റെ സെക്സ് തന്നെ വൈകാരികത തന്നെയാണ്. അതുകൊണ്ട് ആ വൈകാരികതയ്ക്കുള്ള ശമനം കിട്ടുക എന്നത് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തതാണ്. അഖല്ലുൽ ബസർ വ അഹ്സനുൽ ഫർജ്, കണ്ണുകളെ താഴ്ത്തലും ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കഴിയൽ തന്നെയാണ് ഒരു ഭാര്യയിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തനിക്ക് കഴിയാവുന്ന രൂപത്തിൽ തന്റെ ഭർത്താവിന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ അവൾക്ക് ബാധ്യതയുള്ള കൂട്ടത്തിൽ അവൾക്ക് മാത്രം പറ്റാവുന്ന ഇത്തരം കാര്യങ്ങളോട് പരമാവധി സഹകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ എന്താകും, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ചോദ്യത്തിൽ പരമാവധി സഹകരിച്ചിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഇതിൽ വേദന ഉണ്ടാകുന്നത്. പക്ഷെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നു, ഇതില്ലാത്തത് കൊണ്ട് സംഭവിക്കാം. രണ്ടാമത്തത്, ഇത്തരം ചില സ്വഭാവങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ ശീലിച്ചു വന്ന സ്ത്രീകളെ കാണുമ്പോൾ സംസാരിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ അതൊരു ശീലമാക്കി കൊണ്ടുവരുന്ന ആളുകൾ എത്ര വയസ്സായാലും എത്ര പ്രായമായാലും അത് തുടർന്നുകൊണ്ടിരിക്കും. അതൊരു രോഗം എന്ന നിലക്ക് അവർ അതിന് പറ്റാവുന്ന ആളുകളുമായി സംസാരിച്ച് ആത്മാർത്ഥമായി അത്തരം പ്രവണതകളിൽ നിന്ന് പിൻവാങ്ങി അവർ ഖേദിച്ചു മടങ്ങി ആ രോഗം ചികിത്സിച്ചു തന്നെ മാറ്റി ഒരു നല്ലവനായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കണം. അപ്പം അങ്ങനെ വരുന്ന ആളുകൾ ജീവിതത്തിൽ എപ്പോഴും ഇത്തരം അവിഹിത ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്നതാണ് കാര്യം. മറ്റു ചില കാരണങ്ങൾ എന്താ വെച്ചാൽ, ചില സ്ത്രീകൾ എന്ത് ചെയ്യാൻ ബോധപൂർവം ചില പുരുഷന്മാരുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കും. അതും പുരുഷന്മാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും അപമാനത്തിലും കണ്ണീരിലും ആക്കി തീർക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും. ഒരു നിലക്കും പ്രതിഷേധിക്കാതെ ഇത്തരമൊരു അബദ്ധം ഭർത്താവിന് സംഭവിച്ചു പോയതിൽ അങ്ങേയറ്റം അയാൾക്ക് മനസ്സിന് മനസ്താപം തോന്നാവുന്ന രൂപത്തിൽ കുറ്റപ്പെടുത്തുകയോ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ മനസ്സിൻ്റെ വേദന, സങ്കടം, വിഷമം അത് നന്നായി പ്രകടിപ്പിക്കുകയും ഇദ്ദേഹത്തോട് ഇനിയുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചും മുന്നിൽ സമാഗതമായി കൊണ്ടിരിക്കുന്ന മരണത്തെക്കുറിച്ചും അതേപോലെ തന്നെ പരസ്പര വിശ്വാസമില്ലെങ്കിൽ തകർന്നു പോകുന്ന പരസ്പര ബന്ധത്തെക്കുറിച്ചുമെല്ലാം നല്ല നിലക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ഇത്തരം പ്രായങ്ങളും പക്വതകളൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് മാറുകയും അവർ നല്ലൊരു സൂക്ഷ്മതയിലേക്കും കുടുംബ ബന്ധത്തിലേക്കും തിരിച്ചു വരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാണ്.
1: വേറൊരു ചോദ്യം, എന്റെ മകൾക്ക് 9 വയസ്സായി, അവൾക്ക് പഠനത്തിൽ തീരെ താല്പര്യമില്ല, എപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും, പഠിക്കാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല, ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഇതിനുള്ള പരിഹാരം?
0: പഠിക്കല്ലാത്ത കാര്യങ്ങളെല്ലാം കുട്ടി കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയുമ്പോഴാണ് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുക. ജീവിതത്തിൽ ഒരു ഗൗരവബോധവും അതേപോലെ തന്നെ ഉത്തരവാദിത്വവും പ്രായത്തിനനുസരിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. 8 വയസ്സായ കുട്ടിക്ക് 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം എന്നീ പറഞ്ഞതിനർത്ഥമില്ല. എന്നാൽ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ LKG പോകുന്നൊരു കുട്ടിയാണെങ്കിലും എനിക്കിന്ന് സ്കൂളുണ്ടല്ലോ എന്നൊരു വിചാരം നേരം പുലരുമ്പോൾ ഉമ്മയ്ക്ക് മാത്രമുണ്ടായാൽ പോരാ, അവൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഗൗരവബോധം കുട്ടികൾക്ക് വളർത്തിയെടുക്കുന്നതിൽ ഇന്നത്തെ ഉമ്മമാർ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുട്ടി ഹോംവർക്ക് ചെയ്തോ എന്ന് ഉമ്മ ചോദിക്കും. പണ്ടുകാലത്ത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നു. ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്കൂളിൽ ചെല്ലുമ്പോൾ ക്ലാസ് കയറ്റൂല, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കിടയിൽ അപമാനത്തോടെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറയും, അല്ലെങ്കിൽ ഉമ്മനെ കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമെന്ന ബോധമുണ്ടാകുമ്പോൾ വീട്ടിലെ ഉമ്മയോ വാപ്പയോ ഹോംവർക്ക് കൊടുത്ത വിവരം കൂടെ അറിയണ്ട, അവൻ ഉറക്കമൊഴിച്ചിരുന്നോ സുബൈക്ക് നേരത്തെ എഴുന്നേറ്റോ ഹോംവർക്ക് ചെയ്യും, എന്തിനു വിളിച്ചാലും എനിക്ക് ഹോംവർക്ക് ചെയ്യാണ്ടെന്ന് പറയും. ഇന്ന് ഹോംവർക്ക് കുട്ടികളുടെ ഉത്തരവാദിത്തമല്ല, ഉമ്മൻ്റെ ഉത്തരവാദിത്തമാണ്. ബാഗ് വാങ്ങി പുസ്തകം മറിച്ച് നോക്കിയിട്ട് ഉമ്മ ചോദിക്കും, ഹോംവർക്ക് ഉണ്ടോ? ആ, ഇംഗ്ലീഷിലുണ്ടല്ലോ, മാത്സിലുണ്ടല്ലോ എന്ന് പറയും. എന്നാ എഴുതിക്കോ, ഉമ്മ കൂടെ ഇരിക്കും, പറഞ്ഞു കൊടുക്കും. ഉത്തരവാദിത്തം ഉമ്മയ്ക്കാണ്. ഈ ഒരവസ്ഥാവിശേഷം പലപ്പോഴും കുട്ടികളെ പഠനരംഗത്തിൽ നിന്ന്, വീട്ടിൻ്റെ കാര്യങ്ങളിൽ സഹകരിക്കുന്നതിൽ നിന്ന്, സ്വന്തമായ നിലക്ക് കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വരെ അവർ ഉത്തരവാദിത്തമില്ലാത്തവരായി ജീവിക്കുന്നൊരവസ്ഥാവിശേഷം വരും. ഞാൻ പറയുന്നത്, പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ വരും എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ സ്കൂളിൽ നിന്നോ അധ്യാപകന്മാരിൽ നിന്നോ അവർക്ക് വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉമ്മമാരെന്ത് ചെയ്യണം, അനുവദിച്ചു കൊടുക്കണം. പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ 100-100 മാർക്ക് ഭയങ്കര പെർഫെക്റ്റ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവരൊക്കെ സ്വതന്ത്രമായി പഠിക്കട്ടെ എന്ന്, വായിക്കാനൊരു ഫിക്സഡ് സമയം നമ്മൾ വയ്ക്കുക, ആ സമയത്തിരുന്ന് അവർ വായിക്കാം. ചില കുട്ടികൾക്ക് ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. നമ്മളെന്താണ് മറ്റ് തകരാറുകളോ അച്ചടക്ക രാഹിത്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ നോക്കുക. ഇനി പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പറ്റിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഒരേ നിലവാരമുള്ളവരായി ഒരധ്യാപകനും ഇതുവരെ കണ്ടിട്ടില്ല. ആ വ്യത്യാസങ്ങൾക്കുള്ളൊരു സ്വാതന്ത്ര്യം അധ്യാപകന്മാർ അനുവദിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 5 കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുന്ന കുട്ടി, ഒന്ന് പഠിക്കാത്ത കുട്ടിയാവും, ഒന്ന് എന്തെങ്കിലും മറ്റ് സാങ്കേതിക കഴിവുള്ള കുട്ടിയാവും, ഒന്ന് ഭാഷാ പ്രാവീണ്യമുള്ള കുട്ടിയാകും. വൈവിധ്യങ്ങൾക്ക് നമ്മൾ അനുവാദം കൊടുക്കുക. പഠനം ഒരിക്കലും ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും തോന്നുകയാണെങ്കിൽ ഇടപെടുക. ബാക്കിയുള്ളവർക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. 4-ാം ക്ലാസ്സിൽ മോശമായ കുട്ടി 8-ാം ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയാകും. 6-ാം ക്ലാസ്സിൽ നന്നായി പഠിച്ച കുട്ടി 10-ാം ക്ലാസ്സിൽ ഒരു മോശം പഠിക്കാത്ത കുട്ടിയാകും. ഈ ഏറ്റവ്യത്യാസങ്ങളൊക്കെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക. അവരെ ഉത്തരവാദിത്തങ്ങൾ അവർ സ്വയം നിർവഹിക്കുവാൻ പ്രേരിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ കുട്ടി അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന പരാതികൾ പറയേണ്ടി വരില്ല. സ്നേഹപൂർവ്വമായൊരു സഹവാസത്തിലൂടെയും ഒരു മേൽനോട്ടത്തിലൂടെയും കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണ് ശരിയായ പരിഹാരമാർഗം.
1: ഒരു സഹോദരിയുടെ ചോദ്യം: എനിക്ക് വീട്ടിലെ പണികൾ ചെയ്തു തീർക്കാൻ വേണ്ടി 2 വയസ്സുള്ള മോന് TV ഓൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? കുട്ടികൾക്ക് അവർക്ക് യോജിച്ച രൂപത്തിലുള്ള കാർട്ടൂണുകളും കാര്യങ്ങളുമൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് സംഗീതം കലർന്ന നഴ്സറി പാട്ടുകൾ കേൾപ്പിക്കാമോ?
0: 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതിയാൽ തന്നെ താല്പര്യമുള്ള കാര്യങ്ങളാണ് കളിയും വിനോദങ്ങളുമെല്ലാം. ഇന്നമൽ ഹയാത്ത് ദുനിയ ലഇബുൻ വലഹുവുൻ, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും തമാശകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി കമഴ്ന്ന് കിടക്കുമ്പോൾ തന്നെ അവൻ കളിക്കാൻ തുടങ്ങും. ഒരു പെണ്ണിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ പാവക്കുട്ടിയോ ഇട്ട് കൊടുത്താൽ, വെറുതെ അവൻ്റെ മുന്നിലൊന്നിങ്ങനെ വിരൽ അനക്കി കൊടുത്താലും അവനിങ്ങനെ കളി തുടങ്ങും, ചിരി തുടങ്ങും. കളിയും അതേപോലെ തന്നെ വിനോദങ്ങളും കുട്ടികൾക്കെന്നല്ല എല്ലാ മനുഷ്യന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കളികളും വിനോദങ്ങളിലും ഏർപ്പെടുമ്പോൾ അത് ചെറുപ്പത്തിൽ നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കുവാനുള്ള പക്വത കുട്ടികൾക്കില്ല. ഇന്ന സമയത്തെ കളിക്കാൻ പറ്റുള്ളൂ, ഇന്ന സമയത്ത് കളിക്കാൻ പാടില്ല, ഇന്നതെ കാണാൻ പറ്റുള്ളൂ, ഇന്നത് കാണാൻ പറ്റൂല, ഇന്നത് കേൾക്കാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റാത്തത് ഇന്നതാണ് എന്ന തിരിച്ചറിവ് കുട്ടികൾക്കില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വിനോദങ്ങളിലും അവരുടെ കളികളിലും എല്ലാം ചില നിയന്ത്രണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആ നിയന്ത്രണം അവൻ്റെ സന്തോഷത്തിനും അവൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇടപെടുന്ന രൂപത്തിലാവാതിരിക്കുവാനും അതെല്ലാം നമ്മൾ നല്ല രൂപത്തിൽ അവരേക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തും നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് താല്പര്യമുള്ള മേഖലകളെ യാതൊരുവിധ പരിമിതികളുമില്ലാതെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. TV 24 മണിക്കൂറും വർക്ക് ചെയ്യും. കാണേണ്ടത് എപ്പോഴാ, കാണേണ്ടാത്ത എപ്പോഴാന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ ആ TVക്ക് അഡിക്റ്റാവും. അതേപോലെ തന്നെ കാർട്ടൂണുകൾ കാണുന്നത് ശീലമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ചുനേരം നമുക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. നമുക്ക് റെസ്റ്റ് ഉള്ള സമയത്ത് അവനിട്ടൊന്ന് വായിക്കാൻ വേണ്ടി കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴും അതേപോലെ തന്നെ അവനെ നിസ്കരിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോഴും ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിക്കുമ്പോഴും എല്ലാം അവരൊരു പക്ഷേ കാർട്ടൂൺ കാണലായിരിക്കും ജോലി. അതുകൊണ്ട് പലപ്പോഴും കുട്ടികളിൽ നമുക്ക് പിന്നീട് നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ആദ്യം തന്നെ താല്പര്യം ജനിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നണത്. കാർട്ടൂൺ അതിൻ്റെ പരിധി കഴിഞ്ഞാൽ നമുക്ക് നിർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പക്ഷേ അതിന് പകരം എന്തെങ്കിലും അവരുപകാരപ്പെടുന്ന വൈജ്ഞാനികമായ ചില ആസ്വാദനങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ അതിനവസരം കൊടുക്കുക. TV നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ല CD നമുക്ക് അവർക്ക് കുട്ടികൾക്ക് ഉപകാരപ്പെടാവുന്ന രൂപത്തിലുള്ള CD അവരെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഉപയോഗിക്കുക. മ്യൂസിക് ആരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്. അപ്പം അത് ചെറിയ കുട്ടിക്കാണെങ്കിലും വലിയ കുട്ടിക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മ്യൂസിക്കുകളില്ലാത്ത ചെറിയ കഥകളോ പാട്ടുകളോ അങ്ങനത്തെ വല്ല കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടുന്ന രൂപത്തിൽ നൽകുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. ശീലിപ്പിച്ചതൊന്നും പിന്നീട് മാറ്റാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ശീലിപ്പിക്കുമ്പോൾ തന്നെ എല്ലാം നമ്മൾ നിയന്ത്രണ വിധേയമായി ചെയ്യുക. കുട്ടികൾക്ക് സ്വന്തം ഒരു ബോധമില്ലാത്തത് കൊണ്ട് നമ്മളാണ് ഏതു കാണണം, ഏത് കാണണ്ട, എത്ര സമയം കാണണം, എത്ര സമയം കാണാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്.
1: അടുത്ത ചോദ്യം കാസർഗോഡ് നിന്നുള്ള ഒരാളുടേതാണ്. അവര് അവരുടെ മകന്റെ കാര്യത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമസ്കാരം ശീലിപ്പിക്കുകയും പള്ളിയിൽ പോയി ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ ശീലിപ്പിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ മകൻ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. മുൻപ് കൃത്യമായി പള്ളിയിൽ പോയിരുന്ന മകൻ ഇപ്പോൾ ബാങ്ക് കൊടുത്താലും അവൻ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോവാറില്ല. അങ്ങേയറ്റം നിർബന്ധിച്ചാൽ മാത്രമാണ് അവൻ പോകുന്നത്. ഇല്ലെങ്കിൽ പിന്നീടത് വീട്ടിൽ നിന്ന് തന്നെ നിർവഹിക്കാമെന്ന് പറയുകയും ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കുറ്റബോധം പലപ്പോഴും അവൻ്റെ മുഖത്ത് കാണാറില്ല. വസ്ത്രമൊക്കെ നെരിയാണിക്ക് മുകളിൽ തന്നെ ധരിച്ച് ശീലിച്ച മകനാണ്. പക്ഷെ ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. സ്നേഹക്കൂടിൽ നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ചില പരിഹാര മാർഗങ്ങൾ ബഹുമാനായ ഹാരിസ് മൗലവിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയിട്ടും മകന്റെ ഈ നിലപാടിൽ ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല. എന്താണ് മകൻ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ജമാഅത്തായി തന്നെ നിർവഹിക്കുന്ന ഒരാളാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഇവിടെ കുട്ടി സുബഹയ്ക്ക് പള്ളിയിൽ പോവാത്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ജമാഅത്ത് നമസ്കാരത്തിന് പോവാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. മതബോധമുള്ള ദീനിയായി ജീവിക്കുന്ന രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മക്കളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ നമസ്കാരത്തിലും ദീനീ കാര്യങ്ങളിലും നല്ല ചിട്ടയോടുകൂടി ജീവിക്കണമെന്ന ഒരാഗ്രഹം. ഈ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ സഹോദരിയുടെയും നമ്മുടെ എല്ലാവരുടെയും മക്കളായിത്തീരാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല കുട്ടികളിൽ നിന്നും പല രക്ഷിതാക്കന്മാരും സ്ഥിരമായി പറയാറുള്ള ഒരു സംഗതിയാണത്. കുറച്ചു മുമ്പൊക്കെ അവൻ ഞങ്ങളുടെ വാപ്പൻ്റെ കൂടെയൊക്കെ കൃത്യമായിട്ട് പള്ളിയിലേക്ക് വന്നിരുന്നു, ഇപ്പോൾ അവൻ പള്ളിയിലേക്ക് വരുന്നില്ല എന്ന കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കുട്ടി പള്ളിയിൽ പോയിരുന്നൊരു കുട്ടി ഇപ്പോൾ പള്ളിയിൽ പോകാതായത്? അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തുന്നിടത്ത് രക്ഷിതാക്കന്മാർക്ക് വിജയിക്കാനാവണം. അപ്പോൾ മാത്രമേ നമുക്കതിന് പരിഹാരമാവാൻ പറ്റൂ. എല്ലാവരും ഒരേ കാരണം കൊണ്ടല്ല പോവാതിരിക്കുന്നത്, പലർക്കും പല കാരണങ്ങളാണുള്ളത്. ഒരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അന്ന് വാപ്പൻ്റെ കൂടെ ഒരു നിർബന്ധിതനായി പോയതായിരുന്നു, ഇന്ന് തൽക്കാലം ഞാൻ പോരുന്നില്ലെന്ന് പറയുവാനുള്ള ഒരു തൻ്റെടവും ഒരു ശക്തിയും അവനുണ്ടെന്ന് അവൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവൻ പോകാതിരുന്നാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ നിർബന്ധിതമായി പോയിരുന്നവൻ പോക്ക് നിർത്തി എന്നതാവാം ഒരു കാരണം. അതാണ് കാരണമെങ്കിൽ അവനിപ്പോൾ പ്രായവും പക്വതയും വർദ്ധിച്ച കാലമായതുകൊണ്ട് അവന് ശരിക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമസ്കാരവും അതിൻ്റെ മഹത്വവും ഇസ്ലാമിക ജീവിതവും ബോധ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മുമ്പത്തെ പോലെയല്ല, മുമ്പ് വാപ്പ പള്ളിയിൽ പോകണമെങ്കിലേ പോവുള്ളൂ, ഇവിടെ വാപ്പ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും അവൻ പോകുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും. മറ്റൊരു കാരണം കുട്ടികള് ഈ പ്രായത്തിൽ പള്ളിയിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വകാര്യതയിൽ ചില തെറ്റുകളെ അവര് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ അതിൻ്റെ പ്രായങ്ങളാണ്, അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവരെക്കുറിച്ചൊരു കുറ്റബോധമുണ്ടാകും, ഞാൻ അത്ര ഒരു നല്ല ആളല്ല. അങ്ങനെ തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു നല്ലൊരു ദീനിലും ഭക്തിയിലും ജീവിക്കുന്ന ആളല്ല എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവൻ ത്യാഗപൂർണമായൊരു പ്രവർത്തനമാണ് സുബൈക്ക് പള്ളി പോലെ, അതിനൊന്നും അവൻ വല്ലാതെ മെനക്കെടൂല. അതുകൊണ്ട് അവൻ്റെ മറ്റു ജീവിത രംഗങ്ങളിലെ തിന്മകളുടെയും അധാർമികതകളുടെയും ജീവിതത്തിൽ നിന്നും അവനെ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ താൽപ്പര്യപൂർവ്വം നമസ്കരിക്കുവാനും പള്ളിയിൽ പോകുവാനുമുള്ള അവസ്ഥാവിശേഷം സൃഷ്ടിക്കുവാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കാരണം ഒരുപക്ഷെ എന്തായിരിക്കൽ, മാതാപിതാക്കളോടുള്ള ഒരു പ്രതികാര മനസ്സ്. എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പ്രതികാര മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തൊരു കാര്യമാണോ നമ്മൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തരാതെ പ്രതിഷേധിക്കുവാനും നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നവർ മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ ദീനാണെങ്കിൽ അവർ ദീനി വിരുദ്ധരായി ജീവിക്കും. പള്ളി പോകാനാണ് നമ്മൾ ആഗ്രഹമുണ്ടെങ്കിൽ പള്ളി പോകാതിരിക്കാൻ ശ്രമിക്കും. ഇത് വീട്ടിലുണ്ടാകുന്ന സ്വഭാവപരമായ മാറ്റത്തിൻ്റെ ഭാഗമായി വരുന്ന ചില സംഗതികളാണ്. മറ്റൊരു കാരണം, രാത്രി സമയങ്ങളിൽ കുട്ടികൾ സമയത്ത് വന്ന് ഉറങ്ങുകയും നേരത്തെ ഉറങ്ങുകയും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം സുബൈക്ക് പള്ളിയിൽ പോകാത്തൊരവസ്ഥയുണ്ടാകാം. നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ നിർബന്ധിക്കുകയോ പറയുകയോ ചെയ്യാതെ അവൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ ആകുമ്പോൾ അവിടെയൊക്കെ അവൻ വക്തിന് നമസ്കരിക്കുന്നുണ്ടോ? സ്വന്തം നിലക്ക് നിങ്ങൾ കാണാത്ത ഒരവസ്ഥയിലും നിസ്കാരം അവൻ നടത്തുന്നുണ്ടോ എന്നൊരു സ്വകാര്യമായ നിരീക്ഷണം നടത്തി അവൻ നമസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാൻ വകയുണ്ട്. ബാക്കി കാര്യങ്ങളെ ഉത്ബോധനങ്ങളിലൂടെയും അതേപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നന്നായി പ്രാർത്ഥിക്കുക, കുട്ടികൾക്ക് നല്ലൊരു ബോധം നൽകാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങളുടെ മകൻ ഒരു മാറ്റങ്ങൾ ഉണ്ടാവേക്കാം. അല്ലാഹു സഹായിക്കട്ടെ.
1: അടുത്തത് ഒരു സഹോദരന്റെ ചോദ്യമാണ്. അനാഥയും വിവാഹമോചിതയുമായ ഒരു സ്ത്രീയെ രണ്ടാമത്തെ ഭാര്യയായി സംരക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്റെ നിലവിലെ ഭാര്യയേക്കാൾ 7 വയസ്സിലേറെ പ്രായ കൂടുതലും അവർക്കുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഭാര്യയോട് തുറന്നു പറഞ്ഞിട്ടും അവൾ ഈ വിവാഹത്തിന് എതിരെ നിൽക്കുന്നു. ഞാൻ എന്തു ചെയ്യണം?
0: രണ്ടാമത് വിവാഹം കഴിക്കാൻ ഭാര്യന്റെ സമ്മതം ആവശ്യമില്ല. വിവാഹം കഴിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നാമത്തെ ഭാര്യയുടെ ഒരു എതിർപ്പിന്റെ മുന്നിൽ നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ അല്പം സംശയിച്ചു നിൽക്കുന്നുവെങ്കിൽ ധൈര്യസമേതം ഇത്തരമൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അല്പം അശക്തി താങ്കൾക്കുണ്ട് എന്ന് ഈ ചോദ്യത്തിൽ നിന്നും ബാഹ്യമായി മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം ആലോചിക്കുന്ന സമയത്തുള്ള പ്രതിഷേധങ്ങളെ താങ്കൾക്ക് മറികടക്കാൻ പറ്റില്ലെങ്കിൽ വിവാഹാനന്തരമുണ്ടാകുന്ന ആദ്യ ഭാര്യയുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ അതിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. അതിനാൽ താങ്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് രണ്ടാമതൊരു വിവാഹം? ആ വിവാഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരലോകത്തിനും ഇഹലോകത്തിനും മാറ്റി നിർത്താൻ പറ്റാത്തതാണോ അല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ആണ് എങ്കിൽ, നിങ്ങൾക്ക് വിവാഹം കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? വിവാഹം കഴിക്കുക. ആ വിവാഹം കഴിച്ച് രണ്ട് ഭാര്യമാരെയും ഒരേപോലെ നിങ്ങൾ എന്തു ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും രണ്ടാമത്തൊരു വിവാഹത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും വിധവയായ ഒരു സ്ത്രീയെ യാദൃശ്ചികമായി നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു താല്പര്യം മാത്രമാവാൻ പാടില്ല. അതേപോലെ തന്നെ ഒന്നാമത്തെ ഭാര്യയെയും കുട്ടികളെയും മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇനിയൊരു വിവാഹം പരിഹാരമാകും എന്ന ചിന്തയും യഥാർത്ഥത്തിൽ നല്ല വിജയകരമായ ഒരു നല്ല ചിന്തയല്ല. മറിച്ച് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനും മറ്റും ഒരു വിവാഹം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഭാര്യയ്ക്ക് പ്രായക്കൂടുതലുണ്ട് എന്നുള്ളതോ ആദ്യ ഭാര്യയേക്കാൾ സൗന്ദര്യക്കുറവുണ്ട് എന്നതൊന്നും രണ്ടാമത്തെ ഭാര്യ സമ്മതിക്കാനുള്ള കാരണങ്ങളല്ല. പിന്നെ ഒന്നാമത്തെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അള്ളാഹുവിൻ്റെ നിയമമാണ് രണ്ടാമത്തെ വിവാഹം കഴിക്കാനുള്ള അനുവാദം. അതുകൊണ്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചാൽ യഥാർത്ഥത്തിൽ അത് വിശുദ്ധ ഖുർആനിനോടുള്ള ഒരു കയ്യേറ്റവും നിഷേധവുമാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമികമായി സഹകരിക്കുകയാണ് അവൾ വേണ്ടത്. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ അവസ്ഥയനുസരിച്ച് ഇത്തരമൊരു വിവാഹത്തെ തരണം ചെയ്ത് രണ്ട് ഭാര്യമാരെയും ഒന്നിച്ച് എല്ലാ പ്രശ്നങ്ങളെയും സഹിച്ചും മുന്നോട്ടു പോകാൻ കഴിയുമോ ഇല്ലയോ എന്ന് നല്ലവണ്ണം ആലോചിച്ച് നിലവിലുള്ള കുടുംബവും നിലവിലുള്ള ജീവിതവും എല്ലാം താറുമാറായി പോവുകയും അടുത്ത ഭാര്യ വീണ്ടും ഒരു അനാഥത്വത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നൊരു അവസ്ഥാവിശേഷം ഇല്ലാതിരിക്കാൻ താങ്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും.
1: വേറെ ഒരു സഹോദരന്റെ ചോദ്യം, കൃത്യമായ നമസ്കാരവും ഖുർആൻ പാരായണവും അതോടൊപ്പം തന്നെ ദഅവാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. എന്റെ സുഹൃത്തുക്കളിൽ 90% ദീനിയായ ആളുകളാണ്. പക്ഷേ എന്റെ രഹസ്യ ജീവിതത്തിൽ എനിക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ വീട്ടിനുള്ളിൽ ഞാൻ മാതാപിതാക്കളോടും വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സ്വഭാവം നന്നാക്കാൻ പറ്റുന്നില്ല. ദയവായി എനിക്കൊരു മറുപടി തരണമെന്നാണ് ആ സഹോദരൻ ചോദിക്കുന്നത്.
0: ഈ രണ്ടു കാര്യങ്ങളും തമ്മിൽ ചിലപ്പോൾ ബന്ധമുണ്ടായിരിക്കും. അതായത്, നമ മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ തകരാറ് സംഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മറ്റാരെക്കാളും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിലും സുഹൃത്തുക്കളോടൊപ്പം ജീവിക്കുമ്പോൾ താങ്കൾക്ക് അറിയാം. എന്നിട്ടും അത് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും. ഈ അസ്വസ്ഥത മറ്റുള്ളവരോട്, ഏറ്റവും അടുത്ത ആളുകളോട്, ഭാര്യയോട്, മാതാപിതാക്കളുടെ ബന്ധത്തിൽ ഒരു പക്ഷേ പ്രതിഫലിക്കാം. എപ്പോഴും ദേഷ്യവും പെട്ടെന്ന് ചൂടാവലൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ജീവിതത്തെ പരിശുദ്ധമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മല പോലെ, പർവ്വതങ്ങളെപ്പോലെയുള്ള നന്മകൾ ചെയ്താലും സ്വകാര്യ ജീവിതങ്ങളിൽ നമുക്ക് സത്യസന്ധത പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പല ലോകത്തും ഒക്കെ അതിന് വലിയ പ്രതിസന്ധികൾ വരും. ഈ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന തെറ്റിൻ്റെ ഏരിയകൾ, ഒരാൾ മോഷ്ടിക്കുക, മോഷണം നിർത്താൻ സാധിക്കുന്നില്ല, ആളുകൾ പറയാറില്ല അങ്ങനെ. എന്നാൽ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറയൽ പൊതുവെ അഡിക്ഷനുകളാണ്. ഇപ്പോൾ അശ്ലീല സൈറ്റുകൾ കാണുന്നത്, നിർത്താൻ എനിക്ക് പറ്റുന്നില്ല, സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധങ്ങളിൽ സൂക്ഷ്മത കുറവ് എനിക്ക് വരുന്നു എന്നതൊക്കെ പറയാം. ഇത്തരം വൈകാരിക മേഖലകളിലാണ്, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്വകാര്യ ജീവിതത്തിൻ്റെ തകരാറുകളെങ്കിൽ പറയാനുള്ളത്, ഏറ്റവും പ്രധാനം നമ്മളെന്താണ്, അത്തരം സാഹചര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുക. ഇത്തരം തിന്മകൾക്ക് അവസരം കിട്ടുന്ന, സംസാരിക്കാനും നോക്കാനും ഒക്കെ അവസരം കിട്ടുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. എത്ര പ്രതിജ്ഞ ചെയ്താലും എത്ര തീരുമാനങ്ങൾ എടുത്താലും അത്തരം സാഹചര്യം മുന്നിൽ വരുന്നതോടുകൂടെ എല്ലാ മനുഷ്യൻ മറന്നുപോവുകയും അവൻ്റെ ഹോർമോണുകൾ, അവൻ്റെ നിയന്ത്രണങ്ങളെ തെറ്റിച്ചുകൊണ്ട് അവൻ വിചാരിക്കാത്ത തെറ്റിലേക്ക് അവനെ എത്തിക്കുകയും ചെയ്യും. ആ സാഹചര്യങ്ങളെ ഒഴിവാക്കിയാൽ താങ്കൾക്ക് നിയന്ത്രണം സാധ്യമായി തീരും. പിന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്അലുക്കൽ ഹുദ വത്തുക വൽ അഫാഫ വൽ ഗിന പോലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക, നമസ്കാരം വളരെ കൃത്യസമയത്ത് ഏകാഗ്രതയോടുകൂടെ കൂടുതൽ ഭക്തിയോടുകൂടെയും നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. തിന്മ മുന്നിൽ വന്ന് തിന്മയിലേക്ക് പ്രചോദനം തോന്നുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കി തിന്മകളെ പ്രതിരോധിക്കാൻ ഇസ്ലാം പറഞ്ഞ മാർഗങ്ങളിലൂടെ ശ്രമിക്കുമ്പോൾ താങ്കൾക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞേക്കും. അള്ളാഹു സ്വകാര്യ ജീവിതത്തിൽ കൂടെ നന്നാക്കുവാൻ താങ്കൾക്കും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: അൽഹംദുലില്ലാ, സ്നേഹക്കൂടാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഒരുപാട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ സഹോദരിമാരാണെന്ന് പറയാം ഈ സ്നേഹക്കൂട്. അതിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് ഇതുപോലെ സ്നേഹക്കൂടിൻ്റെ സ്ഥിരമായ പങ്കുതികൾ കേട്ട് സ്നേഹത്തോടെ വീട്ടിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പല പ്രയാസങ്ങളെയും ഓവർകം ചെയ്ത് അവർ ജീവിച്ച് പോകുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് കേൾക്കാൻ സാധിക്കുക. ഇൻഷാ അല്ലാ, ഇത് എല്ലാ ദിവസവും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് അൽ ഉസൂൽ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കൃത്യമായി അനിവാര്യമായും അറിയേണ്ടുന്ന ബേസായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു പങ്കതിയാണ് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ മക്കി മദനി സൂറത്തുകൾ എന്ന വിഷയത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. അതിലേക്ക് നമുക്ക് ശ്രദ്ധ നൽകാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ അമ്മാ ബഅദു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും അത് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളുമുണ്ട്, അതിൻ്റെ പൊതുവിൽ ചില വ്യത്യാസങ്ങളും അത് മനസ്സിലാക്കിയാലുണ്ടാകുന്ന നേട്ടങ്ങളുമാണ്. പണ്ഡിതന്മാർ ഈ വിഷയം വളരെ അഗാധമായി വളരെ വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകമായിക്കൊണ്ട് ഗ്രന്ഥരചനകൾ നടന്നിട്ടുണ്ട്. തഫ്സീറുകൾ എഴുതുന്ന മുഫസ്സിറുകളും വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമായതുകൊണ്ടുതന്നെ മക്കിയായ സൂറത്തുകളിലും മദനിയായ സൂറത്തുകളിലും കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് മുമയ്യിസാത്തുൽ മക്കി വൽ മദനി എന്നു പറഞ്ഞുകൊണ്ടാണ്. അഥവാ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, വേർതിരിവുകൾ എന്തൊക്കെയാണ്, അതിന് ചില നിയമങ്ങൾ, ചില വസ്തുതകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും 100% ശരിയാകണമെന്നില്ല, എങ്കിൽ കൂടി മൊത്തത്തിൽ ഒരു സൂറത്ത് മക്കിയാണ് അല്ലെങ്കിൽ ഒരായത്ത് മദനിയാണ് എന്നു മനസ്സിലാക്കാൻ ഉള്ള ചില മാനദണ്ഡങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കുല്ലു സൂറത്തിൻ ഫിയഹ സജദ ഫഹിയ മക്കിയ. ഏത് സൂറത്താണോ ആ സൂറത്തിൽ സുജൂദ് ചെയ്യാനുള്ള സജദയുണ്ടോ എങ്കിൽ അത് മക്കിയായ സൂറത്തുകളാണ് എന്നാണ്. അപ്പോൾ ഖുർആനിൽ സുജൂദിൻ്റെ ആയത്തുകൾ കടന്നു വരുന്ന സൂറത്തുകൾ മുഴുവനും മക്കിയായ സൂറത്തുകളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ് എന്നർത്ഥം. രണ്ടാമത്, കുല്ലു സൂറത്തിൻ ഫീഹ ലഫ്ളു കല്ല ഫഹിയ മക്കിയ. ഏത് സൂറത്തുകളാണോ കല്ല എന്ന പദമുള്ളത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക എന്നിങ്ങനെ തുടങ്ങിയ കല്ല എന്ന പദം വന്നിട്ടുള്ള സൂറത്തുകൾ, വലം തരിദ് ഇല്ലാ ഫി നിസ്ഫിൽ അഖീർ മിൻ ഖുർആൻ, ഖുർആനിൻ്റെ രണ്ടാം പകുതി അഥവാ 15 ജുസിന് ശേഷമുള്ള സൂറത്തുകളിലാണ് കല്ല എന്ന പദം വന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ ആദ്യ പകുതിയിൽ സൂറത്തു ഫാത്തിഹ മുതൽ കഹ്ഫിൻ്റെ ആ മധ്യഭാഗം വരെയുള്ള സൂറത്തുകളിൽ കല്ല എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. 33 തവണയാണ് ഈ പദം വന്നിട്ടുള്ളത് ഖുർആനിൽ. 15 സൂറത്തുകളിലായി 33 തവണ അങ്ങനെ വന്നിട്ടുള്ള സൂറത്തുകളെല്ലാം തന്നെ മക്കിയായ സൂറത്തുകളാണ്. ഇതൊരു അടയാളമാണ്, മക്കിയായ സൂറത്തുകൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമാണ്, അടയാളമാണ്. പണ്ഡിതന്മാർ വീണ്ടും പറയുന്നു, കുല്ലു സൂറത്തിൻ ഫീഹ അയ്യുഹൻ നാസ് വലൈസ ഫീഹ യാ അയ്യുഹല്ലദീന ആമനു ഫഹിയ മക്കിയ. യാ അയ്യുഹൻ നാസ് എന്ന് മാത്രമുള്ള, എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു എന്നു വന്നിട്ടില്ലാത്ത സൂറത്തുകൾ, അതിൽ യാ അയ്യുഹൻ നാസ് എന്ന് മാത്രമേ അഭിസംബോധനയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന വന്നിട്ടില്ലാത്ത, എന്നാൽ യാ അയ്യുഹൻ നാസ് എന്ന് വരികയും ചെയ്തിട്ടുള്ള സൂറത്തുകൾ, അത് മക്കിയാണ്. എന്നാൽ സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാന ഭാഗത്തുള്ള യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു എന്നു തുടങ്ങിയ ആയത്ത്, ആ ആയത്തിൽ സജദയുണ്ട്. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സൂറത്താണ് യാ അയ്യുഹൻ നാസ് എന്ന് യാ അയ്യുഹൻ നാസ് എന്ന് വരികയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ യാ അയ്യുഹൻ നാസ് എന്ന് തുടങ്ങിയിട്ടാണ് ആ സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള സൂറത്താണെങ്കിൽ പോലും അത് മദനിയാണ്. പക്ഷെ ഈ ആയത്ത് മക്കിയാണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാലാമത്തൊരു കാര്യം, കുല്ലു സൂറത്തിൻ ഫിഹ ഖസസുൽ അംബിയ വൽ ഉമം അൽ മാളിയ. കഴിഞ്ഞുപോയിട്ടുള്ള ഉമ്മത്തുകളുടെ ചരിത്രം പറയുന്ന, അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്ന എല്ലാ സൂറത്തുകളും മക്കിയാണ്. ബഖറ ഒഴികെ, സൂറത്തുൽ ബഖറ അതിൽ നിന്നൊഴിവാണ്. കാരണം സൂറത്തുൽ ബഖറ മദനിയാണ്. അതിൽ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള അമ്പിയാക്കന്മാരുടെ ചരിത്രം, ബനു ഇസ്രായേലിൻ്റെ ചരിത്രം, മുസാ നബിയുടെ ചരിത്രം എല്ലാം വിശദമായി പറയുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചെറിയ വ്യത്യാസങ്ങൾ നിയമത്തിൽ കണ്ടേക്കാം, പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റൊന്ന്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇബ്ലീസിൻ്റെയും കഥകൾ വിശദീകരിച്ചിട്ടുള്ള സൂറത്തുകൾ, സൂറത്തുൽ ബഖറ ഒഴികെയുള്ള സൂറത്തുകൾ അതെല്ലാം മക്കിയാൻ. അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഹാം മീം തുടങ്ങിയ ഹുറൂഫുൽ മുഖത്താത്ത് എന്നു പറയുന്ന ആ ഹറഫുകൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ള സൂറത്തുകൾ അതെല്ലാം മക്കിയായ സൂറത്തുകളാണ്. രണ്ട് സൂറത്തുകൾ ഒഴികെ, അഥവാ സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇംറാനും, അതല്ലാത്തതെല്ലാം മക്കിയായ സൂറത്തുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. സൂറത്തു റഅദിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ മൗലുആത്തുകൾ, അതിൻ്റെ വിഷയങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, സൂറത്തു മക്കിയായ സൂറത്തുകൾ പൊതുവെ തൗഹീദിലേക്കുള്ള ക്ഷണമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നു പറയുന്ന ശൈലികൾ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ റിസാലത്തിനെ സ്ഥാപിക്കുന്നുണ്ട്, പരലോകത്തെയും ആ പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയും പ്രതിഫല ദാനവുമെല്ലാം അതിൽ ചർച്ചയാണ്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയെ സംബന്ധിച്ചും മക്കിയായ സൂറത്തുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നരകത്തെക്കുറിച്ചും നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും ആ സ്വർഗത്തിലുള്ള അനുഗ്രഹീതമായ കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം അതിൽ ചർച്ചയുണ്ട്. ബുദ്ധിപരമായി ഉള്ള തെളിവുകൾ വെച്ചുകൊണ്ട് മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകളോടുള്ള സംഗതികൾ അതിൽ ചർച്ചയാണ്. ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെ മക്കിയായ സൂറത്തുകൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ഫളാഇലുകൾ, സ്വഭാവരംഗത്തുള്ള കാര്യങ്ങൾ, കൊലപാതകം പാടില്ല, പെൺകുട്ടികളെ കുഴിച്ചുമൂടാൻ പാടില്ല, യത്തീമുകളുടെ സമ്പത്ത് അന്യായമായി അപഹരിക്കാൻ പാടില്ല, സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നൽകണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മക്കിയായ സൂറത്തുകളിൽ വിഷയാധിഷ്ഠിതമായി നമുക്ക് കാണാൻ കഴിയും. അമ്പിയാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനത്തിൻ്റെ ചരിത്രം, സഹാബത്തിൻ്റെ സഹനത്തിൻ്റെ ചരിത്രം ഇതൊക്കെ. അതുപോലെ തന്നെ പൊതുവെ ചെറിയ ചെറിയ വാക്കുകളാണ് മക്കിയായ സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അൽഖാരിഅ, അൽഹാഖ, വലഅസ്ർ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആയത്തുകൾ മക്കിയായ സൂറ, ഈജാസുൽ ഇബാറ. അതേസമയത്ത് മദനിയായ സൂറത്തുകൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി മദനിയായ സൂറത്തുകളിൽ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു സൂറത്തിൻ ഫിഹ ഫരീള ഔ ഹദ് ഫഹുവ ഫഹിയ മദനിയ. ഏതെങ്കിലും ഒരു കാര്യം ഫർളാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെങ്കിൽ ഹദ്ദിനെക്കുറിച്ച് പ്രതിക്രിയകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് മദനിയായ സൂറത്തുകളായിരിക്കും. കുല്ലു സൂറത്തിൻ ഫിഹ ദിക്റുൽ മുനാഫിഖീന ഫഹിയ മദനിയ. മുനാഫിക്കുകൾ, കപടവിശ്വാസികളെക്കുറിച്ച് പരാമർശമുള്ള സൂറത്തുകൾ അത് മദനിയാണ്. സൂറത്തുൽ അങ്കബൂത്ത് ഒഴികെ, സൂറത്തുൽ അങ്കബൂത്ത് മക്കിയാണ്. പക്ഷെ അതിലും ചില സ്ഥലങ്ങളിൽ കപടവിശ്വാസികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുല്ലു സൂറത്തുൻ ഫിഹ മുജാദലത്തു അഹൽ കിതാബ്, അഹ്ലു കിതാബിനോട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന, അവരുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന, അതിനെ തരിപ്പണമാക്കുന്ന കാര്യങ്ങൾ ഉള്ള സൂറത്തുകളെല്ലാം മദനിയായ സൂറത്തുകളാണ്. ഇനി മദനിയായ സുഹൃത്തുക്കളുടെ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇബാദാത്തുകൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇങ്ങനെയുള്ള ഇബാദത്തുകൾ മദനിയായ സുഹൃത്തുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുആമലാത്തുകൾ, ഇടപാടിൻ്റെ രംഗത്ത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ, അതുപോലെ തന്നെ ഇടപാടുകൾ നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ എല്ലാം ഹദൂദുകൾ, കട്ടവൻ്റെ അതുപോലെ തന്നെ കൊന്നവൻ്റെ ശിക്ഷ എന്താണ്, കുടുംബ രംഗത്തുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുടുംബത്തിനുള്ളിലും വീട്ടിനുള്ളിലും ബെഡ്റൂമിലും വരെയുള്ള നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മീറാസുകൾ, അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങൾ, അത് മദനീ സൂറത്തുകളിലാണ്. ജിഹാദിൻ്റെ മഹത്വവും ആ ജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിലധികവും മദനീ സൂറത്തുകളാണ്. സാമൂഹിക നമസ്കാരങ്ങൾ, ജമാഅത്ത്, സലാത്തുൽ ജമാഅ, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, രാഷ്ട്രീയമായ, രാഷ്ട്രപരമായ ദൂലിയായിട്ടുള്ള ബന്ധങ്ങൾ യുദ്ധത്തിലും അതുപോലെ തന്നെ അടിമകളെ പിടിക്കുന്നിടത്തുമൊക്കെയുള്ള കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ വിശദമായ തശ്രീഅകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും അതിന് ഈ സൂറത്തുകൾ നമുക്ക് കാണാം. അതുപോലെ മുഖാത്തബത്തു അഹ്ലുൽ കിതാബ് യഹൂദി വന്നസ്വാറ വദഅ്വതുഹുൽ ഈമാ, ഇസ്ലാം, ഇസ്ലാമിലേക്ക് അഹ്ലുൽ കിതാബുകാരെ ക്ഷണിക്കുന്ന ഉദു ഇലാ സബീലി റബ്ബിക്ക, അതുപോലെ തന്നെ യാ അഹ്ലുൽ കിതാബ് എന്ന് തുടങ്ങിയിട്ടുള്ള വിളികൾ ഉള്ള സൂറത്തുകൾ, ഇതെല്ലാം മദനിയായ സൂറത്ത്. ആലോ ഇലാ കലിമത്തിൻ സവായിം ബൈനനാ വബൈനകും എന്ന് തുടങ്ങിയ ആയത്തുകളുള്ള സൂറത്തുകൾ, അതുപോലെ തന്നെ കപടവിശ്വാസികളുടെ യഥാർത്ഥ മുഖം പുറത്തു കാണിക്കുന്ന സൂറത്തുകൾ ആണ് യഥാർത്ഥത്തിൽ മദനിയായ സൂറത്തുകൾ. ഇങ്ങനെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വിഷയത്തിലുമെല്ലാം വ്യത്യസ്തമാണ് മദനിയായതും മക്കിയായ സൂറത്തുകൾ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരം ഒരു ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാൻ. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അവൻ്റെ ഖുർആനിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാമാണ്. മക്കി മദനി സൂറത്തുകളെ സംബന്ധിച്ചുള്ള വിവരണമാണ് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് പങ്കുവച്ചത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ പങ്കെടുത്തത് ഞാൻ മുസ്തഫ അൻസാരി, കൂടെ സഹൽ അരിപ്ര. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മ.
5: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
6: പീസ് റേഡിയോ, tuned to reality.
7: കഥ പറയണ ഞാൻ. കഥ സംഭവിച്ചതല്ലാന്ന് ആദ്യം ഉറപ്പിച്ച് പറയണം. ഒരു ഉമ്മ മകനെ വളരെ പ്രയാസപ്പെട്ട് വളർത്തുന്നു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ്. അതിൻ്റെ അവസാനത്തിൽ മാത്രമേ കഥയുടെ ഒരു ട്വിസ്റ്റുള്ളൂ. വളരെ പ്രയാസപ്പെട്ട് മോനെ വളർത്തി, ഒരു വിഷമം അറിയിച്ചില്ല. അവൻ വളർന്നു, അവൻ വലുതായി. പഠിക്കുന്ന സമയത്ത് ഉമ്മ അവൻ്റെ കൂടെ പഠിക്കാനും വായിക്കാനുമൊക്കെ ഇരുന്നു കൊടുത്തു. ഉമ്മാക്ക് അങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാനൊന്നും അറിയില്ല. പക്ഷേ മോൻ വായിക്കുന്ന സമയം ഉമ്മ ശരിക്കും അവൻ്റെ കൂടെ ഇരിക്കും, നന്നായി ഫോളോ അപ്പ് ചെയ്തു. അവൻ്റെ ഉപ്പയുടെ സ്വപ്നം അവനൊരു ഡോക്ടറാവണം എന്നുള്ളതാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും സഹിച്ചും ക്ഷമിച്ചുമൊക്കെ ഒരുപാട് അവനെയുമായി പോയി. അവന് വിവാഹപ്രായമെത്തിയപ്പോൾ ഉമ്മാവനെ നല്ലൊരു അനാഥയായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. ഒരു അനാഥത്വത്തിൻ്റെ വേദന അറിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടി അവൾ അനുഭവിക്കാത്ത സൗകര്യത്തിലേക്കും ആശ്വാസത്തിലേക്കുമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു സ്ത്രീ അവർക്കൊരു തടസ്സമാണ് എന്നാണ് ചിന്തിച്ച്. അത് ഈ ഉമ്മാക്ക് മനസ്സിലായപ്പോൾ ഉമ്മ മകൻ വെച്ച പുതിയ വീട്ടിൽ നിന്ന് പിന്നെ അവരുടെ ഉപ്പുണ്ടാക്കിയ പഴയ കൂരയിലേക്ക് തന്നെ താമസം മാറി, വീട് മാറി താമസിച്ചു. അപ്പം ഞാൻ ഈ പറഞ്ഞു പോണ വഴികളിലൊക്കെ ചില കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പക്ഷേ വരുന്നുണ്ടാവും. ഒരു വീടിൻ്റെ മൂലയിൽ തനിച്ചായി പോകുന്ന ചില പ്രായം ചെന്നവരുണ്ട്. പ്രത്യേകിച്ച് രണ്ടിലൊരാൾ മരണപ്പെടുമ്പോൾ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുമ്പോൾ, ലോകത്തവർക്ക് എന്തെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്താലും ആ ഭർത്താവില്ല എന്നത് ഭാര്യ ഇല്ല എന്നത് ഇത്രയും പ്രായക്കായിട്ട് ഇനിയിപ്പോൾ അവർക്കതൊക്കെ ഒരു പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ഉപ്പയും ഉമ്മയൊക്കെ രണ്ടിലൊരാൾ മരണപ്പെട്ടാൽ രണ്ടിലൊരാൾക്ക് ഒരു പുതിയ ഇണയെ വേണോ തുണയെ വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ആയിരക്കണക്കിന് മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും ഈ സ്ത്രീ, കഥയിലെ സ്ത്രീ, അങ്ങനെ തന്നെ പറയണം, നമ്മൾ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതുകൊണ്ടാണ് ഞാനിത് കഥയാണെന്ന് തീർത്തു പറയുന്നത്. പിന്നെ കഥയിലെ സ്ത്രീ എന്ത് ചെയ്യുന്നു, അവരുടെ പഴയ കൂരയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അവരറിയണത് മോനൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. വരുമ്പോൾ കുഞ്ഞിനെ മടിയിൽ താലോലിച്ച് മകനും ഭാര്യ ഇരിക്കുകയാണ്. കണ്ടപ്പോഴേ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന മരുമകൾക്ക് ഭയങ്കര ഒരു കുറച്ചൊരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണല്ലോ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നിങ്ങളെ കുട്ടീനെ തരും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കുട്ടി പേടിക്കും, കാരണം നിങ്ങൾക്കൊരു കണ്ണുള്ളൂ, ഒറ്റ കണ്ണ്. ആ കണ്ണൊക്കെ കണ്ടാൽ, കൊഴിഞ്ഞ കണ്ണൊക്കെ കണ്ടാൽ ചിലപ്പോൾ കുട്ടി പേടിക്കും, അതുകൊണ്ട് തരൂല എന്ന് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും കരഞ്ഞ് മടങ്ങാണ്. അങ്ങനെ മരണത്തോടടുക്കുമ്പോൾ മകന് വേണ്ടി അവരൊരു കുറിപ്പ് എഴുതി വെച്ചു. മകന് വേണ്ടി എഴുതിയ കുറിപ്പിലുണ്ടായിരുന്നത്, നിൻ്റെ ഭാര്യനോട് പറയണം എൻ്റെ കണ്ണ് ഒറ്റൊന്നായി പോയത്, ഞാൻ ഒറ്റക്കണ്ണിയായി പോയത്. പണ്ട് നീ ചെറിയ കുട്ടിയായപ്പോൾ കളിക്കിണീൻ്റെ അടുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എൻ്റെ കണ്ണിനടിച്ചതുകൊണ്ടാണ്, അങ്ങനെയാണ് എൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന കാര്യം നീ അറിയണം. നിൻ്റെ ഭാര്യയോട് പറയും വേണം, സാറല്ല നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് എന്നാണ്. അവിടെ നമ്മളൊരു കുറച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത്. ശരിയായി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പരിസരത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി സഹിച്ചതൊക്കെ മാതാപിതാക്കളുടെ നെഞ്ചിൻ കൂട്ടിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. മക്കളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നുണ്ടാവില്ല. അവർ സഹിച്ചതും ത്യജിച്ചതും സമർപ്പിച്ചതുമാണ് മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജീവിതം എന്നത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ വലിയ ലോകം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കാൻ കഴിയില്ല. തിരിച്ച് മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി വളരെ സഹിക്കുന്നുണ്ടാവും. ജോലിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടാവും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ. മോനൊരു ചെറിയ പൈസ ചിലപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. ആ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസൻ്റെ ഒരു കാരണം എന്നതായിരിക്കും. ഇതൊക്കെ ഓരോന്ന് നോക്കി നുള്ളിപ്പുറുക്കി പരസ്പരം ശ്രദ്ധിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വാപ്പിയും മോനും കൂടിയും പോവുകയാണെങ്കിൽ വാപ്പാനോട് പൈസ കൊടുക്കാൻ പറയണ പാരൻസ് ഉണ്ട്, നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. മോന് കുറച്ച് നല്ല ടൈറ്റാണെന്ന് തോന്നിയിട്ടാണ് നീ ഇപ്പം തന്നെ ഓട്ടോറിക്ഷൻ്റെ പൈസ കൊടുത്തു എന്ന് മോനോട് ചോദിക്കുന്നവരുണ്ട്, ഉമ്മമാരുണ്ട്. എനിക്ക് എണ്ണിച്ചുട്ട അപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിക്കണ പരസ്പരം ഭയങ്കര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ അതൊക്കെയാണെങ്കിലും ഞാൻ ഓക്കെയാണെന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ വഴിവിളക്കുകളൊക്കെ അണയും മുമ്പ് ആ വഴികളിൽ വെളിച്ചം പകർന്ന് ആ വഴികളിലൂടെ നടക്കാൻ എനിക്കും പറ്റണം എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്.
8: ഈ ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രയാസം പോലും ഒരു പക്ഷേ വലിയ വേദനയായി മാറും എന്നത് ഒരു സത്യമാണ്. പക്ഷേ ആ വേദന ഒരിക്കലും ഒരു പക്ഷേ അവർ ജീവിതകാലത്ത് പറഞ്ഞു മുഷിപ്പിക്കുകയോ പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയൊന്നും ചെയ്യൂല. ഇപ്പോൾ നമ്മുടെ കഥയിലെ ഉമ്മ ചെയ്തത് മരിക്കാൻ നേരത്താണല്ലോ എൻ്റെ കുട്ടിൻ്റെ കയ്യെന്ന് വടി തട്ടിയിട്ടാണ് എൻ്റെ കണ്ണ് പൊട്ടിയത് എന്നുമ്മ മരിക്കാൻ നേരത്താണ് പറയണത്. പലപ്പോഴും അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മരിക്കണ നേരത്തോ പറയില്ല. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ സഹിച്ച ത്യാഗമോ ബുദ്ധിമുട്ടുകളോ അവരറിയിച്ചോ എന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ രേഖയുണ്ടാകും എന്നതാണ് ശരിക്കും ഒരാൾക്ക് ബാധ്യത നിർവഹിക്കാത്ത ആൾക്ക് മനസ്സിൽ ബോധ്യം ഉണ്ടാവുന്നത്. അള്ളാഹു ഇത് കാണുന്നുണ്ട്, അവനിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ അവരൊന്നും ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവൻ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഭയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ആവശ്യമാണ്.
7: അതെ, ഇത് ഈ കഥയിലെ ഉമ്മ ഒരു ഐഡിയൽ കഥാപാത്രമാണ്, നിനക്ക് അഭിപ്രായമല്ല? അതായത് മകൻ മക്കളെ വഴി നടത്താൻ ആവശ്യമായ, ശരിയായ റൂട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞും പങ്കുവെച്ചും തന്നെയാണ് പോകേണ്ടത്. അത് ഒരു സംശയമില്ല. അത് കറക്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് കൺവേ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുന്നപ്പോഴും ഇതേപോലെ ഒരു വിഷയമാണ് നമ്മൾ, ഒരു കഥയാണ് നമ്മൾ എടുത്തത്. അത് പണത്തിൻ്റെ മൂല്യം ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാരൻറ്റിങ്ങിൽ വളരെ ജെന്യൂനായ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും അങ്ങനെയായി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല.
8: അതെ, പ്രയാസങ്ങൾ അറിയിക്കാതെ വളർത്തുക എന്നാണ് പലരും സ്വീകരിക്കാറുള്ള വഴി. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ, ചില കഷ്ടപ്പാടുകൾ, ചില റിജക്ഷനുകൾ വേണമെന്നാണല്ലോ കുട്ടികളുടെ കാര്യത്തിൽ. ഇന്ന സംഗതി നടക്കില്ല, ഇന്നത് പ്രയാസമുണ്ട് എന്നതുകൂടി അറിയിക്കൽ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നത് ഉറപ്പാണ്.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 78-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഓരോ അധ്യായങ്ങളും മനഃപ്പാഠമാക്കി മുന്നോട്ട് പോകുമ്പോൾ പഠിച്ച ഭാഗങ്ങളൊക്കെ നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും മുമ്പ് കഴിഞ്ഞ സൂറത്തുകളും പാഠഭാഗങ്ങളൊക്കെ നന്നായി എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് മരണം വരെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 78-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സിടെറ്റ് അപേക്ഷ ജൂൺ 10 വരെ സമർപ്പിക്കാം. സെപ്റ്റംബർ 6 നടക്കുന്ന സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സിടെറ്റ് പരീക്ഷയ്ക്ക് വെബ്സൈറ്റുകൾ വഴി ജൂൺ 10 വരെ അപേക്ഷിക്കാം. www.cbse.gov.in എന്നതാണ് വെബ്സൈറ്റ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയാണ് സിടെറ്റ്. 1 മുതൽ 5 വരെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിന് പേപ്പർ 1, 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് പേപ്പർ 2 എന്നിങ്ങനെയാണ് യോഗ്യത നേടേണ്ടത്. ഏതെങ്കിലും ഒരു പേപ്പറിന് അപേക്ഷിക്കുന്നതിന് 1000 രൂപയും 2 പേപ്പറിന് കൂടി അപേക്ഷിക്കുന്നതിന് 1200 രൂപയുമാണ് ഫീസ്. യോഗ്യത: പേപ്പർ 1 50% മാർക്കോടെ 12 വിജയം, 4 വർഷ BE DLD, 2 വർഷ DS സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇതിനു പുറമേയുള്ള യോഗ്യതകൾ വെബ്സൈറ്റ് പരിശോധിച്ച് മനസ്സിലാക്കാം. പരീക്ഷാ ഘടന 2.5 മണിക്കൂറാണ്. ആകെ 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ശരി ഉത്തരത്തിന് 1 മാർക്ക്, നെഗറ്റീവ് മാർക്കില്ല. സിടെറ്റ് അപേക്ഷ ജൂൺ 10 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം CTET.NIC.in. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. സന്തോഷത്തിൻ്റെ രഹസ്യം. രചന ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
1: ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്നു പേരുള്ള ഒരു കഥയുണ്ട്. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അകലെയുള്ള ഏറ്റവും പ്രശസ്തനായ ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, സന്തോഷത്തിൻ്റെ രഹസ്യമെന്ത് എന്ന് അറിഞ്ഞുവരാൻ. ഏറെ ക്ലേശകരമായ യാത്രയ്ക്കുശേഷം അവൻ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു വലിയ മലയുടെ മുകളിലുള്ള അതിമനോഹരമായ കൊട്ടാരമായിരുന്നു അത്. ജ്ഞാനിയെ കാണാനും ഉപദേശം നേടാനും നിരവധി പേർ അവിടെ എത്തിയിരുന്നു. ഓരോരുത്തരെയും അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിച്ചു. ഒടുവിൽ അവൻ്റെ ഊഴവും എത്തി. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവൻ ജ്ഞാനിയെ അറിയിച്ചു. ജ്ഞാനി തൻ്റെ നീണ്ട താടിരോമങ്ങൾ തടവിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ അല്പം തിരക്കിലാണ്. നീ പോയി എൻ്റെ ഈ കൊട്ടാരമൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ. 2 മണിക്കൂർ കഴിഞ്ഞ്. പിന്നെ അദ്ദേഹം ഒരു ചെറിയ സ്പൂൺ എടുത്ത് അവൻ്റെ നേരെ നീട്ടി. സ്പൂണിൽ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. അത് അവനെ ഏൽപ്പിച്ചിട്ട് ജ്ഞാനി പറഞ്ഞു, ഇത് കയ്യിലിരിക്കട്ടെ, നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ നോക്കണം. അവൻ കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയിറങ്ങി 2 മണിക്കൂർ തള്ളി നീക്കി. അവൻ്റെ ശ്രദ്ധ മുഴുവൻ കയ്യിലുള്ള സ്പൂണിലായിരുന്നു. അതിലെ എണ്ണ താഴെ വീഴരുതല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ ജ്ഞാനിയുടെ അടുത്തെത്തി. ജ്ഞാനി അവനോട് ചോദിച്ചു, കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതാണ് എൻ്റെ ലോകം. എന്തുത്തരം നൽകണമെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. ഒടുവിൽ തൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണയിലായിരുന്നു എന്ന സത്യം അവൻ തുറന്നു പറഞ്ഞു. ജ്ഞാനി നിർദ്ദേശിച്ചു, ഒന്നുകൂടെ പോയി എല്ലാം കണ്ടുവരൂ. അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. ആ ചെറിയ സ്പൂണും അതിലെ എണ്ണയും അപ്പോഴും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൊട്ടാര ഭംഗികളെല്ലാം അവൻ ആസ്വദിച്ചു കണ്ടു. തട്ടിലും ചുവരുകളിലുമുള്ള ചിത്രപ്പണികൾ, വിലകൂടിയ പേർഷ്യൻ പരവതാനികൾ, തിരശീലകൾ, സമൃദ്ധമായ വിരുന്നുശാല, സ്വർണത്തളികകളിൽ നിറച്ച വിശിഷ്ട ഭക്ഷണപദാർത്ഥങ്ങൾ, പലതരം പൂക്കൾ നിറഞ്ഞ ഉദ്യാനം, ചുറ്റിലുമുള്ള മലനിരകൾ എല്ലാം ആസ്വദിച്ചു കണ്ടതിനു ശേഷം ജ്ഞാനിയുടെ അടുത്തെത്തി കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ജ്ഞാനിയുടെ ചോദ്യം, പക്ഷേ ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച 2 തുള്ളി എണ്ണയെവിടെ? അവൻ കയ്യിലുള്ള സ്പൂണിലേക്ക് നോക്കി. അത് തികച്ചും ശൂന്യം. ജ്ഞാനി പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമേയുള്ളൂ. ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചുകൊള്ളൂ. അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഇതിലെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറഞ്ഞ എണ്ണ കൊണ്ട് സാഹിത്യകാരൻ ഉദ്ദേശിച്ചെന്താണെന്നറിയില്ല. അത് ആത്മീയതയിലേക്ക് ആപേക്ഷികമായി പൂർണ്ണമായും ശരിയാണ്. ഭൗതിക ലോകത്ത് സ്രഷ്ടാവ് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. അനുവദിക്കപ്പെട്ട ആസ്വാദനങ്ങൾ അവൻ ഉപേക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഇഹപരലോകങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകുന്ന യഥാർത്ഥ ആത്മീയതയെ അവൻ നഷ്ടപ്പെടുത്തിക്കൂടാ. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. വിശുദ്ധ ഖുർആൻ 28-ാമത് അധ്യായം 77-ാമത് വചനം. ഐഹിക ജീവിതത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളിലും ആസ്വാദനങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ വിനഷ്ടമാകുന്നത് ആത്മീയതയാണ്. അത്രക്കാർ ഒടുവിൽ ഖേദിക്കേണ്ടി വരും.
0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബീസ് റേഡിയോ ഐടി ജാലകം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയപ്പെട്ട ബീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏവർക്കും ഉപകാരപ്രദമായ വാട്സപ്പുമായി ബന്ധപ്പെട്ട ചില ടിപ്പുകളാണ്. എല്ലാവരും അധികവും എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല സമയത്തും വരാറുള്ള പ്രയാസങ്ങൾ, അപ്പം അതിനെങ്ങനെ ദൂരീകരിക്കാം, അതുമായി ബന്ധപ്പെട്ട ചില ട്രിക്സുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പറയുന്നത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ദിവസം ലഭിക്കുന്നുണ്ടാവും. പല സമയത്തും നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ അതിൻ്റെ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ, ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സെറ്റിങ്സിൽ നമുക്കറിയാം, മുകൾ വശത്തെ വലതുവശത്തുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സിനുള്ള ഓപ്ഷൻ വരും. അപ്പം അതിലേറ്റവും അവസാനം സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും. സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ വരും. അതിൽ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ നമുക്ക് എത്ര ടോട്ടൽ കാര്യങ്ങൾ സ്റ്റോറേജിൽ മെമ്മറിയിലുണ്ട് വാട്സപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ 1 GB ഉണ്ടാവും, ചിലപ്പോൾ 1.5 GB ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമുക്ക് തുറന്നു വരും. അതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പുകളുടെയും എത്രയാണ് നമ്മുടെ മെമ്മറിയിൽ കാര്യങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആദ്യത്തെ ഒരു ചാറ്റിൽ നിങ്ങൾക്ക് കാണാം 10 MB ആയിരിക്കും, പിന്നെ ചിലപ്പം 100 MB ആയിരിക്കും, ചിലത് ഗ്രൂപ്പുകൾ 1 GB ഉണ്ടായിരിക്കും, 1.5 GB ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഗ്രൂപ്പിലൂടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ഡാറ്റകൾ, ഫോട്ടോകളും ഓഡിയോകളും വീഡിയോകളും എല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിങ്ങൾ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോകളും വീഡിയോകളൊക്കെ കാണാൻ പറ്റും ഈ ഒരു സെറ്റിങ്സിൻ്റെ അകത്ത് പോയാൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒഴിവാക്കണമെങ്കിൽ സെലക്ട് ആൾ എന്നുള്ളൊരു ഓപ്ഷൻ മുകൾ കാണാം. സെലക്ട് ആൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡെലീറ്റ് അടിക്കുക. അപ്പോൾ ആ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ക്ലീൻ ആയിട്ട് പോകും. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിച്ചാൽ നിങ്ങൾ കാണാം ആ ഗ്രൂപ്പിൻ്റെ അകത്ത് 0 നിങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് പോയിട്ട് ഓരോ ചാറ്റിൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യാം, അതിൽ മൊത്തം ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ എന്താണ്, സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള സെറ്റിങ്സിൻ്റെ അകത്ത് പോയിട്ട് മാനേജ് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഗ്രൂപ്പുകളിലും എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുമ്പോഴൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആവുന്നത്, പ്രത്യേകിച്ച് വാട്സപ്പ് ഹാങ് ആകുന്നത് ഒഴിവാക്കാം. കാരണം അത്രയും ഡാറ്റ, ഒരുപാട് കാര്യങ്ങൾ ഈ വാട്സപ്പിൻ്റെ അകത്ത് വന്ന് കിടക്കുന്നതുകൊണ്ടാണ് സ്ലോ ആകുന്നതും ഹാങ് ആവുന്നതുമില്ല. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കളയേണ്ട, ഓരോ ഗ്രൂപ്പുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് കളയാം. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് പെട്ടെന്നൊരു മെസ്സേജ് അയക്കണം, ആ വാട്സപ്പ് നമ്പർ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ നമ്പർ എഴുതി സേവ് ചെയ്തിട്ട് അതിൻ്റെ വാട്സപ്പൊക്കെ എടുത്തിട്ട് അയക്കാൻ സമയമെടുക്കും. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പം, നമ്മളൊരു ചാറ്റ് എടുക്കുക, ഏതെങ്കിലും ആൾക്കുള്ളൊരു ചാറ്റ് എടുക്കുക. അതിൽ നമ്മൾ WA.ME എന്ന് ടൈപ്പ് ചെയ്യുക, WA.ME/ കൊടുക്കുക, എന്നിട്ട് രാജ്യത്തിൻ്റെ കൂടെ കൊടുക്കുക. അപ്പോൾ 91 ഇന്ത്യയിലാണെങ്കിൽ, എന്നിട്ട് 91 കഴിഞ്ഞിട്ട് നമ്മൾ ആ 10 ഫോൺ നമ്പർ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഏതെങ്കിലും ആൾക്കുള്ളൊരു ചാറ്റ് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ WA.ME/ ഓക്കെ, താഴ്ഭാഗം ഇടത്തോട്ട് ചെരിഞ്ഞിട്ടുള്ള സ്ലാഷ് ഇടുക. അതിനുശേഷം ഇന്ത്യയിൽ നമ്പറാണെങ്കിൽ 91, അത് കഴിഞ്ഞിട്ട് ആ നമ്പറുകൾ ഓരോന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ 10 ഉണ്ടായിരിക്കും. ഓക്കെ, അത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് അടിക്കുക. സെൻഡ് അടിച്ചാൽ അപ്പോൾ ആ ഒരു ലിങ്ക് പോലെ അവിടെ വരും, WA.ME/91811, അങ്ങനെ ആ നമ്പറും ഉണ്ടാവും. ഇനി അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കെന്ത് ചെയ്യും, ഡയറക്റ്റ് ആ ഒരു നമ്പറുള്ള ആൾക്ക് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പിൻ്റെ അകത്ത് തന്നെ പോകും. അപ്പോൾ ആളുടെ നമ്പർ നമ്മൾ പ്രത്യേകം എഴുതി സേവ് ചെയ്യാതെ തന്നെ ആ നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് സന്ദേശം അയക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, പല സമയത്തും നമ്മൾ പ്രൈവസിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, നമ്മളറിയാതെ തന്നെ നമ്മളെ പല ആളുകളും പല ഗ്രൂപ്പുകളിലേക്കും നമ്മൾ ചേർക്കും. അപ്പം അങ്ങനെ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വേണ്ടത് സെറ്റിങ്സിൽ പോവുക, വാട്സപ്പിൻ്റെ സെറ്റിങ്സ് മുകളിൽ മൂന്ന് ഡോട്ടിൽ അമർത്തുക, സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷന് പോവുക. അതിൽ നിന്ന് നമ്മൾ അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ പോവുക. അക്കൗണ്ട്സിൻ്റെ അകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രൈവസി എന്ന് കാണാൻ പറ്റും. പ്രൈവസീൻ്റെ അകത്ത് പോവുക, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കുറച്ച് താഴെയായിട്ട് ഗ്രൂപ്പ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് എവരി വൺ എന്നായിരിക്കും സെലക്ട് ആയിട്ട് കിടക്കുക. ഗ്രൂപ്പ്സിൻ്റെ അകത്ത് ഹൂ ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ്, എന്നെ ആർക്കൊക്കെ ഗ്രൂപ്പിൽ ചേർക്കാം. അപ്പോൾ അതിൽ കിടക്കുന്നത് മൂന്ന് ഓപ്ഷൻ ആയിരിക്കും, എവരി വൺ എല്ലാവർക്കും പറ്റും, മൈ കോണ്ടാക്ട്സ് എൻ്റെ കോണ്ടാക്റ്റിലില്ല, എൻ്റെ ഫോണിലുള്ള നമ്പറുകൾ സേവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്നെ ചേർക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ മൈ കോണ്ടാക്ട്സ് അക്സെപ്റ്റ്, ചില ആളുകൾ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ ആഡ് ചെയ്യാം. അങ്ങനെ മൂന്ന് ഓപ്ഷനുള്ളത്. അപ്പം നമ്മൾ എവരി വൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ആർക്കും നമ്മൾ ഏത് ഗ്രൂപ്പിലും ചേർക്കാം. അപ്പം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മൈ കോണ്ടാക്ട്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ എന്നെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ചേർക്കാൻ അവകാശമുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. വളരെ നല്ലൊരു ഫീച്ചറാണ്, കാരണം പല സമയത്ത് നമ്മളറിയാതെ ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ചേർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം, നമുക്കവിടെ ചെയ്യാം. അതുപോലെ തന്നെ പ്രൈവസിയിൽ നമുക്ക് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആർക്കൊക്കെ കാണാം, എൻ്റെ സ്റ്റാറ്റസ് ആർക്കൊക്കെ കാണാം എന്നുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ ഞാൻ എപ്പോഴാണ് അവസാനം വാട്സപ്പ് എടുത്തതെന്ന് ആർക്ക് കാണാം എന്നുള്ള ഓപ്ഷൻസ് എല്ലാം ആ പ്രൈവസിയിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് കോണ്ടാക്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് വേറെ ആർക്കും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് എന്ന ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, ആരൊക്കെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഒരു ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് സ്ക്രീൻഷോട്ടുകൾ എടുക്കാം. നമ്മുടെ ഒരു ആളുമായി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്ത എല്ലാ മെസ്സേജുകളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചാറ്റുകളെല്ലാം പുറത്തേക്ക് എടുക്കേണ്ട ആ ഗ്രൂപ്പിൽ പോവാം, അല്ലെങ്കിൽ ആളുമായി ബന്ധപ്പെട്ട ആ ഒരു ചാറ്റിൽ പോവാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മെനു ക്ലിക്ക് ചെയ്യുക, മുകളിലെ മെനു ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എക്സ്പോർട്ട് കോണ്ടാക്റ്റ് എന്ന ഓപ്ഷൻ കാണും. നമ്മൾ മുകളിലെ മെനു ക്ലിക്ക് ചെയ്തിട്ട് മോർ എന്ന ഓപ്ഷനുണ്ട്, മോറിൽ പോയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. എക്സ്പോർട്ട് ചാറ്റ് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചോദിക്കും, വിത്തൗട്ട് മീഡിയ, ഇൻക്ലൂഡ് മീഡിയ. അതായത് ഈ ഫോട്ടോ വീഡിയോ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടെന്നുള്ള. അപ്പം വിത്തൗട്ട് മീഡിയ ചെയ്യും നല്ലത്, മീഡിയ ഒന്നും വേണ്ടെങ്കിൽ. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്ത് ചെയ്യാം, വേറൊരാൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ മെയിലിലേക്ക് മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെയിലിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഡോട്ട് ടി എക്സ് ടി എന്നുള്ള ഫയലായിട്ടാണ് ആ ചാറ്റുകളുടെ എല്ലാം സ്ക്രീൻഷോട്ട് എന്നുള്ള രൂപത്തിലെല്ലാം അതിലെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വാട്സപ്പുമായി ബന്ധപ്പെട്ട ചില ടിപ്പുകളും അത്യാവശ്യമായ ചില കാര്യങ്ങളുമാണ്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ടിപ്പുകൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് ചോദ്യങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം.
6: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: حدث.
1: ഇന്ന് നമുക്ക് അറിയാമൊരു നന്മയിലൂടെ നമുക്ക് ആളുകൾക്ക് എന്താണ് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത്?
2: നമ്മൾ പരിചയപ്പെടുന്നത് നേർവഴിയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, നേർവഴി അറിയാത്ത മോർണിംഗ് ലൈവ് ശ്രോതാക്കൾ ഉണ്ടാവില്ല എന്നത് അറിയാം. എന്നായാലും ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. സുബഹി സമയത്ത് അഥവാ പീസ് റേഡിയോയുടെ റിവൈൻഡ് ഓപ്ഷൻ വഴി 5:24 നേർവഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുകയാണ്. അത് വ്യത്യസ്ത പണ്ഡിതന്മാരുടെ 5 മിനിറ്റിനുള്ളിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസൻറ്റേഷനാണ്. അതുവഴി കേൾക്കാൻ കഴിയുക. ഒരു പക്ഷേ അത് പ്രഭാതത്തിൽ വരുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ഉതകുന്നൊരു സമയം കൂടിയാണ്. അത് സ്ഥിരമായിട്ട് കേൾക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, അത് സ്ഥിരമായിട്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന ഓരോ വിഷയങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, 5 മിനിറ്റേ ആ ക്ലാസ് അതിലൂടെ നിറവഴി അതിലൂടെ പ്രസൻറ്റേഷൻ ഉള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. പലപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ പല നാടുകളിലും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റും ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ആ സമയത്ത് ഒരു ഖുർആൻ വായന ഉണ്ട്. ഒരു 1-2 ആയത്ത് തഫ്സീർ അടക്കം, അമ്മാനി വലി റഹ്മാനിയുടെ തഫ്സീർ അടക്കം ഒരു വായന. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്, നേർവഴി കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പള്ളിയിൽ വന്ന എല്ലാവരും എന്ത് ചെയ്യും, ആ നേർവഴി കേട്ടിട്ടേ പോകും. ഇത് നമ്മളിങ്ങനെ പറയുന്നത് എന്തോ വെച്ചാൽ, ഇങ്ങനെ നടത്താത്ത ചില പള്ളികളുണ്ടാവും, നടത്താൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിനെക്കുറിച്ച് ആ നിലയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സഹോദരിമാരാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവർക്കും എന്ത് ചെയ്യാം, അവരുടെ ഭർത്താക്കന്മാരെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ചിലപ്പോൾ അവരും പോകുന്ന ആൾക്കാരും ഉണ്ടാവും, എന്തായാലും അവർക്ക് അറിയിച്ചു കൊടുക്കാമല്ലോ. അതേപോലെ നേർവഴി സ്ഥിരമായിട്ട് കേട്ടുകൊണ്ട് പല നന്മയിലേക്കും തുടരാൻ നിമിത്തക്കാരായി, തുടങ്ങാൻ കാരണക്കാരായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നേർവഴി എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു സംഗതിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരായ വഴിയിലേക്ക് നമ്മെ വഴി നടത്താൻ പര്യാപ്തമായ വലിയൊരു സംരംഭം കൂടിയാണ് നേർവഴി എന്നുള്ളത്. നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തണം.
1: ഓക്കെ, ഈ നേർവഴിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഫോണിലേക്ക് അത് വരുന്നുണ്ട്, നേർവഴിയിലെ. അപ്പോൾ പിന്നെ നമുക്കറിയാം, നേർവഴിയിലൂടെ നമുക്ക് ഇന്നത്തെ നേർവഴിയിൽ എന്താണ് നമുക്ക് വിജയം തരുന്ന തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലുള്ള ഒരു വിഷയമാണ് സഫീർ അൽഹിക്കമ്മിയുടെ. ഇന്നത്തെ 4:54 അതിനുള്ളു, 5 മിനിറ്റിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടൈം ടേബിളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ടൈം ടേബിളുകളിൽ നമുക്ക് അത് പിന്നെ ഉൾപ്പെടുത്താൻ സാധിക്കണം. ഇന്ന് 3948 നേർവഴിയാണ് ഇന്ന് നമ്മുടെ ഫോണുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ്.
2: അതെ അതെ. ഇതിൻ്റെ കൂടെ ഒന്ന് ആട് ചെയ്യാൻ തോന്നിയത്, ഈ നേർവഴി നമ്മൾ കേൾക്കണമെന്ന് മനസ്സിലായി. അതോടൊപ്പം ഇപ്പം ഞാൻ സ്ഥിരം സുബഹിൻ്റെ മുമ്പായിട്ട് ചെയ്യുന്ന സംഗതി എന്താ വെച്ചാൽ, ഓരോ 2-3 ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ ഓരോന്നും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളാണ്, അതിലൊന്ന് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പം ഈ 4 ഗ്രൂപ്പിലേക്കും എന്ത് ചെയ്യാണ്, സ്ഥിരം നമ്മൾ ഈ നേർവഴി സുബഹിക്ക് മുമ്പായിട്ട് തന്നെ ഇവരോടടുത്ത് പിന്നെ ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ, പിന്നെ ബാക്കിയുള്ള ഒരുപാട് നീണ്ട പ്രസംഗങ്ങൾ അവർ കേട്ടുകൊള്ളണമെന്നില്ല, പക്ഷേ ഈ നേർവഴി അവരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്ന എന്താ വെച്ചാൽ, അത് അയക്കാതെ ചിലപ്പോൾ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ അത് അയക്കാൻ വിട്ടുപോയി. അതേമാതിരി ചില തിരക്ക് വരുമ്പോൾ അയക്കാതെ ഇരിക്കുമ്പോൾ എന്താണ്, ചില ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇത് കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഖുർആന്റെ ആയത്ത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, ഇത് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇതേ ഈ ഗ്രൂപ്പിലേക്ക് ഇതും അയക്കാറുണ്ട്, വഴിവിളക്ക് ഈ 3 അതിലേക്ക് അയക്കൂ. അങ്ങനത്തെ 4 ഗ്രൂപ്പ് ഉണ്ട്, അതിൽ 1 ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇതിലേക്ക് അയക്കാതിരുന്നാൽ അവരെന്ത് ചെയ്യും, നമ്മുടെ PMലേക്ക് അവർ ടാഗ് ചെയ്ത് വരും.
1: ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ തോന്നുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത കാറ്റഗറിയിലെ ആളുകളായിരിക്കും. വളരെ തിരക്ക് പിടിച്ച ആളുകളുണ്ടാവും, വളരെ സമയം ഒരുപാട് മുമ്പിലുള്ള ആളുകളുണ്ടാവും, പല രൂപത്തിലാണല്ലോ. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേർവഴി കേൾക്കാൻ 5 മിനിറ്റുള്ള ആളുകൾക്ക് നമ്മൾ നെറുവഴി അയച്ചു കൊടുക്കണം. 1 മിനിറ്റ് ടോക്ക്, 1 മിനിറ്റ് ജീവിതത്തിൽ അത്രയും ബിസിയുള്ള ആൾക്കാരാണ് ഈ ഒരു 1 മിനിറ്റ് ടോക്കിലും അവരിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റണം.
2: അപ്പൊ
1: അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്മ ഷെയർ ചെയ്യുന്ന ഒരു പുണ്യം കൂടി നമുക്കതിലൂടെ ലഭിക്കും. പിന്നെ കൂട്ടത്തിൽ നെറുവയെ കുറിച്ച് പറഞ്ഞപ്പോൾ ജമീൽ ആപ്പിൽ നമ്മുടെ ഇന്നലെ വരെ നടന്ന എല്ലാ സംഗതികളും എല്ലാ നെറുവഴികളും ജമീൽ ആപ്പിൽ അവൈലബിൾ ആണ് എന്ന് കൂടി
2: ഓർമ്മപ്പെടും. അതെ അതെ അതെ. 3-4 ഗ്രൂപ്പ് ശരിക്കും നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ മൊബൈലിൽ ശരിക്കും കോൺടാക്ട്സ് ഉപയോഗത്തിൽ ഉണ്ടാക്കാം. ഒന്ന് നമ്മുടെ ഫാമിലി, അത് മറ്റുള്ളവരെ ഗ്രൂപ്പ് കൊണ്ടുപോയി ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് വേറെ തന്നെയാണല്ലോ. പിന്നെ ഫ്രണ്ട് സർക്കിൾ, അത് വേറെ ഗ്രൂപ്പ് തന്നെ വേണം. എല്ലാതും മിക്സ് ആക്കി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ചിലത് ചിലതേക്ക് നമുക്ക് വിടാൻ പറ്റൂല.
1: ആ
2: ഫ്രണ്ട് സർക്കിള്, പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ പഠിപ്പിച്ചവരോ അല്ലെങ്കിൽ ജോലിസിന് മുമ്പ് വർക്ക് ചെയ്തവരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പിന്നെ നമ്മുടെ ആ നിലക്കുള്ള ഒരു സർക്കിള് ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കാം. ഇങ്ങനെ പിന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് വേറെയും. അതിലെന്ത് ചെയ്യാം, ആരെയും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പൊതുവായിട്ടുള്ള പബ്ലിക്കിന് ആഡ് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിലുള്ളൊരു ഗ്രൂപ്പ്, ഒരു 3-4 ഗ്രൂപ്പ് എന്ത് ചെയ്യണം, ശരിക്ക് നമ്മളൊരു മൊബൈലിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം സംഗതികൾ, ഈ നിലവഴി പോലാത്ത സംഗതികൾ എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് വിട്ടുകൊടുക്കാം.
1: ഇതിൽ
2: വഴുക്കായിട്ട് വിട്ടു കൊടുക്കും ചെയ്യരുത്, കാരണം അപ്പൊ ശ്രദ്ധിക്കൂല.
1: അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫാമിലി ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നമ്മള് ചിലപ്പോ ഈ ഫാമിലിയിൽ വ്യത്യസ്തമായ ആദർശങ്ങളും ആശയങ്ങളും ഉള്ള ആളുകൾ, അപ്പൊ നമ്മള് അത്തരം ഗ്രൂപ്പിൽ നമ്മളൊന്നും ഇടുമ്പോ പോലും എന്ത് ചെയ്യും, അതിലും വലിയ ചിലപ്പോ
2: അപ്പൊ
1: അതിലേറ്റവും ബെറ്റർ നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രോഡ്കാസ്റ്റ് ഫാമിലിക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കുക.
2: അപ്പൊ
1: അവർക്ക് ഇൻഡിവിജ്വൽ
2: ആയിട്ട്
1: അങ്ങനെ ഒരു സംവിധാനം
2: പ്രശ്നമില്ലാണ്.
1: നമ്മൾ
2: പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
1: സ്കൂളിൽ നമ്മള് എന്ത് ചെയ്ത് വെച്ചാലേ, ഇപ്പോ ലേഡീസ് ടീച്ചേഴ്സ് അതന്നെ നമുക്കറിയാലോ, 2 എല്ലാ വിഭാഗം ഉണ്ടാവുമല്ലോ.
2: അപ്പൊ
1: നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് മനസ്സിലാവും.
2: അപ്പൊ
1: അവർക്ക് ബ്രോഡ്കാസ്റ്റ് വഴി ചെയ്യാണ് നല്ലത്. അങ്ങനെ അതേപോലെ ജെൻസ് ആണെങ്കിലും, കാരണം എല്ലാവർക്കും എല്ലാതും ദഹിക്കൂല. നമ്മൾ ഭയങ്കര മതേതരത്വം പിന്നെ മതസൗഹാർദ്ദമൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലത് നേരിട്ട് അവർ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉദ്ദേശമാണ്. അപ്പൊ അവർക്ക് അത് അതുമായി ബന്ധപ്പെട്ടത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ബ്രോഡ്കാസ്റ്റ് വലിയൊരു സംവിധാനമാണ്.
2: അതെ അതെ അതെ, തീർച്ചയായും. എന്തായാലും ശ്രോതാക്കൾക്ക് നേർവഴിയുമായി ബന്ധപ്പെട്ട് പലതും പറയാനുണ്ട്. സ്ഥിരമായിട്ടതൊക്കെ ചെയ്യുന്ന ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഏറെ പറയാനുള്ള ആളുകൾ ഉണ്ടാവാം.
0: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ, ഭാഗം 2. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും ആ ഉപജീവനം വിശാലമാകാൻ രണ്ടു കാരണങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയത്. ഒന്ന് തൗബ, രണ്ട് തഖ്‌വ. ഇത് രണ്ടും നമ്മുടെ ഉപജീവനം, നമ്മുടെ റിസ്ക്, നമ്മുടെ സമ്പത്തിനെ ഹലാലായ രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള മൂന്നാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനിൻ്റെ 14 അധ്യായം സൂറത്ത് ഇബ്രാഹീമിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഇദ് തഅദന്ന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായാൽ, നന്ദിയുള്ളവരായാൽ, ലഅസീദന്നകും, നാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേടു കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിന കഠോരം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇപ്പോൾ നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് വീണ്ടും വീണ്ടും ജീവിതത്തിൽ വർദ്ധിക്കാൻ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, റിസ്ക്കാകട്ടെ, ഉപജീവനം എല്ലാം അത് വിശാലമാകാൻ, വർദ്ധിക്കാനുള്ള കാരണം, അതിനൊരു മാർഗം റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ലഇൻ ശകർതും, നിങ്ങൾ എന്തു ചെയ്യുക? ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാകുക, ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് അകമഴിന് സ്തുതിയും ഹംദും ശുക്റും രേഖപ്പെടുത്തുക. എങ്കിൽ ലഅസീദന്നകും, ആ അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, വിശാലമാക്കി തരും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും 16 അധ്യായം സൂറത്തു നഹലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വഇൻ തുഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയും എണ്ണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. അത്രയേറെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യന് ബാധിച്ച പ്രശ്നമെന്താണ്? കലീലം മാ തഷ്കുറൂൻ. മനുഷ്യരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ശുക്ർ ചെയ്യുന്നവരുള്ളൂ, റബ്ബ് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകുന്നുള്ളൂ. അല്ലേ, പലരും നന്ദികെട്ടവരായിത്തീരുകയാണ്. ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള അത്ര പോലും നന്ദി, കടപ്പാട് പലപ്പോഴും മനുഷ്യന്, അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അവന് വായു നൽകിയ, വെള്ളം നൽകിയ, അവൻ ആരോഗ്യം നൽകിയ, അവന് കാണാൻ കണ്ണു നൽകിയ, ചിന്തിക്കാൻ ഹൃദയം നൽകിയ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള ശുക്ര പോലും പലപ്പോഴും മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 100 അധ്യായം സൂറത്തുൽ ആദിയാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒരു കുതിരയെപ്പറ്റി വിശദീകരിച്ചതിനു ശേഷം, വൽആദിയാത്തി ദബഹ ഫൽമുരിയാത്തി ഖദഹ ഫൽമുഗീറാത്തി സുബഹ فأثرن به نقعا فوسطن به جمعا. കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാരമ്യതയാണ് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ യജമാനനെ രക്ഷിക്കാൻ, യജമാനനെ വിജയിപ്പിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചാടുന്ന ഒരു കുതിരയെപ്പറ്റി വർണ്ണിച്ചതിനു ശേഷം അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദി കെട്ടവൻ തന്നെയാണ്. സഹോദരങ്ങളെ, നന്ദിയുള്ളവരായാൽ, നാം ശുക്ർ ചെയ്യുന്നവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപജീവനം ധാരാളമാക്കി തരും. ഇല്ല എങ്കിൽ 16 അധ്യായം സൂറത്തുൻ നഹലിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان. ഒരു ഗ്രാമത്തെ പറ്റി ഉപമയായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിൽ എല്ലാ നിലക്കും സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് വിശാലമായി ഉപജീവനം ഒരു തടസ്സവും കൂടാതെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. മിൻകുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തു നിന്നും ആ രാജ്യത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ വരും. ഫകഫറത് ബിഅൻഉമില്ല, പെട്ടെന്ന് ആ ഗ്രാമവാസികൾ അവരെന്തു ചെയ്തു? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജൂഉം ഖൗഫും നൽകി. എന്താ ജൂഉ? വിശപ്പ്. വൽ ഖൗഫ്, ഭയം. വിശപ്പും ഭയവും അവർക്ക് നൽകി. കാരണം എന്താ? അവരല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായില്ല എന്നു തന്നെയാണ്. നന്ദിയുള്ളവരായ സമയത്ത് അവർക്കൊരുപാട് ഉപജീവനം വിശാലമാക്കപ്പെട്ടിരുന്നു. അപ്പം നന്ദികേട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഉപജീവനം തടയപ്പെടും. വിശപ്പ് കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കും, പട്ടിണിയും ഭയവും കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പം എപ്പോഴെങ്കിലും ഭയമുള്ളവരായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിർഭയത്വം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ, പലപ്പോഴും വിശപ്പുള്ളവരാകുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ക് നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനല്ല. പലപ്പോഴും ഞാൻ നന്ദിയുള്ളവനാകുന്നില്ല, ശുക്ർ ചെയ്യുന്നവനാകുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ ഒരു റിസ്ക് മുടക്കിയത് എന്നും സഹോദരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം. വലാ തക്ഫുറൂൻ, നിങ്ങളെന്തു ചെയ്യരുത്? നന്ദികേട് കാണിക്കരുത്. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്കല്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല, നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അനുഗ്രഹം കുറവ് നൽകപ്പെട്ടവരിലേക്കും നിങ്ങൾ നോക്കൂ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുക്ർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ മനുഷ്യനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ എന്ന തോന്നലുണ്ടാവുകയും അതിലൂടെ ശുക്ർ ചെയ്യുന്നവനായി തീരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ശാക്കിരീങ്ങളാകേണ്ടത്? റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് എപ്രകാരമാണ്? ഒരിക്കൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലിൽ നീരുവരുമാറ് രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നബിയെ ഇത്രയേറെ അങ്ങ് കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? അങ്ങയുടെ പാപങ്ങൾ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? ഇനിയും നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമകളാവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? കേവലം ഇപ്പോൾ നമുക്കൊരാളൊരു നന്മ ചെയ്തു തന്നാൽ നമ്മൾ അദ്ദേഹത്തോട് ശുക്രൻ അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുന്നത് പോലെ റബ്ബിന് വെറുതെ ശുക്രൻ താങ്ക് യു എന്ന് പറയുകയാണോ? അല്ല. പിന്നെയോ, അൽഹംദുലില്ലാ എന്നത് പറയുന്നത് പുണ്യം തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബേ, നിനക്ക് സ്തുതി, എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിനക്ക് സ്തുതി എന്ന് ഏറ്റുപറയുന്നത് ആ ദിക്ര് പുണ്യമാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ശാക്കിരീയങ്ങളാണ് എന്നത് പ്രകടിപ്പിക്കപ്പെടണം. അതെങ്ങനെയാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രി നമസ്കരിച്ച് ആ ശുക്രനെ പ്രകടിപ്പിച്ചല്ലോ, അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയുള്ളവരാകണം എന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? നമ്മളെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ശുക്രിൻ്റെ അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ ഖുർആനിൻ്റെ സൂറത്തു നംലിലെ ഒരായത്തുണ്ട്, പലപ്പോഴും നമ്മളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ, ഒരു വീട് എന്നുള്ളൊരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം എന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ വീടുമേൽ എഴുതി വെക്കും, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പക്ഷേ ആ ആയത്തിൻ്റെ തുടർച്ച പലരും അറിയുന്നില്ല. ആ ആയത്തിൻ്റെ തുടർച്ച എന്താണ്? ലിയബുലുവനി അഷ്കുറു അം അക്ഫുറു. ഈ ഫളില്, ഈ അനുഗ്രഹം എൻ്റെ റബ്ബിൻ്റെ ഫളിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്തിനാണ്? എന്തിനാണ് എൻ്റെ റബ്ബെനിക്ക് ഈ അനുഗ്രഹം തന്നത്? ലിയബുലുവനി, എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതോ നന്ദികെട്ടവനായി തീരുന്നുണ്ടോ എന്ന് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക, അത് ഉപജീവനം വിശാലമാക്കിത്തരും. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു നൽകുന്ന ഉപജീവനം വിശാലമാകാനുള്ള മറ്റൊരു കാരണം വിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വതവക്കൽ അലല്ലാഹി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ, ഫഹുവ ഹസ്ബുഹു, അവനാ റബ്ബ് തന്നെ മതിയായവനാണ്. നാലാമത്തെ ഒരു മാർഗം ഉപജീവനം വിശാലമാകാൻ തവക്കുല് എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളിലും സന്നിഗ്ധഘട്ടങ്ങളിലും പ്രാരാബ്ദങ്ങളിലുമൊക്കെയും തൻ്റെ ഭാരം മുഴുവനും റബ്ബിൽ ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്, മറ്റൊരാളിലും ഒരു വ്യക്തിയിലും ഒരു ശക്തിയിലും ഒന്നിലും ഏൽപ്പിക്കാതെ തവക്കൽ തുഅലല്ലാ, എൻ്റെ റബ്ബിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന ചിന്ത, എന്ന സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഉപജീവനം വിശാലമാക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു തൈർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ഹക്ക തവക്കുലിഹി തവക്കുല് ചെയ്യേണ്ട മുറപ്രകാരം റബ്ബിൽ തവക്കുല് ചെയ്താൽ ലറസഖക്കും, അല്ലാഹു നിങ്ങൾക്ക് റിസഖ് നൽകും, ഉപജീവനം നൽകും. കമാ യർസുഖു തൈർ, പക്ഷിക്ക് അല്ലാഹു റിസഖ് നൽകുന്നത് പോലെ. തഖ്ദു ഖിമാസൻ, അത് പ്രഭാതത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ട് പറന്നു പോകുന്നത് വയറൊട്ടിയ നിലയിലാണ്, വയറിൽ ഒന്നുമില്ല. പക്ഷേ വതറൂഹു ബിത്വാന, വൈകുന്നേരം അത് മടങ്ങി വരുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. അപ്രകാരം ആ പക്ഷിയെ ഭക്ഷിപ്പിച്ചവനാരോ, ആ പക്ഷിക്ക് ഉപജീവനം റിസുക്ക് നൽകിയവനാരോ, ആ റബ്ബും നിങ്ങൾക്ക് റിസുക്ക് നൽകും, ഉപജീവനം നൽകും. എന്തു ചെയ്താൽ? നിങ്ങളുടെ ജീവിതത്തിൽ തവക്കുല് ഉണ്ടായാൽ, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ നോക്കൂ, നിങ്ങൾ ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ പലരും തവക്കുല് ചെയ്യുന്നതും ഒരു കഷ്ണം ചരടിലാണ്, മന്ത്രിച്ചൂതിയ ഒരു ചരടിൽ, ഒരു നൂലിൽ. അത് കൈത്തണ്ടയിലോ കഴുത്തിലോ അരയിലോ ഒക്കെ കെട്ടിയാലും പ്രയാസങ്ങൾ മാറിപ്പോകും എന്ന ഒരു വിശ്വാസം അല്ലേ? ആ ഒരു നൂലിലും ആ ഒരു ചരടിലും തൻ്റെ പ്രയാസത്തെ തൻ്റെ ഭാരത്തെയും ഏൽപ്പിക്കുന്നവൻ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത്തരത്തിൽ രോഗം മാറാനാണ് എന്ന് വിചാരിച്ച് ചരട് കെട്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ നിന്നും ആ നൂല് ചരട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇത്, ലാ യസീദുക ഇല്ലാ വഹന, ഈ ചരട് കെട്ടിയത് കൊണ്ട് നിന്റെ രോഗം കൂടുകയല്ലാതെ കുറയുകയില്ല. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കെട്ടിയ അവസ്ഥയിലാണ് നീ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല, നീ ശിർക്ക് ചെയ്തവനായി മരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആനിൽ സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചല്ലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുല് ചെയ്യുക, റബ്ബിൽ ആ കാര്യത്തെ ഏൽപ്പിക്കുക. ഇപ്പം നമ്മൾ തവക്കുലുള്ളവരാണ് എന്നതിന് നമുക്ക് തന്നെ ധാരാളം തെളിവുകൾ കാണാൻ കഴിയും, അടയാളങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? എന്നും പതിവാക്കുക എന്നുള്ളത്. എന്ത്? നമ്മുടെ വീട്ടിൽ നിന്നും എന്നും നമ്മൾ പുറപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ അവനെക്കൊണ്ടല്ലാതെ ശക്തിയും കഴിവുമില്ല എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് തവക്കുലുള്ളവരുടെ ഒരു അടയാളമാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുലുള്ള ആളുകളായി തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകുന്ന ഉപജീവനം റിസ്ഖ് വിശാലമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഉപജീവനം വിശാലമാകാനുള്ള നാലു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, തൗബ ജീവിതത്തിൽ കൊണ്ടുവരിക. രണ്ട്, തഖ്വയുള്ളവരാവുക. മൂന്ന്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ശാക്കിരീങ്ങളാവുക, ശുക്ർ ചെയ്യുന്നവരാവുക. നാല്, ഏതു ഘട്ടത്തിലും റബ്ബിൽ ഭരമേൽപ്പിക്കാൻ തവക്കുൽ കൈമുതലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ നാലു കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കി കൊടുക്കും എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം രണ്ട്, അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: الصَّبْرُ.
1: ما شاء الله. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
2: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തുകൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചവൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് വിസ്ഡം ഡയലോഗ്, ഖുർആൻ ദൈവികം. അർഷദ് താനൂരിൻ്റെ ഡയലോഗ് എന്ന പ്രോഗ്രാമിലുള്ള പ്രസംഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
0: പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യം ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും റാ എന്ന അക്ഷരം ഉച്ചരിക്കാത്ത അറബി സാഹിത്യകാരന്മാർ അറബി സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അവരെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. രണ്ടാമതായി, എന്തുകൊണ്ടാണ് ഖുർആൻ ദൈവികമെന്ന് ചോദിക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി, ഖുർആൻ പരിശുദ്ധ ഖുർആൻ അത് ലോകവസാനം വരെ സംരക്ഷിക്കപ്പെടും. ലോകവസാനം വരെ യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനിൽ യാതൊരുവിധ അബദ്ധങ്ങളും ഇല്ലാതെ യാതൊരുവിധ തെറ്റുകളും ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നു. ഇന്ന് പത്രങ്ങൾ ഇറങ്ങുമ്പോൾ അതിന് എഡിറ്റർമാരുണ്ട്, ചീഫ് എഡിറ്ററുണ്ട്, ആധുനികമായ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പത്രം ഇറങ്ങുമ്പോൾ അതിൽ നമുക്ക് തിരുത്തലുകൾ കാണുവാൻ സാധിക്കും. മനുഷ്യരുടെ ഭൗതിക സംവിധാനങ്ങളിൽ തിരുത്തലുകൾ, അബദ്ധങ്ങൾ കടന്നു വരുന്നു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് വാമൊഴിയായി കേട്ട് സ്വഹാബത്ത് എഴുതി വച്ച ഒരു ഗ്രന്ഥത്തിൽ, സ്വഹാബത്തിന്റെ വരമൊഴിയായി അവർ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അബദ്ധങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള വാശാപരമായ ഒരു വൈരുദ്ധ്യങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ വിമർശകരെ, പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്നവരെ നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുമോ? യാതൊരുവിധ അബദ്ധങ്ങളും ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ജനഹൃദയങ്ങളിലാണ്. ലോകത്തുള്ള മുഴുവൻ ഖുർആനും നശിപ്പിച്ചാലും ഇസ്ലാമിന്റെ വിമർശകന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകത്തുള്ള ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും ഇല്ലാതാക്കിയാലും, ഖുർആനിന്റെ സോഫ്റ്റ്വെയർ കോപ്പികൾ പോലും ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയാലും, ലോകത്തിന്റെ മുക്കുമൂലകളിൽ 10,000,000 മനുഷ്യന്മാർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടും. ലോകത്തുള്ള മുക്കുമൂലകളിലുള്ള പള്ളികളിലെല്ലാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കാരങ്ങൾ നടക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ ഏതാനും ചുരുങ്ങിയ സമയങ്ങൾക്കകം തന്നെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഇറങ്ങും. കാരണം ഈ ഖുർആൻ അല്ലാഹു തആല ജനഹൃദയങ്ങളിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ അല്ലാഹു തആല സംരക്ഷിച്ചിരിക്കുന്നു. ലോകത്ത് കടിഞ്ഞുപോയ പൗരാണികമായ പല ഭാഷകളും, ഹീബ്രു പോലെയുള്ള ഭാഷകൾ, അത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് കടന്നുപോയെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ, അറബി ഭാഷ, അത് പൗരാണികമാണ്. അതോടൊപ്പം ലിവിംഗ് ലാംഗ്വേജ്, ഇന്നും ജീവിച്ചു നിൽക്കുന്ന, ഇന്നും നിത്യഹരിത ഭാഷയായി പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ നിലനിൽക്കുന്നു. അറബി ഭാഷയിലെ നവോത്ഥാനം, അറബി ഭാഷയിലെ പുതിയ നവോത്ഥാനം അറബി ഖുർആനിന്റെ ഭാഷയിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നു. ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ പോലെ ഒരു സൂറത്ത്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പോലെ ഒരു ആയത്ത് ഇസ്ലാമിന്റെ വിമർശകന്മാരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സല അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ ഇൻ കുൻതും സാദിഖീൻ. ഇസ്ലാമിന്റെ വിമർശകന്മാരെ, പരിശുദ്ധ ഖുർആനിന്റെ വിമർശകന്മാരെ, ഈ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ, ഈ പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ, ഈ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം, ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് പോലെ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ?

സഹോദരന്മാരെ, നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ പല ആളുകളും കടന്നു വന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പല ആളുകളും പരിശുദ്ധ ഖുർആനിനെ ബദലായി ഗ്രന്ഥം രചിക്കാൻ കടന്നു വന്ന് ലബീദുബ്നു റബീഗയെ പോലെയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആനിലെ മൂന്നായത്തുകൾക്ക് പകരമായി ഒരു സൂറത്ത് കൊണ്ടുവരാൻ മൂന്നായത്തുകൾ രചിക്കാൻ വേണ്ടി കടന്നു വന്ന ലബീദുബ്നു റബീഗ പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അതെ, ഒരിക്കലും ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മുഹമ്മദിന്റെ വാക്കുകളെല്ലാം ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല, ഈ ഖുർആൻ ദൈവികമാണ് എന്ന് ലബീദുബ്നു റബീഅ പ്രഖ്യാപിക്കുകയാണ്. വലീദുബ്നു മുഗീറയെ പോലെയുള്ള ആളുകൾ പിന്മാറിയെങ്കിൽ പരിശുദ്ധ ഖുർആനിന് ബദലായി ഗ്രന്ഥം രചിക്കാൻ കടന്നു വന്നവർക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഇതാ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വിമർശകരെ, നിങ്ങൾക്ക് സാധിക്കുമോ ഈ ഗ്രന്ഥത്തിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ? പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യത്തിന് കിടയറ്റ, പരിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങൾക്ക് തുല്യമായ, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് പകരം വെക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ? പരിശുദ്ധ ഖുർആനിന്റെ 1400 വർഷമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന ഖുർആനിന്റെ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഈ ഗ്രന്ഥത്തിൽ, പരിശുദ്ധ ഖുർആനിൽ ഒരു ന്യൂനത നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുമോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറാ. ഈ പരിശുദ്ധ ഖുർആൻ ദൈവികമല്ലായിരുന്നുവെങ്കിൽ ഇതിൽ ന്യൂനതകൾ കാണണമായിരുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകൾ, ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂനത. രണ്ടാമതായി പിന്നെ തെളിയേണ്ടത് ഇത് പ്രവാചകന്റെ വാക്കാണ് എന്നതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരക്ഷരനായിരുന്നു. ശാസ്ത്രീയമായി എഴുത്തും വായനയും അറിയാത്ത, എല്ലാ അർത്ഥത്തിലും നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിലൂടെയാണ് ലോകം ഖുർആനിനെ കേട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്ന വാക്കുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളെല്ലാം പരിശുദ്ധ ഖുർആൻ. അഞ്ചാമതായി പരിശുദ്ധ ഖുർആൻ പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം പുലരേണ്ട സമയത്ത് പുലർന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന അബൂലഹബിന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ സാധിക്കില്ല എന്ന് അബൂലഹബ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഖാലിദ് ഇബ്നു വലീദിനെ പോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഖുർആൻ പ്രഖ്യാപിച്ചു, അബൂലഹബിന് സാധിക്കുകയില്ല, നരകത്തിലായിരിക്കും. സയസ്ലാ നാരൻ ലാത്ത ലഹബ്, നരകത്തിലാണ് അബൂലഹബിന്റെ സ്ഥാനമെന്ന് പരിശുദ്ധ ഖുർആൻ അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. എങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഒരു ദിവസത്തിലേക്കെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയിൽ ഒരു സംശയം ജനിപ്പിക്കാൻ വേണ്ടി അബൂലഹബ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ടില്ല, മുശ്രിക്കായി നരകത്തിന്റെ അവകാശിയായി മരണപ്പെട്ടുപോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നിത്യപ്രസക്തമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബ് ജനതക്കിടയിൽ പരിശുദ്ധ ഖുർആൻ ചർച്ചയായി, അതേ രൂപത്തിൽ ഇന്നും പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നു. പരിശുദ്ധ ഖുർആൻ അന്ന് പ്രയോഗിച്ച ഉപമകൾ ഇന്നും നിത്യപ്രസക്തമാണ്. പരിശുദ്ധ ഖുർആനിൽ ഉപമകളായി പറഞ്ഞ ജീവജാലങ്ങൾ ഇന്നും നമുക്ക് സുപരിചിതമായ രൂപത്തിൽ കാണുവാൻ സാധിക്കും. രണ്ട് തലമുറയിലും അറബികൾക്കിടയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവർക്കിടയിലേക്കിറങ്ങിയ ആയത്തുകൾ യാതൊരുവിധ വൈരുദ്ധ്യങ്ങളുമില്ലാതെ ഇന്ന് ഈ നൂറ്റാണ്ടിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയുടെ തെളിവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങൾ അത് കൃത്യമായി പുലർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി, ഫറോവ എന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഭരണാധികാരിയെ മാത്രം പരിശുദ്ധ ഖുർആൻ ഫറോവ എന്ന് പരിചയപ്പെടുത്തി. മറ്റുള്ള അതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ

0: ഭരണകാലഘട്ടത്തിലെ രാജാക്കന്മാരെ മലിക് എന്നാണ് പരിചയപ്പെടുത്തിയത് എങ്കിൽ പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ മാത്രം ഫറോവ എന്ന് പരിചയപ്പെടുത്തി ചരിത്രത്തിൽ യാതൊരുവിധ വക്രതയുമില്ലാതെ യാതൊരുവിധ അബദ്ധങ്ങളുമില്ലാതെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നിലനിൽക്കുന്നു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ കഴിയാത്ത സത്യങ്ങൾ, ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിച്ചു കണ്ടെത്താൻ കഴിയാത്ത ശാസ്ത്രീയമായ സത്യങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്തുമ്പായര വഴി അറിയാത്ത ഒരു മനുഷ്യന്റെ ചുണ്ടിലൂടെ ലോകം കേട്ടു. സുമ്മ ഖലഖന നുത്ഫത അലകം, അതേ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മനുഷ്യനെ ബീജത്തെ അല്ലാഹു തആല ഭ്രൂണമാക്കി മാറ്റി, ഫഖലഖന അലകത മുദ്ഗാ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി മാറ്റി, ഫഖലഖന മുദ്ഗത ഇലാമ പിന്നീട് മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി അസ്ഥിയുള്ള രൂപമാക്കി തീർത്തു, ഫകസൗന ഇലാമ ലഹ്മ ആ അസ്ഥികൂടത്തെ മാംസങ്ങൾ കൊണ്ട് പൊതിയുകയും ചെയ്തു. ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വിമർശകരെ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത്രയും കൃത്യമായ രൂപത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി എംബ്രിയോളജിയെ പറ്റി പറഞ്ഞതായി ചരിത്രത്തിൽ നിന്ന് തെളിയിക്കാൻ സാധ്യമല്ല. എങ്കിൽ ഖുർആനിന്റെ ഓരോ പ്രയോഗങ്ങളും കൃത്യമാണ്. തേനീച്ചയെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത്തഹദി കുലി ഫസ്ലുക്കി, പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ മുഴുവൻ പെൺ തേനീച്ചയോടാണ്. പെൺ തേനീച്ചയാണ് തേനീച്ചകൾക്കിടയിൽ ജോലി ചെയ്യുന്നത് എന്നും ആൺ തേനീച്ചകൾ അലസന്മാരാണ് എന്ന ആശയം 1400 വർഷം മുമ്പുള്ള ഒരു ഗ്രന്ഥത്തിൽ എങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും? അത് ഇതൊരു മനുഷ്യന്റെ വാക്കുകളെല്ലാം ഏതെങ്കിലും മനുഷ്യർ ഒരുമിച്ചു കൂടി കണ്ടെത്താൻ കഴിയുന്ന ചിന്തകളെല്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന്റെ വാക്കുകളാണ്. 9-ാമതായി പരിശുദ്ധ ഖുർആൻ നടത്തിയ വിപ്ലവം, ആ വിപ്ലവം ഏതെങ്കിലും ഉട്ടോപ്യൻ സങ്കല്പങ്ങളല്ല, ഏതെങ്കിലും ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത ആശയങ്ങളല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തെ പരിശുദ്ധ ഖുർആൻ കാണിച്ചു തന്നു. വർഷങ്ങളോളം തന്റെ ഗോത്രത്തിന്റെ പേരിൽ, തന്റെ വർണ്ണത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തൊരു തലമുറയെ മുത്തുമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പരിവർത്തിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. പെൺകുട്ടിയെ കുഴിച്ചുമൂടിയ ജനതയെ കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിയപ്പോൾ പെൺകുട്ടിയെ ഏതൊരു തെറ്റിന്റെ പേരിലാണ്, ഏത് തെറ്റിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്നൊരു ദിവസമുണ്ട് എന്ന് ആയത്ത് കേട്ടപ്പോൾ കരയുന്ന അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിച്ചു. മദ്യത്തിന്റെ ചഷകങ്ങളുമായി മദ്യത്തിന്റെ ആറാട്ടിൽ മദ്യത്തിന്റെ ജീവിതം നയിച്ചൊരു ജനതയെ കൊണ്ട് ആ മദ്യത്തിൽ നിന്ന് പൂർണമായി പിന്തിരിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിന് സാധിച്ചു. അങ്ങനെ ഖൈറു ഉമ്മത്തായി, ഉത്തമമായ സമുദായമായി, ഏതു വിഷയത്തിലും മാതൃകയുള്ളൊരു സമുദായമായി പരിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. ഖുർആൻ നടത്തിയ വിപ്ലവം ഇന്നും തുടരുകയാണ്. അന്ന് കേൾക്കരുത് എന്ന് പറഞ്ഞത് മക്കയിലെ നേതാക്കന്മാരാണ് എങ്കിൽ അവർക്ക് കേൾക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. അവർ പരിശുദ്ധ ഖുർആനിന് മുന്നിൽ കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിൽ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ വിപ്ലവം തുടരുകയാണ്. ആരോപണങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, ഖുർആനിനെ വിമർശിക്കപ്പെടാം. എങ്കിൽ ആ വിമർശനങ്ങളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് എങ്കിൽ, പരിശുദ്ധ ഖുർആനിന്റെ വിമർശനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ് എങ്കിൽ ഖുർആനിന്റെ മാറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അത്ഭുതമാണ് ഖുർആൻ. ഓരോ വിമർശനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഹൃദയം തുറന്ന് തയ്യാറായവർ ഇസ്ലാമിന്റെ ശാന്തല തീരങ്ങളിൽ, പരിശുദ്ധ ഖുർആനിന്റെ ശാന്തിയുടെ തീരങ്ങളിലേക്ക് കടന്നു വന്നത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വസ്തുനിഷ്ഠമായി പരിശുദ്ധ ഖുർആനിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രമാണബദ്ധമായി പഠിക്കാൻ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള സംസാരങ്ങളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളും അതിന് ഖുർആനിനെന്താണ് പറയാനുള്ളത് എന്ന മറുപടിയുമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഹൃദയങ്ങൾ തുറന്ന്, കാതുകൾ തുറന്ന് കേൾക്കണം, ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ സ്വരം. കാണുന്ന കാഴ്ചകൾ, വായിക്കപ്പെടുന്ന വരികൾ, ആലപിക്കുന്ന ഈണങ്ങൾ, വിശ്വവിസ്മയ ഗ്രന്ഥത്തിൻ്റെ ഉൾത്തുടിപ്പുമായി മറ്റൊരു ഗാനം. രചന പ്രൊഫസർ ഹാരിസുബിൻ സലീം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഓ, ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും. ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളും ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ലാന്ന് തോന്നുന്നു, അല്ലേ?
2: അതെ അതെ.
1: ആ, മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അവർ
2: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി. അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ കണ്ണ് കാണൂല, കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ലാ നമുക്ക് പറയാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുണ്ട്, അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
1: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
2: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്,
1: തിരുവനന്തപുരം.
2: ആ, അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
1: നിങ്ങളെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
2: തീർച്ചയായിട്ടും.
1: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
2: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും.
1: അതെല്ലേ.
2: അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്
1: അവരെല്ലാം നിലക്കുള്ള സ്കഫോൾഡിംഗ്.
2: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
1: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചർ ഓർമ്മ വരികയാണ്.
2: ടീച്ചർ
1: രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
2: അതെ.
1: പക്ഷെ എനിക്ക് തോന്നുന്നു, ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഹമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
2: സ്വന്തമായിട്ടാണ്.
1: ആ, സ്വന്തമായിട്ട്. അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ആ, ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷ് ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്, അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ. അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലൂടെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം, ഇവിടെയൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചുകൂത്താതെ വീഴാതെ പോവാണ്
2: എടുത്തു.
1: നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചുത്തി എന്നൊക്കെ
2: പറയാം.
1: അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണ്.
2: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
1: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകൾ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മള് ആ വീഡിയോയിൽ ആ ചിന്താ വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മള് പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
2: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും, ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
1: അതെ അതെ.
2: പക്ഷേ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
2: അതെ,
1: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ, ശരിക്കും മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
2: തീർച്ചയായും
1: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഇന്ന് ഉണ്ടാവാന്നുള്ളതാണ്.
2: അതെ,
1: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ടൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയാ പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
2: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ,
1: അതെ അതെ,
2: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മളെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10-ാം ക്ലാസ്സിൽ ഇവൻ പഠിക്കുകയാണ്. അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു.
2: അതെ,
1: കാരണം അവർക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോ, അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോ അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാവുമ്പോ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവന്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
2: അതെ, രക്ഷിതാക്കൾ അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
1: ഇന്നുണ്ട് അല്ലേ. ഇന്ന് അവർക്കുള്ള അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ എടുത്ത് തെരഞ്ഞെടുത്ത് അവർ വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്കൊരു സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
2: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയയൊക്കെ മാറുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്,
2: അതാണ്
1: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സേ പരീക്ഷ 2026 വിജ്ഞാപനം. 2026 വർഷത്തെ SSLC, THSLC, AHSLC സേ പരീക്ഷാ വിജ്ഞാപനം പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ June 10 ആരംഭിച്ച് 17 അവസാനിക്കും. സേ പരീക്ഷ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം പരീക്ഷാഭവൻ .kerala.gov.in.
2: هي الحبيبة والمختار صاحبها.
3: എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ 1000 കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്ത് എഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ് ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത് ആ ബോക്സ് പൊളിക്കുകയാണ്. അപ്പം താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയം പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും അലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ളൊരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
4: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓരോ സൂറത്തുകളിലെയും ഓരോ ആയത്തുകളും വിശദമായി പഠിച്ചു മുന്നേറാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിൽ സൂറത്തു ഖാഫ് 30 വചനം അർത്ഥസഹിതം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിലെ 30 ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 27 ആയത്ത് മുതൽ നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം.

0: സൂറത്തു ഖാഫിലെ 30-ാമത്തെ വചനം വരെയാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 31-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തു ഖാഫ് 30-ാം വചനം അർത്ഥസഹിതം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ, ഭാഗം 2. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങളിൽ ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്കൊരിക്കലും ജീവിതത്തിൽ കടന്നു വരരുത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ റസൂല് പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രണ്ടാമതായി കൊണ്ട് അബൂ ദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, വലാ തതുറുക്കി സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. വമൻ തറഖഹ മുതഅമ്മിദ, ആരെങ്കിലും ബോധപൂർവം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. വമൻ തറഖഹ മുതഅമ്മിദ, നീ ബോധപൂർവം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, നീ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നലി കുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹിഫ്ളി വൽ കലാ, എല്ലാ അടിമകളെയും സഹായിക്കുക സംരക്ഷിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ ഒരു ബാധ്യതാ നിർവഹണമാണ്. ഫഇദ അൽഖാ ബിയദിഹി ഇൽ തഹ്ലകത്, പക്ഷേ ഒരാൾ സ്വയം നശിച്ചു പോയാൽ, ഔ ഫഅല മാ ഹറമ അലൈഹി, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഔ ഖാലഫ മാ അമറ ബിഹി, അല്ലെങ്കിൽ അവനോട് കൽപ്പിച്ച കാര്യത്തെ അവൻ ധിക്കരിച്ചാൽ, ഖദലതുഹു ദിമ്മത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനോടുള്ള ഉത്തരവാദിത്തം അവിടെ തീർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവനെ അല്ലാഹു സംരക്ഷിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔവലമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമിൽ ഖിയാമ മിൻ അമലിഹി, പരലോകത്ത് അന്ത്യനാളിൽ അവനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം അവനോട് ചോദിക്കുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയാക്കിയവൻ ബാക്കിയുള്ളതിലും വിജയിച്ചിട്ടുള്ളവനാണ്. വ ഇൻ ഫസദത്, ഇനി അതിൽ മോശമായി കഴിഞ്ഞാൽ, ഫഖദ് ഖാബ വഖസിറ, അവൻ തകർന്നത് തന്നെ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ അവന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ 3-ാമതായി കൊണ്ട് പറഞ്ഞ ഉപദേശം, വലാ തശ്രിബിൽ ഖംറ, ഒരിക്കലും മദ്യം നീ കുടിക്കരുത് എന്നാണ്. ലഹരി ഉപയോഗിക്കരുത് ട്ടോ. ഫഇന്നഹ മിഫ്താഹുൻ ലികുല്ലി ശരിൻ, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് മദ്യം, ലഹരി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് മദ്യം എന്നുള്ളത്. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, അവൻ്റെ മദ്യപാനം കാരണം ചിലപ്പോൾ അവനൊരു വ്യഭിചാരിയായി മാറിയേക്കാം, അവനൊരു കള്ളനായേക്കാം, ഒരു കൊലപാതകനായേക്കാം. കാരണം എല്ലാ വൃത്തികേടുകളെയും പ്രസവിക്കുന്ന മാതാവാണ് മദ്യപാനമെന്ന് പറയുമ്പോൾ എന്തൊരു മ്ലേച്ഛകരമായ കാര്യമാണിത്. എന്താണ് ഇസ്ലാം മദ്യത്തോട് കാണിച്ച നിലപാട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണോ, ഫലാ യജ്ലിസ് അലാ മാഇദതിൻ യശ്രിബു അലൈഹൽ ഖംർ, കള്ള് വിളമ്പുന്ന ഭക്ഷണ തളികക്കരു അരികിൽ ഇരിക്കാൻ പോലും പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മദ്യപാനത്തെ ഇസ്ലാമിന് അനുകൂലിക്കാൻ സാധിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹറമൽ ഖംറ വസ്സമനഹ, അള്ളാഹു കള്ള് ഹറാമാക്കിയതോടൊപ്പം അത് മുഖേന ലഭിക്കുന്ന വരുമാനവും മുഴുവൻ വരുമാനങ്ങളും ഹറാമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി അശ്റതൻ, മദ്യത്തിൻ്റെ കാര്യത്തിൽ 10 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 10 വിഭാഗം ആളുകൾ? ആസ്വിറഹ, അത് വാറ്റുന്നവൻ, വമോ അത്തസ്വിറഹ, അത് ആർക്ക് വേണ്ടി വാറ്റുന്നുവോ ആ വാറ്റപ്പെടുന്നവൻ, വശാരിബഹ, അത് കുടിക്കുന്നവൻ, വഹാമിലഹ, അതിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നവൻ, അതിനെ വാഹനത്തിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചുമന്നു കൊണ്ടുപോകുന്നവൻ, വമഹ്മൂലത ഇലൈഹി, അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനും, അതുപോലെ വസാഖിയഹ, അതിനെ ഒഴിച്ചു കൊടുക്കുന്നവൻ, വബായി അഹ, അത് വിൽക്കുന്നവൻ, വഅകലസമനഹ, അതിൻ്റെ ഷെയറ് കൈപ്പറ്റുന്ന ആളുകൾ, വൽ മുഷ്ടരിയലഹ, അത് വിൽപ്പന ചെയ്യുന്ന ആളുകളും, വമുഷ്തറാഹു, അത് ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനും, എല്ലാവരും ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കള്ള്, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലാകുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിസ്കാരം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം അതാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് എന്നും, ആ ഒരു കാര്യത്തിൽ നമസ്കാരത്തിൽ വിജയിച്ചാൽ മറ്റുള്ളതിലും വിജയിക്കും, ഇനി അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളതിലും പരാജയപ്പെടും എന്ന് പ്രവാചകന് പഠിപ്പിച്ചു. മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞു, കാരണം മദ്യപിക്കുന്നവൻ്റെ നമസ്കാരം വെറുതെയാണ്, നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ സ്വർഗം അവിടെ ഇല്ലാതായി പോകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം, കള്ള് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട്, വമൻ ശരിബഹ, അത് കുടിച്ചാൽ, ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാതൻ അർബഈന യൗമൻ, അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയേയില്ല. വ ഇൻ മാത വഹിയ ഫീ ബത്നിഹി, അവൻ്റെ വയറ്റിൽ ആ കള്ള് ഉണ്ടായിരിക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ, മാത്ത മൈത്തത്തൻ ജാഹിലിയ, അവൻ്റേതൊരു ജാഹിലിയത്തിലുള്ള മരണമായിക്കൊണ്ട്, ഒരു കാഫിറിൻ്റെ മരണമായിക്കൊണ്ടായിരിക്കും അതിനെ എഴുതി തള്ളുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. മദ്യം പല രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന നിലക്ക് പോലും അതിനെ ഉപയോഗിക്കരുത് എന്നാണ് അലാൻ റസൂൽ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നഹാദാ ഉൻ വലൈസത്തി ബിദവ, അത് മരുന്നല്ല, അത് രോഗമാണ്. ഏതെങ്കിലും രോഗത്തിന് മരുന്നായി നാം അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരൽപ്പം പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മാ അസ്കറ കസീറൻ വഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിച്ചാലും ഹറാം തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ, സ്വഹാബത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതുവഴി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ, ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാളാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടുകാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
1: അൽഹംദുലില്ലാ.
2: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാ ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിന് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
2: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
1: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
2: അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
1: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
2: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
1: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
2: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോള്. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്തെറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
1: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
2: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതലത് കാണുന്നത്. ഒന്ന്, പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം, അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
1: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ, അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
2: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മളെ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ,
2: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ, അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ, അതോ നമ്മൾ ഭക്ഷണത്തിൽ, ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
2: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
2: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക, അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
2: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
2: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട്

0: നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
0: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത് ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സാണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ.
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോള്
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസായ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിൻ്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവും അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
0: കഴിഞ്ഞാൽ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിൽ എത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയുക. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കും

0: കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിൽ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനിയെന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിള്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുമെന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണ് കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ?
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക. പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
4: ويقول الإنسان أئذا ما مت لسوف أخرج حيا

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്നത്തെ ഒരു പാരൻസും മക്കളും മുമ്പത്തെ ഒരു പാരൻസും പാരൻറ്റും കുട്ടിയും ഇത് അറിയിക്കുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ജീവിക്കുന്നത് 2026 ഇന്നത്തെ മെയ് 2 യെസ്. അപ്പോൾ ഈ മെയ് 2 ഇതിന് മുമ്പാണെങ്കിലും നമ്മളൊരു പുതിയ തലമുറ ന്യൂ ജനറേഷനിലെ പിതാക്കളും മാതാക്കളുമായിട്ട് ഇപ്പോൾ നിന്ന് ഇന്നിപ്പോൾ വല്യമ്മമാരും അങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ, നിർബന്ധിതമായ അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും മുമ്പുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൂടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ ഉപ്പയോ അല്ലെങ്കിൽ വല്യമ്മയോ വല്യപ്പയോ ആരാ വീട്ടിലുള്ളത് അവരൊക്കെ കൂടെ ഇരുന്ന് കുട്ടികൾക്കൊരു പിന്നെ വരക്കാനുള്ള ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വരച്ച് കൊടുത്ത് വരച്ച് കാണിച്ചു കൊടുത്ത് എഴുതി കൊടുത്ത് അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ട് നോട്ട്ബുക്കോ മറ്റ് കളറിംഗ് ബുക്കോ വല്ല ചിത്രങ്ങളോ ആ നിലക്കുള്ള സംഗതികൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കാറുള്ളത്. വേറൊരു സ്മാർട്ട് ഉപകരണങ്ങളും നമ്മുടെ കയ്യിൽ മക്കളോടൊപ്പം ഉണ്ടാകുമ്പോൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല, മുമ്പത്തെ കാലത്തൊന്നും. അപ്പോൾ കുട്ടികളെന്താണ് വളരെ ഫിസിക്കലി പിന്നെ എന്താ പറയുക മാനസികമായി അങ്ങേയറ്റം അടുപ്പം നമ്മൾ പണ്ട് പറയാനുള്ളത് മുത്തശ്ശിമാരോട് അല്ലേ വല്യമ്മമാരോടും പിതാക്കളോടും മാനസികമായിട്ട് വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു, ബോധപൂർവമുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. എന്ത് സംഗതിയും നേരിട്ടാണ് ചെയ്യുക, വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഒരു സംഗതി പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഒരു വീഡിയോയിൻ്റെ കൂടെ വരുമ്പോൾ ഒന്നുകൂടി ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യും ബോധ്യപ്പെടും. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സ്മാർട്ട് ഉപകരണങ്ങളാണ് അത് വെച്ചു കൊടുക്കണം. അതിപ്പം മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ട് അതിങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു പിക്ചർ നമ്മൾ പിന്നെ ഉപ്പ ചിത്രം വരക്കാൻ കഴിയില്ലെങ്കിലും പണ്ട് എന്ത് ചെയ്യും ഏത് വരക്കാൻ കഴിയാത്ത ഉമ്മയും ഉപ്പയൊക്കെ ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ അവധിക്കാലത്തും ഒക്കെ അല്ലാത്തപ്പോഴൊക്കെ ഒരു ചിത്രം വരച്ചു കൊടുക്കും, വരച്ചു കൊടുത്തേ പറ്റൂ കാരണം നിർബന്ധമാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിങ്ങനെ ഒരു മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയൊരു പിക്ചർ അത് കളർ ചെയ്യാത്തൊരു പിക്ചർ വേണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഇമേജിൽ പോയാണ് കിട്ടുകയാണ്. എന്നിട്ട് കുട്ടികളെ വെച്ചു ഈ ചിത്രം വരക്കൂ. അപ്പോൾ ഉപ്പ ശരിക്കും തന്നെയില്ല, അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ അടുത്തിരുന്നത് വരച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല, അടുത്തിരുന്ന് എഴുതി കൊടുക്കുന്ന അവസ്ഥയല്ല. കുട്ടിക്ക് ആ സിസ്റ്റം തുറന്നിട്ട് അല്ലെങ്കിൽ മൊബൈലോ എടുത്തിട്ട് ദാ ഇത് പിടിച്ചു ഇതുപോലെ എഴുതുക ഇതുപോലെ വരക്കുക ഇത് കണ്ടെത്തുക. പിന്നെ ഉപ്പ വഴി മാറി. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു രണ്ട് ദൃശ്യങ്ങളാണ്. അപ്പോൾ പിന്നെ മാനസികമായൊരടുപ്പം ഈ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഉപകരണങ്ങൾ കൊണ്ട് നമ്മളും നമുക്കും മക്കൾക്കും ഇടയിൽ ആ സ്പേസ് കൂടുന്നുണ്ടോ എന്നുള്ളതും മുമ്പുള്ള കാലത്ത് മാനസികമായ അടുപ്പവും കുടുംബത്തിലുള്ള കുടുംബകരമായിട്ടുള്ളൊരു ബന്ധവും ഏറ്റവും പ്രത്യേകമായിട്ട് മാതാവും പിതാവും മക്കളുമുള്ളൊരു ആത്മബന്ധം ഉണ്ടാവാനുള്ള കാരണം അതിന് വലിയൊരു സ്പേസ് ഈ സ്മാർട്ട് ഉപകരണങ്ങൾ ഇന്ന കാലത്ത് ജീവിക്കുന്ന നമുക്കിടയിൽ നമ്മുടെ മക്കൾക്കിടയിലും ആകുന്നുണ്ടോ അതൊരു കാരണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ദൃശ്യങ്ങൾ കാണിക്കുന്ന അതിൻ്റെ ഒപ്പം നമ്മളവിടെ ചെയ്യുന്ന ചില ഒരു ചിന്തകളാണ് ഈ പങ്കുവെക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടോ?
3: മനസ്സിലായി. ഇനി ഞാനും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ എനിക്കും വ്യക്തമാവും.
2: അതെ.
3: അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് നമ്മൾ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ മാതാപിതാക്കളും മക്കളുമായിട്ട് കൂടുതൽ ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് വെറും ഇമോഷണലി ചില കാര്യങ്ങളിലേക്ക് മാത്രം മതി. ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വിഷയത്തിലും ഇല്ല, കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ചില കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ രൂപത്തിലേക്ക് ആ ബന്ധങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് കുട്ടികൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ജീവിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരേണ്ടവർ ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ അവർ മാറിപ്പോവുകയാണ്. തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മക്കളും മാറി ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പണ്ട് കാലത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആ വിരൽ പിടിച്ച് എഴുതിപ്പിച്ച് അങ്ങനെ ആ ഒരു ബന്ധം,
2: അതായത്
3: ആ ഒരു ബന്ധം ഇന്ന് കമ്മിയാണ്, വളരെ കുറവാണ്. കാരണം പലതിൻ്റെയും മാറ്റങ്ങൾ അവരിൽ വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും എഴുതാനോ പറഞ്ഞതുപോലെ വരക്കാനോ വായിക്കാനോ ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഫോണിലാണ് എടുത്തിട്ട് ഇതാ എഴുതിക്കോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരുപാട് അകൽച്ച മാനസികമായിട്ടും ഒക്കെ വന്നു പോയിട്ടുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ബോധപൂർവം നമ്മൾ ഒരു ബാക്കിലേക്ക് കുറച്ചെങ്കിലും പോകണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷേ അകൽച്ച കൂടിപ്പോകും. മാത്രമല്ല, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്കൊക്കെ അറിയാം ഈ പിന്നെ മനുഷ്യൻ്റെ വൈകാരികത എന്ന് പറയുന്നൊരു സംഭവം, അത് മാത്രമുള്ളൂ ഡിവൈസിന് നൽകാൻ പറ്റാത്തത്. ബാക്കിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോസിറ്റീവായതും നെഗറ്റീവായതൊക്കെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയത് കാരണം അകൽച്ച കൂടുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആത്മാർത്ഥത വളരെ നഷ്ടപ്പെടുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ വഴിമാറി പോവുകയാണ്.
2: അതായത് സ്നേഹവും ഇഷ്ടവും എന്ന് പറയുന്നതൊക്കെ ഓരോ ഇമോഷൻസ് ആണല്ലോ. അതൊക്കെ നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലമാണ്. ഇപ്പോൾ പണ്ട് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഉസ്താദ് നോട്ട്ബുക്കിൽ എഴുതി കൊടുത്ത അക്ഷരങ്ങളെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ കൈപ്പിടിച്ച് എഴുതി അത് പിന്നീട് തെറ്റുമ്പോൾ ആ കലരമായ അല്ലെ കഞ്ഞുണ്ണി പിന്നെ മറ്റേ ഒരു വെള്ളത്തണ്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വായിച്ചു കൊടുത്തി വീണ്ടും എഴുതിപ്പിച്ച് വല്ലാത്തൊരു വികാരം, സന്തോഷവും അടുപ്പവുമാകുന്ന ഒരു ഇഷ്ടവുമാകുന്ന വികാരം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് ചെറിയ പ്രായത്തിലാണെങ്കിൽ അങ്ങനെ, ഇന്ന് വലുതായാൽ എന്ത് ചെയ്യണം, പ്ലസ് ടു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാം, അപ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കും, പിന്നെ ഓരോ ഭാഗത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ച് അകൽച്ച ഉണ്ടാവുമെന്ന് ഭയപ്പെടില്ല. അകൽച്ച ഉണ്ടാകുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മുടെ അയൽപ്പക്കത്തും നാട്ടിലൊക്കെ കാണും. അവർ സ്മാർട്ട് ഫോണിൽ അങ്ങനെ പോയിട്ട് ഏതോ ബാംഗ്ലൂരിലുള്ള ഒരാളുമായിട്ടാണ് പിന്നെ വിവാഹം അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പം മാതാപിതാക്കൾ അറിയുക പോലും ചെയ്യുന്നില്ല. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹദീസുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. അതായത് ഫിസിക്കലി ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് അതും വേറെ തന്നെയാണ്. സ്മാർട്ട് ഫോൺ എന്നത്തെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം, എന്നിട്ട് ആ ഉപയോഗിക്കുന്നതിലൂടെ സ്പേസ് ഇടുന്നു മാത്രം പറഞ്ഞ് നമ്മൾ പോകാൻ പറ്റില്ലല്ലോ. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഒരിക്കലും അടുപ്പം വിദൂരത്താകാത്ത രീതിയിൽ കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഉറപ്പെടുത്താറുള്ളത്. മറ്റൊന്ന്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിൻ്റെ അടുത്ത് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പിന്നെന്താ പറയുക, മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നേർക്ക് നേരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ശരിക്ക് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാന്നുള്ളൂ. അവിടെ ഇങ്ങനെ ആ അതിന് നേർക്ക് നേരെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴേ അതിൽ വേറൊരു ആ ഗുരു ശിഷ്യ ബന്ധം ആ അറ്റാച്ച്മെൻ്റ് ഒന്ന് വേറെ തന്നെയാണ്.
3: അതിപ്പോൾ
2: എന്തൊക്കെ പറഞ്ഞാലും അത് വേറെ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അത് മറിച്ച് അവിടെ എന്ത് ചെയ്യണം, ഒരു പിന്നെ സ്മാർട്ട് ഒരു സാധനം കൊടുത്തിട്ട് ഇതാ അത് കേട്ടു, അത് വേറൊരു രണ്ടും സംഗതി ഒന്നന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് തലങ്ങളാണ്.
3: അതാണ് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണെങ്കിലും. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു, ഇപ്പോൾ നമ്മൾ ഈ ബോർഡില്ലേ, ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡൊക്കെ പണ്ട് അത് നിറം വാങ്ങിയത് ബ്ലാക്ക് കുറച്ച് പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യല് ചെമ്പരത്തി പോകേണ്ട, നമ്മൾ അത്
2: വായിച്ച്
3: സംഭവം ഉണ്ടല്ലോ.
2: നാളെ വരുമ്പോ ഒരു ചെമ്പരത്തി പോകാൻ അഞ്ചെണ്ണം, അത് എങ്ങനെ വെച്ചാൽ കുട്ടിയോട് പറഞ്ഞ് സെറ്റ് ആക്കണം പറയും.
3: അതേപോലെ മായ്ക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞില്ലേ എന്താണ് തണ്ട്, എന്തിനാ
2: വെള്ളത്തണ്ട് പലതും പറയലുണ്ട്.
3: അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു.
2: അതെ അതെ
3: അല്ലേ, അതൊക്കെ പോയി.
2: ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പാരൻസും മക്കളും മുമ്പ് കാലത്ത് ജീവിക്കുന്ന പാരൻസും മക്കളും ആ ഒരു ബന്ധവും സ്നേഹവും ഇഷ്ടവും വാത്സല്യവും അനുകമ്പയും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ഇന്ന് ഉപയോഗിക്കേണ്ട എല്ലാ ടൂൾസും ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അത് ആ ഒരു പാഠം നൽകുന്ന ഒരു സംഗതിയാണ് സൂചിപ്പിച്ച് വരുന്നതിൻ്റെ ഒരു
3: ഉള്ളടക്കം. സ്വാർത്ഥരാകാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ സൂക്ഷ്മമായി വളർത്തുക എന്നുള്ളതാണ്.
2: എല്ലാ ടെക്നോളജിയും നമ്മുടെ മുമ്പിലുണ്ട്, മക്കൾ വഴി തെറ്റാൻ ഒരു നിമിഷം മതി. അപ്പം അത് വഴി നന്നാവാനും നമ്മുടെ ഒരു കെയറിങ് മതി. ഈ രണ്ട് വാക്കുകളൊതുക്കി നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി ശ്രോതാക്കൾ പങ്കുവെക്കട്ടെ അല്ലേ.
3: തീർച്ചയായിട്ടും.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ എന്നീ കേൾക്കുന്നത് റിയാദു സ്വാലഹീൻ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഓരോ അധ്യായങ്ങളാണ് റിയാദു സ്വാലിഹീൻ എന്ന ഈ പരിപാടിയിലൂടെ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തഅസിയത്ത് എന്ന വിഷയത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയ ഹദീസുകളുടെ പഠനമാണ് ഇപ്പോൾ നടക്കുന്നത്. റിയാദു സ്വാലിഹീൻ അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊഊസി റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബാബു സബ്റിലുള്ള അഞ്ചാമത്തെ ഹദീസ് ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് നാം പഠന വിധേയമാക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉസാമ ഇബ്നു സയ്ദ് ഇബ്നു ഹാരിസത്ത റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ ഒരു വിവരണം നാം കേട്ടുകഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, അർസലത്ത് ബിന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്, നബിയുടെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് അവരാണ് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞയക്കുന്നത്. അവരുടെ ഭർത്താവ് അബുൽ ആസ് അർ റബീഉ എന്ന ആളാണ്. അഥവാ സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. എന്താണ് ആ ദൂതനും വശം പറഞ്ഞയക്കുന്ന കാര്യം? അത് അന്നബിനി, എൻ്റെ പുത്രൻ, കദുഹ്തുദിറ, ആ കുട്ടിക്ക്, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിക്ക് മരണം ആസന്നമായിരിക്കുന്നു. മരണത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ മുഖദ്ദിമാത്തുൽ മൗത്ത്, അതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെട്ടിരിക്കുന്നു. മരണം ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ഫഷ്ഹദ്നാ, നിങ്ങൾ, താങ്കൾ അഥവാ റസൂലുള്ള ഞങ്ങളുടെ അടുത്ത് വരണം, ഇവിടെ സന്നിഹിതനാകണം എന്നതാണ് അവരുടെ ആവശ്യം. ഈ കുട്ടിയുടെ പേരെന്താണ് എന്നതൊന്നും സ്വഹീഹായ ഒരു ഹദീസിലും റിവായത്തുകളിലും വന്നിട്ടില്ല എന്നാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഫഅർസല, അങ്ങനെ ദൂതൻ ചെന്ന് ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് സൈനബ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ദൂതൻ വശം പറഞ്ഞയച്ചു. എന്താ പറഞ്ഞയച്ചത്? യുഖ്രിഉസ്സലാം, സലാം പറയാൻ. അഥവാ റസൂലുള്ളയുടെ സലാം സൈനബ് റളിയല്ലാഹുവിനോട് പറയാൻ ഒരാൾ വശം എൻ്റെ സലാം അവൾക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ദൂതനെ തിരിച്ചയച്ചു. അവ ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സലാം പറഞ്ഞയക്കുന്നത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. വയഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്യുന്നതും പറഞ്ഞിട്ടാണ് സലാം പറയണം. അതോടൊപ്പം ഇനി പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ കൂടി മകളോട് പറയണം. അതെന്താണ്? ഇന്നലില്ലാഹി മാ അഹദ, തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് മാ അഹദ, അവൻ എടുത്തത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ റൂഹ് അള്ളാഹു എടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. അതിൻ്റെ മാലിക് അവൻ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഒരു വസ്തു അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ സ്വത്ത് എന്തെങ്കിലും നൽകിയാലും അതിൻ്റെ ഉടമയും ഉടമാവകാശവും പൂർണ്ണമായും അള്ളാഹുവിന് തന്നെയാണ്. മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നത് പോലെയല്ല. നമ്മളൊരാൾക്കൊരു സാധനം നൽകിയാൽ നമ്മുടെ ഉടമാവകാശത്തിൽ നിന്ന് അത് നാം ആർക്കാണോ നൽകിയത് അയാളിലേക്ക് നീങ്ങും, അയാളായിരിക്കും പിന്നെ അതിൻ്റെ ഉടമ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തു തന്നെ നൽകിയാലും അതെല്ലാം, അതിൻ്റെ എല്ലാം സാക്ഷാൽ മാലിക്, അതിൻ്റെ ഉടമ അല്ലാഹു തന്നെയാണ്. അതുകൊണ്ടാണ് റസൂല പറയുന്നത്, ഇന്നലില്ലാഹി മാ അഹദ, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് അവനുള്ളതാണ്, അല്ലാഹു തആല എടുത്തത് അവനുള്ളതാണ്. നൽകിയത് എന്നല്ല, ഇന്നലില്ലാഹി മാ അഹദ്, അല്ലാഹു എടുത്തത്, ഇന്നലില്ലാഹി തീർച്ചയായും അല്ലാഹുവിനുള്ളതാണ്, മാ അഹദ അവനെടുത്തത്. അതുകൊണ്ട് അതിൽ ക്ഷമകേടോ അതിൽ അതൃപ്തിയോ പ്രകടിപ്പിക്കേണ്ടതില്ല, കാരണം അത് അല്ലാഹുവിന് തന്നെ അവകാശപ്പെട്ടതാണ്. ഉടമ അവൻ ആ അവൻ ഒരു വസ്തുവിൻ്റെ സാക്ഷാൽ ഉടമ ആ വസ്തു എടുത്താൽ അതിൽ നമ്മൾ അസ്വസ്ഥരാകുന്നത്, അതിൽ നാം അതൃപ്തരാകുന്നത്, അത് ഹദാ ഖിലാഫുൽ മഖൂലി വൽ മങ്കൂൽ, അത് ബുദ്ധിപരമായും പ്രാമാണികമായും അത് ശരിയല്ല. അതുകൊണ്ട് അതിൽ വേജാറാകേണ്ട കാര്യമില്ല, അസ്വസ്ഥയാകേണ്ടുന്ന കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതൻ വശം മകൾ സൈനബ് റളിയല്ലാഹു അൻഹക്ക് സന്ദേശം നൽകി. തുടർന്ന് റസൂലുള്ള പറഞ്ഞു, വലഹുമാ അഅ്ത്വാ, അല്ലാഹുവിന് തന്നെ അവകാശപ്പെട്ടതാണ്, മാ അഅ്ത്വാ അവൻ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികൾക്ക് എന്തൊന്ന് നൽകിയാലും അതിൻ്റെ എല്ലാം പൂർണ്ണമായ ഉടമാവകാശം അവനിൽ തന്നെ നിക്ഷിപ്തമാണ്, അവനിൽ തന്നെ ഉണ്ട്. നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഉടമാവകാശമില്ല, നമുക്ക് താൽക്കാലികമായി അത് ഉപയോഗിക്കുവാനുള്ള താൽക്കാലികമായ ശറഈ അനുവദിച്ച വൃത്തത്തിൽ നിന്നുകൊണ്ടുള്ള താൽക്കാലികമായ ഉപയോഗാധികാരം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളൂ എന്ന്. വലഹുമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വകുല്ലു ഷൈഇൻ, റസൂലുള്ള വീണ്ടും പറഞ്ഞു, വകുല്ലു ഷൈഇൻ, എല്ലാ കാര്യങ്ങളും, ഇന്ദഹു അല്ലാഹുവിൻ്റെ അടുക്കൽ, ബി അജലിൻ മുസമ്മൻ, മുസമ്മൻ എന്ന് പറഞ്ഞാൽ മഅലൂ, അറിയപ്പെട്ട, മുഖദ്ദർ നിശ്ചിതമായ ഒരവധി വരെയാണ്. എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അതവൻ എടുക്കും, അത് പിന്നെ അവൻ പിന്തിപ്പിക്കുകയില്ല. ഉകുല്ലു ഷൈഇൻ ഇന്ദഹു ബിമിഖ്ദാർ, സൂറത്തുർ റഅദിൻ്റെ 8-ാം വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഏതൊരു കാര്യവും അവൻ്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആയുസ് ആയാലും, നമുക്ക് നിക്ഷേപിക്കപ്പെട്ട സമയം, അതുപോലെ നാം മരണപ്പെടുന്ന സ്ഥലം, അതുപോലെ നമ്മുടെ ദാത്ത്, അതുപോലെ നമ്മുടെ ഓരോ ഗുണങ്ങൾ എന്ന് തുടങ്ങി, കുല്ലുമായ തഅല്ലഖു ബി ഫഹുവ ഇൻദല്ലാ മുഖദ്ദറുൻ, സകല കാര്യങ്ങളും, ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അല്ലാഹുവിൻ്റെ അടുക്കൽ സുനിശ്ചിതമാണ്, അത് നിർണിതമാണ് എന്ന് വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഇദാ ജാഅ അജലുഹും ഫലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ എന്ന് സൂറത്ത് യൂനുസിൻ്റെ 49-ലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം. ഓരോ സമൂഹത്തിനും ഒരു അവധിയുണ്ട്, അവരുടെ അവധി വന്നെത്തിയാൽ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കാനാവില്ല, അവർക്കത് നേരത്തെയാക്കുവാനും കഴിയില്ല എന്ന് സൂറ യൂനുസിൻ്റെ 49-ലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പോൾ ഈ അർത്ഥത്തിലാണ് വകുല്ലു ഷൈഇൻ ഇന്ദഹു ബി അജലിൻ മുസമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫൽ തസ്ബിർ, അവൾ ക്ഷമിക്കട്ടെ, അഥവാ ദൂതൻ വശം പറഞ്ഞേക്കുന്ന സന്ദേശമാണല്ലോ. അതുകൊണ്ട് ഫൽ തസ്ബിർ, മകൾ സൈനബ്, അവൾ ക്ഷമിക്കട്ടെ. വൽ തഹ്തസിബ്, അവൾ പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യട്ടെ. തഹ്സിയത്താണ്, തഹ്സിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു മുസീബത്ത് ബാധിച്ച് അയാൾ ദുഃഖിതനായി കഴിയുമ്പോൾ അതിൽ അയാളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യമാണ് തഅസിയത്ത് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായ ഒരു ആഘോഷമോ ഒരു രീതിയോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരനുശോചന യോഗമായോ അതല്ലെങ്കിൽ ഒരു ചടങ്ങായോ നിർവഹിക്കേണ്ടുന്ന കാര്യമായിട്ട് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. ഈ അനുശോചനം നടത്തുന്നുള്ള ഒരാളെ സമാധാനിപ്പിച്ചുകൊണ്ട് നാം പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് ഇതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ക്ഷമിക്കുക, പ്രതിഫലം കാംക്ഷിക്കുക. ഇസ്ബിർ വഹ്തസിബ്, ഇസ്ബിർ വഹ്തസിബ്, ക്ഷമ അവലംബിക്കുക, സഹനം അവലംബിക്കുക, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യുക എന്ന വചനമാണ് അഫ്ളലു സീഗത്തിൻ ഫിത്തസിയ, തസിയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ ഫൽതസ്ബിർ, അവൾ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞാൽ അലാ മഖാദീരില്ല, അള്ളാഹു നിശ്ചയിച്ച ഈ ഖദർ, കുട്ടി മരിക്കണം, ഇങ്ങനെ രോഗി രോഗബാധിതനാകണം എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ഖദറിൽ അതിൽ ക്ഷമാവലംബിക്കുക മോളെ, അവൾ ക്ഷമാവലംബിക്കട്ടെ. വൽ തഹ്തസിബ്, അവൾ പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യട്ടെ. അത് ക്ഷമയുടെ കൂലി പൂർണ്ണമായി ലഭിക്കാൻ ഞാൻ ഈ മുസീബത്ത് ബാധിച്ചതിനാൽ ക്ഷമാവലംബിക്കുന്നു, ഞാനിങ്ങനെ ക്ഷമാവലംബിക്കുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടാനാണ് എന്ന ഒരു നിയത് ശക്തമായും ഉണ്ടാവണം. അപ്പോഴാണ് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക. ചിലർ ക്ഷമിക്കും, പക്ഷേ അങ്ങനെ ക്ഷമിക്കുന്ന വേളയിലും ഈ ക്ഷമ കൊണ്ട് എനിക്ക് അള്ളാഹു കൂലി നൽകട്ടെ, കൂലി കിട്ടാനാണ് ഞാനിങ്ങനെ ക്ഷമിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറില്ല എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും ക്ഷമ അവലംബിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രതിഫലം കാംക്ഷിക്കുകയും വേണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നതും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും അങ്ങനെയാണ്. ഈ ഒരു സന്ദേശവുമായി മകളുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞയച്ചു. ഫഅർസലത്സ് ഇലൈഹി, ഈ സന്ദേശവുമായി ദൂതൻ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നപ്പോൾ ഉടനെ, വീണ്ടും ഉടനെ എന്നാണ് അധികം, ഉടനെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വീണ്ടും ദൂതനെ പറഞ്ഞയച്ചു. തുഖസിമു അലൈഹി ലയഅതിയന്നഹ, അവർ സത്യം ചെയ്ത് പറയുന്നു, ലയഅതിയന്ന, റസൂലുള്ള വരിക തന്നെ വേണം, എന്തായാലും വരണം, ഹ അവരുടെ അടുക്കൽ, സൈനബിൻ്റെ അടുക്കലേക്ക് എന്തായാലും വരണം എന്ന് സത്യം ചെയ്തുകൊണ്ടവർ വീണ്ടും എന്തായാലും ഒരിക്കലും വരാതിരിക്കരുത് എന്ന് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ച് വരണമെന്ന സന്ദേശവുമായി വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ ദൂതനെ പറഞ്ഞയച്ചു എന്നാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ തഅസിയത്ത് എന്ന വിഷയത്തെ അധികരിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദുസ് സ്വാലിഹീനിൽ ഉൾക്കൊള്ളിച്ച ഹദീസുകളുടെ ആശയപഠനമാണ് ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്.
6: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: മാഷല്ല, ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത്, ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരം എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്തനാർബുദത്തിന്റെ ആരംഭ ലക്ഷണങ്ങൾ, സ്ത്രീകൾ നിർബന്ധമായും അറിയേണ്ടത്. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
3: സ്ത്രീകളിൽ തന്നെ, ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അറിയില്ല എന്താണ് നോക്കേണ്ടതെന്ന്. പല ആളുകളും കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ആക്സിഡൻ്റലിയൊക്കെ നോട്ടീസ് ചെയ്യും ബ്രസ്റ്റിൽ തടിപ്പുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടോ മൂന്നോ നാലോ ആഴ്ചകൾക്ക് ശേഷമാണ് അത് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും നമ്മളെ പേഷ്യൻസ് നമ്മളെ അടുത്ത് വരാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് ക്യാൻസറിൽ സാധാരണ വേദന ഇല്ലാത്ത തടിപ്പായിട്ട് വരുന്നു. അതിന് പുറമെ ചിലപ്പോൾ സ്കിന്നിൽ മുന്നിൽ ഓറഞ്ചിൻ്റെ തൊലിയിലുണ്ടാകുന്ന കുത്തുകുത്തുള്ള രീതിയിൽ ചെറിയ ചുളിവുകളായിട്ടോ അല്ലെങ്കിൽ കുഴികളായിട്ടോ ഉള്ള രീതിയിലുള്ള സ്ഥലങ്ങളിൽ മാറ്റങ്ങളായിട്ട് വരാറുണ്ട്. പലപ്പോഴും കക്ഷത്തിൽ അതുപോലെ തടിപ്പുകളായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നിപ്പിളിൽ നിന്നും പ്രായമായ 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ പ്രായമായ നിപ്പിളിൽ നിന്നും ഡിസ്ചാർജ് നീര് വന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് രക്തത്തിൻ്റെ നിറത്തിലുള്ള നീരുകളായിട്ടാണ് ഇത് വരാറുള്ളത്. അല്ലെങ്കിൽ നിപ്പിളിൽ കുഴിഞ്ഞ് പോകാറുണ്ട്, അല്ലെങ്കിൽ തൊലിയിൽ മാറാത്ത മുറിവായിട്ട് വരാറുണ്ട്. ഈ രീതിയിലാണ് സ്ത്രീകൾക്ക് ബ്രസ്റ്റിലുള്ള ക്യാൻസർ ഉണ്ടാവുക. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും വർഷത്തിലൊരിക്കലും മാമോഗ്രഫി ചെയ്യുന്നത് മുഖേന നമ്മൾ സ്ത്രീകളിൽ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നു. അതിൽ തന്നെ നമ്മൾ കാറ്റഗറി 1, 2, 3, 4 എന്ന് പറഞ്ഞ ബൈറോയിഡ്സ് പല രീതിയിലുള്ള കാറ്റഗറി ഉണ്ട്. അതിൽ സംശയങ്ങളുള്ളതിനെ നമ്മൾ ബയോപ്സി എടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പിക്കണം. കാരണം ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ സ്റ്റേജ് 1-ലൊക്കെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ 90%-ൽ അധികം 5 വർഷത്തിന് ഉപരി ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ആളുകൾ അത് വലുതായി തൊലിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വേദന ഉണ്ടാവും എന്ന് കരുതും. എന്നാൽ വേദന ഇല്ലാത്ത തടിപ്പുകളായിട്ടാണ് തുടക്കത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാറുള്ളത്. അപ്പോൾ വലുതായി ബുദ്ധിമുട്ടിലേക്ക് നീങ്ങി 2-3 സ്റ്റേജിൽ വരുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കുറയും. 4th സ്റ്റേജിലാവുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ 3rd stage, 4th stage കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ തീവ്രത കൂടി ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങുക. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ മേൽ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. മാസത്തിലൊരിക്കൽ പീരീഡ്സ് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കിയിട്ട് നമ്മുടെ സ്തനത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. ഓരോ 40 ദിവസത്തിലും ഉപരി പ്രായമുള്ള ഓരോ ആളുകളെയും ഉത്തരവാദിത്തം കാണണം. പലപ്പോഴും മുറിവുകൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മാറാത്ത തടിപ്പുകൾ ഉണ്ടാവുമ്പോൾ നിർബന്ധമായിട്ടും അടുത്തുള്ള സർജൻ്റെയോ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിൻ്റെ സഹായം തേടി ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ, സ്തനാർബുദത്തിൻ്റെ ആരംഭ ലക്ഷണങ്ങൾ, സ്ത്രീകൾ നിർബന്ധമായും അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ജംഷീർ വീട്ടി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ശ്രോതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച വളരെ നല്ല ഫീഡ്ബാക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒന്ന് വായിക്കാറുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ പീസ് ടൈം നമ്മൾ ഒന്ന് പരിശോധിക്കാം. സൽമാഷെ, ഇന്നത്തെ പീസ് ടൈമിൽ ഇങ്ങനെയാണ്, നേരത്തെ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ്. നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ് ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒന്നും ഓർക്കാറില്ല, വേദന അറിയാറില്ല, കാരണം പീസ് റേഡിയോ കൂടെയുള്ളതിനാലാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ പീസ് എത്ര നല്ല അനുഗ്രഹം, അൽഹംദുലില്ല. മൈമൂനാച്ചിക്കോടാണ് ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പങ്കുവച്ചത്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: പക്ഷേ അല്ല, അപ്പോൾ ഈയൊരു പിന്നെ പീസ് ടൈമിൽ വരാറുള്ള പ്രധാനപ്പെട്ട ഫീഡ്ബാക്കിൽ മെസ്സേജുകൾ എടുത്ത് കൊടുക്കാറുള്ളത് ഇന്നത്തെ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പലപ്പോഴും ഈ ബെഡ് റെസ്റ്റിലൊക്കെ ആയിട്ടുള്ള ആളുകൾ പേരമകനോട് അല്ലെങ്കിൽ മകനോട് അവർക്ക് വേണ്ടി ഒരു ടാബ് അല്ലെങ്കിൽ മൊബൈൽ എന്ത് ചെയ്യണം, പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി മാത്രം, അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ ഓരോരോ പങ്കതികളുണ്ടല്ലോ. അപ്പോൾ അതിൽ രോഗത്തെക്കുറിച്ച് പറയും, ഒരു രോഗിക്ക് കിട്ടുന്ന എത്രമാത്രം കണക്കറ്റ പുണ്യങ്ങളാണ് ഒരു രോഗിക്ക് കിട്ടുന്നത്, ആ നിലക്കുള്ള ഹദീസുകളും അതിലെ തിരുമൊഴികളും തിരുനബിയോടൊപ്പം മറ്റുള്ള ഓരോ പങ്കതികളും ഇങ്ങനെ കേൾക്കുമ്പോൾ ആ രോഗിക്ക് എന്ത് ചെയ്യാണ്, മറ്റ് ആരുടെയും വർത്തമാനങ്ങൾ കൊണ്ടോ മറ്റെന്തുകൊണ്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേ ഈ പീസ് റേഡിയോ ഓൺ ചെയ്ത് അതിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ രോഗി അറിയാതെ തന്നെ രോഗിക്ക് എന്ത് ചെയ്യണം, വലിയ ആശ്വാസവും ഒരു സമാധാനവും എന്ത് ചെയ്യണം മനസ്സിന് അത്, പിന്നെ ഉള്ളിലേക്ക് വലിയൊരു കുളിർമ അനുഭവപ്പെടും. അപ്പോൾ ആ രൂപത്തിലുള്ള ശരിക്കൊരു മെസ്സേജാണ് ഇപ്പോൾ ഒന്ന് വായിച്ചത്. വേദന അറിയാറില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും പീസ് റേഡിയോ വഴി ലഭിക്കുമ്പോൾ ആ രോഗിക്ക് പിന്നെന്ത് ചെയ്യണില്ല, വേറൊന്നും വേണ്ട പോലെ അനുഭവിക്കണില്ല,
0: അടിയറച്ചൊരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ട്.
1: ആ ഒരു ദൃഢമായ ബോധ്യം ലഭിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യാണ് വല്ലാത്തൊരു ഒരു പിന്നെന്താ പറയുക, നല്ലൊരു വിശ്വാസിയുടെ മനസ്സ് എന്ത് ചെയ്യണം, ഒന്നുകൂടി ദൃഢമായി വരും, അതെ പാകപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു യക്കീൻ വർദ്ധിക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ഒരു ഓർമ്മയും അള്ളാഹുലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ചിന്തയും, എന്നാലും അൽഹംദുലില്ലാ എനിക്ക് കുഴപ്പമില്ല എന്ന് വേദന കടിച്ചമർത്തി അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല, ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഈസ് റേഡിയോ ചോദ്യോത്തര പംക്തി അൽ ഇജാബയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ എഴുതി കിട്ടിയതിൽ ആദ്യത്തേത്, അനിയത്തിയുടെ വിവാഹം ശരിയായിട്ടുണ്ട്. വീട്ടിൽ ഉമ്മയും അനിയത്തിയും കുടുംബക്കാർ എന്നിവർക്ക് മിഠായി കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നു. ഞാനും ഉപ്പയും ആണ് എതിർനിൽക്കുന്നത് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നു. മനസ്സിൽ വല്ലാത്ത വിഷമം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഈ ഒരു

0: പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഒരു അടയാളമായി മാറിയിരിക്കുന്നു ഇത്തരം ചടങ്ങുകൾ. അതുകൊണ്ട് തന്നെ ആരാണോ നടത്തുന്നത്, ആർക്കാണോ ഈ താല്പര്യമുള്ളത്, അവരെ ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ഈ അപാരമായ അനുഗ്രഹം, ഒരു വിവാഹം അൽഹംദുലില്ലാ ഒത്തിണങ്ങി വന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതിനെ നമ്മൾ നന്ദികേട് കാണിച്ച് ധിക്കാരികളായി തീരുകയാണ് വേണ്ടത്. രണ്ടാമത് അവരോട് ചോദിക്കാനുള്ളത്, നിന്റെ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ഒരു ചോദ്യം നാളെ പരലോകത്തുണ്ടാവും. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ സാധിക്കണം ആ വേളയിൽ. ഇത്തരം ഒരു മിഠായി കൊടുക്കുക എന്ന ധൂർത്തിൻ്റെ ചടങ്ങിന് വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ നാളെ പരലോകത്ത് എന്ത് മറുപടി പറയും? മൂന്നാമതായി, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം പണത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. കുടുംബത്തിന് പണത്തിൻ്റെതായ അത്യാവശ്യങ്ങളുണ്ട്. ആ അത്യാവശ്യങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാതെ അനാവശ്യങ്ങൾക്കും ദൂർത്തിനും വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെയാണ് ആ വീട്ടിലും കുടുംബത്തിലും ഉണ്ടാകുക എന്നതും പരിശോധിക്കണം. ഇത്തരം ചിന്തകൾ വീട്ടിൽ ഇത് നടത്തണം എന്ന് പറയുന്ന ആളുകൾക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: അനിയത്തിയുടെ വിവാഹം ശരിയായിട്ടുണ്ട്. വീട്ടിൽ ഉമ്മയും അനിയത്തിയും കുടുംബക്കാർ എന്നിവർക്ക് മിഠായി കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നു. ഞാനും ഉപ്പയും ആണ് എതിർ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നു. മനസ്സിൽ വല്ലാത്ത വിഷമം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു. വീട്ടിൽ ഉപ്പാക്ക് വയ്യാത്ത അവസ്ഥയിലാണ്. വീട്ടിലെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. എന്നിട്ട് പോലും അവർ അതൊന്നും വകവെക്കുന്നില്ല. എന്ത് ചെയ്യണം എന്ന്?
0: ഇന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരാചാരങ്ങളും ധൂർത്തുകളും നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊന്നാണ് മിഠായി കൊടുക്കൽ ചടങ്ങ്. കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആയിരങ്ങൾ വിലപിടിപ്പുള്ള ധാരാളം മിഠായികൾ പല രൂപത്തിലുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ കഴിക്കാൻ ഏതാനും മിഠായികൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഒരു അടയാളമായി മാറിയിരിക്കുന്നു ഇത്തരം ചടങ്ങുകൾ. അതുകൊണ്ട് തന്നെ ആരാണോ നടത്തുന്നത്, ആർക്കാണോ ഈ താല്പര്യമുള്ളത്, അവരെ ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ഈ അപാരമായ അനുഗ്രഹം, ഒരു വിവാഹം അൽഹംദുലില്ലാ ഒത്തിണങ്ങി വന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതിനെ നമ്മൾ നന്ദികേട് കാണിച്ച് ധിക്കാരികളായി തീരുകയാണ് വേണ്ടത്. രണ്ടാമത് അവരോട് ചോദിക്കാനുള്ളത്, നിന്റെ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ഒരു ചോദ്യം നാളെ പരലോകത്തുണ്ടാവും. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ സാധിക്കണം ആ വേളയിൽ. ഇത്തരം ഒരു മിഠായി കൊടുക്കുക എന്ന ധൂർത്തിൻ്റെ ചടങ്ങിന് വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ നാളെ പരലോകത്ത് എന്ത് മറുപടി പറയും? മൂന്നാമതായി, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം പണത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. കുടുംബത്തിന് പണത്തിൻ്റെതായ അത്യാവശ്യങ്ങളുണ്ട്. ആ അത്യാവശ്യങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാതെ അനാവശ്യങ്ങൾക്കും ദൂർത്തിനും വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെയാണ് ആ വീട്ടിലും കുടുംബത്തിലും ഉണ്ടാകുക എന്നതും പരിശോധിക്കണം. ഇത്തരം ചിന്തകൾ വീട്ടിൽ ഇത് നടത്തണം എന്ന് പറയുന്ന ആളുകൾക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: റമദാൻ ആദ്യത്തിൽ ആർത്തവം കാരണം നോമ്പ് കിട്ടിയില്ല. ഇനി അവസാനത്തിലും പോകുമെന്ന് ആയപ്പോൾ എന്നോട് അനിയത്തി ഗുളിക കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക കുടിച്ചു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പെരുന്നാളിന് ആർത്തവമായി. അത് ഞാൻ ഗുളിക കുടിച്ച് നീട്ടിവെച്ചതാണെന്ന് ഉമ്മാക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു തന്നത് വാങ്ങലാണ് എന്നൊക്കെ ഉമ്മ പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എന്താണ് ചെയ്യുക? സാധാരണ സ്ത്രീകൾ ഉമ്രക്ക് പോകുമ്പോൾ ഗുളിക കഴിച്ചു പോകാറുണ്ടല്ലോ എന്നുകൂടി ഇവർ കുടിച്ചേർക്കും.
0: അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകൾക്ക് നൽകിയ ഒന്നാണ് ഇങ്ങനെ മാസാമാസം ആർത്തവം ഉണ്ടാകുക എന്നത്. അതിനെ തടയിടാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്തും അവനൂട്ടിയൊരു ഫിത്രത്തുമാണ് അതിലുള്ളത്. എന്നാൽ ഉംറക്ക് പോവുക, ഹജ്ജിന് പോവുക, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൽക്കാലത്തേക്ക് ആർത്തവം വരാതിരിക്കുവാൻ വേണ്ടി ആധുനികമായി ഉള്ള ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളും ഗുളികകളും മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അത് തനിക്ക് ഒരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ഡോക്ടർമാരെ കണ്ട് പൂർണ്ണമായും ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമാണ് ഒരു നിർബന്ധ സാഹചര്യത്തിലൊക്കെ ആ ഒരു ഗുളിക മരുന്ന് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. പൂർണ്ണമായും റമദാനിലെ നോമ്പ് ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഇങ്ങനെ ഒരു മരുന്ന് കഴിച്ചു എങ്കിൽ വലിയ തെറ്റ് എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ അതിനു മുമ്പായി ഡോക്ടർമാരെ കണ്ട് തനിക്ക് അതുകൊണ്ട് മറ്റ് ദൂഷ്യഫലങ്ങളും ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്.
1: കുടുംബത്തിലോ അയൽപ്പക്കത്തോ വീട് കൂടുന്നതിൻ്റെ ഭാഗമായി ഉച്ചക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കും. ആ വീട്ടിൽ രാവിലെ ബിദ്അത്ത് നടക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിൽ കുറ്റമുണ്ടോ എന്ന്?
0: അവിടെ നമ്മൾ ക്ഷണിച്ചത് ആ ബിദ്അത്തിലേക്ക് അല്ലെങ്കിൽ ബിദ്അത്തിന് വേണ്ടി ഉള്ള ഒരു ഫംഗ്ഷനല്ല, മറിച്ച് ഒരു പുതിയ വീടുണ്ടാക്കിയപ്പോൾ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, ആ ഒരു ഫംഗ്ഷന് വേണ്ടി ക്ഷണിച്ചതാണ്. അത്

0: മിക്കവാറും ഉച്ചക്കായിരിക്കും. പക്ഷേ അതിൻ്റെ ഭാഗമായി കാലങ്ങളായി ചില ആളുകൾ അനുവർത്തിച്ചു വരുന്ന അത് ഏത് മതവിഭാഗത്തിലാകട്ടെ അവരുടേതായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിൽ അങ്ങനെ ഒരു വീട് പുതുതായി പണിയെടുത്ത് അതിലേക്ക് താമസം മാറുമ്പോൾ അവിടെ പ്രത്യേകമായ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നുമില്ല. മറിച്ച് അവിടെ മൗലീദ് പാരായണം ചെയ്യലും മറ്റുമൊക്കെ ബിദ്അത്താണ് എന്നത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ആ ബിദ്അത്തിലേക്ക് ഉള്ള ഒരു ക്ഷണമല്ല ഉള്ളത്, മറിച്ച് സന്തോഷത്തിലേക്കുള്ള ക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാം. എന്നാൽ ഒരിക്കലും ആ ബിദ്അത്തിൻ്റെ സദസ്സിൽ പങ്കെടുക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല.
1: സുഹൃത്ത് ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ചു, അവിടെ മദ്യമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പിന്നെ നമസ്കാരം സമയം തെറ്റിയ കളാവുകയും ചെയ്യും. ഈ അവസ്ഥയിൽ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോകാതിരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന്?
0: അതെ, അത്തരം സാഹചര്യങ്ങൾ സുഖമില്ല എന്ന് പറഞ്ഞ് പോകാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, അവിടെ മദ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതല്ലാതെ എനിക്ക് അസുഖമാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം പറയുമ്പോൾ അവർ ചെയ്യുന്ന തിന്മക്ക് ഒരു കൂട്ടുനിൽക്കലായിരിക്കും അത്.
1: റാഫിദികൾ ഖവാരിജുകളിൽപ്പെട്ടവരാണോ അതോ 73-ൽ ഉള്ള മറ്റൊരു വിഭാഗമാണോ?
0: റാഫിദിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയാ വിഭാഗത്തിലെ തീവ്ര ആശയക്കാർക്കാണ് റാഫിദിയാക്കൾ എന്ന് പറയുക. ഖവാരിജിയാക്കൾ അവർ ഷിയാ ആളുകളല്ല, രണ്ടും രണ്ടാണ്. രണ്ട് കൂട്ടർക്കുമുള്ള ഒരു ഐക്യമെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടും തീവ്ര ചിന്താഗതിയുള്ള ആളുകളാണ്. ഈ ഖവാരിജിയാക്കൾ മുർത്തക്കിബുൽ കബീറ വൻപാപികളൊക്കെ അവർ നരകത്തിലാണ് എന്ന് പറയുന്ന ആളുകളാണ്. അതേപോലെ തന്നെ റാഫിദിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും എന്നിവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുന്ന ആളുകളാണ്. അവ രണ്ടും രണ്ട് ചിന്താഗതികളാണ് എങ്കിൽ തന്നെയും അവർക്കൊക്കെ തന്നെയും ഈ പിഴച്ച 73 കൂട്ടരിൽ 72 വിഭാഗം പിഴച്ച കൂട്ടരിൽ ഉൾപ്പെടുന്ന ആളുകളാണ് അവരൊക്കെ.
1: ഒരാൾക്ക് കുറച്ച് പണം കടം വേണം, പക്ഷെ അതിന് പകരമായി അദ്ദേഹം അവർക്ക് ഒരു ഷെയർ മാർക്കറ്റിലെ ഓഹരി നൽകും. ഈ കടം വീഴുന്നതുവരെ അതിൻ്റെ ലാഭം കടം കൊടുത്തയാൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇത് ഹലാലാകുമോ എന്നാണ്.
0: ഇവിടെ ഇത്തരം സാമ്പത്തിക കൈകാര്യങ്ങൾ എന്താണ് എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. കടമായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായും തിരിച്ചു കൊടുക്കുമ്പോൾ എത്രയാണോ കൊടുത്തത് അത്ര തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. കുല്ലു ഖർലിൻ ജറ നഫ്അം വഹരിബ, കൊടുത്തതിൽ അധികമായി വല്ല ഉപകാരവും തിരിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതൊക്കെ പലിശയാണ് എന്നാണ് തത്വം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ അവർ ഒരു വിഹിതം കൊടുക്കുന്നത് അതിൽ ബെനിഫിറ്റ് ഉണ്ടായേക്കാം, നഷ്ടമുണ്ടായേക്കാം. അപ്പോൾ അതേതായാലും ഒരു അനുവദനീയമായ കാര്യമായിരിക്കില്ല. വേണമെങ്കിൽ അവർക്ക് കടം കൊടുത്തതിന് പകരമായി ഒരു സംഖ്യ വാങ്ങുന്നു, അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നു, ആ ബിസിനസ്സിലേക്ക് ഈ വ്യക്തിയിൽ നിന്നും ഷെയർ ശേഖരിക്കുന്നു, ഷെയർ വാങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഷെയറിൽ ലാഭമുണ്ടാവും, എന്നതുപോലെ തന്നെ നഷ്ടവും ഉണ്ടാവും. ലാഭം നഷ്ടവും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ ഒരാൾ നിന്ന് ഷെയർ വാങ്ങി മുന്നോട്ട് പോകാം എന്നല്ലാതെ കടം വാങ്ങി പിന്നീട് തിരിച്ചു കൊടുക്കുമ്പോൾ അധികം കൊടുക്കൽ ഏതായിരുന്നാലും അനുവദനീയമായി തീരുകയില്ല.
1: എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളിൽ നിന്നായി 12 പേരമക്കളുണ്ട്. അവർക്ക് അനന്തരാവകാശം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പേരമക്കൾക്ക് അനന്തരാവകാശം കിട്ടുമോ? ഇനി ഇല്ല എങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടി വസീയത്ത് ചെയ്യാമോ എന്നാണ്.
0: ഒരാൾക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുമുണ്ട് എങ്കിൽ അനന്തരാവകാശ നിയമത്തിലെ അടിസ്ഥാന തത്വം ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾക്കാണ് അവകാശമുണ്ടാകുക. ഇവിടെ മക്കൾ ഉള്ള സ്ഥിതിക്ക് പേരക്കുട്ടികൾക്കതിൽ അവകാശം ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു പക്ഷേ പേരക്കുട്ടികൾക്ക് വല്ലതും നൽകേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അത് അനന്തരവകാശമല്ലാത്ത രൂപത്തിൽ വസിയത്തായോ ഹദിയായോ നൽകുക. ഉദാഹരണമായി ഈ ഇയാളുടെ ഒരു മകൻ മരണപ്പെട്ടു, മറ്റു മക്കളൊക്കെയുണ്ട്. ഈ മകന് മറ്റു കുറച്ച് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ മകൻ വഴി പേരക്കുട്ടികളുണ്ട്, മറ്റു കുറേ മക്കളുമുണ്ട്. അപ്പോൾ ഈ മകൻ്റെ മക്കൾ പേരക്കുട്ടികൾ ദുർബലരാണ്, സാമ്പത്തികമായി സഹായിക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ വല്യുപ്പാക്ക് ഉണ്ട്. താൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ പേരക്കുട്ടികൾക്ക് അനന്തരമായി ഒന്നും ലഭിക്കുകയില്ല എന്ന് മുൻകൂട്ടി കണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി വസിയത്തായി എഴുതി വെക്കൽ ഏറ്റവും അഭികാമ്യവുമാണ്, ശ്രേഷ്ഠതയുള്ളതുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ സാധാ അവസ്ഥയിൽ മക്കളുള്ളപ്പോൾ പേരക്കുട്ടികൾക്ക് അനന്തര സ്വത്ത് എന്നുള്ള നിരക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല.
1: നമ്മുടെ നാട്ടിൽ ചില മദ്രസകളിൽ മരിച്ചവർക്ക് വേണ്ടി യാസീൻ പോലെയുള്ള സൂറത്തുകൾ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കാണാറുണ്ട്. അതൊരു പ്രത്യേക ദിവസം ഒന്നുമല്ല, കുട്ടികളുടെ ദുആ കിട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഉസ്താദുമാരെ കണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നതാണ് പതിവ്. ഈ ഭക്ഷണം നമുക്ക് കഴിക്കാമോ, അതിന് നമുക്ക് ആമീൻ പറയാമോ?
0: ജനന മരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ ഉള്ളത് അതാണ് ചെയ്യേണ്ടത്. മരണാനന്തരം മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, വേണ്ടപ്പെട്ട ആളുകൾ സദഖകൾ ആ മയ്യത്തിനു വേണ്ടി ചെയ്യുക, അതേപോലെ ഹജ്ജ് ഉംറ പോലെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതൊക്കെയാണ്. അതല്ല നാട്ടിൽ കണ്ടുവരുന്ന പോലെ മരണപ്പെട്ട അന്ന് ഒരു ചീരണി, 3, 7, 14, 40 ആണ്ടിന് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ വിതരണം, അതിനോടനുബന്ധിച്ച് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളുള്ള പല മൗലീദുകളും അത് പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യുക, അത് ചെല്ലുന്ന ആളുകൾ കൈമടക്ക് കൊടുക്കുക എന്നതൊക്കെ ഇസ്ലാമിനെ ദീൻ എന്നതിലപ്പുറം ഇസ്ലാം തീറ്റയ്ക്കുള്ള ഒരു തീൻ എന്ന അർത്ഥത്തിലേക്ക് വളരെ മോശമായ രൂപത്തിൽ സമൂഹത്തിൽ ചിത്രീകരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഒരു മുസ്ലിം ഇസ്ലാമിൻ്റെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കുമാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ബിദ്അത്തിനു വേണ്ടി സഹായിക്കുവാനോ ബിദ്അത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളോ ആകുവാൻ പാടില്ല.
1: സ്വഭാവം കൊണ്ടും ദീനീപരമായ കാര്യങ്ങൾ കൊണ്ടും പൂർണ്ണമായി മറക്കുന്ന പർദ്ദയും മക്കനയും ഒക്കെ ധരിക്കുന്ന നല്ല നിലക്കുള്ള ഒരു പെൺകുട്ടിയെ നിക്കാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ മാത്രം വിവാഹം കഴിക്കാതിരിക്കുന്നത് ശരിയാണോ? ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഈ അവസ്ഥയിൽ ഒരു പുരുഷൻ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്?
0: നിക്കാബ് ധരിക്കുക എന്നത് അത് നിർബന്ധമാണോ സുന്നത്താണോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ പൂർണ്ണമായും നിക്കാബ് ധരിച്ചിരിക്കണം, അങ്ങനെയുള്ള ഒരുവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾ, അയാൾക്ക് ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ ദീനീ നിഷ്ഠയുമുണ്ട്, അവൾ നിക്കാവ് ധരിക്കുകയില്ല, അങ്ങനെ ഞാൻ ധരിക്കുകയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ആ ഒരു അവസ്ഥയിലൂടെ അദ്ദേഹത്തിന് എങ്കിൽ എൻ്റെ നിബന്ധന ഒത്തിണങ്ങിയിട്ടില്ല, ഞാൻ മറ്റ് എൻ്റെ നിബന്ധനക്കനുസരിച്ചുള്ള ഒരു ഭാര്യയെ നോക്കട്ടെ എന്ന് പറയാവുന്നതാണ്. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ദീനി നിഷ്ഠയുണ്ടായിരിക്കണം, നിക്കാബ് അദ്ദേഹം നിർബന്ധമായി കാണുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഒത്തുപോകുവാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, നിക്കാബ് നിർബന്ധമല്ല, വളരെ നല്ലതാണ്, സുന്നത്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു പക്ഷേ എല്ലാ ദീനീ നിഷ്ഠയുമുണ്ട്, പക്ഷേ നിക്കാബിൻ്റെ കാര്യത്തിൽ അവർ ധരിക്കാൻ തയ്യാറല്ലാത്തൊരു പെൺകുട്ടിയാണ് എങ്കിൽ ഈ നന്മകൾ മുൻനിർത്തി അവർ വിവാഹം കഴിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാൽ അതൊക്കെ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.
2: പ്രസ്തുത ഹദീസ് അബു ഹുറൈറ റളിയല്ലാഹു തആലാവിൻ്റെ കരം പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖലഖല്ലാഹു അസ്സ വജല്ല തുർബത യൗമ സബത് വഖലഖ ഫീഹൽ ജിബാല യൗമൽ അഹദ് وخلق الشجر يوم الاثنين وخلق المكروه يوم الثلاثاء وخلق النور يوم الاربعاء وبث فيها الدواب يوم الخميس وخلق آدم عليه السلام بعد العصر من يوم الجمعة في آخر الخلق في آخر ساعة من ساعات الجمعة فيما بين العصر إلى الليل إنه برينا حديثانا إذا إمام مسلم ما ترقبوت هذا حديث الله إمام أحمد مسند النبيادنا جيدرنده അബൂയഅല അദ്ദേഹത്തിൻ്റെ മുസ്ലിമിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാ ഇബ്നു ഖുസൈമ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇബ്നു ഹിബ്ബാൻ, തബറാനി, ബൈഹഖി തുടങ്ങിയവരൊക്കെ ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. സഹീഹിൽ മുസ്ലിമിൽ മാത്രം വന്ന ഒരു നിവേദനമല്ലത്. നബിസ്ലാസ്ലം മാത്തങ്ങൾ അബു ഹുറൈറയുടെ കരം പിടിച്ച് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുസ്സബ്തിൽ മണ്ണ് പടച്ചു, യൗമുൽ അഹദിൽ ഞായറാഴ്ച പർവ്വതങ്ങളെ പടച്ചു, യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച വൃക്ഷലതാദികൾ പടച്ചു, യൗമുൽ സുലാസയിൽ ചൊവ്വാഴ്ച മക്രൂഹ് ഷർറുകൾ പടച്ചു, യൗമുൽ അർബിയായിൽ നൂറിനെ പടച്ചു, യൗമുൽ ഖമീസിൽ വ്യാഴം ജന്തുമൃഗാദികളെ പടച്ചു, പിന്നെ യൗമുൽ ജുമുഅയിൽ അസറിന് ശേഷം രാത്രി ക്കുള്ളിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെയും പടച്ചു എന്ന് പറയുന്ന ഹദീസാണ്. ഇതിൽ ഏഴ് ദിവസങ്ങൾ പരാമർശമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാന തആല വാനങ്ങളെയും ഭൂമിയെയും പടച്ചത് ആറ് ദിവസങ്ങളിലായി എന്നാണല്ലോ പലയിടത്ത് വിശുദ്ധ ഖുർആനിൽ വന്നത്. ഇന്ന റബ്ബക്കും അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ്. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ പരാമർശത്തിനെതിരാണ് ഈ ഹദീസിൽ ചിലരങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. അത് ശരിയല്ല. കാരണം വാനങ്ങളെയും ഭൂമിയെയും അല്ലാഹു സുബ്ഹാന തആല പടച്ചു ആറ് ദിവസങ്ങളിൽ, വാനങ്ങൾ രണ്ട് ദിവസം, ഭൂമി നാല് ദിവസങ്ങളിൽ. സൂറത്ത് ഫുസ്സിലത്തിൻ്റെ തുടക്കത്തിൽ നമ്മളത് വായിക്കുന്നല്ലോ. ഏതായാലും അല്ലാഹു സുബ്ഹാന തആല ഭൂമിയെ പടച്ചപ്പോൾ ആ സൃഷ്ടിപ്പിൻ്റെ യൗമുകളാണ് ആറ് ദിവസങ്ങൾ, ഭൂമിയെയും ആകാശങ്ങളെയും പടച്ചത്. പക്ഷേ ആ അതിൻ്റെ വിശദമായ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും സൃഷ്ടിപ്പ് വേറെയാണ്, അത് ഏഴ് ദിവസങ്ങളിലായി എന്നുള്ളതാണ് ഹദീസിൽ പറയുന്നത്. അത് ഒരിക്കലും ഈ ഹദീസ് ആയത്തിന് എതിരല്ല. ഈ ചോദ്യത്തിൽ വന്നതുപോലെ പൂർവികരായ ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ അവർ അതിനെ നിരൂപിച്ചിട്ടുണ്ട്. അവരുടെ നിരൂപണം ഈ ഹദീസ് ആയത്തിൽ പറഞ്ഞ ആശയത്തോട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ പ്രാമാണികർ ഈ വിഷയത്തിൽ പൊരുത്തക്കേടില്ല. കാരണം എന്തുകൊണ്ട്? സൃഷ്ടിപ്പിൻ്റെ മൊത്തമാണ് ആയത്തിലെ വിഷയം, എന്നാൽ അതിൻ്റെ വിശദമായിട്ടുള്ള സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് ഹദീസിൽ പ്രതിപാദ്യം എന്നുള്ളതാണ്. ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഇമാം ബുഖാരി, അതേപോലെ അലി ഇബ്നുൽ മദീനി, യഹ്യ ഇബ്നു മഅീൻ തുടങ്ങിയ പണ്ഡിതന്മാർ ഇത് ദുർബലമാണെന്ന അഭിപ്രായക്കാരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം എന്നിവർക്കും ആരഭിപ്രായമാണ് ഉള്ളത്. അങ്ങനെ ഒരു ഹദീസിനെ നിരൂപിക്കാനും വിലയിരുത്താനും യോഗ്യരായ പ്രാമാണികരാണ് ഈ മഹത്തുക്കൾ, റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. പിൽക്കാലക്കാർ ഹദീസുകളോടുള്ള വിമുഖത, വിരക്തി, എതിർപ്പ്, പരിഹാസം ഇതൊക്കെ ആ പൂർവികരിലുണ്ടായിരുന്നില്ല. അവർ വൈജ്ഞാനികമായിട്ടുള്ള വിലയിരുത്തലും നിരൂപിക്കലായിരുന്നു. അവരതിന് യോഗ്യരായ പണ്ഡിതന്മാരാണ്. അത് വൈജ്ഞാനികമായി ഒരു ചർച്ചയും വിഷയവുമാണ്. എന്നാൽ പിൽക്കാലത്ത് ഈ ഹദീസ് നിഷേധികൾ, ഹദീസ് വിമർശകർ, അതിൻ്റെ പ്രാമാണികരെ ദയ ചോദ്യം ചെയ്യുന്നവർ, അവരും ഈ സച്ചരിതരായ മുൻഗാമികളും തമ്മിൽ ഒരു ബന്ധമല്ല. ഒന്നവർ അതിന് യോഗ്യരാണ്, കടയൊത്ത പണ്ഡിതനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരിയുടെ നേതാക്കന്മാരും അവലംബ യോഗ്യരായ പണ്ഡിതരുമായ അലിയുൽ മദീനി, യഹ്യ ബിൻ മഅീൻ പോലുള്ളവർ, അവരൊക്കെയാണ് ഒരു വിഷയത്തെ വൈജ്ഞാനികമായി നിരൂപിച്ചിട്ടുള്ളത്. അതിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും ഒക്കെ സ്വാധീനിക്കപ്പെട്ടത്. അവരാരും സഹീഹുൽ മുസ്ലിം പ്രമാണഗ്രന്ഥമല്ലാന്ന് വിധിച്ചിട്ടില്ല. ഹദീസുകളൊക്കെ സംശയാസ്പദമാണ്, അസ്വീകാര്യമാണെന്ന് അതിനാൽ പ്രസ്താവിച്ചിട്ടുമില്ല. ഒരേ ഹദീസിൻ്റെ വിഷയത്തിൽ അവർക്കുള്ള ചില, അതിൻ്റെ സനദുമായി ബന്ധപ്പെട്ട് മത്തനുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായങ്ങൾ അവർ പറയുകയാണ് ചെയ്തത്. അവർ നടത്തിയ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ യഥാർത്ഥത്തിൽ സഹീഹ് മുസ്ലിമിൽ മാത്രമല്ല ഈ ഹദീസ് ഉള്ളത്. ഈ ഹദീസ് വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. പ്രാമാണികരായ പണ്ഡിതന്മാർ അതൊക്കെ എടുത്തുദ്ധരിച്ച് ഈ വിഷയത്തെ, എന്താണ് ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഇതിനെ ബലപ്പെടുത്തിയവരുണ്ട്, അവരുടെ പക്ഷം ഇതാണ്. ഇതിനെ ദുർബലമാണെന്ന് കണ്ടവരുണ്ട്, അവരുടെ പക്ഷം ഇതാണെന്ന് പറഞ്ഞ് തീർത്തും വൈജ്ഞാനികമായി ആദരവുള്ള, ബഹുമാനമുള്ള ഒരു പഠനവും ചർച്ചയുമാണ് നമ്മൾ പൂർവികരിൽ വായിക്കുന്നത്. ഒരിക്കലും ഈ അല്പജ്ഞാനികളായ ഇന്നത്തെ ഹദീസ് നിരൂപകർ ചെയ്യുന്നത് പോലുള്ളതായ ഒരു വഷളൻ ചർച്ച ഈ പൂർവികരിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പിൽക്കാലത്തേക്കെക്കുറിച്ച് നമുക്ക് പറയാം, ഇവർ ഹദീസ് നിഷേധികളാണ് എന്ന്. എന്നാൽ ആ സച്ചരിതരായ മുൻഗാമികൾ ഒരിക്കലും ഹദീസ് നിഷേധികളല്ല. അവർ ആരോഗ്യമുള്ള പഠനത്തിൻ്റെ, വൈജ്ഞാനികമായ നിരൂപണത്തിൻ്റെ മഹൽ മാതൃകകളാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ എടുത്തുദ്ധരിച്ച് പണ്ഡിതന്മാർ നടത്തിയ പഠനങ്ങൾ, എന്നിട്ടവർ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ബലപ്പെടുത്തുന്നതിൽ അവരുടെ തെളിവുകൾ, അതിൽ പ്രബലമായതെന്നത് ശരിയോടടുത്തതെന്നത് വിധിക്കുന്നതിലുള്ള അവരുടെ ആ പിന്നെ ചർച്ചകൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഹദീസ് വിജ്ഞാനത്തോട് മതിപ്പും ഇഷ്ടവും ഉണ്ടാവുകയാണ് ചെയ്യുക. എന്നാൽ ഈ പിൽക്കാലക്കാർ ഇത്തരം ഹദീസുകൾ, അവർക്ക് ഇത്തരം ഹദീസുകളല്ല വിഷയം, വേറെ പല ഹദീസുകളാണ് അവരുടെ വിഷയം. അവർക്ക് വേറെ പല ഹദീസുകളും തോട്ടിലേക്കെറിയാൻ, പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഹദീസുകളെ അവർ എടുക്കുന്നു എന്ന് മാത്രം. ഈ പിൽക്കാലക്കാരുടെ നിരൂപണങ്ങളും വിമർശനങ്ങളും അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദീൻ അപകടപ്പെടും എന്നുള്ള പേടിയും ഭീതിയാണ് ഉണ്ടാവുക. എന്നാൽ പൂർവികരുടേത് അങ്ങനെയല്ല. പിന്നെ അവർ അതിന് യോഗ്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. ഇമാം ബുഖാരി, അലി ഇബ്നുൽ മദീനി, യഹ്യ ഇബ്നു മഅീൻ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, അവരൊക്കെ എത്രയെത്ര ഹദീസുകൾ മനഃപ്പാടമുള്ള അതിൻ്റെ സനദും മത്തനും ഉൾക്കൊണ്ട ഹൃദിസ്ഥമാക്കിയ ഹദീസ് വിജ്ഞാനത്തിലും നിദാനശാസ്ത്രത്തിലും പണ്ഡിതന്മാരായിട്ടുള്ളവരാണ്. എന്നാൽ ഈ പിൽക്കാലക്കാരായിട്ട് ഇന്ന് ചില ആളുകൾ നിരൂപകരായി വരുമ്പോൾ അവർ നേരാമണ്ണം ഒരു ഹദീസ് വായിക്കാൻ പോലുമുള്ള യോഗ്യതയോ, ഹദീസ് മനഃപ്പാടാക്കാൻ പോയിട്ട് വായിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആളുകളാണ്. ഈ ഹദീസിൻ്റെ വിഷയത്തിൽ അതിനെ ബലപ്പെടുത്തിയവരുണ്ട്, ബലപ്പെടുത്താത്തവരുണ്ട്. അവരൊക്കെ പഠനവിധേയമാക്കിയിട്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര സുന്ദരമായിട്ടാണ് വിധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പിൽക്കാലത്ത് അഹ്ൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ എത്ര സുന്ദരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇമാം ഇബ്നുൽ അറബി അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ ഈ ഹദീസിനെ പുരസ്കരിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെ പിൽക്കാലങ്ങളിൽ അൽ അല്ലാമ അൽ മാലമി അദ്ദേഹത്തിൻ്റെ അൽ അൻവാറുൽ കാശിഫയിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സിൽസലത്തുൽ അഹാദീസ് വസ്സഹീഹയിൽ ഈ ഹദീസിൻ്റെ വിഷയത്തിലുള്ളതായ വിഷയം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഹദീസുകളോട് വിരക്തി ഉണ്ടാവില്ല, ഹദീസിൻ്റെ വിഷയത്തിൽ ഉന്മിഷ്ടം ഉണ്ടാവില്ല, മതിപ്പ് കൂടുകയാണ് ചെയ്യുക, സ്വീകാര്യത പ്രാമാണികത അത് ബോധ്യപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ ഇത്തരം വിഷയങ്ങളിട്ട് വേദികളെ അലക്കുന്ന ഈ പിൽക്കാലക്കാരായിട്ടുള്ളതായ ഹദീസ് നിഷേധികൾ അവരുടേത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നത് നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. ഹദീസുകളുടെ വിഷയത്തിൽ വിരക്തിയാണ്. അള്ളാഹു കാക്കുമാർ അവിടനെ അഴുതുമില്ല. ഏതായാലും ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു ആലം.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ സ്വരം കാതടപ്പിക്കുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ ശാന്തശബ്ദമായി നമുക്കും ആസ്വദിക്കാം. പീസ് റേഡിയോ സ്വരത്തിൽ വളരെ മധുരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ശ്രോതാക്കളുടെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുന്നത്. പീസ് റേഡിയോ വ്യത്യസ്ത സമയങ്ങളിലായി വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ ക്ഷണിച്ച് ഒരുപാട് സ്റ്റാർ ക്വസ്റ്റുകൾ നടത്തിയതായി നമ്മൾ കേട്ടുകഴിഞ്ഞു. വിവിധ പ്രോഗ്രാമുകളിലൂടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഇത്തരം സ്റ്റാർ ക്വസ്റ്റുകളിലേക്ക് ഒരുപാട് എൻട്രീസ് വന്നുകൊണ്ടിരിക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥിനികൾ ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു. എല്ലാ കുട്ടികൾക്കും വളരെ നല്ല നിലയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പീസ് റേഡിയോയുടെ ഇത്തരം പ്രോഗ്രാമുകളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കുമൊക്കെ പ്രത്യേകിച്ചും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേൾക്കുന്നത് എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലാണ്. ഇൻഷാല്ല ഇവിടെ ഒരു പുതിയ സ്റ്റാർ ക്വസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ നസറുള്ള, എന്റെ കൂടെ അമീർ ഒറ്റപ്പാലം. അമീർ സാർ, നമ്മൾ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ഗുരുനാഥൻ എന്ന ഈ വിഷയം നമ്മൾ കൊടുത്ത സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഥയായിട്ടും കവിതയായിട്ടും പ്രസംഗങ്ങളായിട്ടും അതുപോലെ തന്നെ പാട്ടുകളായിട്ടൊക്കെ ഒരുപാട് അനുഭവ കുറിപ്പുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം പലതും ശബ്ദത്തിന്റെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്.
1: ഓക്കെ,
0: കൂടുതൽ നല്ല ഒരു ശബ്ദത്തോടു കൂടി അത് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ.
1: തീർച്ചയായും അപ്പോഴാണ് നമുക്ക് അത് റേഡിയോ പ്രക്ഷേപണ യോഗ്യമാക്കി.
0: അതെ അതെ അതെ, കാരണം നമ്മൾ ആദ്യം അറിയിച്ചിട്ടുണ്ട്. ഈ പിന്നെ ഫീഡ്ബാക്ക് വഴി അയക്കുമ്പോഴും അതുപോലെ തന്നെ വാട്സാപ്പ് വഴി അയക്കുമ്പോഴും ഒക്കെ ശബ്ദം പതറാതെ, അതിൻ്റെ ഒരു പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും തന്നെ ഇതിലേക്ക് ഉൾക്കൊള്ളാതെ നല്ല രൂപത്തിൽ അത് റെക്കോർഡ് ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആളുകൾ അത്
1: ചെയ്തിട്ടുള്ളത്.
0: എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആളെ ക്ഷണിക്കാം. ആരാണ് അമീർ സാർ ഇന്ന് ഒന്നാമതായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്?
1: ഒന്നാമതായി മറിയം ബിൻതി യാസിർ.
0: മാഷാല്ലാ, മറിയം ബിൻതി യാസിർ നമ്മുടെ റേഡിയോ പ്രോഗ്രാമിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മറിയം ബിൻതി യാസിർ ചുങ്കത്തറ, മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ നിവാസിയാണ്. എന്തായാലും മറിയം ബിൻതി യാസിറിന്റെ ഒരു പ്രസംഗമാണ് ഇൻഷാല്ലാ നമ്മൾ
1: കാതോർക്കുന്നത്.
0: ഓക്കെ, ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്റെ പേര് മറിയം ബിൻതി യാസിർ. നിലമ്പൂർ ചുങ്കത്തറ MPM HSS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് അറിവും വിദ്യയും പകർന്നു തരുന്ന നമ്മുടെ ഗുരുനാഥർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാ. തുടക്കം തന്നെ നമ്മുടെ അന്ത്യപ്രവാചകനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ അറേബ്യയുടെ ചിത്രം വളരെ ഇരുണ്ടതായിരുന്നു. ഉയർന്ന നിലയ്ക്കുള്ള യാതൊരു നാഗരീകതയും ഇല്ലാതിരുന്ന അവിടെ പാഠശാലകളോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഗ്രന്ഥശാലകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അറേബ്യയെ വെളിച്ചത്തിലേക്ക് നയിച്ച മഹാനായ നബി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ട, അതായത് മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നിത്യജീവിത ശൈലികൾ എങ്ങനെ ചുട്ടപ്പെടുത്തണം എന്നും വരെ പഠിപ്പിച്ച നിരക്ഷരനായ ഒരു അധ്യാപകനാണ് ഗുരുനാഥനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തന്നെ തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതുപോലൊരു അധ്യാപകനും അധ്യാപക ശൈലിയും മറ്റെങ്ങും കാണാനാവില്ല. ഇനി കുറച്ച് സാഹിത്യമായി പറഞ്ഞാലോ, എന്നിലെ അക്ഷരങ്ങളുടെ വാക്കുകൾ പാകമായി വന്നതും അതിൽ ഇലകളും ഇടതൂർന്ന ശാഖകളും പിന്നെ വർണ്ണ ശബളമായ പൂക്കളും പാകപ്പെട്ട കായ് കനികളും സർവവും അറിവിന്റെ മണ്ണിൽ ഗുരുനാഥന്മാർ പകർന്നു തന്ന വിജ്ഞാനത്തിന്റെ ചിന്തകളിൽ നിന്നുമായിരുന്നു. അതെ, എന്നെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ ഗുരുനാഥന്മാർ അധ്യാപകർ. ഞാനടക്കം എന്നെ പോലുള്ള എൻ്റെ കൂട്ടുകാർ ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് പ്രചോദനവും കാരണവും അതിനുള്ള അറിവ് തന്നതും നമ്മുടെ അധ്യാപകരാണ്. എൻ്റെ സ്കൂളിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ ഗുരുക്കന്മാരാണ്. കാരണം ഞാൻ ആ അധ്യാപക ശൈലിയെ നല്ലവണ്ണം നിരീക്ഷിച്ചു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു നല്ല ഗുരുനാഥൻ മെഴുകുതിരിയെ പോലെയാണ്. അന്യർക്ക് വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് ചുറ്റിലും ഉള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. വളരുന്ന തലമുറയ്ക്ക് വിദ്യ അഭ്യസിപ്പിച്ചും ശ്രേഷ്ഠമായ ഒരു വിദ്യാർത്ഥി സമൂഹം കെട്ടിപ്പടക്കുന്നതിൽ നമ്മുടെ ഗുരുനാഥന്മാർ അധ്യാപകർ പ്രധാന പങ്ക് വഹിക്കുന്നു. പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അവ തൻ്റെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ എത്തിക്കാനും നമ്മുടെ ഗുരുനാഥന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗുരുനാഥന്മാർക്കും നമ്മുടെ അധ്യാപകർക്കും ഹൃദയത്തിൽ നിന്നുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹൃദ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറിയം ബിൻതി യാസിർ മോള് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ? നല്ല
1: അവതരണമായിരുന്നു,
0: നല്ല അവതരണം, നല്ല ശബ്ദം, അതോടൊപ്പം തന്നെ വിഷയത്തിൽ തന്നെ
1: ഊന്നിനിന്നുകൊണ്ടുള്ള
0: ഒരു പ്രസംഗമായിരുന്നു. ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് തുടരുമ്പോൾ രണ്ടാമത്തെ പാർട്ടിസിപ്പൻ്റ് നമ്മളിലേക്ക് എത്തുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മദ്രസത്വന്മിയ ഇസ്ലാമിയ ആറാം തരം വിദ്യാർത്ഥിനിയാണ്
1: സയ്യിദ മിന്ന.
0: അതെ അതെ, സയ്യിദ മിന്ന ഒരു കവിതയാണ് എന്ന് തോന്നുന്നു അല്ലേ മാഷെ?
1: അതെ അതെ.
0: മദ്രസത്വന്മിയ ഇസ്ലാമിയ ആറാം തരം വിദ്യാർത്ഥിനി സയ്യിദ മിന്നയുടെ കവിതയാണ് നമ്മൾ കേൾക്കുന്നത്.
3: ിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ. ഒന്നെന്ന് ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ടവർ. ഓർമ്മതൻ പുസ്തകത്താളിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ. ഒന്നെന്ന് ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ടവർ.

0: രണ്ടിലും മൂന്നിലും നാലാം തരത്തിലും കഥകളാൽ കാര്യം പഠിപ്പിച്ചവർ. കുസൃതികൾ കാട്ടുമ്പോൾ കൈവെള്ളയിൽ ചിത്രം വരഞ്ഞു തന്നു. ഓർമ്മ തൻ പുസ്തകത്താളിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ. ഒന്നെന്നു ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ട്.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അമീർ മാഷെ, നല്ല നന്നായിട്ടുണ്ടല്ലേ കഥ.
2: വിഷയത്തിൽ ഊന്നി നിന്നിട്ടുള്ള വരികളൊക്കെ നമ്മുടെ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള ആ ഒരു വിഷയത്തിനോട് നീതി പുലർത്തുന്ന വരികളാണ്.
1: ഓക്കെ ഓക്കെ. എന്തായാലും സയ്ദ മിന്ന നല്ല ഒരു കവിതയിൽ അത്യാവശ്യം അത് ചെല്ലാനുള്ള അത്യാവശ്യം നല്ലൊരു കഴിവും കാര്യമൊക്കെ ഉണ്ട്. വീണ്ടും
2: ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
1: സ്റ്റാർ ക്വസ്റ്റിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഈ പ്രോഗ്രാമിൽ അടുത്ത ഒരു വിദ്യാർത്ഥിനിയെ നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അടുത്തതായി വരുന്നത് ഇഷ നിഷാദ്.
2: അതെ, അരീക്കോട് സുല്ലമുസലാം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: സുല്ലമുസലാം പബ്ലിക് സ്കൂൾ അരീക്കോടിലെ ഒന്നാം തരം വിദ്യാർത്ഥിനി ഇഷ നിഷാദ് അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്.
2: നമുക്കതിനെ കാതോർക്കാം.
3: കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂതർ. കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂതർ.

മതിൽ വാഴും പ്രിയരൂപ, അറിവിൻ വിവാദമായി അരികിലെത്തും, നിറവിൻ അനന്തം പകർന്നു തരും.

0: ഗ്രഹിക്കും എന്നിൽ വനമുത്ര ചാർത്തി അനുഗ്രഹിക്കും കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂത കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂത
1: മാഷാല്ലാ ഇശാൻ ഇശാദ് അമീർ മാഷെ നല്ല ഒന്നാം ക്ലാസ്സിൽ നോക്കി പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു അത്രത്തോളം ഒരു വ്യക്തതയൊന്നും ഉണ്ടാവില്ല.
2: ഓരോ അക്ഷരങ്ങൾ വളരെ നന്നായിട്ട് തന്നെ
1: നന്നായിട്ട് അവതരിപ്പിച്ചു ഇശാൻ ഇശാദ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ ഒക്കെ പങ്കുണ്ടാവും. എന്തായാലും അവരെ നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും മോളു അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾ
2: നമ്മളെ പീസ് റേഡിയോയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: ഓക്കെ, ഇഷ നിഷാദിന്റെ ഈ ഒരു കവിതക്ക് ശേഷം ഇൻഷാല്ല നമ്മൾ ഈ എപ്പിസോഡിൽ അടുത്തതായി കേൾക്കുന്നത് ആരാണ് മാഷെ? അടുത്തതായിട്ട് നമുക്ക് വരാനുള്ളത് ആ കുട്ടിയെ നമുക്ക് ക്ഷണിക്കാം.
2: ഐഷ എം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഇൻഷാല്ല ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ എം അവതരിപ്പിക്കുന്ന ഒരു ഗാനം നമുക്ക് ഇൻഷാല്ല കേൾക്കാം.
0: ഒന്നെന്നെ ചെല്ലുമ്പോ ലാർമ വേണം.

0: ഇറക്കം വന്നേ.
1: മാഷാ അല്ലാഹ്, വളരെ നല്ല രൂപത്തിൽ ആയിഷ പാടിയിട്ടുണ്ട്. ആ ഒരു പ്രായത്തിനനുസരിച്ചുകൊണ്ട് വരികളൊക്കെ കൃത്യമായി കൊണ്ട് തെറ്റാതെ തന്നെ പാടിയിട്ടുണ്ട്.
2: ഐഷമ്മ, ഇവിടെ അമീർ മാഷെ, ഇവിടെ ഒരു മറ്റൊരു വിഷയം പറയാനുള്ളത് വെച്ചാൽ, പല പ്രോഗ്രാമുകളും നല്ല പ്രോഗ്രാമുകളായിരിക്കും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക, പക്ഷേ കുട്ടികളുടെ അഡ്രസ്സ് പറയാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കത് അവരെ എങ്ങനെയാണ് അവരെ അസൈൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ എന്തായാലും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അയക്കുന്ന നേരത്ത് കുട്ടികളുടെ പഠിക്കുന്ന സ്കൂൾ, അതുപോലെ തന്നെ അഡ്രസ്, സ്ഥലം
1: കൃത്യമായിട്ട് അത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിന് വളരെ സുഖകരമാണ്. മാത്രമല്ല കേൾക്കുമ്പോൾ അവരുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കാനും കഴിയും.
2: എന്തായാലും ഐഷമോൾ വളരെ നന്നായിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്തായാലും ഐഷമോൾ കേൾക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് കാണാതെ അത് ചൊല്ലിയിട്ടുണ്ട്, ഒരു തെറ്റും വരാതെ. മാഷാല്ലാ, അല്ലാഹു ബർക്കത്ത് നരുമാറാവട്ടെ. പിന്നെ ഇനി ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഒരുപാട് കുട്ടികൾ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും കഥകളായിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പല എപ്പിസോഡുകളായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടത്തേണ്ടതുണ്ടാവും. എന്തായാലും അടുത്ത ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്.
1: നഹിയ കെ LKG സ്റ്റുഡൻ്റാണ്, ഗവൺമെൻറ് LP സ്കൂൾ, മമ്പാട്ടുമൂല.
2: അതെ, ആ മലപ്പുറം ജില്ലയിലെ മമ്പാട്ടുമൂല പ്രദേശത്തുനിന്നുള്ള LKG വിദ്യാർത്ഥിനിയാണ്. എന്തായാലും
1: നമുക്ക് പ്രോഗ്രാം വീക്ഷിക്കാം.
2: തീർച്ചയായിട്ടും നഹിയ,

0: മണ്ണറിഞ്ഞു നടന്നിടാം. കഥയും കളിയും കാലവുമായി നമ്മൾ അയച്ചവർ ഗുരുനാഥർ. അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നന്നായിട്ടുണ്ട് അല്ലേ? എന്തായാലും നഹിയ കെ മമ്പാട്ടുമൂല ജി എൽ പി എസിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഉണ്ടായത് തന്നെയാണ്. ഇതിന്റെ ഇത്തരം പ്രോഗ്രാം
2: ഒരു കൊഞ്ചല് മാറാത്ത ഒരു കുട്ടിയാണ്. എന്നാലും വളരെ തന്മയത്വത്തോടുള്ള അവതരണം,
1: ഏറ്റവും നല്ലൊരു
2: മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ശ്രോതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, കേൾക്കുന്നവർ കൃത്യമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ
1: സമയത്ത് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് വന്നില്ല തോന്നൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോഗ്രാമുകൾ വരട്ടെ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
2: അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക്.
1: അതെ അതെ അതെ.
2: ആലപ്പുഴ ജില്ലയിലെ മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിലുള്ള ഹഫ്സ ബിൻത് അനസ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഇൻഷാല്ലാ ഹഫ്സ ബിൻത് അനസിന്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം. പാട്ടാണെന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ
0: ആയിക്കോട്ടെ. ഒന്നങ്ങു ചേർത്തു പിടിച്ചതാരോ, രണ്ടെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ രണ്ടുമ്മ നൽകിയതാരാണ്, മൂന്നെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ മിഞ്ഞും സമ്മാനം തന്നതാരോ, നാലെന്നു ചൊല്ലി പഠിച്ചപ്പോൾ നാരങ്ങ മിഠായി നൽകിയില്ലേ, അഞ്ചെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ പഞ്ചാര വാക്കിൽ മയക്കിയതോ. അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും. അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും.
1: ആ മാഷാല്ലാ, ഹഫ്സ ബിൻത് അനസ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങളുടെ എണ്ണി പറഞ്ഞ് അല്ലേ ഒരു ഗുരുനാഥന്മാരുടെ പിന്നെ പങ്കിനെ
2: എത്തേണ്ട കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് അവസാനം ആ ഗുരുനാഥൻ എങ്ങനെയാണ് ആയിരിക്കണമെന്ന് കൃത്യമായി ഗുരുനാഥന്റെ ഒരു ചിത്രം വരച്ച് കാണിച്ചു.
1: നന്നായിട്ടുണ്ട് അല്ലേ? ഒരു
2: ഉഷാറായിട്ടുണ്ട്.
1: രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല അവതരണം,
2: നല്ല പ്രോഗ്രാമുകൾ ഹഫ്സ ബിൻ അനസിനെ പോലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: ഇൻഷാല്ലാ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മിടുക്കനായ വിദ്യാർത്ഥിയെ നമുക്ക് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. എനിക്ക് തോന്നുന്നു അടുത്തതൊരു പ്രസംഗമാവാം. പരപ്പനങ്ങാടി ജി എൽ പി സ്കൂളിലെ നാലാം തരം ജി എം എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥി അഫ്രീദ് അഹമ്മദാണ് അല്ലേ? പ്രസംഗമല്ലേ അമീർ മാഷേ?
2: അതെ, ഒരു പ്രസംഗം.
1: ഇൻഷാല്ലാ അഫ്രീദ് അഹമ്മദ് തുടങ്ങിക്കോളൂ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കടപ്പാടുള്ളത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ്, പിന്നീട് മാതാപിതാക്കൾ, അതു കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥമാരാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അറിവുകളാണ്. അത് നമുക്ക് പകർന്നു തരുന്നവരാണ് ഗുരുനാഥമാർ. ഏതൊരു ചെറിയ അറിവ് നമുക്ക് ആര് നൽകിയാലും ഗുരുനാഥമാരുടെ സ്ഥാനത്തെ കാണണം. ഒരു സമൂഹത്തെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയ ഒരു കടമയാണ് ഗുരുനാഥമാർ നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് രക്ഷ നൽകും. അവന്റെ മലക്കുകളും വെള്ളത്തിലെ മത്സ്യം വരെ അവർക്ക് വേണ്ടി രക്ഷക്കായി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ നന്മകളും ഗുരുനാഥമാർ കാരണം നമുക്ക് ലഭിച്ചതാണ് എന്ന ബോധം നിർബന്ധമായും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ ഗുരുനാഥമാർക്ക് നമുക്ക് തിരിച്ചു നൽകാനുള്ള വലിയ സമ്മാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. എന്റെ ഗുരുനാഥനെ നമ്മൾ എന്നും ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
1: അടിപൊളിയായിട്ടുണ്ട്
2: കൃത്യമായിട്ട് ഇങ്ങനെ
1: എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ വീട്ടിലിരുന്നത് മുതലാക്കിയത് അഫ്രീദിനെ പോലുള്ള ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.
2: റേഡിയോ ശ്രോതാക്കളായ കുട്ടികൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഭാവിയിൽ ഇൻഷാ അല്ലാഹ് അല്ല പണ്ഡിതന്മാരായിട്ട് അതുപോലെ തന്നെ നല്ല പ്രഭാഷകരായിട്ട് മാറുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ
1: ഇൻഷാ അല്ലാഹ്. എന്തായാലും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫ്രീദിന്റെ രക്ഷിതാക്കൾക്കും നമുക്കൊരു ഒരു ഒരു ബിഗ് സല്യൂട്ട് അല്ലേ കൊടുക്കാം. എന്തായാലും അല്ലാഹു അതിനുള്ള കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്താനുള്ളൊരു സൗഭാഗ്യം നൽകുമാറാവട്ടെ.
2: ആമീൻ.
1: ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ എൻ്റെ ഗുരുനാഥൻ എന്ന ടൈറ്റിലിൽ നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റിൽ മറ്റൊരു വിദ്യാർത്ഥിയെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുകയാണ് ഫാത്തിമത്തുൽ ആലിയ. ഫാത്തിമത്തുൽ ആലിയ അമീർ
2: മാഷ പബ്ലിക് സ്കൂൾ കതിരൂർ തലശ്ശേരി
1: തലശ്ശേരി
2: ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: മാഷാ അല്ലാഹ് ആറാം തരത്തിലെ ഫാത്തിമത്തുൽ ആലിയയാണ്. ഇൻഷാ അല്ലാഹ് പ്രസംഗമാണ് അല്ലേ?
2: അതെ പ്രസംഗമാണ്.
1: ഓക്കെ,
2: നമുക്കതിന് ശ്രദ്ധിക്കാം.
4: അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വേളയിൽ നമ്മുടെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസ ജീവിതത്തിൽ നമുക്ക് അറിവിൻ്റെ പുതുവഴികൾ തുറന്നു തന്ന ഓരോ അധ്യാപകരെയും നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല പെരുമാറ്റ രീതിയും പഠിപ്പിച്ചു തരുന്നവരാണ് അവർ. നല്ലതും ചീത്തയും എന്താണെന്ന് മനസ്സിലാക്കി തരുവാനും അച്ചടക്കം, കൃത്യനിഷ്ഠത എന്നിവ പഠിപ്പിക്കാനും അവർ കാണിക്കുന്ന ആത്മാർത്ഥത എത്ര വലുതാണ്. പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന പല സ്വഭാവങ്ങളുള്ള വിദ്യാർത്ഥികളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ചേർത്ത് അവർക്ക് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു തരുന്ന അധ്യാപകർക്ക് പകരം വെക്കാൻ മറ്റാരെ കൊണ്ടുമാവില്ല. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് പേനയെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കാറുണ്ട്. നല്ലൊരു ചങ്ങാതിയുടെ രൂപത്തിൽ, നല്ലൊരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ രൂപത്തിൽ, നല്ലൊരു വഴിക്കാട്ടിയായ അവർ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. അവരുടെ സാന്നിധ്യം നമുക്ക് പല സന്ദർഭങ്ങളിലും ആശ്വാസമേകാറുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
2: മാഷാ അല്ലാഹ്, വളരെ നല്ല ഒരു തന്മയത്വത്തോടുള്ള ഭംഗിയിലുള്ളൊരു അവതരണമായിരുന്നു
1: ഫാത്തിമത്തുൽ ആലിയ അല്ലേ? ഫാത്തിമത്തുൽ ആലിയ നന്നായിട്ടുണ്ട് മോളെ, സംസാരം ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇനിയും സ്ഥിരം പങ്കെടുക്കുക. അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാനും കിട്ടുന്ന ഏത് വേദികളും നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ അത് ബോധപൂർവ്വം കുട്ടികളെ
2: പങ്കെടുപ്പിക്കുകയും അവതരിപ്പിക്കുകയും വേണം.
1: അതെ, നന്നായിട്ടുണ്ട്. നല്ല ഒരു ഭാവി ഇൻഷാ അല്ലാഹ് ഫാത്തിമത്തുൽ ആലിയ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
2: ഒരുപാട് പ്രോഗ്രാമുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കുട്ടി കൂടിയാണ്. അതുപോലത്തെ കുട്ടികളാണ് നമ്മൾ പീസ് റേഡിയോയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും അത് പ്രചോദനം, ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് അതുപോലെ പരമാവധി ശ്രമിക്കണമെന്ന് ഈ ഒരു വേളയിൽ ഉണർത്തുകയാണ്
1: ഇൻഷാ അല്ലാഹ്. ഏതായാലും അമീർ മാഷെ, നമുക്ക് ഒരു ഒരു കുട്ടിയെ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ അവസാനത്തെ പാർട്ടിസിപ്പൻ്റിനെ നമുക്ക് ക്ഷണിക്കാം. ആയിഷ ഫിനു എന്ന വിദ്യാർത്ഥിനിയാണ് ഇൻഷാ അല്ലാഹ് ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അവസാന പാർട്ടിസിപ്പൻ്റ്. ഇൻഷാ അല്ലാഹ് ആയിഷ ഫിനുവിൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
0: ഇന്നത്തെ വിഷയം എൻ്റെ ഗുരുനാഥർ, എനിക്കായി അറിവും ജീവിതവും പകർന്നു തന്ന എൻ്റെ ആദരണീയരായ ഗുരുനാഥന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ലോകത്തിലുള്ള മറ്റെല്ലാ ഉദ്യോഗങ്ങളെയും സൃഷ്ടിക്കുന്ന ഉദ്യോഗമാണ് ഗുരുനാഥന്മാർ. എന്നേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന വിത്തുകൾ പാകുന്നവരാണ് ഗുരുനാഥർ. ജീവിതത്തിൻ്റെ ഉയരങ്ങളിലെത്താൻ കൈകൾ തന്നു, ഹൃദയത്തിൽ നിന്ന് സ്നേഹവും ധൈര്യവും പകർന്നു തന്ന്, അക്ഷരങ്ങളിൽ പിച്ചവച്ച് നടത്തി അറിവിൻ ലോകങ്ങൾ തുറന്നു തന്ന്, ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് അക്ഷരങ്ങൾ എഴുതി നമ്മുടെ ജീവിതത്തിന് പലവിധ വർണ്ണങ്ങൾ പകർന്നു തന്ന എൻ്റെ പ്രിയ ഗുരുനാഥന്മാരെ, ഒരു നല്ല ഗുരുനാഥൻ മെഴുകുതിരി പോലെയാണ്, സ്വയം മുഴുകി വിദ്യാർത്ഥികൾക്ക് വെളിച്ചം നൽകുന്നു, നമ്മുടെ ചിന്തകളിൽ വെളിച്ചം നൽകി മനസ്സിൽ പരിശുദ്ധിയും സ്വാധീനവും ചെലുത്തി ഒരു തുറന്ന പുസ്തകമായി മാറിയ പ്രധാന വ്യക്തിത്വമാണ് അവർ. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിലും അവർക്ക് വഴികാട്ടിയാവുന്നതിലും ഗുരുവിനുള്ള പങ്ക് മുൻപന്തിയിൽ തന്നെ. ജീവനുള്ള അധ്യാപകൻ അടുത്തുള്ളപ്പോൾ ജീവനില്ലാത്ത

0: ഞങ്ങളെ മാതാപിതാക്കളെ പോലെ പരിപാലിക്കുന്നു. ഒരു വാളിനേക്കാൾ ഒരു പേരയുടെ പ്രാധാന്യം ഒരു ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും തീർച്ച. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എന്റെ പേസ് റേഡിയോക്ക് നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.
1: എനർജറ്റിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഷാഫിനു ഭയങ്കര സ്പീഡിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സിഒ എൽ പി എസ് കൊളത്തറ നാലാം തരം വിദ്യാർത്ഥിനിയാണ് ഐഷാഫിനു നേരത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. എന്തുതന്നെയായാലും ഇത്തരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് ടീമിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
2: ഈ ഒരു എപ്പിസോഡിലെ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ സന്തോഷം നൽകുന്ന പ്രോഗ്രാമുകളാണ്. മാഷാല്ല വളരെ ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇനിയും ആ കുട്ടികൾക്കൊക്കെ ഇതിനേക്കാൾ നല്ല രൂപത്തിൽ മികച്ച രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാനും നല്ല ഒരു അവസരങ്ങളായി ഉപയോഗപ്പെടുത്താനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്
1: ഇൻഷാല്ലാ. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിന്റെ എന്റെ അധ്യാപകൻ എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷാല്ലാ. തുടർന്നും ഇതേ ടൈറ്റിലിൽ കുട്ടികൾ പങ്കെടുത്ത കുട്ടികൾ അയച്ചു തന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ പീസ് റേഡിയോയിൽ നിന്ന് ഞാൻ നസ്റുല്ല, എന്റെ കൂടെ അമീർ
2: ഒറ്റപ്പാലം.
1: ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് അൽ മിമ്പർ. മക്കൾ പിഴക്കാതിരിക്കാൻ രക്ഷിതാവിന്റെ കരുതൽ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ടി കെ നിഷാദ് സലഫി, സലഫി മസ്ജിദ് പട്ടാമ്പി.
1: ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ ഓർത്ത് അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ബോധം നിലനിർത്തി നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കുക എന്നതാണ് ദുനിയാവിൽ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം, ഉത്തരവാദിത്വം. പരമാവധി ആരാധനകൾ നിർവഹിക്കുക, നന്മകൾ ചെയ്യുക, പരലോകത്ത് കൂലി കിട്ടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, കഴിയുന്നത്ര തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത് രണ്ടും സാധ്യമാകണമെങ്കിൽ ഉള്ളിലുള്ള ചിന്ത എന്താണ്? എന്നെ പടച്ചും കാണുന്നുണ്ടല്ലോ, എനിക്ക് മരിച്ചുപോയാൽ ഒരു പരലോകം വരാനുണ്ടല്ലോ, ഈ ബോധമാണ്. ഇത് രണ്ടും സാധ്യമാകാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഈ ജീവിതത്തെയാണ് പൊതുവിൽ നമ്മൾ തഖ്‌വ എന്ന് പറയുക. തഖ്‌വ ഈ ജീവിതത്തെയാണ് ഒരു ഈമാനുള്ള ജീവിതം എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പൊ തഖ്‌വയും ഈമാനും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകണം. ഓർമ്മ വെച്ച നാൾ മുതൽ, മതത്തെക്കുറിച്ച് ബോധമുള്ള സമയം മുതൽ മരണം വരെ ഈ ലൈഫ്, ഈ ഒരു ജീവിത ചിത്ത നിലനിർത്തി കൊണ്ടുപോകുന്നവനാണ് പരലോകത്ത് വിജയിക്കുക. കുട്ടിക്കാലം മുതൽ ഒരാൾക്കത് നടപ്പിലാക്കാൻ സാധിച്ചാൽ അവൻ ഭയങ്കര ഭാഗ്യവാനാണ്. വളരെ ചെറുപ്പം മുതൽ നമ്മുടെ മക്കളിൽ അത് പ്രയോഗിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിലായാൽ വിജയിച്ചു, സക്സസായി. വലിയ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നതിലല്ല ഒരു കുട്ടിയുടെ, കുട്ടിയെ വളർത്തുന്നതിൽ രക്ഷിതാവ് വിജയിച്ചു എന്ന് പറയുന്നത്. നല്ല വരുമാനമുള്ള ഒരു ജോലിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടുമ്പോഴല്ല ഒരു രക്ഷിതാവ് അയാൾ

0: രക്ഷാകർതൃത്വം പൂർണ്ണമായി നിർവഹിച്ചു എന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. അതൊക്കെ ഒരു രക്ഷാകർതൃത്വത്തിന്റെ ഭാഗമാണ്. ലോകത്തെവിടെ എത്തിപ്പെട്ടാലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സൊരു മനുഷ്യനുണ്ടെങ്കിൽ, ഏത് പ്രതികൂല സാഹചര്യത്തിലും നമസ്കാരം ഒഴിവാക്കാത്ത ഒരാളായി അർച്ചനെ നിസ്കരിക്കണമല്ലോ. വസ്തു കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാതെ ആദ്യ സമയത്തു തന്നെ, മുമ്പ് ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൽ ആദ്യ റാങ്കുകളിലെത്തി തമിഴ്നാട്ടിലെ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജിൽ പഠനം നിർവഹിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് കുട്ടിയുടെ വീട്ടുകാർ പറയണ്ടായി, വീട്ടിലേക്ക് അവധിക്ക് വന്നപ്പോ തൊട്ടടുത്ത ദിവസം മടങ്ങിപ്പോയി. നാം എന്താ മടങ്ങിപ്പോകാനുള്ള കാരണം? എന്റെ ഖുർആൻ പരിഭാഷ ഞാൻ മറന്നു വെച്ചു. ഖുർആൻ പരിഭാഷ വായിക്കാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടാകാറില്ല. ഇവിടെ പോകുമ്പോഴെല്ലാം ബാഗിൽ അത് കൊണ്ട് നടത്താം. എന്റെ തിരിച്ചുപോയി. ആ ഖുർആൻ പരിഭാഷ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചുപോയി ഖുർആൻ പരിഭാഷ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ചിന്തിക്കുന്ന കുട്ടികൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്. കേരളത്തിൽ തന്നെയുള്ള പ്രബോധകരെ നിങ്ങൾ എടുത്തു നോക്കൂ, പ്രത്യേകിച്ച് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ആളുകൾ, നാസ്തികരായിട്ടുള്ള ലിബറലുകളായിട്ടുള്ള ഇസ്ലാം വിമർശനത്തെ തുറന്നു കാണിക്കുന്ന, ഇസ്ലാമിന് പ്രതിരോധം തീർക്കുന്ന പലരും, അവരൊക്കെ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളൊക്കെയാണ്. പ്രബോധന രംഗത്ത് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തി നിൽക്കുമ്പോഴും താടി നീട്ടി വളർത്തി ഞെരിയാണിക്കു മുകളിൽ പാൻസ് ധരിച്ച് ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും പാലിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത് അയാളുടെ ഒരു വലിയ തൗഫീഖാണ്, അവരുടെ മാതാപിതാക്കളുടെ മഹാസൗഭാഗ്യമാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്കും സ്വപ്നം കാണാവുന്നതും, പ്രിയപ്പെട്ട കുട്ടികളെ, അത്തരമൊരു ലൈഫ് നമുക്കും ആഗ്രഹിക്കാവുന്നതുമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ രക്ഷിതാവ് എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാനുണ്ട്. വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ, ചില പിന്നെ തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിലൊന്നെന്താണെന്നറിയോ, മിക്കവാറും ഒരു SSLC കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ് പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന, പുതിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം തേടുന്ന ഒരു സന്ദർഭമായിരിക്കും. അവിടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് ഒന്നാമത്തെ കാര്യം. എനിക്കെന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന അവസ്ഥയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സാഹചര്യങ്ങളാണ് എപ്പോഴും മനുഷ്യനെ ശരിയിലേക്കും തെറ്റിലേക്കും നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളാണ്. നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾ ഒരു മോശമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളേക്കാൾ മതരംഗത്ത്, ധാർമ്മിക രംഗത്ത് കുറച്ചുകൂടി സുരക്ഷിതനായിരിക്കും. അല്ലേ? മക്കാ വിജയത്തിന് മുമ്പും ശേഷവുമുള്ള സ്വഹാബിമാരുടെ പദവി ഒന്നല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിന് പല കാരണങ്ങളുണ്ട്. മക്കാ വിജയത്തിന് മുമ്പുള്ളവർക്ക് ഉണ്ടായ അത്ര ത്യാഗവും സഹനവും പ്രയാസങ്ങളും അതിന് ശേഷമുള്ളവർക്കില്ല. മക്കാ വിജയത്തിന് ശേഷമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. മക്കാ വിജയത്തിന് മുമ്പുള്ളവരുടെ സ്ഥിതി അങ്ങനെയല്ല. ഷിർക്കിന്റെ കൂട്ടെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് കൂടുതൽ ചുറ്റുമുള്ളത്. അതിനോട് പടവെട്ടി അതിനെതിരെ മാനസികമായി സമരം ചെയ്ത് നന്മയുടെ ആളുകളായി ജീവിക്കാൻ ഒരു മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അവർക്കതിന് കൂടുതൽ പുണ്യമുണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഒരു ഉപമയുണ്ട്. ഒരു നല്ല മണ്ണിൽ നല്ല വിളവ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഉണ്ടാകുന്നു. മോശമായ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചു മാത്രമേ അവിടെ നല്ല വിളവുണ്ടാകൂ. അന്തരീക്ഷം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അവിടെ ജുമാക്ക് പോകാൻ സൗകര്യമുണ്ടോ? ഇടയ്ക്കൊക്കെ ദീനി കേൾക്കാനുള്ള സൗകര്യമുണ്ടോ? കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും വലിയ വിദ്യാഭ്യാസം സ്വപ്നം കണ്ട് മക്കളെ പറഞ്ഞേക്കുമ്പോൾ വെള്ളിയാഴ്ച ജുമാ പോലും നിർവഹിക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ മക്കൾ പോയി പഠിക്കുന്നു. ഒരു രക്ഷിതാവ് അതിനെ കുറിച്ച് ആലോചിക്കാറേയില്ല. ഒരു കുമ്പ് ഓർമ്മ ഞാൻ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു, വെള്ളിയാഴ്ച എനിക്ക് ജോലിക്ക്, അപ്പൊ പിന്നെ ജുമാക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ അഞ്ചു സാധാരണ അഞ്ചു നേരം സംസ്കാരവും അതും പറ്റുന്നില്ല. ആ കുട്ടിയുടെ മനസ്സിൽ അതൊരു വേദനയായി നിലനിൽക്കുന്നില്ല. സാധാരണ ജമാഅത്ത് നിസ്കാരം നമസ്കാരം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമായി തന്നെ തോന്നുന്നില്ല. ആകെ പ്രശ്നമായി തോന്നുന്നതാണ് ജുമാഅത്ത് ഒരു ആഴ്ചയിൽ ഒരു ജുമാഅത്ത് മുതൽ പോകാൻ പറ്റുന്നില്ലല്ലോ. അതും നിർവഹിക്കാൻ സൗകര്യമില്ലാത്തടത്ത് ഒരു കുട്ടിയെ ഒരു രക്ഷിതാവ് കൊണ്ടുപോയിടുമ്പോ, ഒരു കുട്ടിയെ അത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോ, സഹോദരങ്ങളെ, എന്തുമാത്രം ഗൗരവമുള്ള സംഗതിയാണത്. അതുകൊണ്ട് നമ്മുടെ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന സന്ദർഭവും സാഹചര്യവുമുണ്ട് എന്ന് ഉറപ്പ് വരുത്തലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി എന്താണെന്നറിയാമോ? നമ്മുടെ സൗഹൃദം എങ്ങനെയുള്ളതാണ്? ഈ സാഹചര്യത്തിന്റെ മറ്റൊരു ഭാഗം അതാണ്. എങ്ങനെയാണ് ഒരു കുട്ടി മയക്കുമരുന്നിലെത്തുന്നത്? എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ലഹരിയിൽ എത്തിച്ചേരുന്നത്? ലോകത്ത് ലഹരിയെക്കുറിച്ച് വായിച്ച് പഠിച്ച് അതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് ചിന്തിച്ച് ഉപയോഗിക്കുന്ന ലഹരിയിലെത്തിപ്പെട്ട എത്ര ആളുകൾ ഉണ്ടാവും? വളരെ കുറവായിരിക്കും. മഹാഭൂരിഭാഗം ആളുകളും അയാൾക്ക് ലഹരി പരിചയപ്പെടുത്തിയ ഒരു കൂട്ടുകാരൻ ഉണ്ടാകുന്നു, അയാളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു സുഹൃത്തുണ്ടാകുന്നു. സൗഹൃദങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നത്, ശരിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫല്യൻദുറ അലാ മൻ യുഖാലിൽ, നിങ്ങൾ കൂട്ടുകൂടുന്നവനെ കുറിച്ച് നന്നായി ചിന്തിക്കണം. അൽ ജലീസുസ്സു മസലുൽ ജലീസിസ്സൂഇ വൽ ജലീസിസ്സാലി, ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ എന്താണ്? പ്രവാചകൻ മനോഹരമായി വിശദീകരിച്ചു തന്നു. ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉപമ എന്താണ്? ഒന്നത്ര വിൽപ്പനക്കാരനെ പോലെയാണ്. രണ്ട്, ഒരു കൊല്ലന്റെ ആല പോലെയാണ്. അത്ര വിൽപ്പനക്കാരന്റെ കൂടെ കൂടിയാൽ അതിന്റെ ഒരു സുഗന്ധം നമ്മോടൊപ്പം ഉണ്ടാകും. അയാൾ ശരീരത്തിലൊരു ചിലപ്പോ ഒരു സാമ്പിൾ ഒന്ന് തൊട്ടു തരും. ഒന്നും തന്നില്ലെങ്കിലും കൂടെ ഇരിക്കുമ്പോ അത്ര കട വിൽക്കുന്ന കടയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനുഷ്യനൊരു സുഗന്ധം ഉണ്ടാകും. നല്ല മനുഷ്യരോടൊപ്പം കൂട്ടുകൂടുന്നവൻ അങ്ങനെയാണ്. ഞാൻ പറയുന്നത്, കുട്ടികളെ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരന്റെ ധാർമ്മിക പശ്ചാത്തലം എന്ത് എന്നത് അന്വേഷിക്കണം, ആലോചിക്കണം. നന്നായി കമ്പനി അടിക്കാൻ പറ്റിയ ഒരാളാണ്, തനിക്കു വേണ്ടി ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് എന്തിനും കൂടെ നിൽക്കുന്നവനാണ്, അതല്ല നമ്മുടെ മാനദണ്ഡം. ഒരു മുസ്ലിമായി ജീവിക്കാൻ, ഒരു വിശ്വാസിയായി ജീവിക്കാൻ, നന്മകൾക്ക് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തിന്മകളിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കുന്നവനാണോ, എനിക്കതിന് പ്രയോജനപ്പെടുന്നവനാണോ, ഇവന്റെ കൂടെ 10 ദിവസം ജീവിച്ചാൽ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ആ പ്രശ്നം കടന്നു വരുമെന്ന ഒരു ഭയം നിങ്ങൾക്കുണ്ടോ? മാറി നിൽക്കണം. അത്തരമുള്ള ആള്, അത്തരം ആളുകളെയല്ല നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. താൽക്കാലികമായ ചില വിഷമങ്ങൾ ഒരു പക്ഷേ അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്കുണ്ടാകും. നന്നായി ധാർമ്മികതക്ക് പ്രാധാന്യം കൊടുക്കുന്ന, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുമ്പോ ചില ചെറിയ ആസ്വാദനങ്ങൾ ഒരു പക്ഷേ താൽക്കാലികമായി ഒരു കൊല്ലത്തേക്ക്, രണ്ടു കൊല്ലത്തേക്ക്, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു 3 വർഷത്തേക്ക് നമുക്ക് നഷ്ടമായേക്കാം. പക്ഷേ നമുക്ക് നേട്ടമുണ്ടാകുന്നത്, നമ്മൾ ലാഭം കൊയ്യുന്നത് ഒരു ലൈഫാണ്, ഒരു ജീവിതമാണ്, ഒരു ആയുഷ്കാലമാണ് നമുക്കവിടെ ലാഭകരമായി ലഭിക്കുന്നത്. ഒരു വർഷം ഒരാള് ഒരാളുടെ സൗഹൃദത്തെ വേണ്ടെന്ന് വെക്കുമ്പോ, 2 വർഷം ഒരാളുടെ സൗഹൃദത്തെ വേണ്ടെന്ന് വെക്കുമ്പോ, ഞാൻ പറയുന്ന ആരുമായി കൂട്ടുകൂടുന്നു എന്നത് ആലോചിച്ച് ആലോചിച്ച് 1000 വട്ടം ആലോചിച്ച് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്, വലയഖുൽ തുആമക ഇല്ലാ തഖയ്യു, നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഒരു മുത്തഖിയായിരിക്കണം എന്നാണ്. നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഒരു മുത്തഖിയായിരിക്കണം എന്ന് പറഞ്ഞെന്താ? ഒരു നല്ലവന്റെ കൂടെയായിരിക്കണം നമ്മുടെ സഹവാസം. ഇസ്തിഖാമത്തിന്റെ വഴികൾ എന്താണ്? മുതിർന്ന ആളുകളെ, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് നല്ല മുഅ്മിനായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ ആ ഇസ്തിഖാമത്തിന്റെ മാർഗങ്ങളെയും തഖ്വയുടെ വഴികളെയും കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും പറയുന്ന ഒരു വഴി ഏതാണെന്നറിയാമോ? മുസാഹബത്തു സ്വാലിഹീൻ, നല്ല മനുഷ്യരോടൊപ്പം സഹവസിക്കുക എന്നതാണ്. 5 നേരം നിസ്കരിക്കുന്നവരോടൊപ്പം കൂട്ടുകൂടുക എന്നതാണ്. സത്യസന്ധനായ മനുഷ്യരോടൊപ്പം കൂട്ടുകൂടുക എന്നതാണ്. തൗഹീദുള്ള ഇസ്ലാമിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന
1: മതത്തെ പരിഹസിക്കാത്ത, മത നിയമങ്ങൾക്ക് അതിൻ്റെതായ വില കൽപ്പിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോ അയാൾക്ക് ലൈഫ് മതമൂല്യങ്ങൾക്കൊപ്പം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഹൃദം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാകണം. മൂന്നാമത്തെ ഒരു സംഗതി, എപ്പോഴും നമുക്ക് അനുകൂലമായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്ക് അനുകൂലമായ സന്ദർഭങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് കടന്നു പോകാൻ സാധിക്കൂ എന്ന സാഹചര്യം ഉണ്ടാകാൻ കഴിയുമോ? അങ്ങനെ സാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ വളരെ കുറവാണ്. നമ്മൾ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് മുറികളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ് മുറികളിൽ നമ്മൾ ചിന്തിക്കുന്ന മൂല്യങ്ങളുള്ള എത്ര ആളുകളുണ്ടാകും? ആ ക്യാമ്പസിനകത്ത് എത്ര ആളുകളുണ്ടാകും? ഹോസ്റ്റൽ മുറിയിൽ എത്ര ആളുകളുണ്ടാകും? പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കും കൂടുതൽ നമുക്കുണ്ടാവുക. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ദൃഢനിശ്ചയമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതികൂലമായ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ്. കുറച്ചൊക്കെ അങ്ങനെ നിലക്കും, വീട്ടിൽ നിന്ന് പോരുമ്പോ തലേ ആഴ്ചയിൽ കേട്ട ഖുതുബ, അതിന്റെ മുമ്പത്തെ ആഴ്ച സിയാറിയിൽ നിന്ന് കേട്ട ക്ലാസ്, അല്ലെങ്കിൽ മുമ്പെപ്പോഴോ മദ്രസയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ഉമ്മയും മുപ്പയും നിർബന്ധമായും പാലിക്കണമെന്നാവശ്യപ്പെട്ട ചില ഉപദേശങ്ങൾ, അതൊക്കെ പാലിച്ചു ഒന്നാമത്തെ ദിവസം ഹോസ്റ്റൽ മുറിയിൽ എത്തിയപ്പോ അഞ്ചു നേരം നിസ്കരിച്ചു, രണ്ടാമത്തെ ദിവസവും നിസ്കരിച്ചു, മൂന്നാമത്തെ ദിവസം നിസ്കരിച്ചു, നാലാമത്തെ ദിവസവും സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ കൂടെയുള്ളവർ കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പൊ എന്താ തോന്നുന്നത്? കുറച്ചുകൂടി കഴിയട്ടെ, ഇന്നലെ കുറച്ച് വൈകിയല്ലേ ഉറങ്ങിയത്, കുറച്ചേരം ഒന്ന് കടക്കാം. പറഞ്ഞു പറയുന്ന എന്തറിയോ, അവിടെ അവസാനിച്ചു. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. നമ്മൾ വിചാരിച്ചില്ലെങ്കിലും ആ ചിന്ത വരും. വരുമ്പോഴും മൂന്ന് മണിക്കുറങ്ങാൻ കിടന്നാലും സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കും എന്നതൊരു വെല്ലുവിളിയായി അയാളെടുക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും സാധിക്കണം എന്നാ ഞാൻ പറയും. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചാലും സുബഹിന്റെ ബാങ്കൊലി കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കും എന്നത് ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ വിചാരിച്ചിടത്ത് നിലനിർത്താൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ. ഒരു തീരുമാനമെടുക്കുന്നു, തൊട്ടടുത്തുള്ള ആൾ വേറൊരു ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണ്, കൂടെ ജീവിക്കുന്ന ആൾ മറ്റൊരു ജീവിത രീതിയിലുള്ള ആളാണെന്ന് അവരോടൊപ്പം കൂടി കൊടുക്കാം. ആ മനസ്സൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ക്ഷമാണ് മതം പഠിപ്പിക്കുന്നത്. എന്തിനൊക്കെന്നറിയോ, ദേഷ്യം വരുമ്പോ ക്ഷമിക്കുന്നതിന് മാത്രമല്ല, ദേഷ്യം വരുമ്പോ ക്ഷമിക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ്. ചെറിയ കാര്യമല്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വരും, പിടിച്ചാ കുട്ടില്ലാന്ന് ചില ആൾക്കാരെ അഭിമാനത്തോടു കൂടി പറയും. അത് അപമാനത്തോടു കൂടി പറയേണ്ട കാര്യമാണ്, അഭിമാനത്തോടു കൂടി പറയേണ്ടതല്ല. രണ്ടാമത്തെ ക്ഷമ എന്ന് മതം പഠിപ്പിക്കുന്നത് പരീക്ഷണങ്ങളിലുള്ള ക്ഷമയാണ്. ഒരു പനി നാല് ദിവസം വഹിച്ച എന്താ പടച്ചോനെ ഇത് മാറാത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ മാസം തീരുമെന്ന് വിചാരിച്ചാ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും തീർന്നില്ലെങ്കിലും അല്ലേ, എന്റെ ഒരു കഷ്ടകാലം എന്ന വാപ്പൊരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിന് വരൂല. അയ്യൂബ് നബി അവിടെ നമുക്ക് മാതൃക. മൂന്നാമത്തെ ക്ഷമ എന്തറിയോ, നന്മകളിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമയാണ്. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് കുറാൻ പറയുന്നത്. സന്തോഷവാർത്ത പറഞ്ഞ സ്വർഗുണ്ട്, ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കാനുള്ളൊരു ക്ഷമ വേണം. എല്ലാ ദിവസവും ഖുർആനോത്ത് നിലനിർത്താനുള്ളൊരു ക്ഷമ വേണം. എല്ലാ ദിവസവും ദിക്റുകൾ നിലനിർത്താനുള്ളൊരു ക്ഷമ വേണം. ആ ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷമ ആട്ടിൻ സുത്തിന്റെ ഫലം നൽകും എന്ന നാട്ടിൽ നമ്മൾ പറയാ. ഞാൻ പറയുന്നത് ക്ഷമ നമുക്ക് സ്വർഗം തരുമെന്നാണ്. അള്ളാഹ് പറഞ്ഞതാ, ക്ഷമ നമുക്ക് സ്വർഗം നൽകുമെന്നാണ്. ഞാൻ പറയുന്നത് എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും, എത്ര വൃത്തികെട്ട ആളുകളുടെ കൂടെ ജീവിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും, ഞാനെന്ന മുസ്ലിം, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുക. അല്ലേ, നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ, ആളുകൾ ബാഗിന്റെ സമയമായാൽ, നമസ്കാരത്തിന്റെ സമയമായാൽ അവർ ആ ഉള്ള സീറ്റിനകത്തിരുന്ന് നമസ്കരിക്കുന്നു. എന്താത്? ഒരു ഒരു ട്രെയിൽവേ, ഒരു ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ എത്ര ആളുകൾ ഉണ്ടാകും? ഒരു 60ഓ 70ഓ 100ഒക്കെ ആൾക്കാരുണ്ടാവും, അതിലേറെ ആൾക്കാരുണ്ടാവും സാർ. ആ ആളുകൾക്കിടയിൽ ഒരു മനുഷ്യൻ ഒറ്റയാനാകുന്നു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാകുന്നു. ആരും ബാങ്ക് കേൾക്കുന്നില്ല, സമയമായോ എന്ന് നോക്കുന്നില്ല, ഒതു എടുക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല. അതിനിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ അതൊരു തീരുമാനമാണ്, ഉറച്ച ബോധ്യമാണ്, ഒരു നിലപാടാണ്. ഏത് സാഹചര്യമാണെങ്കിലും എന്റെ ദീന് പാലിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞത് നമ്മളെവിടെ പോയാലും ലോകത്ത് ഏതു കോണിലെത്തിപ്പെട്ടാലും ഏതു വലിയ ജോലിയിലെത്തിപ്പെട്ടാലും അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം കുറച്ചു മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു സ്വർഗം നൽകട്ടെ. തേവാരംഗത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉന്നത ഉദ്യോഗം ഭരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് കമ്പനി പറഞ്ഞു ഷേവ് ചെയ്യണം, താടി ഒഴിവാക്കണം. അയാൾ അടുത്ത ദിവസം കമ്പനിയുടെ തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനൊരു ഒരു റിസൈനിങ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ജോലി രാജിവെക്കുന്നു. എന്താ കാരണം? ഇതെന്റെ എന്റെ മതമാണ്, എന്റെ ഷിയാറാണ്. അല്ലേ, മതം പഠിപ്പിച്ചതാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇത് നിലനിർത്തി ഇവിടെ ജോലിക്ക് എനിക്ക് അവസരമില്ലെങ്കിൽ ഞാനിതാ രാജിവെക്കുന്നു. അയാൾ പറഞ്ഞു നിങ്ങളെ രൂപത്തിൽ പോയാൽ മതി, രാജിവെക്കണ്ട. ഇതൊന്നും ഞാൻ പറയുന്നത് ഉട്ടോപ്യൻ ആശയങ്ങളല്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ നടപ്പിൽ വരുത്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതൊക്കെ നടപ്പിൽ വരുത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതൊക്കെ സാധിക്കില്ലേ? അതുകൊണ്ട് ഏത് വലിയ അവസ്ഥയിലെത്തിപ്പെട്ടാലും അവിടെ നമ്മൾ നമ്മുടെ നിലപാട് ഉറച്ചു നിന്ന് പ്രതികൂല സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു തന്റേടവും പ്രതിജ്ഞയും നമുക്കുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമത്തെ മറ്റൊരു നാലാമത്തെ കാര്യം പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ള എന്താറിയോ, നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും, കോളേജും കൊണ്ടുപോയി ചേർക്കും, പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മക്കൾ നന്നായി വളരാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവരുടെ ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യം കാണാൻ. എന്തിനാ കൊണ്ടുപോയി ചേർത്ത് അത് ലക്ഷ്യം കാണണം? രണ്ട്, അവർ വഴിതെറ്റിപ്പോകരുത്. ഞാനിവിടെ പ്രാധാന്യപൂർവ്വം പറയുന്നത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ, മറ്റത് അപ്രധാനമായത് കൊണ്ടല്ല. അല്ലേ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിലെല്ലാവരും ശ്രദ്ധ കൊടുക്കണം. അതിലിപ്പോ രക്ഷിതാക്കൾ അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല, മുസ്ലിം രക്ഷിതാക്കൾ ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത് കേരളത്തിൽ ഒരു 50 കൊല്ലം മുമ്പ് ഇവിടുത്തെ ഇസ്ലാഹി പ്രബോധകന്മാരും പണ്ഡിതന്മാരും പറഞ്ഞിരുന്ന കാര്യമാണ്. ഇതിപ്പോ വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ പറയും എൻട്രൻസിലും മറ്റു പല പിന്നെ കോഴ്സുകളിലൊക്കെ പരീക്ഷകളിലൊക്കെ മുസ്ലിങ്ങൾ ഇപ്പൊ ഉന്നത റാങ്കിൽ വരുന്നല്ലോ കുറച്ച് ആൾക്കാർ. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, 75% മുസ്ലിങ്ങൾ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾ പഠിപ്പിക്കുന്ന സ്കൂൾ അധ്യാപകനാണ്. മഹാഭൂരിഭാഗം കുട്ടികൾക്കും വളരെ ചെറിയ മാർക്കുള്ളത്, വളരെ ചെറിയ പെർഫോമൻസ് ആണ് വിദ്യാഭ്യാസ രംഗത്തുള്ളത്. രക്ഷിതാക്കൾക്ക് ഇതൊന്നും വേണമെന്നൊരു ബോധമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലമാണ്, കയ്യയച്ച് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോ ചേർത്തു പോന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനവുമായൊരു ബന്ധം നമുക്കുണ്ടാകണം, അവിടുത്തെ അധ്യാപകരുമായൊരു ബന്ധമുണ്ടാകണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ലക്ഷ്യം കാണുക മാത്രമല്ല, അവരുടെ ധാർമ്മികതയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് കേട്ടോ. ഞാനിവിടെ ചെയ്താൽ എന്റെ വാപ്പറിയും എന്റെ ഉമ്മറിയും എന്ന ഒരു ബോധം കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ചേർത്തിന് പോന്നാ പോരാ, എല്ലാ മാസവും ഫീസ് ഓൺലൈനായി അയച്ചു കൊടുത്താ പോരാ, നല്ല ബാഗും പുസ്തകവും വാങ്ങിച്ചു കൊടുത്താ പോരാ, അന്വേഷിക്കണം നമ്മൾ. ഭയങ്കര സംഭവമായി ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എത്രയാണ് പഠിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തത്, എന്താ പണിയെടുത്തത്, പൈസ കൊടുത്തു, ഫീസ് കൊടുത്തു, പുസ്തകം വാങ്ങി കൊടുത്തു, ബാഗ് വാങ്ങി കൊടുത്തു, ഇതല്ല നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത്. നമ്മുടെ നല്ല ശ്രദ്ധയാണ്, നല്ല ശ്രദ്ധയാണ്. സ്ഥാപനത്തിൽ പോകണം, രക്ഷാ അധ്യാപകരുമായി സംസാരിക്കണം, കഴിയുന്നത്ര അവിടെ സന്ദർശിക്കണം. അവിടെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ലക്ഷ്യം കാണും, രണ്ട് അവരുടെ ധാർമ്മികത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. മൂന്നാമത്തൊരു മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ, പിന്നെ വീട്ടിനകത്തും അവർക്ക് മര്യാദ പഠിപ്പിക്കാനുള്ള ഒരു ഒരു ബഹുമാനം രക്ഷിതാക്കളോട് മക്കൾക്കുണ്ടാകണം. കുട്ടികളും ശ്രദ്ധിക്കണം, രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. മുഴുവൻ ഉന്നെ ബഹുമാനിക്കട്ടെ എന്ന് നമ്മൾ വെറുതെ വിചാരിച്ചാൽ ബഹുമാനിക്കൊന്നുമില്ല. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കുട്ടികളെ തല്ലാൻ പഠിപ്പിച്ച ആളല്ല, തല്ലണം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. പൊതുവിൽ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. എന്നാ പ്രവാചകൻ പഠിപ്പിച്ചൊരു വാചകമുണ്ട്, അല്ലഖൂ അൽ അസ്വാത ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ ഒരു ചാത്തവാർ തൂക്കിയിടണമെന്ന് ആവീസ്. എന്തിനറിയോ, വഖാന അദബല്ലഹും, നിങ്ങളുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിക്കാം. കുട്ടികളെ പൊതിരെ തല്ലണം എന്നാണോ? അല്ല.
0: അങ്ങനെയല്ല. നബി നബിയുടെ പേരെ കുട്ടികളോടും മക്കളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നത്. എന്നാൽ ഒരു ഭയം വേണം, രണ്ട് തലങ്ങളുടെ ഇടയിൽ നിൽക്കാൻ നമുക്ക് പറ്റണം. നമുക്കൊന്നുമില്ലെങ്കിൽ ഒന്നിന്റെ എക്സ്ട്രീം ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. മുമ്പ് അങ്ങനെ ഇരുന്നു. വാപ്പ ഉമ്മറത്തിരിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതിൽ കൂടെ കയറി വരാൻ പേടിയാണ്. വാപ്പി മക്കളും തമ്മിൽ സംസാരിക്കില്ല. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, ഒരിക്കലും അല്ല. നല്ല ആശയവിനിമയം നടക്കണം. അങ്ങനെ പേടിച്ച് ഓടേണ്ടവരല്ല മക്കൾ. അങ്ങനത്തെ ഒരു വാപ്പ നമ്മളാകാനും പാടില്ല. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്താ അറിയാമോ? ഇന്ന് തീരുമാനമെടുക്കുന്നത് മക്കളാ. വാപ്പാർക്ക് ഒരു റോളും ഇല്ല, ഉമ്മാർക്കും ഒരു റോളും ഇല്ല. ഇങ്ങനെ കൈവിട്ടു കൊടുക്കാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മതവിരുദ്ധമല്ലാത്ത നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന ഏത് കാര്യവും ചെയ്തു കൊടുക്കാം. ഏയ്, മതവിരുദ്ധമല്ലാത്തത് എന്ന് പറയാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തികത്തിന് പിന്നെ താങ്ങാത്തൊരു സംഗതി ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അത് കഴിയില്ല, ബോധ്യപ്പെടുത്തണം. ഇത് നമുക്ക് പറ്റാത്തതാണ്, ഇത് നമുക്ക് താങ്ങാത്തതാണ്, ഇത് കഴിയാത്തതാണ് അല്ലേ. 18 വയസ്സായാലും കാത്തുക്കാൻ എന്തിന്? 2 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങാൻ മകന്റെ ആവശ്യമാണ്. എന്നാ ശരി, നമ്മളതിനെ വാങ്ങിക്കൊടുക്കാം. അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല. നമ്മുടെ 2 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ദൂർത്താണത്, അതിരുവിട്ടതാണ്, ഒരിക്കലും വാങ്ങിക്കൊടുക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഇവിടെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും മക്കളെ കൊണ്ട് മാതാപിതാക്കൾ അപമാനിതരാകുന്ന കുറേ സംഗതികൾ പറയാറുണ്ട്. മക്കളെ കൊണ്ട് മാതാപിതാക്കൾ അപമാനിതരാകുന്ന കുറേ കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പിടിക്കേണ്ടിടത്ത് നമ്മൾ പിടിച്ചിട്ടില്ല, നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിച്ചിട്ടില്ല. കുട്ടികൾക്ക് വിഷമാവോ? ഇവിടെ കുട്ടികളുണ്ടല്ലോ, വിഷമാകൂല. തൽക്കാലേ വിഷമം ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കി, നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തില് അധ്യാപകൻ ആരാണ്? നിങ്ങൾ ഓർക്കുന്ന പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ രക്ഷിതാവിന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? എന്റെ വാപ്പണ്ടല്ലോ, എന്നെ തെറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനത്തെ വാപ്പാരോട് എല്ലാ കാലത്തും ആ സമയത്ത് ചിലപ്പോ ഒരു കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടാവും, കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഈ അടുത്ത് കേരളത്തിലെ ഒരു പഴയകാല ഇസ്ലാം മുസ്ലിം പിന്നെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ മുന്നിൽ നടന്നിരുന്ന അയാളുടെ ജീവചരിത്രം വായിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനത് ഈ മര്യാദയുമായി ബന്ധപ്പെട്ട കാര്യം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ച് പിന്നെ വലിയ രൂപത്തിൽ പ്രശസ്തിയൊക്കെ ആർജിച്ചാറാണ്. അദ്ദേഹം പറയുന്നത്, എല്ലാ ദിവസവും എന്റെ വാപ്പ വൈകുന്നേരം വീട്ടിലെത്തിയാൽ എന്റെ വീട്ടിൽ വരുന്ന ഇംഗ്ലീഷ് പത്രം ഞാൻ വായിച്ച് എന്റെ വാപ്പാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉറങ്ങാൻ കടന്നിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും, എന്നിട്ട് അന്നത്തെ വാർത്ത ഫുള്ള് വായിച്ചു കൊടുക്കണം. ഞാൻ അയാൾ പറയണേ, ഇത് എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര അസഹ്യത തോന്നി. ഞാൻ എന്റെ വീട് വിട്ടു പോയാലോ എന്ന് വരെ ചിന്തിച്ചു. ഒറ്റ ദിവസം വിട്ടുപോകാതെ അദ്ദേഹം പിന്നീട് കേരള നിയമസഭയുടെ സ്പീക്കറായി. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേറ്ററായി. ആ കുട്ടിക്കാലം ആ പിതാവിന്റെ നിലപാടിനെ കുറിച്ച് മുതിർന്നപ്പോ ആ കുട്ടി എങ്ങനെയായിരിക്കും, ആ മനുഷ്യൻ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ അധ്യാപകൻ ആരാണ്? നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ആളാണോ? നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ വളരെ സ്ട്രിക്റ്റായി നിലനിന്നിരുന്ന, ജീവിതത്തിൽ തെറ്റുപറ്റിയപ്പോൾ 2 പൊട്ടിക്കൽ തന്നിരുന്ന അധ്യാപകരെയാണോ അല്ലാത്തവരെയാണോ നിങ്ങൾ ഓർക്കുക? അതുകൊണ്ട് നമ്മൾ ഗുണകാംക്ഷയുള്ള രക്ഷിതാവാണെങ്കിൽ ചെറിയൊരു പിടുത്തം നമുക്ക് വേണ്ടി വരും. അതവരെ ബോധ്യപ്പെടുത്തണം. ചില കാര്യങ്ങൾ നിഷേധിക്കും, അതെന്തിനെന്ന് ബോധ്യപ്പെടുത്തണം. ചില കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യിക്കും, അതെന്തിനെന്ന് ബോധ്യപ്പെടുത്തണം. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഒരിക്കലും ഇരുളറഞ്ഞതായി തീരുകയില്ല. അവർ ഭൗതികമായി നമുക്ക് അഭിമാനമാകുന്നത് പോലെ അവരുടെ ലൈഫിൽ ദീനുണ്ടാകും, അവരുടെ ജീവിതത്തിൽ മതമുണ്ടാകും. അതുകൊണ്ട് ആ നിലക്കുള്ളൊരു ബഹുമാനം എല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു രക്ഷിതാവും ഒരു നിലക്കും ഒരു സ്നേഹവും മാന്യമായ പെരുമാറ്റവും ഇല്ലാത്ത രക്ഷിതാവുമാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല സ്വാലിഹായ സന്താനങ്ങളായി നമ്മുടെ മക്കളെല്ലാം മാറ്റുമാറാകട്ടെ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا محمد وعلى آله وصحبه اجمعين. اما بس اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികൾ, അള്ളാഹുവെ സൂക്ഷിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും വിടിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. നമ്മുടെ മക്കൾ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഉപകാരമുള്ളവരാകാൻ, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഒന്ന് എന്താ വെച്ചാൽ, ഒരുപക്ഷേ ഒരു ചെറുപ്പകാലത്ത് മദ്രസ പഠനമൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ദീനിനോടുള്ള സ്നേഹം, മതബോധം, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവസാനിച്ചു പോകും. അത് മുതിർന്നവർക്കും അങ്ങനെ തന്നെയാണ്, കുട്ടികൾക്ക് മാത്രമല്ല. നമ്മൾ ഒരു ഖുത്വയിൽ നന്നായി മരണവും പരലോകമൊക്കെ കേട്ട അന്നൊരു പേടിയുണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകും, ചോർന്നു പോകും. പിന്നെ വീണ്ടും നമ്മളൊന്ന് റീചാർജ് ചെയ്യണം. ഈമാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈമാനു യസീദു വയൻഖസുന, പ്രവാചകൻ പറഞ്ഞു. ഈമാൻ കുറയും ചെയ്യും, കൂടും ചെയ്യും. ഞാൻ പറയുന്നത് കുട്ടികൾ സ്വയം ശ്രദ്ധിക്കേണ്ടതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടതും ഒരു ഓർമ്മപ്പെടുത്തലിന് നമ്മളെപ്പോഴും വിധേയരാകണം. വെള്ളിയാഴ്ച ഖുത്തുബകൾ അതിൻ്റെ ഒരു നല്ല വഴിയാണ്. നമ്മളിടക്കിടക്ക് ഒന്ന് ദീനി കേൾക്കുക, മരണത്തെ ഒന്ന് ഓർക്കുക, സ്വർഗത്തെ ഒന്ന് കേൾക്കുക, നരകത്തെക്കുറിച്ചൊന്ന് ഒന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കുക. ഒരു വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തുക. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആന്റെ വാചകമുണ്ടല്ലോ, ഇടക്കിടക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ആഴ്ചയിലും ഒരു ഒരു ദീനിയായ ക്ലാസ് കിട്ടണം. അവർ പങ്കെടുക്കുന്ന ഖുത്വ മലയാളത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു സിആർഇയുടെ ഭാഗമാകണം അവർ. പറ്റുമെങ്കിൽ ധാരാളം കോഴ്സുകൾ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ അവസരമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം അത്ര ഭാരമില്ലാത്ത നല്ല ദീർഘകാലമെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാവുന്നത് മതി. എല്ലാ ആഴ്ച ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ ഒരു ക്ലാസിന്റെ ഭാഗമാകുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാക്കരുത്. നമുക്കും വേണം, നമ്മളെല്ലാ ആഴ്ചയും ഒരു നിശ്ചിത ഇടവേളകളെങ്കിലും ദീൻ ഒന്ന് കേൾക്കണം. സുഹൃത്തുക്കളെ, ഇടക്കൊന്ന് നമ്മൾ മരണത്തെ ഓർക്കണം. ഇല്ലെങ്കിണ്ടല്ലോ നമ്മുടെ ലൈഫ് വഴിതെറ്റിപ്പോയി. അവ ചുറ്റും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഉള്ളിടത്ത്, സാഹചര്യമുള്ളിടത്ത് മറിച്ചൊന്ന് ചിന്തിക്കാനും കേൾക്കാനുള്ള അവസരം മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണം. അവസാനത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത് പ്രാർത്ഥനയാണ്. രക്ഷിതാക്കൾ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ഉപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ് അല്ലെ. ഉമ്മാന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവിൽ പറയാറുണ്ടെങ്കിലും ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ എന്നുള്ളിടത്ത് മാതാവിന്റെ പ്രാർത്ഥന അല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഉപ്പാന്റെ പ്രാർത്ഥന. ഉമ്മ സ്ത്രീയാണ്, കുറച്ചുകൂടി ഇമോഷണലാവും, വൈകാരികമാവും, മക്കൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കും. വാപ്പമാരങ്ങനെയല്ല, അതുകൊണ്ട് കുട്ടികളോട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് പഠിച്ചനെ ഹിദായത്തിൽ നിലനിർത്തണേ, ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ളതാക്കണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കുട്ടികളും. അതെ
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിമ്പർ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: സിടെറ്റ് അപേക്ഷ ജൂൺ 10 വരെ സമർപ്പിക്കാം. സെപ്റ്റംബർ 6 നടക്കുന്ന സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സിടെറ്റ് പരീക്ഷയ്ക്ക് വെബ്സൈറ്റുകൾ വഴി ജൂൺ 10 വരെ അപേക്ഷിക്കാം. www.cbse.gov.in എന്നതാണ് വെബ്സൈറ്റ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയാണ് സിടെറ്റ്. 1 മുതൽ 5 വരെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിന് പേപ്പർ 1, 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് പേപ്പർ 2 എന്നിങ്ങനെയാണ് യോഗ്യത നേടേണ്ടത്. ഏതെങ്കിലും ഒരു പേപ്പറിന് അപേക്ഷിക്കുന്നതിന് 1000 രൂപയും രണ്ടു പേപ്പറിന് കൂടി അപേക്ഷിക്കുന്നതിന് 1200 രൂപയുമാണ് ഫീസ്. യോഗ്യത: പേപ്പർ 1 50% മാർക്കോടെ 12 വിജയം, 4 വർഷ BE DLD, 2 വർഷ DS സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇതിനു പുറമേയുള്ള യോഗ്യതകൾ വെബ്സൈറ്റ് പരിശോധിച്ച് മനസ്സിലാക്കാം. പരീക്ഷാ ഘടന 2.5 മണിക്കൂറാണ്. ആകെ 150 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ശരി ഉത്തരത്തിന് 1 മാർക്ക്, നെഗറ്റീവ് മാർക്കില്ല. സിടെറ്റ് അപേക്ഷ ജൂൺ 10 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം CTET.NIC.in.
5: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട,
3: പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിന്റെ യാത്രാ വിവരണത്തിന് ശബ്ദം നൽകുന്നു അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അവിടുന്ന് സദർ ബസാർ മാർക്കറ്റ് ഒരു നേരിയ രാത്രിക്കാഴ്ച കടകമ്പോളങ്ങൾ അടച്ചു തുടങ്ങിയിരുന്നു. ഏതായാലും ചെറിയ രീതിയിൽ ഒരു പർച്ചേസിംഗ് നടത്തി ഭക്ഷണം കഴിച്ച് നേരെ മെട്രോ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ ഡൽഹി സിറ്റിയോട് വിട പറയുകയാണ്. ഇനി സഞ്ചാരികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിൻ്റെ താഴ്വാരങ്ങളിലേക്ക് നീങ്ങുകയാണ്. സെപ്റ്റംബർ 20 രാത്രി 11:30 ഉദരംപൂരിലേക്കുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു. ഏകദേശം ഡൽഹിയിൽ 12 മണിക്കൂർ 646 കിലോമീറ്റർ ഇനി യാത്രയുണ്ട്. എല്ലാവരും ക്ഷീണിതരാണ്. എക്കോണമി ക്ലാസ് ആയതുകൊണ്ട് സുഖമായൊന്ന് ഉറങ്ങിപ്പോവാം. തിരക്കും കമ്മിയാണ്. അങ്ങനെ ഞങ്ങൾ ജമ്മുവും കഴിഞ്ഞ് 21 ഉച്ചയ്ക്ക് 12 മണിക്ക് ഉദയം പേരൂർ സ്റ്റേഷനിലെത്തി. ഒരു ആളൊഴിഞ്ഞ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും കിലോമീറ്ററുകൾ താണ്ടണം. ഞങ്ങൾക്ക് ആദ്യം എത്തേണ്ടത് ഉദംപൂർ ടൗണിലേക്കാണ്. ടാക്സികൾ വിളിക്കുന്നുണ്ട്, ചാർജ് കൂടുതലാണ്. അവരുമായി തർക്കത്തിലേർപ്പെടുന്ന സമയം ഒരു കുട്ടി ബസ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉദംപൂർ ടൗണിലേക്കാണ്. മറിച്ചൊന്നും ചിന്തിച്ചില്ല. ബാഗേജുകളെല്ലാം അവർ തന്നെ ബസ്സിൻ്റെ മുകളിലേക്ക് കയറ്റി. വെറും 30 രൂപ പോയിൻ്റ് മാത്രമാണ്. അരമണിക്കൂറിനകം ഉദംപൂർ ടൗണിലെത്തി. ടൗൺ എന്നൊന്നും പറയാനില്ല, ചെറിയൊരു സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോവാനുള്ളത് ആദ്യം ബിനിഹാൽ, പിന്നെ ശ്രീനഗർ. സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. ബസ്സുകൾ വളരെ വിരളമാണ്. കൂടാതെ അതിനുവേണ്ടി കാത്തുനിൽക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ വൈകുകയും ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബനിഹാൾ എത്തിയെങ്കിൽ മാത്രമേ 5 മണിക്കുള്ള ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഷെയർ ടാക്സി വിളിച്ച് പെർ ഹെഡ് 300 രൂപ നിരക്കിൽ ഞങ്ങൾ യാത്രയായി. സമയം അകട്ടെ 1:10. ഏകദേശം ദൂരം 89 കിലോമീറ്റർ കാണും. 3 മണിക്കൂർ യാത്ര ചെയ്ത് ശരിയായ രീതിയിൽ. ഈ യാത്ര തികച്ചും അവിസ്മരണീയം തന്നെ. റോഡിൻ്റെ ഒരു ഭാഗം പർവ്വതനിരകൾ, മറുഭാഗം പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന അത്യധികം മനോഹര കാഴ്ചകൾ. പകച്ചു നിന്നുപോകും. പച്ചപ്പ് നിറഞ്ഞ ഈ അത്ഭുത കാഴ്ച ഈ യാത്രയിലെ വേറിട്ടൊരു അനുഭവവുമായി മാറി. അതുപോലെ ഈ യാത്രയുടെ മറ്റൊരു കാഴ്ചയാണ് ഇന്ത്യയിൽ പേരുകേട്ട തുരങ്കത്തിലൂടെയുള്ള യാത്ര. ഏകദേശം 9.5 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് തുരങ്കമാണ്. ഈ തുരങ്കം DR ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ തുരങ്കം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ വ്യവസായ വിതരണ മന്ത്രിയായി പ്രവർത്തിക്കുകയും പിന്നീട് ഭാരതീയ ജനസംഘം സ്ഥാപിക്കുകയും ചെയ്ത ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. ഇത് ജമ്മുവും ശ്രീനഗറും തമ്മിലുള്ള ദൂരം 30 കിലോമീറ്റർ കുറയ്ക്കുന്നതിനാൽ 2 മണിക്കൂർ യാത്രാസമയത്തിൽ ലാഭിക്കാനാവും. ഈ തുരങ്കം 2011 നിർമ്മാണം ആരംഭിച്ച് 2017 പൂർത്തിയായത്. അങ്ങനെ ഞങ്ങൾ കൃത്യം 4:45 ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ശ്രീനഗറിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പ്രവേശിക്കുകയും ചെയ്തു. ട്രെയിൻ കൃത്യം 5 മണിക്ക് നീങ്ങി തുടങ്ങി. ഓരോ ബോഗിയിലും CRPF ഭടന്മാരുടെ സുരക്ഷ ഉണ്ടായിരുന്നു. ഏതു നിമിഷവും ഏറ്റുമുട്ടലുകൾ ഉണ്ടായേക്കാം. കാരണം ജമ്മു കശ്മീരിൻ്റെ തലസ്ഥാന നഗരിയിലേക്കാണല്ലോ യാത്ര. നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാർത്തകളാണല്ലോ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട്. ജമ്മു കശ്മീരിന് 2 തലസ്ഥാനമാണുള്ളത്. ഇത് സീസണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജമ്മു കശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്ന ശ്രീനഗറാണ്. മറ്റു സമയങ്ങളിൽ മെയ് മുതൽ ഒക്ടോബർ വരെ. എന്നാൽ ജമ്മു കശ്മീരിൻ്റെ നവംബർ മുതൽ ഏപ്രിൽ വരെ തലസ്ഥാനം ജമ്മു കശ്മീരിൻ്റെ ജമ്മുവാണ്. കശ്മീർ താഴ്വരയിൽ ധലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം 6:15 ആയി കാണും ശ്രീനഗർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പാക്കേജ് ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് മംത ചൌക്ക് ടാക്സി വിളിച്ചു. 500 രൂപയാണ് ചാർജ്. ഏകദേശം 1.5 മണിക്കൂറിനകം ഞങ്ങൾ 21 സെപ്റ്റംബർ 2023 വൈകിട്ട് 7 മണിക്ക് എത്തിച്ചേർന്നു. പിറ്റേ ദിവസം തൊട്ട്, അതായത് 22 സെപ്റ്റംബർ മുതൽ 25 സെപ്റ്റംബർ രാവിലെ വരെയാണ് ഞങ്ങൾക്ക് കശ്മീരിലുള്ള സമയം. 3 ദിവസത്തിനുള്ളിൽ കാശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതിൽ പഹൽഗാം, ഗുൽമർഗ്, സോനാമർഗ്, ദാൽ തടാകം, പിന്നെ ശ്രീനഗറിലുള്ള ഏറ്റവും പ്രസിദ്ധമായ പള്ളി ഹസ്രത് ബൽ മസ്ജിദ് എന്നിവയാണ്. ഞങ്ങൾ ആദ്യം പോയത് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമടങ്ങിയ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ചെറുപട്ടണമായ പഹൽഗാമിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന മംത ചൌക്കിൽ നിന്ന് ഏകദേശം 86 കിലോമീറ്റർ ദൂരമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം. ഇവിടേക്ക് പോകുന്ന വഴിയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന കാശ്മീർ ആപ്പിൾ തോട്ടങ്ങൾ. ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അത് വളരെ വിലപ്പെട്ടതുമാണ്. വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ ആ തോട്ടം ചുറ്റിക്കണ്ടു. എത്ര മനോഹരമാണ് ആ കാഴ്ച! കയ്യെത്തും ദൂരത്ത് വിളഞ്ഞു നിൽക്കുന്ന ആപ്പിളുകൾ, അധികം ഉയരമില്ലാത്ത വൃക്ഷം. സത്യത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ വികാരം. നേരിട്ട് പറിക്കാൻ നമുക്ക് അനുവാദമില്ല. ചുവടെ ചാടിക്കിടക്കുന്നത് എടുത്ത് രുചിയറിയാം. ഞങ്ങളെല്ലാവരും ആ രുചി നുകർന്നു. ഏറെ സ്വാദേറിയ വേറിട്ട അനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ കാണാൻ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് വിചാരിച്ച ആ സംഭവം ഇന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഹൽഗാം നമുക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയ കാഴ്ചകളാണ്. പച്ച പുൽമേടും ഇടതൂർന്നു നിൽക്കുന്ന പൈൻമരങ്ങളും മേച്ചിൽപ്പുറങ്ങളും മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു താഴ്വരയാണ് ബൈസാൻ വാലി. ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് ട്രക്കിങ്ങിലൂടെ മാത്രമേ പോവാൻ കഴിയൂ. വളരെ അപകടം നിറഞ്ഞ എന്നാൽ അനുഭവിച്ചറിയേണ്ട കുത്തനെയുള്ള ഈ സ്ഥലം ഞങ്ങളും പരീക്ഷിച്ചു. 5 പേരിൽ 2 പേർ ഒഴിവായി. ഞാനടക്കമുള്ള 3 പേരും പിന്നെ അവിടുന്ന് പരിചയപ്പെട്ട നാസർ എന്ന മലയാളിയും കൂടി 4 പേർ സവാരിക്കൊരുങ്ങി. എല്ലാവരും ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഭയം ഇല്ലാതില്ല. 5 കിലോമീറ്റർ ഉരുളം കല്ലുകളും മറ്റും നിറഞ്ഞ ദുർഘടപാത കുതിരയുടെ കുളമ്പ് ഒരടി തെറ്റിയാൽ നാല് കുതിരകൾക്ക് കാവൽക്കാരനായി ഒരാൾ മാത്രം. കുതിരയെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപ്രകാരമാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. സാധാരണഗതിയിൽ ഈ ട്രക്കിങ്ങിന് നല്ല ചാർജാണ് അവർ ഈടാക്കുന്നത്. ഒരാൾക്ക് 3000 രൂപ മുതൽ പറയും. പിന്നെ അത് കുറച്ചു കുറച്ച് കൊണ്ടുവരൽ നമ്മുടെ ഒരു മിടുക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ സംഖ്യയിൽ അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ആ പ്രശാന്ത സുന്ദര കാഴ്ച ബാഴ്സറൻ താഴ്വര കൺകുളിർക്കെ കണ്ടാസ്വദിച്ചു. പച്ചപ്പ് നിറഞ്ഞ ഈ പുൽമേടിന് ചുറ്റുഭാഗവും പൈൻമരങ്ങൾ അവയുടെ യശസ്സുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്! ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് ഈ ട്രക്കിംഗ്. ഈയിടെ നിരവധി സിനിമാ ചിത്രീകരണത്തിന് ഇവിടം വേദിയായിട്ടുണ്ട്. ശൈത്യകാലത്ത് വെള്ളയാൽ മൂടിപ്പുതച്ചിരിക്കുന്നത് കാണാം. രണ്ടു കാലാവസ്ഥയിലും വ്യത്യസ്ത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ പര്യടനം അവസാനിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. ഇന്ന്, അതായത് സെപ്റ്റംബർ 23, ഞങ്ങൾ പോകുന്നത് ഗുർമർഗ് എന്ന സ്ഥലത്തേക്കാണ്. രാവിലെ 8 മണി ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പോവാനായി റെഡിയായി. ഡ്രൈവർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. താമസ സ്ഥലമായ മംത ചൌക്കിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ ദൂരമുണ്ട് പൂക്കളുടെ നാടായ ഗുൽമർഗിലേക്ക്. വേനൽക്കാലത്ത് 15 മുതൽ 25 ഡിഗ്രി വരെയാണ് ഇവിടത്തെ താപനില. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറുള്ള സ്ഥലം കൂടിയാണ് ഗുൽമർഗ്. വേനൽക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണിത്. പിന്നെ ഗുൽമർഗിൽ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ മഹാരാജാസ് പാലസും മഹാരാജാസ് അമ്പലവുമാണ്. 8700 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊട്ടാരം മഹാരാജ ഹാരിസ് സിംഗ് നിർമ്മിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജമ്മു കശ്മീരിലെ മുൻ നാട്ടുരാജ്യത്തിലെ അവസാന മഹാരാജാവായിരുന്നു അദ്ദേഹം. മഹാരാജ ഭരണകാലത്തെ ചില മാസ്റ്റർ പീസ് കലാരൂപങ്ങൾ ഇവിടെയുണ്ട്. ആ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം നമ്മെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകും. ഗുൽമർഗിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാൽ നമുക്ക് പാലസിൽ എത്തിപ്പെടാം. കുതിര സവാരിയും ഉണ്ട്. ഞങ്ങൾ നടന്നാണ് പോയത്, കാരണം കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോ എടുത്തും ദൂരം അറിഞ്ഞതേയില്ല. മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടൻ കൂട്ടവും വ്യൂ പോയിന്റും വിശാലമായ പുൽമേടുകളും ഗുൽമർഗിൻ്റെ ശോഭ ഇരട്ടിയാക്കുന്നു. ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്നും മടങ്ങി. സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം ഒരിടം കൂടി സന്ദർശിച്ചു. ശ്രീനഗറിലുള്ള ഏറ്റവും ഭംഗിയുള്ളതും നിരവധി ഫിലിം ചിത്രീകരണങ്ങൾ നടന്നിട്ടുള്ളതുമായ പേരുകൊണ്ടും ഭംഗി കൊണ്ടും ആസ്വാദനം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ദാൽ തടാകം. ആ തടാകത്തിലൂടെയുള്ള ഷിക്കാർ റൈഡിംഗ് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയാണ് നൽകുക. 7.44 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകം കാഴ്ചയിൽ നമ്മെ വിസ്മയിപ്പിക്കും. പല നിറത്തിലുള്ള ബോട്ടുകളിൽ ടൂറിസ്റ്റുകളെ വഹിച്ച് തുഴഞ്ഞു പോകുന്നത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. തുഴഞ്ഞു പോകുന്ന അത്ര ദൂരം പിറകോട്ട് നോക്കുമ്പോൾ അതിൻ്റെ നിറചാരുത അപാര ഭംഗിയാണ്. ബോട്ടിൻ്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ അപകടമാണ്. നേരം ഇരുട്ടോടടുക്കുന്നു. ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ബോട്ട് കരയ്ക്കടുത്തു. ഞങ്ങൾ ഇനി റൂമിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 24 കശ്മീരിലെ അവസാന ദിവസമാണ്. നാളെ രാവിലെ ഞങ്ങൾ ഇവിടം വിടും. ഇന്ന് സന്ദർശിക്കാനുള്ള സ്ഥലമെന്നറിയപ്പെടുന്ന സോനാമർഗാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റോഡിൽ റെഡിയായിരുന്നു. അല്പസമയത്തിന് ശേഷം ഡ്രൈവർ എത്തിച്ചേർന്നു. ഞങ്ങൾ യാത്രയായി. ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് സോനാമർഗിലെത്താൻ. കശ്മീരിലെ സ്വർണ്ണ പുൽത്തകിടി എന്നാണ് സോനാമർഗിനെ വിശേഷിപ്പിക്കുന്നത്. ആ സ്വർണ്ണ പുൽത്തകിടിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതും ഒരു ഭാഗ്യമായി കരുതുന്നു. അഗാധ നീലിമയാർന്ന ആകാശങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകൾക്കിടയിലെ ഈ അതിസുന്ദരമായൊരു സ്ഥലം ഇങ്ങനെയാണ്. ഇതിനെ സോനാമർഗെന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കും? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2740 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമർഗ് ഒരു അവിസ്മരണീയ കാഴ്ച തന്നെയാണ്. വേനൽക്കാലത്ത് അതിസുന്ദരമായൊരു കാലാവസ്ഥ. പുൽത്തകിടിലൂടെ നടന്ന് നടന്ന് കുന്നിൻമുകളിലെത്തുമ്പോഴും കിതപ്പറിയുന്നില്ല. കുന്നിൻമുകളിൽ നിന്നുള്ള കാഴ്ച പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അത്രയേറെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങളുടെ കാശ്മീർ കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി ശ്രീനഗറിലെത്തിയാൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് അവിടെ, ഹസ്രത് ബാൽ മസ്ജിദ്. പ്രവാചകന്റെ ദേഹത്തിൻ്റെ ഒരു കേശമാണ് ഇവിടെ വലിയ പരിഗണനയോടെ നൂറ്റാണ്ടുകളായി പരിരക്ഷിച്ചു പോരുന്നത്. ആദരണീയം എന്നർത്ഥമുള്ള ഹസ്രത്ത്, കേശം എന്നർത്ഥമുള്ള ബാൽ എന്നീ ഉറുദു പദങ്ങൾ ചേർത്താണ് ഈ പള്ളിയെ ഹസ്രത് ബാൽ മസ്ജിദ് എന്ന് വിളിക്കുന്നത്. ഇത് കേവലം വിനോദകേന്ദ്രം എന്നതിലപ്പുറം ലോകവിശ്വാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച മഹനീയ കേന്ദ്രമാണിതെന്നും വ്യക്തമാക്കുന്നു. ഹസ്രത് ബാൽ എന്നതിന് പുറമേ ആസാറെ ഷെരീഫ്, തിരുശേഷിപ്പ്, അൽ മദീനത്തുസ്ഥാനിയ, രണ്ടാം മദീന എന്നീ പേരുകളിലും ഈ പള്ളി അറിയപ്പെടാറുണ്ട്. തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട്. ദാൽ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാൽ മസ്ജിദ് 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വാദിഖ് ഖാൻ 1623 ഇവിടെ ഭംഗിയുള്ള പൂന്തോട്ടവും നടുവിൽ മനോഹരമായ വിശ്രമ കേന്ദ്രവും പണിതു. 1634 ഇവിടം സന്ദർശിച്ച ഷാജഹാൻ ചക്രവർത്തി ഇതിനെ മസ്ജിദാക്കി മാറ്റാനായി ഉത്തരവിട്ടു. മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ കാലത്താണ് തിരുകേശം കാശ്മീരിൽ എത്തിയെന്ന് പറയപ്പെടുന്നു. 1635 മദീനയിൽ നിന്ന് ബീജാപ്പൂരിൽ താമസമാക്കിയ സയ്യിദ് അബ്ദുള്ളയിലൂടെയാണ് ഇത് ഇന്ത്യയിലെത്തിയതെന്നും പറയുന്നു. ഇത് പിന്നീട് നഷ്ടപ്പെടുകയും വലിയൊരു പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അത് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഞങ്ങൾ അവിടം മഗരിബ് നമസ്കരിച്ച് പുറത്തു കടന്നു. ഡ്രൈവർ പറഞ്ഞു നമുക്ക് മുഗൾ ഗാർഡൻ കൂടി സന്ദർശിച്ച് മടങ്ങാം. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അതവിടെ അടച്ചിരുന്നു. പിന്നെ നേരെ റൂം നിൽക്കുന്ന മംത ചൗക്കിലേക്ക്. അവിടെ നിന്ന് കുറച്ച് കശ്മീർ സ്വീറ്റ്സും വാങ്ങി റൂമിലേക്ക് നീങ്ങി. ഇന്ന് സെപ്റ്റംബർ 25 ഇത്രയും വലിയ മനോഹര കാഴ്ചകൾ കണ്ട നിർവൃതിയിൽ ഞങ്ങൾ കശ്മീരിനോട് വിട പറയുകയാണ്. രാത്രി 12 ട്രെയിൻ. ജമ്മു തവിയിൽ നിന്ന് നേരിട്ട് പാലക്കാട്ടിലേക്ക് ഹിംസാഗർ എക്സ്പ്രസ്. ദൂരം 3257 കിലോമീറ്റർ. ഏകദേശം 2.5 ദിവസത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ 28 ഉച്ചയ്ക്ക് പാലക്കാട് എത്തിച്ചേർന്നു.
0: ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. യമുനയുടെ തീരത്തെ സ്മാരകം. സെയ്ഫുദ്ദീൻ വണ്ടൂരിൻ്റെ യാത്രാവിവരണത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട. പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وصلى الله على نبينا محمد وعلى آله وصحبه أجمعين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين പ്രിയം ഉള്ള ശ്രോതാക്കളെ, കച്ചവട സംബന്ധമായ കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ വേളയിൽ മനസ്സിലാക്കി വരുന്നത്. കച്ചവടത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില ഖവാഇദുകളെ സംബന്ധിച്ചാണ്, നിയമങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. പ്രസ്തുത ഖവാഇദുകളുടെ ഒരു തുടർച്ചയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും. അത്തരത്തിലുള്ള ഒരു ഖവാഇദയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഖവാഇദയാണ് ഇന്നമൽ ബൈഉ അൻ തറാദ്. ഇന്നമൽ ബൈഉ അൻ തറാദ്, പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു കച്ചവടം കച്ചവടമായി തീരുക. അഥവാ കച്ചവടം അനുവദനീയമാകണമെങ്കിൽ കച്ചവടത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ, അത് അൽബായിഉ വൽ മുഷ്ടരി, വാങ്ങുന്നവനും വിറ്റവനും, മനസ്സറിഞ്ഞ് ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ആരുടെയും പ്രേരണക്കോ പ്രലോഭനത്തിനോ ഇടനൽകാതെ ഉള്ള പരസ്പരം തൃപ്തിപ്പെട്ടവ മാത്രമാണ് കച്ചവടമായി തീരുക. വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു നിയമം ഖവാഇദയാണിത്. ഒരാൾ എന്തെങ്കിലും നിർബന്ധം ചെലുത്തുകയോ സമ്മർദ്ദത്തിന് വിധേയനാക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ കച്ചവടം ചെയ്ത വസ്തു അത് യഥാർത്ഥത്തിൽ കച്ചവടമായി തീരുകയില്ല. പ്രസ്തുത ഖവാഇദുകൾക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും നമ്മൾ കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم. സൂറത്ത് അൽബഖറയിലാണ്. വിശ്വാസികളെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയുമൊക്കെ പഠിപ്പിക്കുന്നൊരു കാര്യം, لا تأكلوا أموالكم بينكم بالباطل, നിങ്ങൾ നിങ്ങളുടെ ധനം നിങ്ങൾക്കിടയിൽ അന്യായമായ രൂപത്തിൽ ഭക്ഷിക്കുവാൻ പാടില്ല, തിന്നുവാൻ പാടില്ല. മറിച്ച് നിങ്ങൾക്ക് അനുവദനീയമായത് ഇല്ല അന്തകൂന തിജാറത്തൻ അൻ തറാളി മിങ്കും, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ധനം പരസ്പരം തിന്നുവാൻ പാടില്ല എന്ന് പറയുന്നു. ഈ ആയത്തിൽ നിന്നും വളരെ വ്യക്തമാണ്, വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ട് ചെയ്ത കച്ചവടം മാത്രമാണ് അന്യായമല്ലാത്ത അനുവദനീയമായ കാശിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഗണത്തിലുൾപ്പെടുക. അതല്ലാത്ത കച്ചവടം, പരസ്പരം തൃപ്തിയില്ലാത്ത കച്ചവടം, അത് രണ്ട് ഭാഗത്തു നിന്നായിരുന്നാലും ശരി, അതല്ല ഒരു ഭാഗത്തു നിന്നായിരുന്നാലും ശരി, പ്രസ്തുത കച്ചവടങ്ങൾ ഇക്രാഹിൻ്റെ അഥവാ മുക്രഹായ ഒരു മനുഷ്യൻ്റെ കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ ഒരു വിസ്തീകരണമായി നമ്മൾക്ക് അറിയിച്ചു തന്നത് ഇന്നമൽ ബൈഉ അൻ തറാദ്, ഇന്നമൽ ബൈഉ അൻ തറാദ്, തീർച്ചയായും കച്ചവടം അതൊന്ന് മാത്രമാണ്, അൻ തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ടത് മാത്രമാണ്, പരസ്പരം ഇഷ്ടപ്പെട്ടവ അങ്ങനെയുള്ള കച്ചവടമാണ് യഥാർത്ഥത്തിലുള്ള കച്ചവടം, അതല്ലാത്ത കച്ചവടങ്ങൾ ശരിയായി തീരുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ലാ യഹില്ലു മാലു ഇമ്രിഇം മുസ്ലിമിൻ ഇല്ലാ ബിത്വീബത്തിൻ മിൻ നഫ്സി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ധനം, മാല്, അയാൾ മനസ്സറിഞ്ഞുകൊണ്ട് ത്വീബത്തുൻ നഫ്സ്, നല്ല മനസ്സോടുകൂടിയുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ അനുവദനീയമായി തീരുകയില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സറിഞ്ഞുകൊണ്ട് നൽകുന്ന ധനം, നൽകുന്ന വസ്തു തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ അനുവദനീയമായി തീരുക. അതല്ലാത്ത ധനം അനു

ഞാൻ താങ്കൾക്കിത് വിറ്റിരിക്കുന്നു എന്ന് വിറ്റവൻ പറയുകയും ഞാൻ അത് സംതൃപ്തിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ കച്ചവടത്തിൻ്റെ അർക്കാനുകൾ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് എണ്ണിയപ്പോൾ സിഹ കച്ചവടം ചെയ്യുന്നവൻ ഒരു സിഹ വാക്കാൽ തന്നെ അല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ പരസ്പരം തൃപ്തിപ്പെട്ടു എന്ന ഒരു രൂപം ഉണ്ടാക്കണം എന്ന് പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. ഞാനിതാ താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്നൊരാൾ വ്യക്തമായി പറയുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ഇത് താങ്കളിൽ നിന്ന് ഇത്ര കാശിന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വീകരിച്ചു എന്ന് അയാൾ മനസ്സറിഞ്ഞ് സ്വീകരിച്ചതാണ് എന്ന് വാക്കാൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ഒന്ന് അറിവാണ് അയാൾ ഇഷ്ടപ്പെട്ടു എന്ന അറിവ്. ഇനി ഒരു മൂകനോ ഊമയോ ബധിരനോ അന്ധനോ ഒക്കെ ആയിരുന്നാലും അതിൻ്റേതായ രൂപത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവാണ്. അതേപോലെ തന്നെ തള്ളിക്കളയുവാൻ, കച്ചവടം സ്വീകരിക്കുവാനും അല്ല കച്ചവടത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുവാനുമൊക്കെയുള്ള അധികാരം കച്ചവടക്കാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ട്. അതൊക്കെ തന്നെയും പരസ്പരം തൃപ്തിയാണോ അല്ലേ എന്ന് തിരിച്ചറിയുവാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ കായിക നമ്മൾ അറിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ചില സംശയങ്ങളുണ്ട്. വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കച്ചവടവും അനുവദനീയമായി തീരുമോ? വളരെ പ്രസക്തമായൊരു സംശയമാണ്. എന്നാൽ കേവലം പരസ്പരം തൃപ്തിപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു കച്ചവടം അനുവദനീയമായി തീരുകയില്ല. അതിന് മറ്റ് ചില നിബന്ധനകൾ അഥവാ ചില ഷർത്തുകൾ കൂടി ഒക്കേണ്ടിയിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച കച്ചവടമായിരിക്കണം. ശറ അംഗീകരിക്കുന്ന, ശറ വിരോധിക്കാത്ത, ഹറാം ആക്കാത്ത കച്ചവട വസ്തുക്കളെ സംബന്ധിച്ചാണ് വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടിരിക്കണമെന്ന് പറയുന്നത്. അതല്ലാതെ ഇസ്ലാം നിരോധിച്ച ഏതെങ്കിലും ഒരു കച്ചവടം പരസ്പരം രണ്ടാളുകളും തൃപ്തിപ്പെട്ടതോടുകൂടി അനുവദനീയമായി തീരും എന്ന് ഒരിക്കലും പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കരുത്. ഉദാഹരണമായി പറഞ്ഞാൽ പന്നിമാംസം ഇസ്ലാം നിരോധിച്ചതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രസ്തുത കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ എന്ന് മദ്യത്തെക്കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ പന്നിമാംസത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിരോധിക്കപ്പെട്ട ഭക്ഷ്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒന്നുകിൽ പന്നിമാംസം അതല്ലെങ്കിൽ മദ്യം ഇത് കച്ചവടം ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നവനും ഇഷ്ടമാണ്, അതേപോലെ തന്നെ വാങ്ങുന്നവനും ഇഷ്ടമാണ് എങ്കിൽ കച്ചവടം അനുവദനീയമായി തീരുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം നമ്മുടെ കായിക ഇന്നമൽ ബൈഉ അൻ തറാദിൻ, വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന കായിക അനുവദനീയമായ കച്ചവടങ്ങളെക്കുറിച്ചാണ് എണ്ണുന്നത്. അതല്ലാതെ ഒരിക്കലും വിരോധിക്കപ്പെട്ട കച്ചവടങ്ങളെക്കുറിച്ചല്ല. രണ്ടാമത്തെ ഒരു കായിക എന്താണോ, അഥവാ രണ്ടാമത്തെ ഒരു നിബന്ധന എന്താണോ കച്ചവടം കൊണ്ട് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശം നടക്കാത്ത രൂപത്തിൽ ഉള്ള നിബന്ധനകൾ, പ്രസ്തുത നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള കച്ചവടം ഒരിക്കലും സ്വീകാര്യയോഗ്യമായി തീരുകയില്ല. കച്ചവടം കൊണ്ട് എന്തൊരു കാര്യമാണോ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശം നടക്കാത്ത രൂപത്തിലുള്ള പല നിബന്ധനകൾ വാങ്ങുന്നവനോ വിൽക്കുന്നവനോ വെക്കുകയും അത് പരസ്പരം രണ്ടു കൂട്ടരും തൃപ്തിപ്പെടുകയും ചെയ്താലും ശരി, അത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഒരിക്കലും അനുവദനീയമായി തീരുകയില്ല. നിഷിദ്ധമായ കച്ചവടം

0: ഉടങ്ങൾ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇഷ്ടപ്പെട്ടാൽ ശരിയാകാത്തതുപോലെ തന്നെ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യം അത് നിരോധിക്കുന്ന രൂപത്തിൽ നിബന്ധനകൾ വെച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടം, ആ കച്ചവടം പരസ്പരം രണ്ടു കൂട്ടരും ഇഷ്ടപ്പെട്ടാലും ശരി, അതൊരിക്കലും അനുവദനീയമായി തീരുകയില്ല. ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും. ഉദാഹരണമായി ഒരാൾ പറയുന്നു, ഞാനിതാ 1000 രൂപയ്ക്ക് താങ്കൾക്ക് ഇന്ന വസ്തു വിൽക്കുന്നു. ഈ കച്ചവടം അനുവദനീയമാണ്. അനുവദനീയമായ ഒരു വസ്തുവാണ് 1000 രൂപയ്ക്ക് ഒരാൾ വിൽക്കുന്നത്. അത് വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരാളുടെയും ഭീഷണിക്ക് വശംവദരാകാതെ സ്വയം ഇഷ്ടപ്രകാരമാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ അനുവദനീയമാണ്. പക്ഷേ അതിൻ്റെ കൂടെ എന്താണോ ഈ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശിക്കപ്പെടുന്ന വസ്തു ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ഒരു നിബന്ധന വെക്കുന്നു. ഞാൻ താങ്കൾക്ക് 1000 രൂപയ്ക്ക് ഇതാ ഈ മൊബൈൽ ഫോൺ വിൽക്കുന്നു, പക്ഷേ അത് താങ്കൾ മറ്റൊരാൾക്ക് വിൽക്കുവാൻ പാടില്ല, അത് താങ്കൾ മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കുവാൻ പാടില്ല, അത് താങ്കൾ ഉടമപ്പെടുത്തുവാൻ പാടില്ല, അത് താങ്കൾ ഉപയോഗിക്കുവാൻ പാടില്ല. ഇങ്ങനെ ഒരാൾ നിബന്ധന വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് കച്ചവടം നടത്തിയാൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇഷ്ടപ്പെട്ടു. വാങ്ങുന്നവൻ വിചാരിക്കുന്നു, 1000 രൂപയ്ക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങി എന്റെ ഷോക്കേസിൽ ഒരു മ്യൂസിയം പോലെ ഉപയോഗിക്കുന്ന പോലെ പഴയ കാലത്തിൽ ആ മൊബൈൽ ഞാൻ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടമപ്പെടുത്തുവാനും സമ്മാനം കൊടുക്കുവാനും ഒന്നും താങ്കൾക്ക് പാടില്ല, ആ രൂപത്തിൽ ഞാൻ താങ്കൾക്കിത് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടരും പരസ്പരം ഇഷ്ടപ്പെട്ടാലും ശരി, പ്രസ്തുത കച്ചവടം അനുവദനീയമായി തീരുകയില്ല. എന്തുകൊണ്ട്? നമ്മുടെ കായിക പറയുന്നത്, നമ്മുടെ അടിസ്ഥാനപരമായ നിയമം, ഇന്നമൽ ബൈഉ അൻ തറാദിൻ, രണ്ടു കൂട്ടരും പരസ്പരം ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള കച്ചവടം മാത്രമാണ് ശരിയായി തീരുക എന്ന കായികയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നിരുന്നാലും ശരി, ഇവിടെ കച്ചവടം കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് നടക്കാതെ പോകുന്നു. കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് സമ്മാനം കൊടുക്കാം, ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അനുവദനീയമായ എന്ത് വ്യവഹാരത്തിലും അത് അയാൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ അതെല്ലാം തടയുന്ന രൂപത്തിലുള്ള നിബന്ധന വെച്ച് കച്ചവടം നടത്തിയാൽ ആ കച്ചവടം അനുവദനീയമായി തീരുകയില്ല. മൂന്നാമത്തെ ഒരു നിബന്ധന, ഒരു ഷർത്ത് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം കച്ചവടം എന്ന് പറഞ്ഞു. ആ പ്രസ്തുത കായികയിൽ നിന്നുള്ള ഒരു ഇസ്തിസ്ന, ഒരു ഒഴിവാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത്. ചില വേളകളിൽ, ചില സന്ദർഭങ്ങളിൽ വിൽക്കുന്നവൻ അയാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, അയാളെ വിൽപ്പനക്ക് പ്രേരിപ്പിക്കാവുന്നതാണ്. ചില നിബന്ധനകളും ചില വസ്തുതകളും വിൽപ്പനക്കാരിൽ ഒത്തുവന്നാൽ, അഥവാ കച്ചവടം ചെയ്യുന്ന വ്യക്തി അയാൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് കച്ചവടം ചെയ്താലേ അനുവദനീയമാകുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ചില വേളകളിൽ കച്ചവടക്കാരനെ കച്ചവടം ചെയ്യുവാനും അയാളുടെ വസ്തു വിൽക്കുവാനും ഭരണാധികാരിക്ക്, ഒരു ഹാക്കിമിന്, ഒരു അമീറിന് നിർബന്ധിക്കാവുന്നതാണ്. ആ വേളയിൽ ഇയാൾ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല കച്ചവടം നടത്തുന്നത്, മറിച്ച് ഭരണാധികാരി അയാളെ പീഡിപ്പിച്ചും അയാളെ ഭയപ്പെടുത്തിയും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുമാണ് കച്ചവടം നടത്തിയത്. അതുകൊണ്ട് ആ കച്ചവടം അനുവദനീയമായി തീരുകയില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വന്ന കായിദ, ഇന്നമൽ ബൈഉ അൻ തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കച്ചവടം ശരിയായി തീരുക എന്നതാണല്ലോ. ആ കായിദയിൽ നിന്നുള്ള, ആ നിയമത്തിൽ നിന്നുള്ള ഒരു ഒഴിവാണ് ഈ സൂചിപ്പിക്കുന്നത്. എപ്പോഴാണ് ഭരണാധികാരിക്ക് കച്ചവടക്കാരനെ കച്ചവടം ചെയ്യുവാൻ നിർബന്ധിപ്പിക്കാവുന്നത്? എപ്പോഴാണ് അയാളുടെ വസ്തുവകകൾ വിൽക്കുവാൻ ഭരണാധികാരിക്ക് പ്രേരിപ്പിക്കുവാനുള്ള അവകാശമുള്ളത്? ഒരു ഉദാഹരണം, ഒരാൾ കുറേ കടം വാങ്ങി, അങ്ങനെ കടം വാങ്ങി പിന്നീട് അത് അടച്ചു തീർക്കുവാനുള്ള സമയമായിട്ടും അയാളത് അടച്ചു തീർക്കുന്നില്ല. അവകാശികൾ വന്ന് അയാളോട് തങ്ങൾ നൽകിയ പണം തിരികെ ആവശ്യപ്പെടുന്നു. ഇയാളുടെ കയ്യിൽ കുറെ വസ്തു വകകളും കച്ചവട ചരക്കുകളും എല്ലാം ഉണ്ട്. ആളുകൾ വന്ന് പറയും, നിങ്ങൾ ഞങ്ങളുടെ കാശ് തരണം, ഈ കച്ചവടം നടത്തിയിട്ടെങ്കിലും കാശ് തരണം എന്ന് പറയുമ്പോൾ അയാൾ അത് കൂട്ടാക്കുന്നില്ല എങ്കിൽ ഭരണാധികാരിക്ക് പ്രസ്തുത വ്യക്തിയെ കച്ചവടത്തിന് നിർബന്ധിപ്പിക്കാവുന്നതാണ്. ഇനി അയാൾ അയാളുടെ സ്വത്തുവകകൾ വിറ്റ് കടക്കാരുടെ പണം വീട്ടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഭരണാധികാരിക്ക് പ്രസ്തുത വസ്തുവകകൾ പിടിച്ചെടുത്ത് വിറ്റ് ആ കാശുകൊണ്ട് അയാളുടെ കടം വീട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കായിദ, ഈ കായിദയിൽ നിന്നുള്ള ഒഴിവാണ് ഈ പറഞ്ഞ സൂചിപ്പിച്ചത്. അപ്രകാരം തന്നെ ഭരണാധികാരിക്ക് കച്ചവടം ചെയ്യുന്ന ആളുകളെ അവരിഷ്ടപ്പെട്ടില്ലെങ്കിലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും നിർബന്ധിപ്പിക്കുവാൻ ഉള്ള അനുവാദം, ജനങ്ങൾക്ക് അത്യാവശ്യമായ വസ്തു കച്ചവടക്കാരൻ വിൽക്കാതെ അയാൾ ഗോഡൌണിൽ സൂക്ഷിക്കുന്നു വില ഇരട്ടിപ്പിക്കുവാൻ വേണ്ടി. ഉദാഹരണമായി അത്യാവശ്യ വസ്തുവായ അരി, ഭക്ഷണം പോലുള്ളവ കച്ചവടക്കാരൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്, അയാൾ അത് വിൽക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്. കമ്പോളത്തിൽ അതിനാവശ്യക്കാർ വർദ്ധിക്കട്ടെ എങ്കിൽ തനിക്ക് ഒന്നുകൂടെ വലിയ ലാഭം കിട്ടും എന്ന രൂപത്തിൽ. ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ഭരണാധികാരിക്ക് തീർച്ചയായും അത്തരത്തിലുള്ള കച്ചവടക്കാരെ നിർബന്ധിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഭരണാധികാരിക്ക് കച്ചവടക്കാരെ കച്ചവടം ചെയ്യുവാൻ, അവരുടെ തൃപ്തി നോക്കാതെ കച്ചവടം ചെയ്യുവാൻ പ്രേരിപ്പിക്കുവാനുള്ള അവകാശവും അധികാരവുമുണ്ട്. പ്രസ്തുത വേളകളിൽ ഇന്നമൽ ബൈഉ അൻ തറാദിൻ, പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടം മാത്രമേ അനുവദനീയമായി തീരുകയുള്ളൂ എന്ന കായിദ അവിടെ പ്രാവർത്തികമാക്കുന്നതല്ല. ഇതിനോടനുബന്ധിച്ച് ഒരു മസാല കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കാം. ഒരാളുടെ കുട്ടിയെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ അവരൊരു വലിയ സംഖ്യ 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ മകനെ കൊന്നുകളയും, ഇത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് 10 ലക്ഷം രൂപ എത്തിക്കണം എന്ന് പറയുന്നു. ഇയാളുടെ കയ്യിലാകട്ടെ 10 ലക്ഷം രൂപയൊന്നുമില്ല. അയാളുടെ വീടും പറമ്പും എല്ലാം അയാൾ ഈ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു വേളയിൽ മറ്റൊരു വ്യക്തിക്ക് ഇവ വാങ്ങുവാൻ അവകാശമുണ്ടോ? അനുവദനീയമാണോ ആ കച്ചവടം? കാരണം ഇയാളിൽ ഇത് വിൽക്കുന്നത് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടാണോ? ഒരു നിർബന്ധത്തിനു വഴങ്ങി അത്യാസന്ന നിലയിൽ പണം സ്വരൂപിക്കുവാൻ വേണ്ടി, ശേഖരിക്കുവാൻ വേണ്ടി തന്റെ കിടപ്പാടം അയാൾ വിൽക്കുന്നു, അത് അയാൾ വാങ്ങുകയാണെങ്കിൽ അത് കണ്ണിൽ ചോരയില്ലാത്തൊരു പ്രവർത്തനമായി തീരുമോ? അതല്ല, അത് അയാൾ ഉദ്ദേശിച്ച സംഖ്യക്ക് വാങ്ങി അയാളുടെ മകനെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ 2-3 അവസ്ഥകളുണ്ട്. ഒന്ന്, വസ്തുവകകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പൊതുസമൂഹം, അവർക്ക് പരിപൂർണമായി ബോധ്യമാവുന്നു, എന്തെങ്കിലും അടിസ്ഥാനത്തിൽ ബോധ്യമാവുന്നു, ഈ 10 ലക്ഷം രൂപ കൊള്ളക്കാർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ശരി, അല്പം കഴിഞ്ഞാൽ ഇയാളുടെ മകനെ അവർ മോചിപ്പിക്കും, രക്ഷപ്പെടുത്തും, ഒരിക്കലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഇല്ല എന്ന പൂർണ്ണമായ ബോധ്യം അവബോധമുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ അയാളുടെ വസ്തുവകകൾ വാങ്ങുവാൻ പാടില്ല. ഒരിക്കലും അയാളുടെ വസ്തുവകകൾ വാങ്ങുവാൻ പാടില്ല, കാരണം അയാളത് വിൽക്കുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. രണ്ടാമതൊരു ഘട്ടം, ഇയാൾ പണം കൃത്യമായും പറഞ്ഞ ഡേറ്റിന് കൊടുത്തിട്ടില്ല എങ്കിൽ മകനെ കൊല്ലും എന്നാണ് കൊള്ളക്കാരുടെ അവസ്ഥ. അവർ ആ രൂപത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായ ബോധ്യമായി കഴിഞ്ഞു. എങ്കിൽ അയാളുടെ വസ്തു വിൽക്കുമ്പോൾ അതിന് പ്രേരണ കൊടുക്കുകയും അത് മറ്റൊരാൾ വാങ്ങുകയോ വാങ്ങിപ്പിക്കുകയോ ചെയ്യുകയാണോ വേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, ആധുനിക പണ്ഡിതന്മാർ, ആ ഒരു വേളയിൽ അത് വാങ്ങൽ കറാഹത്താണ്. മറിച്ച് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടെ ആളുകൾ ചെയ്യേണ്ടത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ആയത്ത് അന്വർത്ഥമാകുന്ന രൂപത്തിൽ അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രാവർത്തികമാക്കുന്ന രൂപത്തിൽ ഇയാളുടെ വസ്തുവകകൾക്ക് കേടുപാട് വരുത്താതെ ഒരു ജംഇയ്യ എന്ന രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് കാശ് സ്വരൂപിച്ചുകൊണ്ട് മകനെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമമാണ് അവിടെ ഏറ്റവും അനുയോജ്യവും ഏറ്റവും അഭിലഷണീയവുമായത് എന്നാണ് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള വാക്ക്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഒരാൾ കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു ഹറാമായ കച്ചവടമായി തീരുകയില്ല. എന്നിരുന്നാലും അയാളുടെ അവസ്ഥ മറ്റ് സഹോദരങ്ങൾ മാനിക്കുകയാണ് വേണ്ടത് എന്നാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്. ഇന്നമൽ ബൈഉ അൻ തറാദിൻ, പരസ്പരം ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കച്ചവടം, അത് വിൽക്കുന്നവനായിരുന്നാലും ശരി വാങ്ങുന്നവനായിരുന്നാലും ശരി, ഇഷ്ടപ്പെട്ട കച്ചവടം മാത്രമാണ് ശരഇൽ അനുവദനീയമായ ഹലാലായ രൂപത്തിലുള്ള കച്ചവടമായി തീരുക എന്നതാണ് ഈ ഖാഇദ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അത്തരത്തിലുള്ള ഒരു ഖാഇദയാണ് ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ. ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ, മാലിന്റെ മേൽ മാത്രമേ കച്ചവടം ഉണ്ടാകുകയുള്ളൂ. മാൽ എന്ന് പറഞ്ഞാൽ ധനം എന്നാണ്, കാശ് എന്നാണ് നമ്മളതിന് പരിഭാഷപ്പെടുത്താറുള്ളത്. ധനം, വിലപിടിപ്പുള്ള വസ്തു, മൂല്യമുള്ള വസ്തു, ആ വസ്തുവിനെ കൊണ്ട് മാത്രമേ കച്ചവടം ചെയ്യാവൂ, അതേ കച്ചവടമായി തീരുകയുള്ളൂ. അതാണ് ശറയിൽ അനുവദനീയമായ കച്ചവടമായി തീരുക. ലാ യൻഅഖിദുൽ ബൈഉ ഇല്ലാ അലാ മാലിൻ, വിലപിടിപ്പുള്ള മൂല്യമുള്ള ധനത്തിന്റെ മേൽ മാത്രമേ കച്ചവടം ഉണ്ടാകുകയുള്ളൂ, അതല്ലാത്തവ കച്ചവടമായി പരിഗണിക്കപ്പെടുകയില്ല. ഇതാണ് ആ ഖാഇദയിൽ ഉള്ളത്. ഖാഇദയുടെ വിസ്തീർണം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മാലുൻ എന്ന് പറഞ്ഞാൽ ധനം, കാശ് എന്നൊക്കെയാണ് ബാഹ്യമായി അതിനർത്ഥം. നമ്മുടെ നാട്ടിലാണെങ്കിൽ രൂപ, പൈസ, മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ കറൻസി, മറ്റ് അവരുടേതായ കറൻസികൾ, ഇതൊക്കെയാണ് പെട്ടെന്ന് കാശ് അല്ലെങ്കിൽ ധനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലെത്തുക. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ടൊരു വസ്തു വാങ്ങുന്നു, അങ്ങനെയാണല്ലോ പൊതുവെയുള്ള കച്ചവടം. എന്നാൽ കേവലം മാലുൻ എന്ന് പറയുമ്പോൾ കറൻസി, പൈസ, നോട്ടുകൾ, നാണയങ്ങൾ ഇവ മാത്രമല്ല, ഉപകാരപ്രദമായ വിലപിടിപ്പുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം മാൽ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. മാലുൻ എന്നതിന് അഥവാ കച്ചവടം അനുവദനീയമായി തീരുവാനുള്ള മാൽ എന്നതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. മാ ഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ. മാ ഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്ലഖൻ, നിരുപാധികമായ ഉപകാരപ്രദമായ അനുവദനീയമായ വസ്തു എന്നാണ്. നിരുപാധികം ഉപകാരപ്രദവും അനുവദനീയവുമായ വസ്തുവിനാണ് മാൽ എന്ന് പറയുക. മാഫീഹി മൻഫഅത്തുൻ മുബാഹത്തുൻ മുത്തലഖൻ, ഉപകാരപ്രദമായിരിക്കണം, അതേപോലെ തന്നെ അനുവദനീയവുമായിരിക്കണം. പക്ഷേ ആ അനുവദനീയത്തിൻ്റെ ഒരു പ്രത്യേകത, മുബാഹത്തുൻ മുത്തലഖൻ, നിരുപാധികം, ഏതെങ്കിലും സമയത്ത് മാത്രം അനുവദനീയമായി തീരുന്ന വസ്തുവല്ല മാൽ എന്ന് പറഞ്ഞാൽ. മറിച്ച് ഏത് സ്ഥലത്താകട്ടെ, ഏത് കാലഘട്ടത്തിലാകട്ടെ, ഏത് സന്ദർഭത്തിലാകട്ടെ, അവിടെയെല്ലാം ഈ വസ്തു അനുവദനീയമായി തീരും. അങ്ങനെ അനുവദനീയമായി തീരുന്ന വസ്തു മാത്രമേ മാൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയുള്ളൂ. കായിദ അല്പം കൂടി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ കായിദയെ ഒന്നുകൂടെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച കായിദ ഇന്നമൽ ബൈഉ അൻ തറാദിൻ, തീർച്ചയായും വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം മാത്രമേ യഥാർത്ഥ കച്ചവടമായി തീരുകയുള്ളൂ എന്നതാണ്. ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ചെയ്യുന്ന കച്ചവടങ്ങൾ കൃത്യമായും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമുള്ള അനുവദിച്ച കച്ചവടമാണോ, ശറൈ അംഗീകരിച്ചതാണോ, അതേപോലെ തന്നെ മറ്റാരെങ്കിലും നിർബന്ധിപ്പിച്ചുകൊണ്ടുള്ള മറ്റുള്ള ആളുകളെ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ കൊണ്ടുള്ള കച്ചവടമാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും ഇഷ്ടപ്പെട്ട രൂപത്തിൽ വ്യവഹാരങ്ങൾ ഏർപ്പെടുവാനും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ വിനിയോഗിക്കുവാനുമൊക്കെയുള്ള ഒരു തൗഫീഖ് അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ പ്രകാശ തീരത്തിൽ നമ്മളോട് സംസാരിച്ചത് സാദിഖ് മദീനി.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് ഹൃദയ വസന്തം, സൂറത്തു റഅദ് വചനം 4. അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യം, ഈ വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഹസൻ അൻസാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13 അധ്യായം സൂറ റഅദിലെ 4 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്കൊന്ന് ഓതി കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ആയത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തും കാണുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ഭാഗമാണ് 3 ആയത്തിൽ നമ്മൾ പറഞ്ഞത്. ഒരു ഓർമ്മക്കെന്നുവോണം ആയത്തിൻ്റെ ആശയം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. വഹുവല്ലദീ മദ്ദല്ലർല വജഅല ഫീഹ റവാസിയവ അൻഹാറ. വഹുവല്ലദീ, അവനത്രേ. മദ്ദല്ലർല, ഭൂമിയെ വിശാലപ്പെടുത്തിയവൻ. വജാല ഫിഹ റവാസിയവൻ ഹറ, അതിലെ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും. വമിൻ കുല്ലി സമറാത്തിൻ, എല്ലാ ഫലവർഗ്ഗങ്ങളിൽ നിന്നും തന്നെ. ജാല ഫിഹ സൗജൈനിസ്നൈൻ, അതിൽ അവൻ ഈ രണ്ട് ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യോഷിലൈലൻ നഹാർ, രാത്രിയെ അവൻ പകലിന് മൂടിയിടുന്നു. ഇന്നഫീ ദാലിക്കല ആയാത്തിൽ ഖൗമിയതഫക്കറൂൻ, നിശ്ചയമായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് നമ്മളിവിടെ ഊതിവെച്ചത്. പ്രാപഞ്ചികമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന, നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരായത്താണ്. അതിൻ്റെ വാക്കർത്ഥങ്ങളൊന്നും പരിശോധിക്കാം. വഫിൽ അർളി ഖിത്താഉൻ മുതജാവിറാത്തുൻ. വഫിൽ അർളി, ഭൂമിയിലുണ്ട്. എന്തുണ്ട് ഖിത്താഉൻ? ഖിത്താഉ മാന പല തുണ്ടങ്ങൾ, പല ഭാഗങ്ങൾ, പല കഷ്ണങ്ങൾ. അപ്പം ഭൂമിയിൽ എന്തുണ്ട്? പല ഭാഗങ്ങളുമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുതജാവിറാത്തുൻ. മുതജാവിറാത്തുൻ മാന അന്യോന്യം, അടുത്ത് നിൽക്കുന്ന. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അന്യോന്യം അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ അതെന്തുണ്ട്? ഭൂമിയിലുണ്ട്. നമുക്കത് വിശദീകരിക്കാം. വ ജന്നാത്തുൻ, അതേപോലെ തന്നെ ജന്നത്തിൻ്റെ ജമാണ് ജന്നാത്ത്. എന്താ ജന്നാത്ത് മാന? ജന്നാത്ത് മാന തോട്ടങ്ങളുമുണ്ട്. അപ്പം നേരത്തെ ഭൂമിയിൽ എന്തുണ്ട്? തൊട്ടടുത്ത് നിൽക്കുന്ന കഷ്ണങ്ങളുണ്ട്. വ ജന്നാത്തുൻ, തോട്ടങ്ങളുമുണ്ട്. എന്തിൻ്റെ തോട്ടങ്ങളാണ്? മിൻ അഅനാബിൻ, അഅനാബിൻ്റെ ജമാണ് അഅനാബ്. അപ്പോൾ അഅനാബ് എന്ന് പറഞ്ഞാൽ മുന്തിരികൾ. അപ്പോൾ മുന്തിരിയാലുള്ള തോട്ടങ്ങളുണ്ട്. പിന്നെയോ? വ സറുൻ, സറുമാന കൃഷി. അതേപോലെ തന്നെ കൃഷികളുമുണ്ട്. അപ്പം മുന്തിരിയാലുള്ള തോട്ടങ്ങളുണ്ട്, കൃഷികളുമുണ്ട്, പലതരത്തിലുള്ള കൃഷികളുമുണ്ട്. പിന്നെയോ? വ നഹീലുൻ, നഹല്, നഹീല്, നമുക്കറിയാം ഈത്തപ്പനകൾ. അപ്പം വ നഹീലുൻ, ഈത്തപ്പനകളുമുണ്ട്. എങ്ങനത്തെ ഈത്തപ്പനകൾ? സിൻവാനുൻ. സിൻവാൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മുള പൊട്ടുന്ന, നമ്മൾ ഈ ഇണച്ചെന്ന് പറയും, അങ്ങനത്തുള്ള പിന്നെ മുള പൊട്ടുന്ന നഹീലുകളുമുണ്ട്. വഗൈറു സിൻവാനിൻ, അതേപോലെ തന്നെ മുള പൊട്ടാത്തതായിട്ടുള്ള ഈത്തപ്പനകളുമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു യുസ്ഖ, യുസ്ഖമാന അത് നനക്കപ്പെടുന്നു. ഈ ഈന്തപ്പനകൾ മുള പൊട്ടുന്നതും മുള പൊട്ടാത്തതുമായിട്ടുള്ള ഈത്തപ്പനകൾ നനക്കപ്പെടുന്നത് എങ്ങനെയാണ്? ബിമാ ഇൻ വാഹിദിൻ, ഒറ്റ വെള്ളത്താലാണ്. ഒറ്റ വെള്ളത്താലാണ് അവ നനക്കപ്പെടുന്നത്. എന്നിട്ടോ? വ നുഫദ്ദിലു, നുഫദ്ദിലു മാന നാം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു, ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു. ബഅലഹ, അതിൽ ചിലതിനെ, അല ബഅലിൻ, ചിലതിനേക്കാൾ. അപ്പം ചിലതിനെ ചിലതിനേക്കാൾ നാം എന്തു ചെയ്യുന്നു? മെച്ചപ്പെട്ടതാക്കുന്നു, ശ്രേഷ്ഠമാക്കുന്നു. എന്തിൽ? ഫില്ലുക്കുലി, തിന്നുന്ന വിഷയത്തിൽ. അപ്പം ടേസ്റ്റിൻ്റെ വിഷയത്തിൽ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ചിലതിനെ ചിലതിനേക്കാൾ നാം മുന്തിക്കുന്നു. ഇന്ന ഫീ ദാലിക, തീർച്ചയായും അതിലുണ്ട്. ല ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഖൗമിൻ യഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വാക്കർത്ഥമാണ് ഇതുവരെ കേട്ടത്. ഇനി എന്താണ് അള്ളാഹു പറഞ്ഞത് എന്നതിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കൂ. വഫിൽ അർളി ഖിത്താഉൻ മുജാവിറാത്തുൻ, ഭൂമിയിൽ പരസ്പരം സമീപത്ത് നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളുണ്ട്. അപ്പം നമ്മൾ പറയും എന്ത്? ഭൂമിയുടെ പലതരത്തിലുള്ള പിന്നെ വൻകരകൾ, അതേപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ. അപ്പം അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഭൂമിയെ അള്ളാഹു കഷ്ണമാക്കിയിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നതാണ്, തൊട്ടുതൊട്ട് നിൽക്കുന്ന കഷ്ണങ്ങളാക്കി അള്ളാഹു ഭൂമിയെ വേർതിരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അള്ളാഹു വിശദമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെ എന്താണ്? പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭൂപ്രദേശങ്ങൾ, ആ ഭൂപ്രദേശങ്ങൾക്ക് എന്തുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാണുള്ളത്. ചിലതെന്താണ്? മരുഭൂമികളാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, അള്ളാഹുവിൻ്റെ ഒരു കുദറത്ത്, ചില ഭാഗങ്ങൾ എന്താണ്? മരുഭൂമികളാണ്. ചില ഭാഗത്തോ കൊടും വനങ്ങളാണ്. ചില ഭാഗം എന്ന് പറയുന്നത് പാടങ്ങളാണ്, കൃഷി നിലങ്ങളാണ്. ചില ഭാഗത്തോ തരിശായിട്ട് കിടക്കുന്ന എന്നാൽ അതിൽ ചെടികളൊക്കെ മുളച്ചു കിട്ടുന്നതാണ്. എന്നാൽ ചില ഭാഗത്തോ ചളിപ്രദേശമാണ്, അതേപോലെ തന്നെ ചില ഭാഗം മണൽ പ്രദേശമാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഒരു കുദറത്തിനെ വളരെ ഗൗരവത്തോടുകൂടി, പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുതമാണ് അള്ളാഹു ഇതിലൂടെ പറയുന്നത്. വഫിൽ അർളി ഖിതഉം മുതജാവിറാത്തിൻ, ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്ത് നിലകൊള്ളുന്ന പലതര കഷ്ണങ്ങളാക്കി അള്ളാഹു ഭൂമിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, പല ജാതികളിലുമുള്ള വജന്നാത്തുൻ മിൻ അനാബിൻ വസർഉൻ, ഏത് മുന്തിരിയാലുള്ള തോട്ടങ്ങൾ, അതേപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള കൃഷികൾ. അപ്പോൾ പല ജാതി ഇനങ്ങളിലുള്ള മുന്തിരിത്തോട്ടങ്ങളും അതേപോലെ തന്നെ ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങളുമൊക്കെ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പടച്ച തമ്പുരാൻ റഹ്മാനായ റബ്ബ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ്, വ നഹീലുൻ സിൻവാനുൻ വഗൈറു സിൻവാനിൻ യുസ്ഖാബിമാ ഇൻ വാഹിദിൻ, ഒരൊറ്റ വെള്ളത്താൽ നനക്കപ്പെടുന്ന മുള പൊട്ടുന്നതും മുള പൊട്ടാത്തതുമായ ഈന്തപ്പഴങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭാഗത്ത് നമ്മൾ പറയുന്നതാണ്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ചെന പൊട്ടിയിട്ട് ഒന്നിലധികം ശാഖകളുള്ളതും, എന്നാലോ ഒറ്റ തടി മാത്രമായിട്ട്, വേറെ ശാഖകളൊന്നുമില്ലാത്ത ഒറ്റ തടി മാത്രമുള്ളതായിട്ട് അങ്ങനെയുള്ള ഈന്തപ്പനകളുമുണ്ട്. അപ്പോൾ അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് അള്ളാഹു ഈന്തപ്പനയിലുള്ള ഈ ഒരു വ്യത്യാസം എടുത്തു പറയുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഇതിനോട് സമാനമായിട്ട് പറയാൻ പറ്റുന്ന മരങ്ങളുണ്ട്, പപ്പായ, അതേപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, ഇങ്ങനെയുള്ള പിന്നെ മുള പൊട്ടാത്ത അല്ലെങ്കിൽ ശാഖകളില്ലാത്ത പിന്നെ ഒറ്റത്തടിയിലുള്ള മരങ്ങൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ മറ്റൊരു അത്ഭുതം എന്താണ്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ട് തന്നെയാണ്, യുസ്ഖാമിം മാ ഇം വാഹിദിൻ, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ട് തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ അള്ളാഹു വ്യത്യസ്തമായ രൂപത്തിലുണ്ടാകുന്നു അല്ലേ. നമ്മൾ ഒരേ ടാപ്പിൽ നിന്ന് നനക്കുന്ന തെങ്ങിൻ തൈയും അതേപോലെ തന്നെ മാവിൻ തൈയും പ്ലാവിൻ തൈയും അല്ലേ, ഒരേ വെള്ളമാണെങ്കിലും അവയുടെ രൂപത്തിലും ഭാവത്തിലും ഫലം നൽകുന്നതിലുമൊക്കെ എന്തൊക്കെ ഒരു അത്ഭുതമാണ് ചുറ്റുപാടിലുമുള്ളത്. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരു കാര്യം പറഞ്ഞു, നുഫദ്ദിലു ബഅലഹ അലാ ബഅദിൻ, ഓരോന്നിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോടുകൂടിയാക്കാതെ അള്ളാഹു ചിലതിനെ അല്ലേ, മാങ്ങക്ക് മാങ്ങയുടെ ടേസ്റ്റ്, ചക്കക്ക് ചക്കയുടെ ടേസ്റ്റ്, തേങ്ങക്ക് തേങ്ങയുടെ ടേസ്റ്റ്, അപ്പോൾ ഒരേ തരം ഗുണങ്ങളോടുകൂടിയാക്കാതെ ചിലതിനെ ചിലതിനേക്കാൾ അള്ളാഹു മെച്ചവും ഗുണവും നൽകി, സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് അള്ളാഹു വ്യത്യസ്തമാക്കി എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന ഫീ ദാലിക ല ആയാത്തിൽ ഖൗമി യഖിലൂൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെപ്പറ്റി ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു കിതാബും വായിച്ചിട്ടില്ലെങ്കിലും, ഒരു അറബി കോളേജിൽ പോയിട്ടില്ലെങ്കിലും, ഈ ഒരു ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടിവൈഭവം, അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ബോധം, അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ട് മാത്രമാണിതുണ്ടാകുന്നത്, അതല്ല ഇതൊക്കെയും വെറുതെ അങ്ങ് ഉണ്ടായി എന്ന് നമ്മൾ കരുതുമോ? അങ്ങനെ കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളായിരിക്കാം ഒന്നുകിൽ, അതല്ലെങ്കിലോ രണ്ടാമതൊരു സാധ്യതയുള്ളത് അവർ വക്രബുദ്ധികളായിരിക്കാം. അപ്പോൾ ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അള്ളാഹുവിന് മരണശേഷം മനുഷ്യനെ മറ്റൊരു ജീവിതം നൽകാൻ കഴിയുകയില്ലെന്നാണോ, അത് സംഭവ്യമല്ല എന്നാണോ, നമുക്ക് നമ്മുടെ ഈ ജീവിതം മാത്രമേയുള്ളൂ, ഇതിനു ശേഷം ഇനിയൊരു ജീവിതമില്ല എന്നാണെങ്കിൽ അത് തനിച്ച വിഡ്ഢിത്തരം മാത്രമാണ് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പം നോക്കൂ, നമ്മളിന്ന് പഠിച്ച ആയത്ത് വഫില്ലർലി ഖിതഉം മുതജാവിറാതുൻ, അള്ളാഹു ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്ത് നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും, വജന്നാത്തും മിൻ അഇനാബിൻ, മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും, വസറുൻ കൃഷികളുമുണ്ട്, വനഹീലുൻ സിൻവാനുൻ മുളപൊട്ടുന്ന ഈന്തപ്പനകളും, വഗൈറു സിൻവാനിൻ മുളപൊട്ടാത്തതായിട്ടുള്ളവയും, യുസ്കാബിമായും വാഹിദിൻ ഒരറ്റ വെള്ളം കൊണ്ട് ഇവയെല്ലാം നനക്കപ്പെടുന്നു, വനുഫദ്ദിലു ബഅദഹ അലാ ബഅദിൻ ഫില്ലുക്കിൽ, അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു, ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും ഇതിലൊക്കെയും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അപ്പോൾ ആയത്ത് നമുക്ക് വിളിച്ചു നൽകുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വൃഥാവിലുള്ളതല്ല, എല്ലാം റഹ്മാനായ റബ്ബിൻ്റെ സംവിധാനങ്ങളാണ്. ആ റബ്ബിൻ്റെ ഒരു ഹിസാബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഫമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയ്യറ വമയ്യ അമൽ മിസ്ഖാല ദറത്തിൻ ഷർറയ്യറ, അണുമണി തൂക്കം നന്മ ചെയ്തവന് അതും, അണുമണി തൂക്കം തിന്മ ചെയ്തവന് അതും നൽകപ്പെടുന്ന ഒരു വിചാരണ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം ഇതൊക്കെയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെയുള്ള ഒരു മരണാനന്തര ജീവിതത്തിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇതുവരെ നമ്മൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തുർ റഅദ് വചനം 4, അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യം. അവതരിപ്പിച്ചത് ഹസൻ അൻസാരി.

0: into reality.
1: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
2: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
1: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
2: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
2: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
1: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
2: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
2: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
1: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
2: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ വാഴ്ത്തിയാലും സ്തുതിച്ചാലും മതി വരാത്ത സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി.
0: ഏതായാലും നമ്മൾ പീസ് റേഡിയോ ഈവൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് കയറാറുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവർക്ക് എന്തു ചെയ്യാം, സലാം അടക്കാം. ഇൻഷാല്ലാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞു വന്നിട്ടുള്ളത് സുബൈദ പുളിക്കൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സുബൈദ ഇസ്മായിൽ മടിക്കരി, നഫീസ പി എ താമരശ്ശേരി, സൽമാൻ ഓറാടം പാലം. ഓക്കെ, മാഷല്ലാ. ഇനി ആളുകൾ വരാണ്ട് അല്ലേ?
1: അതെ,
0: ഇൻഷല്ലാ. അപ്പോൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, അദ്ക്കാറുൽ മസാ ചൊല്ലാൻ നമ്മൾ ആരും മറന്നു പോകരുത്, അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ.
1: നമുക്ക് ഗസ്റ്റുകളില്ല,
0: നമുക്ക് ഗസ്റ്റുകളില്ല എന്നുള്ളത് ഭയങ്കര തിരിച്ചടിയാണ്.
1: തീർച്ചയായും
0: നമ്മുടെ അമീർട്ടി അടുത്ത നാട്ടുകാരൻ്റെ എഴുത്ത് വരലുണ്ട് എപ്പോഴും. നമുക്കൊന്ന് വായിക്കാലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു സൽക്കർമ്മവും ദാനധർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുക എന്നത് ഇസ്ലാമിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൽ ഇഖ്ലാസ് അഥവാ പൂർണ്ണമായ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ തൃപ്തിയോ അവരുടെ പ്രശംസയോ നല്ല വാക്കുകളോ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോൾ അത് റിയാ അഥവാ ലോകമാന്യമായി മാറുകയും അത്തരം കർമ്മങ്ങൾ അള്ളാഹുവിൽ യാതൊരു പ്രതിഫലവും ലഭിക്കാത്തവയായിത്തീരുകയും ചെയ്യുന്നു. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ താൽക്കാലികവും മാറ്റത്തിന് വിധേയവുമാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ശാശ്വതവും ഉറപ്പുള്ളതുമാണ്. അതിനാൽ ഒരു വിശ്വാസി താൻ ചെയ്യുന്ന ഓരോ നന്മയും അള്ളാഹുവിന് വേണ്ടി മാത്രമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇടം കൈ കൊണ്ട് കൊടുക്കുന്നത് വലം കൈ അറിയരുത് എന്ന തത്വം ഉൾക്കൊണ്ട് രഹസ്യമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്. ആളുകൾ പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും ഒരു വിശ്വാസി തൻ്റെ ലക്ഷ്യത്തിൽ മാറ്റം വരുത്തുന്നില്ല. കാരണം അവൻ്റെ കർമ്മങ്ങളുടെ ഏക സാക്ഷി അള്ളാഹു മാത്രമാണ്. അതിനാൽ നമ്മുടെ ഓരോ പ്രവർത്തനവും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ളതാകുമ്പോൾ മാത്രമേ അത് അർത്ഥവത്തമാവുകയും പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യുകയുള്ളൂ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലുകളാക്കി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
1: നമ്മളെ ഒരുപാട് ഇപ്പോൾ എല്ലാ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഇസ്ലാമികരമായിട്ടുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോഴും അതിൽ വരുന്ന ഒരു പോയിൻ്റാണ് അള്ളാഹൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അള്ളാഹൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അത് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു കേസാണിത്. നമ്മളെത്ര നല്ല മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാലും അറിയാതെ ഈ ശൈത്താനത്ത് നമ്മളൊന്ന് വരും. നമ്മളെല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യൽ. പക്ഷെ പലപ്പോഴും ചില സംഗതികൾ നമ്മളറിയാതെ തന്നെ നമ്മളിതിലേക്ക് വരും. അതിന് അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞതേ, ഇപ്പോൾ ഖുതുബൻ്റെ സമയത്തൊക്കെ പലപ്പോഴും ചില പോയിൻസായിട്ട് നമ്മൾ ഉപയോഗിക്കും ഈ ഇഖ്ലാസിൻ്റെ വിഷയം. അത് സ്ഥിരം ഖുതുബയിലുണ്ടാവും. അതെന്തിനാ വെച്ചാൽ ആളുകൾക്ക് അത് ഒന്ന് ബോധേഡാവാൻ വേണ്ടിയിട്ടാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ചിലപ്പോൾ ചില സംഗതികൾ കേൾക്കുന്ന സമയത്ത് അതെന്താണ് അത് പിന്നീട് തിരുത്താനൊക്കെ നോക്കും. എത്ര ആയാലും പറയണമെന്ന് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കരമായിട്ടൊരു ഫാൾട്ട് പറ്റുന്ന വിഷയമാണ് ഈ
0: അറിയാതെ കടന്നു വരും.
1: അതന്നെ അറിയാതെ കടന്നു വരും. അത് എത്ര ഞാൻ പറഞ്ഞ് കിതാബോധി പഠിച്ച് അങ്ങനെ കൊടുമുടിയിൽ നിന്ന ഒരു മനുഷ്യനായാലും സ്വാഭാവികമായിട്ട് ചൈതന്യത്ത് ഇങ്ങനെ വരും. ചെറുതായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് പറയണത്. അപ്പോൾ ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞ സംഗതി അത് ഇപ്പോൾ ഈ അമീർടി അടുത്തനായിട്ട് ഇതിൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിരുന്ന സമയത്ത് ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്രയും എന്താണ് പ്രസക്തമായിട്ടുള്ളൊരു സംഗതിയാണ് ഇഖ്ലാസ്, തൗഹീദ് പോലുള്ള വിഷയങ്ങളൊക്കെ. അത് എത്ര കേട്ടാലും അതിൻ്റെ അപാകതകൾ എന്തുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് വരും.
0: ശരിയാ,
1: അവിടെയാണ് അതിൻ്റെ പ്രസക്തി ഉള്ളത്.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലീന തോട്ട് ശരിയറ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അസ്സലാം വലൈക്കും അയക്കാൻ ശ്രമിക്കാട്ടോ. സലാം വലൈക്കും എന്നൊക്കെ
1: അതെ
0: കൃത്യമായിട്ട് അയക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
1: അതെ,
0: നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് എന്താണ്?
1: സിമ്പിളായിട്ട് പെട്ടെന്ന് ഉത്തരം പറയാം. എന്നാലും ചിലപ്പോ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ
0: നബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസ
1: ചിലപ്പം
0: പെട്ടെന്ന് ചിന്തയിൽ ഇതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലേ കുറച്ച് സമയം കൊടുക്കാം.
1: അതെ, നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഷംനാദ് ഖാനാണ് ചോദിച്ചിട്ടുള്ളത്.
0: അപ്പൊ നമ്മള് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്ക. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്, പലരും പോസ്റ്ററുകളൊക്കെ നമുക്കിങ്ങനെ അയച്ചു തരലുണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോവാണ്. അപ്പോൾ ഈ നാട്ടിലും ന്യൂസിലൊക്കെ നോക്കുമ്പോൾ ഈ ഫ്ലക്സിൻ്റെ വലിപ്പവും അതും നമ്മുടെ നാട്ടിലും അല്ല എവിടെയല്ല കളി നടക്കുന്നത്, എവിടെയോ നടക്കുന്ന ഒരു കളിക്ക് ഇവിടെ വലിയ അർജൻറ്റീന ബ്രസീൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ട് ഫ്ലക്സുകൾ വെക്കുക, എന്തുണ്ട് അതുകൊണ്ട് ഉപകാരം? അതൊരു ഇതാണ് ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളൊക്കെ അതിൽ ഭാഗമാക്കാറുണ്ട് ചില സമയങ്ങളിൽ അല്ലേ. അപ്പോൾ ഒരു പൈസ വെറുതെ ധൂർത്തടിക്കുക എന്ന് പറയുന്നത് അല്ലേ.
1: അതിപ്പോ ഒരു മാസമാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്.
0: അത് കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ മോളുണ്ടാവും.
1: അതെ ശരിയാണ്. അത് പിന്നെ ചില ആളുകളെ വീട്ടിൽ അവിടെയും ഇവിടെയും കൊണ്ടിടും, അത് കീറും. അപ്പോൾ ഒരുപാട് പൈസ ഉണ്ട് ഇതിൽ. മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു ഏജ് കാറ്റഗറിയിലെ ആളുകൾക്കും കൂടുതലാണ് ഈ ഒരു സംഗതി. യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. പിന്നീട് കുറച്ച് പക്വത എത്തിയ യുവത്വം വിട്ട ആളുകൾക്ക് എന്തില്ല ഇങ്ങനെയുള്ള ക്രേസ് ഒന്നും ഉണ്ടാവില്ല സ്വാഭാവികം. ചില ചെറുപ്പത്തിൽ അവരും ഇങ്ങനെയുള്ള ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലൊരു സംഗതി കണ്ടു, ഒരു അസുഖബാധിതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചികിത്സ നടത്തുന്നത് ഒരു ഫാൻസ് ബേസ് ഉള്ള ടീം, അവരാണ് അതിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ട് അതിൻ്റെ ചികിത്സ. അങ്ങനെയുള്ളൊക്കെ സംഗതികളൊക്കെ വളരെ എന്താണ് ഒരു ആളുകൾക്ക് ഉപകാരമുള്ള സംഗതികളാണ്. പക്ഷേ ഈ ഒരു ധൂർത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പം ഈ അവരിഷ്ടപ്പെടുന്നൊരു ടീം അന്ന് ജയിക്കുമ്പോൾ എന്താക്കും, പടക്കം പൊട്ടിക്കും.
0: അതൊരു ധൂർത്തായി മാറും.
1: പിന്നെ തീർച്ചയായും നമ്മളെ അതൊക്കെ പോട്ടെ, നമ്മളെ ഈ പെരുന്നാളിൻ്റെ ഒക്കെ തലേന്ന് ഈ പടക്കപ്പീടിയിലൊക്കെ ഉണ്ടാകുന്ന തിരക്കേ. അപ്പോൾ ആലോചിക്കും ചില ആൾക്കാർക്ക് അത് അതില്ലെങ്കിൽ
0: പെരുന്നാളാവില്ല.
1: അതെ, പെരുന്നാളാവില്ല എന്നുള്ള വിശ്വാസം.
0: ഇപ്പോൾ ഞാനൊരു ദിവസം ഖുത്ബ പറഞ്ഞ സമയത്ത് ഞാൻ ഖുത്ബയിൽ ഈ കാര്യം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. ഏത് ഈ പടക്കം പൊട്ടിക്കുക അതൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആചാരങ്ങൾ മറ്റുള്ള മതക്കാരെ ആചാരമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെ ആചാരം കടെടുക്കുകയാണെങ്കിൽ നമ്മൾ അവരിൽ പെട്ടവരാണെന്നാ. ഇത് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയാണ്, ഈ പടക്കം പൊട്ടിക്കൂലെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു
1: വരി കാണിച്ചാൽ.
0: അപ്പോൾ ഞാൻ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് മറ്റുള്ളവരെ ആചാരം ഈ പടക്കം പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഓല വിഷുവിനും കാര്യത്തിനും ഒക്കെ എന്ത് ചെയ്യുക, ഓല് ഉപയോഗിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ കടെടുക്കുമ്പോൾ നമ്മൾ അവരിൽ പെട്ടവരായി മാറൂലേ, അദ്ദേഹം ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ വാസ്തവം.
1: ദൂർത്ത് എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ദൂർത്ത് പാടില്ല.
0: പാടില്ല,
1: അത് ഈ വിഷയം മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ കറൻ്റ് നടക്കുന്ന ഈ ഒരു വിഷയം പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ദൂർത്ത് എല്ലാ മേഖലകളിലും നമ്മൾ കടന്നു. നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ
0: ഒക്കെ ശ്രദ്ധിക്കണം. നമ്മൾ
1: ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ദൂർത്ത് ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം അതൊക്കെ എത്ര ദീനുണ്ടായാലും ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം.
0: നമ്മൾ സത്യം പറഞ്ഞാൽ പുറം ലോകം നമ്മൾ കാണുന്നില്ല, മീൻസ് ഫലസ്തീൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അവരവസ്ഥ ആയിരിക്കും എന്താ പറയാ.
1: നമ്മൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫലസ്തീൻ്റെ ഒക്കെ ന്യൂസ് ആയൊരു സമയം ഉണ്ടായിരുന്നു, ഇപ്പം അവർ ന്യൂസ് പുറത്തേക്ക് വരുന്നില്ല. ശരിക്കും ഇപ്പോഴും എന്ത് നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളാണ് നടക്കുന്നുണ്ട്. ഈ അടുത്ത 2 ദിവസം മുന്നാണ് ഒരു ഗർഭിണിനെ അവിടെ നിലത്ത് ചവിട്ടിയത് അവിടുത്തെ ഇസ്രായേൽ പോലീസുകാർ. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ നടക്കുന്നുണ്ട് അവിടെ, അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളറിയാത്തതാണ്. മീഡിയാസ് എന്താണ്, മീഡിയാസിന് ഇപ്പോൾ വേറെ ഇറാന് ഇസ്രായേൽ വിഷയത്തിലേക്കാണ് അവരുടെ ശ്രദ്ധ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ദൂരത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ഓർക്കണം. അതുപോലെ തന്നെ ഈ ദൂർ നമ്മളിപ്പോൾ ഈ നാട്ടിൽ ഈ ഫ്ലക്സും സംഗതികളൊക്കെ വെക്കണ നാട്ടിൽ തന്നെ ചിലപ്പോൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും.
0: അതിനോട് ചെലവഴിച്ചാൽ അതിൻ്റെ കിട്ടൂലേ?
1: പിന്നെ തീർച്ചയായും
0: ഇഷ്ടം പോലെ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും.
1: ഓക്കെ, ഇതിൽ ഇതിൽ കൂടുതൽ എന്താ വെച്ചാൽ ഇതിൽ മീഡിയേൻ്റെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ന്യൂസായി
0: ഒരു പേരെടുക്കുക.
1: ആ അതെ, പിന്നെ ഏറ്റവും വലുത് വെച്ച്
0: മറ്റൊരു
1: ഒരു കോങ്ങാട് അങ്ങനെ എന്തൊരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വലിയ ഫ്ലക്സ് വെച്ചതിന് എന്താ ഇപ്പൊ മീഡിയന്റെ ശ്രദ്ധ കിട്ടി
0: ഭയങ്കരമായിട്ട്.
1: അപ്പൊ വേറെ വേറെ ഫാൻസ് എന്താക്കി അതിലേറെ ഉയർത്തി, അതിലൊക്കെ ഒരുപാട് പണം എന്താണ് ദൂരത്തടിക്കണം.
0: ഏതായാലേ നമുക്ക് ഇന്നത്തെ സാരോപദേശം ഉണ്ട്. ആ സാരോപദേശം കേട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഉത്തരം പറയാം. മറ്റു നമ്മള് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഉത്തരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. നമ്മബാദ്, നമ്മളൊക്കെ യഥേഷ്ടം ഓടി നടക്കാൻ കഴിയുന്ന ആളുകളാണ് ഓൾമോസ്റ്റ്. അള്ളാഹു പ്രയാസം നേരിടുന്ന ആളുകൾക്കൊക്കെ എളുപ്പം പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴാണ് നമ്മൾ

നന്നായിട്ട് കുട്ടി വലുതായി വളർന്ന് അവൻ ആരോഗ്യവും സൗന്ദര്യവും കഴിവും അറിവുമൊക്കെ ഉണ്ടായി വരാൻ വേണ്ടിയുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമ്മുടെ വായിൽ ഭക്ഷണം വെച്ച് തന്ന് അവർ ക്ഷമയോടുകൂടെ നമ്മുടെ ഓരോ നമ്മോട് നമ്മെക്കൊണ്ടുണ്ടാവുന്ന ഓരോ പ്രയാസങ്ങളും ക്ഷമിച്ച് നേരിട്ടു. നമ്മളും തന്നെ വീണടത്ത് നിന്ന് വീണ്ടും എണീറ്റ് ഒരുപാട് വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും എഴുന്നേറ്റ് വീണ്ടും നടന്ന് അങ്ങനെയൊക്കെയാണ് അല്ലേ നടത്തം പഠിച്ചത്. ഇതുപോലെ തന്നെ സൈക്ലിംഗ് പഠിച്ചവരുണ്ടാകാം. ഒരുപാട് തവണ വീണ് മുറിവുകളൊക്കെ വന്ന് ക്ഷമിച്ച് വീണ്ടും അതിന്മേൽ തന്നെ കയറി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിത്തരുന്നൊരു സംഭവമാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ടീം തോറ്റു, പരീക്ഷയ്ക്കല്പം മാർക്ക് കുറഞ്ഞു, നമ്മളൊരു വസ്തു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വസ്തു അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ട് ആകെ കേടുപാടുകൾ സംഭവിച്ചു, അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ച് ഇരച്ച് കയറി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധു മരിച്ച ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനോട് അവർ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ള ക്ഷമിക്കാൻ വേണ്ടി പറയുണ്ടായി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അല്ലല്ലോ ഈ പ്രയാസം ബാധിച്ചത്, എനിക്കല്ലേ, അപ്പം ഞാൻ കരയും മറും. പിന്നെയാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഖേദമുണ്ടായി, അവർ നബീരടുക്ക് വന്ന് മാപ്പ് വെച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമ സബ്ർ ഇൻദ സദമത്തിൽ ഊല, ക്ഷമ അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത്. ദേഷ്യം പിടിച്ച് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് തകർത്ത് പൊട്ടിച്ച് നശിപ്പിച്ച് തുമ്പില്ലാതെയാക്കിയതിന് ശേഷം അയ്യേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മൾ വിചാരിക്കാത്തതും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ക്ഷമയുള്ള ആൾക്കാരെ പഠിച്ചവന് നല്ല ഇഷ്ടമാണ്. മാത്രവുമല്ല ക്ഷമിക്കുമ്പോൾ അയാളെ ബാധിച്ച പ്രയാസങ്ങളൊക്കെ അയാൾക്ക് പിന്നീട് എളുപ്പമായിട്ട് മാറും. എവിടെ ക്ഷമാലിക്കൾ അവർ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകട്ടെ എന്ന് പരലോകത്ത് വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പുനസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ, ഖുർആൻ ഓതാൻ, ഖുർആൻ ഹിഫ്ലാക്കാൻ, ഇതിലൊക്കെ നല്ല ക്ഷമ വേണം. അവിടെ നമ്മൾ അക്ഷമ കാണിക്കരുത്, ക്ഷമയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് മനസ്സ് ആഗ്രഹിക്കും, നമ്മുടെ കൂട്ടുകാർ അതിനെ നമ്മളെ പ്രേരിപ്പിക്കും, ആ ഗെയിം കളിച്ചോ, ഇന്നത് കണ്ടോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ. അവിടെയൊക്കെ അതിലൊന്നും വീഴാതെ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. അപ്പം ആ രംഗത്ത് നമ്മൾ നല്ലോണം ക്ഷമിക്കണം. പിന്നെ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, കുടുംബത്തിലുള്ള മരണങ്ങൾ, ഇവിടെയൊക്കെ നല്ലോണം നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധമോ പ്രയാസമോ ഇല്ലാത്ത വിധം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്കുണ്ടാകും. നല്ല ക്ഷമയുള്ള ആളുകൾക്കാണ് നല്ല സക്സസ്ഫുൾ ലൈഫ് ഇരുലോകത്തും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ അതിന് അതിൻ്റേതായൊരു സമയം വേണ്ടി വരും. പുസ്തകങ്ങൾ നോക്കിയിട്ട് ഹൗ ഇതെല്ലാം കട്ടിലെ ബുക്കാട്ടോ, ഇത് വായിക്കലോ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വായിക്കൂല. വായിക്കാതിരിക്കുമ്പോൾ അവൻ അതിലുള്ള എന്താണെന്ന് മനസ്സിലാവില്ല, ആ നോളജ് അവന് മിസ്സാവും അല്ലേ. ഒരു 30 മിനിറ്റ് ഒരു ക്ലാസ് വന്നാൽ ഓ 30 മിനിറ്റോ, 1 മിനിറ്റ് ഷോർട്സ് തന്നെ ഇവിടെ കാണാൻ വയ്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ 30 മിനിറ്റ് ക്ലാസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ആ ക്ലാസ്സിനകത്തുള്ളത് അവന് അറിയില്ല. അപ്പോൾ ആ നോളജ് കിട്ടണമെങ്കിൽ അവൻ 30 മിനിറ്റ് എന്ത് ചെയ്യണം, സമയം ചിലവാക്കണം അല്ലേ. ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സമയം ചിലവാക്കണം, ഒരുപാട് റിപ്പീറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അധ്വാനം തന്നെയാണ് ലൈഫ്, അധ്വാനമാണ്. അധ്വാനിക്കാൻ ക്ഷമയില്ലാത്ത ആൾ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് ക്ഷമ എന്നൊരു ക്വാളിറ്റി എല്ലാ ഘട്ടത്തിലും നമുക്കുണ്ടായിരിക്കണം. വേറെ മറ്റുള്ള ആൾക്കാർ നമ്മൾ വെറുപ്പിക്കും, നമുക്ക് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ കളിക്കുന്നു, തോൽക്കുന്നു, നമ്മൾ പിന്നെ അക്ഷമ കാണിക്കാതെ ക്ഷമയോടുകൂടെ അടുത്ത ദിവസം കളിയുണ്ടല്ലോ, അന്ന് നമുക്ക് ജയിക്കാം എന്ന പ്രതീക്ഷയിൽ പോകുന്നു. പിന്നെ ഹോംവർക്ക് ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാണ് സന്തോഷം. പിന്നെ ആ അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രാക്ടീസ്, ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നോളജ്, അതിലൂടെ നമുക്കുണ്ടാകുന്ന വളർച്ച, അപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം, അതിലൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തിയിട്ട് നല്ല ക്ഷമയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലൈഫിലെ ഓരോ സിറ്റുവേഷനിലും ക്ഷമിക്കേണ്ട ഘട്ടങ്ങളിൽ ദേഷ്യം പിടിക്കാതെ

0: നമ്മൾ ക്ഷമിച്ച് ശീലിക്കുക. മനസ്സിലായല്ലേ? ദേഷ്യം പിടിക്കാതെ ക്ഷമിച്ച് ശീലിക്കുക. ഇപ്പം ഞാൻ ക്ഷമിക്കേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ശീലം ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ലൊരു അറിവാണ് നമ്മുടെ മുനവർ സലാഹി നമുക്ക് നൽകിയത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഏതു കാര്യത്തിലും നമ്മൾ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്, കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ പല തിന്മകളിലേക്കും വിളിക്കും, ആ സന്ദർഭത്തിൽ ക്ഷമിച്ച് ഇത് ചെയ്താൽ എൻ്റെ റബ്ബിൽ നിന്നും എനിക്ക് ശിക്ഷ ലഭിക്കും എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ പറയുന്നൊരു വാചകമുണ്ട്, ഈ ബുദ്ധിമാന്മാരുടെ ഗുണങ്ങൾ. അതിൽ ഖുർആനിലെ 13:22 വചനം, വല്ലദീന സബറു ബിത്തിഗാ വജ്ഹി റബ്ബിഹിം വഅഖാമു സ്സലാത വഅൻഫഖു مما رزقناهم سرا وعلانية ويدعون ويدرؤون بالحسنة السيئة أولئك لهم عقب الدار. തങ്ങൾ രക്ഷിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും തിന്മയെ നന്മ കൊണ്ട് തടക്കുകയും ചെയ്യുന്നവർ, അത്തരക്കാർക്ക് അനുകൂലമത്രേ ലോകത്തിൻ്റെ പര്യവസാനം. ഇതിലൂടെ എന്താ പറയുന്നത് വെച്ചാൽ, റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുക ഏതൊരവസരത്തിലും. ഏതൊരവസരത്തിലും റബ്ബിൻ്റെ തൃപ്തിക്കനുസരിച്ച് ആഗ്രഹിച്ചുകൊണ്ട് എന്തു ചെയ്യുക, നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇതിൽ പറയുന്നുണ്ട് അവർ ക്ഷമ പാലിച്ചവരാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കുന്നതിലും അതുപോലെ തന്നെ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സ്വയം നിയന്ത്രിക്കുന്നതിലും, അള്ളാഹു നിശ്ചയിച്ച പ്രയാസകരമായ കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധികൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിലൊക്കെ ഒരു ക്ഷമ കാണിക്കുക. ഞാൻ തിന്മയിലേക്ക് പോകൂല, എനിക്ക് ഇതനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് ഗുണമുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൊണ്ട് എല്ലാത്തിലും ഒന്ന് എടുത്തു ചാടാതെ ക്ഷമ കാണിച്ചാൽ അത് വല്ലാത്തൊരു വിജയം തന്നെയായി മാറും എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതാണ് മുനവർ സലാഹി ഇവിടെ സൂചിപ്പിച്ചത്.
2: നമുക്കേ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്.
1: ആ വായിച്ചോളി.
2: എനിക്കൊരു മാസം മുമ്പ് അമീർട്ടി അടുത്തായിട്ടല്ലേ പറയുന്നത്, ഉണ്ടായ ഒരു അനുഭവം. എൻ്റെ സ്പോൺസർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിനക്ക് ഞാൻ കുറച്ച് വലിപ്പമുള്ള നല്ല പാൻസ് വാങ്ങിത്തരാം. നിൻ്റെ പാൻസ് ഒന്നും വലിപ്പമില്ല. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനിന്ന്. അതുപോലെ താടി അത് ഒഴിവാക്കണം, അത് ഭയങ്കര ബോറാണ് എന്നിങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞു. ഞാൻ കൂടുതൽ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ജോലിയിൽ വല്ല തെറ്റോ അപാകതകളോ ഉണ്ടെങ്കിൽ പറയൂ, അത് ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി തിരുത്താൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. ഞാൻ ഈ ജോലിയിൽ നിന്ന് ഒഴിവാകാം, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പറ്റിയ വേറെ ഒരാളെ തിരഞ്ഞെടുക്കാം, എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ തിരുത്താൻ പറ്റില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ എന്നോട് അവർ പറഞ്ഞിട്ടില്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ പൊതുവേ നമ്മുടെ ആളുകളൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത്. അതായത് അവിടെ ഇങ്ങനെ മുക്കാപ്പാൻ്റൊക്കെ ഇടുന്ന സമയത്തെ സ്വാഭാവികമായിട്ട് ഒരു പ്രയാസം പറയും. അവിടെ ദീനില്ലാത്ത ആളുകളൊക്കെയാണ് അതിൻ്റെ മുകൾ സ്ഥാനങ്ങളിൽ വഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുക്കാപ്പാൻ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ബെറ്റർ ആവുമെന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊരിക്കലും നമ്മുടെ വിശ്വാസം കളഞ്ഞു കുടിച്ചിട്ടുള്ള സംഗതികൾ നിൽക്കാൻ പാടില്ല.
1: അത് എന്ത് ജോലിയാണെങ്കിലും നമ്മുടെ വിശ്വാസം കളഞ്ഞിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിശ്വാസത്തിന് യോജിക്കൂലേ, നമ്മളിറങ്ങിപ്പോയാരുന്നു. ഒരുപാട് ആളുകൾ എനിക്കറിയാം,
2: ഇഷ്ടംപോലെ
1: എനിക്കറിയാം, നിസ്കരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിന് അനുകൂലമാവാത്തതിൻ്റെ പേരിൽ അവിടുന്ന് ജോലി നിന്ന് ഇറങ്ങി സ്വന്തം ജോലി എടുക്കുന്ന അത്ര ആളുകൾ നമുക്കറിയാം. എന്തായാലും നമുക്ക് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഖുർആൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണ്. അതിൽ ആദ്യമായി ഉത്തര അയച്ചത് ആരാണ്? ആദ്യമായി ഉത്തര അയച്ചത് ജമീല വി പി കാളികാവ് ആണ് ആദ്യമായി ഉത്തര അയച്ചത്. പിന്നെ
2: ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്. അല്ല, അതിനു മുന്നേ ഷംനാദ് ഖാൻ ആണോ?
1: ആണോ അല്ലേ?
2: ആ,
1: മുബറ ചോദിച്ചത് ജമീല വി പി കാളികാവ്, ജാസ്മിൻ ഐ കെ പുളി പുള്ളിപ്പാടം, മാഹിർ പർവേസ് വടകര ഓർക്കാട്ടിരി, അമീർ ടി അടത്തനാട്ടുകര അറ്റ് റിയാദ്, റാബിന സക്കീർ ഒറ്റപ്പാലം, സലീന തോട്ടശ്ശേരി അറ, നഫീസ പി എ താമരശ്ശേരി, താഹിറ ടി കെ കാസർകോട്, റംല മുഹമ്മദ് പാണക്കാട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റുക്കിയ റുക്കിയ വടക്കുമുറി സലാം പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ? അദ്ദേഹം ഉത്തരം പറഞ്ഞു. വലൈക്കും സലാം. അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫിയ ഇടപ്പാൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. മുംതാസ് അസ്സലാം ഇബ്രാഹിം അസ്സലാം ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ, ആ മാംഗ്ലൂരിൽ നിന്നാണ് ഖുർആൻ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബീസ ഒറ്റപ്പാലം സലാം പറഞ്ഞു വന്നതാണ്. പരിശുദ്ധ ഖുർആൻ, ഓക്കെ ഓക്കെ, ഉത്തരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്. പിന്നെ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉമ്മു കുൽസു ചിറമംഗലം, ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അൽ നൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ. അപ്പോൾ ഭാര്യയും ഭർത്താവും വായിച്ചേക്കണ് അല്ലേ? പിന്നെ ഫൗസിയ മമ്മുകാരുണ്യം, കൊല്ലം കൊയിലാണ്ടി. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു പറഞ്ഞിട്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. അതൊരു ജനറോളജാണോ? ഇന്ത്യയെ കുറിച്ചൊരു ചോദ്യമാണ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മധുര ജല തടാകം ഏതാണ്? റാബിന സക്കീർ ഒറ്റപ്പാലം നാളാണ് എന്ന സഹോദരിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹിൻ്റെ ഉത്തരം നിങ്ങൾ അയക്കുക, ശ്രോതാക്കൾ അയക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ മധുര ജല തടാകം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം അയക്കുക. വേറെ ചോദ്യങ്ങൾ വേറെ ചോദ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇസ്ലാമികമായ ചോദ്യമാണ്. ഇൻഷാ അള്ളാഹ് ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം.
2: അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ
1: മധുര മധുര
2: മധുര ജല തടാകം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്.
1: അപ്പൊ അതിന് ഉത്തരം എന്ത് ചെയ്യാ, അതിന് പറയാൻ ശ്രമിക്ക.
2: അതിലേ ഇങ്ങനെ ശുദ്ധജല തടാകം എന്നാട്ടോ. മധുര ജലം എന്ന് പറയും, ശുദ്ധജല തടാകം എന്ന് പറയുന്നത് കാണുന്നുണ്ട്. അതെ, ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇൻഷാല്ലാ അറിയുന്ന ആളുകൾ എന്താക്ക, ഇതൊക്കെ നമ്മൾ അറിയേണ്ട സംഗതികളട്ടോ. കാരണം ഇത് പഠിച്ചുകൊണ്ടാക്കിയ ഭൂമിയിലുള്ള ഓരോ ഭംഗികളാണ് നമ്മൾ കാണണം ശരിക്കലും. ഉത്തരങ്ങൾ വന്ന് വരുന്നുണ്ട്, അറിയുന്ന ആളുകൾക്ക് എന്താണ്, സിമ്പിളാണ്.
1: ഉത്തരം വരുന്നുണ്ടല്ലേ? യെസ്, വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ആയിഷ കരുമ്പിൽ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ ഏതാണ്, നമ്മളേ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ദൂർത്തിനെ കുറിച്ചാണ്. മറിച്ച് ദൂരത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിശുക്കും കാട്ടാൻ പറ്റൂല.
2: അങ്ങനെ
1: പക്ക പിശുക്ക് കാട്ടണ കുറേ ആൾക്കാർ,
2: അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കുറച്ചോനെ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ, ചില ആളുകളുമായി ഇടപഴകുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ, പ്രത്യേകിച്ച് ഒരു ദായി ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾക്ക് എന്താണ് പ്രത്യേകം അങ്ങനത്തെ ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാവും അവരുടെ പെരുമാറ്റങ്ങൾ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ നല്ലോണമുണ്ട്. ഒരു പറ്റം ആളുകൾ ദൂരത്തിൻ്റെ ആളുകളാണെങ്കിൽ മറുപക്ഷത്ത് എന്താണ്, രണ്ടും പ്രശ്നമാണ്,
1: രണ്ടും
2: അപകടം എന്നാണ്. ഒന്നാം തരം അപകടം.
1: നമ്മൾ കൊടുക്കുവാണം, മിതമായിട്ട് നമ്മൾ കൊടുക്കണം കൊടുക്കണം. ഒരിക്കലും സമ്പത്ത് നമ്മളെ പൈസയല്ല, അത് പഠിച്ചോണ്ടതാ.
2: അതെ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും.
1: അതന്നെ,
2: എന്നല്ലേ എന്തായാലും മരിക്കണ സമയത്ത് ഇതൊന്നും
1: കൊണ്ടുപോയില്ല
2: കൊണ്ടുപോയില്ല. അപ്പോൾ ചില ആളുകൾ അതിങ്ങനെ പിഷ്കി വെച്ച് ചിലവാക്കാതെ ചില ആൾക്കാരെ നടത്തം തന്നെ കണ്ടുകഴിഞ്ഞാല് ഇയാൾക്ക് ശമ്പളം തന്നെ കിട്ടൂല ചോദിച്ചു. അതെ, നല്ല ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആളെന്താണ് ആകെ പിഷ്കി ബുദ്ധിമുട്ടി ഇല്ലാത്ത പോലെ മാരി കാണിച്ച് എന്നാ പിന്നെ അയാൾക്ക് എല്ലാ സഹായവും കിട്ടണുണ്ടാവും, എല്ലാതും വേണ്ടി വരും ചെയ്യും. അങ്ങനത്തെ കുറെ ആൾക്കാർ സമൂഹത്തിൽ അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്.
1: പക്ഷെ എന്താ അറിയോ, ഉണ്ട് തോന്നിപ്പിച്ചിട്ട് ഇല്ലാത്ത ആളുകളുണ്ട്.
2: പിന്നെ തീർച്ചയായും
1: വലിയ കുറച്ചൊക്കെ വലിയ വീട്, പക്ഷെ അതിന്റെ ഉള്ളില് നമ്മളൊക്കെ വിചാരിക്കെന്താ മൂപ്പര് വലിയ ഭയങ്കര
2: കായ്ക്കാരനാണ്.
1: അപ്പൊ മൂപ്പർക്ക് എന്താ സക്കാത്ത് ഇത് കിട്ടൂല, ഫിത്ര സക്കാത്ത് കിട്ടൂല. അപ്പൊ ആൾക്കാരൊക്കെ പറയും അവരൊക്കെ വലിയ ടീമാണ് അറിയും, പക്ഷെ മൂപ്പര് വരന്റെ ഉള്ളിൽ കയറി ഒന്നും ഉണ്ടാവില്ല. പല പല ഇടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്
2: നമ്മളെ
1: ഓരോ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.
2: കൊറോണ കാലത്തെ ചില ചാരിറ്റി പ്രവർത്തകന്മാരുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതായത് കൊറോണ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ചില ആളുകൾ പറയും ഈ ചെറിയ വീട്ടിൽ ഒരുപാട് സഹായങ്ങൾ എത്തിയിട്ടുണ്ട് പണിക്ക് പോകാൻ കഴിയാത്ത ആളുകളുടെ വീട്ടിലേക്ക്. പക്ഷെ വീട് പുറമേ വലിയ വീടേക്കാനും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് മുഖങ്ങളെ നമ്മൾ പരിചയപ്പെട്ടുന്നതാണ് ചില ചാരിറ്റി പ്രവർത്തകന്മാർ പറയണത്. അതെ, സമൂഹത്തിൽ അങ്ങനെ ആൾക്കാരുണ്ട്. അതായത് ചിലപ്പോൾ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും, ഭാര്യയും കുട്ടികളും ഉണ്ടാവുള്ളൂ, സഹായങ്ങൾ പല പാർട്ടിക്കാരും, രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകളെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഒരുപാടുണ്ടാവും. നേരെ മറിച്ച് ഇതിൻ്റെ ഒക്കെ സെൻട്രലിൽ ചില ആളുകളുണ്ടാവും, ഇതൊന്നും എത്തിപ്പെടാത്ത ആളുകൾ. അവർക്ക് ഒരു നിലക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല, വക ഉണ്ടാവില്ല. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് എന്തുണ്ട്, വ്യത്യസ്ത തരം ആളുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ധൂർത്തും പിശുക്കും ഇല്ലാത്ത ഒരു മധ്യമമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്. എന്നാലേ എന്തുള്ളൂ, നമുക്ക് പടച്ചവൻ്റെ തൗഫീഖും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഏതായാലും നേരത്തെ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ചോദിക്കുന്ന സമയത്തേ ഇതിനത്ര ഉത്തരങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ശുദ്ധജല തടാകം, മധുരജല തടാകം എന്നൊക്കെ അറിയും, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ. അപ്പൊ അതിന് ഉത്തരം അയച്ച ആളുകളെ നമുക്ക് എന്താക്കാം പറയാം.
1: ചോദിച്ച ആള് റാബിന സക്കീർ ഒറ്റപ്പാലം. അപ്പൊ ഉത്തരം പറഞ്ഞോളി.
2: ഉത്തരം വൂളാർ തടാകം, അല്ലെങ്കിൽ വൂളർ തടാകം എന്നൊക്കെ
1: വൂളാർ ലേക്ക് എന്ന് പറയാം.
2: അതെ,
1: ഉത്തരം പറഞ്ഞ
2: അമീർ ടി എടത്തനാട്ടുകരയാണ് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സഫിയ എടപ്പാൾ പറഞ്ഞു, പിന്നെ ഷംനാദ് ഖാൻ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫൗസിയ മമ്മു, അതുപോലെ തന്നെ സെലീന തോട്ടശ്ശേരിയാറ, ജമീല വി പി കാളികാവ്, നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ ശരിയാക്കി. വേറെ രണ്ട് രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടു, പള്ളിവാസൽ എന്നൊക്കെ കണ്ടു, കണ്ണമ്പാടി
1: ജലാശയം.
2: എനിക്കറിയില്ല അതെന്താണ്.
1: കാശ്മീരിലല്ലേ,
2: കാശ്മീരിലാണ് നമ്മൾ പറഞ്ഞു, പള്ളിവാസൽ ഇവിടെ
1: കേരളത്തിൽ.
2: അപ്പോ കണ്ണമ്പാടി, കണ്ണമ്പാടി എന്ന് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ജലാശയം സംഗതി ഉണ്ടാവും, ചിലപ്പോൾ അവരെ നാട്ടിലുള്ളതാവും. എന്തായാലും ഉത്തരം വൂളാർ തടാകം എന്നുള്ളതാണ് ഉത്തരം. ശുദ്ധജല തടാകമാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രകൃതിയുടെ ഭൂപ്രകൃതി കാരണം വ്യതിയാനങ്ങൾ സംബന്ധിച്ചാണ് ഇത് ഉണ്ടായത്. അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഭൂപ്രകൃതിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടായതാണ് ഈ തടാകം എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത്, ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട്, പക്ഷെ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളായിരിക്കും പലരും. എന്നാൽ അന്നന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. അത് വളരെ ഗുഡ് പോയിൻ്റാണ്. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവർ നമ്മൾ സാധാരണ പഞ്ചുവലായിട്ട് പറയാറുണ്ട്. ചില ആളുകൾ ഒന്നും കൊടുക്കൂല.
1: പിന്നെ ഈ കാര്യത്തിൽ, ഈ ഒരു ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പരസ്യമായിക്കാണ്ട് എല്ലാവർക്കും കൊടുക്കണ പരിപാടി, ചലഞ്ച് കാര്യങ്ങള്, അത് വലിയ സ്വതക്കായിട്ട് കൊടുക്കണാണ്. എന്നാൽ നാലാൾക്കാർ അറിയുന്ന രൂപത്തിൽ കൊടുക്കണം, ശരിയായ
2: ഉദ്ദേശശുദ്ധിയാണ്. പക്ഷെ എന്താ വെച്ചാല് രണ്ടിനും കൂലിയുണ്ട്. ഖുർആനിലെ ഒരു ആയത്തുണ്ട്, അതായത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യണതിന് കൂലിയുണ്ട്, പക്ഷെ കൂടുതൽ കൂലി അതിനാണ്.
1: വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പറ്റില്ല,
2: അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇസ്ലാമിലുള്ളതാണ്. എന്താ വെച്ചാല് ഉദ്ദേശശുദ്ധിയാണ് മനസ്സിലായി. നമ്മള് നേരത്തെ ഇഖ്ലാസിന്റെ വിഷയം പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇതിലുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താ ഇട്ടിട്ട് അതിന് ലൈക്ക് ഇട്ടാനും കമന്റ് ഇട്ടാനും ഞാനൊരു നല്ല പിള്ളയാണ് എന്ന് ചമയാൻ വേണ്ടിയിട്ടാണ് നമ്മളത്. നമ്മളെ ഉദ്ദേശം അതാണെങ്കിൽ അതുകൊണ്ട് എന്തില്ല, മെച്ചില്ല.
1: പിന്നെ വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വീട്ടി സാജിദ വല്ലപ്പുഴ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്തേനു, നമ്മൾ നേരത്തെ ചോദിച്ച ഉടനെ ചോദ്യം, ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ചവൾ എന്നറിയപ്പെട്ടിരുന്ന സ്വഹാബി വനിത ആരാണ്?
2: നല്ല ക്വസ്റ്റ്യൻ.
1: ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ച ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ചവൾ എന്നറിയപ്പെടുന്ന സ്വഹാബി സ്വഹാബ വനിത
2: ആരാണ്?
1: ആരാണ്?
2: വളരെ നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിനെ മഹറായിട്ട് സ്വീകരിച്ചവൾ എന്നറിയപ്പെടുന്ന സ്വഹാബ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സെലീന തോട്ടശ്ശേരി അറയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതായാലും എനിക്ക് തോന്നുന്നത് റേഡിയോയിൽ വന്നിട്ടുണ്ടാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ, വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അറിയുന്ന ആളുകൾ എന്തൊക്കെയാ എത്രയും പെട്ടെന്ന്
1: ഉത്തരങ്ങളയക്കാം.
2: അതെ, അപ്പോൾ
1: നമുക്കേ ഒരു നമ്മളെ പാഠക്കുറിപ്പുണ്ട്, ഇൻഷാല്ലാ അത് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാല്ലാ.
3: السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, നിങ്ങൾ കുടുംബ സന്ദർശനം നടത്താറില്ലേ? എന്തിനാണ് നാം വിരുന്നു പോകുന്നത്? കുടുംബബന്ധം ചേർക്കാനാണ് നാം പലപ്പോഴും വിരുന്നു പോകാറുള്ളത്. അവരെ കണ്ട് സംസാരിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷങ്ങൾ നമ്മൾ കൈമാറും. നമ്മുടെ കുടുംബ വീടുകൾ നാം സന്ദർശിക്കുകയും അവരുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് പരസ്പരം സന്ദർശനം നടത്തുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ തൻ്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മോട് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ നാം മുറിച്ചു കളഞ്ഞാൽ നമുക്ക് സ്വർഗം ലഭിക്കില്ല എന്ന അർത്ഥത്തിലാണ് റസൂൽ നമ്മെ പഠിപ്പിച്ചത്. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ട് രൂപമാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധം ചേർക്കും, ആരോട്? കുടുംബബന്ധം ചേർത്തവനോട്. അള്ളാഹു ബന്ധം മുറിക്കും, ആരോട്? കുടുംബബന്ധം മുറിച്ചവനോട് എന്നതാണ്. അവർ ഏത് സ്വഭാവത്തിൻ്റെ ഉടമകളാണെങ്കിലും അവർ ഏത് നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിലും ഏതർത്ഥത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരോട് നമുക്ക് നല്ല രൂപത്തിൽ പെരുമാറുവാനും നല്ല നിലയിൽ വർത്തിക്കാനും അവരെ സഹായിക്കാനും അവരുടെ ആപൽഘട്ടങ്ങളിൽ അവർക്ക് താങ്ങാവാനും തണലാവാനും നമ്മളുണ്ടായിരിക്കണമെന്നതാണ്. അതായിരിക്കണം നമ്മുടെ കുടുംബബന്ധത്തിൻ്റെ പൊരുൾ. നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ നമ്മോടകന്ന് ജീവിക്കുന്ന കുടുംബക്കാരുണ്ടാകും. അവരെ വീട്ടിലേക്ക് സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വാങ്ങിക്കൊടുത്തും അവരെ സന്തോഷിപ്പിച്ചും ഒരു ബന്ധം ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ഒന്ന് പരാതി പറഞ്ഞപ്പോൾ, നബിയെ, എൻ്റെ കുടുംബത്തോട് ഞാൻ പല സമയത്തായി ബന്ധം പുലർത്തുമ്പോൾ അവർക്ക് ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് അവർക്ക് ഞാൻ നൽകുമ്പോഴും അവരെന്നോട് ബന്ധം മുറിക്കുകയും അവർ എനിക്ക് നൽകേണ്ടത് തടയുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് റസൂലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിക്ക് മറുപടി കൊടുത്തത്, അവർ അങ്ങനെയൊക്കെ ചെയ്താലും നീ അവരോട് ബന്ധം തുടർന്ന് വീണ്ടും ചേർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നൽകാനുള്ളത് നീ നൽകുക തന്നെ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് നൽകുന്നുണ്ട്. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പ്രീതിയും രക്ഷയും പ്രതീക്ഷിച്ച് സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നാം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. ബന്ധങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. കുടുംബ ബന്ധത്തിൻ്റെ മഹിമയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ?
2: അതെ, ചെറിയൊരു 2 മിനിറ്റിൻ്റെ സംസാരം, പക്ഷെ ഒരുപാട് വലിയൊരു മെസ്സേജാണ്
1: ഇത്. ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധമുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്, കുടുംബ ബന്ധം സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത ചെറിയൊരു കാരണത്തിൻ്റെ പേരിൽ കുടുംബം വിച്ഛേദിച്ച എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഗൗരവത്തിൽ കാണണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമുണ്ട്, ലാ യദ്ഖുലൂനൽ ജന്ന, നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഖാത്തിഉ റഹിമിൻ, കുടുംബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പോൾ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, മരിക്കുന്നതിന് മുമ്പ് ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഉറപ്പെടുത്താനുള്ളത്. എന്തായാലും നേരത്തെ ഉത്തരങ്ങൾ വരുന്നുണ്ട്, ഒന്നുകൂടി വെയിറ്റ് ചെയ്യാല്ലേ?
2: അതെ
1: അല്ലേ, ഇത് കുറച്ച് ഇതായ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട്
2: അല്ല, അത് ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മളെ സ്ഥിരം ഉത്തരം അയക്കുന്ന ആളുകളൊക്കെ ഒരുപാട് അയക്കാനുണ്ട്,
1: വരാണ്ട് ഇൻഷാല്ലാ.
2: അതുകൊണ്ട് അത് വരുന്നവരെ നമുക്ക് എന്താക്കാ, വെയിറ്റ് ചെയ്യാം.
1: ഓക്കെ ഇൻഷാല്ലാ. പിന്നെ അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ച് ആ ഫീഡ്ബാക്കുകൾ വായിച്ചു അല്ലേ?
2: വായിച്ചു
1: അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ നമ്മളിൽ ഉള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് മേഖലകൾ ഇപ്പം നമ്മൾ മരിച്ചു വന്നാലേ നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ട്, മൂന്ന് കാര്യങ്ങളുണ്ടാവുക. അതിലൊന്നെന്താണ്, നമ്മൾ കൊടുത്ത സ്വതക്കയാണ്, അഥവാ എന്നും നിലനിൽക്കുന്ന സ്വതക്ക, ജാരിയായിട്ടുള്ള സ്വതക്ക എന്ന് പറയും, ജാരിയായിട്ടുള്ള സ്വതക്ക എന്ന് പറയാൻ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇപ്പം നമ്മൾ പള്ളിയിലേക്ക് ഒരു പള്ളി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു രൂപ കൊടുത്തു വിചാരിക്കുക, ഒരു രൂപ കൊടുക്കണം എന്നല്ല, നമുക്ക് കഴിയുന്ന അത്ര തുക കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ കൊടുത്ത തുക കൊണ്ട് പള്ളിയൊക്കെ ഇങ്ങനെ കയറി നമ്മൾ മരിച്ചു പോവാണ്. നമ്മൾ മരിച്ചു പോയാൽ ആ ഒരു ഖബറിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരാൾ നിസ്കരിച്ചാൽ, ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം 27 ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ ഒരു 100 ആളുകൾ ആ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചാൽ 100 × 27 എത്രയാണ് പ്രതിഫലം കിട്ടുന്നത്? 2700 ഇരട്ടി പ്രതിഫലമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഫലം എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് വന്ന് വീഴാണ്. 5 വക്ത് കൂട്ടിക്കോളി. അപ്പോൾ എത്രമാത്രം പ്രതിഫലമാണ് അതിന് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായി ചിന്തിക്കണം. ഓർമ്മപ്പെടുത്തട്ടെ, ജമാഅത്തിൻ്റെ വിഷയം പള്ളികളിൽ ചെറുപ്പക്കാരെ കാണുന്നില്ല, കസേലയിലിരിക്കുന്ന ആളുകളെയും വൃദ്ധരായ ആളുകളെയും മാത്രമാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പള്ളിയിൽ കാണുന്നത്, ചെറുപ്പക്കാരെ കാണുന്നില്ല. അത് ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണ്, ഖേദകരമായ കാര്യമാണ്. കണ്ണു കാണാത്ത സ്വഹാബിക്ക് പോലും പ്രവാചകന് ഇളവ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, കണ്ണു കാണുകയും നടക്കാൻ കഴിയുകയും ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അപകടമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന് എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ രണ്ട് സ്വഹാബത്തിൻ്റെ അല്ലെങ്കിൽ രണ്ടാളുകളെ കഴുത്തിൽ കൈകൾ കോർത്ത് വെച്ചിട്ടായിരുന്നു പ്രവാചകൻ പള്ളിയിലേക്ക് പോയിരുന്നത്. അത്രമാത്രം പ്രാധാന്യമാണ് ജമാഅത്ത് നിസ്കാരത്തിന് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട വിഷയമാണ്. ഏതായാലേ നേരത്തെ ഉത്തരം പറയാനായോ?
2: ഇനി പറയാം.
1: ഇനി പറയാം. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉമ്മു സുലൈം എന്നാണ് ഉത്തരം. ചില ആളുകൾ ഇതിൻ്റെ ഫുൾ നെയിമൊക്കെ അയച്ചിട്ടുണ്ട്. ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ എന്നയച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം ഉത്തരം പറഞ്ഞതാരാ? മുഹമ്മദ് ഹാമിദാണ് ആദ്യമായി ഉത്തരം പറഞ്ഞത്. പിന്നെ ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റംല മുഹമ്മദ് പാണക്കാടാണ് ഫുൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം പറഞ്ഞിട്ടുണ്ട്. അമീർ ടി ഇടത്തനാട്ടുകര അറ്റ് റിയാദ് പറഞ്ഞിട്ടുണ്ട്. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ പറഞ്ഞിട്ടുണ്ട്. റാബിന സക്കീർ ഒറ്റപ്പാലം. ഇത്ര ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എന്തോ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പോഷക നദി ഏതാണ്? ഇന്ത്യയിലെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആവുന്നുണ്ടല്ലേ,
2: പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
1: യെസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങൾ അയക്കുക ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഒരുപാട് അറിവുകൾ നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടായിരുന്നു, ഓർമ്മയിൽ പോയി. എന്താ വെച്ചാൽ, ചില നമ്മൾ പ്രധാനമായും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിന്നെ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അതിൽ പല ചെറുപ്പക്കാരും ആ സമയം എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കണ സമയമാണ്, ഉറങ്ങണം. ആ ഉറക്കം കളഞ്ഞിട്ട് സുബഹ് ജമാഅത്ത് കളഞ്ഞത്ര ആൾക്കാരുണ്ട്. എന്നാലെന്തറിയോ, ഈ സമയത്ത് എണീക്കും നേരിക്ക് രാത്രി അത്രയും കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആൾക്കാർ വരെ അലാറം വെച്ച് നീച്ച എന്നൊരു കളിയാണ്. ആ ഒരു സമയം തേജുദിന് വേണ്ടി സമയം ചിലവഴിച്ചാൽ അതൊരു വല്ലാത്തൊരു പ്രതിഫലമാണ്.
2: ഇതുമായി ബന്ധപ്പെട്ടേ ഒരു പ്രസംഗത്തിൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, അതായത് ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ള നിയത്തോട് കൂടിയിട്ട് എണീറ്റിട്ട് വേൾഡ് കപ്പ്
1: കാണട്ടെ.
2: തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ള നിയത്തിൽ എണീറ്റിട്ട് എന്താക്കട്ടെ വേൾഡ് കപ്പ് കാണട്ടെ. ഒരു ഒരു എന്താ ഇപ്പോ മൂലയാലുള്ള എന്താ ഒരു ഫത്വ പറയുന്ന ഒരു സദസ്സാണ്. അപ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ്,
1: എന്തൊരവസ്ഥ! എന്നാലും വേൾഡ് കപ്പ് ഇല്ലാത്ത സമയത്ത് തേജസ്കരിച്ചു കൂടെ എന്നാല് അല്ലേ?
2: അല്ല, അത് വേൾഡ് കപ്പിലുള്ള ഒരു തേജസ്സാണ്.
1: പിന്നെന്തറിയോ, ഈ രാത്രി നിസ്കാരം എന്ന് പറയുമ്പോ അത് റമദാനില് മാത്രമല്ല, അതല്ല, അല്ലാത്ത ദിവസങ്ങളിലും ഈ അല്ലാത്ത ദിവസങ്ങളിലും ഈ രാത്രി നിസ്കാരം എന്നുണ്ട്. ഇപ്പോ പ്രവാചകൻ പറഞ്ഞ പണ്ഡിതന്മാരെ കൗലുകളുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ഭാര്യ ഭർത്താവ്, നല്ല ഭാര്യ ഭർത്താവ് എങ്ങനെയായിരിക്കണം അദ്ദേഹം പറയാണ്. ഇപ്പോൾ ഭാര്യയെ അല്ല, ഭർത്താവ് ഭർത്താവിന് ഭാര്യ എണീപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? രാത്രി നിസ്കാരത്തിന് വേണ്ടി. അത് ഇതിൻ്റെ വിഷയത്തിലാണ് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥ അടിമ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ്. അതിൽ പറയുന്ന ഒരു വിഷയമാണ് ഈ രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ വിളിക്കുക. ഇനിയിപ്പോൾ ഭർത്താവ് എണീറ്റില്ല എന്നുണ്ടെങ്കിൽ, ഭാര്യ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുക. ഈ ഒരു ബന്ധമാണ് ഏറ്റവും നല്ല ബന്ധം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. രാത്രി എണീറ്റ് കൊണ്ട് രണ്ടാളും നിസ്കരിക്കുക, അത് വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. അള്ളാഹുടെ മാർഗത്തിൽ എണീക്കുക, അള്ളാഹുടെ മാർഗത്തിൽ അവർ പരസ്പരം വിളിക്കുക, എന്നിട്ട് അവർ നിർവഹിക്കുക, അതൊരു വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. ഇത് നമ്മൾ പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ ഇതിൽ വരാത്ത ഒന്നാണ്. പിന്നെ ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും കുറച്ച് കഴിഞ്ഞോട്ടെ അല്ലേ?
2: അതെ, കുറച്ച് കഴിയട്ടെ. ആളുകൾ ഉത്തരം അയക്കുന്നുണ്ട്. ഇപ്പൊ സലാം പറഞ്ഞു വന്ന ആളുകളൊക്കെ ഉണ്ട്.
1: ഉണ്ടോ? എവിടെ? വലൈക്കും
2: പെരുമ്പട്ട സലാം പറഞ്ഞു.
1: ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഇയാളെ പേര്. ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ പുതുതായി ചെന്ന ആളുകളായിരിക്കും. ഏതായാലും ബറക്കല്ലാ ഫീക്ക്. എന്താ വെച്ചാല് ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട സമയങ്ങൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ അറിവുകൾ പഠിക്കുമ്പോൾ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു അറിവ് പറഞ്ഞുതരാം, നമ്മൾ പരസ്പരം അങ്ങോട്ടും കൂടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ നിങ്ങൾ നമ്മൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാലേ, ഇതുകൊണ്ട് ഉള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ എനിക്ക് വേണ്ടി തിരിച്ചു പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇൽമ് വർദ്ധിപ്പിച്ച് തരട്ടെ, നിങ്ങളുടെ നിങ്ങൾക്ക് ആരോഗ്യ ആഫിയത്ത് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ മലക്കുകൾ തിരിച്ച് പ്രാർത്ഥിക്കും. പഠിച്ചോനെ, ഇവൻ അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവന് അവനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അപ്പോൾ അവനക്ക് തിരിച്ചത് കൊടുക്കണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. ഏതായാലും നമുക്കേ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി നമുക്ക് ചോദിക്കാം. നേരത്തെ ചോദിച്ച ചോദ്യം എന്തേനു എന്തേനു, ഇതിലൊരു ക്വസ്റ്റ്യൻ വന്നു. ആ, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പോഷക നദി, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പോഷക നദി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഇൻഷാല്ലാ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് തന്നെ അയക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, താങ്കൾ പറഞ്ഞ പ്രകാരം ഇന്നത്തെ തലമുറയുടെ
2: പോക്ക് കണ്ടാൽ തുമ്പ് കിട്ടില്ല
1: കിട്ടില്ല,
2: നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന്
1: പ്രാർത്ഥിക്കാം.
2: ശരിയാണ് പറഞ്ഞേ.
1: പറഞ്ഞു,
2: രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാടൊക്കെ, നമ്മുടെ യു പിയിലും മറ്റൊക്കെ കേൾക്കുന്ന വാർത്തകൾക്ക് സമാനമായിട്ടുള്ള ഒരു വാർത്ത. ഒരു 17 വയസ്സുള്ള ഒരു ചെക്കനെ, ആ 17 വയസ്സുള്ള ചെക്കനെ ഒപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കളി നടക്കുന്ന സമയത്ത് എന്തോ പക വന്നിട്ട്, എന്താ പക എന്ന് വെച്ചാൽ ഇവരെ നോക്കി എന്ന് പറഞ്ഞത്, അതിനാണ് പക. ഈ ആക്രമിച്ച ചെക്കന്മാരെന്താക്കി, ഇവരെന്താക്കി, ഒരു കളി നടക്കുന്ന സമയത്ത് ഈ ചെക്കൻ നോക്കി എന്ന് പറഞ്ഞ്, എന്നിട്ട് 17 വയസ്സുള്ള ചെക്കനെ റോഡിൻ്റെ നടുവിലിട്ട് തല്ലിക്കൊന്ന്. എന്നിട്ട് അവനെ ആളുകൾ നോക്കി നിൽക്കുകയാണിത്, ആളുകൾ നോക്കി നിൽക്കുകയാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ശരിക്കും ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ്. 17 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തി പോലും ശരിക്കായിട്ടില്ല.
1: പിന്നെ ഇതിലൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ജമീല വി പി കാളികാവ്, നമ്മൾ നേരത്തെ പറഞ്ഞ രാത്രി നിസ്കാരത്തെക്കുറിച്ച്, അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഭാര്യമാരെ വിളിച്ചുണർത്തുന്നവർക്ക് റബ്ബ് എന്നും ഹൈർ നൽകട്ടെ. ആമീൻ റബ്ബ്. തിരിച്ചും വിളിക്കണം കേട്ടോ, അങ്ങോട്ട് മാത്രം വിളിച്ചാൽ പോരാ. തിരിച്ചും വിളിക്കണം എന്നുള്ളതാണ്. പിന്നെ
2: അബൂബക്കർ പെരുമ്പട്ട പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഞാൻ എന്നും മോർണിംഗ് ലൈവിൽ ഉണ്ടാവാറുണ്ടെന്ന്. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. നമുക്ക് ഈവനിങ് ലൈവിൽ എന്തില്ല, പരിചയമല്ല, ഞങ്ങൾ ഈവനിങ് ലൈവിലാണ് ഇരിക്കാറുള്ളത്.
1: നമ്മുടെ അതുപോലെ തന്നെ അബ്ദുല്ലമിയ അഴിയൂർ പറയുന്നുണ്ട്, നമ്മുടെ കൊച്ചു കൂട്ടുകാർ ആരുമില്ല, നല്ല സ്വരം കേൾക്കാൻ കൊതിയുണ്ട്.
2: നല്ല സ്വരം ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം. ചില ദിവസങ്ങൾ നമ്മള് എന്തും കൊണ്ട് പൊരുത്തപ്പെടണല്ലോ ചില വിഷയങ്ങളോട്. നമ്മള്
1: എല്ലാ നമ്മള് എപ്പോഴും ഇപ്പൊ ആൾക്കാരുണ്ടായിരിക്കും എന്നില്ലല്ലേ.
2: തീർച്ചയായും.
1: അപ്പോ നമ്മളെന്ത് ചെയ്യാ, നമ്മള് ഇൽമ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പാട്ടും നമ്മളെ ഈണം,
2: ഈണം അതെ, ഈണം അത് ഒരു ആസ്വാദനമാണ്. മ്യൂസിക് ഇല്ലാത്ത പാട്ട് നമുക്ക് ആസ്വദിക്കാം, അതും ഒരു ആസ്വാദനമാണ്. ഇത് അറിവ് ആസ്വദിക്കാണ് വേണ്ടത് ഈ ഒരു സമയത്ത്. നമ്മൾ അത്രയും വിഷയങ്ങൾ നമ്മൾ എന്താക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ തോന്നുന്നു.
1: ഉത്തരം പറഞ്ഞോളീ.
2: ഉത്തരം യമുനയാണ് ഉത്തരം.
1: ചില ആളുകൾ ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
2: അതെ, അത് സ്വാഭാവികമായിട്ടും ഒരു ആലോചനയിൽ കൂടെ പോകും. കാരണം ഈ ഗംഗ യമുന എന്നുള്ളതൊക്കെ പോഷക നദികളാണ്, അപ്പൊ അങ്ങനെ മനസ്സിൽ വരുന്നതാണ് ഗംഗയൊക്കെ.
1: ആരാണ് ഉത്തരം ആദ്യം പറഞ്ഞത്?
2: ഉത്തരം ആദ്യം പറഞ്ഞത്
1: ഫൗസിയ മമ്മുകാരുണ്യം, മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി ആണ് ഉത്തരം ഫസ്റ്റ് പറഞ്ഞത്.
2: ആണോ?
1: ആ അല്ലേ.
2: ഞാന്
1: പറഞ്ഞിട്ടുണ്ട് അമീർട്ടി എടുത്തനാട്ട്, അമീർട്ടി എടുത്തനാട്ടുകാരെ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ സെലീന തോട്ടശ്ശേരി അറ, ജമീല അല്ല അത് തെറ്റാണ്. ഫൗസിയ മമ്മുകാരുണ്യം നമ്മൾ വായിച്ചു. പിന്നെ ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം.
2: ഈ ഐക്കെ ഉൽപ്പാണോ?
1: ആയിരിക്കും.
2: ആയിക്കോലെ.
1: ആയിരിക്കും. ഐക്യണോ ഇൽക്കണോ? ഐക്യനായിരിക്കും. ഐ അല്ലല്ല, ഐ എന്നെ. പിന്നെ ജമീല വി പി കാളികാവ്. പിന്നെ ചോദ്യം
2: വായിച്ചിരുന്നല്ലോ
1: അഫ്രാസ് മഞ്ചേരി. പിന്നെ
2: റാബിന സക്കീർ ഒറ്റപ്പാലം.
1: റാബിന സക്കീർ ഒറ്റപ്പാലം. ആ ഇത്ര ഉള്ള ആളുകളാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പിന്നെതാ രണ്ടുവട്ടം വെച്ചിട്ടുണ്ട് റാബിന സക്കീർ
2: ഒറ്റപ്പാലം.
1: ഉറപ്പാണ്, ഉറപ്പിച്ചു. അതാണ്
2: ഉറപ്പിച്ചു പറയുന്നത്.
1: ഉറപ്പിച്ചു പറയണം. നമ്മള് പറയില്ലേ ഇന്ന തഹീദാക്കി പറയുന്നറിയില്ലേ. എല്ലാവർക്കും അള്ളാഹു അറിവ് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു നൽകട്ടെ.
2: ഭയങ്കര അത്ഭുതാട്ടോ, ചില ആളുകൾക്ക് ഇതിനോടുള്ള ഒരു താല്പര്യം കാണുമ്പോഴേ. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു സമയം, ഇപ്പൊ ഈ അസറിന് ശേഷം അരിബ് വരെ എന്ന് പറഞ്ഞാല് ഭയങ്കര തിരക്കാണ് ശരിക്കും വീട്ടില്. കാരണം ഇപ്പൊ സ്കൂളുണ്ട്, മക്കളൊക്കെ വീട്ടിക്ക് വന്ന സമയമാണ്. എന്തെന്നായാലും വീട്ടിലെ ഏത് ആളുകൾക്കും എന്തുണ്ടാവും, ഇപ്പൊ ജോലി തിരക്കുള്ള ടൈമാണ്. പക്ഷെ ഈ ഒരു സമയത്ത് എന്താണ് അവര് ലൈവ്, ഈവനിങ് ലൈവിൽ എന്താണ് ഒരു ആ ഒരു മണിക്കൂർ ഫുള്ള് ഡെഡിക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അറിവ് പഠിക്കാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്.
1: പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇനി
2: നമ്മളെ
1: ഇതായിട്ട് ഞാൻ കാണുന്നില്ല.
2: ഐക്കെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം.
1: ഓക്കെ. അമീർട്ടി അടുത്ത് നാട്ടുകാരെ പറയുന്നുണ്ട്, നാട്ടിൽ പ്രായമായ ദമ്പതികളുണ്ട്, രണ്ടുപേരും പള്ളിയിലേക്ക് ഓരോ ജമാഅത്തിനും രണ്ടുപേരും ഒരുമിച്ച് പോവാറുണ്ട്, തിരിച്ചു വരികയും ചെയ്യും, ഒരു വക്ത് പോലും മുടക്കാറില്ല. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം
2: നൽകുമാറാണ്. അങ്ങനെ ചെറിയ ആൾക്കാരുണ്ട് കേട്ടോ, അതായത് പള്ളിക്ക് വരുമ്പോ ഭാര്യയും കൂടി കൂട്ടി വരും.
1: ചില ആളുകൾ ഭാര്യ പെണ്ണുങ്ങൾ പള്ളിക്ക് പോകാൻ പറ്റൂല ആൾക്കാരുണ്ട്, പക്ഷെ പെണ്ണുങ്ങളും പള്ളിയിലേക്ക് പോവാം. ഉദാ തെളിവ് നമ്മൾ പറയാം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ ഒപ്പം കൂട്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് നമ്മൾ കാണാൻ സാധിക്കും.
2: ജമീല വി കെ ചോദിക്കുന്നുണ്ട്, ഈവനിങ് ലൈവ് എത്ര മണിക്കാണ് തുടങ്ങുക?
1: ഈവനിങ് ലൈവ് കൃത്യം 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
2: 6 മണി വരെ, ഒരു മണിക്കൂർ.
1: ഒരു മണിക്കൂർ,
2: ഒരു മണിക്കൂർ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും,
1: അറിവുകൾ ഉണ്ടാവും.
2: അതെ, നമ്മളെ ഗസ്റ്റുകൾ ഉണ്ടാവും. ഇന്നിപ്പോ നമുക്ക്
1: ഗസ്റ്റുകൾ ഇല്ല, നമ്മൾ സാധാരണ ഇവിടെ ഇടക്ക് ഗസ്റ്റുകൾ ഉണ്ടാവും. നമ്മുടെ അവിടെ നമ്മുടെ ഗ്രീൻവാലി ക്യാമ്പസിലാണെങ്കിൽ, അവിടെ സ്റ്റുഡിയോയിലാണെങ്കിൽ നമുക്ക് ഗസ്റ്റുകൾ
2: ഉണ്ടാവാറുണ്ട് സ്ഥിരം. കാരണം അവിടെ അവിടെ പഠിക്കുന്ന മക്കളുണ്ട്, റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്.
1: അപ്പൊ ഏതായാലും ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമുക്ക് ഒരുപാട് അല്ലേ ക്വസ്റ്റ്യൻസ് ഒന്ന് വന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് അറിവുകൾ നമ്മൾ നേടി എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ
2: കേട്ട അറിവുകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളും എല്ലാവരും അല്ലേ, ഞാനും നിങ്ങളും
1: പറയുന്ന നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന
2: നിങ്ങളും ഒക്കെ പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, മുന്നോട്ടുള്ള റേഡിയോയുടെ പോക്കിന് അല്ലെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനകൾ എന്താണ്, ഭയങ്കര സംഭവമാണ്. പ്രാർത്ഥനകളും വരില്ല ഒരു സംഗതിയും
1: സംഗതിയും. അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഈ കേട്ട അറിവുകളുണ്ടല്ലോ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് പീസ് റേഡിയോ ഇല്ലാത്ത ആളുകൾ, അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക.
2: ഒരു ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്താൽ മതി, ഒരു മാസം ഒരു നിശ്ചിത ആളുകൾക്ക് കുടുംബത്തിൽ. ഇപ്പോൾ ഞാനും പറയട്ടെ, ഇപ്പം നമ്മളെ കുടുംബത്തിൽ തന്നെ പീസ് റേഡിയോനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. പക്ഷേ നമ്മളെ അനുഭാവി അല്ലാത്ത ആദർശത്തോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ പോലും ഈ പീസ് റേഡിയോ കേൾക്കുന്നുണ്ട്. സ്ഥിരം അവരുടെ അടുക്കളയിൽ ദോണാണ് ചില താത്താരൊക്കെ. ചില ആളുകൾക്ക് ഈ പീസ് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ അത്ഭുതമാണ്, എന്താണ് സംഗതി. പക്ഷേ അവർ ഇൻസ്റ്റാൾ ചെയ്യും, അവർ പിന്നെ സ്ഥിരം ഇതിന് ശ്രോതാക്കളാവാറുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാം. ഇപ്പം നമ്മുടെ റേഡിയോവിൻ്റെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മാസത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് നമ്മൾ റേഡിയോനെ പരിചയപ്പെടുത്തുക. ഒന്നും പറയണ്ട, ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ മതി, ഇൻസ്റ്റാൾ ചെയ്തിട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ മതി. കേട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഇതെന്താകും, പ്രത്യേകിച്ച് ഒരു ആസ്വാദനം ഇതിലുണ്ടാവും ഇൻഷാല്ലാ. എന്നിട്ട് ഒരു ഈവനിംഗ് ലൈവിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും അടുത്ത ഈവനിംഗ് ലൈവ്, പിന്നെ മോർണിംഗ് ലൈവിന്, അങ്ങനെ ഇരുന്ന് എല്ലാ ഒരു ലൈവും കളയാതെ അല്ലിജാബിലെ സംശയമൊക്കെ ചോദിച്ച്.
1: ലൈവ് മാത്രമല്ല, ബാക്കിയൊരു കൃത്യമായിട്ടുള്ള
2: പ്രോഗ്രാമുകൾ വരും. നമ്മളെ എന്താ തജ്വീദ് ഖുറാനോദാണല്ലോ, നമ്മളെ
1: ഖുറാൻ റേഡിയോ
2: ഖുറാൻ റേഡിയോ അതെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജമീൽ പരിചയപ്പെടുത്തുമ്പോൾ ജമീൽ ഇൻസ്റ്റാൾ ചെയ്ത്, അങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മളെ റേഡിയോയുടെ എന്താ വക്താക്കളായിട്ട്
1: അറിവുകൾ മരിക്കും വരെ അറിവുകൾ നേടിക്കൊണ്ടിരിക്കണം.
2: തീർച്ചയായും ഇതിങ്ങനെ ഓണാവുന്ന സമയത്ത്
1: അറിവ് തീരൂല പഠിച്ചാല്.
2: അതെ അതെ അതെ. അപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്ന ഒരു മഹാ സംഭവമാണ് നമ്മളെ റേഡിയോ എന്ന് പറയുന്നത്.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അദ്ദേഹം പറയുന്നുണ്ട്, മാഷാ അല്ലാ മോർണിംഗ് ലൈവിൽ തുടർ രണ്ട് ദിവസം ക്വിസിൽ വിജയിച്ചു, അൽഹംദുലില്ലാ. അദ്ദേഹത്തിന്റെ സന്തോഷം അറിയിക്കാണ്. കൂടുതൽ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
2: ആമീൻ യാ റബ്ബൽ ആലമീൻ. ജമീല വി കെ പുനൂർ അവർ പറയുന്നത്, രാവിലെ 6 മണിക്കും തുടങ്ങി 8 മണിവരെ എന്നും ലൈവിൽ വരാറുണ്ട്.
1: അഫ്രാസ് പി മഞ്ചേരി, ഈ പ്രോഗ്രാമിൽ ആദ്യം വരുന്ന ശ്രോതാവാണ് ഞാൻ.
2: മാഷാല്ലാ, ബാറകല്ലാഹു ഫീക്. എന്തായാലും വളരെ സന്തോഷം.
1: നഫീസ പി എ താമരശ്ശേരി, എന്താണ് പരിപാടി അവസാനം കേൾക്കാൻ കഴിഞ്ഞില്ല,
2: ഗസ്റ്റ് വന്നു വീട്ടില്. അതൊക്കെ നമ്മള് ഗസ്റ്റിനെയാണ് പരിഗണിക്കേണ്ടത്
1: കേട്ടോ.
2: ഇസ്ലാം പ്രത്യേകം നോട്ട് ചെയ്ത പോയിന്റാണ് അത്, നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് തിരക്കായാലും നമ്മൾ എത്ര റേഡിയോ കേട്ടാലും അതിഥി വന്ന് അത് ഓഫ് ചെയ്തിട്ട് അതിഥിനെ എന്താകണം,
1: അതിന് ഇസ്ലാം പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്.
2: പുണ്യുണ്ട്,
1: ഹദീസ് വരെ ഉണ്ട്.
2: അതെ, തീർച്ചയായും
1: തീർച്ചയായും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അതിഥി സ്വീകരണം നമ്മളിവിടെ അതിഥിയെ സ്വീകരിക്കണം. പടച്ചോൻ നമ്മളവിടെ അതിഥിയായിട്ട് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പടച്ചോന്റെ അതിഥികളായി നമ്മൾ പോകാൻ ഇരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി ഒരുങ്ങണം എന്നുള്ളതാണ്. പോലും പല ആളുകൾക്കും ഇപ്പൊ ലക്ഷ്യമല്ല, മരിച്ചോ എന്നുള്ള ലക്ഷ്യമല്ല, അതൊരു വല്ലാത്തൊരു ഇതന്നെയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ പടച്ചോനെ ഓർമ്മയില്ല, മരിച്ചു ആണെന്നുള്ള ഓർമ്മയില്ല, റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മയില്ല, ഇതൊക്കെ ഭയങ്കര ഒരു അപകടം തന്നെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്, അക്സിറു ദിക്ര ഹാദിമിൽ ദാത് യാനി അൽ മൗത്ത്. നിങ്ങൾ എന്ത് ചെയ്യണം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ നിരന്തരം മരണത്തിൻ്റെ ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുക, വിശ്വസിക്കാനാവാത്ത എത്രയോ ന്യൂസുകൾ. ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഒരാൾ ന്യൂസ് കേട്ടു, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പടച്ചൻ്റെ അതാണ് പറഞ്ഞത്, പടച്ചോൻ്റെ വിളി എപ്പോഴാ വരികയെന്ന് അറിയില്ല. അള്ളാഹു സുബ്ഹാന വ തആല നമുക്ക് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശാലമായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാന വ തആല നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, അറിവ് കേട്ടാൽ
2: കടല് പോലെയാണ്, അതിൽ നിന്ന് എത്ര എടുത്താലും
1: തീരില്ല. അത് വല്ലാത്തൊരു തന്നെയാണ്. മരണം വരെ പഠിച്ചാൽ ഇപ്പൊ നമ്മൾ നേടിയ ഇൽമോ ഒന്നുമല്ല, 1% പോലും ആയിട്ടുണ്ടോ നമുക്കറിയില്ല. ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഒരു ഈവനിംഗ് ലൈവിൽ പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട എന്നോടൊപ്പം അനൂസ് മഞ്ചേരി. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഈവനിംഗ് ലൈവിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ഇനി നമ്മളൊരു ചെറിയ നമ്മുടെ സ്വരത്തിലേക്കാണ് പോകുന്നത്. കുഞ്ഞു കൺകളാൽ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കാതോർക്കാം.

0: മഷാല്ല, കുഞ്ഞു കൺകളാൽ അല്ലേ. അത് പിന്നെ നമ്മൾ എന്ത് ആ ഒരു 2-3 മിനിറ്റ് നമ്മൾ അതിൽ തന്നെ അങ്ങോട്ട് ലയിച്ചു പോയി. എന്തായിരുന്നാലും നല്ല ഒരു ആശയമടങ്ങുന്ന നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാ.
1: പീസ് റേഡിയോയിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഓർമ്മ. കെ സി അബൂബക്കർ മൗലവിയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ 2-ാം ഭാഗം. ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ്. ശബ്ദം നൽകുന്നത് നസറുല്ല സുലാഹി, സിഹാജുദ്ദീൻ, എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ നാം കേൾക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ബഹുമാനനായ കെ സി അബൂബക്കർ മൗലവി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ ഓർമ്മകളെ അയവിറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രയാത്രയിലേക്ക്, തൗഹീദി യാത്രയിലേക്ക് മൗലവിയുമായി കൂടുതലടുക്കാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാനുമുള്ള പ്രഥമ വഴികളാണ് നമ്മൾ കണ്ടത്. മൗലവിയിലേക്ക് അദ്ദേഹം എത്തുകയും തുടർന്നുള്ള പഠനമേഖലകളിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഒരു ഗുരുനാഥനെ എപ്രകാരമായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത് എന്നും ഗുരുനാഥൻ തന്നെ എങ്ങനെയായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നുമുള്ള വഴികൾ ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കിതാബും അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം മനസ്സും മനസ്സും തമ്മിലുള്ള ബന്ധങ്ങൾ എത്രമാത്രം അവർക്കിടയിൽ സുദൃഢമായിരുന്നു എന്നുള്ളത് ഇൻഷാല്ല ചരിത്രങ്ങൾ അറിയുമ്പോൾ നമുക്ക് ബോധ്യമാകും. അത്തരം ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കണ്ണോടിക്കുകയാണ്. അതെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് കെ സി അബൂബക്കർ മൗലവി എഴുതിയ വരികളിലൂടെ.
3: മൗലവിയുടെ ലക്ഷ്യം എന്നെ ഒരു വഹാബി വിരുദ്ധ പ്രാസംഗികനാക്കി വാർത്തെടുക്കണമെന്നായിരുന്നു. എന്നാൽ അങ്ങനെ ആവണമെന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. അന്ന് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ തീരെ ചിന്തിക്കാത്ത, എതിർകക്ഷി പറയുന്നത് കേൾക്കാൻ പോലും ക്ഷമയില്ലാത്ത അത്ര കടുത്ത യാഥാസ്ഥികനായിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നും ജമ്മുൽ, ജവാമിഉൽ മഹല്ലി, ഷറുൽ അഖായിദ്, ഖുലാസത്തുൽ ഹിസാബ് ഇത്രയും കിതാബുകളാണ് ഞാൻ ഓതിയിരുന്നത്. ഒന്നാമതായി രണ്ടു കാര്യത്തിൽ ഞങ്ങളെ ബോധവാന്മാരാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഒന്ന്, നിങ്ങൾ ഒരു ഭാഷയും ആ ഭാഷയിലൂടെ കുറേ വിജ്ഞാനവും പഠിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ്. ആ ഭാഷയിൽ പ്രസംഗിക്കാനും എഴുതാനും നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം അറബിയിൽ എഴുതാൻ സാധിക്കുമോ? അപ്രകാരം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഗുരുനാഥന്മാർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക ഭാഷയിൽ അറബി പരിഭാഷപ്പെടുത്താനല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരും അഭ്യസ്ത വിദ്യരും മറ്റും കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയിൽ, അറബി ഭാഷയിൽ നിന്നും ഒരു ഖണ്ഡിക പരിഭാഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നതിന് തെളിവെന്ത്? നിങ്ങളുടെ പഠനം കൊണ്ട് നാടിന് പ്രയോജനമെന്ത്? സെയ്ദ് അംറിനെ തല്ലി എന്നും സെയ്ദിനെ ഞാൻ തല്ലി എന്നിങ്ങനെ 4 വാചകം മാത്രമാണ് ഈ ദർസിൽ ഓതിപ്പഠിച്ചവൻ്റെ ഇൻഷാ. ഈ ചോദ്യം എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. മൗലവി നല്ല ശുദ്ധ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നതും മലയാളം അറബിയാക്കുന്നതും കണ്ട് എനിക്ക് കൗതുകം തോന്നി. എനിക്ക് മുമ്പ് ഓതിത്തന്നിരുന്ന മുസ്ലിയാക്കളെക്കാൾ അറിവുള്ളവർ ആരുമില്ലെന്ന് ധരിച്ച ഞാൻ അൽപ്പാൽപ്പം ചിന്തിക്കാൻ തുടങ്ങി. 2 വാചകം അറബിയിൽ എഴുതാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഒന്നാമത്, എഴുതി ശീലമില്ല. എഴുതുകയാണെങ്കിൽ അതിന് വാചകമുണ്ടാക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഗ്രന്ഥകാരന്മാർ പഠിച്ച പോലെയല്ല നമ്മുടെ പഠനമെന്നും നാം പഠിക്കുന്നത് പോലെയല്ല പഠിക്കേണ്ടതെന്നും മനസ്സിലായി. ആ ഭാഗത്തിലൂടെ പരിശ്രമിക്കാനും തുടങ്ങി. ജോമട്രിയും കണക്കും 100 ആണ്ടുകൾ പഴക്കമുള്ള കിതാബുകളിൽ നിന്ന് തന്നെ നവീന രീതിയിൽ ചെയ്ത് ശീലിക്കാനും കാരണം മൗലവി തന്നെയായിരുന്നു. ഖുലാസത്തുൽ ഹിസാബ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന അധ്യായം മുതൽ അവസാനം വരെ ദർസ് ചെയ്ത് പ്രാക്ടിക്കലായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരേയൊരു മുസ്ലിയാർ പറവണ്ണയല്ലാതെ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഉത്ഭുതതയൊക്കെ എനിക്ക് തരുന്നതോടൊപ്പം ജമുൽ ജവാമിയും മഹലിയും ഓതിത്തരുമ്പോൾ മദ്ഹബിനെ ന്യായീകരിക്കുകയും അതിനെതിരിൽ ഹദീസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്ന് പറയുന്ന മുജാഹിദുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. എന്നു മാത്രമല്ല, മദ്ഹബിനെതിരായി സുന്നി മുസ്ലിയാക്കളുടെ നടപടികളെ ന്യായീകരിക്കും. അദ്ദേഹത്തിൻ്റെ ഇത്തരം ചർച്ചകളിൽ ഞാൻ സജീവമായി പങ്കെടുത്തിരുന്നു. എന്തിനായിരുന്നു അതെന്നല്ലേ, ഒരൊന്നാം തരം സുന്നി പ്രാസംഗികനാകണം എന്നുദ്ദേശിച്ചു തന്നെ. ഒന്നാമതായി മൗലവി വഹാബികളുടെ തെളിവുകളും ന്യായങ്ങളും വിശദമായി വിവരിക്കും. പിന്നീട് അതിന് ഖണ്ഡനം പറഞ്ഞാൽ അത് കുറേ പ്രകൃതി വിരുദ്ധവും വളച്ചൊടിയോടുകൂടിയും ദുർവ്യാഖ്യാനത്തിന് സാഹസപ്പെടുന്നതുമായി കാണാം. മുസ്ലിയാക്കൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ചു പോരുന്ന ശുദ്ധ സുന്നിയായ എനിക്ക് ഇങ്ങനെ സാഹസപ്പെട്ട് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്ന് തോന്നാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി വെല്ലൂർ മുത്തവ്വൽ തഹസിലും മറ്റും കരസ്ഥമാക്കി മദ്ഹബും അതിനെതിരിൽ ഹദീസ് സഹീഹായ വിഷയങ്ങൾ ഇന്നവയൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കി വാഴക്കാട് ദാറുൽ ഉലൂമിൽ രണ്ടാം മുദരിസായി നിയമിക്കപ്പെട്ടത്. പറവണ്ണയുടെ ദർസിൽ എന്തെങ്കിലും ചർച്ചയുണ്ടോ എന്നും എതിർകക്ഷിക്ക് അദ്ദേഹം എന്തു മറുപടി കൊടുത്തുവെന്നും അന്ന് ഷെയ്ഖ് മൗലവി എന്നോട് അന്വേഷിക്കും. ഇങ്ങനെയിരിക്കെ ഞങ്ങൾക്ക് ബുഖാരി ദർസ് നടത്തിത്തരാൻ അദ്ദേഹം തന്നെ ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം ഓരോ വിഷയത്തിലും ഹദീസ് ഇന്ന പ്രകാരം, മദ്ഹബ് ഇന്ന പ്രകാരം, ബലപ്പെട്ട തെളിവ് പ്രകാരം ഇന്നതാണ് ശരി എന്ന് വ്യക്തമാക്കി വിവരിച്ചു തരും. ആ ചർച്ചയും വളരെ സജീവമായിരുന്നു. അതിലും ഞാൻ ഉറച്ച സുന്നിയായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. പറവണ്ണ ഉദ്ധരിക്കുന്ന തെളിവുകളും അദ്ദേഹം പറയുന്ന ന്യായങ്ങളും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ മുമ്പിൽ ഞാൻ ഉന്നയിക്കും. ഉടനെ അദ്ദേഹം ഹദീസ് സ്വഹീഹല്ല എന്നോ അല്ലെങ്കിൽ ഷാഫി ഫുഖഹാക്കളുടെ യോജിച്ച അഭിപ്രായത്തിന് തന്നെ അത് എതിരാണെന്നും ഇന്നിന്ന കിതാബുകൾ നോക്കുക എന്നും ഞങ്ങളോട് നിർദ്ദേശിക്കും. ഞാൻ അപ്രകാരം ലൈബ്രറിയിൽ പോയി കിതാബുകൾ പരിശോധിക്കും. കാര്യങ്ങൾ ഷെയ്ഖ് മൗലവി പറയും പോലെ തന്നെ എല്ലാ കിതാബുകളിലും കാണുകയും ചെയ്യും. അവസാനം ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഹദീസ് മദ്ഹബിനെതിരായി വന്നത് അവിടെ ഇരിക്കട്ടെ. ഷാഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ ഏകഖണ്ഡമായതും ബലപ്പെട്ടതുമായ കാര്യങ്ങൾ എതിരു പ്രവർത്തിക്കുന്നത് ഏതായാലും പറയുകയും എതിർക്കുകയും തന്നെ ചെയ്യണം. ഇബ്നു ഹജറുൽ ഹൈത്തമി തുഹ്ഫയിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ നാം എങ്ങനെ വഹാബിയാകും അഥവാ ആവുകയാണെങ്കിൽ അദ്ദേഹം വഹാബിയാവണമല്ലോ. ഈ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നാട്ടിലുള്ള ചില മുസ്ലിയാക്കളോട് ഞാൻ സംസാരിച്ചു. അപ്പോഴേക്കും അവരെന്നെ വഹാബിയാക്കി സീലുകുത്തി. ഇബ്നു ഹജർ പറഞ്ഞത് നമ്മുടെ പൂർവീകന്മാർ കണ്ടിട്ടില്ലായിരുന്നോ എന്നാണ് അവരുടെ ന്യായം. അത് കേട്ടാൽ തോന്നും ഒന്നും ഓതേണ്ടതില്ലായിരുന്നു. പൂർവികന്മാർ നടന്നതെങ്ങനെയാണെന്ന് നാട്ടിൽ അന്വേഷിച്ച് അതുപോലെ നടക്കുകയാണ് വേണ്ടതെന്നും മദ്ഹബിൻ്റെ കിതാബുകളോ നബിയുടെ ഹദീസോ ഒന്നും പ്രമാണമല്ലെന്നും ഇങ്ങനെ ആകുന്നതിൻ്റെ പേരാണ് വഹാബിയെങ്കിൽ അങ്ങനെ ആവണമല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. എന്നാലും മദ്ഹബിനെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒരിക്കൽ ഷെയ്ഖ് മൗലവി എന്നോട് പറഞ്ഞു, വിത്ർ, സ്വലാത്തുല്ലൈൽ, തഹജ്ജുദ്, തറാവീഹ്, ഖിയാമു റമളാൻ എന്നീ പേരുകളെല്ലാം പറയുന്ന നമസ്കാരം ഒന്നു തന്നെയാണ്. 11 റക്അത്തോ കൂടിയാൽ 13 റക്അത്തോ മാത്രമേ ഉള്ളൂ. ഓരോ വീക്ഷണകോണിലൂടെ വീക്ഷിക്കുമ്പോൾ ഓരോ പേര് പറയുന്നുവെന്നേയുള്ളൂ. അതുകൊണ്ട് ഇത് ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അൽ മുർഷിദ് ഒരു വാള്യം എൻ്റെ കയ്യിൽ തന്നു. ഇവയെ 4 വ്യത്യസ്ത നമസ്കാരമായി മനസ്സിലാക്കുകയും അവയെല്ലാം കൂടി കുറേയേറെ റക്അത്തുകൾ ഉണ്ടെന്ന്

0: ഒരിക്കലും അത് വായിക്കാതെ വിശ്വസിച്ചു വച്ചിരുന്ന ശുദ്ധസുന്നിയായ എനിക്കവ മനസ്സിലാക്കി ഖണ്ഡനം പഠിക്കാനാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി അതുതന്നെ പോരെ എന്നതായിരുന്നു. ഇത് ശ്രവിച്ച മാത്രയിൽ അൽമുർഷിദ് മുഴുവൻ തെറ്റായിരിക്കുമെന്ന് ധരിച്ച ആ പുസ്തകം തന്നെ എറിഞ്ഞ എനിക്ക് അതൊരു ഷോക്കേറ്റ് പോലെയാണ് അനുഭവപ്പെട്ടത്. അതിനെ തുടർന്ന് അൽമുർഷിദ് മുഴുവനും അതിൽ ഉദ്ധരിച്ചിട്ടുള്ള ഖുർആനും ഹദീസും സുന്നികളുടെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാനും അതിൽ ഉദ്ധരിച്ച ഉദ്ധരണികൾ ആരുടെ കിതാബിൽ നിന്നാണെന്ന് നോക്കി അവ അപ്രകാരം തന്നെ അതിലുണ്ടോ എന്ന് പരിശോധിക്കുവാനും ഞാൻ സ്വയം തീരുമാനം ചെയ്തു. സദർ മുദരിസ് സാഹസപ്പെട്ടു സ്ഥാപിക്കുന്നതൊക്കെ രണ്ടാം മുദരിസ് പൊളിക്കുകയാണ്. തന്നിമിത്തം കുട്ടികളിൽ മാറ്റമുണ്ടാകുന്നുണ്ട് എന്ന വിവരം അപ്പോഴേക്കും യാഥാസ്ഥിതികനായ മാനേജരുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. താമസിയാതെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ദാറുൽ ഉലൂം വിടുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം മേൽ നമസ്കാരങ്ങളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ വിഷയം പൂർണ്ണമായി ഒരു വർഷം പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ മാനേജർ മരിക്കുകയും പകരം ഉൽപതിഷ്ണുവായ മച്ചിങ്ങൽ മമ്മദ്കുട്ടി സാഹിബ് മാനേജറാവുകയും മാസങ്ങൾക്ക് ശേഷം പറവണ്ണ വാഴക്കാട് വിടുകയും തൽസ്ഥാനത്ത് MCC അബ്ദുറഹ്മാൻ മൗലവി ചാർജ് ഏൽക്കുകയും ചെയ്തു. ഷെയ്ഖ് മുഹമ്മദ് മൗലവി പോയെങ്കിലും ഞാൻ എൻ്റെ അൽമുർഷിദ് പരിശോധിക്കുക എന്ന ശപഥം ആരംഭിച്ചു. ആദ്യമായി KM മൗലവി എഴുതിയിട്ടുള്ള അൽ ഫതാവ, പിന്നീട് തിരൂരങ്ങാടി CA മുഹമ്മദ് മൗലവിയുടെ ഫിഖ് എന്ന ലേഖന പരമ്പരയും അവയിൽ അവർ രണ്ടുപേരും ഉദ്ധരിച്ച ഉദ്ധരണികളും കിതാബുകളുമായി ഒത്തുനോക്കി പരിശോധിച്ചു. ഈ പ്രവൃത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തിരൂരങ്ങാടിയിൽ പോകണമെന്നും KM മൗലവിയെ സന്ദർശിക്കണമെന്നും തോന്നി. അങ്ങനെ ഞാൻ മൗലവിയെ ചെന്ന് കണ്ടു. ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ഫലമോ, പറവണ്ണ എന്നെ വഹാബിയാക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വാഴക്കാട് ദാറുൽ ഉലൂമിൽ ചേർന്ന ഞാൻ ഒരു തുറന്ന വഹാബിയാവുകയും കുറച്ച് ഉത്ബുദ്ധനും ഉൽപതിഷ്ണുവുമാണെന്ന് ധരിച്ച് KM മൗലവി സാഹിബ് വാഴക്കാട്ടേക്ക് അയച്ചുകൊടുത്ത പറവണ്ണ മൊയ്തീൻകുട്ടി മൗലവി ഒരു തുറന്ന യാഥാസ്ഥിക നേതാവും പ്രാസംഗികനും തുടർന്ന് സമസ്തയുടെ സെക്രട്ടറിയായി രൂപാന്തരപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് 1950 പൂനൂർ വാദപ്രതിവാദത്തിൽ സുന്നി ഭാഗത്തു നിന്നുള്ള 18 ഒരാളായി പറവണ്ണയും മുജാഹിദിൻ്റെ 18 ഒരാളായി ഈയുള്ളവനും ആ മാളിക മുകളിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. മരിച്ചുപോയ ഔലിയാക്കളെ വിളിച്ച് രക്ഷതേടുക എന്ന ഇസ്തിഖാസക്ക് പരിശുദ്ധ ഖുർആനിൽ വല്ല ആയത്തും ഉദ്ധരിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഉത്തരം പറയാൻ വിഷമിച്ച പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ ആ വിഷമത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി പണ്ട് വാഴക്കാട് ദർസിൽ നടത്താറുണ്ടായിരുന്ന സാഹസം പോലെ ഒരു സാഹസത്തിന് പറവണ്ണ മുതിരുകയും ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അനവദനീയം എന്ന ഐറ്റത്തിന് ഖുർആനിൽ ആയത്തുണ്ടാകാറുണ്ടോ? അതായത് ഈ ഇസ്തിഖാസ വിരോധിക്കപ്പെടാത്തതുകൊണ്ട് അനുവദനീയമാണെന്ന് കണക്കാക്കണമെന്നും അതുകൊണ്ട് ഇതിന് ആയത്ത് വേണ്ടതില്ലെന്നും സാധാരണ ആയത്ത് ഉണ്ടാവാറില്ലെന്നും പറഞ്ഞ് സൂത്രത്തിൽ തടിതപ്പുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സുന്നികളുടെ ഭാഗത്തുനിന്നും പതിമുസ്ലിയാരല്ലാത്ത ഒരാൾ സംസാരിച്ചതുകൊണ്ട് മുജാഹിദ് ഭാഗത്തുനിന്നും വിനീതനായ ഞാൻ എഴുന്നേറ്റു പറഞ്ഞു, അനുവദനീയം എന്ന ഐറ്റത്തിന് ഖുർആനിൽ ആയത്തുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അനുവദനീയമെന്ന് പറയാൻ ഖുർആനിൽ വന്ന ആയത്താണ് ഇതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറവണ്ണ ഉടനെ ഒരു നോട്ടവും നോക്കി നിശബ്ദനായി ഇരുന്നു. എന്നാൽ ഈ രക്ഷതേടൽ ശിർക്കാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വായടപ്പൻ മറുപടി അദ്ദേഹത്തോട് ഞാൻ പറയുമായിരുന്നില്ല. അള്ളാഹുവിനോടുള്ള കടപ്പാടിനാണല്ലോ മുൻഗണന. ഇങ്ങനെ ഞാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാനും ശിർക്കിൽ നിന്നും ബിദഅത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയും അദ്ദേഹത്തിൻ്റെ സൗമ്യശീലവുമായിരുന്നു കാരണം. എന്നാൽ മനസ്സിലുള്ള ആശയം പ്രസംഗത്തിലൂടെയും ലിഖിതത്തിലൂടെയും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശീലിക്കുന്നതിൻ്റെ കൂടി പേരാണ് വിദ്യാഭ്യാസമെന്നും വെറും വായിച്ചു മനസ്സിലാക്കാൻ മാത്രം പഠിക്കലല്ലെന്നും എന്നെ പഠിപ്പിച്ചതും ആ വഴിക്ക് എന്നെ ചിന്തിപ്പിച്ചതും മർഹൂം പറവണ്ണ മൊയ്തീൻകുട്ടി മൗലവി തന്നെയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ.
1: മാഷാല്ലാ, ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും പല ആംഗിളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ഗുരു ശിഷ്യ ബന്ധം, അത് വിമർശനങ്ങളിലൂടെയാണെങ്കിലും പവിത്രമായി കാത്തുസൂക്ഷിക്കാൻ അക്കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ കരുതിയിരുന്നു എന്നുള്ളത്.

0: അവസാന ഭാഗത്തെ വാചകങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. സ്വന്തം ആശയത്തെ എതിർക്കുന്നത് ഗുരുനാഥനാണെങ്കിൽ പോലും തൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അള്ളാഹുവിന് വേണ്ടി വിമർശിക്കാൻ തയ്യാറായിരുന്ന അന്നത്തെ പണ്ഡിതന്മാരുടെ ചരിത്ര ദൗത്യമാണ് ഇപ്രകാരമുള്ള എഴുത്തുകളിലൂടെ നാം കാണുന്നത്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുമായുള്ള തൻ്റെ ബന്ധവും അതോടൊപ്പം ആർജവത്തോടുകൂടെ തൗഹീദിൻ്റെ ദീനിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാനുള്ള ധൈര്യവും മൗലവിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആത്മധൈര്യവുമൊക്കെ കെ സി തൻ്റെ എഴുത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി. ഇൻഷാല്ലാ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് മറ്റു പണ്ഡിതന്മാരും നേതാക്കന്മാരും എഴുതിയതും ഓർത്തെടുത്തതും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതുവരെ നമ്മൾ കേട്ടത് ഓർമ്മ, കെ സി അബൂബക്കർ മൗലവിയുടെ ഓർമ്മക്കുറിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിൽ നിന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്നതാണ് നമ്മൾ കേട്ടത്.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കണ്ണട ഇല്ലാത്തവർക്കെല്ലാം പൂർണ്ണ കാഴ്ചയുണ്ടെന്ന് കരുതാമോ? ആരോഗ്യ ചിന്തകളിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.
1: കണ്ണട വെക്കാത്ത ആളുകൾക്കൊക്കെ പൂർണ്ണമായ കാഴ്ചയുണ്ടോ? അല്ലെങ്കിൽ കുറേ ആളുകൾ കണ്ണട വെക്കുന്നില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ പൂർണ്ണമായ കാഴ്ചയുണ്ടോ എന്ന് പല ആളുകൾക്കും സംശയം തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണട വെക്കുന്നില്ല എന്ന് വെച്ചു കൊണ്ട് അവർക്ക് പൂർണ്ണമായ കാഴ്ച ഉണ്ടാവണമെന്നില്ല. പൂർണ്ണമായ കാഴ്ച ഉള്ള ആളുകളുണ്ടാവും. എന്നാൽ കാഴ്ചക്കുറവുള്ള ആളുകൾക്കും അവർക്ക് കണ്ണടയില്ലാതെ കുറേയൊക്കെ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷോർട്ട് സൈറ്റ് എടുക്കുക, ഷോർട്ട് സൈറ്റുള്ള ആളുകൾക്ക് ദൂരെ കാണാനായിരിക്കും പ്രയാസം. അപ്പോൾ ദൂരെ ഒരു ബോർഡ് വായിക്കാൻ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബോർഡിലെഴുതിയ ചെറിയ അക്ഷരങ്ങൾ കാണാൻ, അതിനൊക്കെ ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നാൽ അടുത്തുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ണടയില്ലാതെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ആളുകൾ, അവർക്ക് ഒരു സ്കൂളിൽ പഠിക്കാത്ത അല്ലെങ്കിൽ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കുറച്ച് ദൂരെ നിന്ന് വീക്ഷിക്കാത്ത ആളുകൾക്കൊന്നും ആ ഒരു ചെറിയ കാഴ്ചക്കുറവ് പലപ്പോഴും അവരുടെ ഒരു നിത്യജീവിതത്തിൽ ഒരു പ്രയാസമായി അനുഭവപ്പെടണമെന്നില്ല. എന്നാൽ മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ ഒരുപാട് ദൂരത്തു നിന്ന് വായിക്കുന്ന പല അക്ഷരങ്ങളും അവർക്ക് വായിക്കാൻ സാധിക്കില്ല. ഇതാണ് അവർക്കുണ്ടാവുന്ന ഒരു വ്യത്യാസം. അപ്പോൾ കണ്ണട വെക്കാത്ത ആളുകൾക്കൊന്നും പൂർണ്ണമായ കാഴ്ച ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇത് കണ്ണട വെക്കാത്ത ആളുകൾക്ക് ഈ കാഴ്ചക്കുറവല്ലാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കണ്ണിൻ്റെ സ്ട്രെയിൻ അല്ലെങ്കിൽ തലവേദന പോലെയുള്ള അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകതരം കാഴ്ചക്കുറവ്, ആസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആക്സിസിൽ, ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ, ഒരു 180 ഡിഗ്രിയിൽ, 90 ഡിഗ്രിയിലൊക്കെ പ്രത്യേകമായ കാഴ്ചക്കുറവുള്ള ആളുകൾ, അത്തരം ആളുകൾ അവരുടെ കണ്ണിൻ്റെ മസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെളിഞ്ഞു കാണാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ അത് കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ ആയിക്കൊണ്ടും തലവേദന ആയിക്കൊണ്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതാണ് കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് തലവേദന വരാറുണ്ട് എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ പ്ലസ് പവറുകൾ, അതായത് കണ്ണിൻ്റെ പ്ലസ് ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അല്ലാത്തൊരവസ്ഥ, അവർക്ക് അത്തരം ആളുകൾക്കും അവരുടെ മസിൽ ഉപയോഗിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ആളുകളും അവരുടെ കണ്ണിൻ്റെ മസിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ എടുത്തുകൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ അതും അവർക്ക് ഇതുപോലെ തലവേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് കണ്ണട വെക്കാത്ത ആളുകൾ, കാഴ്ചക്കുറവ് ഉണ്ടാവുകയും അതോടൊപ്പം കണ്ണട വെക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കണ്ണട ഇല്ലാത്തവർക്കെല്ലാം പൂർണ്ണ കാഴ്ചയുണ്ടെന്ന് കരുതാമോ? ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം, സാമൂഹികം. നമ്മോടൊപ്പം ചേരുന്നത് ഷഹൽ ആദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, ഇസ്ലാമിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഒരു സാമൂഹിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നാകെ ശുദ്ധീകരിക്കുന്ന ഒരു മാന്യമായ രീതികൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത് വ്യക്തികളുടെ പേഴ്സണൽ ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അതങ്ങനെ. നമുക്കൊന്ന് രണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, കച്ചവട ഇടപാടുകൾ എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പല ഓണ്ടർപ്രണേഴ്സും പല ബിസിനസ്മാൻസും കച്ചവടങ്ങളിൽ തമ്മിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൽ നിന്നും തെറ്റുവരുത്തുകയും അല്ലെങ്കിൽ ആ അഗ്രിമെൻറ്റിനെ തിരുത്തായിക്കൊണ്ട് പല ചെയ്തികളും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമായ ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റായൊരു രീതിയിലേക്ക് ഒരു ഇടപാടുകൾ അവന് കടന്നു ചെല്ലാനുള്ള ഒരു വ്യവസ്ഥയെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഒരു ആയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ യാ യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറത്തിൻ അൻ തറാളി മിൻകും. അഥവാ ഏ വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ തമ്മിൽ തമ്മിൽ നിങ്ങൾ അന്യായമായി തിന്നരുത്. നിങ്ങളിൽ നിന്നും അന്യോന്യം തൃപ്തിയോടുള്ള വല്ല കച്ചവടം ആയാലും ഒക്കെ. അഥവാ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് തരത്തിൽ വിശ്വാസികൾക്ക് കച്ചവടത്തിൽ വേണ്ടി ഇടപാടുകൾ ഇടപെടാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാണ് ഇടപാട് നടക്കുന്ന അതേ സദസ്സിൽ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അതൊന്നെങ്കിൽ ആ കരാർ ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു സൈൻ ഓഫ് പീരിയഡിൽ ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യമാണ് സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം, അഥവാ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം അവന് അവർക്ക് കുറച്ച് സമയമെടുക്കാം, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഏർപ്പെടണോ വേണ്ടയോ എന്നുള്ളൊരു ഒരു സമയം അവർക്കെടുക്കാം. പക്ഷെ അതിനൊരു നിബന്ധനകൾ വെക്കണം. ഇത്ര ദിവസം കൊണ്ട് ഇതിൽ പറ്റുമോ, ഈ കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ, ഈ ബിസിനസ് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നിബന്ധന വെച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ടുള്ള ഒരു കാര്യം അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായി കൊണ്ട് ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു കളവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു അപഹരിക്കാനുള്ള ഒരു ത്വരയോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സമ്പത്തൊരു സാമൂഹിക ബാധ്യതയാണ് എന്നുള്ളത്. അഥവാ ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനൂൽ നദിയർ ഒഴിച്ചു പോയപ്പോൾ വിട്ടേച്ചു പോയ കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവർക്ക് കുടുംബങ്ങൾക്കും പിന്നെ അവരുടെ അനാഥകൾ, സാധുക്കൾ, വഴിപോക്കർ എന്നിവർക്കുമാണ് ഈ അള്ളാഹു കൈവരിച്ചു കൊടുത്ത ഈ സ്വത്തുക്കൾ എന്നുള്ളത്, ഈ ഫൈഉകൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ ഇവിടെ പ്രത്യേകം കാറ്റഗറി ചെയ്തുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗനീമത്ത് സ്വത്തുകൾ ലഭിക്കുക യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കായിരിക്കും അതിൻ്റെ ഭൂരിപക്ഷവും ലഭിക്കുക. അതിൽ സമ്പത്തുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. കൂടുതൽ കുതിരകളെ ഒരുക്കിയവർക്കായിരിക്കും കൂടുതൽ സ്വത്തുകൾ ലഭിക്കുക. അവിടെ സ്വാഭാവികമായിട്ടും പാമരനായ, മിസ്കീനുകളായ, അനാഥരായ സാധുക്കളൊക്കെ ചിലപ്പോൾ അവർക്കതിൽ അത്തരം കുതിരകളെ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുവാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അള്ളാഹു കൈവരിച്ചു കൊടുത്ത സ്വത്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു എടുത്തു പറയുകയാണ്, ഇത് അനാഥരായ ആളുകൾക്കും സാധുക്കൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കുമൊക്കെ ഉള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെയാണ് സക്കാത്ത് എന്നുള്ളൊരു സിസ്റ്റം. അഥവാ ഇന്ന് സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒരു കച്ചവടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ബിസിനസ്സാണ് അവൻ്റെ ആ ഒരു സ്ഥാപനം കമ്പനി ആണെങ്കിൽ പോലും അവർ ഇത്ര ശതമാനം, 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു ഇൻകം ടാക്സ് ലോ ആണ്, അവിടുത്തെ നിയമമായിക്കൊണ്ട് മാറിക്കുകയാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സക്കാത്ത് പറയുന്ന ഒരു സിസ്റ്റമാണ്. അഥവാ താൻ സമ്പാദിച്ചതിൻ്റെ 2.5% എന്ന് പറയുന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ചില ആളുകൾക്കുള്ള ഇതാണ്, അത് തനിക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ളൊരു ഒരു നരേഷൻ ആണ് ഇസ്ലാം ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അതുവഴി താൻ സമ്പാദിക്കുന്ന സമ്പത്തുകളെല്ലാം തനിക്ക് മാത്രം ഉള്ളതല്ല എന്നുള്ളതും അത് സമൂഹത്തിനും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു സാമൂഹിക ഒരു ചിന്ത ഒരു മനുഷ്യരിലേക്കാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് എല്ലാ കരാറുകളും എഴുതി വെക്കുക എന്നുള്ളത്. ഇപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, വിശ്വസിച്ചവരെ നിങ്ങളൊരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് വെച്ചുകൊണ്ട് അന്യോന്യം വല്ല കടമിടപാടുകൾ നടത്തിയാൽ നിങ്ങളത് എഴുതി വെക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാന തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുവേ ഇന്ന് പല ആളുകളും പല സ്റ്റാർട്ടപ്പുകൾ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സിംഗിൾ ഓണ്ടർപ്രണേഴ്സ് പല കടങ്ങളും ഒക്കെ വാങ്ങും. എന്നാൽ അതിന് കണക്കോ കാര്യങ്ങളോ എവിടെയും എഴുതി വെക്കാതെ അവസാനം കടക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഒരു അതിന് പ്രോപ്പറായിക്കൊണ്ടൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈയൊരു അങ്ങനെയൊന്നും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. അവൻ കടം വാങ്ങുകയാണെങ്കിൽ കൃത്യമായി എഴുതി വെക്കുവാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു നാലാമത്തെ ഒരു കാര്യമാണ് കളവ് കാണിക്കരുത് എന്നുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാന തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഔഫുൽ കൈല ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറും വഹ്സനു തഅ്വീല. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുകയും ചെയ്യുവൻ, കൃത്രിമമല്ലാതെ അഥവാ ചൊവ്വിന് നിലകൊള്ളുന്ന തുലാസ് കൊണ്ട് തൂക്കിക്കൊടുക്കുകയും ചെയ്യും. അത് കൂടുതൽ ഗുണകരവും ഏറ്റവും നല്ല പര്യവസാനമുള്ളതുമാണ്. ഇന്ന് നമുക്ക് പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇത് 100 ഗ്രാം ആണെന്ന് പറയും. എന്നാൽ അത് പൊളിച്ചു നോക്കുമ്പോൾ അതിലാകെ 80 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത എന്നാൽ പല സംഭവങ്ങളും അതിലിട്ടിട്ട് അതിൻ്റെ തൂക്കം കൂട്ടി വിൽക്കണതായിക്കൊണ്ട് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം പേഴ്സണലി ഈ അടുത്ത് തന്നെ നമ്മളൊരു ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അളക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വിൽക്കുന്നത് 100 ഗ്രാമാണ്, പക്ഷെ അതിനുള്ളിലാകെ 80 ഗ്രാമേ സത്യത്തിൽ ആ പൊടിയുള്ളൂ. ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തൂക്കി നമ്മൾ 100 ഗ്രാമാക്കി മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വാങ്ങുന്നവൻ എന്താ വിചാരിക്കുന്നത്? ആ 100 ഗ്രാമും തനിക്ക് യൂസ്ഫുള്ളായ കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമറെ വക്രീകരിക്കാനുള്ള അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ വിൽക്കണം എന്നുള്ള കൃത്യമായ അളവും തൂക്കിലും സത്യസന്ധത കാണിക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാന തആല പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് പലിശ എന്നുള്ളത്. ഇന്ന് പല ഒരുപാട് പഠനങ്ങൾ ഇന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ EMI പോലെയുള്ള സിസ്റ്റം വ്യാപകമായതോടുകൂടി തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയെ കുറിച്ചിട്ട് പല ഫിനാൻഷ്യൽ ആളുകളും കൺസേൺ, ഇത് സമൂഹത്തിന് വളരെ ദോഷകരമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം ഒരു ഈ അടുത്ത് പല റിപ്പോർട്ടുകളും പ്രകാരം 40%+ യുവാക്കൾ അവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത ആളുകൾ ആണെന്ന് മാത്രമല്ല ഒരു മാസം പെട്ടെന്ന് അവർക്കൊരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള EMI ലോണുകൾ, ബാധ്യത ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ യുവാക്കൾക്ക് എന്നുള്ളത്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നേരെ മറിച്ച് പല നാട്ടിലിറങ്ങുന്ന ഫോണുകളും ബൈക്കുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് EMI പോലെയുള്ള സിസ്റ്റത്തിലൂടെ അവർ പൈസ ഇട്ട് അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ എക്സസ് മണി അവൻ എത്രയാണോ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് ലോൺ എടുക്കുകയും തിരിച്ചടക്കുമ്പോൾ അതിനേക്കാൾ കൂട്ടി പലിശ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് EMI എന്ന് പറയുന്നത്. അതിലൂടെ അവൻ കൂടുതൽ തൻ്റെ പൈസ കൂടുതൽ കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതുണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതാണ് ശരിക്കും പലിശ എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെ ഇസ്ലാം ഇല്ലാതാക്കുന്നത്, പലിശയെ നിരോധിക്കാനുള്ള കാരണങ്ങളിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അഥവാ കൊടുക്കുന്നവനെന്നും പണത്തിൻ്റെ മേലെ അവൻ പണം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അത് വാങ്ങുന്നവനെ സംബന്ധിച്ചോളം, പലിശ ആ ഒരു ലോണും കാര്യങ്ങളും എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് കാര്യമായിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ ആ ഒരു വരുമാനമോ അവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം അതവനിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം വളരെയധികം പലിശയെ നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പലിശ പോലുള്ള സിസ്റ്റം അത് പല പേരിട്ടുകൊണ്ട് സമൂഹത്തിൽ വന്നപ്പോൾ അതുണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ അസറ്റുകൾ കയ്യിലുണ്ടാവുക എന്നുള്ളത്. ഇപ്പം ETF പോലെയുള്ള പല സിസ്റ്റങ്ങളും ഇത് പലപ്പോഴും അത് ഹറാമാണെന്നുള്ള തരത്തിലുള്ള ഫത്വകളൊക്കെ വരാനുള്ളതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഒരു വസ്തുവില്ലാതെ ആ വസ്തുവിനെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്നുണ്ട്, മണി ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ. അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ വസ്തുവില്ല, പ്രൊഡക്റ്റ് ഇല്ല, എന്നാൽ വേറൊരു ഒരു ഡെമ്മി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഒരു വിലയിട്ടുകൊണ്ട് അതിലേക്ക് ആളുകളെ കണ്ണി ചേർത്തുകൊണ്ട് വിൽക്കുന്ന ഒരു മൾട്ടി ചെയിൻ ബിസിനസ്, മണി ചെയിൻ ബിസിനസ് ഇന്ന് വളരെ വ്യാപകമാണ്. ഇന്ത്യയിൽ അത് നിരോധിതമാണെങ്കിൽ കൂടി അതിനെ സാധൂകരിക്കുന്ന പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇസ്ലാം ഇത് വളരെ തോതിൽ ഇസ്ലാം നിരോധിക്കുന്നുള്ളതാണ്. അസറ്റ് കയ്യിലില്ലാതെ വസ്തുവിൽ അധിഷ്ഠിതപ്പെടുത്താതെ ഒരു കച്ചവടം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് കടക്കാരന് അവധി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് തഫ്സീറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ആയത്തുകളുടെ വിശദീകരണത്തിൽ വന്നൊരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ചുരുക്കം എങ്ങനെയാണ്? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ വിളിക്കു വരാതെ ഒളിച്ചിരിക്കുകയുണ്ടായി. ഒരിക്കൽ അവർ തമ്മിൽ അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു, ഞാൻ ഞെരുക്കക്കാരനാണ്, എനിക്ക് കടം തന്ന് തീർക്കുവാൻ കഴിവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ സത്യമായും അതെയോ, നിങ്ങൾക്ക് കടം വീട്ടാനുള്ള കഴിവില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ അതിന് ഉത്തരം പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ സത്യം, അതെ എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖിയാമത്തു നാളിലെ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ ഞെരുക്കക്കാരന് ആശ്വാസം നൽകുകയും അവന് വിട്ടുകൊടുക്കുകയോ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ ഖതാദ റളിയല്ലാഹു പറയുകയാണ്. ഇവിടെ നമുക്കുള്ളൊരു പാഠം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ല ഞെരുക്കക്കാരനോ അവൻ്റെ ഒരു നമ്മളടുത്തും കടം വാങ്ങി, എന്നാൽ അവന് കടം പറഞ്ഞ സമയത്ത് അവൻ വീട്ടാനുള്ളൊരു കഴിവ് അവനില്ല എങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനൊരു അവധി കൊടുക്കണമെന്നുള്ളൊരു പാഠം നമുക്കുണ്ടാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വല്ലവനും ഒരു നെരുക്കക്കാരനും താമസം ചെയ്തു കൊടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റു തണലില്ലാത്ത ആ ദിവസം അള്ളാഹു അവന് തണൽ നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിനർത്ഥം കടക്കാരൻ അതിനെ മുതലെടുക്കുകയല്ല അതിന് ചെയ്യേണ്ടത്, നേരെ മറിച്ച് തനിക്ക് വസ്തുതാപരമായി കൊണ്ട് തനിക്ക് ഒരു അതിനിടയിൽ സാമ്പത്തിക ക്ലേശം, കടം വീട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി വാങ്ങി, എന്നാൽ അതിനിടയിൽ ഒരു സാമ്പത്തിക ക്ലേശം വന്നു എങ്കിൽ അത് കടം നൽകിയവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് അവധി കൊടുക്കുക എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. ഇനി അവസാനമായി കൊണ്ടുള്ള ഒരു ആണ് ഇസ്ലാമിൻ്റെ ഒരു ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെട്ട ഒരു ചരിത്രം നമുക്ക് പലപ്പോഴും നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. അഥവാ അവിടെയുള്ള കുടുംബങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിലേക്ക് ജോലിക്ക് പോവുകയും അങ്ങനെ പിറന്നു വീണെന്ന കുഞ്ഞിനെ ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വരികയും അങ്ങനെ അച്ഛനമ്മമാർക്കിടയിലെ ഡൈവോഴ്സുകളൊക്കെ വളരെയധികം കൂടുതലുണ്ടായി വരുന്നത്, അങ്ങനെ ഒരു ഫാമിലി ഇംബാലൻസ് ഉണ്ടായ ഒരു സിസ്റ്റം അമേരിക്കയെ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിരുന്നു. ഇതിനൊരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ രൂപത്തിൽ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിൽ ഫാമിലിയുടെ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഫാമിലിയിൽ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ചേർത്തൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അഥവാ പുരുഷൻ ആരോഗ്യവും ഒക്കെ ഉള്ളൊരു പുരുഷൻ അവൻ സമ്പാദിച്ച് കുടുംബത്തിന് വരുമാനം നൽകുക എന്നുള്ളത് അവൻമേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് അവൻ വിചാരണയ്ക്ക് വിധേയനമാകും എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവിൽ നിന്നുകൊണ്ട് പല ജോലികൾക്ക് പോകാം, എന്നാൽ ആ വരുമാനം ഒരിക്കലും കുടുംബത്തിന് നൽകാൻ അവർ ബാധ്യസ്ഥനല്ല. അള്ളാഹു ഒരിക്കലും ആ ഒരു ചോദ്യം ഒരിക്കലും അവർ നേരിടേണ്ടി വരികയില്ല എന്നുള്ളത്. അപ്പം ഇവിടെ ബാധ്യത ഒരാൾക്ക് മേൽ നൽകപ്പെടുകയും എന്നാൽ കുടുംബത്തെ നോക്കാനുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് നൽകുകയും ഇവിടെയുള്ള ഒരു പ്രോപ്പർ ബാലൻസിങ് സിസ്റ്റമാണ് ഇസ്ലാം ഒരു ഫിനാൻസ് മേഖലയിൽ കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ഒരു വ്യവസ്ഥാപിതമായിക്കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഫിനാൻസ് ബിസിനസ് പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുന്നത് അത് തീർത്തും സാമൂഹികപരമായ കൊണ്ട് ആണ് എന്നുള്ളതും, ഇതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ തീർച്ചയായിക്കൊണ്ടും ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അങ്ങനെ ഇസ്ലാമും അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ച കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രാവർത്തികമാക്കിപ്പെട്ട കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണും. അവരൊക്കെ ഫോളോ ചെയ്തു വന്ന് കൃത്യമായി കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി കൊണ്ട് നമ്മളിലൂടെ ഇസ്ലാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാന തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം സാമൂഹികം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബംഗാളിലെ പശുക്കാഴ്ച ഭാഗം 2. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമെടുത്ത പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമ്മൽ, അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: സ്റ്റേറ്റിന്റെ ഫണ്ട് ഇതിനുപയോഗിക്കുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കും വിനിയോഗിക്കേണ്ട ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടറുകളിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ത്രിഫ്റ്റിങ്ങാണ്, മറ്റേ ഫണ്ടിൻ്റെ ത്രിഫ്റ്റിങ്ങാണ്. പുറമെന്താച്ചാൽ അത് മറ്റു പല പദ്ധതികളെയും ബാധിക്കും. ഇപ്പം തന്നെ പാലങ്ങളും മറ്റേ എയർപോർട്ടുകളൊക്കെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെന്ത് ചെയ്യും, ഈ മിസ്യൂസ് എന്ന് പറയുന്ന ഒരിക്കലും ജനം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ചറിയും. മാത്രമല്ല അത്തരം സ്ഥലങ്ങളിലൊന്നും തന്നെ ഇവയെ സംരക്ഷിക്കാനും പറ്റില്ല. അവ സ്വാഭാവികമായിട്ട് ചാവുകയാണല്ലോ ചെയ്യുക കുറേ കഴിയുമ്പോൾ. ഇതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ ഈ കാർഷിക മേഖല കൂടുതൽ ദുർബലമാകും. പിന്നെ പാല്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് വരുന്നതോടെ ആളുകൾ പശുവിനെ വളർത്തൽ കുറവും. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് മിൽക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പാലിന് ക്ഷാമം നേരിടും. പാൽ ക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ഒന്നിൽ കൃത്രിമമായിട്ടുള്ള പാൽ ഉൽപ്പാദകർ കൂടും. കണ്ണി കണ്ട പൊടിയൊക്കെ കുത്തി കലക്കിയിട്ടുള്ള പാൽ നാട്ടുകാർ കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഇമ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും, പാലിൻ്റെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കെണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പോലെ തന്നെ നമുക്കറിയാം മറ്റേ തോൽ വ്യവസായമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് തുടക്കത്തിലൊരു പക്ഷേ ഈ കർഷകരെയോ അല്ലെങ്കിൽ ദളിതരെയോ മുസ്ലിങ്ങളെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് തോന്നിയാൽ തന്നെയും ഇത് പതിയെ പതിയെ ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയെ, ഇന്ത്യയുടെ ഇക്കോണമിയെ, രാജ്യത്തെ, അതിൻ്റെ സാമ്പത്തിക പദ്ധതികളെ എല്ലാത്തിനെയും ബാധിക്കും. തൽക്കാലത്തിന് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു വിഭാഗമുണ്ട്, അതാരാ ചെയ്യാൽ ഈ എക്സ്പോർട്ടേഴ്സാണ്. അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇതിനെ കിട്ടും, അതൊരു വെട്ടി നുറുക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ എക്സ്പോർട്ട് ചെയ്യും. പക്ഷേ അത് ദീർഘകാലം ലാഭകരമായി പോകാൻ പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചടിയുടെ ഒരു തുടക്കമാണ്. മാത്രവുമല്ല, ഒന്നുകിൽ ഇതിൽ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാർഷിക കലാപങ്ങൾ കൊണ്ടും പൊട്ടിപ്പുറപ്പെടും. അത് തടയാൻ എന്ത് ചെയ്യില്ല, സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്.
3: ഓക്കെ, എന്തായാലും നമ്മുടെ പ്രോഗ്രാം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഗോവധ നിരോധനം, ഗോവധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഒരു മുന്നോട്ട് വന്ന് ഞങ്ങളിനി ഈ വർഷം പെരുന്നാളിന് ആടുകളെ ഇറത്തോളാം തുടങ്ങിയൊരു പ്രതിരോധം മുന്നോട്ട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
4: ഇതിൽ പിന്നെ ഇത് പിന്നെ ഇതിൽ ബലിയർക്കാന്നുള്ളത് അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണെന്നാണ് സാധുക്കൾ കരുതി വെച്ചിരിക്കുന്നത്. കാര്യമായിട്ട് അതാണ്. കുറേ കാലമായി ഇപ്പോൾ 1966 മുതലാണ് ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇവർ കൊണ്ടുവന്നത്. ശരിക്ക് ഈ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം വായിച്ചാൽ തന്നെ അവർ ഗോവധം നിരോധിച്ചവരാണ്. ഇപ്പോൾ അതിൽ ബാബർ ചക്രവർത്തിൻ്റെ ചരിത്രം പറയുന്ന അടുത്ത് പറയുന്നുണ്ട്, ബാബർ ചക്രവർത്തി ഗോവധം നിരോധിക്കുക മാത്രം, അതായത് സവർണ ഹിന്ദുക്കളുടെ ഇത്തരം ആചാരങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവർ രാജ്യം ഭരിച്ചത്. ശിക്ഷ വരെ, പണിഷ്മെൻറ്റ് വരെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹുമയൂൺ മകനോട് പ്രത്യേക വസിയത്ത് നൽകിയതിൽ ഒന്ന് ഗോവധം നിരോധിക്കണം എന്നാണ്. അത് ഞാൻ നടപ്പിലാക്കിയിട്ടുള്ള ഈ നിയമം വീണ്ടും നീയും നടപ്പിലാക്കണമെന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു ചക്രവർത്തിയാണ് ബാബർ. ആ ബാബർ ചക്രവർത്തിയുടെ അവസ്ഥയാണത്. അത് മാത്രമല്ല, പിന്നെ അക്ബർ ചക്രവർത്തി ആവട്ടെ, പിന്നെ ഈ മുഗളന്മാരുടെ ഒരുപാട്, ഇപ്പോൾ അവസാനം മൈസൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നവാബ് ഹൈദരലി, അദ്ദേഹം പറഞ്ഞത് ഗോവധം നിരോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും അത് ചെയ്താൽ അവരെ കൈവിട്ടു എന്നാണ്. കൈവിട്ടു എന്നുള്ള പണിഷ്മെൻറ്റും ഇവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു മുസ്ലിം ചരിത്രത്തിൽ തന്നെ ശരിക്കും സവർണ ഹിന്ദുക്കളുടെ ഇത്തരം ആശയങ്ങളെ അത് നിലനിർത്താനും അവർ മാനിക്കാനും ആദരിക്കാനും തയ്യാറായവരാണ് ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി. അതിൻ്റെ പേരിൽ ഒരു നഷ്ടമോ ഒരു പ്രയാസമോ ഒരു ജീവിത പ്രതിസന്ധിയോ മുസ്ലിങ്ങൾക്കില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇവർ സാധിച്ചില്ല. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, ഇപ്പോൾ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോട് സഹകരിക്കാനും അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളോട് ഇതുപോലെ സഹകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഗോവധം പിന്നെ നിരോധിച്ചിരുന്നതാണ്. നിങ്ങൾ പശുക്കൾ അറുക്കരുത് എന്ന് കൃത്യമായി ഫത്വ പുറപ്പെടുവിച്ചുവരെ നമുക്കതിൽ വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇത് ആകൃഷ്ടനായിട്ടാണ് ശരിക്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഗാന്ധിജി സഹകരിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം, ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോവധ നിരോധം ഉണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമല്ല. നമുക്ക് ബലിയർക്കാൻ ആടുണ്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്തു വരാണത്. ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയാകുമെന്ന നിലക്ക് സംഘപരിവാരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘപരിവാര രാഷ്ട്രീയം, ഇപ്പോൾ ഇവർ 66 ഇതിങ്ങനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുമ്പോൾ ഇവർ കത്തിച്ച് നിർത്തിയിട്ട് 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ബാബർ മസ്ജിദ്. ഇപ്പോൾ ഇതന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിട്ടീഷുകാരും അതുപോലെ ക്രിസ്ത്യാനികളുമാണ് കൂടുതലായിട്ട് ഈ പിന്നെ മാട്ടിറച്ചി കൂടുതലായി ഭക്ഷിച്ചതെന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഖുറേശി എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം, അവരാണ് ഇത് മാട്ടിറച്ചി വിറ്റതും ഇവർക്ക് എത്തിച്ചു കൊടുത്തതും ഇവർക്ക് നൽകിയതൊക്കെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ഭിന്നിപ്പിൻ്റെ തന്ത്രമായി ബന്ധപ്പെട്ട് ഈ കാര്യം അവരും എന്താണ് ഇതിനൊരു ദിവ്യത്വം പരികൽപ്പിച്ച് നൽകി അങ്ങനെ വൈകാരികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം. അതിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദിൻ്റെ ആ പൊളിച്ചതോടുകൂടി ബാബരി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ എന്ന് പറഞ്ഞ പ്രശ്നം ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വിഭാഗീയമോ വിദ്വേഷമോ ഉണ്ടാക്കാൻ അവർക്ക് അവസരമില്ല. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ കത്തിച്ച് നിർത്തേണ്ട ഒരു വിഷയമാണ് ഗോവധം. അപ്പോൾ ഈ ഗോവധം അതുകൂടി പിന്നെ അപ്പോഴാണ് മുസ്ലിങ്ങൾ ഇറങ്ങിയല്ലോ. ഇപ്പോൾ ഈ ബംഗാളിലൊക്കെ മുസ്ലിങ്ങൾ ഇറങ്ങിയതോടുകൂടി അവർ അവരെ കപടമുഖം വന്നു. ഈ കാപട്യം പറഞ്ഞപ്പോഴാണ് ഈ റഹീമാച്ചേരി എഴുതിയിട്ടുള്ളൊരു ലേഖനം ഉണ്ടായിരുന്നു വാജ്പേയിനെ കുറിച്ച്. അദ്ദേഹം ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി. അപ്പോൾ തൊട്ടടുത്തൊരു മുസ്ലിം MP ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ സഹയാത്രികനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാംസം ഈ മാട്രസ് ഇങ്ങനെ നന്നായി തിന്നുന്നുണ്ട്. അപ്പോൾ മുസ്ലിം MP പറഞ്ഞു, അത്രേ നമ്മളെ ഗോമാതാവാണതെന്ന്. അപ്പോൾ അത് നമുക്ക് തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഈജിപ്തിലെ ഗോക്കൾ എൻ്റെ മാതാവല്ല, അത് ഇന്ത്യയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തമാശ പറയുണ്ടായിരുന്നു. ഏതായാലും ഇവർ ശരിക്ക് കപടന്മാരാണ്. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുക, ഇതല്ലാത്ത ഒരു ചിന്തയും ഒരു ലക്ഷ്യം അവർക്കില്ല എന്നതാണ് അതിൻ്റെ സത്യം.
3: തീർച്ചയായും രാജ്യത്ത് ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് അതൊരു അജണ്ടയായി എടുത്ത സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചതുപോലെ സമൂഹം ഒന്നടങ്കം ഇവർക്കെതിരെ തിരിയേണ്ടതുണ്ട്, ഈ ഒരു ഫാഷിസത്തിനെതിരെ ഉള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: Peace Radio. Tune to reality.

മോനെ പരിശകളരിശന തരിശമിലരിശമതായി ബദൽ പിതന മതിലുടൻ കവനമൊളിയുതിയളുതുമൊളി തൊളുതുടനൊളിയ തനമിലുനിബദ് തനുവ

0: മതിരകപതിയുടെ പദമതിലുതിരിടുവാ.
1: പീസ് റേഡിയോ റിയാൽ സ്വാലിഹി. നരകപ്രവേശനം തടയുന്ന നിസ്കാരങ്ങൾ. ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സാലിഹിനിൽ ഇമാം നബവി റഹിമഹുല്ലാ 188-ാമത്തെ അധ്യായം, ബാബു ഫളി സൊലാത്തി സുബഹി വൽ അസ്രി, അസ്ർ ഫജർ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിലെ 148-ാമത്തെ ഹദീസ്. വഅൻ അബി സുഹൈർ ഉമാറത്ത് ബിൻ റുഅയ്ബത്ത് റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم يقول لن يلج النار احد صلى قبل طلوع الشمس وقبل غروبها يعني الفجر والعصر رواه مسلم. امام مسلم رحمه الله ورده صحيح കൊണ്ടുവന്ന ابو زهير عماره بن رؤيبه رضي الله عنه الى روايه جينا حديثانا. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ലൻ യലിജ നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ, അഹദുൻ, ഒരാളും, സ്വല്ല, എങ്ങനെയുള്ള ഒരാൾ, അയാൾ നമസ്കരിക്കുന്നു, ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, വഖബല ഗുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും, സൺസെറ്റ് ആകുന്നതിന് മുമ്പ്, സൺറൈസ് ആകുന്നതിന് മുമ്പ്. അതായത് ഫജറും അസറുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന, ഇത് കൃത്യമായി പാലിച്ച് നമസ്കരിക്കുന്ന ആൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ. ആദ്യം നേരത്തെ ഈ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത പറയുന്ന ഹദീസ് സുല്ലൽ ബർദൈൻ ദഖലൽ ജന്ന എന്നാണ്. അത് ഫജറും അസറും തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഇവിടെ ഈ ഒരു ഹദീസിൽ ലയ്യലി ജന്നാറ ലയ്യദുഖുലന്നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ, ഇവിടെ ലൻ എന്നുള്ളത് കൊണ്ട് പ്രവേശിക്കുകയേ ഇല്ല എന്ന് അത്രത്തോളം ഉറപ്പായി പറയുകയാണ്. ഈ കാര്യങ്ങൾ, ഈ നമസ്കാരങ്ങൾ പാലിക്കുന്ന ആളുകൾ, അഹദുൻ സ്വല്ല ഖബല തുലൂഇ ശംസ്, ഏതൊരാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് ഫജർ നമസ്കാരത്തിൻ്റെ സമയം, വഖബല ഗുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അത് അസ്ർ നമസ്കരിക്കുകയാണ്. അത് കൊണ്ട് ഉദ്ദേശിച്ചത് അത് അസ്ർ നമസ്കാരത്തെയാണ്. വദാവമ അലൈഹിമ, ഈ രണ്ട് നമസ്കാരവും പതിവായി നിത്യമായി നിർവഹിക്കുന്ന ആൾ, സഹോദരങ്ങളെ, ഈ രണ്ട് നമസ്കാരങ്ങളെയും പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം ഇത് ലിഅന്നഹുമ അസ്ഖലു സ്വലവാത്ത്, നമസ്കാരങ്ങളിൽ ഏറ്റവും ഹെവിയായ, അതായത് ഭാരമേറിയ നമസ്കാരങ്ങൾ. ഇവിടെ ഉമാറത്ത് ബിൻ റുഅയ്ബ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അഹ്ലുൽ ബസറ, ബസറക്കാരായ ഒരാൾ, ബസറക്കാരിൽ നിന്നുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, അൻത സമിഅ്ത ഹാദ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങളിത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അൻത സമിഅ്ത ഹാദ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങൾ ഇത് അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നഅം. ഖാല റജുല, അയാൾ പറയുന്നത്, വന അഷ്ഹദു അന്നി സമിഅ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ സാക്ഷിയാണ്, ഞാനിത് അള്ളാഹുവിൻ്റെ ദൂതരിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണ് എന്നതിനെ, സമിഅ്തുഹു ഉദുനായ, എൻ്റെ രണ്ട് ചെവികൾ കൊണ്ട്, കാതുകൾ കൊണ്ട് ഞാൻ കേട്ടതാണ്, വവഅഹു ഖൽബി, എൻ്റെ മനസ്സുകൊണ്ട് ഞാനത് കൃത്യമായി അത് കേട്ടതാണ്, ശ്രദ്ധിച്ചു കേട്ടതാണ്, മനസ്സുകൊണ്ടും കാതുകൊണ്ടും ശ്രദ്ധിച്ച് കേട്ടതായ ഒരു ഹദീസാണ് ഇവിടെ അദ്ദേഹം പഠിപ്പിക്കുന്നത്, ഉണർത്തിയിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, എത്രത്തോളം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ അവർ കാണിച്ച ആ ഒരു താല്പര്യം, അത് ഫളായിലുകളുടെ വിഷയത്തിലായിരുന്നാലും അതല്ലാത്ത വിഷയങ്ങളിലുമൊക്കെ ഗൗരവത്തോടുകൂടി അത് അറിവ് നേടുക, അത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടി, എന്നാൽ നല്ല നീയത്തോടുകൂടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ കേൾക്കുന്നു, പഠിക്കുന്നു. ഫജർ നമസ്കാരം പോലെ തന്നെ ശ്രേഷ്ഠമായ ഒന്നാണ് അസർ നമസ്കാരവും. അപ്പം ആ രണ്ട് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോരുന്നാൾ ലയ്യലിജന്നാറ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. രണ്ട് കാര്യങ്ങളാണിവിടെ. ഒന്നാമത്തത് ഇസ്ബാത്തു ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും അവർ. മറ്റൊന്ന് ഇൻതിഫാഉ ദുഖൂലിന്നാർ, നരകത്തിൽ പ്രവേശിക്കുന്നതിനെ നിരാകരിച്ചുകൊണ്ട്. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്. ഏതൊരാൾ നരക ശിക്ഷയിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചവൻ, അവനാണ് ഫാസ്, അവനാണ് വിജയമുള്ളത്. അപ്പോൾ ആത്യന്തികമായ ഒരു മുസ്ലിമിൻ്റെ ഒരു വിശ്വാസിയുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നത്. അതിന് ഒന്നാമതായി വിശ്വാസത്തിന് ശേഷം, ഷഹാദത്തിന് ശേഷം ഒന്നാമത്തെ കാര്യമായി പഠിപ്പിച്ചത് നമസ്കാരം കൃത്യമായി മുറ പോലെ സമയത്തിന് അതിൻ്റെ ആദാബുകൾ പാലിച്ച്, അർക്കാനുകൾ പാലിച്ച്, അതിൻ്റെ ഷുറൂത്തുകളും ഫുറൂദുകളും എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു നമസ്കാരം നിർവഹിക്കുന്നവർക്ക് ഈ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫളായിലുകൾ ആ ഒരു ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതകളെയാണ് അറിയിക്കുന്നത്, അതിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാനും ആവശ്യമായ സൽക്കർമ്മങ്ങൾ, അതിൽ തന്നെ ഈ നമസ്കാരം മുറ പോലെ കൃത്യമായി നിർവഹിക്കുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ഇത് നമുക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും അതിലേക്ക് നമുക്ക് സൂചന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളും പ്രത്യേകമായി ഇവിടെ എടുത്തു പറയപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. അതേപോലെ സഹോദരങ്ങളെ, വലജ എലിജു പ്രവേശിക്കുക എന്നതാണ്. ഇതേ അർത്ഥത്തിലുള്ള ഈ പദം വരുന്നതായ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ലാ എലിജു നാറ റജുലും ബക്കാമിൻ ഖഷിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു കണ്ണും നരകത്തി സ്പർശിക്കുകയില്ല. ഒലായുബാറും ഫി സബീലില്ല ദുഖാനു ജഹന്നം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേൽക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ, പൊടിപടലങ്ങളോ മറ്റു യാതൊരു നിലക്കുള്ള പ്രശ്നങ്ങളും അയാൾക്കുണ്ടാവുകയില്ല. അതും നരകത്തിലെ പുകയും തമ്മിൽ ഏതൊരു കാര്യം അയാൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തൊരു ത്യാഗം സഹിക്കേണ്ടി വരുന്നു, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിച്ചതിൻ്റെ പേരിൽ പൊടിപടലങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, അതും നരകത്തിലെ പുകയും കൂടി ഒന്നിച്ചു ചേരുകയില്ല എന്നത്, അതായത് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നറിയിക്കാൻ വേണ്ടി ഉണർത്തിയതായ ഇബാദത്തുകൾ, അതിൻ്റെ മഹത്വങ്ങൾ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിലാക്കിക്കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ആവശ്യമായ നിലക്കുള്ള ഖുശൂഓടെ ഖുദൂഓടെ കൂടി സമയബന്ധിതമായി കൊണ്ട് ഈ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ നാം ശ്രദ്ധിക്കണമെന്നതും ഇത് നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ഈ ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഈ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നത് വിശ്വാസികൾ അത് അനുധാവനം ചെയ്യുവാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണോ പഠിപ്പിച്ചത്, കാണിച്ചു തന്നത്, ആ വഴിയിൽ മുന്നോട്ടു പോകാൻ വേണ്ടിയാണ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക എന്ന്. പലരും അശ്രദ്ധമായി പോകുന്ന, ഉറങ്ങിപ്പോകുന്ന ഒരു സമയം കൂടിയാണ് ഫജറിൻ്റെ സമയം. മറ്റൊന്ന് മറ്റു ജോലികളിലും മറ്റുമായി പലരും അശ്രദ്ധയോടുകൂടി കാണുന്നൊരു സമയമാണ് അസറിൻ്റെ സമയം. ഈ രണ്ട് നമസ്കാരങ്ങളിലും കണിഷ്ഠത പാലിക്കുവാനും സൂക്ഷ്മത പാലിക്കുവാനും കൃത്യത പാലിക്കുവാനും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ മറ്റു നമസ്കാരങ്ങൾ അയാൾക്ക് വളരെ എളുപ്പമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും പല സഹോദരങ്ങളും പല സഹോദരിമാരും ഫജറിന് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു സമയം, അതിൻ്റെ അവസാന സമയം സൂര്യൻ ഉദിക്കുക എന്നുള്ളതാണ്. ആ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫജർ നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ പലരും, പല മുസ്ലിമീങ്ങളും സൂര്യനുദിച്ച് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഉണരുന്നത് തന്നെ. ഈ ഒരു ഇബാദത്ത്, ഫജ്ർ എന്ന നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം അസ്സലാത്തു ഖൈറു മിനന്നോം, ഉറക്കത്തെക്കാൾ ഉത്തമം നമസ്കാരമാണ് എന്ന് വിളിച്ചു പറയപ്പെട്ടിട്ട് പോലും പുതച്ചുപുടി കിടന്നുറങ്ങി ആ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സഹോദരങ്ങൾ, ഒരു ഈമാനുള്ള വിശ്വാസിയായ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗൗരവത്തോടുകൂടിയാണ് അതിനെ കാണുക. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നഷ്ടപ്പെടാതിരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശിക്ഷ വന്നു ഭവിക്കാതിരിക്കുവാനുമെല്ലാം നമ്മൾ നിർവഹിക്കുന്നതായി നമസ്കാരം കൃത്യമായി സമയത്തിന് തന്നെ സമയബന്ധിതമായി അത് നിർവഹിക്കുവാൻ നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം ശീലിപ്പിക്കണം. ആ ഒരു വിഷയത്തിൽ വതവാസോബിൽ ഹഖ് വതവാസോബിൽ സബർ, പരസ്പരം ഉപദേശിക്കുകയും അതിൽ ക്ഷമയവലംബിക്കുകയും ചെയ്യുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അസ്ര നമസ്കാരവും ഫജ്ർ നമസ്കാരവും അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അറിയിക്കുന്നതായ ധാരാളം ഹദീസുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വസ്തുത. അതിനത്രത്തോളം ശ്രേഷ്ഠതയുണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റു നമസ്കാരങ്ങളൊന്നും അതിന് പുണ്യമില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ചിലതിന് ചിലതിനേക്കാൾ ശ്രേഷ്ഠതയും മഹത്വവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അത് നമ്മളതിന് നൽകുകയും ആ ഒരു പുണ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. ഉദാഹരണത്തിന്, ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളും ഒരേപോലെയല്ല. ജുമാ ദിവസം, ആ ജുമാ ദിവസം ഇന്ന മിന്ന അഫ്ദലി അയ്യാമിക്കും യൗമിൽ ജുമാ, ഹദീസുകളിൽ വന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ്. അംബിയാക്കളിൽ, പ്രവാചകന്മാരിൽ എല്ലാവർക്കും ഒരേ ദർജയിലല്ല. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, അവർ നമ്മ പ്രവാചകന്മാർ ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനം നൽകിയിട്ടുണ്ട്. 124,000 പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാരാണുള്ളത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 5 പ്രവാചകന്മാർ, ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങൾക്ക് ചിലതിനേക്കാളും ശ്രേഷ്ഠതയും പുണ്യതയുമുണ്ട്. എല്ലാ മണ്ണും ഒരുപോലെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം അത് മക്കയാണ്. പള്ളികളെല്ലാം ഒരേപോലെയല്ല. മസ്ജിദുൽ ഹറാം, അതിന് പ്രത്യേകതയുണ്ട്. മസ്ജിദ് നബവിക്ക് അതിന് ശ്രേഷ്ഠതയുണ്ട്. ഇങ്ങനെ ചിലത് ചിലതിനേക്കാളും ശ്രേഷ്ഠതയും മഹത്വവും ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് ഫജ്ർ നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും അതിൻ്റേതായ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, ആ ഒരു ഗൗരവത്തോടുകൂടി അത് നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സാലിഹീൻ, നരകപ്രവേശനം തടയുന്ന നിസ്കാരങ്ങൾ. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി എന്നിവർ.
1: നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ മുദ്ദു കൊടുക്കുക എന്ന് പറയുന്നു. അത് എങ്ങനെയാണ് തൂക്കം കണക്കാക്കുക എന്നാണ്?
2: നമുക്ക് അറിയാവുന്നതുപോലെ നോമ്പ് നിർബന്ധമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നോറ്റുവീട്ടാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ടായേക്കും. ചിലപ്പോൾ വാർദ്ധക്യ സഹജമായ ആവശ്യതകൾ കൊണ്ട്, അതല്ലെങ്കിൽ രോഗം കൊണ്ട്. ഇനി ഒരു ശമനം പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലുള്ള രോഗിയാണെങ്കിൽ ആ ഓരോ നോമ്പിനും പകരമായി പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കണം എന്നതാണ് ഖുർആൻ നിർദ്ദേശിച്ച പ്രതിവിധി. സൂറത്തുൽ ബക്കറയിലെ 183-184 വചനങ്ങളിൽ അള്ളാഹു പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു: അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആ ദിവസങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അത്രയും എണ്ണം നോമ്പുകൾ മറ്റ് ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ നോറ്റുവീട്ടണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു: വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. എന്നാൽ പ്രയാസകരമായി ആ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ, ഫിദിയ കൊടുത്താൽ മതിയാകുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു: ഈ ആയത്ത് മൻസൂഹായ ആയത്തല്ല, അഥവാ നിയമം ദുർബലപ്പെടുത്തപ്പെട്ട വചനമല്ല. മറിച്ച് ഇവിടെ ബുദ്ധിമുട്ടുള്ള നോമ്പെടുക്കാൻ പ്രയാസപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ ഹുവശൈഹുൽ കബീർ വൽ മർഅത്തുൽ കബീറ, വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അനുഭവിക്കുന്ന വൃദ്ധന്മാരും വൃദ്ധകളുമാണ്. ലാ യസ്തതീആനി അൻ യസൂമാ, അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നോമ്പെടുക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ആളുകളാണ് വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വചനത്തിലെ വിധി നിലനിൽക്കുന്നത്. അവരെന്ത് ചെയ്യണം? ഫയുത്ത് ഇമാനി മക്കാന കുല്ലി യോമിൻ മിസ്കീന, ഓരോ ദിവസത്തിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുകയാണ് അവർ വേണ്ടത്. ഇത് പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ആ ഹുക്കുമ് പറയുന്നു. അഥവാ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുള്ള, നിർബന്ധമായ നോമ്പെടുക്കാൻ ശേഷിയില്ലാത്ത രോഗികളും അതേപോലെ തന്നെ യാത്രക്കാരുമൊക്കെയായിട്ടുള്ള ആളുകൾ, അവരൊരു സാധുവിന് ഭക്ഷണം കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെയാണ് ആ ഭക്ഷണം കൊടുക്കേണ്ടത്? രണ്ട് രൂപത്തിൽ അത് ചെയ്യാം എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാരും മറ്റു പല ഉലമാക്കളും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഭക്ഷണം തയ്യാറാക്കി ഓരോ നോമ്പിനും തുല്യമായ എണ്ണം അത്രയും ആളുകളെ ഭക്ഷണത്തിന് ക്ഷണിക്കുക. അവർക്കൊരു നേരത്തെ ഭക്ഷണം, അവർക്ക് വയറ് നിറച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ എല്ലാം തയ്യാറാക്കി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലേതനുസരിച്ച് ചോറോ കറിയോ എല്ലാം കൂടിയിട്ടുള്ള ഭക്ഷണമാകാം. അങ്ങനെ പാകം ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെയുള്ളത്, അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞ ചോദ്യം, എത്രയാണത് കണക്കാക്കേണ്ടത്? അപ്പോൾ ഹദീസുകളിൽ വന്നതുപോലെ ഫിത്ർ സക്കാത്തിൻ്റേത് ഒരു സ്വാ ആണെങ്കിൽ ആ സ്വാഇൻ്റെ നിസ്ഫ് സാഅ്

0: അരസ്വാഹ് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. അതിന് ആധുനിക പണ്ഡിതന്മാർ ഏകദേശം ഒരു കണക്ക് പറഞ്ഞത് ഒരു 1.5 കിലോ അരി നമ്മൾ കൊടുത്താൽ, ഒരു നോമ്പിന് ഒരു 1.5 കിലോ അരി എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ എത്രയാണോ നോമ്പ് നഷ്ടപ്പെട്ടത്, നോമ്പെടുക്കാൻ കഴിയാതെ പോയത്, അതിന് തത്തുല്യമായ ഫിദിയെ അവർ കൊടുക്കണം. ഇനി അതിൻ്റെ ഒരു പൂർണ്ണത എന്ന രീതിയിൽ അരി മാത്രമല്ല അതിലേക്ക് വേണ്ടുന്ന മറ്റ് വിഭവങ്ങൾ, കറിക്കാവശ്യമായ സാധനങ്ങൾ എല്ലാം കൊടുത്താൽ നല്ലതാണ് എന്നതുകൂടി പണ്ഡിതന്മാരുടെ ഫത്വകളിൽ അതേപോലെ തന്നെ നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലജ്നത്തു ദാഇമയോട് ഇതേപോലെ ഒരു ചോദ്യം വന്നു. അപ്പോൾ അവർ നൽകിയ മറുപടി, മൻ അജസ അൻ സൗമ്യ റമദാൻ ലിക്കിബരി സിന്നിൻ, പ്രായാധിക്യം കൊണ്ട് നോമ്പെടുക്കാൻ സാധിക്കാത്തൊരു വ്യക്തി, അവർ എന്തു ചെയ്യണം? നോമ്പെടുക്കൽ അവർക്ക് പ്രയാസകരമാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കുവാനുള്ള ഇളവുണ്ട്. വജബ അലൈഹി അൻ യുത്ഇമ അൻ കുല്ലി യൗമി മിസ്കീന, ഓരോ നോമ്പിനും പകരം സാധുവായൊരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. നിസ്ഫു സ്വാഇൻ മിൻ ബുർറിൻ ഔ തംറിൻ ഔ അറുസിൻ ഔ നഹ്വി ദാലിക്, ആ നാട്ടിലെ ഭക്ഷണ പദാർത്ഥമായ അരിയോ ഗൾഫിലേക്ക് പോലെ അറബികൾക്കിടയിൽ ഈത്തപ്പഴം ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ, അതിൻ്റെ ഫിത്ർ സക്കാത്തിന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ നേർപകുതി, ഒരു സ്വാ ആണ് ഫിത്ർ സക്കാത്തിൻ്റെ തോതെങ്കിൽ ഇതിന് നിസ്ഫു സാ പകുതി മതിയാകും. വക്കതൽ മരീദുല്ലദി അജസ അനി സൗമി, അതേപോലെ തന്നെ നോമ്പെടുക്കാൻ കഴിയാത്ത രോഗികൾ, ഔഷഖ അലൈഹി മഷക്കത്തൻ ശദീദ വലായുർജാ ബുർഉഹു, രോഗം ശമിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗാവസ്ഥയിൽ അങ്ങനെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കും ഇതേപോലെ ചെയ്താൽ മതിയാകും എന്നവരുടെ ഫത്വകളിൽ കാണാം. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. എന്നാൽ നോമ്പിൻ്റെ വിഷയത്തിൽ ലാഘവത്വത്തോടുകൂടി നിസ്സാരമായി അതിനെ തള്ളാൻ പാടില്ല. ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രത്യേകം അള്ളാഹു പറഞ്ഞു, ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ വ അൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമം. നോമ്പ് ഒഴിവാക്കാൻ അള്ളാഹു ഇളവ് നൽകിയ ആളുകൾക്കാണ് ഈ പറഞ്ഞ സംഗതിയുള്ളത്. എന്നാൽ ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാലോ, അത് ശരിയായൊരു സമീപനമല്ല. നോമ്പെടുക്കുന്നതിന് അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുക എന്നതിനപ്പുറം വേറെയും പല ഗുണങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് നോമ്പെടുക്കുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ നോമ്പെടുക്കുന്നതിലൂടെ രോഗം മൂർച്ഛിക്കുകയോ മറ്റുള്ളവർക്ക് പ്രയാസമാവുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നോമ്പെടുക്കാതിരിക്കലാണ് അവിടുത്തെ പുണ്യം. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു തആല ആലം. അല്ലാഹു ഏറ്റവും ഖൈറിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ.
1: ചോദ്യം ഇതാണ്, പള്ളിയിൽ വെച്ച് സുബ്ഹി നിസ്കാര ശേഷം പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും ചെയ്തുകൊണ്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ലുഹാ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം പൂർണ്ണമായും ലഭിക്കുമോ എന്നാണ്.
2: ഇശ്റാഖ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസ് അറിയിക്കുന്നത്, ഒരാൾ സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുകയും തൻ്റെ മുസല്ലയിൽ ദിക്റിൽ കഴിച്ചുകൂട്ടുകയും സൂര്യോദയത്തിന് ശേഷം ഇഷ്റാഖിൻ്റെ സമയം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയും സമ്പൂർണമായി നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഇത് പുരുഷന്മാരുടെ അളവിലാണ്. അതേപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയും അളവിൽ പറഞ്ഞ വിഷയമാണ്. എന്നാൽ മതപരമായ ഒഴിവ് കഴിവ് ഉള്ളതിനാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയതിനാൽ, ആ ഇളവ് പിൻപറ്റി വീട്ടിൽ നമസ്കരിക്കുന്നവർ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് ഇളവുണ്ട്. അതേപോലെ പുരുഷന്മാരിലും പരോഗികൾ മറ്റു ഷറായിയായ ഒഴുകഴിവുള്ളവർ, അവർക്കും താമസ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ ഇളവുണ്ട്. അപ്പോൾ ഇത്തരം ഇളവുകളാണ്, ഷറായിയായ ഇളവുകളാണ് ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുവാൻ അവർക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഇളവുകൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇളവില്ലാത്ത അവസ്ഥയിൽ അവർ നിർവഹിക്കുന്ന പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീടുകളിൽ അവരുടെ മുസല്ലയിൽ നമസ്കാരാനന്തരം ഇരിക്കുകയും ദിക്റിൽ തുടരുകയും ഇഷ്റാഖിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് ഈ പറയപ്പെട്ട പ്രതിഫലമുണ്ടാകും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. മുസല്ലയിൽ തന്നെ ഇരുന്നു കൊള്ളണമെന്നില്ല. ഇപ്പോൾ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ അവരുണ്ടായാൽ മതി ദിക്റിൽ കഴിച്ചുകൂട്ടും വിധം. അതുകൊണ്ട് തന്നെ മുസല്ലയിൽ ഇരിക്കുവാൻ വേദനയും മറ്റും കാരണത്താൽ പ്രയാസമുള്ളവർ സോഫയിലേക്ക് മാറിയിരുന്നു, കസാരയിലേക്ക് മാറിയിരുന്നു, അല്ലെങ്കിൽ ഇനി ആ പരിസരങ്ങളിൽ നടക്കേണ്ട ഒരവസ്ഥയാണുള്ളത്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണത്താൽ. എങ്കിൽ അവർ ദിക്റിൽ ആ സമയം എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ കഴിച്ചു കൂട്ടുക, ഇഷ്റാഖിന് ശേഷം രണ്ടറക്കാൻ നമസ്കരിക്കുക. എങ്കിൽ അവർക്ക് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. അല്ലാഹു തആല ആലം.
1: രണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നിച്ച് നെയ്യത്ത് ചെയ്ത് നിസ്കരിക്കാമോ എന്നാണ്
3: പതിവായി ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. രണ്ട് നമസ്കാരങ്ങൾ രണ്ട് നിയത്തോടുകൂടി, എന്നാൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ അതേ റക്കാത്ത് നിർവഹിച്ചാൽ മതിയാകുമോ എന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വലാത്ത് നമസ്കാരം, അത് ചിലത് പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതായിരിക്കേയില്ല. മറ്റു ചില നമസ്കാരങ്ങളാകട്ടെ കൃത്യമായ പ്രത്യേകമായ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതായിരിക്കും. അതായത് ഒരാൾ ഉദു എടുക്കുന്നത് ഉദുവിന് ശേഷമുള്ള രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ഉദു എടുത്താൽ നമസ്കരിക്കുക, ഫർദ് നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ. ഒരാൾ ഫർദ് നമസ്കാരം നിർവഹിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ്. പള്ളിയിൽ കയറിയാൽ ഉള്ള രണ്ടറക്കാത്ത് നമസ്കാരം, ഒരാൾ പള്ളിയിൽ കയറിയാൽ രണ്ടറക്കാത്ത് നമസ്കാരമാകട്ടെ മറ്റ് നമസ്കാരങ്ങളാകട്ടെ ഏതും നിർവഹിക്കുക. അപ്പം ചുരുക്കത്തിൽ ചില നമസ്കാരങ്ങൾ മറ്റ് ചിലതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്, ചില നമസ്കാരങ്ങൾ മറ്റൊന്നിലേക്ക് പ്രവേശിക്കാത്തതുമാണ്. അപ്പോൾ രണ്ട് നമസ്കാരങ്ങൾ വ്യത്യസ്ത നീയത്തുകളോടുകൂടി ഒരുമിച്ച് നിർവഹിക്കണമെങ്കിൽ അതിൽ രണ്ടാലൊന്ന് പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാത്തതായിരിക്കണം. ഉദാഹരണമായി, ഒരാൾ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ഉള്ള റവാത്തിബ് നമസ്കരിക്കുന്നു, അതോടൊപ്പം അയാൾ ഉദു എടുത്ത് പള്ളിയിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉദു എടുക്കുന്നത് സത്യത്തിൽ ഉദുവിന് വേണ്ടി നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തിനല്ല, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് പള്ളിയിൽ കയറി രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്ന പ്രത്യേകമായ ലക്ഷ്യമല്ല, മറിച്ച് ഫർള് നമസ്കരിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഫർള് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, റവാത്തിബ് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. എങ്കിൽ അയാൾക്ക് ദുഹറിന് മുമ്പുള്ള രണ്ടറക്കാത്തും പള്ളിയിൽ പ്രവേശിച്ച തഹിയത്തിൻ്റെ രണ്ടറക്കാത്തും വ്യത്യസ്തമായ നിയത്തുകളോടുകൂടി രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതിയാവും. കാരണം തഹിയത്ത് നമസ്കാരം ഗൈർ മുറാദിൻ ലിദാത്തിഹ, പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതല്ല, എന്നാൽ തഹിയത്ത് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വകളിലൊക്കെ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നോക്കുക, ഒരാൾ സുബ്ഹിയുടെ രണ്ടറക്കാത്ത് നമസ്കാരം, സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് നമസ്കാരം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതിയാവും ഇല്ല. എന്തുകൊണ്ട്? സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് തഹിയത്ത് പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്, സുബ്ഹിയും അതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരാൾ ദുഹ നമസ്കാരത്തിൻ്റെ രണ്ടറക്കാത്തും ദുഹറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്തും അത് ഏതായാലും ഒരുമിച്ച് കൂടുകയില്ല. ഇങ്ങനെയുള്ള പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാത്ത ഒന്നായിരിക്കണം പരസ്പരം കൂട്ടി നമസ്കരിക്കണമെങ്കിൽ. എന്നാൽ രണ്ടും കൂടെ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടിയുള്ളതാകുവാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഒരാൾ വൈകി നമസ്കരിച്ചു എന്നിരിക്കട്ടെ, ഒരാൾ ഉണർന്നെഴുന്നേറ്റ് 8 മണിക്കാണ് എങ്കിൽ അയാൾ സുബ്ഹിയുടെ രണ്ടറക്കാത്തും അതേസമയം തന്നെയാണ് ദുഹയുടെ രണ്ടറക്കാത്തും, ഇത് രണ്ടും കൂടെ രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ പോരാ. കാരണം ഇതൊക്കെ പ്രത്യേകമായി മുസ്തഖിൽ സ്വതന്ത്രമാണ്, അവ പ്രത്യേകമായി നമസ്കരിക്കണം. എന്നാൽ ഉദു എടുത്തതിന് ശേഷമാകട്ടെ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷമാകട്ടെ ആ നമസ്കാരങ്ങളുടെ കൂടെ റവാത്തി നമസ്കാരങ്ങളോ അല്ലെങ്കിൽ രണ്ടറക്കാത്തുള്ള ഫർള് നമസ്കാരങ്ങളോ ഒക്കെ നിർവഹിക്കാവുന്നതാണ് എന്നാണ് ചുരുക്കം. അല്ലാഹു തആല ആലം.
1: ഇവിടെ അടുത്തുള്ള പള്ളിയിൽ 23 റക്അത്താണ് തറാവീ നിസ്കാരമുള്ളത്. ഇമാമിൻ്റെ കൂടെ 8 തറാവീ നിസ്കരിച്ച് 3 വിത്രായി നിസ്കരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇമാമിനെ പിന്തുടർന്ന് 10 തറാവീ നിസ്കരിച്ച് 1 റക്അത്ത് വിത്രാക്കി അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് സംശയം.
0: തറാവീഹ് നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഷ നമസ്കാരവും കഴിഞ്ഞ് അതിൻ്റെ റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചതിന് ശേഷം സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയത്തിന് മുമ്പ് രാത്രിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു പ്രത്യേക നമസ്കാരമാണ് തറാവീഹ് അല്ലെങ്കിൽ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന ഏറെ ശ്രേഷ്ഠതകളുള്ള മഹത്തരമായ ഒരു നമസ്കാരം. അത് ധാരാളം പുണ്യങ്ങളും അതേപോലെ തന്നെ പലവിധ വ്യത്യസ്തങ്ങളായ നേട്ടങ്ങളും നമുക്ക് നേടിത്തരുന്ന ഒരു ആരാധനാകർമ്മമാണ് എന്നുള്ളതുകൊണ്ട് സത്യവിശ്വാസികളായ പലരും അത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കാറുണ്ട്. സലഫു സാലിഹീങ്ങളുടെ ഒരു ഒഴിച്ചുകൂടാനാകാത്ത രീതിയും ചര്യയുമായിരുന്നു അത് എന്നൊക്കെ നമുക്കവരെ സംബന്ധിച്ചുള്ള വിവരണങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ ആ നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ചിന്താഗതികളും അഭിപ്രായങ്ങളുമൊക്കെയാണ് ആളുകൾക്കിടയിലുള്ളത്. അതിലേറ്റവും ശരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച് കാണിച്ചു തന്ന രീതിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് ചോദിച്ച ആളുകൾക്ക് പ്രവാചക പത്നിമാർ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അടക്കമുള്ളവർ കൊടുത്ത മറുപടി, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദാ അശറ റകഅ, 11 റകഅത്തുകളേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി നമസ്കാരം റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ അധികരിപ്പിച്ചിരുന്നില്ല എന്നാണ്. രണ്ട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പറഞ്ഞ രാത്രി നമസ്കാരം റമദാനിൽ മാത്രമുള്ളതല്ല, റമദാനിൽ പ്രത്യേക പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ട് എന്നതൊഴിച്ചാൽ അത് റമദാനിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ അത് നമസ്കരിച്ചിരുന്നു. 11 റക്അത്തുകളാണ് അവിടെ നിന്ന് നിർവഹിച്ചിരുന്നത് എന്നും ഹദീസിൽ നിന്ന് കിട്ടും. 3 ദിവസം സഹാബത്തിന് ഇമാമായി നേതൃത്വം കൊടുത്ത് ഈ നമസ്കാരം നിർവഹിച്ച റിപ്പോർട്ടുകളും കാണാം. അതിലും ഇപ്പറഞ്ഞ എണ്ണത്തേക്കാൾ കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെയും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയുമൊക്കെ ജനങ്ങൾക്ക് ഇമാമായി നിന്ന് ഈ രാത്രി നമസ്കാരം തറാവീഹ് നമസ്കാരം നിർവഹിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ 11 റക്അത്ത് നമസ്കരിക്കാനാണ് നിർദ്ദേശിച്ചത് എന്ന് കാണാൻ കഴിയും. അമറ ഉമറു ഉബൈ ബിൻ കഅബ് വ തമീം അദ്ദാരിയ അൻ യഖൂമാ ലിന്നാസി ബി 11 റക്അ, ഇമാം മാലിക് റഹിമഹുല്ലാ തൻ്റെ മുവത്തയിൽ രേഖപ്പെടുത്തിയ സംഭവമാണത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി 20 അതിലധികവും ഒക്കെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അത് പഠിച്ചറിഞ്ഞ് പിൻപറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 11 റക്അത്ത് നമസ്കരിക്കുന്ന സലഫി മസ്ജിദുകൾ പരിസരങ്ങളിലുണ്ടെങ്കിൽ ആ പള്ളികളിൽ പോയി നമ്മളത് നമസ്കരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് നമസ്കരിക്കാം. അങ്ങനെയൊന്നും പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ കൂടെ നമുക്ക് അവസാനത്തിൽ, ഇവർ 23 റക്അത്ത് നമസ്കരിക്കുമ്പോൾ അവസാനത്തെ 11 റക്അത്തിൽ ആ ഇമാമിൻ്റെ കൂടെ കൂടി നമുക്ക് അത് പൂർത്തീകരിക്കൽ ആണ് കുറച്ചുകൂടി നന്നാവുക. അതല്ലാതെ ഇമാമിൻ്റെ കൂടെയല്ലേ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഒരു രീതി ചെയ്യുന്നത് നമുക്ക് ഗുണകരമല്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ദിക്റുകൾ ചൊല്ലുമ്പോൾ എണ്ണം പിടിക്കാൻ കൗണ്ടർ മെഷീൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
4: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രൂപമുണ്ട്. കൈകൊണ്ടാണ് ദിക്റിൻ്റെ എണ്ണം പിടിക്കേണ്ടത്. അത് എല്ലാ കാലഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു രൂപമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ കയ്യിൽ ദിക്ർ ചൊല്ലുന്ന സമയത്ത് തെറ്റുന്നില്ല. എങ്ങനെയാണ് തെറ്റുക? ഒരു കയ്യിലെ 5 വിരൽ ഓരോ വിരലിനും 3 ഖണ്ഡങ്ങൾ, അങ്ങനെയാണെങ്കിൽ 5 × 3 = 15 കൃത്യമായിട്ട് നമുക്ക് കിട്ടും. 2 തവണയായിട്ടുണ്ട് എങ്കിൽ 30 ആയി, പിന്നെ 3 തവണ ചൊല്ലിയാൽ മതി. ഇനി 100 ആണ് എങ്കിൽ ഈ രൂപത്തിൽ 15 15 വീതം 30, അങ്ങനെ ചൊല്ലി നമുക്ക് ദിക്ര് ചൊല്ലാം. ഇനി 1 2 അധികമായി പോയി എങ്കിൽ അതിനൊരു തെറ്റല്ല. കാരണം നമ്മൾ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എണ്ണം പിഴച്ചു പോയിട്ട് ഒരാൾ ഒന്ന് കൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് നമ്മളറിഞ്ഞിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ആ 100 എണ്ണത്തിന് പ്രത്യേകമായി ലഭിക്കുന്ന പുണ്യം, അല്ലെങ്കിൽ 33 എണ്ണത്തിന് പ്രത്യേകമായി ലഭിക്കുന്ന പുണ്യം നമ്മളുടെ തെറ്റിക്കൊണ്ട്, അറിവില്ലായ്മ അല്ലെങ്കിൽ അശ്രദ്ധയിൽ നിന്ന് ഒന്ന് പിഴച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. അതിൻ്റെ പേരിലൊരിക്കലും ഡിജിറ്റൽ ദിക്റിൻ്റെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ തസ്ബീഹ് മാലയോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു രൂപത്തിൽ എണ്ണം പിടിക്കുന്ന നബി പഠിപ്പിച്ചിരിക്കെ അതല്ലാത്ത മറ്റൊരു മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഉത്തമമായത് ഇതാണ് എന്ന് വിചാരിക്കുന്നത് തന്നെ അത് ഒരു ബിദഅത്തിൻ്റെ ഇനത്തിലേക്ക് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.
1: ഇഷ്റാഖിന്റെ നിസ്കാരവും ലുഹാ നിസ്കാരവും ഒന്നാണോ, അല്ലെങ്കിൽ അതിന്റെ സമയം എപ്പോഴാണ് എന്ന്?
3: രാത്രി നമസ്കാരത്തിന് തറാവീഹ്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, വിത്ർ, ഖിയാമു റമദാൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ പറയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരം പോലെ തന്നെയാണ് സൊലാത്തുൽ ഇഷ്റാഖും ദുഹയും അവ്വാബീനും. ഒരാൾ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ സൂര്യൻ ഉദിച്ച് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയുന്നതുവരെ ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് ശേഷം രണ്ടരക്കാത്ത് നമസ്കരിക്കുമ്പോൾ, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദയമെന്നാണ്, ആ സമയത്ത് അഥവാ ദുഹാ നമസ്കാരത്തിൻ്റെ തുടക്ക സമയം ആ സമയത്ത് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് സൊലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. പൊതുവെ ഈ സമയം മുതൽ ദുഹർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന സൊലാത്തിനാണ് സൊലാത്തുൽ ദുഹ എന്ന് പറയുക. അപ്പോൾ ഈ ആദ്യ സമയത്ത് നിർവഹിക്കുമ്പോൾ സൊലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. എന്നാൽ ചൂട് കഠിനമാവുന്ന വേളയിൽ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ സൊലാത്തുൽ ഔവാബീൻ എന്നും പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ കൃത്യമായി പറയുന്നു, സൊലാത്തുൽ ഇഷ്റാഖ് അത് തന്നെയാണ് സൊലാത്തുൽ ദുഹ എന്ന്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വളരെ കൃത്യമായി പറയുന്നു, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെയാണ് എന്ന്. രണ്ട് റക്കാത്ത് മുതൽ എട്ട് റക്കാത്ത് വരെ അത് നിർവഹിക്കാവുന്നതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം രണ്ടരക്കാത്ത് നമസ്കരിക്കുവാൻ വസിയത്ത് ചെയ്തിരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സദഖ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികളിലും സദഖയുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ലാഹ് പറയലും സദഖയാണ്. തഹ്ലീൽ സദഖയാണ്. അൽഹംദുലില്ലാഹ് പറയൽ സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വയക്ഫീമിൻ ദാലിക, ഇതിനൊക്കെ പകരം മതിയാവുന്നതാണ് റക്അത്താനി തർക്കഉഹുമാ മിന ദുഹാ, ദുഹാ രണ്ട് റക്അത്ത് നമസ്കരിക്കൽ എന്നാണ്. ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ട് റക്അത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. മക്ക വിജയ ദിവസം നാലു സലാമിലായി എട്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുഹാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുസല്ലിഹ അർബഅൻ, നബി പൊതുവെ നാല് റക്അത്താണ് നമസ്കരിക്കാറുള്ളത്, ചിലപ്പോൾ പ്രവാചകൻ അതിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെ. സൊലാത്തുൽ ഔവാബീൻ എന്ന് പറയുന്നത് ചൂട് കഠിനമാണ് ദുഹറിൻ്റെ തൊട്ട് മുമ്പ് ആ വേളയിൽ അതിന് നമസ്കരിക്കുമ്പോൾ ഈ പേരാണ് അതിന് പൊതുവെ പറയുക, അതല്ലാതെ മൂന്നും മൂന്ന് നമസ്കാരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക.
5: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا من يرى ما في الضمير ويسمع انت المعد.
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നേർരേഖ. നന്മ ലഭിക്കാത്തവർ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാട്ടിൽ നടക്കുന്ന പല ആചാരങ്ങളിൽ നിന്നും പല ചടങ്ങുകളിൽ നിന്നും ഇസ്ലാമികമായ ശരിയായ ധാരണകളും ബോധങ്ങളുമുള്ള ആളുകൾ വിട്ടുനിൽക്കുന്നത് പലർക്കും സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഈ ദിക്കറുകളും ദുആകളും? അതാരുടേതായിക്കോട്ടെ, എന്തായിരുന്നാലും ദിക്കറല്ലേ, ദുആയല്ലേ, നല്ല കാര്യങ്ങളല്ലേ, എന്തിനാണ് വിട്ടുനിൽക്കുന്നത് എന്ന് നിഷ്കളങ്കമായി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പക്ഷം പിടിച്ചിട്ടൊന്നുമല്ല, ആത്മാർത്ഥമായി ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഈ ഒരു വിശ്വാസം കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നന്മതല്ലേ എന്ന് ധരിച്ചവരോട് സഹകരിക്കുന്ന ആളുകളുമുണ്ട്. ഇസ്ലാമിൻ്റെ ചില അടിത്തറകൾ അറിയാത്ത ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ തൊട്ടുടനെ നടന്നിട്ടുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ നമുക്കിതിന് വലിയ കാഴ്ചപ്പാട് നൽകുന്ന ഒരു സംഭവമാണ്. സ്വഹീഹായി റിപ്പോർട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഏറ്റവും ഉന്നതനും വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാതാവുമൊക്കെ ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദീർഘകാലത്തെ സഹവാസം ലഭിച്ചിട്ടുള്ള ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു സംഘം ആളുകൾ കടന്നു വന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. അബു മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സമയത്ത് കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. ആ സമയത്ത് അബു മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ അബ അബ്ദുറഹ്മാൻ, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർത്തു, ഇന്ന് ഞാൻ പള്ളിയിൽ എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യം ഞാനിന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാഹു, എന്താണ് കണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഅയ്തു ഫിൽ മസ്ജിദ് ഖൗമൻ ഹിലക്കൻ ജുലൂസൻ യന്തളിറൂന സ്വലാ, നമസ്കാരത്തെ കാത്തിരിക്കുന്ന, വക്തായി നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സദസ്സ്, വട്ടം കൂടിയിരിക്കുന്നൊരു സദസ്സ്, അവിടെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും ഓരോ വട്ടത്തിലുമുണ്ട് ഒരാൾ. അയാളുടെ കയ്യിൽ വഫി ഐദിഹിം ഹസ്വൻ, കുറച്ച് ചരക്കല്ലുകൾ അദ്ദേഹം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രൂപ്പിൻ്റെ അമീറായി നിൽക്കുന്ന വ്യക്തി പറയും, കബിറൂമി അ, 100 പ്രാവശ്യം നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയൂ എന്ന് പറയും. ഫയു കബിറൂന മിയ, അപ്പോൾ അവർ 100 വട്ടം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലും. അങ്ങനെ അത് 100 പൂർത്തിയായി കഴിയുമ്പോൾ ആ മനുഷ്യൻ അവരോട് പറയും, ഹല്ലിലൂമി അ, ഈ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന വ്യക്തി പറയും, 100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. ഫയു ഹല്ലിലൂന മിയ, അപ്പോൾ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. അത് കഴിഞ്ഞാൽ മറ്റയാൾ പറയും, സബ്യഹൂമി അ, 100 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഫയു സബ്യഹൂനമി അ, അവർ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, എനിക്കിതുവരെ കണ്ട് പരിചയമില്ലാത്ത, നബിയിൽ നിന്നോ സഹാബത്തു നിന്നോ കണ്ട് ശീലമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫോ മാതാ കുൽത്തലഹും, ഇത് കണ്ടപ്പോൾ നീ എന്താണ് അവരോട് പറഞ്ഞത്? മാ കുൽത്തലഹും ഷെയ്ഖ, ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇൻതിലാർ റഈക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരോടൊന്നും പ്രതികരിച്ചില്ല. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? തസ്ബീഹ് അല്ലേ, തഹ്ലീൽ അല്ലേ, തക്ബീർ അല്ലേ, ഒരു സുബ്ഹാനല്ലാഹ്ക്ക് എത്ര പ്രതിഫലമുണ്ട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്ര പ്രതിഫലമുണ്ട് എന്ന് ആണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ച അദ്ദേഹം എന്താണ് പറഞ്ഞത്? അഫല അമർത്തഹും അൻ യഉദ്ദു സയ്യിആതിഹിം, അവർക്കവിടെ തിന്മകൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നന്മ എന്ന നിലക്ക് അവർ ചെല്ലുന്ന ഓരോ കാര്യങ്ങളിലും അവർ ഓരോ തിന്മയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വല്ലമിൻ തലഹും അല്ല മിൻ ഹസനാത്തിയും, അവരുടെ നന്മകൾ പാഴാക്കി കളയണ്ട, നന്മകൾ പാഴാക്കി കളയലും തിന്മകളെ വർദ്ധിപ്പിക്കലുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നമ്മളെ വിശ്വാസപ്രകാരവും നമ്മളെ ധാരണ പ്രകാരം എന്താണ്, പള്ളിക കൂടി നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത്, സ്വറ പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത്, മൊബൈൽ നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലത്, ഇങ്ങനെ ഒരാളും മിസ്സാവാതെ എല്ലാവരെയും പാടെ കൂട്ടിയിരുത്തിയിട്ട് ഒരു നല്ല കാര്യം തുടങ്ങുന്നതിൽ എന്ത് തെറ്റ് എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. എന്നാൽ അത് തിന്മകൾ എണ്ണലാണ് എന്നും നന്മകളെ നഷ്ടപ്പെടുത്തലാണെന്നും പറയുമ്പോൾ എത്ര ശക്തമാണ് ആ കാര്യം എന്നാലോചിച്ചു നിങ്ങൾ. അങ്ങനെ സുമ മലവ മലയിന മാഹു, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും അതേപോലെ തന്നെ അവിടെ ഉള്ള ആളുകളും അബു മുസ്ലിം അശ്അരി റളിയല്ലാഹു അൻഹും ഒക്കെ പാടെ പോവുകയാണ്. ഹത്ത അത്ത ഹൽക്കത്തൻ മിൻ തിൽക്കൽ ഹിലക്ക്, ആ ഹൽക്ക അദ്ദേഹം നേരിട്ട് കാണും. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, മാ ഹാദല്ലദി അറാക്കും തസ്നഊൻ, എന്താണ് കൂട്ടരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അവർ പറയണത് എന്താ അറിയോ, അവർ പറഞ്ഞു, യാ അബ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹിൽ തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, ഈ കല്ല് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ തസ്ബീഹും തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലുകയാണ് എന്ന്. നോക്കൂ നിങ്ങൾ അങ്ങനെ ചൊല്ലുമ്പോൾ ഇന്നത്തെ ഈ കാഴ്ചപ്പാട് പ്രകാരം ഖുദ്വാ ഇറക്കല്ലേ, അത് യാസീൻ ഓതല്ലേ, അത് ഖുർആൻ പാരായണം ചെയ്യല്ലേ, എന്തിനാ പയ്യിലൊക്കെ നിങ്ങൾ തെറ്റ് കാണുന്നത് എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കരായ ആളുകളോട് പറയുകയാണ്. ഈ നിഷ്കളങ്കരാണ് ഇവർ. ഇവരൊരു തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചവരോ തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചവരോ നന്മകളെ പാഴാക്കാൻ ഉദ്ദേശിച്ച ആളുകളൊന്നുമല്ല. അവരോട് ഞങ്ങൾ തക്ബീർ ചൊല്ലുകയാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറയാണ്, സുബ്ഹാനല്ല പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഫഉദ്ദു സയ്യിആത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ എണ്ണിക്കൊള്ളുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, ഏ മുഹമ്മദിൻ്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകത്തുക്കും, നിങ്ങളുടെ ഈ ഒരു നാശം എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ ഈ നാശം സംഭവിച്ചു പോയത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾ ദീനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഹ ഉല ഈ സ്വഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിങ്ങളുടെ നബിയുടെ സ്വഹാബത്താണ്. വഹാദിഹി സിയാബുഹു ലം തബ്ല, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വ ആനിയത്തുഹു ലം തുക്സർ, നബി സല്ലല്ലാഹു ഉപയോഗിച്ച പാത്രങ്ങൾ നുരുമ്പിയിട്ടില്ല. വല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹു ആണ് സത്യം, ഇന്നക്കും ലഅല മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബി ലലാലത്തിൻ, നിങ്ങളെന്താണ് ഒരു ലലാലത്തിൻ്റെ വാതിൽ നിങ്ങൾ തുറക്കുന്നവരാണെന്നാണ്. നിങ്ങളൊരു ഒരു വഴികേടിൻ്റെ വാതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തുറന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞെന്താ, വല്ലാഹി യാ അബ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ലൽ ഖൈർ, ഓ അബു അബ്ദുറഹ്മാനെ, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞങ്ങൾ നല്ലത് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്നാണ് അവർ മറുപടി പറയുന്നത്. അപ്പോൾ നല്ലതാണ് ചെയ്യുന്നത്, നല്ലതാണ് വിചാരിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത തിന്മകളും അവരുടെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടലുമാകുന്നു എന്നാണ്. ഈ ഒരു തത്വം നമ്മുടെ മനസ്സിൽ വേണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, വക്കം മിം മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബഹു, എത്ര നന്മയെ ഉദ്ദേശിക്കുന്നവരുണ്ട് പക്ഷേ അവരത് ലഭിക്കുന്നേയില്ല. നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊന്നും നന്മയുടെ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഭാഗം ജനങ്ങളുണ്ട്, യഖ്റഊന ഖുർആന ലാ യുജാവിസു തറാഖിയഹു, അതായത് ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യും, അവരെ തൊണ്ടകളിൽ നിന്നും അത് ഇറങ്ങിപ്പോവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. അപ്പോൾ വക്കം മിം മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബഹു, എത്രയെത്ര നന്മകൾ ഉദ്ദേശിക്കുന്നവരുണ്ട് അവർക്കത് ലഭിക്കുന്നില്ല എന്നാണ്. എന്തുമാത്രം വിദാത്തുകളാണ് സഹോദരങ്ങളെ, ദിക്റിൻ്റെയും ദുആയുടെയും പേരിൽ നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിച്ച് പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ച് ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും അസ്മാഉൽ ഹുസ്ന, നബി അല്ലാഹുവിൻ്റെ വിശുദ്ധമായ നാമങ്ങൾ, ആ നാമങ്ങൾക്ക് ഓരോരുത്തർ ഓരോന്നാണ് പറയാണ്, ദാരിദ്ര്യം മാറാൻ, വിഷമം മാറാൻ, രോഗം മാറാൻ. അതിനെന്ത് ചെയ്താൽ മതി? ഇത്ര 100 പ്രാവശ്യം ഇത് ചെല്ലിയാൽ മതി, 200 പ്രാവശ്യം ചെല്ലിയാൽ മതി, 1000 പ്രാവശ്യം ചെല്ലിയാൽ മതി. അങ്ങനെ ഓരോരുത്തരും എണ്ണം നിശ്ചയിച്ചു കൊടുക്കുക. അപ്പോൾ ആ സാധുക്കളായിട്ടുള്ള സഹോദരിമാരും പ്രായമായവരൊക്കെ എന്താ വിശ്വസിക്കുന്നത്? എന്താ യാ അല്ലാ എന്നല്ലേ പറയണത്? എന്താ പേര് തെറ്റ്? യാ ഗഫാർ എന്നല്ലേ പറയണത്? എന്തായാലും തെറ്റ്, ഇതിലെന്താ തെറ്റുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയും അൽഹംദുലില്ല, അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാ തെറ്റുള്ള വാക്കുകളല്ലല്ലോ. പക്ഷേ അതിനൊരു പ്രത്യേക രൂപമുണ്ടാക്കി, പ്രത്യേക കോലമുണ്ടാക്കി, 100 കല്ല് കയ്യിലെടുത്തിട്ട് 1 കല്ലാണ് കൊടുക്കുമ്പോൾ ഒരു അള്ളാഹു അക്ബർ എന്ന് പറയുക. ഈ രൂപത്തിലുള്ള ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും നമ്മളെക്കാളും പ്രതിഫലമാഗ്രഹിച്ച, നമ്മളെക്കാളും തഖ്വയുള്ള നബിയോ സ്വഹാബത്തോ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ട് അത്തരം ചില കാര്യങ്ങൾ വന്നാൽ പിന്നെ ദീൻ അതായി മാറുകയും ആളുകൾ അതിൻ്റെ താല്പര്യക്കാരായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇസ്ലാമിൻ്റെ അടിത്തറകൾ അറിയാത്ത പ്രവർത്തനങ്ങളും അടിത്തറകൾ അറിയാത്ത സംസാരങ്ങളും നമ്മളിൽ തിന്മ വരുത്തുകയും നന്മയിൽ നകറ്റുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
0: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, നന്മ ലഭിക്കാത്തവർ. വിഷയം അവതരിപ്പിച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ മറിയം അലൈഹിസ്സലാം ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധിയാർജിച്ച മഹദിയാണ് മറിയം അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പേരെടുത്തു പറഞ്ഞ മഹദിയാണ് മറിയം അലൈഹിസ്സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ഹദീസുകളിലൂടെയും അവരുടെ മഹത്വങ്ങൾ ധാരാളമായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. സൂറത്തു ആലു ഇമ്രാനിലും അതുപോലെ തന്നെ സൂറത്തു മറിയമിലും അവരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി പറയുന്നുണ്ട്. സൂറത്തു മറിയമിൽ അവരുടെ ഒരു മഹത്വമായി അല്ലാഹു 42-ാമത്തായത്തിൽ സൂറത്തു ആലിമ്രാനിൽ പറയുന്നത്, വഇദ് ഖാലത്തിൽ മലായികത്തു, മലക്കുകൾ പറഞ്ഞ സന്ദർഭം, അത് നീ ഓർക്കുക എന്നാണ് പ്രവാചകനോട് പറയുന്നത്. മലക്കുകൾ ആരോടാണ് പറഞ്ഞത്? യാ മറിയമു, ഓ മറിയമേ, മറിയമിനോട് പറയാണ്. എന്താണ് പറയുന്നത്? ഇന്നല്ലാഹസ്തഫാക്കി, തീർച്ചയായും അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലാഹു നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. വത്വഹറക്കി, നിന്നെ ശുദ്ധിയാക്കുകയും ചെയ്തിരിക്കുന്നു. വസ്തഫാക്കി അലാ നിസായിൽ ആലമീൻ, ലോകരിലുള്ള സ്ത്രീകളിൽ നിന്ന് നിന്നെ അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു, അഥവാ ശ്രേഷ്ഠയായി നിന്നെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിശിഷ്ടയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും ശുദ്ധമാക്കി വച്ചിരിക്കുന്നു എന്നും, അതായത് ആരാധന, ഭയഭക്തി, സ്വഭാവഗുണം, ത്യാഗം, വിജ്ഞാനം, ഇത്തരത്തിലുള്ള വിശിഷ്ട ഗുണങ്ങളും അതുപോലെ ദുർഗുണങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നുമുള്ള പരിശുദ്ധിയും നൽകി അല്ലാഹു അവരെ ഉയർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റു സ്ത്രീകളേക്കാൾ ശ്രേഷ്ഠമായ പദവി നൽകി എന്നും അല്ലാഹു പറഞ്ഞുവല്ലോ. അത് അല്ലാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു സൂചനയാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് പ്രകാരം അക്കാലത്തുള്ള ആ കാലഘട്ടത്തിലെ ഇതര സ്ത്രീകളേക്കാൾ ഉന്നതമായ പദവി നൽകി എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്നൊക്കെ പറഞ്ഞത് കാണുവാൻ സാധിക്കും അല്ലാഹു അലം. ഏതായിരുന്നാലും അല്ലാഹു അവർക്ക് നൽകിയത് ചെറിയ പദവിയല്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ഹദീസിലും നമുക്ക് ഇത് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കമുല മിനർ റിജാലി കസീറുൻ, പുരുഷന്മാരിൽ നിന്നും ധാരാളം ആളുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അഥവാ ഈ ദീനിൻ്റെ വിഷയം പൂർണ്ണത കൈവരിച്ചവർ എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോടുള്ള ഭക്തിയിലും സ്വഭാവ മഹിമയിലും ഉന്നതമായ പദവിയിലെത്തിയവർ എന്നാണ്, ദീനിൻ്റെ വിഷയത്തിൽ ഉന്നതമായ പദവിയിലെത്തിയവർ എന്നാണ് ഉദ്ദേശം. അങ്ങനെ ചെയ്ത ധാരാളം പുരുഷന്മാരുണ്ട് എന്നൊരു പ്രവാചകൻ പറയുന്നു. വലം യക്മുൽ മിനൻ നിസായി ഗൈറു മറിയമ ബിൻത് ഇമ്രാന വ ആസിയത ഇമ്റഅത്ത് ഫിർഔൻ. എന്നാൽ സ്ത്രീകളിൽ നിന്ന് ഇമ്രാന്റെ മകൾ മറിയമും, അഥവാ നമ്മൾ ഈ പറയുന്ന മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ, ഇവരല്ലാതെ മറ്റാരും പൂർണ്ണത കൈവരിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിലും സ്വഭാവ മഹിമയിലും അവർ പൂർണതയിലെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രയായിരിക്കും അവരുടെ ആ മഹത്വമെന്ന്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവരുടെ മഹത്വം പറഞ്ഞു തരുന്ന മറ്റൊരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അലീ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖൈറു നിസാഇഹാ മറിയം ഇബ്നത്തു ഇമ്രാൻ, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമയായവൾ, ഏറ്റവും നല്ലവൾ അത് ഇമ്രാന്റെ മകൾ മറിയമാണ്. വഖൈറു നിസാഇഹാ ഖദീജ, സ്ത്രീകളിൽ ഏറ്റവും നല്ലത് ഖദീജയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടുള്ള ഉദ്ദേശം, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമയായവൾ അവരായിരുന്നു. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമയായത് അവരുമായിരുന്നു. അപ്പോൾ ബനൂ ഇസ്രായിലിൽ അതിലെ സ്ത്രീകളിൽ ഏറ്റവും ഉത്തമ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമയായത് ഖദീജ റളിയല്ലാഹു അൻഹയുമാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഭൂമിയിലെ തന്നെ എല്ലാ സ്ത്രീകളിൽ നിന്നും മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കും മറ്റുള്ള സ്ത്രീകളെക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, ഈ ഹദീസുകളും സൂറത്ത് ആലി ഇംറാനിൽ നമ്മൾ പറഞ്ഞ ഈ ആയത്തും അറിയിക്കുന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മഹത്വം തന്നെയാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകിയ ഒരു മഹതിയാണ് മറിയം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നമ്മൾ പഠിക്കണം, അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ചരിത്രങ്ങളിലെ ഏടുകൾ നമ്മൾ വായിക്കണം, അവരെ ഇഷ്ടപ്പെടണം. അതൊക്കെ നമ്മുടെ ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇൻഷാല്ല വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, മറിയം അലൈഹിസ്സലാം, ഭാഗം ഒന്ന്. നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതൽ

0: പി സി ഡി ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം എന്ന ഭാഗത്തിലേക്കാണ്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കുന്നത്. ഇന്ന് ഉപജീവനമാർഗം ലഭിക്കുവാൻ സഹായകമായ പ്രാർത്ഥന, അതിന്റെ ഭാഗം 3 ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉപജീവനമാർഗം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ഉള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചത് ഇത്രയുമായിരുന്നു: അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഖത്വായായ വദുനൂബി കുല്ലഹാ, അല്ലാഹുമ്മ അൻഇംനീ വഅഹ്യിനീ വർസുഖ്നീ വഹ്ദിനീ ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖി فَإِنَّهُ لَا يَهْدِي لِصَالِحِهَا إِلَّا أَنْتَ. ഇന്നതിൻ്റെ ബാക്കി ഭാഗം: وَلَا يَصْرِفُ عَنْ سَيِّئِهَا إِلَّا أَنْتَ وَلَا يَصْرِفُ عَنْ سَيِّئِهَا إِلَّا أَنْتَ وَلَا يَصْرِفُ
2: അവിടെ നമ്മൾ മഹ്റ ശ്രദ്ധിക്കണം. വലാ യസ്രിഫു സ്വാദാണ്, യസ്രിഫു സ്വാദാണ്. അൻ ഐനാണ്, സയ്യി ഇഹ ഹംസയാണ്, സയ്യി ഇ സയ്യി ഇഹ ഇല്ലാ അൻത ഇല്ലാ അൻത. വലാ യസ്രിഫു عن سيئها الا انت.
1: എന്താണ് അതിന്റെ അർത്ഥം?
2: ولا يصرف عن سيئها الا انت.
1: അതിന്റെ അർത്ഥം ദുശ്ചൈതികളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ നീയല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥന മുഴുവനായി ഒന്ന് പറഞ്ഞു നോക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഖത്വായായ വദുനൂബി കുല്ലഹാ, അല്ലാഹുമ്മ അൻഇംനീ വഅഹ്യിനീ വർസുഖ്നീ വഹ്ദിനീ ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖി فَإِنَّهُ لَا يَهْدِي لِصَالِحِهَا إِلَّا أَنْتَ وَلَا يَصْرِفُ عَنْ سَيِّئِهَا إِلَّا أَنْتَ. ഇതാണ് പ്രാർത്ഥന. ഒന്നുകൂടി പറയാം:
2: اللهم اغفر لي خطاياي وذنوبي كلها اللهم انعمني واحيني وارزقني واهدني لصالح الاعمال والاخلاق فانه لا يهدي لصالحها الا انت ولا يصرف عن سيئها الا انت.
1: അപ്പോൾ നമ്മളിത് പ്രാവർത്തികമാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേട്ടത് ഉപജീവനമാർഗം ലഭിക്കുവാൻ സഹായകരമായ പ്രാർത്ഥന. 3 ഭാഗം വിശദീകരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
0: പീസ് റേഡിയോ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: വിജയശതമാനം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ വിജയിച്ചിട്ട് എന്ത് കാര്യം? എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ 99.7% വിജയം. അഥവാ പരീക്ഷാ ദിവസങ്ങളിൽ ഹാജരാകാൻ കഴിയാത്തവരൊഴികെ ബാക്കി എല്ലാവരും വിജയിച്ചു എന്നർത്ഥം. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% VHSCയിൽ 72% വിജയമുണ്ട്. അഥവാ പരീക്ഷ എഴുതിയ മഹാഭൂരിപക്ഷവും വിജയിച്ചു എന്നർത്ഥം. ഈ വിജയികളിൽ തന്നെ 30,514 പേർ SSLCക്കും 30,561 പേർ പ്ലസ് ടുവിനും ഫുൾ A+ വിജയികളാണ്. കുറച്ചു കാലമായി ഇതൊക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടിയാണ്. ഈ വിജയം കേൾക്കാനും ആഘോഷിക്കാനുമൊക്കെ ബഹുരസമാണ്. പക്ഷേ ഇങ്ങനെ വിജയിച്ചാലുണ്ടാകുന്ന ദീർഘകാല ദുരന്തത്തെപ്പറ്റി വല്ലപ്പോഴും നാം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ലോകം പുരോഗതിയും വികാസവും പ്രാപിക്കുമ്പോൾ അതിനനുസരിച്ച് നിലവാരവും യോഗ്യതയും കഴിവുമുള്ള ജനതയെയും തലമുറയെയും വളർത്തിക്കൊണ്ടുവരിക എന്നതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ബാക്കിയെല്ലാം അതിൽ നിന്ന് ഉണ്ടായി വരേണ്ടതാണ്. ലോകത്തെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പഠിക്കുകയും മനസ്സിലാക്കുകയും നിരൂപണം നടത്തുകയും ചെയ്ത് ലോകത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കേണ്ടവരാണ് നാളത്തെ തലമുറയായ ഇന്നത്തെ വിദ്യാർത്ഥികൾ. അതിനനുസരിച്ച് അറിവുകളും പാഠങ്ങളും പാഠഭേദങ്ങളും നൽകി ഉന്നത നിലവാരവും നിലപാടുമുള്ളവരാക്കിയാണ് അവരെ നാം വളർത്തേണ്ടത്. അതുവഴി നമ്മുടെ സംസ്ഥാനവും രാജ്യവും ലോകവുമൊക്കെ നിയന്ത്രിക്കാനും ഭരിക്കാനും വികസനോന്മുഖമാക്കാനും അവർക്ക് കഴിവും കെൽപ്പും വേണം. അപ്പോൾ മാത്രമേ ലോകവും ലോകരും എല്ലാ അർത്ഥത്തിലും സകല മേഖലകളിലും വളർച്ചയും വികാസവും പ്രാപിക്കൂ. 18-ാം നൂറ്റാണ്ടിലെ സിലബസ് 19-ാം നൂറ്റാണ്ടിലെ ക്ലാസ് മുറികളിൽ 20-ാം നൂറ്റാണ്ടിലെ അധ്യാപകർ 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട 21-ാം നൂറ്റാണ്ടിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിലവിലുള്ളത്. അതുതന്നെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ അനധികൃത ഇടപെടലുകൾ കൊണ്ട് മലീമസമായിരിക്കുന്നു. ഇത്തരമൊരു പാഠ്യപദ്ധതിയിലാണ് യാതൊരു അരിപ്പയുമില്ലാതെ കുട്ടികളെ കൂട്ടത്തോടെ വിജയിപ്പിക്കുന്നതും A+ എത്തിക്കുന്നതും. ഈ കുട്ടികളെക്കുറിച്ചൊക്കെയുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാടും കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എന്തായിരിക്കും? ഇത് കുട്ടികളെ കുറ്റം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവർ മിടുമിടുക്കരും നിരവധി പൊട്ടൻഷ്യൽ ഉള്ളവരുമാണ്. പക്ഷേ അത് വളർത്താനോ പ്രകടിപ്പിക്കാനോ ഉള്ള വിദ്യാഭ്യാസ രീതിയല്ല നിലവിൽ ഉള്ളതെന്ന് ചുരുക്കം. അതോടൊപ്പം പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെക്കുറിച്ചും യൂണിവേഴ്സിറ്റി ഡിഗ്രികളെക്കുറിച്ചും PhD വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ കേട്ടാൽ നമുക്കുണ്ടാകുന്ന ആശങ്കകൾ വേറെയുമുണ്ട്. വിശിഷ്യ 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഏത് റൂട്ടിലേക്കാണ് തങ്ങൾ ചലിക്കേണ്ടതെന്നും തങ്ങൾക്ക് അനുയോജ്യമായ റൂട്ട് ഏതാണെന്നും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് അവർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെയാണ് അവരുടെ പാഷനും താൽപ്പര്യവുമൊക്കെ പ്രകടമാകേണ്ടതും വിലയിരുത്തേണ്ടതും. ഏത് വിഷയത്തിലാണ് അവർക്ക് താൽപ്പര്യമുള്ളതെന്നും കഴിവുള്ളതെന്നും കണ്ടെത്തേണ്ട സന്ദർഭമാണത്. പക്ഷേ സംഭവിക്കുന്നതോ, എല്ലാവർക്കും ലക്കും ലഗാനുമില്ലാതെ A+ നൽകി കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. കേവലം 2 മണിക്കൂർ നേരത്തെ മെമ്മറി മാത്രം നോക്കി എല്ലാവരെയും വിജയിപ്പിക്കുന്നു. തങ്ങൾക്ക് ഏത് വിഷയത്തിലും മേഖലയിലുമാണ് യഥാർത്ഥ കഴിവും താൽപ്പര്യവുമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കുട്ടികൾ കുഴങ്ങുന്നു. എല്ലാ വിഷയങ്ങൾക്കും കിട്ടിയ A+ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ താൽപ്പര്യമില്ലാത്ത വിഷയങ്ങൾക്ക് ചേരുകയോ ചേരേണ്ടി വരികയോ ചെയ്യുന്നു. ഇത് ഒടുവിൽ അവരുടെ ഭാസ്വര ഭാവിക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. 2021 നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ഭൗതിക സാഹചര്യത്തിൽ കേരളം മുന്നിലെത്തിയെങ്കിലും പഠനകാര്യത്തിൽ 18-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതടിസ്ഥാനമാക്കി 2023 പുറത്തിറങ്ങിയ പ്രകടന സൂചികയിലും സംസ്ഥാനം പിന്നിലായി. എഴുതാനും വായിക്കാനും ശരിക്കറിയാത്തവർ ഏറെയുണ്ടെന്നും ഗണിതത്തിലും പിന്നോട്ടാണെന്നും ഈ സർവേകൾ വെളിപ്പെടുത്തി. തുടർന്ന് 3, 6, 9 ക്ലാസ്സുകളിലെ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്താൻ വീണ്ടും നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടത്തണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണുണ്ടായത്. മുമ്പൊക്കെ വിജയശതമാനം കുറവായിരുന്നെങ്കിലും SSLCയും +2ഉമൊക്കെ കുട്ടികളുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾക്കനുസരിച്ച് ജോലിയും ജീവിതവും ചിട്ടപ്പെടുത്തുന്നതിനും പറ്റിയ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഇന്നത് മാറി. അമിത ജയവും മാർക്കുമൊക്കെ അമിത ആത്മവിശ്വാസത്തിനും അമിത പ്രതീക്ഷകൾക്കും അനാവശ്യ പഠന പൊങ്ങച്ചങ്ങൾക്കും കാരണമായി. അതിനാൽ യഥാർത്ഥത്തിൽ ഓരോ വിഷയത്തിലും കഴിവുള്ളവർ ആ വിഷയത്തിൽ നിന്ന് അകറ്റപ്പെടുകയും കഴിവില്ലാത്ത വിഷയത്തിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ ഫലമോ സമയവും പണവും ആയുസ്സും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ നഷ്ടമാകും. ലോക നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളോട് മത്സരിക്കുമ്പോൾ വളരെ പിറകിലായിപ്പോവുകയായിരിക്കും ഈ നിലവാരരാഹിത്യത്തിൻ്റെ ഫലം. ഇന്ത്യയുടെ ഭരണനിർവഹണ മേഖലകളിൽ തന്നെ മലയാളി വിദ്യാർത്ഥികൾ തുലവും കുറവാവാനുള്ള കാരണവും മറ്റൊന്നല്ല. ഈസി വാക്കോർ വിജയം മുഖേന കൂടുതൽ അധ്വാനവും പരിശ്രമവുമൊന്നും അവരുടെ അജണ്ടയിലില്ല. രണ്ടോ മൂന്നോ വർഷത്തെ ക്യാപ്സുൽ പഠനം കൊണ്ട് മാർക്ക് വാരിക്കൂട്ടിയേക്കാം, പക്ഷേ സ്ഥായിയായ ആഴത്തിലുള്ള പഠനം സാധ്യമല്ല. ചെറുപ്പം മുതലേ പത്രങ്ങൾ വായിക്കുക എന്നതായിരുന്നു എന്റെ ശീലമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ സിവിൽ സർവീസ് റാങ്കുകാരി ഗഹന നവ്യയുമാണ് അഭിപ്രായം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അത്തരം പഠനത്തിനായി കുട്ടികൾ ഉത്തരേന്ത്യയിലേക്കോ വിദേശത്തേക്കോ ചേക്കേറേണ്ടി വരുന്നു. തന്മൂലം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴുകയും കാലികമായ മത്സരബുദ്ധിയും നിലവാരവും നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. SSLC പ്ലസ് ടു പരീക്ഷകളിലൊക്കെ തോൽക്കുന്നതും മാർക്ക് കുറയുന്നതും വിദ്യാർത്ഥികൾക്ക് മാനഹാനി ഉണ്ടാക്കുകയും വളരെ അപൂർവം ചില വിദ്യാർത്ഥികളെങ്കിലും ആത്മഹത്യയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു കൂടുതൽ കേട്ടിരുന്നത്. പക്ഷേ സംഭവിച്ച വിരോധാഭാസമോ? ഉന്നത കലാലയങ്ങളിലും ജീവിതത്തിലും ആത്മഹത്യകൾ പെരുകുന്നു. ജീവിതം മുഴുവൻ SSLC പരീക്ഷ പോലെയാണെന്ന് കരുതി പ്രയാസങ്ങളെയോ പ്രതിസന്ധികളെയോ നേരിടാൻ കെൽപ്പില്ലാത്ത വിദ്യാർത്ഥികൾ വിഷാദരും അപരവിദ്വേഷികളും ലഹരിക്കടിമയുമൊക്കെയായി മാറുകയാണ്. ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. യഥാർത്ഥത്തിൽ 15ഉം 17ഉം ഒക്കെ വയസ്സായ ചെറുപ്പക്കാർക്ക് ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള അവസരം നൽകുന്ന അരിപ്പയാകണം പരീക്ഷകൾ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് തങ്ങൾ നിർവഹിക്കേണ്ട സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെട്ട് അതിനനുസരിച്ച മേഖലകളിലേക്ക് നീങ്ങാനുള്ള സന്ദർഭമൊരുക്കണം. SSLC പ്ലസ് ടു പരാജയങ്ങളൊന്നും തങ്ങളുടെ യഥാർത്ഥ വിജയപരാജയമല്ലെന്നും തങ്ങളുടെ മേഖലകൾ മനസ്സിലാക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള ചൂണ്ടുപലകകൾ മാത്രമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ അവർ കാര്യശേഷിയും കരുത്തും ധൈര്യവും ബോധവുമുള്ള വ്യക്തിത്വങ്ങളായി വളരട്ടെ. എന്നിട്ട് സമൂഹത്തിൽ താന്താങ്ങളുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും അവർ നിറവേറ്റട്ടെ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതേതരം ആശങ്കപ്പെടുന്ന ജിമ്മും നിലവിളക്കുകളും കഴിഞ്ഞ പോയ വാരം ഒരുപാട് ചാനലുകളും സോഷ്യൽ മീഡിയകളുമൊക്കെ ചർച്ച ചെയ്തതാണ്. നിലവിളക്കുമായി ബന്ധപ്പെട്ട് സമയാസമയങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ വരികയും ഇതിലേറ്റവും രസകരമായ സംഗതി ഒരു അറിവുമില്ലാത്ത ആളുകളെ പിടിച്ചിരുത്തിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചാനലുകളൊക്കെ ബുദ്ധിജീവി ചമഞ്ഞ് ഒരു ഫുൾ കഷണ്ടിയും വലിയൊരു കണ്ണടയും മുന്നിലൊരു മൈക്കും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നുള്ള ലൈസൻസും നാവിന് എല്ലാത്തോടത്തോളം കാലം ആ രൂപത്തിൽ വിടുവായത്തം പറയുകയും സ്വന്തം ഉമ്മ മരണപ്പെട്ടതിന് അതുപോലും വളരെ മോശമായി സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളെ വലിയ ബുദ്ധിജീവി ചമഞ്ഞ് ചാനലുകളിലും മറ്റുമൊക്കെ ഒരറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം എടുക്കുന്ന വിഷയം ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പാലക്കാടുള്ള ജിമ്മുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള അതിൻ്റെ ആശങ്കകളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് അമിത മാഷ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്?
3: അല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയുടെ ഒരു സെക്യുലർ സങ്കല്പം റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നാരോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത്. വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഇന്ത്യൻ സെക്യുലറിസത്തെ ഭരണഘടനയുടെ ഒരു ആധാരമായി കൊണ്ട് തന്നെ അതിൻ്റെ അന്നത്തെ അംബേദ്കർ അടക്കമുള്ളവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ ഇതിനെ മറ്റു പലതുമായും ചേർത്ത്, ദേശസ്നേഹവുമായി രാജ്യദ്രോഹവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നാരോ ഡൗൺ ചെയ്യുന്ന പ്രവണതയുണ്ട്. ഒപ്പം തന്നെ ഇത് പൂർണ്ണമായും ഒരു ഒരു ഹൈന്ദവ സ്വഭാവമുള്ള ചില സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒന്നാണ് എന്നതിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം പൊതുവേ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നവരാണ്. പക്ഷെ ഇന്ന് നിലവിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവിടുത്തെ ചാനലുകളിൽ പലതും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെ, വിശദീകരണങ്ങളെ അക്കമഡേറ്റ് ചെയ്യുകയും അതിനെ വളരെ ആസൂത്രിതമായി കൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപമാണ് നമ്മൾ ഈ നിലവിളക്കി വിവാദങ്ങളൊക്കെപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒറ്റപ്പെട്ടൊരു ചാനലാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മാസീവായിട്ട് ഇതിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ എല്ലാ മതങ്ങളിലും ചില പ്രതീകാത്മകമായ ചടങ്ങുകളുണ്ടാവും. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മത്തിൽ ഇപ്പോൾ നമുക്കറിയാം സഫാ മർവക്കിടയിൽ ഓടുന്നതും ഈ ജംറയിൽ കല്ലെറിയുന്നതൊക്കെ പ്രതീകാത്മകമാണ്. എന്നാൽ അതേസമയം അത് കേവലം പ്രതീകാത്മകമാണോ വെച്ചാൽ അല്ല, അത് മതപരമായ ചടങ്ങിൻ്റെ ഭാഗമാണ്. അതിന് മുസ്ലിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ പൂർണ്ണതയ്ക്കിത് നിർബന്ധമാണ്. അപ്പോൾ ഇതിനെ മതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വെറും കല്ലെറിയലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ പ്രതീകാത്മകമായ ചടങ്ങുകളുണ്ടാകും. പക്ഷേ അത് പ്രതീകാത്മകം മാത്രമല്ല, അല്ലെങ്കിൽ കേവലം ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെ ഭാഗം മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വിവക്ഷകളുണ്ട്. അപ്പോൾ ഇതിന് ബോധപൂർവം കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഉള്ള വിവാദം വിളക്കല്ല, വെളിച്ചല്ല. അത് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? മുസ്ലിങ്ങൾ വെളിച്ചത്തിന് വിരുദ്ധരാണ്, അല്ലെങ്കിൽ വിളക്ക് കൊളുത്ത വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ആളുകളാണ്. അപ്പം ഇവിടെ ശരിക്കും വിളക്കല്ല പ്രശ്നം, നിലവിളക്കാണ്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിലവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു അതിൻ്റെ രൂപം എന്താണ്, അല്ലെങ്കിൽ എത്ര തിരി കത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കത്തിക്കണം, എന്തുപയോഗിച്ച് കത്തിക്കണം, നെയ്യാണോ എണ്ണയാണോ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ആ എല്ലാതും ഉണ്ട്. അപ്പോൾ ഇത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് പ്രവാചകനാണെങ്കിൽ, ഇവിടെ ചില ആചാര്യന്മാർ ആ രീതിയിൽ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഇത് ഫോളോ ചെയ്യണം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ അത് നമ്മുടെ തന്നെ വന്ദിക്കുന്നതിന് പകരം നിന്ദിക്കലായിട്ട് മാറും. അപ്പോൾ അതെന്തുകൊണ്ടാണ് മാറുന്നത്? അതിന് കൃത്യമായിട്ടുള്ളൊരു മതപരമായ വിവക്ഷയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഇതിലിപ്പോൾ രണ്ട് ഒരു തിരി കത്തിക്കാൻ പറ്റൂല. തിരി കത്തിക്കുന്നതിനും കെടുത്തുന്നതിനും രൂപങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ മാത്രമല്ല, അഞ്ചു തിരി എന്ന് പറയുമ്പോൾ അത് ശിവൻ്റെ അഞ്ച് മുഖങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട. പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഹിന്ദുമതത്തിലെ പല ആചാരങ്ങൾക്കും വ്യത്യസ്തമായ പുരാണങ്ങളുടെയോ വ്യത്യസ്തമായിട്ടുള്ള മിത്തുകളുടെയൊക്കെ സപ്പോർട്ടുണ്ടാവും. ഒന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്ങനെ വ്യാഖ്യാനിച്ചെത്തിയാലും അതിനേതെങ്കിലുമൊക്കെ ഇത്തരം സങ്കല്പങ്ങളും എന്തുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊന്ന് കാണാവുന്നതാണ്, ഇതൊരു പ്രത്യേകമായ വിളക്കാണ്. അപ്പോൾ വെറും വിളക്ക് അല്ലാന്നർത്ഥം. രണ്ടെന്താ വെച്ചാൽ ഇതിന് വേറൊരു മതമായിട്ടും ബന്ധമുണ്ടാവില്ല. വേറെ ഏതെങ്കിലും മതവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെങ്കിൽ നമുക്കിത് സമാനമായ അർത്ഥത്തിലുണ്ടെന്ന് പറയാം. വിളക്കുകളുണ്ട്. ഇപ്പം പലപ്പോഴും പറയാറുള്ളത് ചേരമാൻപള്ളിയിൽ വിളക്കില്ലേ, അല്ലെങ്കിൽ പൊന്നാനിയിൽ വിളക്കില്ലേ എന്നൊക്കെയാണ്. അവിടെ നമുക്ക് വിളക്ക് എന്നുള്ളത് ഈ ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിന് മുൻപ് എല്ലാവരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതാണ് വിളക്കുകൾ. അപ്പോൾ അത്തരത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്ന വിളക്കുകളുടെ പഴമയുടെ പ്രതീകങ്ങളായിട്ട് അവിടെ ബാക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷേ അതൊരിക്കലും ഇസ്ലാമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി, അല്ലെങ്കിൽ മതപരമായി അതിനോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മമതാബന്ധമൊന്നും മുസ്ലിങ്ങൾക്കില്ല എന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തുമില്ല, മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഒന്നും പറ്റൂല. അപ്പം അതത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണൊരു മതപരമായ വിലക്ക് ഇതിലുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? അത് വളരെ ക്ലിയറാണ്. അത് ഒരു ഏതൊരനുഷ്ഠാനവും ചടങ്ങുമൊക്കെ അതിന് മറ്റേതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇസ്ലാമിൻ്റെ മാത്രമായ ഒന്നാണ് എന്നും പറയാൻ പറ്റില്ല. മറിച്ച് എല്ലാ മതങ്ങളിലും അത്തരത്തിൽ ചില, അപ്പോൾ ഇപ്പോൾ ഓണെടുത്ത് നോക്കൂ. ഓണത്തെക്കുറിച്ച് ഇപ്പോൾ ഉള്ള പല ക്രിസ്തീയ ഈ മേലധ്യക്ഷന്മാരുമൊക്കെ അതിനെ അങ്ങനെ ഒരു നോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതിനെ വിലക്കിക്കൊണ്ട് ഉള്ള മുൻകാലത്തുള്ള സർക്കുലറുകൾ, അവരുടെ മറ്റെന്താണ് ഈ
4: ഇടയലേഖനങ്ങൾ
3: വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രശ്നമല്ല, മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം അതിൻ്റെ പ്യൂരിറ്റി സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ കലർപ്പിലേക്കും ലയനത്തിലേക്കും പോവുക എന്നുള്ളതല്ല. ഇപ്പോൾ നമുക്കറിയാം, ഇസ്ലാം പലർക്കും അറിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുതിയ മതമാണ്, അല്ലെങ്കിൽ ഒരു മതം മറ്റു മതങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പലരും. യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? ലോകത്ത് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ. അവനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും. അവൻ തന്നെയാണ് മനുഷ്യൻ്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികൾക്ക്, അല്ലായ മനുഷ്യർക്ക് നൽകിയ ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ വ്യക്തമായ ജീവിതത്തിൻ്റെ മാർഗരേഖ, അത് ആദ്യത്തെ മനുഷ്യ സമുദായം തൊട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ പല കാലഘട്ടങ്ങളിലും കലർപ്പ് വന്നു എന്ന് വന്ന സമയത്ത് തൻ്റെ പ്രവാചകന്മാരിലൂടെ ഇത് തിരുത്താൻ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു അവസാനമാണ് മുഹമ്മദ് നബിയിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് ഇസ്ലാം തന്നെയായിരുന്നു. ആ ഇസ്ലാമിൻ്റെ കാലാന്തരങ്ങളിൽ സംഭവിച്ച അപജയങ്ങളോ അല്ലെങ്കിൽ മറ്റേ വൈജാത്യങ്ങൾക്കോ ഉള്ള തിരുത്തായിട്ടാണ് ഒടുവിൽ ഇസ്ലാം മുഹമ്മദ് നബി ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വളരെ സിമ്പിളാണ്, പല മതങ്ങൾ തമ്മിലുമുള്ള സജാത്യ വൈജാത്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ തവാഫ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നമുക്ക് നോക്കിയറിയാം അമ്പലങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പ്രദക്ഷിണം വളരെ വ്യാപകമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പല കാര്യങ്ങളും നമുക്ക് എടുത്തു നോക്കിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോൾ എന്താണ്, ഈ ഒരു ഇസ്ലാം മറ്റും മുസ്ലിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന സങ്കല്പം കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ എന്തുള്ളു വെച്ചാൽ, ഇത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരിക്കലും ഒരാൾക്ക് തൻ്റെ മതം അനുഷ്ഠിച്ച് ജീവിക്കുന്നതിന് വിലക്കാൻ പാടില്ല. എന്നാൽ അതേസമയം നിർബന്ധിക്കാനും പാടില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന വിളക്കിൻ്റെ വിഷയത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരു ഭാഗത്ത് കത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ള വിവാദങ്ങൾ, ഇനി വേറൊരു ഭാഗത്ത് കത്തിച്ചാൽ അതിനിങ്ങനെ മതപരമായ നിലയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി അതിനകത്ത് ചില വിലക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതും വിവാദമാവുക. കാരണം ഒരു മതമേലധ്യക്ഷന്മാരുടെ റോൾ എന്താണ്? അവരെ സംബന്ധിച്ചോളം മതത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന സമൂഹങ്ങളിൽ പലപ്പോഴും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ പാരസ്പര്യത്തിൻ്റെ പേരിലുണ്ടാവുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെ സംഭവിക്കും. ആ സമയത്ത് ഇത് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് വിശദീകരിക്കൽ അവിടെ നിന്ന് കർമ്മമാണ്. അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ മതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മതം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും, വളരെ ചെറിയൊരു ശതമാനം. പിന്നെയോ 90% എടുക്കുന്നവരുണ്ടാവും, 10% മാത്രം എടുത്ത് ജീവിക്കുന്നവരുണ്ടാവും, പേര് മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ആരെയാണ് ഇതിൽ നമ്മൾ മതത്തിൻ്റെ പ്രതിനിധിയായി എടുക്കേണ്ടത്? അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ അതാണ്. ചിലരെന്താ വെച്ചാൽ എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് വരിക, ചിലത് ഞാൻ കൂടുതൽ വലിയ പ്യൂരിറ്റൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നുമല്ല, അവിടെ പ്രമാണങ്ങളിലേക്ക് മടങ്ങൽ മാത്രമാണ് ഒരേ ഒരു വെളുപ്പ്. നമുക്കൊക്കെ ഇതിപ്പോൾ നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, ഇപ്പോൾ പശുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എടുത്താൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പശു ഒരു ആരാധ്യ വസ്തുവാണെങ്കിൽ അല്ലെങ്കിൽ മാതാവോ ഇപ്പോൾ അല്ല എന്തോ ആയിക്കോട്ടെ ആണ് എന്നിവിടെ അതിൻ്റെ ആചാര്യന്മാർ പറയുന്നു, അത് പറയാൻ പാടില്ല നമുക്കറിയാൻ പറ്റൂ. അതുകൊണ്ട് പിന്നെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ അത് വിശ്വസിക്കുകയും അതുപോലെ പാലിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം മാംസാഹാരം കഴിക്കുന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഹിന്ദു മതത്തിനകത്തുണ്ട്, ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാട് പറയാൻ പറ്റും. പക്ഷേ നിർബന്ധിക്കലും വിലക്കലുമാണ് ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത് എന്നർത്ഥം. എന്തായാലും ഈ ഇവിടെ നേരത്തെ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ ഒക്കെ ആയിട്ടുള്ളവരും ഈ വിളക്കിനെതിരെയുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് EMS-നെയും നായനാരെയും പോലെയൊക്കെ ഉള്ളവർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ജി സുധാകരനടക്കമുള്ളവരൊക്കെ ഇതിനെതിരെ സ്റ്റാൻഡ് വെച്ചാൽ, അത് എതിരെ എന്ന് പറയുമ്പോൾ എത്രമാത്രമുള്ളൂ, ഒരു സെക്യുലർ സമൂഹത്തിൽ ഒരു മതത്തിൻ്റേതായ ചില പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത് ശരിയല്ല, ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ അത്ര ഈ മുസ്ലിഗിൻ്റെ പഴയ നേതാക്കളൊക്കെ ഈ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചേർത്ത് വായിക്കേണ്ട സംഭവമായിട്ടാണ് ഇപ്പോൾ ഈ ജിമ്മൻ തീരുന്നത് വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ഒരു യോഗ സെൻറ്റർ സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു യോഗ എന്ന് പറയുന്നത് മതപരമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ അതൊരു വ്യായാമ മുറയോ അല്ലെങ്കിൽ ഒരു ശ്വസന പ്രക്രിയയോ അല്ലെങ്കിൽ ഒരു ആത്മാംശം കണ്ടെത്താനുള്ളതോ ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അതേസമയം നമ്മളിന്ന് കാണുന്ന പല ഈ സെൻറ്ററുകളും അതിൽ കൃത്യമായിട്ട് എന്തുണ്ട്, മതപരമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണെന്ന് പലതും നടക്കുന്നത്. അപ്പോൾ അവിടെ അത്തരക്കാരായിട്ടുള്ള ആൾ, അത് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിലക്കല്ല, മറിച്ച് എന്താണ്, അവിടുത്തെ ഒരു പോളിസി അനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പോകേണ്ടത്. ചില വേറെ ജിമ്മുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വേറെ യോഗ സെൻ്ററുകൾ ഉണ്ടാകും, സെക്യുലറായിട്ടുള്ളത് ഉണ്ടാവും, അവിടെ എന്ത് ചെയ്യാം, അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെ ഇത് ഞാൻ ഒരു ഒരു ബിസിനസ് സ്ഥാപനമാണ് അല്ലേ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലെയോ ഒരു സ്കൂൾ പോലെയോ അതൊരു എസൻഷ്യൽ സർവീസ് സെൻ്റർ അല്ല, മറിച്ചൊരു ബിസിനസ് സ്ഥാപനമാണ്. എനിക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനെ മതി എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനകത്ത് അത് അയാൾ അയാളുടെ സ്വന്തം ലാഭമാണ്, ഇല്ലാതെയാക്കുന്നത്.
2: അപ്പം ആരെയും നിർബന്ധിച്ചിട്ട് കയറ്റണമില്ല.
3: ഇല്ല. അപ്പം എന്താ വെച്ചാൽ ഇതിപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പിന്നെ നോൺ വെജ് കിട്ടണം എന്ന് നമ്മൾ എന്താണ് വാദിക്കുന്നത് പോലെ തന്നെയാണ്. എവിടെ പോയാലും എന്താണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എനിക്ക് അവിടെ ചെയ്യാണ്. അപ്പോൾ എല്ലാത്തിനും ചില പോളിസികൾ ഉണ്ടാവും. ആ പോളിസികൾ പരിഗണിക്കേണ്ടി വരുമെന്നുള്ള യാതൊരു സംശയമില്ല. നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ എം എഫ് ഹുസൈൻ കൽക്കത്തയിൽ ഒരു ക്ലബിൽ മറ്റേ കയറാൻ സംഭവിച്ചില്ല. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹം ചെരുപ്പിട്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് റോയൽ മറ്റേ ആയ ആളുകൾക്ക് കയറാൻ പറ്റുള്ളൂ. അത് ശരിയോ തെറ്റോ എന്നുള്ളത്. പക്ഷെ അവിടുത്തെ ഒരു പോളിസി അതായതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഒരു ചിത്രകാരനെ അവർ കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ മോളെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് മറ്റേ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടുന്ന് രണ്ട് പെൺകുട്ടികൾ ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ അവരെന്താ പെറുപിറുക്കുണ്ട്, ആ ഈ ഹോസ്റ്റൽ നടത്തുന്ന സ്ത്രീ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കുറച്ചൊരു ഒരു എന്തോ നടന്ന ഹീറ്റഡ് ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു ആ കുട്ടികൾക്ക് എന്താ ഞാൻ ഇവിടുത്തെ പോളിസിസൊക്കെ എന്ത് ചെയ്തു വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ആ കുട്ടികൾക്ക് അതൊന്ന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല എന്നെ ചോദ്യം ചെയ്യാണ്. രാത്രിപ്പോൾ ഞങ്ങൾക്ക് 10 മണിക്കോ പോയാൽ ഞങ്ങൾ മറ്റേ വാടക തരാൻ റെഡിയല്ലേ, ഞങ്ങൾക്ക് 10 മണിക്കോ 11 മണിക്കൊക്കെ വന്നാൽ എന്താണ് എനിക്ക് കുഴപ്പം എന്ന രീതിയിൽ അവിടുത്തെ പോളിസികളെ ചോദ്യം ചെയ്യാം. അപ്പോൾ അവരും പറഞ്ഞു എൻ്റെ ഈ ഹോസ്റ്റലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോളിസീസ് അനുസരിച്ച് ജീവിക്കണം, ഇവിടുത്തെ സെക്യൂരിറ്റി ഇവിടുത്തെ സേഫ്റ്റി ഇതൊക്കെ നമ്മൾ അത് അനുസരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവരവർ ഇൻഡിവിജ്വൽസാണ്, ഇന്ത്യക്കാരികളാണ്, അല്ലെങ്കിൽ എന്താ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിച്ചതുകൊണ്ട് മാത്രം അവിടെ അഡ്മിഷൻ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല എന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ എനിക്കൊന്നുവെച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരൊറ്റ കാര്യമുണ്ട്. എന്താച്ചാൽ ഇതൊരു പരസ്യമാക്കേണ്ടിയിരുന്നില്ല. ഇതിനൊരു റീലൊക്കെ ചെയ്തുകൊണ്ട് ഒരു അനാവശ്യ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. കാരണം അവിടെ വരുന്ന ആളുകളോട് ഇതാണ് ഇവിടുത്തെ രീതി എന്ന് വിശദീകരിച്ചാൽ മാത്രം മതി. കാരണം ഓൾറെഡി നമുക്കറിയാം പല ജിമ്മുകളിലും ഇത്തരത്തിലുള്ള മുസ്ലിം മറ്റേ എന്താണ് സ്ത്രീകൾക്ക് വേറെ സമയം നിശ്ചയിക്കുന്നുണ്ട്, പ്രത്യേകമായിട്ടുള്ള ട്രെയിനേഴ്സ് ഉള്ളതുണ്ട്, മിക്സഡ് അല്ലാത്തതൊക്കെ ഇതൊക്കെ ധാരാളമായിട്ട് നാട്ടിലുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഒരു പരസ്യമാക്കിയതിന് പറഞ്ഞപ്പോഴാണതിന് ഇപ്പോൾ മാത്രമല്ല അതിനെ മുസ്ലിം ജിമ്മാക്കി അല്ലെങ്കിൽ ഇസ്ലാമിക് ജിമ്മൊക്കെ ആക്കി മാറ്റി. അപ്പോൾ ശരിക്കും അദ്ദേഹം അങ്ങനെയല്ല അവിടുത്തെ പോളിസീസ് വിശദീകരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇത് എന്തിനേയും ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു സെക്യുലറിസത്തിൻ്റെ ഈ നാനാർത്ഥങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ച് വഷളാക്കാൻ ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും ഏതും ആയുധമാണ്. അതുകൊണ്ട് തന്നെ ഇതും ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള എന്തെങ്കിലും അപകടം വന്നപ്പോൾ ഇതുകൊണ്ട് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല.
2: ഇതിൽ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണയില്ല. പണ്ട് മദ്രസിൽ പോയൊരു ഇത് വെച്ചിട്ട് ഒരു ഹദീസ് പോലും പൂർണ്ണമായി വാദിക്കാതെ, ഒരു ആയത്ത് പോലും പൂർണ്ണമായി വാദിക്കാതെ എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് വലിയ വായിൽ സംസാരിക്കുകയോ ചെയ്യണേ. അതിപ്പോൾ ഇനി ആരന്നെയാണെങ്കിലും അവർ ചെയ്തുകൊണ്ട് ഈ അറിവില്ലാത്ത സമൂഹത്തെ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ആശങ്കപ്പെടുത്താൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ജനാസി പങ്കെടുത്ത്, അതിൽ മഴ നനയാതാക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു വെള്ള തുണി വെച്ചിരുന്നു. അപ്പോൾ തുണി വെച്ചിട്ട് കഫ മയ്യത്ത് മറമാടിന് ശേഷം ആ തുണിയും കൊണ്ട് തിരിച്ചു പോരാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, ഇനി ഈ തുണി പുഴയിലൊതുക്കണം, ഇത് പള്ളിക്കെന്ന് പള്ളിക്കാട്ടിൽ കവറടക്കിയ സാധനം വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, ഇത് പുഴയിലൊഴുക. അപ്പോൾ അറിവില്ല ഈ സ്വഭാവം ഇങ്ങനെ ഈ ഓരോ വിഷയത്തിലും അറിവില്ലാത്തതും അത് വെച്ചിട്ട് മറ്റുള്ളവർ മുതലെടുക്കുകയാണ്. എന്താണെന്നാൽ ഈ മതേതര കാഴ്ചപ്പാടുകളും ബാക്കി ഇപ്പോൾ അതിന് തോറ്റ മെല്ലന്മാരാണെങ്കിലും പണ്ടത്തെ മെല്ലന്മാരാണെങ്കിലും ഒക്കെ പലതും പറയേണ്ടതുമായി ബന്ധപ്പെട്ട് ശാസ് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
4: ഇത് വളരെ സിമ്പിളായി പറഞ്ഞാലേ ഒരു എന്താ പറയുക, ഒരു ഫാസിസ്റ്റ് എലമെൻറ്റ് എൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ ഞാൻ ഈ ചർച്ചയിൽ കാണുന്നുണ്ട്. അതായത് ഇവിടെ ജീവിക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നാലും ഞങ്ങളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണ്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു തരം അടിച്ചേൽപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അത് ചാനലിൽ വന്ന് കോട്ടിട്ട് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് എഴുതിയാലും പിന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാലും അല്ലാതെ തന്നെ അങ്ങാടിയിലിരുന്ന് പറഞ്ഞാലും ക്ലബിലിരുന്ന് പറഞ്ഞാലൊക്കെ അതിന് ഏത് ഭാഷയാണെങ്കിലും എത്ര ഭംഗിയാക്കി പറയുകയാണെങ്കിലും പറയുന്നതിൻ്റെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ മതേതരത്വം ഭരണഘടന എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാലും നടക്കുന്നത് ഇതാണ്. നടക്കുന്നത് ഇതാണ്. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഐശ്വര്യവും പുണ്യവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടത് സൃഷ്ടാവിൽ നിന്നാണ്. അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്, ബെയ്സാണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവത്തിൽ നിന്നല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു നന്മയോ ദോഷമോ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല എന്നത് മതത്തിൻ്റെ അടിത്തറയാണ്. അതുപോലെ തന്നെയാണ് ഇതര മതസ്ഥരുടെ ആചാരങ്ങൾ. ആ ആചാരങ്ങൾ മുസ്ലിങ്ങൾ കടമെടുക്കാൻ പാടില്ല. ഇത് മതത്തിൻ്റെ മറ്റൊരു തത്വമാണ്. ഇതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. അത് ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ആ നിലക്കുള്ള വിശ്വാസത്തിന് സുരക്ഷിതത്വം ഉറപ്പു തരുന്നു. അതവിടെ നിലനിൽക്കെ എന്താണ് ചെയ്യുന്നത്? അത് ഇവിടെ ഇത് ഞങ്ങളുടെ സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ്, ഇവിടെ നേരത്തെ അമീത് സാർ അത് വിശദീകരിക്കേണ്ടായി, പൂർണ്ണമായും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്, അതിൻ്റെ തിരികളുടെ എണ്ണം, അതിൻ്റെ തട്ടുകൾ, അതെങ്ങനെ വിളക്ക് കൊളുത്തണം, ആളുകൾ വിളക്ക് കൊളുത്തുമ്പോൾ കയ്യിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവീകമായ അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു പരിവേഷം
2: തന്നെയുണ്ട്.
4: അതെ, അത് എത്ര നിഷേധിച്ചാലും പിന്നെ അതൊന്നും ഇല്ല എന്നും കേവലം സംസ്കാരമാണോ എന്നൊക്കെ പറയുന്നത് ചിലരെ അടിക്കാനുള്ള വടി കിട്ടിയാൽ കണ്ണടച്ചിരുട്ടാക്കി ഇപ്പോൾ പാതിരാത്രിയാണ് എന്ന് പറഞ്ഞ് സ്വയം എന്താണ് തരം താഴുകയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിളക്ക് എവിടെയും കൊളുത്താൻ പാടില്ല എന്നാണോ? അല്ല, അത് ഇവിടെ അത് ആചാരമായി സ്വീകരിച്ചിട്ടുള്ള, അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മളീ പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക. ഇവിടെ ഇപ്പം എന്താച്ചാൽ മുസ്ലിങ്ങളുടെ കൂടി വിശ്വാസം എന്താകണമെന്നും മുസ്ലിങ്ങളുടെ കൂടി ആചാരം എന്താകണമെന്നും അതുകൂടി അവർ തീരുമാനിക്കുന്നൊരവസ്ഥ, മറ്റു പലരും തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വന്ദേ മാതരം ചർച്ച ചെയ്തൊരു സമയമാണിപ്പോൾ. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയില്ല, അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെ മേലും അത്, അങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ ഉണ്ടല്ലോ. അതെന്താണ്, രണ്ട് വരി പദ്യത്തിൽ എന്താണുള്ളത്? അത് ഒരു വിശ്വാസത്തിന് നിരക്കാത്തൊരു സംഗതി അതിനകത്തുണ്ട്. ചില പ്രത്യേകമായ ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു സംഗതി അതിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ അത് എതിർക്കുന്നത്. ഇപ്പോൾ അത് ആ ചർച്ച കഴിഞ്ഞ് അതിൻ്റെ ശബ്ദം ഒതുങ്ങും മുമ്പ് നിലവിളക്കുമായി വന്നപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് സംസാരിക്കണം. അതെല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംഗതിയാണ് പറയുന്നത്. ഇത് സാംസ്കാരികമാണ് എന്നാണ് വാദം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് EMSE വിഷയത്തിലെടുത്ത നിലപാടെന്താണ്? അദ്ദേഹം ഒരു മുസ്ലിമാണോ? ജി സുധാകരൻ എന്തുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചു? ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരള നിയമസഭയിലെ ജനപ്രതിനിധിയാണ്. ഇപ്പം ഇസ്ലാമിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു നവനാസ്തികരിൽപ്പെട്ട ഒരാളാണ് സി രവിചന്ദ്രൻ. അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ ഫോട്ടോ മുമ്പ് വന്നിരുന്നു, നിലവിളക്ക് കൊത്തി കൊളുത്തും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, അദ്ദേഹം മാത്രം സീറ്റിലിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ലഭിക്കാത്തത്? ഇസ്ലാമത വിശ്വാസികൾക്ക് ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ഈ പറയുന്ന മാധ്യമ തമ്പുരാക്കന്മാർ നൽകുന്നില്ല? ഇതൊരു സാധാരണ വിശ്വാസിയുടെ ചോദ്യമാണ്. പിന്നെന്താ പറയുന്നത്? നിങ്ങളുടെ വിമർശനം സെലക്റ്റീവാണ്, നിങ്ങൾ അയാളെ വിമർശിക്കുന്നില്ല, ഇയാളെ വിമർശിക്കുന്നില്ല. ഇതൊക്കെ ഒരു സംവാദമാണോ? ഇതൊക്കെ ഒരു ചർച്ചയാണോ? ഞാൻ അമീത് സാറ് പങ്കെടുത്ത ചർച്ചയിലാണത് കേട്ടത്. സെലക്റ്റീവാണ് അല്ലേ? നമ്മളെല്ലാവരോടുമാണ് പറയുന്നത്. അതിൽ ഇന്നയാളൊഴിച്ച് നിർത്തി മറ്റയാളെ മാറ്റി നിർത്തിയൊന്നുമില്ല. പിന്നെ ഒരു വ്യക്തി ചെയ്യുന്നത് ഒരു വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും തീരുമാനിക്കാൻ എങ്ങനെയാണ് മാനദണ്ഡമാവുക? എനിക്ക് അഭിപ്രായം പറയുന്നത് എത്ര കോമൺ സെൻസ് ഇല്ലാത്ത സംസാരമാണെന്ന് തോന്നിപ്പോയി. യാതൊരുവിധ എന്താ പറയുക, ചർച്ചയുടെ നിലവാരവും പാലിക്കാത്തൊരു സംഗതി. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു മതത്തിൻ്റെ ഭാഗമാകുമോ? ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പേര് നൽകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിനകത്ത് അത് കണ്ടു എന്ന് വിചാരിച്ച് അതൊരു മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതൊക്കെ ബാലിശമായ വാദങ്ങളാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളെന്തിനാണ് ആ MLA ഉപദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ മതരംഗത്തുള്ളവർ എല്ലാവരോടുമാണ് പറയുന്നത്. പിന്നെ ഈ ഉപദേശിക്കുന്നതിൽ MLAക്കും പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ MLA പറയണം, എന്നെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉപദേശിക്കേണ്ടതില്ല. MLA അത് പറയാത്തിടത്തോളം കാലം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആളുകൾ പൊതുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ അഭിപ്രായം പറയും. അതല്ലെങ്കിൽ ആ MLA സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലോ വാർത്താമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രോഗ്രാമുകളിലോ തുറന്നു പറയണം, എന്നെ മതരംഗത്തുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉപദേശിക്കേണ്ടതില്ല, എൻ്റെ നിലപാട് ഇതാണ്, ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരാണ് ഉപദേശിക്കാൻ വരിക? ആരും അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. ഇവിടെ പലരുടെയും വിഷയത്തിൽ അത്തരം അഭിപ്രായങ്ങൾ വരാത്തതും അവരൊക്കെ ഇത് തുറന്ന് അവരുടെ നിലപാട് ഞങ്ങൾ ഇങ്ങനെ പോകുള്ളൂ തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ പൊതുവിൽ ചർച്ച വരുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു പക്ഷമുണ്ടെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ അഭിപ്രായം പറയും. അത് പറയാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് അടിച്ചേൽപ്പിക്കുക എന്ന ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ഭരണഘടന എന്ന പേര് പറഞ്ഞ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഈ ആളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ചുകൂടി ഇപ്പോൾ ഈ പുതിയ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും ജനപ്രതിനിധികളൊക്കെ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? ഇവിടെ ഒരു ലിബറൽ ഫാസിസം നമ്മൾ കുറച്ച് കാലമായി പറയുന്നുണ്ട്. അത് അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ വിഷയത്തിൽ നിലപാടെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യരുത്. അതായത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്തായാലും പ്രശ്നമില്ല, ഞങ്ങളിവിടെ ഒരു നിലപാടേറ്റു പോകും, അവർ അവരുടെ വിശ്വാസവും ആചാരങ്ങളൊക്കെ മാറ്റിവെച്ച് വിശ്വാസ സംരക്ഷണം ഉറപ്പു നൽകുന്ന ആചാര സംരക്ഷണമൊക്കെ അവകാശമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് പറയാണ്, അവരതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ പറയുന്നിടത്തേക്ക്, അത് നിങ്ങളുടെ എത്ര എസൻഷ്യൽ പ്രാക്ടീസ് എന്ന തലത്തിൽ മതവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിലും പ്രശ്നമില്ല, അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം, അവിടെ ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കണം. ഞങ്ങൾ പറയുന്നിടത്തുന്നില്ലെങ്കിലോ നിങ്ങൾ മതേതരത്വത്തിനെതിരാണ്, നിങ്ങൾ വംശീയതയുടെ ആളുകളാണ്, നിങ്ങൾ എന്താണ് പിന്നെ വർഗീയതയുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചാപ്പയടിച്ച് അപരവൽക്കരിക്കുകയാണ്. വേറെ ഈ പറയുന്ന ആളുകളൊക്കെ അതിന് വടി പിടിച്ചൊടുക്കുന്ന ഒരു സമീപനവുമാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നിലക്കുള്ളൊരു അടിച്ചേൽപ്പിക്കലിന് ഒരു സമൂഹം ഇവിടെ വിധേയമാകുന്നു. അതെന്തുകൊണ്ടാണ് പലപ്പോഴും പുതിയ കാലത്തെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തത് എന്നത് വലിയ കൗതുകം തോന്നുന്ന ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നത് പലർക്കും ഇത് മനസ്സിലാകാത്തത് ഈ റീലുകളുടെ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ട്രെൻഡിനനുസരിച്ച് ഒഴുകുമ്പോൾ പൊതുസമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ മനസ്സെന്താണെന്നും അവരുടെ വിശ്വാസം എന്താണെന്നും അവരുടെ നിലപാടെന്താണെന്നും അഭിപ്രായം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് താഴെ ഇറങ്ങി ആളുകൾക്കിടയിലൊക്കെ ഒന്ന് പോയി, അത് വോട്ട് ചോദിക്കാൻ മാത്രം പോയാൽ പോരാ, ആളുകളോടൊക്കെ ഒന്ന് സംസാരിച്ച് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ മനസ്സിലാകുക എന്നാണ് പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിയുടെ കുറേ ലിബറൽ വക്താക്കളുണ്ട്, അവരുടെ കൂടെ നിന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല. മഹാഭൂരിഭാഗം വരുന്ന എല്ലാ മതത്തിലും പെട്ട ആളുകൾ, ഓരോ ആളുകളും അവരവരുടെ മതം വിശ്വസിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. വളരെ ചെറിയൊരു വിഭാഗം ആളുകളെ അവരും ഇങ്ങനെ ചെയ്യണം ഇവരും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വാദിക്കുന്നുള്ളൂ. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നസീഫ് വളരെ വൈകാരികമായി ചുരുക്ക തുടക്കത്തിൽ ചില വ്യക്തികളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കേണ്ട. ഇപ്പോൾ ആരിഫ് ഹുസൈനെ കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല, സ്ഥിരമായി അദ്ദേഹത്തെ കാണാറുള്ള ജനം TVയിലാണ്. ജനം TV ഉപയോഗപ്പെടുത്തുന്ന ഒരാളെ ന്യൂസ് 18 ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ഒരേ ആവശ്യത്തിനാണെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഒരേ ആവശ്യത്തിനാണെന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവർ എനിക്ക് തോന്നുന്നത് ഈ ആരായിരിക്കും ഇവരുടെ ഈ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ പോളിസിയാണ്, നമുക്കതിലൊന്നും വേറൊന്നും പറയാനില്ല. പക്ഷേ പൊതുവിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ആരായിരിക്കും ഈ ആളുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്, ഇവരൊക്കെ വിളിക്കുന്നവരാരായിരിക്കും, അവർക്ക് ഇത്രയേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയും ചർച്ച ഇവർ കാണുന്നില്ല. നുണകൾ പറഞ്ഞ് ഏറ്റവും അധികം ഇപ്പോൾ മുസ്ലിം അപരവൽക്കരണത്തിന് പൊതുവിൽ കാസക്കാർ കുറച്ച് ഒതുങ്ങി, ഇവിടുത്തെ സംഘപരിവാറാണ്, RSS ആണ്, അവർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഒരു ന്യൂനപക്ഷത്തെ നിരന്തരമായി നുണകൾ പറഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ യുവാക്കൾ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഈ ചാനലുകൾ കൊണ്ടുവന്നിരുത്തി ഇത്തരം ചർച്ചകൾക്കൊക്കെ വേണ്ടി
2: ഉപയോഗപ്പെടുത്തുന്നത്.
4: അതെ, അപ്പോൾ ഇങ്ങനത്തെ ചർച്ചകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചാനലുകൾ, പിന്നെ ആവശ്യമെങ്കിൽ റീതിങ്ക് ചെയ്യാം, നമുക്ക് അങ്ങനത്തെ അവരെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും വെക്കാനില്ല. പക്ഷെ ആളുകൾ എന്തുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ജിമ്മുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഇവിടെ ഒരു മനുഷ്യന് അയാളുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അയാളൊരു പോളിസി ഉണ്ടാക്കി, ലോകത്ത് ഒരാൾക്ക് ഉപദ്രവമില്ലാത്തൊരു പോളിസി ഉണ്ടാക്കി, മറ്റൊരാളുടെ മേലും നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ആചാരമോ അനുഷ്ഠാനമോ അടിച്ചേൽപ്പിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു കാര്യം കാണുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് എന്തിനെ? ഇതൊരു ചോദ്യമാണ്. അതിന് വ്യക്തമായൊരു ഉത്തരം ഇത് വിവാദമാക്കുന്ന ആൾക്കാർ, ഞാൻ അദ്ദേഹത്തെ അറിയില്ല, നമുക്ക് ആർക്കും പരിചയമില്ല അദ്ദേഹത്തിൻ്റെ പോളിസി എന്താ നിലപാടോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു ഒരു മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അടയാളം എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് ടൈംസ് നോവല് അത് ചർച്ചയായിരുന്നു.
3: അല്ല, ഇതിൽ വേറെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും മോശം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യലിൻ്റെ സ്രോതസ് എന്ത് ചെയ്യണം, അന്വേഷിക്കണം
2: എന്നാണ്. ജനൻ ടി വി തുടങ്ങി
3: നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജിമ്മുകൾ ഇവിടെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ടാവുന്ന എക്യുപ്മെന്റ്സും അതിൻ്റെ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുല്യമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മാത്രം സോഴ്സ് എന്ത് ചെയ്യണം, അന്വേഷിക്കണം.
4: അപ്പോൾ നമുക്കറിയില്ല അദ്ദേഹം ആരാണെന്നുള്ളത്. പക്ഷേ ഇത് കാണുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ ആളുകളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നൊരു രീതി എന്തായിരുന്നാലും ശരിയല്ല എന്നേ അതിൽ പറയാനുള്ളൂ.
2: നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകണേ, പോയ വാരം നമ്മൾ ഡൽഹിയിൽ വൻ തീപിടുത്തം ഉണ്ടാവുക.
4: ഒരു പോയിന്റ് കൂടി, ഇപ്പോൾ ഇത് ഈ മുസ്ലിം ലീഗിനകത്ത് ഇതിലൊക്കെ ഒരു കറക്ഷൻ പ്രോസസ്സിങ് നടക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഇതിൽ എല്ലാവരും വന്ന് പൊതു അഭിപ്രായം പറയണം എന്നുള്ളതിലൊക്കെയല്ല, പിന്നെ നേരത്തെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി കെ അബ്ദുറബ്ബ്, അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികളായ കുറേ ആളുകൾ, കുറേയധികം സമൂഹത്തിൻ്റെ പഴി കേട്ടത് ഇവിടെ കുറേ ആൾക്കാർ, വിശ്വാസികളായ ആൾക്കാർ, ഇത് അവർ അവരുടെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി കൂടിയാണ് അവരൊക്കെ ഈ പഴി കേട്ടത്. അപ്പോൾ അവരൊക്കെ സംരക്ഷിച്ചു പോകുന്നത് പെട്ടെന്ന് പൊളിഞ്ഞു പോകുമ്പോൾ അതിനൊരു പിന്നെ ഒരു ഒരു കറക്ഷനിങ് പ്രോസസ്സിങ് പ്രോസസ്സ് ഈ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
2: പോയ വാരം ഡൽഹിയിൽ നമ്മൾ കണ്ടു വലിയ തീപിടുത്തം ഉണ്ടാവുകയും അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ, ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അറിയാം, ഹോട്ടലുകളും ബാക്കിയൊക്കെ വളരെ തിങ്ങി ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടേക്ക് എങ്ങനെ എത്ര വ്യാപിക്കും ബാക്കി നോക്കാനുള്ളത് അവിടുത്തെ ഓരോ ഇടനാഴികളും ബാക്കിയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതിൽ വലിയൊരു മനുഷ്യസ്നേഹം കണ്ടത് ഒരു വാപ്പയും മകനും റിയാസുദ്ദീനും അൻവർ മൻസൂരിയും രണ്ടുപേരും അവരുടെ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ബെഡുകൾ മൊത്തം റോഡിൽ ഇറക്കി കൊടുത്ത് അവിടുന്ന് ചാടാൻ സാധ്യതയുള്ള ആളുകൾക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കുന്ന രൂപത്തിൽ രണ്ട് മനുഷ്യ സ്നേഹികളെ നമ്മൾ കണ്ടു. സ്വാഭാവികമായും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചേരികളായിരുന്നാലും മറ്റു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ആ ഡൽഹിയിലെ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് അമിത മാഷയ്ക്ക് അത് ചേർക്കാനുള്ളത്?
3: ഒരു തമസ്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അവരുടെ രാഷ്ട്രസ്നേഹത്തിൻ്റെ ഒരുപാട് ഈ ചരിത്ര സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള അത്തരം ഭരണാധികാരികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ചില സിസ്റ്റംസ്, പുരോഗതി, മഹത്തായിട്ടുള്ള ഈ ഹിസ്റ്റോറിക്കൽ മൊണമെൻറ്റ്സ്, ഇതെല്ലാം ഒന്നുകിൽ തമസ്കരിക്കുകയോ അതല്ലെങ്കിൽ അതിനെയൊക്കെ ലേബൽ മാറ്റിക്കൊണ്ട് മറ്റു പല രൂപത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മറുവശമാണ് മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, അവരെ എല്ലാ അർത്ഥത്തിലും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നാളെ ഈ രാഷ്ട്രത്തിന് വലിയ മറ്റേ ഭീകരവാദികളാകാൻ സാധ്യത ഉള്ളവരാണ് എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അതിനിടയിലാണ് ഒരുപക്ഷേ ധാരാളം സംഭവങ്ങൾ, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ധാരാളം സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ 2024 ജൂണിൽ 19-ാം തീയതി കാഞ്ചൻജംഗ എക്സ്പ്രസ്, അത് ബംഗാളിൽ രംഗപാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചൊരു നമ്മുടെ ഈ ഗുഡ്സ് ട്രെയിനുമായിട്ട് കൂട്ടിമുട്ടി. അതൊരു ബലിപെരുന്നാൾ ദിവസമായിരുന്നു. അപ്പം അന്ന് ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ചിങ്ങനെ മറ്റേ മടങ്ങാൻ ശ്രമിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് ഇതിൻ്റെ ഈ ഇൻസിഡൻ്റ് ഇതിലേക്ക് എത്തുന്നത്. എന്നുവെച്ചാൽ അവരുടെ പുതുവസ്ത്രങ്ങളോടെ തന്നെ അവർ ഓടി എത്തുന്നു. അങ്ങനെ ഈ ചോര പുരണ്ട പിന്നെ മനുഷ്യരെയൊക്കെ അവിടുന്ന് പോലീസും മറ്റൊക്കെ വരാൻ 10-30 മണിക്കൂറിലധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് അവരെയൊക്കെ ഈ രക്ഷിക്കാൻ ശ്രമിച്ചത് ഈ മനുഷ്യരാണ്. അവരവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അത് നശിക്കും നഷ്ടപ്പെടും എന്നും ആലോചിച്ചില്ല. അവർക്ക് ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ എടുക്കുകയും അവരെ പരമാവധി വേഗത്തിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2022 മറ്റുമാണ് ചെന്നൈയിൽ വലിയ പ്രളയമുണ്ടായി. അതായത് ശരിക്കും ചെന്നൈ എന്ത് ചെയ്തു, മുങ്ങി പോയി. അന്ന് ഈ അവിടെയുള്ള മുഴുവൻ മുസ്ലിം പള്ളികളും തുറന്നു വെച്ചു. കാരണം ഈ മുസ്ലിം പള്ളികളുടെ ഒരു ക്രിസ്ത്യൻ പള്ളികളുടെ പറ്റി ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ വിശാലമായിട്ടുള്ള സ്ഥല ഹോൾ ഉണ്ടാവുന്നുള്ളതിനാണ്. അപ്പോൾ ആ പള്ളികളിലാണ് വലിയ ഒരു 100% ആളുകളെന്ന് അക്കോമഡേറ്റ് ചെയ്തത്. അപ്പം അന്ന് സ്റ്റാലിൻ എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അന്നൊരു മറ്റേ വാർത്താ സമ്മേളനം വരെ എന്താണ് അദ്ദേഹം വിളിച്ചിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു തവണയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉത്തർഖണ്ഡിൽ ഒരു ഈ ടണലിൽ കുടുങ്ങിയ ആളുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ ആ സമയത്ത് ഈ എന്താണ് ഈ റാറ്റ് ഹോൾ മൈനേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഇത്ര 41-42 ആളുകളെയാണ് അതിനെ രക്ഷിച്ചത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ മെഷീൻ ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്തു, ആദ്യം തുറന്നു പോയി. പക്ഷെ പിന്നെ നോക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷീന് പോകാൻ പറ്റില്ല, അത് മാനുവലായിട്ട് ഇത് എന്ത് ചെയ്യണം, തുറക്കണം. അപ്പോൾ ആ സമയത്ത് 3 മുസ്ലിം ചെറുപ്പക്കാരാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നു വെച്ചാൽ വളരെ അപകടമുണ്ട്. തുറന്ന് താഴെ വിടാൻ എന്ത് ചെയ്യും, അവർ കൂടെ എന്ത് ചെയ്യും, മരിച്ചു പോകും. അതായത് മുന്നാ ഖുറൈഷി, നസീം മാലിക്, ഫിറോസ് ഖുറൈഷി എന്ന് പറയുന്ന 3 ചെറുപ്പക്കാർ. അവരാ ദൗത്യം പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന 42 ആളുകളെയും സുരക്ഷിതമായി അവിടുന്ന് രക്ഷിച്ചു. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ ഈ പ്രളയകാലം നമുക്കറിയാം. ആ പ്രളയകാലത്ത് പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളും മറ്റു വിശ്വാസികളൊക്കെ ഒരുപോലെയാണ് ഈ ഈ സ്നേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രകടനം ചെയ്ത്. പക്ഷെ ആ സമയത്ത് വല്ലാതെ വിഷമിച്ച ചിലവരുണ്ട്. അതിൽപ്പെട്ട ആളായിരുന്നു ശശികലയും മോഹൻദാസും ഒക്കെ. പരസ്യമായി തന്നെ ആ ഒരു ഐക്യത്തെക്കുറിച്ച് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം എന്താ വെച്ചാൽ ഈ അവരെ നിരാശപ്പെടുത്തി ഈ സംഭവം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഈ സംഭവത്തിലും നമ്മൾ കണ്ടത് എന്താണ്, ഈ രണ്ട് മനുഷ്യർ, ചിലർ വാപ്പിയും മകനുമാണ്, അവർ എനിക്കിൽ അത്ഭുതം എന്ന് വെച്ചറിയോ, വളരെ പെട്ടെന്ന് അവർക്ക് ഈ ആശയം വന്നു എന്നുള്ളതും കൂടിയാണ്. അതൊരു പെട്ടെന്നൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു സൊല്യൂഷൻ വേണല്ലോ. അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അവരെ കട കത്തി നശിക്കും. കാരണം ഈ സാധനം വേഗം കത്തുന്ന സാധനമാണ്. പക്ഷെ അവർ വേഗത്തിൽ തന്നെ ഐഡിയ വന്നു. വാപ്പ വളരെ പ്രായം ചെന്ന ആളാണ്. അദ്ദേഹം ഉള്ളിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് എടുത്തു കൊടുക്കുന്നു. മകൻ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു, ഓടി ഇത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ്. 8, 10, 13 പറയുന്നുണ്ട്. എന്തായാലും 8-10 ആളുകളുടെ ജീവൻ ആലോചിച്ച് നോക്കുക, എത്രമാത്രം വലിയൊരു കർമ്മം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ ഇവർ മാത്രമല്ല, ഇപ്പോൾ അടുത്ത ഈ MLA സതീഷ് ഉപാധ്യായ, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. BJP MLA ആണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ ഈ കത്തുന്ന ഈ നമ്മുടെ ഈ ലോഡ്ജിലേക്ക് ഓടിക്കയറി, പലതവണ ഓടിക്കയറി ആളുകളെ രക്ഷിച്ച 5 മുസ്ലിം ചെറുപ്പക്കാർ, ചില അഫ്സൽ, മുഹമ്മദ് ഷാറൂഖ്, മുഹമ്മദ് അനീഫ്, മുഹമ്മദ് അമീർ, മുഹമ്മദ് വസീം, ഈ 5 ചെറുപ്പക്കാർ അദ്ദേഹം കൂടെ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരിതുപോലെ തന്നെ സ്വജീവൻ ബലിയർപ്പിക്കാൻ വരെ എന്താണ് തയ്യാറായിരുന്നുള്ളതാണ്. ഈ നമ്മൾ നമ്മുടെ ഇന്ത്യ മറ്റേ ഗേറ്റ് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് ഉള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ വളരെ മുമ്പ് വായിച്ചിരുന്നു. മുഹമ്മദ് നസീർ എന്നോ നിസാർ എന്ന് തോന്നുന്നു മറ്റൊരു വ്യക്തി. അദ്ദേഹം അവിടെ ഒരു ചെറിയ കച്ചവടം, എന്തോ ഒരു നമ്മുടെ കടല കച്ചവടം പോലൊക്കെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം 16 വർഷത്തിനിടയിൽ 300 ആളുകൾ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ പോയാൾക്ക് അറിയാം, അത് ശരിക്കും എന്താണ്, അവിടുന്ന് താഴത്തേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വീണ ആളുകൾ ഇദ്ദേഹം ആലോചിച്ച് നോക്കൂ, എത്ര പല സമയത്തോടെ ഭയങ്കര വേവ്സ് ഉണ്ടാവും, ചില സമയത്ത് താഴത്തേക്ക് പോകും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സാമാന്യനെ മനസ്സിലാക്കാവുന്ന ആർക്കും ഇവരൊക്കെ മനുഷ്യരാണ് എന്നുള്ളതും എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റേതായ ഗുണഘടങ്ങളൊക്കെ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഈ കത്തുന്ന ഈ ഇതിനകത്തൊരു കോണി വെച്ചിട്ട് പ്രായമുള്ളൊരു സ്ത്രീ എന്താണ് എടുത്തു കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതിന്ന് ഒറ്റ കാര്യമുള്ളൂ, ചില ഈ സംഘികളും ശരിയായ ഭാരതീയരും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. സംഘികളെ സംബന്ധിച്ചോളം വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാര്യം ആഘോഷിക്കപ്പെടരുത്, അതെങ്ങനെയെങ്കിലും മൂടി വെക്കുകയും തമസ്കരിക്കുകയും ചെയ്യണം. അത് ഇത് മാത്രമല്ല, ഇപ്പോൾ നെഹ്റുവിനെ കുറിച്ച് അവരെന്തെങ്കിലും പറയാറുണ്ടോ, ഗാന്ധിയെക്കുറിച്ച് പറയാറുണ്ടോ, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരായിട്ടുള്ള ആരെയെങ്കിലും കുറിച്ച് ആഘോഷിക്കാറുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ പല ദിനങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധി ജയന്തി ആണെങ്കിലും നവംബർ 14th ആണെങ്കിലും അതെല്ലാം ഇല്ലാതെയൊക്കെ ജീവൻ എന്തിനേറെ ഇനിയിപ്പോൾ ഓഗസ്റ്റ് മറ്റേ 15th മറ്റുമൊക്കെ എന്തെയും വേറെ രൂപത്തിലാണ് ആഘോഷിക്കേണ്ടത് എന്ന് വരും. കാരണം ഇതൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്നതിലൂടെ ഇവർ ഈ രാഷ്ട്രത്തോട് ചെയ്ത അതിക്രമങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെടുത്ത നിലപാടുകൾ നിരന്തരമായി ഓർമ്മിപ്പിക്കപ്പെടും. അപ്പോൾ അതിനോടൊന്നും ഇതൊന്നും ആഘോഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഇവരുടെ വിഷയം. ശരിയായ ഭാരതീയനാവട്ടെ, ഇതൊക്കെ കൂടുതൽ കൂടുതൽ ആഘോഷിക്കപ്പെടണമെന്നാണ്. രണ്ടെന്താ വെച്ചാൽ, ഇത് ഓർമ്മിച്ച് വയ്ക്കപ്പെടേണ്ടതാണെന്ന് നമ്മളൊക്കെ പറയാം, പക്ഷെ ഇത് മറന്നു പോയേ മതിയാവും എന്നുള്ളതാണ് ഇവരുടെ നിലപാടെന്ന് പറയുന്നത്. മൂന്നെന്താ വെച്ചാൽ, ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഇൻഹറൻ്റായ അന്തർലീനമായ മനുഷ്യത്വത്തിൻ്റെ ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ ഒരാഴം ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല. മറിച്ച് ഇതൊക്കെ ചെയ്താലും ശരി, നിങ്ങളെങ്ങനെയൊന്നും തെളിയിച്ചാൽ പോരാ, നിങ്ങൾ തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വേറെ വഴി നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചോളം ഇത് മനസ്സിലാകുന്നതാണ്. ഇത് മനസ്സിലാകുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് എന്താ വെച്ചാൽ, ഇപ്പം ഇത് കഴിഞ്ഞ ഉടനെ BJP മൈനോറിറ്റി സെല്ലിൻ്റെ, എന്നുവെച്ചാൽ ജനിച്ചത് മുസ്ലിമായിട്ടൊക്കെയാണ്, ഒരു ലീഡർ നാസിയ എലിയ ഖാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ സ്വയം എന്താ വെച്ചാൽ ഞാൻ സനാതനി മുസ്ലിമാണ് എന്ന് വിശ്വസിക്കുന്നതാണ്, അവർ ഒരു പ്രസ് കോൺഫറൻസിൽ ഈ പൊതു കഴിഞ്ഞു വെച്ചാൽ പറയുന്ന വെച്ചാൽ, നിങ്ങൾ 2-3 വർഷത്തേക്കെങ്കിലും മുസ്ലിങ്ങളെ അകറ്റി നിർത്തണം, അതായത് പ്രൈവറ്റ് ജോബുകളിൽ നിന്നും ഗവൺമെൻറ് ജോബുകളിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഗവൺമെൻറ് സെക്ടറിലും അവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. എന്നുവെച്ചാൽ അവരെ പിന്നെ ബോധപൂർവ്വം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അരികുവൽക്കരിക്കുന്നതാണ്. ഇതൊരു പത്രസമ്മേളനത്തിനാണ് പറയുന്നത്. ഇനി രണ്ട് കാര്യം വെച്ചാൽ, ഒന്ന്, അത് പബ്ലിക്കായി നടത്തിയ പത്രസമ്മേളനം ഇപ്പോഴും നമുക്കത് കിട്ടാനുണ്ട്. എന്തുകൊണ്ട് ഈ ഇതാണോ വിഷം, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ കാണിച്ച ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഈ സാക്രിഫിഷ്യലായിട്ടുള്ള മെൻറ്റാലിറ്റി, ഇതാണോ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്, ഇത് ഏതാണ് ദേശസ്നേഹം എന്നുള്ളതാണ്. രണ്ടാമത്തൊന്നു വെച്ചാൽ, ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ ഈ പറയുന്ന നമ്മൾ വളരെ മോശപ്പെട്ട പദമാണ് ഉപയോഗിക്കേണ്ടത്, പത്രപ്രവർത്തകർ എന്നാണ് അവർക്ക് പറയുന്നത്. പക്ഷേ ഇവരിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്താണ് ഈ പറയുന്ന മാലിന്യം അപ്പാടെ വിഴുങ്ങുകയല്ലാതെ തിരിച്ചു ചോദിക്കണ്ടേ, നിങ്ങളീ പറയുന്നത് രാജ്യദ്രോഹമാണ് അല്ലെങ്കിൽ ഇത് ഈ നാട്ടിലെ മതേതരത്വത്തിനെതിരാണെന്ന് പറയാൻ ഒരു ഗട്ട്സുള്ള ആരെങ്കിലും വേണം. ഞാൻ അതിങ്ങനെ നോക്കി കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയ കാര്യമാണ്, ഒന്നും മിണ്ടില്ല, ചിരിച്ചുകൊണ്ട് ചിലർക്ക് എന്താണ് അത് കേൾക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഈ ശ്രീരാം വെങ്കിട്ടറാം മൂപ്പര് പത്രസമ്മേളനത്തിൽ എന്ത് ചെയ്തു, മന്ത്രിയുടെ കൂടെ ഇരിക്കാൻ ശ്രമിച്ച സമയത്ത് പത്രക്കാരായിട്ട് എന്താണ് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പത്രക്കാർ ഇതുവരെ അവിടെ ഇരുന്നു. അപ്പോൾ പത്രക്കാരോട് അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകരോട് നമുക്ക് പറയാൻ വെച്ചാൽ, അവർക്ക് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് നിർവഹിക്കാൻ ഈ രാജ്യത്ത് വലിയൊരു ദൗത്യമുണ്ട്, തിരുത്താൻ ഒരുപാട് അവർക്ക് കഴിയും. ആ തിരുത്തൽ ശക്തിയായി മാറുകയാണെങ്കിൽ തന്നെ, ചാനലുകൾ യഥാർത്ഥത്തിൽ ആ ഒരു ദൗത്യം ഏറ്റെടുത്താൽ തന്നെ, ഇവിടെയുള്ള വർഗീയതയുടെ അടിത്തറ തകർന്നു പോകും. ഇവിടെ ഇന്ന് നടക്കുന്ന സകല പ്രചരണങ്ങൾക്കും എക്കോ ആയി മാറുന്നത് അല്ലെ, ഉച്ചഭാഷണിയായിട്ട് മാറുന്നത് ഇവരാണ്. അതുകൊണ്ട് അവരാണ് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് അവർക്ക് വേണ്ടത് വാരിയെടുക്കുന്നത്, അതവർ നിർത്തുക എന്നുള്ളതാണെങ്കിൽ ഒന്നാമത് പറയാനുള്ളത്. എന്നാ വെച്ചാൽ ഇപ്പോൾ ഈ ജയ്പൂരിലിപ്പോൾ അറിയാമല്ലോ, ഒരു പള്ളി ഒക്കെ പൊളിക്കുന്നതിന് വേണ്ടി സംഘർഷം നിലനിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ, കുറച്ചെങ്കിലും ഒരു ഈ മുസ്ലിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യത്തിൽ, കാരണം ഈ രണ്ട് ഈ വാപ്പയും ഉമ്മയും അല്ല മകനും ഇട്ടുകൊടുത്തത് ഈ സ്നേഹത്തിൻ്റെ പുതപ്പാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ പുതപ്പിലേക്കാണ് ഇത്രയും മനുഷ്യർ ചാടി രക്ഷപ്പെട്ടത്. അതിനെ അഭിനന്ദിക്കേണ്ടതാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഡൽഹിയിലെ ഗവർണറൊക്കെ. അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്.
2: യഥാർത്ഥത്തിൽ ഈ വലിയ കെട്ടിടങ്ങളിലൊക്കെ തീപിടുത്തം മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സംഭവിക്കുക പേടിച്ചിട്ട് പുറത്തേക്ക് ചാടിയിട്ട് കൈകാലൊടിയാൽ മരണം സംഭവിക്കലാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തിയ സംഭവമായിട്ട് പറഞ്ഞത്. എന്താണ് നിഷാ സെൽഫിക്ക് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
4: അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുക എന്നതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ, ഒരു കിളിയെ അമ്പയ്യാൻ ഒരുങ്ങുന്ന വേടനെ ഉറുമ്പ് കടിച്ച് അമ്പ ഉന്നം തെറ്റിപ്പോകുന്നു. ആ ഉറുമ്പ് പിന്നീട് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമ്പോൾ ഈ കിളി ഒരു ഇല കൊത്തിയിട്ട് കൊടുത്ത് ആ ഉറുമ്പിനെ രക്ഷിക്കുന്നു. ആ കഥയുടെ ഭംഗി എന്താണ്? രണ്ട് ജീവൻ രക്ഷപ്പെടുന്നതാണ്. അതെല്ലായിടത്തും അതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു, രണ്ട് അണ്ണാൻ കുഞ്ഞുങ്ങൾ, രണ്ടണ്ണാൻ, അതിൽ ഒരെണ്ണം നിലത്ത് കിടക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അതിങ്ങനെ മലർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ ചുറ്റും അതിൻ്റെ അടുത്ത് വന്ന് അതിനെ തൊടുന്നു, അല്ലെങ്കിൽ പലതും ചെയ്യുന്നു. അപ്പോൾ ഒരാൾ വന്ന് അതിനെ എടുത്തതിനിട്ട് വെള്ളം കൊടുത്ത് അതിൻ്റെ നെഞ്ചിൽ കുറച്ച് സമയം പ്രസ് ചെയ്തപ്പോൾ അത് ജീവൻ വെച്ചതുപോലെ എഴുന്നേറ്റത് പോയി. അപ്പോൾ ഭയങ്കരമായി വൈറലായി ഒരു വീഡിയോ ആണത്. ആളുകൾ അതിൽ കാണുന്ന ഒരു രസം എന്താണ്? ഒരു ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ജീവൻ തിരിച്ച് കിട്ടുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ വാർത്തകൾ നമ്മളിപ്പോൾ മുമ്പ് ഒരു ബസ് ഡ്രൈവർ

0: അതിവിടെ ആഘോഷിക്കപ്പെടാതെ പോയി എന്നതാണ്. ആരും അത് അറിഞ്ഞില്ല, അവർക്ക് അർഹതപ്പെട്ട അംഗീകാരമോ അനുബോധനങ്ങളോ ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരുടെ മകൻ്റെ ഒരു ഏതോ ഒരാളോട് സംസാരിക്കുന്നൊരു വീഡിയോ ഇപ്പം നിങ്ങൾ വരുമ്പോൾ കാണണ്ടായി. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ലേ? അവൾ പറയാം, ഞങ്ങളുടെ നഷ്ടം ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും ഞങ്ങൾക്ക് നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന് ആ മകൻ പറയുന്നുണ്ട്. ഖുർആനിലൊരു വാചകമുണ്ട്, മൻ അഹ്യാ നഫ്സൻ കഅന്നമാ അഹ്യ അന്നാസ ജമീഅ, ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയവനെ പോലെയാണ്. പ്രവാചകൻ പറയുന്നൊരു വാചകമുണ്ട്, ഇർഹമൂ മം ഫില്ലർ ഇർഹമുക്കും മം ഫിസ്സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മനോഹരമായ ഒരു ഒരു നേർക്കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. പക്ഷേ അത് ഇവിടെ നേരത്തെ അമീർ സാറ് പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ഒരുവിധ അംഗീകാരമോ അനുബോധനമോ ലഭിച്ചില്ല എന്നതാണ്.
1: പരിശുദ്ധ ഹജ്ജ് പൂർത്തിയാക്കി ഹാജിമാർ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ തിരിച്ചെത്തി, ഇനിയും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഹജ്ജിൻ്റെ സംഘടനത്തെയും മറ്റും പ്രശംസിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പ്രശംസാ പത്രം പുറത്തിറക്കിയതായും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 17 ലക്ഷത്തോളം ഹാജിമാർ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും സൗദി അറേബ്യയിലെത്തി മക്കയിലെത്തി മക്കയിലും മദീനയിലുമായി കഴിച്ചുകൂട്ടി, ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി, ഓരോ വർഷവും വിപുലമായി ഭംഗിയായി പ്രയാസങ്ങളും മറ്റുമൊന്നുമില്ലാതെ അവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിന് മുമ്പ് പോയ ആളുകൾ അന്നതുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു, ഓരോ അപ്ഡേഷനുകളും കേൾക്കുമ്പോൾ അവിടുത്തെ സജ്ജീകരണം വളരെ ബൃഹത്തായതാണ്. അതിപ്പോൾ ലോകാരോഗ്യ സംഘടനയോടെയും അംഗീകാരം പിടിച്ചുപറ്റിയിട്ടുണ്ട്. എന്താണ് അമിതമാഷി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്?
2: നമ്മളെ തിരുനാവായയിലെ ഈ കൊല്ലം ഒരു എന്താ ഒരു
1: മഹാകുംഭമേളയുടെ
2: ഒരു മിനി വേർഷൻ നടന്നിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ച കുറച്ച് വിഷ്വൽസ് ഉണ്ട്. എന്താച്ചാൽ ഇത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ കൂമ്പാരമായി കൂടിയ വേസ്റ്റ് പുഴയിലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ കൂടെ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒന്നാണ് ഹജ്ജ്. ഇപ്പോൾ സൗദി സംതൊഴുത് വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് ഒരു ആശയം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു വളരെ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ലോകത്തിന് മാതൃകയാകേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുപോലെയുള്ള ഒരു ഗ്യാതറിങ്, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുംഭമേള നടക്കാറുണ്ട്, 10-12 ലക്ഷം ആളുകൾ സൗദി നിന്ന്, പക്ഷേ അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. മാക്സിമം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളായിരിക്കും, ഒരേ ഭാഷ സംസാരിക്കുന്നവർ. പക്ഷേ ഹജ്ജ് എടുത്തു നോക്കൂ, 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ രൂപമുള്ള, വിവിധ സൈസുള്ള, വ്യത്യസ്തമായ ഈ മറ്റേ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് വരുന്നത്. അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു സംവിധാനത്തിൽ ഇത്ര ഫോൾട്ട് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ എത്രമാത്രം അബ്സല്യൂട്ടായ പ്ലാനിങ് വേണമെന്ന് ആലോചിച്ചു നോക്കും. അവിടെയാണ് ഈയൊരു സംവിധാനത്തെ അവരെത്ര ആത്മാർത്ഥതയോടെയാണ് നിർവഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം ഒരു സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു ഇതല്ല, മറിച്ച് അത്ര ആത്മാർത്ഥതയോടെയാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ അവരുടെ കുളി, അവരുടെ ഭക്ഷണം, അവർക്ക് വാഷ്റൂം ഉപയോഗിക്കേണ്ടത്, മെഡിക്കൽ എയ്ഡുകൾ, യാത്ര, മറ്റ് ഇതുകൾ, ഇതിൻ്റെ പുറമെ ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകളുടെ വേസ്റ്റ്, അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ പോയി താമസിക്കും അവിടെയൊക്കെ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അവിടെ വേസ്റ്റ് കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടോന്ന്? എവിടെയും കേൾക്കുന്നില്ല. നിമിഷങ്ങൾ കൊണ്ട് ഇതെല്ലാം, ഇനിയിപ്പോൾ ഒരു വലിയ മഴ പെയ്താൽ പോലും അതൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഈ നിരന്തരമായ പരിഷ്കാരങ്ങളാണ് അതിൽ കൊണ്ടുവരുന്നത്. ചിലരൊക്കെ അതിനെ വിമർശിക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ പിറകിലുള്ള താല്പര്യത്തെ ആത്മാർത്ഥതയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സൗദി ഭരണകൂടം ആ ഒരു ഹജ്ജിന് നൽകുന്ന, അല്ലെങ്കിൽ അത്രയും ആ വരുന്ന ഇതര ദേശത്തിൽ നിന്ന് വരുന്ന ആളുകളെ, അവർ വെറും കസ്റ്റമേഴ്സാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കമ്മോഡിറ്റീസാണെന്നോ ഒന്നുമല്ല, മറിച്ച് അവർ ഹാജിമാരാണെന്നും അവർക്ക് നൽകേണ്ട ഒരു ബഹുമാനം അത് കൽപ്പിച്ചു

0: എടുക്കുകയില്ല, അതിഥികൾ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ബാച്ചിന് എന്ത് ചെയ്യും, പോയിട്ട് അവിടുത്തെ മറ്റേ സുപ്രീം ആയിട്ടുള്ള ഭരണാധികാരി പോയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രയും ബഹുമാനത്തോടെയാണ് അവരത് നിർവഹിക്കുന്നത് എന്നർത്ഥം. പിന്നെ നമുക്കറിയാം ഇപ്പം അതിൻ്റെ ഒരു ആധുനികവൽക്കരണം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ടൂൾസ് ഇന്ത്യയും കഷ്ടകാലത്ത് എന്താണ് ഒരു അജ്ജ് സുവിധ അപ്പൊക്കെ ഇറക്കി, വീണ്ടും എന്തോ ഒരു റിസ്റ്റ് വാച്ച്, പക്ഷേ അതെന്ത് ചെയ്തു, ഫലത്തിലത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷേ എന്നാലും ആ താല്പര്യത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ, അത് ഭാവിയിൽ ഒരു പക്ഷെ നന്നായിരിക്കാം. പക്ഷെ ഇവർ എന്താണ് നുസുക്ക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോം അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് മറ്റേ ഈ വ്യക്തി ഓരോരുത്തരെയും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, ഇതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഹജ്ജിൻ്റെ ഡേയ്സ് ഒന്ന് കുറച്ചു അല്ലേ, ഒരു ഷോർട്ട് ടേം പാക്കേജ് ആക്കിയിട്ട് അത് മറ്റല്ല, അത് പല രീതിയിലുള്ള കാഷ്വാലിറ്റീസും അവോയ്ഡ് ചെയ്യാൻ, അതുപോലെ ഈ ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകൾ മക്കയെ മദീനയെ മുസ്തലിഫയെ മറ്റേ അങ്ങനെ അറഫയൊക്കെ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകൾ, വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ബസ് സർവീസ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർസിറ്റി ഈ ബസ്സുകൾ എന്നുവെച്ചാൽ ഈ ഒരു അതിന് പുറമെ കിട്ടും ചില മാസീവായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, അതായത് എന്താ മിസ്റ്റി ഫാൻ എന്ന് പറയുന്ന, അതായത് 85,000 സ്ക്വയർ മീറ്റർ ഏരിയ ആണ് അവർ ശീതീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഹെൽത്ത് അതിൻ്റെ സ്ക്രൂട്ടനിയും കാര്യങ്ങളൊക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കൂ, സാധാരണ രീതിയിൽ 10 ഒരു സ്ഥലത്ത് 10 താമസിച്ചാൽ തന്നെ രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. അതിനകത്താണ് ഇത്ര കൃത്യമായി വൃത്തിയോടെ, അല്ലെങ്കിൽ മറ്റേ അതിൻ്റെ പ്രവർത്തകർ ആലോചിച്ച് നോക്കൂ, രാവും പകലും ഓടി നടന്നുകൊണ്ടതും വളണ്ടറി ആയിട്ടാണ് പല ആളുകളും, ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അടക്കമുള്ള ആളുകൾ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള രൂപത്തിലുള്ളതാണ്. ഇവിടെ അവസാനം പറഞ്ഞിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അത് കുറേ അല്ലേ, ഇപ്പം പുതുതായിട്ട് ഇപ്പോൾ കമ്പനീസിനൊക്കെ എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇതെന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു പിറകിലുള്ള ഒരു ഏറ്റവും അടിസ്ഥാനപരമായ വിജയത്തിൻ്റെ കാരണം ഇത് ലാഭേച്ഛയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരെപ്പോൾ ചെയ്യുന്നതാണ് ഫ്ലൈറ്റുകളുടെ ചാർജൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയും എന്നെങ്ങനെയും ഇപ്പോൾ വല്ലതും പിടുങ്ങാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ അജ്ജ് സബ്സിഡി എന്ന പേരിൽ കലാകാലമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സാധനമുണ്ട്, അതിപ്പോൾ ഏതായാലും കുറച്ചുകൊണ്ട് നന്നായി ഇല്ലാതെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതില്ല എന്നാണ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം സാധാരണ രീതിയേക്കാൾ കൂടുതൽ എത്രയോ വലിയ തുക ഈടാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് തീരുന്നത്. അപ്പോൾ നമ്മുടെ നാടൊക്കെ ഇതിനൊരു ലാഭത്തിൻ്റെ മറ്റേ മാർഗമായി കാണുമ്പോൾ അവരിതിനെ പൂർണ്ണമായൊരു സർവീസായിട്ട് കാണുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അവരഭിനന്ദനം കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, വർഷങ്ങളായി അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സേവനമുണ്ട്, അത് അഭിനന്ദനാർഹമാണ്, ലോകത്തിനൊരു മാതൃകയാണ്. അതിൽ നിന്നും മുസ്ലിങ്ങളെക്കുറിച്ചും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ആ മുസ്തലഫയിലെ കടത്തമൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അർഫയിലെ ഒരുമിച്ച് കൂട്ടലൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ മഹാത്ഭുതമായിട്ട് തന്നെയാണല്ലോ ഇത് കാണുന്നത്. ഇത് ലോകാരോഗ്യ സംഘടന അത് ഇപ്രാവശ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത് അവരൊരു പ്ലസ് ആയിട്ട് തന്നെ നമ്മൾ കാണാം. പക്ഷേ നമ്മൾ പൊതു ആളുകളും ഒരുപാട് ഇതൊന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ. ഷേ സൽഫി,
2: ഓ നേരത്തെ അമി സാർ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലൊരു ചെറിയ ഗാദറിങ് ഉണ്ടായാൽ, ഗാദറിങ് വേണ്ട, പള്ളികൾ, പള്ളികൾ ബാത്റൂം എത്ര പള്ളികളുണ്ടാകും, ബാത്റൂം സ്മെല്ലെടുക്കാത്ത എത്ര പള്ളികളുണ്ടാകും. ഹറമിൽ ഹജ്ജ് കാലത്ത് മാത്രമല്ല, മക്കയിലാവട്ടെ മദീനയിലാകട്ടെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. മിക്കവാറും വെള്ളിയാഴ്ചകളൊക്കെ പോയാൽ മുറ്റത്ത് അത്രയും വിശാലമായ മക്ക ഹറമിൽ, ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഹറമിലെ മുറ്റത്താണ് ആളുകൾ ജുമാക്ക് ഉണ്ടാവുക. പല ജമാഅത്തുകളിലും ആളുകൾ മുറ്റത്ത് സുബൈനും മറ്റ് നമസ്കാരങ്ങൾക്കൊക്കെ മുറ്റത്തുള്ള ജമാഅത്തുകൾ ഉണ്ടാവാറുണ്ട്. അത്രയും ആളുകൾ വരുന്ന ഹറമിൽ ഒരു ദുർഗന്ധം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും വർഷത്തിൽ ആ ഏതാനും ദിവസങ്ങളുള്ള ഹജ്ജ് മാത്രമല്ല, എല്ലാ ദിവസവും 24 hours മദീനയിലെ പള്ളി ഒരു സമയം കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ അടക്കും. മസ്ജിദുൻ നബവി ഒരു സമയം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും, രാത്രി 12 എൻ്റെ ഓർമ്മ, പിന്നെ പുലർച്ചെയാണ് തുറക്കുക. മസ്ജിദുൽ ഹറം അടക്കില്ല, രാത്രിയും അവിടെ ഹാജിമാരുണ്ടാവും, ഉംറ ചെയ്യാൻ വന്ന ആളുകളുണ്ടാവും, 24 hours ഉംറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടുത്തെ ബാത്റൂമുകളും അവിടുത്തെ സിസ്റ്റവും ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ, ആ വരുന്ന ആളുകളും വൃത്തിയിൽ ശുചിത്വത്തിൽ ശ്രദ്ധിക്കാത്ത അങ്ങനത്തെ കാഴ്ചപ്പാടുള്ള രാജ്യങ്ങളിലും പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. എന്നിട്ടും അവരതെന്ത് ചെയ്യുന്നു, അവർ വളരെ മനോഹരമായത് പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് ശരിക്കൊരു വലിയ അത്ഭുതമാണ്. പൊതുവിൽ അവർ സ്വയം പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെക്കുറിച്ച് പറയാറുള്ളത് ഖാദിമുൽ ഹറമൈൻ ഷെരീഫൈൻ എന്നാണ്, പരിശുദ്ധ ഹറമുകളുടെ സേവകൻ. എനിക്കൊന്നും അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു വിശേഷണമാണ് സൗദി ഭരണത്തലവൻ ആ പേര് എന്നാണ്. അത്ര മനോഹരമായി അവർ അത് പരിപാലിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു ചൊല്ലുണ്ട്, ഹറമിലെ പണി കഴി പണി പോലെയെന്ന് പറയാം, ഹറമിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന പോലെ എന്ന് പറയാം. അത് തീരൂല, എല്ലാ സമയത്തും ഹറമുകൾക്ക് മുകളിൽ രണ്ടോ മൂന്നോ ക്രെയിൻ ഉണ്ടാവും, അവിടെ വർക്കുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും ഹറമും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ കുരുക്കിയ സംവിധാനങ്ങൾ, മിനയിലെ ടെൻറ്റുകൾ, എന്തുമാത്രം സൗകര്യമുള്ള ടെൻറ്റുകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾക്ക് ചൂടിനൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ, ഹറം, ഹറമിൻ്റെ പരിസരം, അവിടുത്തെ വഴികൾ, അറഫ, മുസ്ദലിഫ,
1: അവിടെയൊക്കെ
2: നേരത്തെയുള്ള അവിടുത്തെ ഫാനുകൾ, ഉച്ചയായാൽ അതിൽ നിന്ന് സ്പ്രേ വരും, വെള്ളം സ്പ്രേ ചെയ്യും. ഹജ്ജിൻ്റെ സമയത്ത് ഹെലികോപ്റ്ററുകളുണ്ടാവും, നൂറുകണക്കിന് ആംബുലൻസുകളുണ്ടാവും. എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി നിർത്തിയാണ് അവരത് ഭംഗിയായി പരിഹരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, അവർ ലോക മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന സേവനത്തെക്കാൾ വലിയ മുസ്ലിങ്ങൾക്ക് നൽകുന്ന സേവനം വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനു പുറമെ ആളുകൾക്ക് അവർക്ക് മതത്തെ അറിയാനും പഠിക്കാനും ഗ്രന്ഥങ്ങൾ കരസ്ഥമാക്കാനും ക്ലാസുകൾ കേൾക്കാനും ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് മതം പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവരൊരുക്കുന്നുണ്ട്. ഹറമുകളിലെ എല്ലാ വൈകുന്നേരങ്ങളിലും അസറിന് ശേഷം ചെന്നാൽ അവിടെ എല്ലാ പിന്നെ ഹറമിലെ ഓരോ തൂണിൻ്റെ അടുത്തും ഖുർആൻ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ കാണാം. മിക്കവാറും ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇരു ഹറമുകളിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പോയാൽ അവർ സൗജന്യമായി മതം പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നത്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പള്ളിക്കകത്തെ ഒരു കാർപ്പറ്റിൽ നിന്ന് ഒരു പൊടി ശ്വസിച്ച് അലർജി വന്ന, ഹറമിലെ പള്ളിയിൽ നിന്ന് പൊടി ശ്വസിച്ച് അലർജി വന്ന ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടുത്തെ വളണ്ടിയർമാരുടെ, അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥരുടെ സേവനം, എന്തുമാത്രം ക്ഷമയോടുകൂടിയാണ് അവിടെ വരുന്ന ആളുകളെ അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കരമായ മാതൃകയാണ് യഥാർത്ഥത്തിൽ അവർ. അതിനെ WHO അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവിടെ പോകുന്ന ഓരോ മനുഷ്യനും അത് കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെടും എന്നതാണ്.
1: ഈ ആഴ്ചയിലെ സ്പോട്ട്ലൈറ്റോടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ചകളിൽ വ്യത്യസ്ത വിഷയങ്ങളായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടുണ്ട്. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അസ്മാ ഉൽ ഹുസ്ന അൽ കരീം, മാന്യനും ഉദാരവാനും, അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.
5: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതെല്ലാം ഹുസ്നയാണ്, വിശിഷ്ടമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കലും മനസ്സിലാക്കലും ജീവിതത്തിൽ പകർത്തലുമെല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കരീം എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അൽ കരീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുവചനങ്ങളിൽ ചില പ്രാർത്ഥനകളിലും അൽ കരീം എന്ന നാമം ധാരാളമായി പ്രതിപാദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതിൽ തന്നെ അൽ കരീം എന്ന നാമം അതർത്ഥമാക്കുന്നതും വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും സുപ്രധാനമായ ചില അർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഉദാരവാൻ എന്നുള്ള ഒരർത്ഥമാണ്. ധാരാളമായി ചിലവഴിക്കുന്നവൻ, ധാരാളമായി നൽകുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ, ഔദാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു അർത്ഥമാണ് പകരമൊന്നും വാങ്ങാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ എന്ന ഒരർത്ഥവുമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, അവിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിനെ കുറ്റം പറയുന്നവർക്കും അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർക്കും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർക്കും എന്നിങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ഔദാര്യം അത് വിശാലമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കൽ കൊടുത്ത് അവസാനിപ്പിക്കൽ മാത്രമല്ല, നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ ഔദാര്യം അത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരിക്കുകയായിരുന്നുവെങ്കിൽ അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്തൊരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഔദാര്യവാനാണ്, അള്ളാഹു കരീമാണ്, അള്ളാഹു മാന്യനാണ്. അള്ളാഹു പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ തന്നെ ധാരാളമായി നൽകുന്നവനാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചോദിച്ചാൽ അത് നൽകുന്നവനാണ് കരീമായ അള്ളാഹു. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അടിമയുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് അൽ കരീമായ അള്ളാഹു സുബ്ഹാനഹു വതാല. അള്ളാഹു അൽ കരീം എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ചില പ്രത്യേകമായ സൃഷ്ടികളെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ ഏറ്റവും മഹോന്നനാണ്. ആ പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു പ്രവാചകൻ്റെ വാക്കുകളാണത് എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവാചകനിൽ ധാരാളം നന്മയുള്ളതുകൊണ്ടാണ് അവിടെ കരീമെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാമിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാമിലൂടെ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാം കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു. ഇന്നഹു ല ഖുർആനിൻ കരീം, തീർച്ചയായും അത് കരീമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ചിലതിനെ കരീമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തെക്കുറിച്ചും അവിടുത്തെ പ്രതിഫലങ്ങളെക്കുറിച്ചും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നതൊക്കെയും കരീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു കരീമാണ് എന്ന് പറയുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യുന്നവൻ, പ്രതിഫലം ആഗ്രഹിക്കാതെ ധാരാളം അളവറ്റ് സഹായിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരീമാണെന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്സലാം കരീമാണെന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കരീമാണെന്ന് പറഞ്ഞു. അതൊക്കെ ഈ നന്മകൾ ധാരാളമായി നൽകുന്നത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് മുഴുവനായിക്കൊണ്ടും എല്ലാ മനുഷ്യർക്കും ഒരു താക്കീതുകാരനും സന്തോഷവാർത്ത നൽകുന്നവനുമായിക്കൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മകളും പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് അകറ്റുന്ന, നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നന്മ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും അതിൽ നന്മ മാത്രമാണ്. അത് ആശ്ലേഷിക്കുന്നവർക്ക് സ്വർഗവും അതിനെ നിരാകരിക്കുന്നവർക്ക് നരകവുമാണ്. അതിൻ്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ, അലിഫ് എന്ന ഹർഫ് പാരായണം ചെയ്യുമ്പോൾ പോലും പത്തു നന്മകളാണ്. ഇനി ജിബ്രീൽ അലൈഹിസ്സലാമിനെ എടുത്തു നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വാനലോകത്തു നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ഏറ്റുവാങ്ങി പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത് ഏറ്റവും വലിയ നന്മയാണ്. ഇങ്ങനെ ദീന് പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രീൽ അലൈഹിസ്സലാം വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സഹാബത്തിന് ദീന് പഠിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഹദീസു ജിബ്രീൽ എന്നറിയപ്പെട്ട ഒരു സുദീർഘമായ ഒരു ഹദീസുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ധാരാളം നന്മകൾ പരത്തിയ ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നന്മകളുമായി ഇറങ്ങി വന്ന മലക്കാണ്. വിശുദ്ധ ഖുർആൻ മാലോകർക്ക് മാർഗദർശനമായ ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന, സന്മാർഗം കാണിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ പറയപ്പെട്ടതെല്ലാം നന്മ വീശിയടിക്കുന്നതാണ് എങ്കിൽ ഇതിനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു എത്ര നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും അലൈഹിസ്സലാം ഇവരൊക്കെയും അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹുവിലൂടെ നന്മകൾ ഈ ലോകത്ത് പരത്തിയവരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വമേധയാൽ നന്മകൾ പരത്തുന്ന അള്ളാഹു ഔദാര്യവാനാണ്. പകരമൊന്നും പറ്റാതെ ആവശ്യക്കാരൻ്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു നൽകുന്നവനാണ്. ചോദിക്കുന്നതിനു മുമ്പ് തന്നെ നൽകാൻ കഴിയുന്നവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ അൽ കരീം എന്ന നാമം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മളൊരു ആൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചെയ്ത വ്യക്തിയാണ് വാഴ്ത്തലും പുകഴ്ത്തലും ആളുകൾ പ്രശംസിക്കലും ചെയ്യൽ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയല്ല. അള്ളാഹു ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ആ വ്യക്തിയെയാണ് പ്രശംസിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷം രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടു. കുടുംബക്കാർ വിട്ടകന്നു. അങ്ങനെ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. എനിക്ക് ഒരു പ്രയാസം ബാധിച്ചു അള്ളാഹുവേ, അൻത അർഹമുർ റാഹിമീൻ, നീ എനിക്ക് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തെ മാറ്റുവാൻ അള്ളാഹുവിനോട്, കാരുണ്യവാനായ റബ്ബിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞതോടൊപ്പം അള്ളാഹു അതിനുശേഷം ഒരു ആയത്ത് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ആ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് അയ്യൂബ് നബി അലൈഹി സ്ലാമിന് ബാധിച്ച പ്രയാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല നീക്കിക്കൊടുത്തു. എന്നിട്ടോ വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, അതോടൊപ്പം ഒന്നുകൂടെ കൊടുത്തു, അധികരിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു പറയണു, വമിൻ ഇബാദിന വദിഖ്റാലിൽ ആബിദീൻ, എൻ്റെ അടിമകൾക്ക് അത് സ്മരണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എടുത്തു വച്ചു. ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന എല്ലാവർക്കും അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ആ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല കരീമാണ്. അവൻ കരീമായത് നൽകിയതിന് ശേഷം ആ വ്യക്തിയെ പുകഴ്ത്തുന്നു, ആ വ്യക്തിയെ വാഴ്ത്തുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്, മനുഷ്യർക്ക് സാധിക്കാത്തൊരു വിഷയമാണ്. ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിന് ശേഷം ഉപകാരം ലഭിച്ച വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വാഴ്ത്തുകയില്ല, പുകഴ്ത്തുകയില്ല. മറിച്ച് ഉപകാരം ആരാണോ ചെയ്തു കൊടുത്തത് അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക എന്നത് സമൂഹത്തിൽ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരാളുടെയും പ്രതിഫലം ആഗ്രഹിക്കാതെ അള്ളാഹു വിശാലമായി നൽകുന്ന ഔദാര്യവാനാണ് എന്ന് അൽ കരീമായ അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വച്ചിരിക്കുന്നതും കരീമായ പ്രതിഫലമാണ്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ അദർശ്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കി കഴിഞ്ഞാൽ, ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, സന്തോഷവാർത്ത അറിയിച്ചുകൊള്ളുക, പാപമോചനവും അതുപോലെ തന്നെ അജ്രിൻ കരീം, മാന്യമായ പ്രതിഫലമുണ്ട് എന്ന്, സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അജ്രിൻ കരീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പം മാന്യമായ പ്രതിഫലം നൽകുന്നവൻ അൽ ഖരീമായ അള്ളാഹു. അതുപോലെ തന്നെ ആ സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതും റിസ്ഖിൻ കരീം, മാന്യമായ ഉപജീവനം അവിടെയുണ്ട് എന്നും വീണ്ടും എടുത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ മാന്യമായ റിസ്ഖും പ്രതിഫലവും അള്ളാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുമ്പോൾ അവിടെ സ്വർഗമാണ് നമുക്ക് ഏറ്റവും മാന്യമായ പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ മാന്യമായി പ്രതിഫലം നൽകുന്ന വിശാലമായി അളവറ്റ രൂപത്തിൽ ദയ നൽകുന്ന അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കാതെ ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നവനാണ് അൽ ഖരീമായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അൽ ഖരീം എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ചില ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഔദാര്യമുള്ളവരായി മാറണം. നമ്മൾ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്നവരായിക്കൊണ്ട് മാറണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ റിസ്ഖിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം. പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നൽകണം. പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകളുടെ നന്മ പറച്ചിൽ, എന്നെക്കുറിച്ച് നല്ലത് പറയണം, അവൻ നല്ല സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് നാലാളുകൾ പറയണം എന്ന രൂപത്തിൽ പറയാൻ നിന്നാൽ ഒരിക്കലും അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്നു മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു പ്രതിഫലം ആഗ്രഹിക്കാതെ ഔദാര്യം ചെയ്യുന്നവനാണ്. നമ്മൾ ഔദാര്യവാനാകാൻ ശ്രമിക്കണം. അതോടൊപ്പം തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. അബ്റാറുകളെക്കുറിച്ച്, പുണ്യവാന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ഇന്നമാ നുത്തഇമുക്കും ലിവജിഹില്ല ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. അവർ ആളുകളെ ഭക്ഷിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ജസാഅോ ഒരു ശുക്കുറോ ആഗ്രഹിച്ചുകൊണ്ടല്ല. അങ്ങനെയാകണം നമ്മൾ എന്നത് അൽ ഖരീം എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തേത് ഔദാര്യവാനായ അള്ളാഹു. അവനിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അള്ളാഹു സുബ്ഹാനഹു വതആല ലജ്ജയുള്ളവനാണ്, മാന്യനാണ്, ഔദാര്യമുള്ളവനാണ്. യസ്തഹി ഇദാ റഫഅ അർജുലു ഇലൈഹി യദൈഹി അയറുദ്ദഹുമാ സിഫ്രൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എന്നിട്ടത് ഒന്നുമില്ലാതെ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു. അവൻ മാന്യനാണ്, അവൻ ഔദാര്യവാനാണ്, അവൻ ലജ്ജയുള്ളവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇരു കരങ്ങളും ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചാൽ, ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. നിരന്തരം റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തി ഹയ്യായ കരീമായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ എല്ലാം നൽകാൻ കഴിയുന്നവനാണ്. അവൻ കരീമാണ്, ഔദാര്യവാനാണ്. അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫിർദൗസ് എന്ന സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക. കരീമായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ കരീം, മാന്യനും ഉദാരവാനും ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി.
6: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിൻ്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധസർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രമെന്ന ഫളലുൽ ഹഖ് ഉമരി ആമയൂരിന്റെ രചനയിൽ നിന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക ഭാഗം 2 നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
9: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നബിയോടുള്ള സ്നേഹം രണ്ട് തരത്തിലാണ്. ഒന്ന് നിർബന്ധ സ്നേഹം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാം അംഗീകരിക്കൽ സ്നേഹത്തിൽപ്പെട്ടതാണ്. ആദരവോടെയും തൃപ്തിയോടെയും സ്നേഹത്തോടെയും അതിനെ സ്വീകരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണോ മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ആ കാര്യങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. നബി അറിയിച്ച എല്ലാ കാര്യങ്ങളെയും സത്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം. നിരോധിച്ച കാര്യങ്ങളെ വർജിക്കണം. ദീനിനെ സഹായിക്കണം. രണ്ട്, ജീവിതത്തിലെ ഓരോ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരങ്ങളും മര്യാദകളും സ്നേഹത്തോടുകൂടി പിൻപറ്റൽ. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നബിയുടെ സുന്നത്തുകൾ പിൻപറ്റുക. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്. ആർ അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാർ. സൂറത്തുന്നിസ വചനം 69. നേരത്തെ സൂചിപ്പിച്ച രണ്ടു മേഖലകളിലും നബിയെ പരിപൂർണമായി പിൻപറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കുന്നവരും പരിപൂർണ മുസ്ലിമും. അതിന് തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനുഗ്രഹം കൂടിയാണ്. സ്നേഹവും ബഹുമാനവും നിർബന്ധമായും നാം നബിയോട് നിർവഹിക്കേണ്ട രണ്ട് ബാധ്യതകളാണ്. തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനായും അയച്ചിരിക്കുന്നു. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാനും അവനെ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാനും വേണ്ടി. സൂറത്തുൽ ഫത്ഹ് വചനം 8-9. സദാസന്ദർഭവും നബിയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നബിയെക്കുറിച്ചും നബി ചെയ്ത നന്മകളെക്കുറിച്ചും നബിയുടെ മഹത്വത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുക. നബിയുടെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ബഹുമാനവും സ്നേഹവും ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച രാജ്യത്തെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നബിയുടെ ശബ്ദത്തേക്കാൾ കൂടുതലായി ശബ്ദം ഉയർത്തരുത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ യാതൊന്നും മുൻകടന്ന് പ്രവർത്തിക്കരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി. തീർച്ചയായും തങ്ങളുടെ ശബ്ദങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളാകുന്നു അള്ളാഹു ധപനിഷ്ഠക്കായി പരീക്ഷിച്ചെടുത്തിട്ടുള്ളത്. അവർക്കാകുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവുമുള്ളത്. സൂറത്തു ഹജറാത്ത് വചനം 1-3. പ്രവാചക വചനങ്ങളെ ഇഷ്ടപ്പെടുക. ഹദീസുകളോടും ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളോടും ബഹുമാനം കാണിക്കുക. ഹദീസുകൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ ബഹുമാനമുണ്ടാകണം. കാരണം പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളുമാണ് ഹദീസുകൾ. അവ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കണം. കാരണം ഇതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇച്ഛപ്രകാരം സംസാരിച്ച കാര്യങ്ങളല്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. സൂറത്തു നജം വചനം 3-4. പ്രവാചക ഹദീസുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മാലിക് ബിൻ അനസ് റഹിമഹുള്ള നമസ്കാരത്തിലെന്ന പോലെ വുളു എടുക്കും, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, തൻ്റെ തൊപ്പി ധരിക്കും, താടി ചീകിയൊതുക്കും. എന്നിട്ട് അദ്ദേഹം പറയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകളെ ഞാൻ ബഹുമാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് റസൂൾ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സൂറത്തു ഹഷർ വചനം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നാവുകൊണ്ടും പേനകൊണ്ടും ആ ബാധ്യത നാം തുടരണം. പ്രവാചക കുടുംബത്തെയും അവിടുത്തെ ഭാര്യമാരെയും സഹാബികളെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. മോശമായ ചിന്തകളോ വാക്കുകളോ അവരെക്കുറിച്ച് പറഞ്ഞുകൂടാ. അവരോടുള്ള സ്നേഹവും ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹു അവരെക്കൊണ്ടും അവർ അള്ളാഹുവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടവരാണ്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം പിൻപറ്റലാണ്. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരണമെങ്കിൽ നബിയെ പിൻപറ്റി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിരായി നാം പ്രവർത്തിക്കാൻ പാടില്ല. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുന്നതാണ്. നരകത്തിലിട്ട് നാം അവരെ കരിക്കുന്നതുമാണ്. അതത്ര മോശമായ പര്യവസാനം. നിങ്ങൾക്കിടയിൽ റസൂലിൻ്റെ വിളിയെ നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നതുപോലെ നിങ്ങൾ ആക്കി തീർക്കരുത്. മറ്റുള്ളവരുടെ മറപിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചോർന്നു പോകുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട്. ആകയാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നുഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളട്ടെ. സൂറത്തുന്നൂർ വചനം 63. മതത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും മറികടന്ന് പ്രവർത്തിക്കലാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി നമ്മിലേക്ക് എത്തിച്ചു തന്ന ദീനിൻ്റെ സന്ദേശങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കുവാനും ആ പ്രവാചകൻ്റെ സുന്നത്തുകളെ പിൻപറ്റി സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ മുഹമ്മദ് നബിയുടെ കൂടെ ഒന്നിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. നീ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ തഖ്‌വ നൽകണമേ. അതിനെ നീ പരിശുദ്ധമാക്കണമേ. നീ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അള്ളാഹുവെ, ഉപകാരപ്രദമായ അറിവ് നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് നീ ഉപകാരം ചെയ്യണമേ. ഞങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. പ്രതാപത്തിൻ്റെ നാഥനായ നിന്റെ രക്ഷിതാവ് അവർ ചമച്ച് പറയുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധൻ. ദൂതന്മാർക്ക് സമാധാനം. ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. ഇതോടുകൂടി പ്രവാചക ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം 220 എപ്പിസോഡുകളിലായി നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രവാചകൻ്റെ ജനനത്തിന് മുമ്പേ തുടങ്ങിയ ചരിത്രം, പ്രവാചകൻ്റെ മരണശേഷവും അതിന് പ്രവാചകൻ്റെ മരണവും അതിനുശേഷം പ്രവാചകൻ്റെ ജീവിതത്തിലെ ആരാധനാക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ കേട്ടത്.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന കൃതിയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന ഭാഗം വായിച്ച് കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
10: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
11: പീസ് റേഡിയോ 500. നോമ്പിന്റെ വചനങ്ങൾക്കിടയിൽ ദ്വാവചനം, മൊഡ്യൂൾ 16, ക്ലാസ് 25. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകൾ വിശദീകരിച്ചു വരികയാണ്, പഠിച്ചു വരികയാണ്. 185 വചനം നമ്മൾ പഠിക്കുകയുണ്ടായി. ആ തുടർച്ചയിൽ ഇനി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂ ലി വലിയുമിനു ബി ലഅല്ലഹും യർശുദൂൻ എന്ന 186 വചനമാണ് പഠിക്കുന്നത്. ബിഇദ്നില്ല, ഇതാണ് നമുക്ക് പഠിക്കുവാനുള്ള പ്രസ്തുത സൂക്തം. ഈ സൂക്തം ദുആഇൻ്റെ വിഷയത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിലാണ് ദുആഇൻ്റെ ഈ ഒരു വചനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 184, 185, അതേപോലെ 183 ഇവകളാണ് നമ്മൾ പഠിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബഅലൈക്കും സിയാം എന്ന 183 വചനം നമ്മൾ പഠിച്ചു പോയി. പിന്നെ അയ്യാമം മഅദൂദാത് ഫമൻ കാന മിൻകും മരീദൻ തുടങ്ങിയിട്ടുള്ള ആയത്ത് നമ്മൾ പഠിച്ചു പോയി. അതേപോലെ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് തുടങ്ങിയിട്ടുള്ള ആയത്തും നമ്മൾ പഠിച്ചു പോയി. അതൊക്കെ നോമ്പിൻ്റെ വിഷയത്തിൽ തുടർച്ചയായിട്ടുള്ള ആയത്തുകളാണ്. നോമ്പിൻ്റെ കർമ്മശാസ്ത്ര വിധികൾ ഒക്കെ പഠിപ്പിക്കുന്ന ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ വചനം 186 വചനമാണ്. ഇത് ദുആഇൻ്റെ വിഷയത്തിൽ. ഇനി നമുക്ക് 187 വചനം വരും. അതും നോമ്പിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ 183 വചനം നോമ്പിൻ്റെ വിഷയത്തിൽ, 184 നോമ്പിൻ്റെ വിഷയത്തിൽ, 185 നോമ്പിൻ്റെ വിഷയത്തിൽ, 187 നോമ്പിൻ്റെ വിഷയത്തിൽ. അതിനിടയിൽ 186 വചനം, അത് ദുആഇൻ്റെ വിഷയത്തിൽ. അപ്പം അതെന്തുകൊണ്ട്? ഇത് തഫ്സീറുകളിൽ ശ്രദ്ധാപൂർവം പരാമർശിച്ച ഒരു വിഷയമാണ്. ഈ ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ ദാസന്മാർ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഏറെ സമീപസ്ഥനാകുന്നു, ഏറ്റം ചാരത്ത് വർത്തിക്കുന്നവനാകുന്നു. ഉജീബു ദഅവതദ്ദാഇദാൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക്, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും. ഫലിയസ്തജീബൂലി, അതിനാർ അവർ എനിക്കുത്തരം നൽകട്ടെ. വലിയുമിനുബി, എന്നിൽ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർശുദൂൻ, അവർ സന്മാർഗികളായിത്തീരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇതൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വചനമാണിത്. ഞാനിതൊന്ന് മൊത്തത്തിൽ അർത്ഥം പറഞ്ഞത്, ഈ ആയത്ത് ദുആഇൻ്റെ ആയത്താണ്. ആരോട് ദുആഇരക്കണം, എങ്ങനെ ദുആഇരക്കണം, ഏത് വിശ്വാസപ്പുറത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ആയത്ത് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ എന്നുള്ളതാണ്. അതേപോലെ എന്തുകൊണ്ട് ഈ ഒരു കോർവയിൽ ഈ 186 ആയത്തിന് മുമ്പുള്ള ആയത്തുകളോട് ഉള്ള ബന്ധം, അതെന്ത്? ഇതൊക്കെ പ്രാമാണികർ വിശദീകരിച്ചിട്ടുണ്ട്. നോമ്പുകാരൻ ശരിയാണ് പകലിൽ ഉപവാസത്തിലാണ്. ആ ഉപവാസം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലാ മിസ്ലലഹു ലാ ഇദലലഹു, അതിന് തുല്യമായിട്ട് ഒരു ഇബാദത്തില്ല, പുണ്യകർമ്മമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പരിചയപ്പെടുത്തിയ ഇബാദത്താണ് നോമ്പ്. അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു വർത്തിക്കാനും അള്ളാഹുവിൽ ഏറ്റവും പ്രതീക്ഷ പുലർത്താനും മഹനീയ കർമ്മമാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ ദുആ, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. സലാസ് ദഅവാത്തിൻ മുസ്തജാബാത്ത്, ഉത്തരം നൽകപ്പെടുന്ന ദുആകൾ മൂന്നെണ്ണം. അതിൽ ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എണ്ണി. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന വേളയിലുള്ള ദുആനെ കുറിച്ചും പറഞ്ഞു. ഇന്ദ ഫിത്വരിഹി, നോമ്പ് തുറക്കുന്ന വേളയിൽ നോമ്പുകാരൻ്റെ ദുആ, ലാ തുറദ്, അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്ന്. ദുആയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കത് വരും. അപ്പോൾ നോമ്പുകാരൻ പ്രാർത്ഥനയിലാണ്, ദുആയിലാണ്. നോമ്പുകാരൻ ദുആ ഇരക്കുന്ന അവസ്ഥയിലാണ് അവൻ്റെ പകലിൽ. പിന്നെ രാവിലെ രാത്രി നിസ്കരിച്ചും ഇതര പുണ്യങ്ങളിൽ വർത്തിച്ചും രാപ്പകലുകളിൽ ഖുർആൻ പാരായണം ചെയ്തുമൊക്കെ റമദാൻ ഏറെ ധന്യമാണ്. നോമ്പ് ഏറ്റവും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുആഇനെ പഠിപ്പിച്ചു. ദുആ എങ്ങനെ എന്ന് പഠിപ്പിച്ചു, ദുആ ആരോട് എന്ന് പഠിപ്പിച്ചു. ആ വിഷയത്തിലുള്ള ആയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ പ്രത്യേകം പരാമർശിച്ചു. പ്രത്യേകം ശ്രദ്ധ ഉടക്കുന്നതിനും വിഷയം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതിനും അള്ളാഹു സുബ്ഹാനഹു വതാല മുൻവചനങ്ങളുടെ ശൈലി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് അഭിസംബോധന ചെയ്ത് ആയത്ത് തുടങ്ങി. നമ്മൾ 185 വചനം പഠിച്ചുപോയി. അതിൻ്റെ ശൈലി എങ്ങനെയാണ് അവസാനിപ്പിക്കുമ്പോൾ? വലി തുക്മിലുൽ ഇദ്ദ വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി, ശുക്ര അർപ്പിക്കുന്നവരാകുന്നതിന് വേണ്ടി എന്നല്ലേ പറഞ്ഞത്? ഒക്കെ നിങ്ങൾ വിശ്വാസികൾ അവരോടുള്ള ഖിതാബാണ്, അഭിസംബോധനയാണ്. പക്ഷേ ഇവിടെ വഇദാസലക ഇബാദി, താങ്കളോട് എൻ്റെ ഇബാദ് ചോദിച്ചാൽ എന്ന് പറഞ്ഞാണ് അള്ളാഹു സുബ്ഹാനഹു വതാല തുടങ്ങുന്നത്. അപ്പോൾ വിഷയം വളരെ ഗൗരവമാണ്. ഈ ഒരു ശൈലി തന്നെ മാറ്റിയതിൽ അത് പ്രത്യേകം ശ്രദ്ധ ഊന്നേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് വൈദാസ അലക്ക താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗം വന്നത്. ചോദിച്ചത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും സാമീപ്യത്തെക്കുറിച്ചുമാണ്. അള്ളാഹു ഉത്തരം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഫഇന്നി ഖരീബ്, ഞാൻ ചാരത്ത് തന്നെയുണ്ട്, സമീപസ്ഥനായി ഉണ്ട്, അതും ഏറ്റവും സമീപസ്ഥനായി. പിന്നെ ഉജീബ് ദാവത്ത് ദാൻ, ഉജീബ് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല സമീപസ്ഥനാണോ അല്ലേ, അതേപോലെ ഉത്തരം കനിയുമോ ഇല്ലേ എന്ന് തുടങ്ങിയ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ഈ സൂക്തം ആരംഭിച്ചതെന്നാണ് തഫ്സീറുകളിൽ ഉണർത്തുന്നത്. ഈ 186 വചനം ദുആവുമായി ബന്ധപ്പെട്ട വചനം, അതിന് മുകളിലെ വചനവുമായിട്ടുള്ള ബന്ധം പണ്ഡിതന്മാർ ഉണർത്തി. അതെന്താ? നോമ്പ് നിർബന്ധമാക്കി അള്ളാഹു അതിൻ്റെ ഹുക്കുമുകൾ വ്യക്തമാക്കി, എന്നിട്ട് പറഞ്ഞു വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹ്ക്ക് ദിക്റും അള്ളാഹ്ക്ക് ശുക്രും നിർവഹിക്കാൻ, തുക്കബ്ബിറുല്ലാഹ തക്ബീർ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ദിക്ർ. അതേപോലെ തന്നെ വലഅല്ലകും തഷ്കുറൂൻ, അതാണ് ശുക്ർ. അള്ളാഹ്ക്ക് ദിക്ർ എടുക്കാൻ പറഞ്ഞു, അള്ളാഹ്ക്ക് ശുക്ര നിർവഹിക്കാൻ പറഞ്ഞു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ കനിവിനാൽ ദാസൻ നിർവഹിക്കുന്ന ദിക്റും ശുക്റും അത് അറിയുന്നവനാണ് അള്ളാഹു. അത്തരം ദാസന്മാരുടെ വിളി അള്ളാഹു കേൾക്കും, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഉത്തരം നൽകും. അതുകൊണ്ട് ദുആ ഇറക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ തുടർ വചനത്തിൽ ഉണർത്തി. മറ്റൊരു വിവരണം, വലി തുക്കബ്ബിറുല്ലാഹ് ദിക്ർ എടുക്കാൻ അള്ളാഹു കൽപ്പിച്ചു, തക്ബീർ നിർവഹിക്കാൻ കൽപ്പിച്ചു. അതേപോലെ വല അല്ലക്കും തഷ്കുറൂൻ, ശുക്ർ അർപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചു. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ച് അള്ളാഹുവിനോട് തേടിയാൽ അത്തരക്കാരുടെ തേട്ടമാണ്, കബൂലാക്കപ്പെടാൻ അർഹമായ തേട്ടം ദുആ എന്നുള്ളതാണ്. സൂറത്തു ശുഅറായിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അതിൽ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിത്തു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രശംസ പറയുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നെ സൃഷ്ടിച്ചവൻ, അവൻ എനിക്ക് വഴി കാണിക്കുന്നു, എന്നെ ഊട്ടുന്നവൻ, എനിക്ക് പാനജനം നൽകുന്നവൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശമനമേകുന്നവൻ, അവൻ എനിക്ക് ശമനമേകുന്നു, എന്നെ മരിപ്പിക്കുന്നവൻ, പിന്നീട് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രശംസയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ എണ്ണിയതിന് ശേഷം അതിൻ്റെ തുടർച്ചയിൽ വല്ലതി അത്മാലി ഖത്തിഅത്തി യൗമദ്ദീൻ, അന്ത്യനാളിൽ എൻ്റെ പാപം പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷ പുലർത്തുന്നവൻ, അങ്ങനെയുള്ള അള്ളാഹു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ തുടങ്ങി. എങ്ങനെയാണ് ദുആ? റബ്ബി ഹബ്ലി ഹുക്മ വഅൽഹഖ്നി ബിസ്സാലിഹീൻ വജ്അൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജ്അൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം വഗ്ഫിർ ലി അബി ഇന്നഹു കാന മിനൽ ദാലീൻ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ എന്ന് തുടങ്ങി. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ദുആവചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാലയെ പ്രശംസിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞതിനപ്പുറമാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആ ദുആ കബൂലാക്കപ്പെടുന്ന ദുആയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ദുആ ചെയ്യണം എന്ന് പഠിപ്പിക്കപ്പെട്ടത്. ഇവിടെ അതാണ് പഠിപ്പിക്കപ്പെടുന്നത്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ദുആയെക്കുറിച്ച് പറയുകയാണ്. ദുആ ചെയ്യാൻ ഉള്ള കൽപ്പനയും അതേപോലെ അതിൻ്റെ രീതിയും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 186 വചനം ദുആയിൻ്റെ വചനം, അതിന് ഇങ്ങനെ ഒരു തുടർച്ച അതിൻ്റെ അവതരണത്തിൽ വന്നു. അപ്പോൾ ആ ആയത്തിന് അതിൻ്റെ മുമ്പത്തെ ആയത്തുമായിട്ട് എന്ത് ബന്ധം, അത് മനസ്സിലാക്കി തരുന്നതിൽ പണ്ഡിതന്മാർ ഉണർത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലർ നോമ്പിൽ അവർക്ക് വന്ന ചില വീഴ്ചകളുടെ വിഷയത്തിൽ ഖേദ പ്രകടനം നടത്തുകയും തൗബ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തൗബ അള്ളാഹു കബൂലാക്കും എന്നത് ഉണർത്താൻ വേണ്ടിയാണ്, അതെങ്ങനെ എന്നുള്ളത് അറിയിക്കാനും വേണ്ടിയാണ് ഈ വചനം അവതീർണമായതെന്നൊക്കെ ഇതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വചനം ഇത് അവതരിച്ചതിൻ്റെ പല കാരണങ്ങൾ സബബുൻ നുസൂൽ തഫ്സീറുകളിൽ വായിക്കാം. പല തഫ്സീറുകളും അതിൽ നൽകിയത് ഈ അറബികൾ തിരുസവിധത്തിൽ വന്നു എന്നിട്ട് അഖരീബുൻ റബ്ബുന ഫനുനാജീഹി അം ബഈദുൻ ഫനുനാദീഹി എന്ന് ചോദ്യം ഉന്നയിച്ചു എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് അവർ ചോദിച്ചു, ഞങ്ങളുടെ റബ്ബ് ഖരീബാണോ, സമീപസ്ഥനായി വർത്തിക്കുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ ഫനുനാജീഹി, ആ റബ്ബിനോട് ഞങ്ങൾക്ക് രഹസ്യമായി സംവദിച്ചാൽ പ്രാർത്ഥിച്ചാൽ മതി. അം ബഈദുൻ, അതല്ല റബ്ബ് വിദൂരസ്ഥനാണോ? ഫനുനാദീഹി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കെ വിളിക്കേണ്ടി വരും. റബ്ബ് ഖരീബാണോ എങ്കിൽ ഞങ്ങൾ ആ റബ്ബിനോട് സ്വകാര്യ ഭാഷണം നടത്തും. റബ്ബ് ബഈദാണോ എങ്കിൽ ഞങ്ങൾ റബ്ബിനോട് ഉച്ചത്തിൽ വിളിച്ച് സംസാരിക്കും. ഇതാണ് അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ഉന്നയിച്ചത്. ചിലർ സഹാബികൾ ചോദ്യം ഉന്നയിച്ചു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ ആയത്ത് അവതീർണമായത് എന്നാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന്. ചില തഫ്സീറുകളിൽ മദീനയിലെ ജൂതർ തിരുസവിധത്തിൽ വന്നു, അങ്ങനെ യാ മുഹമ്മദ് കൈഫ യസ്മഉ റബ്ബുന ദുആഅന വഅന്ത തസ്ഉമു അന്ന ബൈനന വബൈന സമാഇ മസീറതു 500 ആമിൻ. മുഹമ്മദ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ ദുആ എങ്ങനെ കേൾക്കാനാണ്? താങ്കൾ പറയുന്നു നമ്മുടെയും വാനത്തിനുമിടയിൽ 500 വർഷ സഞ്ചാര ദൂരമുണ്ട് എന്ന്. അപ്പോൾ വാനത്തിനും നമുക്കുമിടയിൽ 500 വർഷത്തെ യാത്രാദൂരം അകലമായി ഉണ്ട് എങ്കിൽ എങ്ങനെ റബ്ബ് ദുആ കേൾക്കും എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോഴാണ് ഈ വചനമിറങ്ങിയത് എന്ന് മറ്റൊരു തഫ്സീർ. ചില തഫ്സീറുകളിൽ അയിനല്ല, അള്ളാഹു എവിടെ എന്ന് ചോദിച്ചതിനോട് പ്രതികരിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. ഇങ്ങനെ അവതരണ പശ്ചാത്തലങ്ങൾ പലത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നോമ്പ് പല ഘട്ടങ്ങളിലായിട്ടാണ് നിർബന്ധമാക്കപ്പെട്ടത്. ആദ്യമായി നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നോമ്പ് തുറന്നുറങ്ങിയതിന് ശേഷം പിന്നീട് ഭക്ഷണമോ ഭാര്യമാരുമായി ശയ്യ സഹനമോ പാടില്ലായിരുന്നു. പക്ഷെ ചിലരിൽ നിന്ന് അത് വന്നുപോയി. അടുത്ത ആയത്തിൽ നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ വരും, അതിൻ്റെ ചരിത്രം വരും. 187 വചനത്തിൽ ചിലരിൽ നിന്ന് അവർ ഉറങ്ങിയതിന് ശേഷവും ഭാര്യമാരെ പ്രാപിക്കലുണ്ടായി, ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് തങ്ങൾ ചെയ്ത ഈ കുറ്റത്തിൽ തൗബ എന്ന് ചോദിച്ചിട്ട് പശ്ചാത്താപം. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്ത് അവതീർണമായത്. ഇങ്ങനെ പല ചരിത്രങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നൽകിയിട്ടുണ്ട്. പ്രമാണികരിൽ ചിലർ പറഞ്ഞത് ലം യസിഹ ഫി ഹാദിഹിൽ ആയത്തി സബബു നുസൂലിൻ, ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഒരവതരണ പശ്ചാത്തലവും സഹിഹായി വന്നിട്ടില്ല. വല്ലദീ യുസ്തഫാദു മിന്നൽ ആയത്തി, ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളത് ഹുവ അന്നല്ലാഹ ഖരീബു മിൻ ഇബാദിഹി, അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഖരീബാണ്, സമീപസ്ഥനാണ്, ചാരത്ത് വർത്തിക്കുന്നവനാണ്. ഫല യജൂസു അൻ യജഅല ഇൻസാനു ബൈനഹു വബൈനല്ലാഹി വാസിത, മനുഷ്യൻ തൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയെ നിശ്ചയിക്കുക എന്നുള്ളത് അതിനാൽ തന്നെ അനുവദനീയമല്ല. വൈനമ്മ യദുഊഹു വയസ്അലുഹു, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനോട് ചോദിക്കുക. ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉല, അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളെയും അത്യുന്നതമായ വിശേഷണങ്ങളെയും മുൻനിർത്തി എന്നാണ് പറഞ്ഞത്. ഇമാം അബ്ദുള്ള ഇബിൻ മഹ്മൂദ് അൽ ഇഖ്തിയാർ എന്ന അദ്ദേഹത്തിൻ്റെ മഹൽ രചനയുണ്ട്. അത് ഹനഫി ഫിഖ്ഹിലെ മസ്അലകളിൽ അറിയപ്പെട്ടൊരു കിതാബാണ്, അൽ ഇഖ്തിയാർ ഫി ഫുറൂഇൽ ഹനഫിയ. അതിൽ ഇമാം അബു ഹനീഫത്തു നുഅ്മാൻ, അബു യൂസുഫ്, അതുപോലെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശൈബാനി, അബു ഹനീഫയും രണ്ട് ശിഷ്യന്മാരും അവർ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് വയുക്രഹു അൻ യദുഉ അല്ലാഹ ഹ ഇല്ലാ ബി, അള്ളാഹുവോട് അള്ളാഹുവെ കൊണ്ടല്ലാതെ ദുആ ചെയ്യൽ മക്രൂഹാകുന്നു. അവിടെ മക്രൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷിദ്ധം എന്നർത്ഥത്തിൽ. ഇത് ഇമാം അബു ഹനീഫ, അബു യൂസുഫ്, മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ വാക്കാണ്. എന്നിട്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഫൽ ഫല യഖൂലു അസ്അലുക ബിഫുലാനിൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. എങ്ങനെ? അസ്അലുക അല്ലാഹുവേ, ഞാൻ നിന്നോട് തേടുന്നു, ബിഫുലാനിൻ, ഇന്ന വ്യക്തിയെ മുൻനിർത്തി, ഔ ബി മലായികത്തിക, അല്ലെങ്കിൽ നിന്റെ

0: കാരണം. അഖരീബുൻ റബ്ബുന ഫനുനാജി അം ബഈദുൻ ഫനുനാദി, പല തഫ്സീറുകളിലും അത് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സനദിലെ ദുർബലത നേർത്തതായി വിധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നിടത്ത് നമുക്ക് ചില വിഷയങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ പ്രയോഗങ്ങളെ പ്രത്യേകം നമുക്ക് വായിക്കാനുമുണ്ട്. വഇദാ സഅലക, താങ്കളോട് ചോദിച്ചാൽ എന്നാണ്. ഇബാദി, എൻ്റെ ദാസന്മാർ. അന്നി, എന്നെക്കുറിച്ച്. ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ ഖരീബാകുന്നു. ഇവിടെ വാവ് വാവുൽ അത്തഫിൻ്റേതാണ് അല്ലെങ്കിൽ ഇസ്തീനാഫിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊട്ട് മുമ്പ് പറഞ്ഞ മസല നോമ്പിൻ്റെ മസാലയാണല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദുആയിൻ്റെ മസല പറയുന്ന വചനം. അല്ലെങ്കിൽ ഈ ആയത്തിന് മുൻ ആയത്തിനോട് ബന്ധമുണ്ട്, കാരണം അള്ളാഹുവിന് ദിക്ർ ശുക്ർ നിർവഹിച്ച് ഇനി ദുആ ചെയ്യാൻ പറയല്ലേ. ആ നിലക്ക് വാവ് അത്തഫിൻ്റേതാണ്. ഇദാ സഅലക, ഇദാ എന്നുള്ളത് ഷർത്തിയ്യ ആയാൽ. സഅലക, താങ്കളോട് ചോദിച്ചാൽ. ഇബാദി, എൻ്റെ ദാസന്മാർ. ഇവിടെ എൻ്റെ ദാസന്മാരെന്ന് പ്രയോഗിക്കുമ്പോൾ വിശ്വാസികളാണ് അതുകൊണ്ട് ഉദ്ദേശം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഇബാദിനെ അള്ളാഹുവിലേക്ക് ചേർത്തു. ആ ചേർക്കൽ ഒരു തശ്രീഫിൻ്റെ ചേർക്കലാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഉദ്ദേശം. ഫഇന്നി ഖരീബുൻ ഫഉൽ ജവാബാണ്. ഈ ഇദാ എന്നതിൻ്റെ ജവാബിൽ വന്ന ഫ ഇന്നി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ എന്നാണ്, നിശ്ചയം ഞാൻ. ഖരീബുൻ, ചാരത്തുള്ളവൻ, സമീപസ്ഥൻ. ഖരീബ് എന്നുള്ളത് ഫഈൽ എന്ന വസനിലാണ്. അപ്പം അത് അസീഗത്തുൽ മുബാലഗ എന്ന് പറയും, അഗാധാർത്ഥ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവൻ, ഏറ്റവും സമീപസ്ഥൻ, ഏറ്റവും ചാരത്തായി വർത്തിക്കുന്നവൻ എന്നതാണ് ഉദ്ദേശം. ഫഹ്റു റാസി ഈ പ്രയോഗത്തിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട്, ഇഅലം അന്ന ഹുലൈസൽ മുറാദു മിൻ ഹാദൽ ഖരീബി ബിൽ ജിഹത്തി വൽ മക്കാൻ. ഈ ഖരീബിൽ നിന്ന് ഉദ്ദേശം ജിഹത്ത് കൊണ്ടും മക്കാൻ കൊണ്ടും, ഭാഗം കൊണ്ടും സ്ഥലം കൊണ്ടും ഖരീബ് എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സത്ത കൊണ്ട് അടുത്ത സ്ഥലത്ത് വർത്തിക്കുന്നു എന്നല്ല. ബൽ അൽ മുറാദ് മിൻഹു, ഇതിൻ്റെ ഉദ്ദേശം അൽ ഖുർബ് ബിൽ ഇൽമി വൽ ഹിഫ്, അറിവ് കൊണ്ടും ഹിഫ്ള് കൊണ്ടുമുള്ള, ഇൽമു കൊണ്ടും ഹിഫ്ള് കൊണ്ടുമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിഞ്ഞുകൊണ്ട് സമീപസ്ഥൻ, അതുപോലെ ഹിഫ്ള് കൊണ്ട് സംരക്ഷണം കൊണ്ട് സമീപസ്ഥൻ എന്നാണ്. അപ്പോൾ അള്ളാഹു ഖരീബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സത്ത, അതുകൊണ്ട് അടുത്ത് എന്നല്ല. പ്രത്യേകത ദുആ ചെയ്യുന്നവനെ അറിഞ്ഞും അവനെ കേട്ടും ഉള്ള, അവന് സംരക്ഷണം നൽകിയും കാവൽ നൽകിയുമുള്ള സാമീപ്യം, അതാണ് ഇവിടെ ഖരീബ് എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഈ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നതിൽ അതിൻ്റെ ഈ ഖരീബ് എന്നതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അത് അസ്മാഉൽ ഹുസ്നയിൽ അൽ ഖരീബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അത്യുത്തമമായ നാമം. അപ്പോൾ അത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പിന്നെ നാമമാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ ഉദ്ദേശം, സമീപസ്ഥൻ എന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കിയെന്ന് മാത്രം. ഇവിടെ ഫൈനി ഖരീബ് എന്നാണ് പറഞ്ഞത്, തീർച്ചയായും ഞാൻ ഖരീബ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ റഹ്മത്തിനാലും റഫത്തിനാലും അള്ളാഹുവിൻ്റെ കനിവിലാൽ കാരുണ്യത്താൽ ദാസന്മാരോട് അടുത്തു വർത്തിക്കും. അള്ളാഹു അവരെ അറിയുകയും അവരെ കേൾക്കുകയും അവരെ കേട്ടത് അവർക്ക് കനിഞ്ഞ് അവരെ സഹായിച്ച് അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ഈ പ്രയോഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. പണ്ഡിതന്മാർ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗം അത് വിശദീകരിക്കവേ ഈ ഒരു ശൈലിയിൽ വലിയ അത്ഭുത പ്രയോഗങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം, ഒപ്പം ആയത്തിൻ്റെ ബാക്കി ഭാഗവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 25 നോമ്പിൻ്റെ വചനങ്ങൾക്കിടയിൽ ദുആവചനം. ക്ലാസ് എടുത്തത്.

0: അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
1: ചോദ്യം ഒന്ന്. ഒരിക്കൽ മദീനയിലെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയോട് ഇപ്രകാരം പറഞ്ഞു: മുഹമ്മദ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ ദുആ എങ്ങനെ കേൾക്കാനാണ്? അങ്ങ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളും വാനത്തിനുമിടയിൽ ഡാഷ് വർഷത്തെ സഞ്ചാര ദൂരമുണ്ട്. ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 500, ഓപ്ഷൻ സി 50000, ഓപ്ഷൻ ഡി 600. ചോദ്യം രണ്ട്. അല്ലദി ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദി ഹുവ യുത്അമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യഷ്ഫീൻ വല്ലദി യുമീതുനി സുമ യുഹീൻ വല്ലദി അത്മഉ അൻ യഗ്ഫിറലി ഖതീഅതി യൗമദ്ദീൻ. ഇത് ഏത് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്? ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ ഡി നൂഹ് നബി അലൈഹിസ്സലാം. ചോദ്യം മൂന്ന്. ലാ ഹഖ്ഖ ലി മഖ്ലൂഖിൻ അലാ ഡാഷ്. ഓപ്ഷൻ എ ഇബാദിഹി, ഓപ്ഷൻ ബി അൽ ഖാലിഖ്, ഓപ്ഷൻ സി അസ്സൗം, ഓപ്ഷൻ ഡി അൽ ഖായിം.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അബൂദർദ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്ന് ഉപദേശങ്ങൾ. ഭാഗം ഒന്ന്. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്ന് ഉപദേശങ്ങളിൽ ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്കൊരിക്കലും ജീവിതത്തിൽ കടന്നു വരരുത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രണ്ടാമതായിക്കൊണ്ട് അബൂദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, വലാ തുറുഖി സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. വമൻ തറഖഹ മുതഅമ്മിദ, നീ ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹുദ്ദിമ്മ, നീ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹിഫ്ളി വൽ കല, എല്ലാ അടിമകളെയും സഹായിക്കുക സംരക്ഷിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ ഒരു ബാധ്യതാ നിർവഹണമാണ്. ഫഇദാ അൽഖാ ബിയദിഹി ഇൽ തഹ്ലകത്, പക്ഷേ ഒരാൾ സ്വയം നശിച്ചു പോയാൽ, ഔ ഫഅല മാ ഹറമ അലൈഹി, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഔ ഖാലഫ മാ അമറ ബിഹി, അല്ലെങ്കിൽ അവനോട് കൽപ്പിച്ച കാര്യത്തെ അവൻ ധിക്കരിച്ചാൽ, ഖദലതുഹു ദിമ്മത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവനോടുള്ള ഉത്തരവാദിത്തം അവിടെ തീർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവനെ അല്ലാഹു സംരക്ഷിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആമല നിസ്കാരമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔവല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമിൽ ഖിയാമ മിൻ അമലിഹി, പരലോകത്ത് അന്ത്യനാളിൽ അവനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം അവനോട് ചോദിക്കുന്നത് അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയാക്കിയവൻ ബാക്കിയുള്ളതിലും വിജയിച്ചിട്ടുള്ളവനാണ്. വ ഇൻ ഫസദത്, ഇനി അതിൽ മോശമായി കഴിഞ്ഞാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ തകർന്നത് തന്നെ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ അവന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ മൂന്നാമതായി കൊണ്ട് പറഞ്ഞ ഉപദേശം, വലാ തശ്രിബിൽ ഖംറ, ഒരിക്കലും മദ്യം നീ കുടിക്കരുത് എന്നാണ്. ലഹരി ഉപയോഗിക്കരുത് ട്ടോ. ഫഇന്നഹ മിഫ്താഹുൻ ലികുല്ലി ശരിൻ, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് മദ്യം, ലഹരി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് മദ്യം എന്നുള്ളത്. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, അവൻ്റെ മദ്യപാനം കാരണം ചിലപ്പോൾ അവനൊരു വ്യഭിചാരിയായി മാറിയേക്കാം, അവനൊരു കള്ളനായേക്കാം, ഒരു കൊലപാതകനായേക്കാം. കാരണം എല്ലാ വൃത്തികേടുകളെയും പ്രസവിക്കുന്ന മാതാവാണ് മദ്യപാനമെന്ന് പറയുമ്പോൾ, ആ മദ്യം കൊടുത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പോലുമുണ്ട് എന്നുള്ളതാണ്. മദ്യത്തെ എതിർത്ത, മദ്യത്തോട് സ്നേഹം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിലേക്ക് ആ വൃത്തികേടുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്ന ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയമുള്ളവരെ, എന്തൊരു മ്ലേച്ഛകരമായ കാര്യമാണിത്! എന്താണ് ഇസ്ലാം മദ്യത്തോട് കാണിച്ച നിലപാട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണോ, ഫലാ യജ്ലിസ് അലാ മാഇദതിൻ യശ്രിബു അലൈഹൽ ഖംർ, കള്ള് വിളമ്പുന്ന ഭക്ഷണത്തളികക്കരു അരികിൽ ഇരിക്കാൻ പോലും പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മദ്യപാനത്തെ ഇസ്ലാമിന് അനുകൂലിക്കാൻ സാധിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ഇന്നല്ലാഹു ഹറമൽ ഖംറ വസ്സമനഹ, അള്ളാഹു കള്ള് ഹറാമാക്കിയതോടൊപ്പം അത് മുഖേന ലഭിക്കുന്ന വരുമാനവും മുഴുവൻ വരുമാനങ്ങളും ഹറാമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശ്റതൻ, മദ്യത്തിൻ്റെ കാര്യത്തിൽ 10 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 10 വിഭാഗം ആളുകൾ? ആസ്വിറഹ, അത് വാറ്റുന്നവൻ, വമോ അത്തസ്വിറഹ, അത് ആർക്ക് വേണ്ടി വാറ്റുന്നുവോ ആ വാറ്റപ്പെടുന്നവൻ, വഷാരിബഹ, അത് കുടിക്കുന്നവൻ, വഹാമിലഹ, അതിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നവൻ, അതിനെ വാഹനത്തിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചുമന്നു കൊണ്ടുപോകുന്നവൻ, വമഹ്മൂലത ഇലൈഹി, അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനും, അതുപോലെ വസാഖിയഹ, അതിനെ ഒഴിച്ചു കൊടുക്കുന്നവൻ, വബായിഅഹ, അത് വിൽക്കുന്നവൻ, വആകലസമനഹ, അതിൻ്റെ ഷെയറ് കൈപ്പറ്റുന്ന ആളുകൾ, വൽ മുഷ്ടരിയലഹ, അത് വിൽപ്പന ചെയ്യുന്ന ആളുകളും, വമുഷ്തറാഹു, അത് ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനും, എല്ലാവരും ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കള്ള്, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലാകുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിസ്കാരം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം അതാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് എന്നും, ആ ഒരു കാര്യത്തിൽ നമസ്കാരത്തിൽ വിജയിച്ചാൽ മറ്റുള്ളതിലും വിജയിക്കും, ഇനി അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളതിലും പരാജയപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞു, കാരണം മദ്യപിക്കുന്നവൻ്റെ നമസ്കാരം വെറുതെയാണ്, നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ സ്വർഗം അവിടെ ഇല്ലാതായി പോകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം, കള്ള് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട്, വമൻ ശരിബഹ, അത് കുടിച്ചാൽ, ലം യഖബലില്ലാഹു മിൻഹു സ്വലാത്തൻ അർബഈന യൗമൻ, അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയേയില്ല. വഇൻ മാത വഹിയ ഫീ ബത്നിഹി, അവൻ്റെ വയറ്റിൽ ആ കള്ള് ഉണ്ടായിരിക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ, മാത മൈതതൻ ജാഹിലിയ, അവൻ്റേതൊരു ജാഹിലിയത്തിലുള്ള മരണമായിക്കൊണ്ട് ഒരു കാഫിറിൻ്റെ മരണമായിക്കൊണ്ടായിരിക്കും അതിനെ എഴുതി തള്ളുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. മദ്യം പല രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന നിലക്ക് പോലും അതിനെ ഉപയോഗിക്കരുത് എന്നാണ് അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നഹാദാഉൻ വലൈസ തിബിദവ, അത് മരുന്നല്ല, അത് രോഗമാണ്. ഏതെങ്കിലും രോഗത്തിന് മരുന്നായി നാം അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരൽപ്പം പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മാ അസ്കറ കസീറൻ വഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിച്ചാലും ഹറാം തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ, സ്വഹാബത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതുവഴി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അബൂദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്ന് ഉപദേശങ്ങൾ. ഭാഗം ഒന്ന് അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൻ നഹലിലെ 77-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്കായി ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 77-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 77-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ചിന്തോദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. മഴക്കാലവും ജലജന്യ രോഗങ്ങളും. ഹിസാന ജഹാന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: മഴക്കാലവും ജലജന്യ രോഗങ്ങളും, എഴുത്ത് ഡോക്ടർ ഹിസാന ജഹാൻ. വേനൽ കഴിഞ്ഞ് വീണ്ടും ഒരു മഴക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ. ചൂട് ശമിക്കും എന്നൊരാശ്വാസമുണ്ട്. എന്നാൽ അതോടൊപ്പം മഴക്കാലം പല രോഗങ്ങളുടെയും കൂടിക്കാലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവയെപ്പറ്റി അവബോധമുണ്ടാവുക എന്നതും മുന്നൊരുക്കങ്ങൾ ശക്തിപ്പെടുത്താൻ നമ്മെ സഹായിക്കും. ഇവയിൽ ഏറെ പ്രധാനമായിട്ടുള്ളതാണ് വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഇത്തരം രോഗങ്ങൾ പകരുന്നത് രോഗിയുടെ മലമൂത്ര വിസർജ്യങ്ങളിലൂടെയാണ്. ഇവ കലർന്ന വെള്ളം ഒരാൾ കുടിക്കുമ്പോൾ അയാൾക്ക് രോഗം പിടിപെടും. വയറിളക്കം പലപ്പോഴും ഛർദിയിൽ തുടങ്ങി അടുത്ത ഒന്നു രണ്ട് ദിവസങ്ങളിൽ വയറിളക്കത്തിലേക്ക് നയിക്കുന്നു. പലപ്പോഴും ഇവയെല്ലാം താനേ ഭേദപ്പെട്ടുവെങ്കിലും നിർജ്ജലീകരണം അഥവാ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമാകും. ധാരാളമായി വെള്ളം കുടിക്കാൻ, പ്രത്യേകിച്ച് കരിക്കിൻ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, സംഭാരം എന്നിവ ധാരാളമായി കുടിക്കേണ്ടതാണ്. ഇവ ശരീരത്തിലെ വെള്ളവും അതിൻ്റെ കൂടെ ലവണങ്ങളും നഷ്ടപ്പെടുന്നില്ല എന്നുറപ്പുവരുത്തുന്നു. കഠിനമായ പനിയോ വയറുവേദനയോ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ ഒരു ആരോഗ്യ പ്രവർത്തകനെ കാണേണ്ടതാണ്. മഞ്ഞപ്പിത്തം. ഹൈപ്പറ്റൈറ്റിസ് എ എന്ന വൈറസാണ് പ്രധാനമായും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. പലപ്പോഴും പനിയിലാരംഭിച്ച് വയറുസംബന്ധമായ ബുദ്ധിമുട്ടുകളിലേക്കെത്തും. വിശപ്പില്ലായ്മ, വയറുവേദന, ഛർദി എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ണിലും ദേഹത്തുമായി മഞ്ഞ നിറം കണ്ടു തുടങ്ങുന്നത്. ഈ വൈറൽ അണുബാധ കരളിനെ ബാധിക്കുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. ഈ അവസ്ഥയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയും ഉപദേശാനുസരണം രക്തപരിശോധനകൾ നടത്തുകയും ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ച് മരണത്തിനുവരെ അത് കാരണമായേക്കാം. ടൈഫോയിഡ്. ടൈഫോയിഡിനെ പറ്റി ദീർഘമായി പറയേണ്ടതില്ല. മേൽപ്പറഞ്ഞ വയറിളക്ക രോഗങ്ങളോടൊരു സാമ്യമുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും ടൈഫോയിഡിൽ കാണാറുള്ളത്. ഇവ 2-3 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുകയോ അല്ലെങ്കിൽ കടുത്ത പനി, വയറുവേദന എന്നിവ ഉണ്ടാവുകയോ ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. കുട്ടികളിലാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നതെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ ഒട്ടും വൈകരുത്. സ്വയം ചികിത്സ അപകടമാണ്. ഈ അസുഖങ്ങൾക്കെല്ലാം ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഗൗരവമുള്ള സ്ഥിതിയിലേക്കെത്താം. ഇവയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും പാചകത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ പുറമെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കണം. അത്യാവശ്യമാണെങ്കിൽ വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പിക്കുക. വീട്ടിലെ കിണറുകളും മറ്റു ശുദ്ധജലസ്രോതസ്സുകളും സെപ്റ്റിക് ടാങ്കുമായോ മറ്റു മലിനീകരണ ജലസ്രോതസ്സുകളുമായോ നേരിട്ട് ബന്ധമില്ല എന്ന് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുക. ടൈഫോയിഡ്, ഹൈപ്പറ്റൈറ്റിസ് എന്നിവയ്ക്ക് നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ ലഭ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും മറ്റു അസുഖങ്ങൾ ഉള്ളവർക്കും വാക്സിനേഷൻ എടുക്കുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് വഴി അനിവാര്യ ചികിത്സ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മഴക്കാലവും ജലജന്യ രോഗങ്ങളും. ഹിസാന ജഹാന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അറിവില്ലായ്മ നാശത്തിലേക്ക് എന്ന ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു സബയിലെ 43 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇനി വിവരിക്കാനുള്ളത് 44, 45 എന്നിങ്ങനെയുള്ള ആയത്തുകളാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

ഖുർആനിനോട് അവിശ്വാസികൾ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പിതാക്കന്മാരുടെ മാർഗത്തെ തൊട്ട് അവരെ തടയുകയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം കെട്ടിച്ചമക്കുന്നവനാണെന്നുമെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുവാൻ വേണ്ടി, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു അപവാദം അവർക്ക് പറയുവാൻ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നും അവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ല അവർക്ക് വല്ല ഒഴിവ് കഴിവും പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞത് എന്നതിനെ വിശകലനം ചെയ്യുകയാണ് 44-ാമത്തെ ആയത്ത് നിർവഹിച്ചിട്ടുള്ളത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടില്ല. മിൻ കുതുബിൻ, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് യാതൊന്നും എന്നാണ് അർത്ഥം വരിക. മിന്ന് എന്നത് അവിടെ തബീഈലിൻ്റെ മിന്നാണ്. ഒന്നും വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏട് പോലും അവർക്ക് നൽകിയിട്ടില്ല. എങ്ങനെയുള്ള വേദഗ്രന്ഥം? യദ്റുസൂനഹ, അവർക്ക് പഠിക്കാൻ ഉതകുന്നതായ യാതൊരു വേദഗ്രന്ഥവും അവർക്ക് നൽകിയിട്ടില്ല. വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, താങ്കൾക്ക് മുമ്പ് പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവരിലേക്ക് നാം അയച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത്. ഈ പറഞ്ഞ 44-ാമത്തെ ആയത്ത് എന്നത് 43-ാമത്തെ ആയത്തിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പറയുകയുണ്ടായല്ലോ, കാലു, അവർ പറഞ്ഞു, മാ ഹാദ ഇല്ലാ റജുലുൻ, ഇതൊരു റജുലാണ്, ഒരു മനുഷ്യനാണ്. യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാനു യഅബുദു ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത് ഏതവസ്ഥയിലാണവർ ഈ വാക്ക് പറഞ്ഞത്? വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, പഠിക്കാനായി യാതൊരു വേദഗ്രന്ഥവും നൽകപ്പെടാത്ത നിലയിലാണ് അവർ ഈ വാദങ്ങൾ പറഞ്ഞത് എന്നാണ്. അതേപോലെ പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു നിലയിലും വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകപ്പെടാത്ത ഒരവസ്ഥയിലുമാണ് അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനെതിരെ സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ടാകണം, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്നിരിക്കണം. ഇതൊന്നുമില്ലാതെ അവരുടെ ദേഹേച്ഛയുടെയും അറിവില്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെച്ചത് എന്നാണ്. അതുകൊണ്ട് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യാതൊരു അറിവുമില്ലാതെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നും, അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ അവർ പരിഗണിക്കാതിരുന്നതും അതേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നും അതവന് സാധിക്കില്ല എന്നുമാണ് ഈ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഖുർആനിൻ്റെയോ പ്രവാചകൻ്റെയോ പിൻബലമുണ്ടാകണം എന്ന വലിയ അത്യുത്തമമായ പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഖുതുബയിൽ, വിടവാങ്ങൽ ഖുതുബയിൽ തൻ്റെ അനുചരന്മാരോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു എന്നാണ്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് ഒരു പ്രവാചകനും അവർക്ക് കടന്നുപോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും അവർക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകനെ ബൽസിക്കുക? ഇതൊന്നും ഒരിക്കലും വേദഗ്രന്ഥം നൽകപ്പെടാത്ത, പ്രവാചകന്മാരയക്കപ്പെടാത്ത ഒരു സമൂഹത്തിന്
പാടില്ല എന്നും അതൊരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ വലിയ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് എല്ലാ ആളുകളും ദീനിനെക്കുറിച്ച് സംസാരിക്കുകയും എന്താണോ തനിക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ദീന് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം, നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥ ദീൻ, എന്താണ് ഖുർആനിലും സുന്നത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിനനുസൃതമായി അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ വഴിമാറാതെ ദീന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ മനസ്സിലാക്കലുകൾക്കോ അല്ല അവിടെ പ്രസക്തി ഉള്ളത്. മറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണമെന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ

ഫകദ്ദബൂ റുസുലി ഫകൈഫ കാന നകീർ. ആയത്തിൻ്റെ ആശയം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അവർക്ക് നാം കൊടുത്തിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ഇവർക്ക് നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ എൻ്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഒരു ഭാഗം ഏതൊരു പ്രവാചകനും പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമേകുന്ന ഒരു വാചകമാണ്. അതായത് നബിയെ, താങ്കളെ മാത്രമല്ല കളവാക്കിയിട്ടുള്ളത്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരെയെല്ലാം കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ പേരിൽ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ധ്വനിയാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ കൂടാതെ ആത്മാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വല്ലാത്ത സമാധാനം അവൻ്റെ മനസ്സിലേക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ദീന് സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്ന നേരത്ത് ചിലരെങ്കിലും അതിനെതിരെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കലുകൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവാചകന്മാരും കടന്നുപോയ ഒരു സുന്നത്താണ് പ്രബോധനത്തിൻ്റെ വീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യസനവും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനത്തിലൂടെ അതിശീഘ്രം കുതിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു മുമ്പ് കളവാക്കിയ ആളുകളുടെ അവസ്ഥയും എന്നാൽ ഇപ്പോൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയും താരതമ്യം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമാ ബലഗു മിഅശാറമാ ആതൈനാഹും. വമാ ബലഗു, ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. മിഅശാറ മിഅശാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിലൊന്ന്. മാ ആതൈനാഹും, മാ ഒരു കാര്യം, ആതൈനാഹും നാം അവർക്ക് നൽകിയ ഒരു കാര്യത്തിൻ്റെ പത്തിലൊന്നിലേക്ക് പോലും ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? കുവ്വത്താണ്, ശക്തിയാണ്. പണ്ടുള്ള സമൂഹം എന്നത് നല്ല ശാരീരികമായ ശേഷിയുള്ള മല്ലന്മാരായ ആളുകളായിരുന്നു കഴിഞ്ഞു പോയ സമൂഹത്തിലെ ആളുകൾ. അവർക്ക് നൽകിയതിൻ്റെ ആ ശക്തിയും കഴിവും അതിൻ്റെ പത്തിലൊന്ന് പോലും മക്കയിലെ മുശ്രിക്കുകൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആ കഴിഞ്ഞു പോയ അത്രയും ബലവത്തുള്ള ശക്തവാന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ രോഷം അത് അതികഠിനമായിരുന്നു. എന്നിരിക്കെ ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് അവർ ഭയപ്പെടേണ്ടതുണ്ട്, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ മല്ലന്മാരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം എന്ന ഒരു പേടി അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, ഒരു അടിസ്ഥാനമാണ് ആയത്തുകൾ കൊണ്ട് തന്നെ ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളത്. അത്തരം വിഷയത്തിൽ വിശദീകരണ ഗ്രന്ഥങ്ങൾ തന്നെ, തഫ്സീറുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ സൂറത്തു ഗാഫിറിലെ 82-ാമത്തെ ആയത്ത്, കാനു അക്സറ മിൻഹും വ അഷദ്ദ ഖുവ്വതൻ വ ആസാറൻ ഫിൽ അർദ്. ഭൂമിയിൽ സ്വാധീനമുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, ഇപ്പോഴുള്ള എണ്ണത്തെക്കാളും അധികം എണ്ണമുണ്ടായിരുന്നവരായിരുന്നു കഴിഞ്ഞുപോയ നിഷേധികളായ ധിക്കാരികളായ ആളുകൾ. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത്, വ അസാറുൽ അർദ
വഅമറൂഹ അക്സറ മിമ്മാ അമറൂഹ. ഇപ്പോൾ എത്ര കാലമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാലം ജീവിച്ചവരാണ് കഴിഞ്ഞു പോയ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ. അതേപോലെ തന്നെ കൂടുതൽ ശക്തിയുള്ളവരും ഭൂമിയെ ഉഴിതുമറിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതുണ്ട്, ഭയപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫകദ്ദബു റുസുലി, ഫകദ്ദബു അങ്ങനെ അവർ കളവാക്കി. റുസുലി എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. കഴിഞ്ഞുപോയ സമൂഹം പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഫകൈഫ എങ്ങനെയായിരുന്നു, കാനന കീർ എൻ്റെ രോഷം എങ്ങനെയായിരുന്നു, എൻ്റെ പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ രണ്ട് ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ അനേകം പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും ഒരുപോലെ ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അതല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. കാതുകൾ കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. 44-45 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേകം പാഠങ്ങളിൽ ചിലത്, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട ഒന്നാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ആ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ സംശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന തോന്നൽ പലപ്പോഴായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ഒരു ചിന്തയാണ്. വളരെ അപകടകരമായ ചിന്തയാണ് ആ ഒരു ചിന്ത. അതുതന്നെയാണ് പലപ്പോഴായി മക്കയിലെ മുശ്രിക്കുകൾക്കും ബാധിച്ചത്. ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ പത്രാസുള്ളവരാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അവരെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പറഞ്ഞത്, നിങ്ങളെക്കാളും ശക്തിയുള്ള, നിങ്ങളെക്കാളും സ്വാധീനമുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.

0: എങ്കിൽ ലാ അദരി, എനിക്ക് അറിയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സഹാബാക്കളിലൂടെയും ആണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിലീങ്ങളായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ദീൻ കൈമാറ്റം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ ദീൻ കൈമാറുമ്പോൾ ആ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുത്തരം പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ഒരിക്കലും ദീന് പറയുന്ന, അതല്ലെങ്കിൽ ദീനിനെ മറയാക്കി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ പഠിതാവായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അവതരിപ്പിച്ചത് ജസിൽ ജാഫർ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: Peace Radio. Tune to reality.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio, tuned to reality.

പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.
1: നേർരേഖ. ട്രെയിനിലെ പോക്കറ്റ് അടിക്കാരൻ. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്ന ഒരു കഥ ഓർമ്മ വരികയാണ്. നാട്ടിലെല്ലായിടങ്ങളിലും വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ട്രെയിൻ യാത്രയിൽ എന്ത് ചെയ്യും, പോക്കറ്റടിക്കപ്പെടുന്നുള്ളത്. അപ്പോൾ ഇത് നിരന്തരമായി പല സ്ഥലത്തുനിന്നും പോക്കറ്റടിയുടെ കഥകൾ കേട്ടതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യമാണ് എന്ത് ചെയ്യും, പോക്കറ്റടിക്കപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ഓർമ്മ. അങ്ങനെ ഒരാൾ ഈ ഒരു ധാരണയോടുകൂടെ നിരന്തരമായ വ്യാപകമായ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് സംഗതികളുള്ളത് തന്നെയാണ് പോക്കറ്റടിക്കപ്പെടാം. പക്ഷെ അതിനെക്കുറിച്ചുള്ള വ്യാപകമായ ചർച്ചകൾ മനസ്സിലുള്ളത് കൊണ്ട് സ്വാഭാവികമായി മനസ്സ് മുഴുവനും അതാണ്. നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ പോക്കറ്റടിക്കാരെക്കുറിച്ച് ഓർമ്മ വരും. എന്തെങ്കിലും അങ്ങനെ അസാധാരണത്വം ഏതെങ്കിലും വ്യക്തിയിൽ തോന്നുമ്പോൾ മാത്രമല്ലേ വരുള്ളൂ. അതല്ലാതെ ട്രെയിൻ യാത്ര എന്ന് കേൾക്കുമ്പോഴേക്കിന് വെറും പോക്കറ്റടി മാത്രം ഓർമ്മ വരുന്നത് അതിൻ്റെ പ്രചാരണത്തിൻ്റെ ശക്തി കൊണ്ടും അത്തരം ചർച്ചകളിലുള്ള സജീവമായ പങ്കാളിത്തം കൊണ്ടുമാണ്. അങ്ങനെ ഈ ഒരു വ്യാപകമായ പ്രചാരണത്തിൽ മനസ്സിൽ ഈ കാര്യം തന്നെ ഉള്ള ആൾ ആകെ അദ്ദേഹത്തിൻ്റെ വ്യാപലാതി ട്രെയിൻ യാത്രയിലുള്ള ആശങ്ക പോക്കറ്റടിക്കപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ ചർച്ചകൾ അദ്ദേഹം കേട്ടൊരു കാര്യമാണ് എന്ത്, പോക്കറ്റടിക്കാരൻ ഒരു മാന്യമായ വേഷമായിരിക്കും ധരിക്കുക, നമ്മളൊരു പോക്കറ്റടിക്കാരനാണെന്ന് തോന്നാതെക്കാൻ വേണ്ടി. അങ്ങനെയാണ് അദ്ദേഹം കേട്ടത്. പിന്നെ രണ്ടാമത്തെ അദ്ദേഹം കേട്ടൊരു കാര്യം, ഈ പോക്കറ്റടിക്കാരെന്തെങ്കിലും ഒരിക്കലും നമ്മളെ ശ്രദ്ധിക്കൂല, അവർ നമ്മളിന്ന് അശ്രദ്ധമായിരിക്കും. നമ്മളെപ്പോഴും അശ്രദ്ധമാകുമ്പോൾ മാത്രമേ അവർ നമ്മളെ ശ്രദ്ധിക്കുള്ളൂ, കാരണം ശ്രദ്ധിക്കുമ്പോൾ സംശയം വരൂലേ, അതുകൊണ്ട് അവർ അശ്രദ്ധമായിരിക്കുന്ന. മൂന്നാമത് അദ്ദേഹം കേട്ടത്, പോക്കറ്റടിക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫാമിലിയേഴ്സായി ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ ചില കാര്യങ്ങളാണ് അദ്ദേഹം കേട്ടത്. അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ കയറി തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരാളെ കണ്ടു, മാന്യമായി വേഷം ധരിച്ചൊരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു ഇതായിരിക്കും പോക്കറ്റടിക്കാരൻ. അങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വ്യാപൃതനാണ്, അദ്ദേഹം ഇയാളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഉറപ്പായി പറഞ്ഞ കാര്യം കറക്റ്റാണല്ലോ എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു തോന്നി. ഈ ധാരണയിൽ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹം ഇയാളെ തന്നെ ശ്രദ്ധിക്കുകയും ആ നിരന്തരമായ ശ്രദ്ധയും കാരണവും അവസാനം അദ്ദേഹം വെറുതെ എഴുന്നേറ്റ് ഇദ്ദേഹത്തിന് അടുത്തുവിടാൻ കടന്നു പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിശക്തമായ ശബ്ദത്തിൽ കൂകി വിളിച്ചു പോക്കറ്റടിക്കാരൻ. ആളുകൾ ഇതിൻ്റെ വസ്തുതകളൊന്നും അറിയാതെ ഈ ഒരു മാന്യനായ വ്യക്തിയെ, യാത്രക്കാരനെ, പോക്കറ്റിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ ജനങ്ങൾ കൈകാര്യം ചെയ്തു. അവസാനം അന്തിമമായ അന്വേഷണത്തിൽ അദ്ദേഹം വളരെ മാന്യമായി ജീവിക്കുന്നൊരു വ്യക്തിയാണെന്നും ഇത്തരം കാര്യങ്ങളിൽ ഒരു സംശയവുമില്ല എന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ചില മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തൊരു അബദ്ധമാണെന്നും മനസ്സിലാകാൻ വൈകി. അപ്പോഴേക്കും ഒരു നിരപരാധി വളരെയധികം ക്രൂശിക്കപ്പെട്ടിരുന്നു, മർദ്ദിക്കപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. ഈ സോഷ്യൽ മീഡിയ ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ചില ധാരണകൾ ഇങ്ങനെ തന്നെയാണ്. ചില ആളുകളെ തീവ്രവാദികളെന്ന്, അല്ലെങ്കിൽ ചില ആളുകളെ മതമൗലികവാദികളെന്ന്, അല്ലെങ്കിൽ മതേതരത്വ വിരുദ്ധരെന്ന്, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധരെന്ന്, അങ്ങനെ ഓരോ ഫ്രെയിമിൽ ഇങ്ങനെ മുദ്ര കുത്തിയിട്ട് ഓരോരുത്തരെ എന്തു ചെയ്യുക, അങ്ങനെ ഓരോ ധാരണകൾ ജനങ്ങളിൽ സൃഷ്ടിക്കണം. അങ്ങനെ ഈ ധാരണ ജനങ്ങളുടെ മനസ്സിൽ പതിയുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സംഭവങ്ങളെയും എല്ലാം ഈ കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് നിരന്തരമായി ഇത്തരം ബോധവൽക്കരണങ്ങൾക്ക് വിധേയമാകുന്ന സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ അത് പതി. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരാളൊരു അധ്യാപകൻ്റെ പ്രഭാഷണത്തിൽ, അദ്ദേഹം ഒന്നുമില്ല, സാധാരണഗതിയിൽ ഒരു മതപരമായ ഒരു പ്രഭാഷണ വേദിയിൽ വെച്ചുകൊണ്ട് മതപരമായ ഒരു പ്രഭാഷണം നടത്തിയ വ്യക്തി, അതിൽ ഒരു സാമൂഹികമായും മതപരമായും ഇസ്ലാമികമായും പറയേണ്ട സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊരു പ്രസംഗകൻ്റെ കല എന്ന നിലക്കുള്ള ഒരു പ്രസംഗകലയിലെ ചില കലാബോധങ്ങളെ, ചില ഉപമകളെ, ഉദാഹരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളൂ. ആ പ്രസംഗം കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം, വീഡിയോ കണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് കേട്ടു, അപ്പോൾ ഉടനെ സ്ത്രീ വിരുദ്ധത അതേപോലെ തന്നെ മറ്റു പല നിലക്കുള്ള ആരോപണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുകയും അത് ഉത്തരവാദിത്തപ്പെട്ട പല മീഡിയകളും ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത് അവസാനം ഈ ചർച്ചകൾ തീർന്നു. ചർച്ചകൾ തീർന്ന് അദ്ദേഹത്തിന് ഇത്തരമൊരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് വരാവുന്ന എല്ലാ വിമർശനങ്ങളും തെറികളും അതേപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളും എല്ലാം നേരിട്ടു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഞങ്ങൾക്ക് തെറ്റുപറ്റി സർ, ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തകരാറായി, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന തിരുത്തലുകളാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ട ചില ധാരണകൾ വെച്ചുകൊണ്ട് തികച്ചും നിരപരാധികളായിട്ടുള്ള ആളുകളെ, വളരെ സതുദ്ദേശത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷം ഇത്തരം പ്രചാരണ മാധ്യമങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു ആശയത്തിൻ്റെ വ്യാപ്തി വളരെ വിശാലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലരെക്കുറിച്ചും തീവ്രവാദികളെന്നും ISIS എന്നും അങ്ങനെ പല ആരോപണങ്ങളും പറഞ്ഞ് അതിങ്ങനെ ലൈവാക്കി നിർത്തി ഏതെങ്കിലും ഒരുത്തനിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ ഒരാളിൽ താടി കണ്ടാൽ, ഒരു ഇസ്ലാമിക ചിട്ട അയാളിൽ കണ്ടാൽ, ഇതൊക്കെ തീവ്രവാദത്തിലേക്കുള്ള പോക്കാണ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തെ സൃഷ്ടിച്ചെടുക്കാൻ ബോധപൂർവമോ അല്ലാതെയോ ഇവിടെ സംഭവിച്ചു പോകുന്നു എന്ന് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ് എന്നും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം മറ്റുള്ളവരുടെ ജീവിതത്തെയും അഭിമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നും നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവേ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹുജുറാത്തിലെ 12-ാമത്തെ വചനം, സത്യവിശ്വാസികളെ ഇജ്തനിബു കതീറ മിനല്ലന്നെ, ലന്നനെ നിങ്ങൾ ഉപേക്ഷിക്കണം, കാരണം ചില ഊഹങ്ങൾ പാപമാകുന്നു എന്നാണ്. അധികവും ഊഹങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു വാക്ക്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന മറ്റൊരു കാര്യം, മറ്റുള്ളവനെ ഗൈബത്ത് പറയാം, അസാന്നിധ്യത്തിൽ മറ്റൊരുത്തനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുക. വല തജസ്സസു, മറ്റുള്ളവൻ്റെ സ്വകാര്യതകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ചാരപ്രവർത്തനം നടക്കുക. വല യഗത്ത ബഅലുക്കും ബാദ, ചില ചിലരെക്കുറിച്ച് എന്ത് ചെയ്യുക, അസാന്നിധ്യത്തിൽ പരദൂഷണങ്ങൾ പറയുക. ഇതൊക്കെയാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നൊരു വചനമാണ് ഈ വചനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം പ്രചാരണങ്ങളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ കാണണം. ഒരു ശരിയായ ഒരു സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ജീവിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായും നിർഭയത്വത്തോടെയും ജീവിക്കാൻ ഉള്ള ഏറ്റവും നല്ലൊരു വഴി എല്ലാവരും എല്ലാവരെക്കുറിച്ചും അറിയുക, എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങൾ അത് വിശ്വാസ്യതയുള്ളതാക്കി തീർക്കുക, അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക, എല്ലാവരും ഒരു മാനുഷികമായ സ്നേഹവും സൗഹൃദവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ, എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ട്രെയിനിലെ പോക്കറ്റടിക്കാരൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ കവർ സ്റ്റോറി. നേർപ്പുറം വാരികയിലെ കവർ സ്റ്റോറി രചിച്ചത് മെഹബൂബ് മദനി ഒറ്റപ്പാലം. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്, ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക്, എഴുത്ത് മെഹബൂബ് മദനി ഒറ്റപ്പാലം. മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതും ഏറ്റവും മഹത്തരവുമായ ഒരു ഗുണമാണ് ക്ഷമ. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രകോപനങ്ങളിലും സ്വയം നിയന്ത്രിക്കാനും ശാന്തത പാലിക്കാനുമുള്ള കഴിവാണ് ക്ഷമ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മികച്ചു നിൽക്കുന്ന വർത്തമാനകാല മനുഷ്യരിൽ നിന്ന് വിനഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണിത്. ക്ഷമ എന്നത് കേവലം കാത്തിരിക്കൽ മാത്രമല്ല, കാത്തിരിക്കുമ്പോൾ നമ്മൾ പുലർത്തുന്ന നല്ല മനോഭാവം കൂടിയാണ്. വ്യക്തിബന്ധങ്ങളുടെ ദൃഢത, കുടുംബത്തിലായാലും സൗഹൃദങ്ങളിലായാലും, ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ ബന്ധങ്ങൾ തകരാൻ നിമിഷങ്ങൾ മതി. എന്നാൽ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഏത് വലിയ പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. മാനസികാരോഗ്യം, ദേഷ്യവും അക്ഷമയും മാനസിക സമ്മർദ്ദവും BP പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. കാര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കുന്നവർക്ക് മികച്ച മാനസികാരോഗ്യവും സമാധാനവും നിലനിർത്താൻ കഴിയുന്നു. വിജയത്തിലേക്കുള്ള വഴി, ലക്ഷ്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. കഠിനാധ്വാനത്തോടൊപ്പം ക്ഷമയോടെയുള്ള കാത്തിരിപ്പുമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും സ്ഥിരതയാർന്ന വിജയം സ്വന്തമാക്കാൻ സാധിക്കൂ. വിത്തുപാകി അത് വൃക്ഷമായി ഫലം തരുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അക്ഷമ വരുത്തിവെക്കുന്ന വിനകൾ, ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം പെട്ടെന്ന് വേണം. ഈ അക്ഷമ പലപ്പോഴും റോഡ് അപകടങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. ഒരു നിമിഷത്തെ അക്ഷമ ജീവിതകാലം മുഴുവൻ നീളുന്ന കണ്ണീരിന് കാരണമായേക്കാം. ക്ഷമ എങ്ങനെ വളർത്തിയെടുക്കാം? ചിന്തിച്ചതിനു ശേഷം പ്രതികരിക്കുക. ഏതൊരു പ്രകോപനപരമായ സാഹചര്യത്തിലും പെട്ടെന്ന് മറുപടി കൊടുക്കാതെ കുറച്ചു നിമിഷങ്ങൾ ശാന്തമായിരിക്കുക. സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആകുലപ്പെടാതിരിക്കുക. ഉദാഹരണത്തിന് ട്രാഫിക് ബ്ലോക്ക്, ആശയവിനിമയം, മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. ക്ഷമയും വിശ്വാസികളും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കാൻ സത്യവിശ്വാസികൾ ഒരുക്കിവെക്കേണ്ടുന്ന പാഥേയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹനം അഥവാ ക്ഷമ. ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് ആത്യന്തിക വിജയമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഭൗതിക ജീവിതത്തിൽ അല്പമൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവർക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എങ്കിൽ പിന്നെ സ്വർഗം നേടണമെങ്കിൽ ക്ഷമിക്കാതെ കഴിയുമോ? ഒരിക്കലുമില്ല. സൃഷ്ടാവ് അക്കാര്യം വ്യക്തമാക്കുന്നു. അതല്ല, നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 3:142. ഇഹലോക ജീവിതത്തിൽ നാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. അതൊരു പക്ഷേ ശാരീരികമോ മാനസികമോ ആയിരിക്കാം. അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിശ്വാസികൾ ക്ഷമ അവലംബിക്കണമെന്നാണ് റബ്ബിന്റെ കൽപ്പന. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരില്ലെന്നും ബഹുദൈവാരാധകരില്ലെന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. അധ്യായം 3:186. ക്ഷമ മുഴുവൻ പ്രവാചകന്മാരുടെയും മഹിതമായ സൽഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ സഹനത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത്. അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർ വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാർ അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. അധ്യായം 2:214. സഹനത്തെക്കാൾ വലിയൊരു സമ്പത്ത് ആർക്കും ലഭിക്കാനില്ല എന്നാണ് തിരുദൂതരുടെ വാക്കുകൾ. അബൂ സഈദ് റളിയല്ലാഹുവിൻ നിവേദനം. ചില അൻസ്വാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തു. പിന്നെയും യാചിച്ചു. കയ്യിലുള്ളത് കൊടുത്തു തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് തരാതെ ഞാനൊന്നും സംഭരിച്ചു വെക്കുന്നതല്ല. ആരെങ്കിലും യാചന ഉപേക്ഷിച്ചാൽ അല്ലാഹു അവനെ പരാശ്രയരഹിതനാക്കും. ഐശ്വര്യം പ്രകടിപ്പിച്ചാൽ അല്ലാഹു അവനെ ധന്യനാക്കും. ക്ഷമ കൈക്കൊണ്ടാൽ അല്ലാഹു അവനെ ക്ഷമാശീലനാക്കും. ആർക്കും സഹനത്തെക്കാൾ വലുതായി യാതൊന്നും ലഭിച്ചിട്ടില്ല. ബുഖാരി മുസ്ലിം. ജീവിതത്തിൻ്റെ ഏത് വിഷമാനുഭവങ്ങളെയും പ്രതിഫലാർഹമായി മാറ്റിയെടുക്കാനുള്ള അമൂല്യമായ സൗഭാഗ്യം കൂടിയാണ് ക്ഷമയിലൂടെ വിശ്വാസികൾ നേടിയെടുക്കുന്നത്. സുഹൈബ് റളിയല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെയാണ്. എല്ലാം അവന് ഗുണകരമാണ്. ഈ പ്രത്യേകത സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കുമില്ല. അവനൊരു സന്തോഷകരമായ കാര്യം വന്നുഭവിച്ചാൽ അവൻ നന്ദി കാണിക്കും. അതവന് നന്മയാണ്. അവനൊരു പ്രയാസം ബാധിച്ചാൽ അതിൽ ക്ഷമിക്കും. അതും അവന് നന്മയാണ്. മുസ്ലിം. കഠിനമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ട സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചതായിട്ടാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മകൾ സൈനബ് ഒരാളെ അയച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ് മരണാസന്നനാണ്, അങ്ങ് ഉടനെ തിരിച്ചെത്തണം. മകളോട് സലാം പറയാനും അതോടൊപ്പം തീർച്ചയായും അല്ലാഹുവിനുള്ളതാണ് അവൻ പിടിച്ചെടുക്കുന്നത്. അവൻ നൽകിയിട്ടുള്ളതും അവൻ്റേതു തന്നെ. അവൻ്റെ അടുക്കൽ കാലാവധി നിർണയിക്കപ്പെട്ടതാണ് സർവ്വതും. അതുകൊണ്ട് അവൾ ക്ഷമിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്തുകൊള്ളട്ടെ എന്ന് പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. പിതാവ് തൻ്റെ അടുക്കൽ വരിക തന്നെ വേണമെന്ന് മകൾ സത്യം ചെയ്തു പറഞ്ഞു. ദൂതൻ അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ, മുആദ് ഇബ്നു ജബൽ എന്നിവരോടൊപ്പം പുറപ്പെട്ടു. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ മടിയിലിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കണ്ണുകളും കവിഞ്ഞൊഴുകാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഇത് അല്ലാഹു അവൻ്റെ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത കാരുണ്യമാണ്. തീർച്ചയായും അല്ലാഹു തൻ്റെ ദാസന്മാരിൽ കരുണയുള്ളവരോടാണ് കാരുണ്യം കാണിക്കുക. രോഗാവസ്ഥയിലും മറ്റു പ്രയാസങ്ങൾ വരുമ്പോഴും ചികിത്സിക്കാതെയും പരിഹാരം കാണാതെയും സഹനത്തിൻ്റെ മഹത്വവും പറഞ്ഞിരിക്കണമെന്ന് നമ്മളൊരിക്കലും മനസ്സിലാക്കരുത്. അല്ലാഹു നമുക്ക് നൽകിയ കഴിവിൻ്റെ പരമാവധി അനുവദനീയമായ മാർഗങ്ങളിലൂടെ നാം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനും രോഗങ്ങൾക്ക് ചികിത്സിക്കാനും പരിശ്രമിക്കേണ്ടതുണ്ട്. ശേഷം റബ്ബിൽ ഭരമേൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ക്ഷമ അവലംബിക്കുകയും വേണം. ഇതാണ് പ്രതിസന്ധികളോടുള്ള ശരിയായ സമീപന രീതി. പ്രവാചക അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്തുപിടിച്ച സഹാബിമാർ കഠിനമായ ജീവിത സാഹചര്യങ്ങളെ കരുത്തോടെ നേരിടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്തവരായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മു സലമിന്റെ ഒരു മകൻ പിതാവ് വീട്ടിലില്ലാത്ത അവസരത്തിൽ മരണപ്പെട്ടു. തത്സമയം ആ മഹദി തൻ്റെ കുടുംബാംഗങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറയുന്നതുവരെ മരണവാർത്ത അബൂ ത്വൽഹയോട് ആരും പറഞ്ഞേക്കരുത്. അബൂ ത്വൽഹ തിരിച്ചു വന്നപ്പോൾ ആ മഹദി അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹം അത് കഴിച്ച് സംതൃപ്തനായി. ഉമ്മു സുലൈം അണിഞ്ഞൊരുങ്ങി. അവർ രാത്രി കഴിച്ചുകൂട്ടി. ഉമ്മു സുലൈം അദ്ദേഹത്തോട് ചോദിച്ചു, തങ്ങളുടെ വീട്ടുപകരണങ്ങൾ ബന്ധുക്കൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അതവർക്ക് തടഞ്ഞുവെക്കാൻ പാടുണ്ടോ? ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മകനിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം വഹിച്ചുകൊള്ളുക. ഞാൻ ജനാബത്തുകാരനാകുന്നതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണോ മരണവാർത്ത അറിയിക്കുന്നത്? അദ്ദേഹത്തിന് സ്വാഭാവികമായും ദേഷ്യം വന്നു. താമസിയാതെ പ്രവാചകന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. ആദർശ പ്രബോധന രംഗത്തും ക്ഷമ അനിവാര്യമാണ്. നന്മ കൽപ്പിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ക്ഷമയെക്കുറിച്ച് പറയുന്ന സൂക്തങ്ങളും ഖുർആനിൽ കാണാം. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. അധ്യായം 103 വചനം 14. എന്റെ കുഞ്ഞുമകനെ, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷയങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക. തീർച്ചയായും ഖണ്ഡിതമായ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത്. അധ്യായം 31 വചനം 17. സഹനത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിയവർക്ക് ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കാൻ കഴിയുമെന്നാണ് ഖുർആനിന്റെ അധ്യാപനം. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ടു നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ, അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണമായിത്തീരുന്നു. അധ്യായം 41 വചനം 34. ക്ഷമയോടുകൂടിയുള്ള പെരുമാറ്റം നിമിത്തം ശത്രുവായി വന്നയാൾ മിത്രമായി തിരിച്ചുപോകുന്ന കാഴ്ച ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. സത്യമതത്തിന്റെ ദൗത്യവാഹകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബിനെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഉടമ്പടിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ ചെയ്ത സത്യവിശ്വാസികളായ അൻസ്വാരികൾക്ക് ഇസ്ലാമിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചുകൊടുത്തു. വ്യത്യസ്ത ഗോത്രങ്ങളിലൂടെ കയറിയിറങ്ങി ദൗത്യവുമായി മുന്നോട്ടുപോയി. ഒരു ദിവസം ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കെ കോപത്തോടുകൂടി അവരുടെ ഗോത്രനേതാവ് ഊരിപ്പിടിച്ച വാളുമായി പാഞ്ഞെടുത്തു. പരമ്പരാഗതമായി കൊണ്ടുനടക്കുന്ന ബഹുദൈവ വിശ്വാസത്തെ നിരാകരിക്കുന്ന പുതിയ മതക്കാരെ വെറുതെ വിടാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾക്കെന്താണ് ഇവിടെ കാര്യം? ഈ പാവങ്ങളെ വഴിതെറ്റിക്കാൻ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അവിടെയുണ്ടായിരുന്നവർ ഭയന്ന് വിറച്ചു. എന്ത് സംഭവിക്കുമെന്നറിയില്ല. മിസ് അബി റളിയല്ലാഹുഅൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരാ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാലും. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ ഞങ്ങൾ ഉടനെ സ്ഥലം വിടാം. അതോടെ അയാളുടെ കോപം തണുത്തു. ബുദ്ധിമാനായ ആ ഗോത്രത്തലവൻ ആയുധം താഴെ വെച്ച് ശ്രദ്ധിച്ചിരുന്നു. ഖുർആൻ വചനങ്ങൾ ഓതി മിസ് അബ് വിശദീകരിച്ചു. അത് ദൈവവചനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ക്ഷമാപൂർവമായ പെരുമാറ്റം മുഖേന ശത്രുവായി വന്നയാൾ മിത്രമായി തിരിച്ചുപോകുന്ന നിരവധി കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കലേക്കു തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും. അധ്യായം 2 വചനം 155. അല്ലാഹു ക്ഷമാശീലരെ സ്നേഹിക്കുന്നതാണ്. എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നുകൊണ്ടും അവർ തളർന്നില്ല. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല. അത്തരം ക്ഷമാശീലരെ അല്ലാഹു സ്നേഹിക്കുന്നു. അവർ പറഞ്ഞിരുന്നത് ഇപ്രകാരം മാത്രമായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തുതരേണമേ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അധ്യായം 3 വചനം 146-147. ക്ഷമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അധ്യായം 2 വചനം 250. ജീവിതത്തിൽ വലിയ പരീക്ഷണമായ സന്താനങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ചാൽ അവർ അല്ലാഹുവിനെ സ്തുതിക്കുകയും ക്ഷമയോടുകൂടി നിലകൊള്ളുകയുമാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം പരലോകത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതുമായി നാം ചേർത്തു വായിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളുടെ കുട്ടി മരിച്ചാൽ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണമായ കുട്ടിയുടെ ആത്മാവ് പിടിച്ചിരിക്കുകയാണല്ലോ, എൻ്റെ അടിമ എന്തു പറയുന്നു? അവർ പറയും, അയാൾ നിനക്ക് ഹംദ് സ്തുതി പറഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അല്ലാഹു പറയും, നിങ്ങൾ എൻ്റെ അടിമയ്ക്ക് സ്വർഗത്തിലൊരു വീട് പണിയണം, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. തുർമിതി. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ എന്നത് ബലഹീനതയല്ല, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആന്തരിക ശക്തിയാണ്. പ്രതിസന്ധികളിൽ തളരാതെ പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ നേരിടുന്നവനാണ് യഥാർത്ഥ ജേതാവ്. ശാന്തവും സമാധാനപരവുമായ ഒരു സമൂഹ സൃഷ്ടിക്കും വ്യക്തിപരമായ ഉന്നതിക്കും നമ്മളിൽ ഓരോരുത്തരിലും ക്ഷമ എന്ന സൽഗുണമുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. സർവോപരി ഒരു മുസ്ലിമിന്റെ ഉദാത്തമായ ഗുണമാണത്.
6: കവർ സ്റ്റോറി ഇവിടെ സമാപിക്കുകയാണ്. സഹനത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മെഹബൂബ് മദനി ഒറ്റപ്പാലം നേർപ്പദം വാരികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, പീസ് റേഡിയോ ലൈവ് കഴിഞ്ഞ് പീസ് റേഡിയോ വൈബിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ, ശരിക്കും സ്കൂൾ തുറന്ന് ശരിക്കും രക്ഷിതാക്കളും കുട്ടികളും വർക്കിംഗ് ഒരു വർക്കിങ്ങിലാണെന്ന് പറയാവുന്ന രൂപത്തിൽ വർക്കിംഗ് ഡേകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ആ എഴുന്നേൽപ്പ് തന്നെ ടേബിൾഡ് ആ രൂപത്തിലാണ് പോകുന്നത്. കുട്ടികൾ രക്ഷിതാക്കൾ അടുക്കളയിലേക്ക് കയറി കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു പക്ഷേ 6 മണി മുതൽ വിദ്യാലയങ്ങൾക്ക് പുറപ്പെടുന്ന കുട്ടികൾ വരെ ഉണ്ട്. 7 മണിക്ക് 7:30 7:30 അതുപോലെ തന്നെ ആ നിലക്ക് കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ പ്രവർത്തന സജ്ജമായ ഈ വിദ്യാലയങ്ങൾ തുറന്ന ഈ അവസ്ഥയിൽ ആണ് നമ്മൾ ഈ ഒരു സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഇൻസൈറ്റ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസ് ആണ് സംസാരിക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് 7 ആകാശങ്ങൾക്കുമുപരിയിൽ അവൻ്റെ സിംഹാസനത്തിൽ അവൻ ആരോഹിതനാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മൻ ഫിസ്സമാ, ഉപരിയിലുള്ളവനാണവനെന്ന് ഖുർആനിലുള്ള പ്രയോഗത്തിൽ കാണാം, ഹദീസിലെ പ്രയോഗത്തിലും കാണാൻ കഴിയും. അർറഹ്മാനു അലൽ അർഷിസ്തവാ, പരമകാരുണ്യകൻ അർഷിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്നും അള്ളാഹു അറിയിക്കുന്നുണ്ട്. വേറെയും ഒരുപാട് തെളിവുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരതുന്ന ഏതൊരാൾക്കും അള്ളാഹു അവൻ്റെ ദാത്തിൽ എല്ലാത്തിനും മേലെയാണ് എന്നതിന് കാണുവാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിലും അവൻ്റെ കഴിവിലും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ കേൾവിയിലുമെല്ലാം അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഖുർആനിൻ്റെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അഥവാ അവൻ്റെ അറിവിൽ നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ കഴിവിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സദ്വൃത്തരാണെങ്കിൽ അവൻ്റെ സഹായം നമുക്ക് ലഭിക്കും. മഹാനായ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് ആഴക്കടലിൽ നിന്ന് പ്രാർത്ഥിച്ചു. 7 ആകാശങ്ങൾക്കുമുപരിയിലുള്ള റബ്ബ് ആ പ്രാർത്ഥന കേട്ടു. റബ്ബ് അദ്ദേഹത്തെ സഹായിച്ചു. ഉണ്ടോ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസഘട്ടങ്ങളിലും എത്ര തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഏതൊരു മുസ്ലിമിനും മനസ്സിന് സന്തോഷം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അഥവാ അവൻ്റെ സഹായം ഇൻഷാ അള്ളാഹ് എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്ത, അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. അത് മുസ്ലിങ്ങളല്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ആളുകൾക്കത് ലഭിക്കുകയില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ധിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമൊക്കെയായ ഞാൻ അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച അധികാരത്തിൻ്റെ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരെ കൊന്നൊടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളെ സഹായിക്കാനൊക്കെ ഞാനുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരും ഫിർഔനിൽ നിന്നും അവൻ്റെ സർവായുധ സജ്ജരായ പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ അവസാനം എല്ലാ ഭാഗത്തു നിന്നും സൈന്യം അവരെ വലയം ചെയ്യുകയും അവരെ വളയുകയും മുമ്പിൽ കടലും പിന്നിൽ ഫിർഔനും പരിവാരങ്ങളും നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷകൾ മുറിഞ്ഞുപോയ ആശയറ്റുപോയ ബനു ഇസ്രായേലുകാർ പറഞ്ഞു, മൂസ ഇന്നല മുദ്റഖൂൻ, തീർച്ചയായും നാം പിടിക്കപ്പെട്ടു, നാം കുടുങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയില്ല. മൂസ നബി പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ രക്ഷിതാവുണ്ട്, അള്ളാഹുവുണ്ട്. സയഹദീൻ, അവനെനിക്കൊരു മാർഗം കാണിച്ചു തരും, എന്നോ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിന്റെ വടി കൊണ്ട് നീ കടലിലടിക്കുക. അപ്പോൾ കടലിലടിച്ചു, ആ കടലിൽ വടികൾ രൂപപ്പെട്ടു, ബനു ഇസ്രായേലുകാർ ആ വടികളിലൂടെ രക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ഹിജറ പോവുകയാണ്. മക്കയിലെ കിരാതമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ സ്വസ്ഥമായൊന്ന് ജീവിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മുസ്ലീങ്ങളെ പല നാടുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പറഞ്ഞയച്ചിട്ടുണ്ട്. മദീനയിലേക്കും പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും പ്രിയ അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിനിടയിൽ അവർ സൗർഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസമാണ് അവർ അവിടെ കഴിച്ചുകൂട്ടിയത്. ഒരു ദിവസം ശത്രുക്കളെ ഗുഹക്കകത്ത് വച്ച് ഗുഹാമുഖത്തിലൂടെ അവർ കാണുന്നുണ്ട്. ഭയന്ന് ഉറച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ, അവരിലാരെങ്കിലും ഒരാൾ തൻ്റെ കാലിനടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ കാണും. നബി പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറെ, മാ ളന്നുക ബിസ്നൈൻ, രണ്ടാളെപ്പറ്റി നീ എന്താണ് കരുതിയത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അവിടെ അല്ലാഹുണ്ട് എന്നാണ്. എന്തോ, അതായത് അവിടെ അല്ലാഹുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ ഇതേ സംഭവം തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്ത് തൗബയിലെ 40-ാമത്തെ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹോദരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹ്സൻ, അബൂബക്കർ, നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ബോധമാണ് നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടത്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവനെന്നെ സഹായിക്കും. ഒരു വിശ്വാസിക്ക് ഇതൊരു സമാധാനത്തിൻ്റെ വാചകമാണെങ്കിൽ, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു താക്കീത് കൂടിയാണ്. അല്ലയുണ്ട് ഇവിടെ, അല്ല ഇത് കണ്ടിട്ടുണ്ട്, അല്ല ഇത് അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ എല്ലാം കൊണ്ടുവരപ്പെടുമെന്നുള്ള താക്കീത് കൂടിയാണ്. അല്ലാഹു പറയുന്നുണ്ട്, മയക്കുനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും, 3 ആളുകൾ ഒരു രഹസ്യ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 4-ാമനായി അല്ലാഹു അവിടെ ഉണ്ടായിരിക്കും. 5 ആളുകൾ അവിടെ കൂടുകയാണെങ്കിൽ 6-ാമനായി അല്ലാഹു ഉണ്ടായിരിക്കും. അതിൽ കൂടുതലോ കുറഞ്ഞതോ ആയ സംഖ്യയാണെങ്കിലും അള്ളാഹു അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവിടെ ഇറങ്ങി വരുമെന്നോ അള്ളാഹുവിൻ്റെ ദാത്തുകൊണ്ടവൻ ഭൂമിയിൽ ഹാജരാകുമെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. അത് കൃത്യമായി അള്ളാഹു പറഞ്ഞു അവൻ അർശിലാരോഹിതനാണ്. എന്നാൽ അള്ളാഹു അതറിയുന്നുണ്ട്. രണ്ട് കൂട്ടുകാർ രഹസ്യം പറയുന്നുവെങ്കിൽ അള്ളാഹു അത് കേൾക്കുന്നുണ്ട്. പത്താളുകളുടെ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ പതിനൊന്നാമനായി അവിടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി അള്ളാഹുവിനറിയും. അതാണ് അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അള്ളാഹു എല്ലാത്തിലും ഉപരിയിലാണ് എന്ന രൂപത്തിലുള്ള സൂചനകൾ. എന്നാൽ പല സ്ഥലങ്ങളിലും കാണാം ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. ഇതിൻ്റെ അർത്ഥമെന്താണ്? ക്ഷമാലുക്കൾക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുമെന്നാണ്. അപ്പം ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല. അള്ളാഹു ആകാശത്താണ് ഉപരിയിലാണ് എന്ന ആയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ആയത്തും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ ദാത്തിൽ എല്ലാത്തിനേക്കാളും അള്ളാഹു ഉപരിയിലാണ് എന്നാണ് അർത്ഥമെങ്കിൽ, മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട് എന്നാണ് അർത്ഥം. വിശ്വാസികളുടെ കൂടെ, തക്വയുള്ളവരുടെ കൂടെ, ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നാണ്. എന്നാൽ പല പിഴച്ച കക്ഷികളും വിശുദ്ധ ഖുർആനിലെ വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അള്ളാഹ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയും അള്ളാഹു ഫീ കുല്ലി മകാൻ, അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ അള്ളാഹ് എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സൂഫി മതക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൽ അതിന് യാതൊരു അടിച്ചറയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹു എവിടെയാണെന്ന ചോദ്യത്തിന് അള്ളാഹു ഉപരിയിലാണെങ്കിലും അവൻ്റെ അറിവിലും കഴിവിലും നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടി, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. അള്ളാഹുവെപ്പറ്റി അറിയുകയും അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് ജീവിക്കുകയും അവൻ്റെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുന്നവർക്കാണ് വിജയമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് പിൻപറ്റുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാ, റേഡിയോ വൈബ്സിലെ ഇൻസൈറ്റ് ആണ് നാം ഇതുവരെ കേട്ടത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന വിഷയവുമായി മുനവർ ഫൈറൂസ് ആണ് അവതരിപ്പിച്ചത്. ഏതായിരുന്നാലും ഈ റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് അടുത്തതായി സ്വരമാണ്,

0: സ്വാഭാവികമായും ഇങ്ങനെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ ഒരു സ്വരം എന്ന പങ്കതിയിൽ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അത് മറ്റൊരു ഹരമാണ്. അൽഹംദുലില്ലാ, മ്യൂസിക്കിൻ്റെ അകമ്പടികളില്ലാതെ നമ്മളുടെ യഥാർത്ഥ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലേ, ഖബറിലേക്ക് കടക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ലൈഫിൻ്റെ തുടക്കം. അപ്പോൾ ആ നിലക്ക് ഉള്ള ഒരു പാട്ട് കൂടിയാണ് ശരിക്ക് ഇപ്പം കേട്ടത്. ഖബറാണ് മുന്നിലെ യാത്രക്ക് നേരമായി എന്നുള്ള പാട്ടുമായി.
1: സൽമാൻ, ഞാനേ ഈ ഒരു പാട്ട് ഇങ്ങനെ ഇതിൻ്റെ വരികൾ ഇങ്ങനെ വായിക്കുമ്പോഴേ പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കൂടെയുള്ള ഒരു അധ്യാപകൻ എന്നോട് പലപ്പോഴും ചോദിക്കും, അത് ആർക്കും അവിടെ പോയി വന്നുള്ള പരിചയമൊന്നുമില്ലല്ലോ, പിന്നെ അപ്പം നമ്മളതിൽ വിശ്വസിക്കുന്നതിൽ എന്താണ് കാര്യം? ഒരു മുസൽമാനായ ഒരു അധ്യാപകനാണ്, പക്ഷേ ഖേദകരമെന്ന് പറയാം, ഒരു അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നൊരു വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല.
0: ഒരു യുക്തിപരമായിട്ട് ഉള്ള യുക്തി അനുസരിച്ച് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ പോവുക, വേറൊന്നും ഉണ്ടാവില്ല.
1: അതെ, എന്നാൽ അങ്ങനെ ഒരു വാചാലനായി വിമർശകനൊന്നുമല്ല, ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ചില ചോദ്യങ്ങൾ ചോദിക്കാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു കാരണം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ യുക്തിവാദികളായിട്ടുള്ള പല നമ്മുടെ ഇസ്ലാമിക് പേരുള്ള പല ആളുകളുടെയും ഭാഷണങ്ങളാണ് എന്ന് കേൾക്കുന്നത്. ഏതായാലും ഏതൊരു ആളിൽ നിന്നുള്ള സംസാരത്തിൽ നിന്നോ അയാൾക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്.
0: അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു യഥാർത്ഥ വഴി തുറന്ന് കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായി നാം കേൾക്കുന്നത് ആരോഗ്യ വിചാരമാണ്. ആരോഗ്യത്തെക്കുറിച്ച് വിചാരമില്ലാത്ത ആരും ഇന്നില്ല. നമ്മൾ ഇങ്ങനെ റേഡിയോക്ക് ഇങ്ങനെ പലപ്പോഴും ഈ മോർണിംഗ് ലെവലിന് വേണ്ടി പുറപ്പെടുന്ന സമയത്തൊക്കെ, ഈ പുറപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ റോട്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തെപ്പറ്റി വിചാരമില്ലാത്ത ആൾക്കാരാരുമില്ല, എല്ലാവർക്കും വിചാരമുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കതിയാണ് ആരോഗ്യ വിചാരം. ഇതിൽ അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അതിൻ്റെ ഒന്നാം ഭാഗം അപകടഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഡോക്ടർ യാസിൽ ചോമയിൽ കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്കുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെക്കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പല തരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവര കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
3: അപകടങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരുപക്ഷെ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്,
2: കേരളത്തിൽ മാത്രം.
3: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
2: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ

0: മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മള് ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയാ ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
1: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
0: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നുണ്ടാവില്ല അല്ലേ?
1: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കാവുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങളുണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
0: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
1: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാവും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. ഈ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
0: അപ്പൊ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണം എന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളതും. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
1: ഹെൽമെറ്റ്.
0: പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ. പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിങ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് എന്ത് പലപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാറ്. അത് തന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവരാരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
1: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയിടിക്കിയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും. അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ടിലെ ഡാഷ് ബോർഡിൽ ഇടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല. അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
0: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
1: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റ് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികളെ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
0: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
1: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു തരം സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിൽ ഇരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
0: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
1: അപകടം, ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അഥവാ ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
0: നട്ടലിന്റെ ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
1: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട് അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
0: അനക്കാത്ത രീതിയാണ്, ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
1: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ നമ്മൾ കൈകാലുകൾ ഒരു എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വെക്കി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്.
0: ഒരേപോലെ
1: ഒരു
0: തടി എടുക്കുന്ന പോലെ,
1: അതായത് നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
0: മടക്കാണ്ട് തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് പതുക്കെ ഹോസ്പിറ്റലിലേക്ക്
1: കിടത്തി കൊണ്ടുപോകണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയതിന് ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
0: നമ്മള് പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാല് രണ്ടു മൂന്ന് ടൈപ്പ് ആളുകളുണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു തരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കിടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിലേ, അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
1: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചെറിയ അപകടമാണെങ്കിൽ കൈന് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിഞ്ഞതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുപോലെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ, മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
1: അല്ല
0: ആർക്കും അറ്റൻഡ് ചെയ്യാം അല്ലേ.
1: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
0: പിന്നെ മറ്റൊന്നാണ് എന്താ പറയാ, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യോ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
1: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണീക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവമുണ്ട് എന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്തി പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നേരത്തെ നീർത്തി പിടിക്കാനും പറ്റും.
0: അതുമൂലം
1: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
0: അങ്ങനെ വേദന നമുക്ക്
1: വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
0: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയിൽ വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
1: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, ഈ പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
0: പരമാവധി അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം
1: അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയ എല്ല് മറ്റുള്ള മസിലുകൾക്ക് പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
0: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളെയൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവും?
1: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരമുണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം.
0: ഓക്കെ, അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്
1: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈനി തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷ്മിന നാടിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈയിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
0: ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതല്ലെ ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതിൽ തന്നെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാൻ അടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരൽ മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് ഇത് ചെയ്യേണ്ടത്?
1: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആ വിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ട് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
0: പ്ലാസ്റ്റിക്
1: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
0: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിൻ്റെ പുറത്ത്
1: ഐസ് പാക്ക് വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം, അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ? ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
0: ഓക്കെ, പിന്നീട് മൂക്കുന്നും വായന്നും അതിലെ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ടല്ലോ, അപ്പം അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
1: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ് എല്ലാത്ത രീതിയിലും മൂക്കുന്ന ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ചെടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെയിലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് അവർ കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
0: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വയന്നും രക്തം വരുന്ന അവസാനം ചോദിച്ചു, അതില് അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
1: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല,
0: കാരണം
1: ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
0: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്, നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കുകൾ, കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
1: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
0: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടവുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യ വിചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ വളരെ അത്യാവശ്യമായി നാം അറിയേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് കേട്ടുകഴിഞ്ഞത്. അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അതിൻ്റെ ഭാഗമെന്നാണ് കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ യാസിൽ ചോമയിലും ആൻഡ് പീസ് റേഡിയോ പ്രതിനിധിയായിക്കൊണ്ട് ഡോക്ടർ അബ്ദുൽ മാലിക്കുമായിരുന്നു. ഇൻഷാല്ലാ ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമായി നമ്മൾ കാണാറുള്ള ഒരു പ്രാർത്ഥന പഠിക്കാനുള്ള ഒരു അവസരമാണ് റേഡിയോ വൈബ്സ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോടൊപ്പം സഫീർ അൽ ഹിക്കമയാണ്. ശരീരത്തിൽ വേദന ഉണ്ടായാൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുമായി പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. രോഗം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അസുഖമുണ്ടാകുമ്പോൾ ശരീരത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ നമ്മളോട് പ്രവാചകൻ ചൊല്ലാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥന പഠനം എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. ദിക്കർ, രണ്ട് ദിക്കറുകളാണ് നമ്മൾ പറയുന്നത്. അത് ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബിസ്മില്ലാ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തലവേദന എടുക്കുന്നു, അപ്പോൾ തലയിൽ കൈവെച്ചുകൊണ്ട് വലത് കൈ തലയിൽ കൈവെക്കുക. അതേപോലെ തന്നെ കൈയാണെങ്കിൽ വയറാണെങ്കിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നമ്മുടെ വലത് കൈ വെച്ച് ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക. ബിസ്മില്ലാ, ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക. അതിനുശേഷം ഏഴു തവണ പറയാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രാർത്ഥനാ വാചകം ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിർ. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിർ. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിർ. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് അധികം അക്ഷരങ്ങളുണ്ട്. ഒന്ന്, അഊദു എന്നിടത്തെ ഐനും ദാലുമാണ്. അഊ എന്ന ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്, ആദ്യത്തെ ഹംസ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. ദു എന്നത് നാവ് പല്ലിൻ്റെ അഗ്രത്തിൽ സ്പർശിച്ചു സ്പർശിച്ചില്ല എന്ന അവസ്ഥയിൽ നമ്മൾ ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ് അഊദു. അഊദു ബില്ലാഹി വഖുദ്റതിഹി, അവിടെ ഖാഫാണ്, ഖാഫ് അണ്ണാക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഖുദ്റതിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിറു എന്നിടത്ത് ഹാഉം ദാലും ശ്രദ്ധിക്കേണ്ടതായ അക്ഷരങ്ങളാണ്. ഹാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്, ദാൽ നമ്മൾ അഊദുവിൽ പറഞ്ഞു. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഐന്, ദാൽ, ഹാ, ഖാഫ്, ഈ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട, തെറ്റിക്കാൻ പാടില്ലാത്ത അക്ഷരങ്ങളാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രാർത്ഥനാ വാചകം പറയാം. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അഊദു ബില്ലാ, ഞാൻ അള്ളാഹുവോട് രക്ഷ തേടുന്നു. വഖുദറതിഹി, അവൻ്റെ കഴിവ് കൊണ്ടും ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവിനാലും അവൻ്റെ കഴിവിനാലും ഞാനിതാ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ശരി മാ അജിദു, എനിക്ക് അനുഭവപ്പെടുന്നതായ ഈ പ്രയാസം, എനിക്ക് അനുഭവപ്പെടുന്നതായ ഈ പ്രയാസം. വഉഹാദിറു, ഞാൻ ഭയപ്പെടുന്നതായ ഈ പ്രയാസം, ഞാൻ എനിക്ക് ഈ പ്രയാസമുണ്ടാകുന്നു, അത് എന്തെങ്കിലും വലിയ ഒരു പ്രശ്നമായി തീരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള എനിക്ക് അനുഭവപ്പെടുന്ന, ഞാൻ ഭയപ്പെടുന്ന ഈ പ്രയാസത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ കഴിവിനെ കൊണ്ടും ഞാനിതാ രക്ഷ തേടുന്നു എന്ന ഈ പ്രാർത്ഥന 7 തവണയാണ് ചൊല്ലേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രാർത്ഥനാ വാചകം പറയാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ ചൊല്ലണം. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഉഹാദിർ. أعوذ بالله وقدرته من شد ما أجد وأحاذر. അപ്പോൾ ഈ പ്രാർത്ഥന പഠിക്കുക. വേദന ഉണ്ടാകുമ്പോൾ അവിടെ കൈ വെച്ചുകൊണ്ട് ബിസ്മില്ലാ എന്ന് 3 വട്ടവും ഈ പ്രാർത്ഥന 7 വട്ടവും പ്രാർത്ഥിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വേദന നമുക്ക് മാറിക്കിട്ടും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ശരിക്കും ശരീരത്തിൽ വേദന ഉണ്ടായാൽ ആളുകൾ അവിടെ ഡോക്ടറെ കാണിക്കണം, ടാബ്ലറ്റ് കഴിക്കണം, അല്ലെങ്കിൽ ഓയിൻമെൻ്റ് പുരട്ടണം എന്നൊക്കെ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ശരീരത്തിൽ വേദന ഉണ്ടായാൽ ഇപ്പം എന്തിനാ പ്രാർത്ഥിക്കണു? പ്രാർത്ഥിക്കേ, അപ്പോൾ എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചാൽ പോലെ ഡോക്ടറെ അടുത്ത് പോകണം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിൽ ഈ പ്രാർത്ഥന, ഇതിൽ പ്രാർത്ഥന എന്താണെന്ന് കേട്ട് പ്രാർത്ഥന പഠനം പഠിക്കട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് വേദന സുഖപ്പെട്ടു എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള പ്രാർത്ഥനയാണിത്. ശരീരത്തിൽ വേദന ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടെ ചെയ്യാനുമുണ്ട്. അപ്പോൾ അത് ആ നിലക്കുള്ള ഒരു പ്രാർത്ഥനാ പഠനമാണെന്ന് സഫീർ അൽ ഹക്കമിയാണ് ആ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത്. പ്രാർത്ഥനാ പഠനം ശ്രോതാക്കൾ കൃത്യമായി കേൾക്കണമെന്ന് കൂടി സമയത്ത് ഓർമ്മപ്പെടുത്തി. അടുത്തതായി നമ്മുടെ മക്കളും രക്ഷിതാക്കളുമൊക്കെ ഒന്നിച്ചിരുന്ന് ഏറ്റവും ചെറിയ മക്കൾക്ക് പ്രത്യേകമായി കേൾക്കാൻ പറ്റുന്ന ഒരു പങ്കതിയാണ് പൂമരത്തണലിൽ. അതിലേക്കാണ് നാം പോകുന്നത്. പുണ്യം പൂക്കും പൂക്കാലം എന്ന ഒരു വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയാണ് പൂമരത്തണലിൽ മക്കളോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എല്ലാവർക്കും ഇന്നേ ദിവസം സുഖമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും അവന് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ ചെയ്യുകയും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്നും അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കരുതിക്കോട്ടെ. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ സുന്ദരമായ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ മതത്തിലെ അതിവിശാലമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ സുന്ദരമായ പൂവുകൾ ഇങ്ങനെ വിടർന്നു വിരിഞ്ഞ് സുന്ദരമായ പരിമണങ്ങൾ വീശിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ആ പൂന്തോട്ടത്തിൽ ഒരു കാറ്റ്, തെക്കൻ ഭാഗത്ത് നിന്നൊരു കാറ്റിങ്ങനെ അടിച്ചു വീശുകയാണ്. ഇങ്ങനെ ഒരു കാറ്റടിച്ചു വീശുമ്പോൾ ആ അടിച്ചു വീശുന്നതിൻ്റെ ഇടയിൽ ഒന്നാമത്തെ പൂ തട്ടിമാറി രണ്ടാമത്തതിലെത്തി, രണ്ടു മാറി മൂന്നിലെത്തി, നമ്മളിപ്പോൾ 4ാമത്തെ പൂവിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി കൈകൾ നീട്ടി നിൽക്കുന്നു. കൂട്ടുകാരെല്ലാവരും കൈകൾ നീട്ടി കൂട്ടുകാരെല്ലാവരും കൈകൾ നീട്ടിക്കോളൂ. പൂവിനെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, എങ്കിൽ നമുക്ക് പോകാം. അതെ കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പിടിച്ച പൂക്കൾ, ഒന്നാമത്തെ പൂവ് സുന്ദരമായ പൂന്തോട്ടത്തിലെ ഒന്നാമത്തെ ഫ്ലവർ ഏതായിരുന്നു? ഷഹാദത്ത് കലിമ. അതിൽ നമ്മൾ പറഞ്ഞത് അല്ലാഹുവാണ് എല്ലാത്തെയും എല്ലാറ്റിനെയും അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചതെന്നും അവനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവെന്നും അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും എന്നുമാണ് ഒന്നാമത്തെ പൂ നമ്മൾ പിടിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്ദേശം. രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ പൂവായ ഇസ്ലാമിൻ്റെ സുന്ദരമായ പൂന്തോട്ടത്തിലെ രണ്ടാമത്തെ പൂവായ പൂവിൽ നമ്മൾ കയറി പിടിച്ചപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയ സന്ദേശം, എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവിന് നമ്മൾ നന്ദി ചെയ്യേണ്ടവരാകുന്നു എന്നാണ്. എന്ത് പ്രകടനമാണ് നന്ദി ചെയ്യേണ്ടത്? നമ്മൾ അല്ലാഹുവിനു വേണ്ടി നമസ്കരിക്കണം. അതും നമ്മൾ രണ്ടാമത്തെ പൂവിൽ പിടിച്ചപ്പോൾ നമുക്കതും കിട്ടി. പിന്നെ മൂന്നാമത്തെ പൂവിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങി അതിൻ്റെ വക്കിലെത്തി അതിൻ്റെ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോയി പിടിക്കുമ്പോൾ അതിൽ പിടിച്ചപ്പോൾ അതും പറഞ്ഞ സന്ദേശം, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കാര്യം സകാത്ത് നൽകലാണ്. സകാത്തുണ്ടല്ലോ, മുതലിനടുത്ത് സകാത്ത് നൽകലാണ്. ഇനി നമ്മൾ നാലാമത്തെ പൂവിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നാലാമത്തെ പൂവിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങാൻ തുടങ്ങുകയാണ്. നമ്മൾ മെല്ലെ നടക്കുന്നു നടക്കുന്നു നടക്കുന്നു എത്തി. അത് ഏതായിരിക്കും ആ നാലാമത്തെ പൂവ്? ഒന്ന് നമുക്ക് നോക്കി നോക്കിയാലോ? അതിനൊന്ന് കണ്ണു തുറന്ന്, കണ്ണടച്ച് എല്ലാവരും നടന്ന് കണ്ണു തുറന്ന് അതിൻ്റെ അടുത്തെത്തുമ്പോൾ, ഞാൻ കണ്ണു തുറക്കാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണു തുറക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ പൂവിനെ കാണാൻ പറ്റും. നോക്കൂ കൂട്ടുകാരെ, മെല്ലെ കണ്ണടയ്ക്കൂ, കണ്ണടച്ചു, നടക്കൂ, നടന്നു, അതിൻ്റെ അടുത്തെത്തു, എത്തി, കണ്ണു തുറക്കൂ, കണ്ണു തുറന്നു. സുന്ദരമായ പൂ. എന്താണ് ആ പൂ? ഏതാണ് ആ പൂ? നോക്കൂ കൂട്ടുകാരെ, ഒരു കാര്യം, ഒരു ഗാനം കേട്ടു നോക്കൂ.

ഇനി നാലാമത്തെ പൂവേതായിരിക്കും? നാലാമത്തെ പൂവേതായിരിക്കും? നോക്കൂ കൂട്ടുകാരെ, റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. ഹായ്, സുന്ദരമായ പൂവല്ലേ കൂട്ടുകാരെ? കുട്ടികളെ, കൂട്ടുകാരെ, സുന്ദരമായ പൂവ്. ആ പൂവിൽ നാലാമത്തെ ഫ്ലവറിൻ്റെ മേലെ ഒരു സുന്ദരമായ ഒരു ചിത്രശലഭം വന്നിരുന്നു. എന്നിട്ട് അതിങ്ങനെ പറന്നുപോയി. അപ്പോഴാണ് നമ്മൾ അവിടെ പോയി പിടിക്കുന്നത്. പിടിച്ചു. ഇനി അതിൻ്റെ സന്ദേശം കേൾക്കാം. അപ്പോ കൂട്ടുകാരെ, നാലാമത്തെ പൂവേതാണ്? റമളാൻ മാസമിൽ നോമ്പ് നോൽക്കൽ നാലാമത്തെ പൂവാണ്. നാലാമത്തെ പൂവ് റമളാൻ മാസമിൽ നോമ്പ് നോൽക്കലാണ് നാലാമത്തെ പൂവ്. ഇനി കൂട്ടുകാരെ, എന്താണ് നാലാമത്തെ പൂവ് നോമ്പെന്ന് പറയാൻ കാരണം? എന്തായിരിക്കും ഈ നോമ്പെന്ന് പറയുന്നത്? നമ്മൾ പലരും അറിഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഈ നോമ്പ് ട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, അങ്ങനെ തുടങ്ങി പല ആളുകൾ, മുതിർന്ന ആളുകൾ നോമ്പെടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ കുട്ടികളെ? നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയി, ഇല്ലെങ്കിൽ ഇല്ല പറയി. ആ, എടുത്തിട്ടില്ല എങ്കിൽ നമുക്കിനി മുതൽ എടുക്കുവാൻ സാധിക്കണം. കൂട്ടുകാരെ, എന്താണ് നോമ്പ്? ആ നോമ്പ് ഏത് മാസത്തിൽ നിന്നു കൂടിയാണ് നേരത്തെ പറഞ്ഞ ഗാനത്തിലൂടെ നമ്മോട് പറഞ്ഞത്? നോമ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് പോലെ, കൂട്ടുകാരെ, നമ്മളെല്ലാവരും കാണുന്നത് പോലെ രാവിലെ, ഇമ്മരാവിലെ സുബഹിക്ക്, റമളാൻ മാസമാകുമ്പോൾ, ഉമ്മ രാവിലെ സുബഹിക്ക് മുമ്പ്, ബാങ്കൊക്കെ വിളിക്കുന്നതിന് മുമ്പ് കിച്ചണിലൊക്കെ പോയിട്ട് ഇങ്ങനെ പാചകം ചെയ്യണ കാണാം. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വാപ്പായ ഉമ്മ പോയി വിളിക്കും. എന്നിട്ട് വാപ്പായും ഉമ്മായും വല്യമ്മായും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഉറങ്ങുന്നുണ്ടാവും, അപ്പോൾ കാണാറില്ല കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയോ? ഈ രാവിലെ സുബഹ് ബാങ്ക് വിളിക്കുന്ന മുമ്പേ ഇതൊക്കെ കഴിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. എന്നിട്ട് സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നൊക്കെ നിർത്തും. സുബഹ് ബാങ്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കും, അല്ലാഹു അക്ബാർ, അല്ലാഹു അക്ബാർ എന്നിങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കും. എന്ത് ചെയ്യും? അവരത് നിർത്തും, ഭക്ഷണം കഴിക്കൽ നിർത്തും. എന്നിട്ട് എല്ലാവരും വേഗം പോയി ഒന്ന് പല്ലൊക്കെ ഒന്നും കൂടെ തേച്ച്, ഒന്ന് ബ്രഷൊക്കെ ചെയ്ത്, ഒല്ലുവൊക്കെ ഉണ്ടാക്കി, വാപ്പായും വല്ലിപ്പായും അങ്ങനെ വീട്ടിലെ മുതിർന്ന ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും. ചിലപ്പോൾ പെണ്ണുങ്ങളും പള്ളിയിൽ അവരെ കൂടെ പോകും. അങ്ങനെ പള്ളിയിൽ പോയി അവർ നമസ്കരിച്ച് തിരിച്ചു വന്ന് ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യും. എന്നിട്ട് അവർ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. പിന്നെ അവർ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കാണാറില്ല. ആ റമദാൻ മാസം മുഴുവനും അവർ രാവിലെ ഭക്ഷണം കഴിക്കണം നമ്മൾ കാണാറില്ല, ഉച്ചയ്ക്ക് കഴിക്കണം നമ്മൾ കാണാറില്ല. പിന്നെ വൈകുന്നേരം എന്നും വൈകുന്നേരം ചായ കുടിക്കുന്നതിന് പകരം ഇന്ന് വൈകുന്നേരം ചായ കുടിക്കുന്നത് കണ്ടില്ല. പിന്നെ ഒരു സന്ധ്യ സമയമായപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ? സന്ധ്യ സമയമായപ്പോൾ അവർ ബാങ്ക് കൊടുക്കാൻ സമയത്തിന് മുമ്പ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ അടുക്കളയിലൊക്കെ കയറി വീണ്ടും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്കൊന്നും പാകം ചെയ്തില്ല കേട്ടോ. ഈ സന്ധ്യ സമയത്തിന് മുമ്പ് ഒരു വൈകുന്നേരത്തിന് ശേഷം എന്ത് ചെയ്തു? ഇതൊക്കെ ഇങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാകം ചെയ്യാൻ തുടങ്ങിട്ടോ, ബാങ്ക് വിളിക്കാൻ സമയമായി. നമ്മളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഉമ്മാ വീട്ടിലിങ്ങനെ നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കുറേ സാധനം. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും? പത്തിരി, കോഴിക്കറി, അങ്ങനെ കുറേ ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിറച്ചുവെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കും പള്ളിയിൽ നിന്ന്. ബാങ്ക് വിളിക്കുമ്പോഴോ പെട്ടെന്ന് വാപ്പ പറയും, ആ ബാങ്ക് കൊടുക്കണുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരു ഈത്തപ്പഴെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കും. എന്നിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അവരിങ്ങനെ നാവിലൂടെ ഇങ്ങനെ നുരവിടും. എന്താ പറയുക? അവർ ദഹബല്ലു അബ് തല്ലു അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ അത് ചൊല്ലും.
അപ്പോൾ എന്താണ് കൂട്ടുകാരെ അവർ കാണിക്കുന്നത്? അവർ കാണിക്കുന്നതാണ് അവർ അള്ളാഹുവിനു വേണ്ടി നോമ്പെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അള്ളാഹുവിനു വേണ്ടി അവർ നോമ്പെടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് എന്താണെന്നറിയോ? കാരണം അവർ നോമ്പെടുക്കാൻ കാരണം അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നോക്കൂ കൂട്ടുകാരെ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ബക്രയിലൂടെ അല്ലാഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലുകും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറഞ്ഞു ഖുർആനിലൂടെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത്. നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി തീരാൻ വേണ്ടിയാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ മാനവരാശിക്ക് പറഞ്ഞു കൊടുത്തു. അത് പ്രകാരമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ വല്യമ്മ, അങ്ങനെ നമ്മുടെ വല്യപ്പ എല്ലാവരും ഇങ്ങനെ നോമ്പെടുക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, ആ സുന്ദരമായ പൂന്തോട്ടത്തിലെ നാലാമത്തെ പൂവിൽ ഒരു പരിമണമുണ്ട്. ആ പൂവിൽ എന്താ ഉണ്ടെന്നറിയോ? ആ പൂവിൽ എന്താണുള്ളതെന്നറിയോ കൂട്ടുകാരെ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അവിടെ കൂട്ടുകാർക്ക് മനസ്സിലായോ? ആ പൂവിൽ പുണ്യങ്ങളുടെ പൂക്കാലമുണ്ട്. അതായത് റമദാൻ മാസത്തിൽ നമ്മൾ പിടിക്കുന്ന പൂവ് നോമ്പാണ്. അന്ന് നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിയോട്, മനുഷ്യരോട്, വിശ്വാസികളോട്, നമസ്കരിക്കുന്നവരോട്, സകാത്ത് നൽകുന്നവരോട് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമായ നോമ്പും നിർവഹിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം തരുന്നു. നോക്കൂ കൂട്ടുകാരെ, ഒരു ഗാനം. റമദാൻ എന്നൊരു മാസമത്, പുണ്യം പൂക്കും പൂക്കാലം, വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമദാനിൽ സ്വർഗം

0: കൂട്ടുകാരെ നോക്കൂ, എത്ര സുന്ദരമായ ഗാനം! കൂട്ടുകാരെ എത്ര സുന്ദരമായ ഒരു ഗാനം! അതിൽ പറഞ്ഞത് എന്താ? റമദാൻ എന്നൊരു മാസത്ത് പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം. ആ മാസത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ? നിങ്ങളറിഞ്ഞോ? ആ റമദാൻ മാസത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. ആ ഒരു സംഭവത്തിൻ്റെ പുറകിലാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പെടുക്കുവാൻ വേണ്ടി കൽപ്പിച്ചത്. എന്താ ഉണ്ടായത്? ആ പുണ്യം പൂക്കും പൂക്കാലത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസം അത് റമദാൻ. അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ റമദാനിൽ. എന്താണ്? അതിനാൽ നാഥൻ കൽപ്പന നൽകി നോമ്പ് നോൽക്കാൻ. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം. ഏത് മാസം? റമദാൻ മാസം. ഏത് മാസം? വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നോൽക്കാൻ കൂടി പറഞ്ഞതെന്നാണ് ഈ ഗാനത്തിലൂടെ പറയുന്നത്. എന്നിട്ട് നോമ്പ് നോറ്റിട്ടോ, നോമ്പ് നോറ്റിട്ടോ, സ്വർഗം കിട്ടാൻ റമദാനിൽ നോമ്പത് നോൽക്കൂ കുട്ടികളെ. എന്ത് കിട്ടാൻ? സുന്ദരമായ സ്വർഗം. എന്താ കൂട്ടുകാരെ നമുക്ക് ലഭിക്കുക? സുന്ദരമായ ഒരു സ്വർഗം നമുക്ക് ലഭിക്കുന്നതാണ്. സുന്ദരമായ ഒരു സ്വർഗം, അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? നോമ്പെടുക്കണം. അല്ലാഹു ആ കാര്യം കൽപ്പിക്കുകയും ചെയ്തു. കാരണം എന്താണ്? ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈറാ ഗുഹയിലിങ്ങ് ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഈറാ ഗുഹയിലിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വരികയാണ്. ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് ഇഖ്റാ, മുഹമ്മദേ നീ വായിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മാ ഖാരിഉൻ, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല കേട്ടോ. പാവം, അക്ഷരമൊന്നും അറിയാത്ത, വായിക്കാനറിയാത്ത, നമ്മളെപ്പോലെ സ്കൂളിലൊന്നും പോവാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു വായിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാനറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് താങ്കൾ വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അത് ആവർത്തിച്ചു. 3 പ്രാവശ്യവും ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നബി അല്ലാഹു സുബ്ഹാനഹു തആല അയച്ച മലക്ക് വന്ന് ഓതിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് മുതൽ അവതരിപ്പിച്ചു കൊടുക്കൂ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. എന്താ കൂട്ടുകാരെ? ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. നോക്കൂ കൂട്ടുകാരെ, റമദാൻ മാസത്തിൽ നോമ്പെടുക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചു. അതുപോലെ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ആ മാസത്തിലെ ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ച ആ ദിവസം, ഖുർആൻ ഇറങ്ങിയ ദിവസം, ആ റമദാൻ മാസത്തിലെ ഒരു ദിവസം, അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തെ പറ്റി വർണ്ണിച്ചത് എങ്ങനെയാണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? നമുക്കേവർക്കും സുപരിചിതമായ ഒരു സൂറത്ത്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഖദ്ർ, അൽ ഖദ്ർ. ആ ഖദ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹ്ർ. അല്ലാഹു പറഞ്ഞു, എന്താ നോക്കൂ, തീർച്ചയായും നാം ഇതിനെ, ഏതിനെ, ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു എന്നിട്ട് അതിന് മറുപടി പറയുകയാണ്, ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹ്ർ. ആ നിർണയത്തിന്റെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ദിവസമാണ്. ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു ആ രാത്രി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറങ്ങിയ ആ രാത്രിയെ, അത് ഏത് രാത്രിയിലാണ്? റമദാനിലെ ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നോമ്പ്. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നോമ്പെടുത്തു കഴിഞ്ഞാൽ വളരെയേറെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ, എന്തു ചെയ്യണം? നമുക്ക് നോമ്പെടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു പൂന്തോട്ടത്തിലെ ആയിരം ആയിരം പൂക്കൾ പറിച്ചെടുക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു സ്വർഗപ്പൂന്തോപ്പ് ലഭിക്കാൻ, ആ സ്വർഗപ്പൂന്തോപ്പിൽ നമുക്ക് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ, അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ, അതിനുവേണ്ടി നമ്മൾ നോമ്പെടുക്കണം. നമ്മൾ നോമ്പെടുത്തു തുടങ്ങണം. നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടോ കൂട്ടുകാരെ? ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ, നമുക്ക് നോമ്പെടുത്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ കിട്ടും. നോമ്പെടുത്താലോ സുന്ദരമായ സ്വർഗപ്പൂന്തോപ്പ് കിട്ടും. നോക്കൂ കൂട്ടുകാരെ, ഒരു ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സഹൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വർഗത്തിലെ റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒരു കവാടാണ്. അന്ത്യനാളിൻ്റെ ആ സമയത്ത്, എല്ലാവരും ഇവിടെ നിന്ന് മരിച്ചുപോയ അന്ത്യനാളിൻ്റെ സമയത്ത് മാത്രമേ ആ കവാടത്തിലൂടെ അള്ളാഹു നോമ്പുകാരെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. എവിടെയാണ്? സ്വർഗത്തിലും. അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് ഉറക്കെ ചോദിക്കും, എവിടെ നോമ്പുകാർ, എന്ന് വിളംബരമുണ്ടാക്കും. അപ്പോൾ അവരെല്ലാവരും അതിലൂടെ കടന്നു പോകും. പിന്നെ ആ കവാടം അടയ്ക്കപ്പെടും. വേറാരും തന്നെ അതിലേക്ക് പ്രവേശിക്കുകയില്ല. നോക്കൂ കൂട്ടുകാരെ, സുന്ദരമായ സ്വർഗത്തോപ്പിലെ ഒരു കവാടം, നമുക്ക് കയറിപ്പോകാൻ പറ്റിയ ഒരു കവാടം. ആ കവാടത്തിൽ നോമ്പെടുത്താൽ മാത്രമേ നമ്മളെ കയറ്റുകയുള്ളൂ. നമുക്ക് ആ കവാടത്തിൽ കയറണോ? ആ കവാടത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങനെയുള്ള പ്രവാചകന്മാരും എല്ലാവരും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകണോ? വേണോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മാടെ കൂടെ, വാപ്പാടെ കൂടെ, എല്ലാവരുടെ കൂടെയും അവരെല്ലാവരും നോമ്പെടുക്കുന്നത് പോലെ നമുക്കും നോമ്പെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കണം. എങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തരുന്നു ഇതിലൂടെ പറയുന്നുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു രൂപ ആരും കാണാതെ എടുത്തു പോക്കട്ടിടും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേന, നമ്മുടെ കൂട്ടുകാരൻ്റെ പേന നമ്മൾ ചോദിക്കാതെ എടുക്കും. അപ്പോൾ ചോദിക്കാതെ എടുത്താൽ ഒരു ശിക്ഷ കിട്ടും. അപ്പോൾ അത് ശിക്ഷ നമുക്ക് കിട്ടും. അങ്ങനത്തെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? വളരെയേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ബോധത്തോടു കൂടി നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ കൂട്ടുകാരെ നമുക്ക് സ്വർഗമെന്ന സുന്ദരമായ പൂന്തോപ്പിലൂടെ പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നത് പോലെ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാം. എവിടെ? സ്വർഗത്തിൽ, അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗത്തിൽ നമുക്കും ഇങ്ങനെ പാറിക്കളിക്കാൻ പറ്റും. എന്തു ചെയ്താല്? നോമ്പെടുത്താൽ. നമ്മൾ നോമ്പെടുത്താൽ ഇതുപോലെ നമുക്ക് സുന്ദരമായ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, ഇനി മുതൽ വീട്ടിലെ മുതിർന്നവരോടൊപ്പം, വാപ്പാനോടൊപ്പം, ഉമ്മാനോടൊപ്പം, വല്യമ്മനോടൊപ്പം രാവിലെ സുബഹിക്കൊക്കെ എഴുന്നേറ്റ്, സുബഹിക്ക് മുമ്പ്, റമദാൻ മാസമാകുമ്പോൾ സുബഹിക്ക് മുമ്പ് അത്താഴമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ പട്ടിണിയിലായി അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ആയത്തുകളൊക്കെ ഓതി അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ നോമ്പ് സമയത്ത് സക്കാത്തൊക്കെ കൊടുത്ത് എൻ്റെ കൂട്ടുകാർ നല്ല കുട്ടികളായിട്ട് നോമ്പെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി മുതൽ നോമ്പെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോമ്പെടുത്ത് നല്ല കുട്ടികളായിക്കൊണ്ട് സ്വർഗത്തിലെത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, അടുത്ത പീസ് റേഡിയോയുടെ പൂമരത്തണൽ എന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവസാനത്തെ ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം, അതായത് ഇസ്ലാം എന്ന സുന്ദരമായ പൂന്തോപ്പിലെ അഞ്ചാമത്തെ പൂ, അവസാനത്തെ പൂ പറിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണടച്ച് നടന്നുകൊള്ളൂ. ഞാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും ഇൻഷാ അല്ലാ. നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ, പുണ്യം പൂക്കും പൂക്കാലം എന്ന ഒരു വിഷയമായിക്കൊണ്ട് വളരെ മധുരമാർന്നൊരു വിഷയമാണ്. മക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന അവരുടെ കളിയും ചിരിയും ആനന്ദവും എല്ലാം, അതിനെക്കുറിച്ച് അവർ കേട്ടുകഴിഞ്ഞു പൂമരത്തണിൽ എന്ന പ്രോഗ്രാമിലാണ് കേട്ടത്. അൽ ഫഹദ് പുന്തറയാണ് അവതരിപ്പിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റെഡി വൈബ്സിൽ ഇനി നമ്മൾ നുറുങ്ങുകളിലേക്ക്.
1: മരണം സുനിശ്ചിതമാണ്, മാനം മങ്ങിയിരിക്കുന്നു, മനസ്സും. ലോക്ക്ഡൗൺ മൂഡ് പകർന്നതാണോ ആവോ. മാസങ്ങളായി വിളിക്കാൻ മടിച്ച പഴയ ഓഫീസറെ ഫോണിൽ വിളിച്ചു. ഒരു മണിക്കൂറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമായ മൊബൈൽ ഫോൺ, ഫുട്ബോൾ എന്നിവ പരാമർശിച്ചെങ്കിലും അരുത് എന്നാഗ്രഹിച്ച വിഷയവും ഇങ്ങോട്ട് വന്നുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ മഹാരോഗം വന്ന് മാസങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടിരുന്നു. കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രം ഒപ്പം വീട്ടിൽ. കൂട്ടിന് കോവിഡ് പേടിയും മോൾക്ക് വേറെ ആരുമില്ലല്ലോ എന്ന് കരുതൽ. എൽ പി സ്കൂൾ സഹപാഠി, കളിക്കൂട്ടുകാരൻ, സ്കൂൾ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഓർമ്മ വന്നു. ഇടയ്ക്കിടെയുള്ള വയറുവേദനയായിരുന്നു കാരണം. ശരിയായ രോഗനിർണയമോ മതിയായ ചികിത്സയോ കിട്ടിയിട്ടുമുണ്ടാവില്ല. ദാരിദ്ര്യം തന്നെയാവണം മുഖ്യ കാരണം. കോളേജ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സതീർത്ഥ്യ, ഞങ്ങളൊക്കെ ചേച്ചി എന്ന് വിളിച്ചിരുന്നവരുടെ പെട്ടെന്നുള്ള മരണം മറന്നിട്ടില്ല. കോണിപ്പടിയിൽ നിന്ന് വീണതായിരുന്നു തുടക്കം. പിന്നെ കിടക്കയിൽ കൊല്ലങ്ങൾ. വലിയ രോഗത്തിൽ നിന്നും സങ്കീർണമായ സർജറിയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ കാര്യമായ രോഗമൊന്നുമില്ലാതെ കഴിയവേ പെട്ടെന്ന് മരണപ്പെട്ട അയൽവാസിയെ ഓർമ്മ വരുന്നു. സഹപ്രവർത്തകയായ ടൈപ്പിസ്റ്റിന്റെ മരണവാർത്ത ദിവസങ്ങൾക്കു ശേഷം അറിഞ്ഞതിന്റെ ഞെട്ടൽ ഓർമ്മയിലുണ്ടിന്നും. ചെറുപ്പത്തിലെ മരണം കൈപിടിച്ചുകൊണ്ടുപോയ മാതൃകുടുംബത്തിലെ ഇരുവരെ മറക്കാൻ കഴിഞ്ഞില്ല. മോളെ രോഗവും മോനെ അപകടവുമാണ് മടക്കിക്കൊണ്ടുപോയത്. ശാരീരിക വെല്ലുവിളികൾ നേരിട്ട കുടുംബത്തിലെ ഒരാളെ ഈ നോമ്പിലാണ് വിധി തിരികെ കൊണ്ടുപോയത്. ഇത് വായിക്കുന്ന എല്ലാവർക്കുമുണ്ടാകും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ. പത്രത്തിൽ, ഓഫീസ് ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോവിഡ് ഇത്തരം വാർത്തകൾക്ക് ആക്കവും തൂക്കവും കൂട്ടുന്നു. ഇടിയും മഴയും കാറ്റും കോളും ഇനിയും കാത്തിരിക്കുന്നു എന്ന് വാർത്ത. പരീക്ഷിക്കാൻ പ്രളയം ഇനിയും മറഞ്ഞു നിൽപ്പുണ്ടോ? മരണം ആരെ, എപ്പോൾ, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ പിടികൂടുമെന്ന് നമുക്കാർക്കുമറിയില്ല. സ്രഷ്ടാവിനെ ഭാവി കാര്യങ്ങൾ അറിയൂ. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. കാറ്റും കോളും കോവിഡും മാറി നല്ല നാൾ വരുന്നതും കാത്തിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിരതരാകാം, പ്രാർത്ഥനകളിൽ മുഴുകാം. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ.

0: ആകുന്നു. വിശുദ്ധ ഖുർആൻ 63 അധ്യായം 11 വചനം.
1: മാഷാല്ലാ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകളാണ്. അടുത്തതായി റേഡിയോ വൈബ്സിൽ അസ്മാഉൽ ഹുസ്നയാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് നാമങ്ങൾ, അത് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അത് കൃത്യപ്പെടുത്തിയാൽ സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെ ഹദീസിൽ കാണാം. അൽ ഹാഫിൽ അൽ ഹഫീൽ, സംരക്ഷകൻ, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ ക്ലാസ് എടുക്കുന്നത്. അബ്ദുറഊഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ ചില വിശദീകരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടിപ്പിനെയെല്ലാം സംരക്ഷിച്ച് നിലനിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധമായ ഖുർആനിനെ പോലും അവൻ സംരക്ഷിക്കുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അതിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എത്ര കണ്ട് സംരക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആദ്യഘട്ടങ്ങളിൽ മലക്കുകൾക്കും ജിന്നുകൾക്കും ആകാശലോകത്ത് ഇരിക്കാനുള്ള ഒരു വസതി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് വഹി ഇറങ്ങുന്ന സമയം ആ മലക്കുകൾ വഹയുമായി വരുമ്പോൾ, അല്ലെങ്കിൽ മലക്കുകളുടെ സംസാരങ്ങളെ ഇവർ കട്ട് കേൾക്കുമായിരുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് ഒരു സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. വഹി എന്ന ഈ ഒരു മഹത്തായ അള്ളാഹുവിൻ്റെ കലാമിനെ ഇവർ കട്ടുകേൾക്കുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പിശാചുക്കളെ തടയിടുകയും അള്ളാഹുവിൻ്റെ വഹിയെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സകങ്ങളിൽ ഓർത്തുവച്ച് ഹിഫ്ളായിക്കൊണ്ട് നിഞ്ചകങ്ങളിൽ സൂക്ഷിച്ചു എന്നാണ്. പിന്നീടത് പല സ്ഥലങ്ങളിലായി എഴുതി അതിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ഖുർആനിനെ ജംഅ് ചെയ്തു ഒരു രണ്ട് ചട്ടക്കുള്ളിൽ ഒരു മുസ്ഹഫാക്കി അതിനെ മാറ്റി എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 1400 വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിനൊരു ഹർഫ് അല്ല, ഒരു ഹറക്കത്ത് പോലും വ്യത്യാസമില്ലാതെ ഇന്നും അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അൽ ഹാഫിളാണ് എന്നതിനെ കൂടുതൽ നമുക്ക് വ്യക്തമാക്കി നൽകുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നീടത് ശബ്ദരേഖയാക്കി ഇന്നും നിലനിൽക്കുന്നു. ഓഡിയോ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു, അത് കഴിഞ്ഞ് വീഡിയോ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു. അങ്ങനെ വ്യത്യസ്തമായ സംഗതിയിലൂടെ, സംഭവങ്ങളിലൂടെ, കാരണങ്ങളിലൂടെ ഇന്ന് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു. ആരെല്ലാം ഏതെല്ലാം മാർഗത്തിൽ വിശുദ്ധ ഖുർആനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ആ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് അവൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ആർക്കും അതിനെ നശിപ്പിക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ കിതാബുകളിൽ അല്ലെങ്കിൽ മുസ്ഹഫുകളായി നിലകൊള്ളുന്നു, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓഡിയോ രൂപത്തിൽ നിലകൊള്ളുന്നു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ വീഡിയോ വിഷ്വൽ രൂപത്തിൽ അത് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ലോകത്തുള്ള പല മുസ്ലിമീങ്ങളുടെയും ഹൃദയങ്ങളിലുള്ളിൽ മനപ്പാഠമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തേറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നതും ലോകത്തേറ്റവും കൂടുതൽ ഹിഫ്ളാക്കപ്പെടുന്നതുമായ ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ അള്ളാഹു അതിനെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ സംരക്ഷണം നൽകുന്നതിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷണം നൽകുന്നവൻ എന്നതാണ് അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇങ്ങനെ തുടങ്ങി നമ്മൾ പല വിഷയങ്ങളെടുത്തു നോക്കുമ്പോൾ കഅബാലയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ പുതുക്കി പണിതതിന് ശേഷം ആ കഅബാലയം എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ അങ്ങനെ ആൾ താമസമുള്ളതൊന്നുമല്ല, അങ്ങനെ ആളുകൾക്ക് ആകർഷിക്കുന്ന രൂപത്തിലുമല്ല. എന്നിട്ടും ഇന്നും അതിനെ പിടിച്ചടക്കാൻ, അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്രഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൻ്റെ വിഷയത്തിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചു. അബ്രഹത്തിൻ്റെ ആനപ്പട വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ നടപടി സ്വീകരിച്ചത് അവസാനം അത് കന്നുകാലികൾ കഴിച്ചു തുപ്പിയ വേസ്റ്റ് പോലെ, വൈക്കോൽ തുരുമ്പുകൾ പോലെയായിപ്പോയി. അവരെന്ന് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഗേഹത്തെ, അള്ളാഹുവിൻ്റെ കഅബാലയത്തെ അവൻ സംരക്ഷിക്കുന്നു. അന്നു മുതൽ ഇന്നുവരെയും അത് സംരക്ഷണം നിലകൊണ്ടുപോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ്, സംരക്ഷണമേകുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്നത് മുതൽ, അതുപോലെ തന്നെ ഉറക്കമെണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സകല സമയങ്ങളിലും റബ്ബിൻ്റെ സംരക്ഷണം നമുക്ക് അനിവാര്യമാണ്. റബ്ബിൻ്റെ സംരക്ഷണമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ കാവലും രക്ഷയും നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആരാണ് പ്രവാചകൻ? അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്ന മഹത് വ്യക്തിയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയാ വൽ ആഖിറ. അള്ളാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത് നൽകണമേ, അതുപോലെ തന്നെ വിട്ടുവീഴ്ച നൽകണമേ, എനിക്ക് സൗഖ്യമേകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയാ വ അഹ്ലി വ മാലി. അള്ളാഹുവേ, എൻ്റെ ദുനിയാവിലും എൻ്റെ പരലോകത്തും എൻ്റെ ദീനിൻ്റെ വിഷയത്തിലും എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലുമെല്ലാം എനിക്ക് സൗഖ്യവും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുമെല്ലാം ചെയ്തു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാലയോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു മസ്തിർ ഔറാത്തി വ ആമിൻ റൗആത്തി. അല്ലാഹുവേ, എൻ്റെ തിന്മകളെ നീ മറച്ചു വെക്കണം, അതിനെ നീ മറച്ചു വെക്കുകയും എനിക്ക് നിർഭയത്വം നൽകുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം. അല്ലാഹു മഹ്ഫദ്നി മിൻ ബൈനി യദയ്യ, എൻ്റെ മുന്നിലൂടെ എന്നെ നീ സംരക്ഷിക്കണം. എൻ്റെ മുന്നിലൂടെ വരുന്ന എൻ്റെ ഷർറുകൾ, എനിക്ക് ബാധിക്കാനിരിക്കുന്ന ഷർറുകളെ റബ്ബേ, നീ എനിക്ക് അതിൽ നിന്ന് തടഞ്ഞ് നീ എന്നെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാഹു മഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, എൻ്റെ പിന്നിലൂടെ വരുന്ന ഷർറുകൾ, എന്നെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, റബ്ബേ നീ എനിക്ക് അതിൽ നിന്ന് സംരക്ഷണം നൽകണം. വമിൻ ഖൽഫി വ അൻ യമീനി വ അൻ ഷിമാലി, എൻ്റെ വലതുഭാഗത്തുകൂടി എൻ്റെ ഇടതുഭാഗത്തുകൂടി ഇങ്ങനെ എന്നെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന എല്ലാവിധ ഷർറുകളും റബ്ബേ നീ എന്നിൽ നിന്ന് തട്ടി മാറ്റി അതിനെ സംരക്ഷിച്ച് എന്നെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. വമിൻ ഫൗഖി, അവിടെയും തീർന്നില്ല, മുകളിലൂടെ വരുന്ന, എൻ്റെ മുന്നിലൂടെ വരുന്നതും പിന്നിലൂടെ വരുന്നതും വലതുഭാഗത്തുകൂടി വരുന്നതും ഇടതുഭാഗത്തുകൂടി വരുന്നതും മുകളിലൂടെ വരുന്നതുമായ എല്ലാവിധ ഷർറുകളും തിന്മകളും എന്നെ ബാധിക്കുന്ന ദോഷങ്ങളും റബ്ബേ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് എന്നിൽ നിന്ന് അതിനെ അകറ്റി അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാമും പ്രാർത്ഥിക്കണം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഉറങ്ങുന്ന സമയത്ത് ദിക്റുകളും പ്രാർത്ഥനകളുമായി കൊണ്ട് ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയാൽ അന്നവൻ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ കാവലിലായിരിക്കുമെന്നാണ്, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു. ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാനിതാ തുടങ്ങുകയാണ്. വദഅതു ജംബി, ഞാനിതാ കിടക്കാൻ പോവുകയാണ്. വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹു, അല്ലാഹു ഞാനിതാ കിടന്ന് ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ മരണമാണല്ലേ, ആ ഉറക്കിൽ നിന്ന് എന്നെ ശരിയായ മരണത്തിലേക്ക് നീ എന്നെ എത്തിക്കുകയാണെങ്കിൽ ആ ആത്മാവിന്, എൻ്റെ നഫ്സിന് നീ കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി വ ഇൻ അർസൽതഹ, നീ അത് തിരിച്ച് എൻ്റെ റൂഹിനെ തിരിച്ചു നൽകി ജീവിതത്തിലേക്ക് കടത്തുകയാണെങ്കിൽ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദകസ് സാലിഹീൻ, നിന്റെ സാലിഹായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്നതാണ്. ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നാരാ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാരാ? ആദരവായ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ കാവൽ റബ്ബിനിൽ നിന്നുള്ള പ്രത്യേകമായ കാവൽ ലഭിക്കാൻ, അതും സ്വാലിഹീങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകമായ കാവൽ എന്ന് പറയുമ്പോൾ, അങ്ങനെ വിശ്വാസികൾക്ക് സ്വാലിഹീങ്ങൾക്ക് പ്രത്യേകമായി എല്ലാവർക്കും നൽകുന്ന കാവലിനപ്പുറം വിശ്വാസികൾക്ക് പ്രത്യേകമായ കാവലുകൾ ലഭിക്കാനുണ്ട് എന്നത് തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് റബ്ബ് കാവൽ നൽകുന്നവനാണ്, അൽ ഹഫീളാൻ അൽ ഹാഫിളാൻ, അവൻ കാവലേകുന്നവനാണ്. ആ കാവൽ നമ്മൾ തേടണം, പ്രത്യേകമായ കാവൽ ലഭിക്കാൻ വേണ്ടി നാം ആവശ്യപ്പെടണം, റബ്ബിനോട് ഇരക്കണം. അങ്ങനെ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. ഇനി രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ബിസ്മില്ലാഹി ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർദ് വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്ന ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മൂന്ന് വീതം പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും അവനെ ബാധിക്കുകയില്ല എന്നാണ്. അവൻ അല്ലാഹു സുബ്ഹാന തലയുടെ സംരക്ഷണം ലഭിക്കുമെന്നാണ്. ഇനി വീണ്ടും കാണാൻ സാധിക്കും, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ് എന്നീ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാന തല നമ്മെ സംരക്ഷിക്കും, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് ലഭിക്കും, നമുക്ക് ബാധിക്കാനിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മെ അല്ലാഹു സംരക്ഷിക്കും, അതിനെ തട്ടിമാറ്റും എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇത്തരത്തിൽ റബ്ബിൻ്റെ കാവൽ പ്രത്യേകമായി ലഭിക്കണമെങ്കിലോ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി കാണുന്നത് വിശ്വാസരംഗത്തുള്ള വിശുദ്ധിയാണ്. വിശ്വാസരംഗത്തുള്ള വിശുദ്ധി നമുക്കുണ്ടെങ്കിൽ അൽ ഹാഫിളായ അല്ലാഹു അൽ ഹഫീളായ അല്ലാഹു നമുക്ക് പ്രത്യേകമായി കാവൽ നൽകുന്നതാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഫുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അല്ലാഹു പറയാണ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ അടിയുറച്ചു നിൽക്കുന്നയാളുകൾക്ക് പിന്നെ പേടിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും അവനുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് ദുനിയാവിലും പേടിക്കേണ്ടതില്ല, പരലോകത്തും പേടിക്കേണ്ടതില്ല, അവന് തീർത്തും വിജയമായിരിക്കും, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത്, നമ്മൾ സത്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഹ്ഫദു അയ്മാനക്കും, നിങ്ങളുടെ സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സത്യം ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം. കള്ളസത്യം പാടില്ല, സത്യസന്ധമായ സത്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. സത്യമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു. അതുകൊണ്ട് അനാവശ്യമായ സത്യങ്ങൾ ഇട്ടുകൊണ്ട് പ്രയാസപ്പെടരുത് എന്നും അല്ലാഹു സുബ്ഹാന തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മൂന്നാമത്തേത്, നിസ്കാരത്തെ സൂക്ഷിക്കുക എന്നതാണ്. നിസ്കാരത്തെ നമ്മൾ സൂക്ഷിക്കണം, നിസ്കാരം നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കണം. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ പാലിച്ചുകൊണ്ട് വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതാല പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയമുണ്ടാകും, അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ കാണാം, ഹാഫിളു അലാ സലവാത്തി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണം, അതായത് നിസ്കാരം കൃത്യമായി നമസ്കരിക്കണം, അതുപോലെ തന്നെ സമയബന്ധിതമായി കൊണ്ട് നിർവഹിക്കണം. ഇങ്ങനെ തുടങ്ങി നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ, അവർ നിസ്കാരത്തെ സംരക്ഷിക്കുന്നവരാണ്, നിസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ കാവൽ, അല്ലാഹുവിന്റെ ഹിഫ്ൽ നമ്മുടെ മേലുണ്ടാകണമെങ്കിൽ നാം ആ നിസ്കാരം, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം എന്നാണ്. നാലാമത്തത്, ലൈംഗിക വിശുദ്ധിയാണ്. ഇന്ന് ആർക്കും ആരെയും ഭോഗിക്കാം എന്ന രൂപത്തിലേക്ക് ആളുകളുടെ കൺസെപ്റ്റുകൾ മാറുന്ന സമയം, ആകാശത്തൂടെ പറന്നു നടക്കുന്ന പറവകൾ വേളി കഴിക്കാറില്ല എന്ന വാക്കിനെയും മുൻനിർത്തിക്കൊണ്ട് പലരും ഇന്ന് ഇത്തരം തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, LGBTQ പോലെയുള്ള തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമ്മൾ നെഞ്ചോട് ചേർക്കണം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വിജയിക്കുന്ന വിശ്വാസികളുടെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സംരക്ഷിക്കുന്നതാണ്, അത് വിനിയോഗിക്കേണ്ട രൂപത്തിൽ അനുവദിച്ച മാർഗത്തിൽ, അനുവദനീയമായ മാർഗത്തിൽ മാത്രമാണ് അവർ അതിനെ ഉപയോഗിക്കുക, അതല്ലാതെ അവിഹിതങ്ങളിലേക്ക് പോകാത്തവരാണവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ഇത്തരം ചില ഗുണഗണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവലും ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പ്രാർത്ഥനയുണ്ടാകണം, ദിക്റുകൾ ഉണ്ടാകണം. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആ രൂപത്തിൽ നാം റബ്ബിൽ നിന്നുള്ള കാവലും സംരക്ഷണവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക. ആ രൂപത്തിൽ അല്ലാഹു അൽ ഹാഫിളാണ്, അൽ ഹഫീദാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതിനുവേണ്ട പ്രവർത്തനങ്ങളും റബ്ബിൻ്റെ കാവലും സംരക്ഷണവും ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും പഠിക്കാനുള്ള അവസരമാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേട്ടത് അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ് നമ്മോട് ഇതുവരെ പങ്കുവച്ചത്. ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും വ്യത്യസ്തമായ തലങ്ങളും രൂപങ്ങളും ഭാവനകളും സമ്മാനിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മോടൊപ്പം ചേരുന്നു വി ടി അങ്കിൾ എന്ന വി ടി അബ്ദുസലാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന കഥ, ചെയ്യുന്ന ജോലിയിൽ അഭിമാനം. ബാഗ്ദാദിലെ ഒരു കർഷകന്റെ രണ്ട് മക്കളായിരുന്നു അമീറും സമീറും. പിതാവിന്റെ മരണശേഷം ഇളയവനായ സമീർ കുലത്തൊഴിലായി കൃഷി തുടർന്നു പോന്നു. എന്നാൽ മൂത്തവനായ അമീർ കച്ചവടത്തിലാണ് ശ്രദ്ധിച്ചത്. നിരവധി നാടുകളിൽ വ്യാപാരം ചെയ്ത് അയാൾ വമ്പിച്ച സ്വത്തിനുടമയായി മാറി. ഒരിക്കൽ ദീർഘമായ യാത്രയ്ക്കിടെ അയാൾ ഒരു നാട്ടിലെത്തി. അവിടെ പട്ടുനൂലിന് വളരെ പ്രിയമുള്ള നാടാണെന്ന് അമീർ മനസ്സിലാക്കി. പട്ടുനൂലിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചാൽ തനിക്ക് സ്വർണം കൊയ്യാമെന്നായി അവന്റെ ചിന്ത. നാട്ടിൽ മടങ്ങിയെത്തിയ അമീർ നിരവധി പണിക്കാരെ വെച്ച് പട്ടുനൂൽ പുഴു കൃഷി ആരംഭിച്ചു. നിരവധി ജോലിക്കാർ വിശ്രമമില്ലാതെ പണിയെടുത്തു. തനിക്ക് കിട്ടാൻ പോകുന്ന വമ്പിച്ച ആദായത്തെപ്പറ്റി ഓർത്തു നിൽക്കുന്നതിനിടയിൽ അനുജൻ സമീർ അവിടെ എത്തി. അനുജനെ കണ്ടപ്പോൾ സന്തോഷമായി. സമീറിനെ വേണ്ട വിധം സ്വീകരിച്ചിരുത്തി. കുശലാന്വേഷണത്തിനിടയിൽ അമീർ പറഞ്ഞു, സമീർ, നീ ഇപ്പോഴും പിതാവിനെപ്പോലെ കൃഷിയും ചെയ്ത് തുച്ഛമായ വരുമാനത്തിന് ശ്രമിക്കുകയാണോ? എന്നെ നോക്ക്, എനിക്ക് എന്തിനുമേതിനും കയ്യാളുകളുണ്ട്, ജ്യേഷ്ഠൻ പറയുന്നത് സമീർ കൗതുകപൂർവം കേട്ടു. വേലക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് സുഖമായി കഴിയാമെന്ന് കരുതരുത്. നമ്മുടെ കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ വേലക്കാരൊക്കെ സ്ഥലം വിടും കേട്ടോ. എന്താണ് നീ പറഞ്ഞു വരുന്നത്? അമീർ ചോദിച്ചു. എന്നെ നോക്കൂ, പണിക്കാരില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഉണ്ടാകുന്നില്ല. കാരണം കൃഷിപ്പണി പണിക്കാരേക്കാൾ നന്നായി എനിക്ക് ചെയ്യാനറിയാം. അതിനാൽ പണിക്കാരുടെ ആവശ്യം വളരെ കുറച്ചു മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അനുജന്റെ വിശദീകരണം അമീറിനെ നിശബ്ദനാക്കി. വരുമാനം കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കും. ചെയ്യുന്നത് എന്ത് ജോലിയാണെങ്കിലും അതിലുള്ള ആത്മവിശ്വാസവും അഭിമാനവും തന്നെയാണ് ഏറ്റവും വലുത്. കഥ കേട്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നല്ല ആത്മവിശ്വാസവും അഭിമാനവും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായും ഫലമുണ്ടാകും. അപ്പോൾ മടിയന്മാരാവാതെ ആത്മാർത്ഥമായി ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്ന ഈ ഒരു കഥയിലെ ഗുണപാഠം നമ്മളൊക്കെ ഉൾക്കൊള്ളണം. കൂട്ടുകാരെ, മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കഥ പറയാൻ പരിപാടിയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥ പറയാം എന്ന പങ്കതിയാണ്. അതിൽ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവതരണത്തിലാണ് നമ്മൾ കേട്ടത്. വീട്ടി അബ്ദുസലാമാണ് അവതരിപ്പിച്ചത്. ഇതുപോലെ ധാരാളം ഉപകാരപ്പെടുന്ന കഥകൾ നൽകുന്ന ഒരു പങ്കതിയാണിത്. അത് സ്ഥിരമായി കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി നാം കേൾക്കാനിരിക്കുന്നത് ജനക്ഷേമം പ്രോഗ്രാമാണ്. ജനക്ഷേമം പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ വരെ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും. എന്നാൽ ചിലർക്കതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി അറിയാത്തവരുമുണ്ട്. ഈ ജനക്ഷേമ പരിപാടികളെ കേട്ട് അത് തിരിച്ചറിഞ്ഞ ആളുകളുമുണ്ട് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാനസിക വൈകല്യം സംഭവിച്ചവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ നമ്മോടൊപ്പം മുജീബ് റഹ്മാൻ തിരുത്തിയാട് കൂടെ നവാസ് ഉളവണ്ണയും ആണ് പങ്കെടുക്കുന്നത്. നമുക്കത് കേൾക്കാം.
4: ജനക്ഷേമം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്. അദ്ദേഹം നമുക്കറിയുന്നത് പോലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം മാനസിക വൈകല്യം സംഭവിച്ച ആളുകൾ കുട്ടികളെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും RCIയുടെ ട്രെയിനറും ഒക്കെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി പറയാനുള്ളത് ഈ മാനസിക വൈകല്യം സംഭവിച്ച ആളുകളുടെ കുട്ടികൾ അവരുടെ പാരൻസിന് പൊതുവെ വലിയ ആശങ്കയാണ്. ഇവരെങ്ങനെയാണ് വളർത്തുക, ഇവർക്ക് എങ്ങനെയാണ് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക, ഇതിന് എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ, എന്താണ് ഒന്ന് വിശദീകരിച്ചാൽ.
5: വളരെ പ്രസക്തമായൊരു ചോദ്യം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ, മുതിർന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക സ്വന്തമായി ഒരു ജോലി പഠിപ്പിച്ചെടുത്ത് ജോലിയിൽ ഏർപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെ മികവുറ്റതാക്കിയെടുക്കാം എന്നുള്ളതാണ്. ആ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ രക്ഷാകർത്താക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇത്തരം കുട്ടികൾക്ക് ഗവൺമെൻറ് തലത്തിൽ തന്നെ ജോലി പഠിപ്പിച്ചു കൊടുക്കാനായി കോഴിക്കോട്ട് മായനാട്ടും അതുപോലെ തിരുവനന്തപുരത്തും രണ്ട് വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ സെൻ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വ്യതിരിക്തമായ രീതിയിലുള്ള തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒപ്പം കേരളത്തിലെ തന്നെ ഏകദേശം 300+ സ്പെഷ്യൽ സ്കൂളുകൾ വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റുകളിൽ വെച്ച് പലതരത്തിലുള്ള ട്രെയ്ഡുകൾ, തൊഴിൽ മേഖലകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നൊക്കെ പുറത്തു വരുന്ന കുട്ടികൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരവസരം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ വെല്ലുവിളി, രക്ഷാകർത്താക്കൾ നേരിടുന്ന വെല്ലുവിളി. അതിനുള്ള പരിഹാരം എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഒത്തിരി പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കൈവല്യ എന്നുള്ളൊരു പദ്ധതി. ഇത് 21 വയസ്സ് പ്രായമായ ഏത് ഭിന്നശേഷിക്കാർക്കും അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് മാത്രം, അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനായി ഗവൺമെൻറ് 50,000 രൂപ, അതൊരു 100,000 രൂപ വരെ നൽകാനുള്ള പ്രൊവിഷനുണ്ട്. ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 25,000 രൂപ സബ്സിഡിയാണ്, ബാക്കി 25,000 രൂപ തിരിച്ചടച്ചാൽ മതി, പലിശ രഹിതവുമാണ്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ 1,000,000+ ഭിന്നശേഷിക്കാർക്കാണ് ഈ കൈവല്യ പദ്ധതി വഴി സഹായം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, 21 വയസ്സ് പൂർത്തിയായ നമ്മുടെ മക്കളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്യുകയും അവിടുന്ന് ഈ സഹായം നേടിയെടുക്കുകയും ചെയ്യുക. ഇനി അത് കിട്ടാത്ത ഈ പ്രായം 21 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് തൊഴിൽ ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് വേറെയും പദ്ധതികളുണ്ട്. കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ലോൺ സ്വയം തൊഴിൽ സഹായ പദ്ധതികളായിട്ട് ഒത്തിരി ലോൺ പദ്ധതികൾ, അത് കാർഷിക മേഖലകളിലാവട്ടെ, വാണിജ്യ വ്യവസായ മേഖലകളിലാവട്ടെ, സ്വയം തൊഴിലിലാവട്ടെ, എല്ലാം ലോൺ നൽകി ഈ മക്കൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
4: അപ്പോൾ സർക്കാർ സഹായം നൽകുന്നത് ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലോ മായനാട്ടൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത്, ആ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തോ ട്രെയിഡാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, എന്തൊക്കെ ട്രെയിഡ്?
5: ഗവൺമെൻറ് മേഖലയിൽ 2 തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങളാണുള്ളത്, ഒന്ന് മായനാട്ടും തിരുവനന്തപുരത്ത്. ഇവിടെ 2 സ്ഥലത്തും ബുക്ക് ബൈൻഡിങ്, DTP, കമ്പ്യൂട്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളൊക്കെയാണ് നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ സ്കൂളുകളുടെ ഭാഗമായിട്ട് മറ്റു പല രീതിയിലുള്ള പേപ്പർ ബാഗ് നിർമ്മാണം, പേപ്പർ കപ്പ് നിർമ്മാണം, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, അങ്ങനെ വ്യത്യസ്തമായ നൂതനമായ പല തൊഴിലുകളും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഈ മക്കൾക്ക് കാര്യമായി എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പര്യാപ്തരാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറ്റിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏത് തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവരെ കൃത്യമായി തൊഴിൽ പഠിപ്പിച്ചെടുക്കാനും അവരെ ഒരു വരുമാനദായകരാക്കി മാറ്റിയെടുക്കാനും കഴിയും. അതിന് ഉദാഹരണങ്ങളും ഒത്തിരി നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്കറിയാം പ്രൊഫസർ മുതുകാട് അദ്ദേഹത്തിൻ്റെ
4: തിരുവനന്തപുരത്തെ
5: മാജിക് പ്ലാനറ്റ് തന്നെ ഇപ്പോൾ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ കൃത്യമായി ഭിന്നശേഷിയുള്ള എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെർബപ്പാൾസി, അതുപോലെ അന്ധത, ബധിരത പോലെയുള്ള പ്രശ്നങ്ങളുള്ള ഭിന്നശേഷിക്കാരെ മാജിക്ക് പഠിപ്പിച്ചിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കിയെടുക്കുന്നുണ്ട്. സാധാരണക്കാരന് പോലും അപ്രാപ്യമായ മാജിക്കാണ് ഈ കുഞ്ഞുങ്ങൾ നിഷ്പ്രയാസം പൊതുവേദികളിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർ ചെയ്യുന്ന ഏത് ജോലിയും കൃത്യമായി ഇവരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി നമ്മുടെ മക്കൾ ചെയ്യും, അതിനവസരം നൽകുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ബാധ്യത.
4: പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇമ്മ്യൂണൈസേഷൻ്റെ കുറവുണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഹാൻഡിക്കാപ്പ്ഡ് ആയിരിക്കും, ചിലപ്പം ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാനസിക രോഗത്തെ കൂടാതെ തന്നെ വേറെ എന്തെങ്കിലും തകരാറുകൾ, ഇതൊക്കെ പരിഹരിക്കാൻ ആരോഗ്യപരമായ എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ?
5: വളരെ യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അസോസിയേറ്റഡ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ നമ്മുടെ മക്കളോടൊപ്പമുണ്ട്. ഇപ്പോൾ മിക്ക മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്കും അപസ്മാരം അവരുടെ കൂടപ്പിറപ്പാണ്, നേരത്തെ പറഞ്ഞ ഹൃദയവൈകല്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രക്ഷാകർത്താക്കൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു മേഖലയും ഇവരുടെ ചികിത്സാ മേഖലയാണ്. ആ മേഖലയിൽ തന്നെ ഒത്തിരി പണം ചെലവഴിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗവൺമെൻറ് ഇടപെടൽ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം, സെർബപ്പാൾസി, ബഹുവൈകല്യം, ഇവർക്കെല്ലാം നിരാമയ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ. പ്രതിവർഷം 100,000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നിരാമയ. ഈ നിരാമയ പദ്ധതിയിൽ എൻറോൾമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിന് കാർഡ് കിട്ടുകയും ഇൻഷുറൻസ് കാർഡ് കിട്ടുകയും കേരളത്തിലെ ഏത് രജിസ്റ്റേർഡ് ആശുപത്രികളിൽ വെച്ച് ചികിത്സ നേടുകയും ചെയ്താൽ 100,000 രൂപ വരെ പ്രതിവർഷം നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റും. വേറെയും പദ്ധതികളുണ്ട്. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി വികലാംഗ ദുരിതാശ്വാസ നിധി എന്നുള്ള പേരിൽ 5,000 രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതികളുണ്ട്. ഒപ്പം താലോലം എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വഴി നടപ്പിൽ വരുത്തുന്നുണ്ട്. അവിടെ 18 വയസ്സ് വരെയുള്ള ഓട്ടിസം ബാധിച്ച, അല്ലെങ്കിൽ അസ്ഥിവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ, സെർബപ്പാൾസിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 18 വയസ്സ് വരെയുള്ള ചികിത്സ പരിപൂർണമായും സൗജന്യമാണ്.
4: പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ?
5: വിദ്യാഭ്യാസ മേഖലകളിലും കുട്ടികൾക്ക് പഠനം നടത്താൻ ഒത്തിരി സഹായ പദ്ധതികൾ ഗവൺമെൻറ് തലത്തിലുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 28,500 രൂപ വരെ പ്രതിവർഷം സഹായം കിട്ടുന്ന സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ 5 സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. അതായത് മാതൃജ്യോതി, വിദ്യാജ്യോതി, വിദ്യാകിരണം, ഇവരിതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വെല്ലുവിളി മാത്രമല്ല ഏത് തരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമാണെങ്കിൽ ഇത്തരം വ്യക്തികളുടെ മക്കൾക്ക്, ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ മക്കൾക്ക് പഠന സഹായം കിട്ടും, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വരുമാന പരിധിയില്ലാതെ സഹായം കിട്ടും, അതുപോലെ വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രിയൊക്കെ ചെയ്യുന്ന ഭിന്നശേഷിയുള്ള ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്ക് സാമ്പത്തിക സഹായം സ്കോളർഷിപ്പായിട്ട് നൽകുന്നുണ്ട്. SLC, +2 ഒക്കെ ഈ സാക്ഷരതാ മിഷൻ വഴി തുല്യതാ പരീക്ഷ എഴുതി വിജയിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ രജിസ്ട്രേഷൻ ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ ഈ സാമൂഹ്യ നീതി വകുപ്പ് വഴി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ വിദ്യാകിരണം, വിദ്യാജ്യോതി, വിദൂര വിദ്യാഭ്യാസം, അതുപോലെ സാക്ഷരതാ മിഷൻ വഴിയുള്ള സഹായം, ഇതിനൊക്കെ നമ്മൾ സമീപിക്കേണ്ടത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിനെയാണ്.
4: ഇതിനൊക്കെ വെക്കേണ്ട ഡോക്യുമെന്റ്സ്, പിന്നെ മെഡിക്കൽ ബോണ്ടിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലേ?
5: ഓരോന്നിനും പ്രത്യേക തരം ഡോക്യുമെന്റ്സ് ആണ്. അത് ഓരോ പദ്ധതിയോടൊപ്പം, പദ്ധതിയുടെ അപേക്ഷാ ഫോമിനോടൊപ്പം നമുക്ക് ലഭിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടത് എന്തൊരു സഹായ പദ്ധതി ഭിന്നശേഷിക്കാരന് കിട്ടണമെങ്കിലും ഇതം പ്രഥമമായി നമ്മൾ സമർപ്പിക്കേണ്ട രേഖ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കുട്ടിയുടെ ഭിന്നശേഷിത്വം ഏതാണ്, എത്ര ശതമാനമുണ്ട് എന്ന് കൃത്യമായി നിർണയിച്ച് അവർ ഒപ്പിട്ട് നൽകുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എന്താനുകൂല്യങ്ങൾക്കും അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ ഓൺലൈനായിട്ട് നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള വെബ്സൈറ്റ് ഞാൻ നേരത്തെ UDID കാർഡിന് പറഞ്ഞ അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഒന്നുകൂടെ സൂചിപ്പിക്കാം, www.swalambankard.gov.in. നേരത്തെ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഗൂഗിളിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ വെബ്സൈറ്റിലോട്ട് നമുക്ക് നേരിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെയും ഗവൺമെൻറ് തലത്തിൽ പല മേഖലകളിലും എന്ന് പറഞ്ഞാൽ സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, നേരത്തെ പറഞ്ഞ ജില്ലാ പ്രാരംഭ ഇടപെടൽ കൂടാതെ കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളുണ്ട്. അത് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ ഉണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തെറാപ്പി സംവിധാനങ്ങളും ഡോക്ടർമാരുടെ സേവനങ്ങളും പരിപൂർണമായും സൗജന്യമാണ്. പലപ്പോഴും രക്ഷാകർത്താക്കൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാനാണ്. അതിനുള്ള സാമ്പത്തിക ബാധ്യത വരുന്നു, ഈ കുഞ്ഞുങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ ഈ REIC പോയി കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങൾ പരിപൂർണമായും സൗജന്യമാണ്. ഇത് തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന രക്ഷാകർത്താക്കൾക്ക് വേറൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിലുള്ളത് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എല്ലാ ജില്ലകളിലുമുണ്ട്. കേരളത്തിൽ മൊത്തം 25 മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകളുണ്ട്. ഈ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇത്തരം എക്സ്പേർട്സിൻ്റെ വിദഗ്ധരുടെ സേവനം ഒരു വാഹനങ്ങളിൽ ഏർപ്പാടാക്കി ഇവർ ബ്ലോക്ക് തലങ്ങളിലോട്ട് സേവനത്തിനായിട്ട് വരുന്ന ഒരു സാഹചര്യം. അവിടെയും നമ്മൾ കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ സേവനം തീർത്തും സൗജന്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് യാത്രാ സൗജന്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചു ട്രെയിനിൽ യാത്രാ സൗജന്യമുണ്ട്, പ്രൈവറ്റ് ബസ്സിൽ, KSRTC ബസ്സിലൊക്കെ യാത്രാ കൺസെഷനുകളുണ്ട്. ഇതിനൊക്കെ പ്രത്യേക കൺസെഷൻ കാർഡ് സംഘടിപ്പിക്കേണ്ടതുണ്ട്.
4: പിന്നെ പെൻഷന് മറ്റു ഇതൊക്കെ രണ്ടു തരം പെൻഷനുകൾ ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷനും കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ.
5: രണ്ട് പെൻഷനുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 1600 രൂപ വരെ ഭിന്നശേഷി പെൻഷൻ, അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് സമീപിക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. നമ്മളെവിടെയാണോ താമസിക്കുന്നത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപേക്ഷാ ഫോം വാങ്ങിയിട്ട് അവിടെയാണ് അപേക്ഷ നൽകേണ്ടത്.
4: ഓക്കെ, ഇത്രയും നേരം നമ്മളോട് സംവദിച്ചതിന് മുജീബ് റഹ്മാൻ സാഹിബിന് നന്ദി പറയുകയാണ്.
6: മാഷാല്ലാ, ജനക്ഷേമം പ്രോഗ്രാമിൽ നാം ഇതുവരെ കേട്ടത് മാനസിക വൈകല്യം സംഭവിച്ചവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. മുജീബ് റഹ്മാൻ തിരുത്തിയാടും നവാസ് ഒളവണ്ണയുമാണ് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
7: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല, ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് മറ്റൊരു പംക്തിയിലേക്ക് നമ്മൾ പോകുന്നു. സ്നേഹക്കൂട്, ശ്രോതാക്കളുടെ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളുമായിക്കൊണ്ട് സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി കടന്നെത്തുന്ന പീസ് റേഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് പീസ് റേഡിയോയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം. ഒരുപാട് ചോദ്യങ്ങൾ വാട്സപ്പ് വഴി ടെക്സ്റ്റായും വോയിസായും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ hello@peaceradio.com എന്ന ഇമെയിലിലും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിലൊരു ചോദ്യം: ഞാനൊരു ഹോസ്റ്റൽ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും പഠിച്ചതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരമെന്നത്?
2: ഇസ്ലാമികമായ ബോധം ജീവിതത്തിൽ അല്പാൽപമായി ബോധ്യപ്പെട്ടു വരുന്ന നമ്മുടെ യുവ സുഹൃത്തുക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് നിരന്തരമായി ലഭിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു പരാതി പലരും പറയാറുണ്ട്. ഇത് പറയുമ്പോൾ ആദ്യമേ സൂചിപ്പിക്കാനുള്ള കാര്യം, എനിക്ക് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദന ഒരു നല്ല മനസ്സിൻ്റെ സൂചനയാണ്. അടഞ്ഞുപോയ മനസ്സുകൾക്ക് എന്തു തെറ്റുകൾ പ്രവർത്തിച്ചാലും യാതൊരു കുറ്റബോധമോ മടങ്ങി വരാനുള്ള ഒരാഗ്രഹമോ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ ചോദിച്ച സുഹൃത്തും ഇത്തരം സമാനമായ ചോദ്യങ്ങൾ മനസ്സിലുള്ളവരും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്ത് ഞാൻ പരാജയപ്പെടുന്നല്ലോ എന്ന കുറ്റബോധം ഒരു നല്ല ലക്ഷണമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ വരുന്നത്? അള്ളാഹു എന്തായിരുന്നാലും ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ല വുസ്അഹ, കഴിയുന്നതല്ലാത്തതൊന്നും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിരോധിച്ച തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. ഇസ്ലാം കൽപ്പിച്ച നന്മകൾ പ്രായോഗികമായി ജീവിതത്തിൽ എവിടെയും എങ്ങനെയും നിർവഹിക്കുവാനും സാധിക്കും. അപ്പോൾ ഇവിടെ ചില വൈകാരികമായ നിമിഷങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നതാണ് ഇവിടെ സംഭവിച്ചു പോകുന്നത്. അതായത് ബോധപൂർവം നമ്മൾ പ്രവർത്തിക്കുന്ന തെറ്റുകളല്ല. ഒരാളത് നമ്മൾ മോഷ്ടിക്കുക, അപ്പം ഞാൻ മോഷ്ടിക്കണ്ടെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു, പക്ഷെ മോഷ്ടിച്ചു പോവുകയാണ്, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അതയാൾ ബോധപൂർവം പരിശ്രമിച്ചാൽ തന്നെ നടക്കുള്ളൂ, തന്ത്രപരമായി ആസൂത്രണം ചെയ്താൽ മാത്രമേ നടക്കൂ. എന്നാൽ വൈകാരികമായ സംഗതികൾ, ഒരു അന്യസ്ത്രീയൊന്ന് നോക്കിപ്പോയി, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല അവിഹിത ബന്ധങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ പിക്ചറുകൾ, ഇതൊക്കെ നിഷിദ്ധമാണ് ഇസ്ലാമിൽ. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ആരായിരുന്നാലും ലാ യഖ്ലുവന്ന റജുലം ബിംറഅത്തിന്, ഒരു സ്ത്രീയും ഒരു പുരുഷനുമായി ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ ശൈത്താൻ വരും എന്ന് പറയുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ ഇതിൻ്റെ ഒരു ഘടകമാണ്. എത്ര തീരുമാനങ്ങളും പ്രതിജ്ഞകളും പ്രാർത്ഥനകളും നടത്തിയാലും നമ്മൾ നമ്മളെ തിന്മയിലേക്ക് ആകർഷിപ്പിക്കുന്ന തിന്മക്ക് മുന്നിലെത്തിപ്പെടുമ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ വിടും, നമ്മുടെ ഹോർമോണുകൾ നമ്മുടെ സമ്മതമില്ലാതെ പ്രവർത്തിക്കും, അങ്ങനെ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമോ അറിവോ മാത്രം പോരാ, തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, അത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യണം. അപ്പം ആ തിന്മയോട് അല്പം താല്പര്യം ഉള്ളതുകൊണ്ടും അതിൻ്റെ രസം അനുഭവിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടുമാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുന്നത്, ആ സാഹചര്യത്തിന് മുന്നിലേക്ക് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ ആ സാഹചര്യം കാണുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഓടി അകലാൻ ശ്രമിക്കും. അതുകൊണ്ട് കണ്ണുകളെ കൊണ്ട് കാണുവാനും ഇതേപോലെ വൈകാരികളെ ഉത്തേജിപ്പിക്കുവാനും പറ്റാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മാറി നിൽക്കുന്നവന് തെറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പരാതി പറയേണ്ടി വരികയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പരിഹാരം, പിശാചിന്റെ വല്ല പ്രേരണകളും നിനക്ക് വന്നാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ റജീം എന്ന് നമ്മൾ പറയുക. നമസ്കാരം തിന്മയിൽ തടയും. ഇന്ന സ്വലാത്തു തൻഹായിൽ ഫഹ്ഷായി വൽ മുങ്കർ. അതുകൊണ്ട് ഭക്തിപൂർവ്വമായി നമസ്കരിക്കുക, നല്ല കൂട്ടുകാരുമായി സഹവസിച്ച് നന്മകൾ കേൾക്കുക, എപ്പോഴും ഉത്ബോധനങ്ങൾ കേൾക്കാൻ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, ഹൃദയത്തെ ഉറപ്പു നിർത്താൻ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിലേറ്റവും പ്രധാനം, തിന്മയ്ക്ക് പ്രചോദനം നൽകുന്ന സാഹചര്യങ്ങളിൽ ബോധപൂർവം നിൽക്കുകയോ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ബോധപൂർവമായി വിട്ടുനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയോ ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ഈ സുഹൃത്തിനും ഇതുപോലെയുള്ള ആളുകൾക്കും തിന്മകളെ നിയന്ത്രിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞേക്കും.
1: മറ്റൊരു ചോദ്യം, എന്റെ മകന് 2 വയസ്സും 4 മാസവുമായി, അവനിപ്പോഴും വീട്ടിനകത്താണ് മലമൂത്ര വിസർജനം നിർവഹിക്കുന്നത്. ടോയ്ലറ്റിൽ കൊണ്ടുപോയി ശീലമാക്കിയാലും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്തു ചെയ്യണമെന്നതാണ്
2: നമ്മുടെ ഈ സഹോദരി ചോദിച്ചിരിക്കുന്ന ചോദ്യം. നമുക്ക് ഈ ഒരു ചോദ്യത്തിന് മാത്രം നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് പഠിച്ച് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥാവിശേഷമുണ്ട്. എങ്കിൽ പോലും ഒരു നിഗമനം പറയുകയാണ്, അതായത് ഒരു കുട്ടിയുടെ ശീലം ബോധപൂർവം നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ, അല്ലാതെ നമ്മൾ മാറില്ല. ഏറ്റവും പ്രധാനമായി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കുക, ഇതൊക്കെ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ തുടങ്ങുന്ന സമയത്തന്നെ അതിൻ്റെ സന്ദർഭം, സ്ഥലം, രൂപം, വൃത്തി എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ പല ആൺകുട്ടികളും നിന്നാണ് മൂത്രയിക്കുക. നിന്ന് മൂത്രയിക്കുന്നൊരു കാര്യം ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിലുള്ള കുട്ടികളെ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇന്ന് പൊതുവെ കുട്ടികൾ ഈ പാൻസും കാര്യങ്ങളൊക്കെ ധരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി മുറ്റത്തോ അല്ലെങ്കിൽ തിണ്ടിലോ നിന്നിട്ട് അങ്ങോട്ട് നിന്നൊഴിക്കും. ഇപ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം തന്നെ ചില കുട്ടികൾക്ക് പരിചയമില്ല. അതെന്തുകൊണ്ട് വന്നതാണ്? ആദ്യം അവൻ മൂത്രയിക്കാൻ തുടങ്ങുമ്പോൾ അതിരുന്ന് നിർവഹിക്കണം എന്ന് അവനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടതെന്നുള്ള ബോധം നമുക്കല്ലേ ഉള്ളൂ, ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. പിന്നെ മൂത്രം എന്നത് ഒരു വൃത്തികേടാണെന്നും നജസാണെന്നും ആ കുട്ടിക്ക് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കി കൊടുത്താലേ അവനത് വൃത്തിയോടുകൂടെ അല്ലെങ്കിൽ അവളത് വൃത്തിയോടുകൂടെ കഴുകി വൃത്തിയാക്കുള്ളൂ. അതേപോലെ തന്നെയാണ് എന്ത് ഈ മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അതിന് പറ്റുന്ന ടോയ്ലറ്റുകൾ ഉപയോഗിക്കണം എന്നതും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ ശീലിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതിൽ ഉമ്മമാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പ്രായം ആകുന്നതിനനുസരിച്ച് കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാത്ത രക്ഷിതാക്കന്മാർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ സ്വതന്ത്രമാക്കാതെ വരും. ഇപ്പോൾ കുട്ടി കഴുകേണ്ട ഒരു പ്രായമായാൽ കുട്ടിനെ കഴുകണം, സ്വന്തം നിർവഹിക്കേണ്ട പ്രായമായാൽ കുട്ടിനെ അത് ചെയ്യണം. പക്ഷെ നമ്മൾ അതിങ്ങനെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് കൊടുത്താൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ കാത്തിരിക്കും. അപ്പോൾ ഒരാത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പേരിൽ അവരെക്കൊണ്ട് അങ്ങോട്ട് നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, അവരവസരം കൊടുത്ത് നിർദ്ദേശിച്ചാൽ അത് ചെയ്യും. ശീലിപ്പിക്കലാണ് പ്രധാനം. ഇനിയിപ്പോൾ ഒരു 2.5 വയസ്സായ കുട്ടി ഇപ്പോഴും അങ്ങനെ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടിയെ നല്ല നില വളരെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു ഒന്നുമല്ല, നല്ല നിലക്ക് എന്തു ചെയ്യുക, അവനെക്കൊണ്ട് നല്ല രൂപത്തിൽ നിർദ്ദേശിച്ച് സമയമാകുമ്പോൾ അവനെ കൊണ്ടുപോയിരുത്തി പറഞ്ഞു കൊടുത്ത് അവൻ്റെ കൂടെ നിന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ശീലമാക്കി നമ്മളത് നിരീക്ഷിച്ചാൽ ഒരു പക്ഷേ ക്രമേണ അവനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ്. പൊതുവേ നമ്മൾ കുട്ടികളോട് പറയുക, നീ ഒരു വലിയ കുട്ടിയായില്ലേ, ഇനി എന്തു ചെയ്യാൻ പറ്റൂല, നീ ഇങ്ങനെ പിന്നെ വസ്ത്രം അഴിക്കുന്നതും കാര്യങ്ങളൊന്നും ഉമ്മയൊപ്പയൊന്നും കാണാൻ പറ്റൂല, ഒക്കെ കുട്ടി ശ്രദ്ധിക്കണം എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ സ്വകാര്യതയെ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊരറിവും, അത് മറ്റുള്ളവർ ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ഉമ്മയല്ലാത്ത വേറെ ആരെങ്കിലും അവർക്ക് കഴുകി കൊടുക്കുന്ന വൃത്തിയാക്കുന്നവർക്ക് മടിയാണ്. ബാത്റൂമിലേക്ക് ഉമ്മയല്ലാത്ത ഒരാൾ കയറി വരുന്നത് അവർക്ക് മടിയാണ്. ഉമ്മനെ അവർ അംഗീകരിക്കും. ഉമ്മയും ഒരു പക്ഷേ അത് കുട്ടിയെ ശീലിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉമ്മയും വരേണ്ടതില്ല എന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് കുട്ടി എന്ത് ചെയ്യും, വളരും. അത് ശീലങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റും. നല്ല നിലക്ക് പരിശ്രമിച്ചാൽ ആ കുട്ടിയെ ശരിയായ രൂപത്തിൽ ഇത്തരം ആദാബുകളും മര്യാദകളൊക്കെ പഠിപ്പിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് അള്ളാഹു.
1: അടുത്തത് ഒരു സഹോദരി ചോദിക്കുന്നത്, 25 വർഷം പിന്നിട്ട ഒരു ദാമ്പത്യമാണ്. പക്ഷേ ഈ അടുത്തായി ഭർത്താവിൻ്റെ ഫോണിൽ ചില അവിഹിത ബന്ധങ്ങൾ കാണാൻ ഇടയായി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ചെടുത്തു നിന്നും ഇങ്ങനെ ഒരു അവിഹിത ബന്ധം കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നത്, നിന്റെ തെറ്റുകൊണ്ട്, നിന്നിലെ കുറവുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയത്, അത് നിന്റെ തെറ്റാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതല്ലെങ്കിൽ ഭർത്താവിന് ഇതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗമെന്താണ്? ഒരു പരിഹാരം കിട്ടുന്നതോടൊപ്പം തൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ കൂടിയാണ് ഈ ചോദ്യം ഞാൻ സ്നേഹക്കൂടിലേക്ക് അയക്കുന്നത് എന്നും ആ സഹോദരിയുടെ ചോദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു.
2: വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ശ്രദ്ധയിൽപ്പെട്ടു എന്നതാണ് ഒരു സഹോദരിയുടെ പരാതി. ഭർത്താക്കന്മാരോടും ഭാര്യമാരോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഭാര്യഭർത്തൃ ബന്ധം മുന്നോട്ട് പോകുന്നത് ഒരു വിശ്വാസ്യതയുടെ പേരിലാണ്. ആ വിശ്വാസ്യത തകർന്നാൽ ബന്ധം മുറിഞ്ഞു പോയി. സ്വിച്ചും അതേപോലെ തന്നെ ബൾബും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞാൽ പിന്നെ എന്താണ് ആ ബൾബ് അവിടെ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിക്കുന്നതിനേക്കാളും ശക്തമാണ്, വിശ്വാസ്യതയുടെ ബന്ധങ്ങൾ അറ്റുപോയാൽ തീർന്നു. വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഭർത്താക്കന്മാർ ഒരു അവിഹിതം ഉദ്ദേശിച്ചിട്ടല്ല സ്ത്രീകളോടൊന്ന് സ്വതന്ത്രമായി പെരുമാറുക. അതേപോലെ തന്നെ സ്ത്രീകൾ മറ്റന്യ പുരുഷന്മാരോട്, ബന്ധുക്കളോ അല്ലാത്തവരായ പുരുഷന്മാരോട് ഒന്ന് വിശാലമായി ഒന്ന് സോഷ്യലായി പെരുമാറിയാൽ ആ പെരുമാറ്റം സ്വാഭാവികമായും എന്തു ചെയ്യും? ഭർത്താവിലും ഭാര്യയിലും പരസ്പരം സംശയങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കണിശമായും കൃത്യമായും, എപ്പോഴെങ്കിലും ഭാര്യ ഒരു സംശയമോ അല്ലെങ്കിൽ ഭർത്താവ് ഒരു വിശ്വാസക്കുറവോ രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ആലോചിച്ച് നിൽക്കരുത്. ഒരു തെറ്റും എൻ്റെ പ്രവർത്തനത്തിലില്ല, അത് ഭാര്യയുടെ ഒരു സംശയമാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ പോലും ആ സംശയകരമായ കാര്യങ്ങളെ ഉപേക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അനാഥരാകും, നിങ്ങളുടെ ദാമ്പത്യം തകരും, പിൽക്കാലഘട്ടങ്ങളിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് ജീവിതത്തിൻ്റെ ഇണയും തുണയുമായി ഉണ്ടാവേണ്ട, ജീവിതത്തിൻ്റെ സന്ധ്യകളിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും എന്നത് ഗൗരവപരമായി ആലോചിക്കണം. ഇത് ദാമ്പത്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ സഹോദരിക്കൊരു സംശയം മാത്രമല്ല, വ്യക്തമായൊരു വോയിസ് ക്ലിപ്പ് കിട്ടി, ഒന്നോ രണ്ടിലധികമോ സ്ത്രീകളുമായി അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇത്തരം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അവിഹിത ബന്ധം പറ്റൂല? വമനിബുത്തക വറ അദാലിക് ഫൗലായിക ഹുമുൽ ആദൂൻ. ഭാര്യക്കപ്പുറത്തൊക്കെ ഒരാളെ ആഗ്രഹിച്ചാൽ അയാൾ തെറ്റുകാരനാണെന്ന് ഖുർആൻ പറയുന്നു. കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണിൻ്റെ വ്യഭിചാരമാണ്, സംസാരിച്ചാൽ വായ കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ചെയ്യാൻ ന്യായമല്ല. പക്ഷെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, വിവാഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അദ്ദേഹത്തിൻ്റെ സെക്സ് തന്നെ, വൈകാരികത തന്നെയാണ്. അതുകൊണ്ട് ആ വൈകാരികതയ്ക്കുള്ള ശമനം കിട്ടുക എന്നത് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തതാണ്. അഖല്ലുൽ ബസർ വ അഹ്സനുൽ ഫർജ്, കണ്ണുകളെ താഴ്ത്തലും മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കഴിയൽ തന്നെയാണ് ഒരു ഭാര്യയിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തനിക്ക് കഴിയാവുന്ന രൂപത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ അവൾക്ക് ബാധ്യതയുള്ള കൂട്ടത്തിൽ അവൾക്ക് മാത്രം പറ്റാവുന്ന ഇത്തരം കാര്യങ്ങളോട് പരമാവധി സഹകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ ഒരു പക്ഷേ എന്താകും? ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ചോദ്യത്തിൽ പരമാവധി സഹകരിച്ചിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഇതൊരു വേദന ഉണ്ടാകുന്നത്. പക്ഷേ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നു, ഇതില്ലാത്തത് കൊണ്ട് സംഭവിക്കാം. രണ്ടാമത്തത്, ഇത്തരം ചില സ്വഭാവങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ ശീലിച്ചു വന്ന സ്ത്രീകളെ കാണുമ്പോൾ സംസാരിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ അതൊരു ശീലമാക്കി കൊണ്ടുവരുന്ന ആളുകൾ എത്ര വയസ്സായാലും എത്ര പ്രായമായാലും അത് തുടർന്നുകൊണ്ടിരിക്കും. അതൊരു രോഗമെന്ന നിലക്ക് അവർ അതിന് പറ്റാവുന്ന ആളുകളുമായി സംസാരിച്ച് ആത്മാർത്ഥമായി അത്തരം പ്രവണതകളിൽ നിന്ന് പിൻവാങ്ങി അവർ ഖേദിച്ചു മടങ്ങി ആ രോഗം ചികിത്സിച്ചു തന്നെ മാറ്റി ഒരു നല്ലവനായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കണം. അപ്പം അങ്ങനെ വരുന്ന ആളുകൾ ജീവിതത്തിൽ എപ്പോഴും ഇത്തരം അവിഹിത ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്നതാണ് കാര്യം. മറ്റു ചില കാരണങ്ങൾ എന്താ വെച്ചാൽ, ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നാൽ ബോധപൂർവം ചില പുരുഷന്മാരുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കും. അതും പുരുഷന്മാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും അപമാനത്തിലും കണ്ണീരിലും ആക്കി തീർക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും. ഒരു നിലക്കും പ്രതിഷേധിക്കാതെ ഇത്തരമൊരു അബദ്ധം ഭർത്താവിന് സംഭവിച്ചു പോയതിൽ അങ്ങേയറ്റം അയാൾക്ക് മനസ്സിന് മനസ്താപം തോന്നാവുന്ന രൂപത്തിൽ കുറ്റപ്പെടുത്തുകയോ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ മനസ്സിൻ്റെ വേദന, സങ്കടം, വിഷമം അത് നന്നായി പ്രകടിപ്പിക്കുകയും ഇദ്ദേഹത്തോട് ഇനിയുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചും മുന്നിൽ സമാഗതമായി കൊണ്ടിരിക്കുന്ന മരണത്തെക്കുറിച്ചും അതേപോലെ തന്നെ പരസ്പര വിശ്വാസമില്ലെങ്കിൽ തകർന്നു പോകുന്ന പരസ്പര ബന്ധത്തെക്കുറിച്ചുമെല്ലാം നല്ല നിലക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ഇത്തരം പ്രായങ്ങളും പക്വതകളൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് മാറുകയും അവർ നല്ലൊരു സൂക്ഷ്മതയിലേക്കും കുടുംബ ബന്ധത്തിലേക്കും തിരിച്ചു വരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാണ്.
1: വേറൊരു ചോദ്യം, എൻ്റെ മകൾക്ക് 9 വയസ്സായി. അവൾക്ക് പഠനത്തിൽ തീരെ താല്പര്യമില്ല. എപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. പഠിക്കാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യണം? എന്താണ് ഇതിനുള്ള പരിഹാരം?
2: പഠിക്കല്ലാത്ത കാര്യങ്ങളെല്ലാം കുട്ടി കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയുമ്പോഴാണ് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുക. ജീവിതത്തിൽ ഒരു ഗൗരവബോധവും അതേപോലെ തന്നെ ഉത്തരവാദിത്വവും പ്രായത്തിനനുസരിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. 8 വയസ്സായ കുട്ടിക്ക് 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം എന്നീ പറഞ്ഞതിനർത്ഥമില്ല. എന്നാൽ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ LKG പോകുന്നൊരു കുട്ടിയാണെങ്കിലും എനിക്കിന്ന് സ്കൂളുണ്ടല്ലോ എന്നൊരു വിചാരം നേരം പുലരുമ്പോൾ ഉമ്മയ്ക്ക് മാത്രമുണ്ടായാൽ പോരാ, അവൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഗൗരവബോധം കുട്ടികൾക്ക് വളർത്തിയെടുക്കുന്നതിൽ ഇന്നത്തെ ഉമ്മമാർ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുട്ടി ഹോംവർക്ക് ചെയ്തോ എന്ന് ഉമ്മ ചോദിക്കും. പണ്ടുകാലത്ത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നു. ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്കൂളിൽ ചെല്ലുമ്പോൾ ക്ലാസ് കയറ്റൂല, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കിടയിൽ അപമാനത്തോടെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറയും, അല്ലെങ്കിൽ ഉമ്മനെ കൊണ്ടുവന്നിട്ട് കയറിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമെന്ന ബോധമുണ്ടാകുമ്പോൾ വീട്ടിലെ ഉമ്മയോ വാപ്പയോ ഹോംവർക്ക് കൊടുത്ത വിവരം കൂടെ അറിയണ്ട. അവൻ ഉറക്കമൊഴിച്ചിരുന്നോ സുബൈക്ക് നേരത്തെ എഴുന്നേറ്റോ ഹോംവർക്ക് ചെയ്യും. എന്തിന് വിളിച്ചാലും എനിക്ക് ഹോംവർക്ക് ചെയ്യാണ്ടെന്ന് പറയും. ഇന്ന് ഹോംവർക്ക് കുട്ടികളുടെ ഉത്തരവാദിത്തമല്ല, ഉമ്മൻ്റെ ഉത്തരവാദിത്തമാണ്. ബാഗ് വാങ്ങി പുസ്തകം മറിച്ച്

0: ചെയ്യണം, അനുവദിച്ചു കൊടുക്കണം. പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ 100-ക്ക് 100 മാർക്ക് ഭയങ്കര പെർഫെക്റ്റ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അവരൊക്കെ സ്വതന്ത്രമായി പഠിക്കട്ടെ എന്ന്. വായിക്കാനൊരു ഫിക്സഡ് സമയം നമ്മൾ വെക്കുക, ആ സമയത്തിരുന്ന് അവർ വായിക്കാം. ചില കുട്ടികൾക്ക് ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. നമ്മളെന്താണ് മറ്റ് തകരാറുകളോ അച്ചടക്ക രാഹിത്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ നോക്കുക. ഇനി പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പറ്റിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഒരേ നിലവാരമുള്ളവരായി ഒരധ്യാപകനും ഇതുവരെ കണ്ടിട്ടില്ല. ആ വ്യത്യാസങ്ങൾക്കുള്ളൊരു സ്വാതന്ത്ര്യം അധ്യാപകന്മാരനുവദിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 5 കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുന്ന കുട്ടി, ഒന്ന് പഠിക്കാത്ത കുട്ടിയാവും, ഒന്ന് എന്തെങ്കിലും മറ്റ് സാങ്കേതിക കഴിവുള്ള കുട്ടിയാവും, ഒന്ന് ഭാഷാ പ്രാവീണ്യമുള്ള കുട്ടിയാകും. വൈവിധ്യങ്ങൾക്ക് നമ്മൾ അനുവാദം കൊടുക്കുക. പഠനം ഒരിക്കലും ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും തോന്നുകയാണെങ്കിൽ ഇടപെടുക. ബാക്കിയുള്ളവർക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. 4-ാം ക്ലാസ്സിൽ മോശമായ കുട്ടി 8-ാം ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടിയാകും. 6-ാം ക്ലാസ്സിൽ നന്നായി പഠിച്ച കുട്ടി 10-ാം ക്ലാസ്സിൽ ഒരു മോശം പഠിക്കാത്ത കുട്ടിയാകും. ഈ ഏറ്റവ്യത്യാസങ്ങളൊക്കെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക. അവരെ ഉത്തരവാദിത്തങ്ങൾ അവർ സ്വയം നിർവഹിക്കുവാൻ പ്രേരിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ കുട്ടി അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന പരാതികൾ പറയേണ്ടി വരില്ല. സ്നേഹപൂർവ്വമായ ഒരു സഹവാസത്തിലൂടെയും ഒരു മേൽനോട്ടത്തിലൂടെയും കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണ് ശരിയായ പരിഹാരമാർഗം.
1: ഒരു സഹോദരിയുടെ ചോദ്യം: എനിക്ക് വീട്ടിലെ പണികൾ ചെയ്ത് തീർക്കാൻ വേണ്ടി 2 വയസ്സുള്ള മോന് TV ഓൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? കുട്ടികൾക്ക് അവർക്ക് യോജിച്ച രൂപത്തിലുള്ള കാർട്ടൂണുകളും കാര്യങ്ങളുമൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് സംഗീതം കലർന്ന നഴ്സറി പാട്ടുകൾ കേൾപ്പിക്കാമോ?
0: 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ പ്രകൃതിയാൽ തന്നെ താല്പര്യമുള്ള കാര്യങ്ങളാണ് കളിയും വിനോദങ്ങളുമെല്ലാം. ഇന്നമൽ ഹയാത്ത് ദുനിയ ലഇബുൻ വലഹുവുൻ, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും തമാശകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി കമഴ്ന്ന് കിടക്കുമ്പോൾ തന്നെ അവൻ കളിക്കാൻ തുടങ്ങും. ഒരു പെണ്ണിൻ്റെ ടോപ്പോ അല്ലെങ്കിൽ ഒരു പാവക്കുട്ടിയോ ഇട്ട് കൊടുത്താൽ, വെറുതെ അവൻ്റെ മുന്നിലൊന്നിങ്ങനെ വിരൽ അനക്കി കൊടുത്താലും അവനിങ്ങനെ കളി തുടങ്ങും, ചിരി തുടങ്ങും. കളിയും അതേപോലെ തന്നെ വിനോദങ്ങളും കുട്ടികൾക്കെന്നല്ല എല്ലാ മനുഷ്യന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കളികളും വിനോദങ്ങളിലും ഏർപ്പെടുമ്പോൾ അത് ചെറുപ്പത്തിൽ നിയന്ത്രണ വിധേയമായി ഉപയോഗിക്കുവാനുള്ള പക്വത കുട്ടികൾക്കില്ല. ഇന്ന സമയത്തെ കളിക്കാൻ പറ്റുള്ളൂ, ഇന്ന സമയത്ത് കളിക്കാൻ പാടില്ല, ഇന്നതെ കാണാൻ പറ്റുള്ളൂ, ഇന്നത് കാണാൻ പറ്റൂല, ഇന്നതെ കേൾക്കാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റാത്തത് ഇന്നതാണ് എന്ന തിരിച്ചറിവ് കുട്ടികൾക്കില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വിനോദങ്ങളിലും അവരുടെ കളികളിലും എല്ലാം ചില നിയന്ത്രണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആ നിയന്ത്രണം അവൻ്റെ സന്തോഷത്തിനും അവൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇടപെടുന്ന രൂപത്തിലാവാതിരിക്കുവാനും അതെല്ലാം നമ്മൾ നല്ല രൂപത്തിൽ അവരെയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തും നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് താല്പര്യമുള്ള മേഖലകളെ യാതൊരുവിധ പരിമിതികളുമില്ലാതെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും. TV 24 മണിക്കൂറും വർക്ക് ചെയ്യും. കാണേണ്ടത് എപ്പോഴാ, കാണേണ്ടാത്ത എപ്പോഴാന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവൻ ആ TVക്ക് അഡിക്റ്റാവും. അതേപോലെ തന്നെ കാർട്ടൂണുകൾ കാണുന്നത് ശീലമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ചുനേരം നമുക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. നമുക്ക് റെസ്റ്റ് ഉള്ള സമയത്ത് അവനിട്ടൊന്ന് വായിക്കാൻ വേണ്ടി കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴും അതേപോലെ തന്നെ അവനെ നിസ്കരിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോഴും ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിക്കുമ്പോഴുമെല്ലാം അവരൊരു പക്ഷേ കാർട്ടൂൺ കാണലായിരിക്കും ജോലി. അതുകൊണ്ട് പലപ്പോഴും കുട്ടികളിൽ നമുക്ക് പിന്നീട് നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ആദ്യം തന്നെ താല്പര്യം ജനിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത്. കാർട്ടൂൺ അതിൻ്റെ പരിധി കഴിഞ്ഞാൽ നമുക്ക് നിർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പക്ഷേ അതിന് പകരം എന്തെങ്കിലും അവരുപകാരപ്പെടുന്ന വൈജ്ഞാനികമായ ചില ആസ്വാദനങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ അതിനവസരം കൊടുക്കുക. TV നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ല CD നമുക്ക് അവർക്ക് കുട്ടികൾക്ക് ഉപകാരപ്പെടാവുന്ന രൂപത്തിലുള്ള CD അവരെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഉപയോഗിക്കുക. മ്യൂസിക് ആരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്. അപ്പം അത് ചെറിയ കുട്ടിക്കാണെങ്കിലും വലിയ കുട്ടിക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മ്യൂസിക്കുകളില്ലാത്ത ചെറിയ കഥകളോ പാട്ടുകളോ അങ്ങനത്തെ വല്ല കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടുന്ന രൂപത്തിൽ നൽകുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. ശീലിപ്പിച്ചതൊന്നും പിന്നീട് മാറ്റാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ശീലിപ്പിക്കുമ്പോൾ തന്നെ എല്ലാം നമ്മൾ നിയന്ത്രണ വിധേയമായി ചെയ്യുക.

0: സ്ത്രീകൾക്ക് സ്വന്തം ഒരു ബോധമില്ലാത്തത് കൊണ്ട് നമ്മളാണ് ഏതു കാണണം, ഏത് കാണണ്ട, എത്ര സമയം കാണണം, എത്ര സമയം കാണാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്.
1: അടുത്ത ചോദ്യം കാസർഗോഡ് നിന്നുള്ള ഒരാളുടേതാണ്. അവര് അവരുടെ മകന്റെ കാര്യത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമസ്കാരം ശീലിപ്പിക്കുകയും പള്ളിയിൽ പോയി ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ ശീലിപ്പിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ മകൻ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്. മുൻപ് കൃത്യമായി പള്ളിയിൽ പോയിരുന്ന മകൻ ഇപ്പോൾ ബാങ്ക് കൊടുത്താലും അവൻ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോവാറില്ല. അങ്ങേയറ്റം നിർബന്ധിച്ചാൽ മാത്രമാണ് അവൻ പോകുന്നത്. ഇല്ലെങ്കിൽ പിന്നീടത് വീട്ടിൽ നിന്ന് തന്നെ നിർവഹിക്കാമെന്ന് പറയുകയും ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കുറ്റബോധം പലപ്പോഴും അവൻ്റെ മുഖത്ത് കാണാറില്ല. വസ്ത്രമൊക്കെ നെരിയാണിക്ക് മുകളിൽ തന്നെ ധരിച്ച് ശീലിച്ച മകനാണ്. പക്ഷെ ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. സ്നേഹക്കൂടിൽ നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ചില പരിഹാര മാർഗങ്ങൾ ബഹുമാനായ ഹാരിസ് മൗലവിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയിട്ടും മകന്റെ ഈ നിലപാടിൽ ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല. എന്താണ് മകൻ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ജമാഅത്തായി തന്നെ നിർവഹിക്കുന്ന ഒരാളാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഇവിടെ കുട്ടി സുബഹയ്ക്ക് പള്ളിയിൽ പോവാത്തതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജമാഅത്ത് നമസ്കാരത്തിന് പോവാത്തതിനെക്കുറിച്ചാണ് പറയുന്നത്. മതബോധമുള്ള ദീനിയായി ജീവിക്കുന്ന രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മക്കളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ നമസ്കാരത്തിലും ദീനീ കാര്യങ്ങളിലും നല്ല ചിട്ടയോടുകൂടി ജീവിക്കണമെന്ന ഒരാഗ്രഹം. ഈ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ സഹോദരിയുടെയും നമ്മുടെ എല്ലാവരുടെയും മക്കളായിത്തീരാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല കുട്ടികളിൽ നിന്നും പല രക്ഷിതാക്കന്മാരും സ്ഥിരമായി പറയാറുള്ള ഒരു സംഗതിയാണത്. കുറച്ചു മുമ്പൊക്കെ അവൻ ഞങ്ങളുടെ വാപ്പൻ്റെ കൂടെയൊക്കെ കൃത്യമായിട്ട് പള്ളിയിലേക്ക് വന്നിരുന്നു, ഇപ്പോൾ അവൻ പള്ളിയിലേക്ക് വരുന്നില്ല എന്ന കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കുട്ടി പള്ളിയിൽ പോയിരുന്നൊരു കുട്ടി ഇപ്പോൾ പള്ളിയിൽ പോകാതായത്? അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തുന്നിടത്ത് രക്ഷിതാക്കന്മാർക്ക് വിജയിക്കാനാവണം. അപ്പോൾ മാത്രമേ നമുക്കതിന് പരിഹാരമാവാൻ പറ്റൂ. എല്ലാവരും ഒരേ കാരണം കൊണ്ടല്ല പോവാതിരിക്കുന്നത്, പലർക്കും പല കാരണങ്ങളാണുള്ളത്. ഒരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അന്ന് വാപ്പൻ്റെ കൂടെ ഒരു നിർബന്ധിതനായി പോയതായിരുന്നു. ഇന്ന് തൽക്കാലം ഞാൻ പോരുന്നില്ലെന്ന് പറയുവാനുള്ള ഒരു തൻ്റെടവും ഒരു ശക്തിയും അവനുണ്ടെന്ന് അവൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവൻ പോകാതിരുന്നാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ലാന്ന് തോന്നിയപ്പോൾ നിർബന്ധിതമായി പോയിരുന്നവൻ പോക്ക് നിർത്തി എന്നതാവാം ഒരു കാരണം. അതാണ് കാരണമെങ്കിൽ അവനിപ്പോൾ പ്രായവും പക്വതയും വർദ്ധിച്ച കാലമായതുകൊണ്ട് അവന് ശരിക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമസ്കാരവും അതിൻ്റെ മഹത്വവും ഇസ്ലാമിക ജീവിതവും ബോധ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മുമ്പത്തെ പോലെയല്ല, മുമ്പ് വാപ്പ പള്ളിയിൽ പോകണമെങ്കിലേ പോവുള്ളൂ, ഇവിടെ വാപ്പ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും അവൻ പോകുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും. മറ്റൊരു കാരണം കുട്ടികൾ ഈ പ്രായത്തിൽ പള്ളിയിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വകാര്യതയിൽ ചില തെറ്റുകളെ അവർ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ അതിൻ്റെ പ്രായങ്ങളാണ്, അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവരെക്കുറിച്ചൊരു കുറ്റബോധമുണ്ടാകും, ഞാൻ അത്ര ഒരു നല്ല ആളല്ല. അങ്ങനെ തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു നല്ലൊരു ദീനിലും ഭക്തിയിലും ജീവിക്കുന്ന ആളല്ലാന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവൻ ത്യാഗപൂർണമായൊരു പ്രവർത്തനമാണ് സുബഹയ്ക്ക് പള്ളിയിൽ പോകല്, അതിനൊന്നും അവൻ വല്ലാതെ മെനക്കെടൂല. അതുകൊണ്ട് അവൻ്റെ മറ്റു ജീവിത രംഗങ്ങളിലെ തിന്മകളുടെയും അധാർമികതകളുടെയും ജീവിതത്തിൽ നിന്നും അവനെ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ താൽപ്പര്യപൂർവ്വം നമസ്കരിക്കുവാനും പള്ളിയിൽ പോകുവാനുമുള്ള അവസ്ഥാവിശേഷം സൃഷ്ടിക്കുവാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കാരണം ഒരുപക്ഷെ എന്തായിരിക്കാൽ, മാതാപിതാക്കളോടുള്ള ഒരു പ്രതികാര മനസ്സ്. എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പ്രതികാര മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യമാണോ നമ്മൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തരാതെ പ്രതിഷേധിക്കുവാനും നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നവർ മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ ദീനാണെങ്കിൽ അവർ ദീനി വിരുദ്ധരായി ജീവിക്കും. പള്ളിയിൽ പോകാനാണ് നമ്മൾ ആഗ്രഹമുണ്ടെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കാൻ ശ്രമിക്കും. ഇത് വീട്ടിലുണ്ടാകുന്ന സ്വഭാവപരമായ മാറ്റത്തിൻ്റെ ഭാഗമായി വരുന്ന ചില സംഗതികളാണ്. മറ്റൊരു കാരണം, രാത്രി സമയങ്ങളിൽ കുട്ടികൾ സമയത്ത് വന്ന് ഉറങ്ങുകയും നേരത്തെ ഉറങ്ങുകയും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം സുബൈക്ക് പള്ളിയിൽ പോകാത്തൊരവസ്ഥയുണ്ടാകാം. നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ നിർബന്ധിക്കുകയോ പറയുകയോ ചെയ്യാതെ അവൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ ആകുമ്പോൾ അവിടെയൊക്കെ അവൻ വക്തിന് നമസ്കരിക്കുന്നുണ്ടോ? സ്വന്തം നിലക്ക് നിങ്ങൾ കാണാത്ത ഒരവസ്ഥയിലും നിസ്കാരം അവൻ നടത്തുന്നുണ്ടോ എന്നൊരു സ്വകാര്യമായ നിരീക്ഷണം നടത്തി അവൻ നമസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാൻ വകയുണ്ട്. ബാക്കി കാര്യങ്ങളെ ഉത്ബോധനങ്ങളിലൂടെയും അതേപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നന്നായി പ്രാർത്ഥിക്കുക, കുട്ടികൾക്ക് നല്ലൊരു ബോധം നൽകാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങളുടെ മകൻ ഒരു മാറ്റങ്ങൾ ഉണ്ടാവേക്കാം. അല്ലാഹു സഹായിക്കട്ടെ.
1: അടുത്തത് ഒരു സഹോദരന്റെ ചോദ്യമാണ്. അനാഥയും വിവാഹമോചിതയുമായ ഒരു സ്ത്രീയെ രണ്ടാമത്തെ ഭാര്യയായി സംരക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്റെ നിലവിലെ ഭാര്യയേക്കാൾ 7 വയസ്സിലേറെ പ്രായ കൂടുതലും അവർക്കുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഭാര്യയോട് തുറന്നു പറഞ്ഞിട്ടും അവൾ ഈ വിവാഹത്തിന് എതിരെ നിൽക്കുന്നു. ഞാൻ എന്തു ചെയ്യണം?
0: രണ്ടാമത് വിവാഹം കഴിക്കാൻ ഭാര്യന്റെ സമ്മതം ആവശ്യമില്ല. വിവാഹം കഴിക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നാമത്തെ ഭാര്യയുടെ ഒരു എതിർപ്പിന്റെ മുന്നിൽ നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ അല്പം സംശയിച്ചു നിൽക്കുന്നുവെങ്കിൽ ധൈര്യസമേതം ഇത്തരമൊരു തീരുമാനത്തിൽ മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ അല്പം അശക്തി താങ്കൾക്കുണ്ട് എന്ന് ഈ ചോദ്യത്തിൽ നിന്നും ബാഹ്യമായി മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം ആലോചിക്കുന്ന സമയത്തുള്ള പ്രതിഷേധങ്ങളെ താങ്കൾക്ക് മറികടക്കാൻ പറ്റില്ലെങ്കിൽ വിവാഹാനന്തരമുണ്ടാകുന്ന ആദ്യ ഭാര്യയുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ അതിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. അതിനാൽ താങ്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് രണ്ടാമതൊരു വിവാഹം? ആ വിവാഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരലോകത്തിനും ഇഹലോകത്തിനും മാറ്റി നിർത്താൻ പറ്റാത്തതാണോ അല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ആണ് എങ്കിൽ, നിങ്ങൾക്ക് വിവാഹം കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? വിവാഹം കഴിക്കുക. ആ വിവാഹം കഴിച്ച് രണ്ട് ഭാര്യമാരെയും ഒരേപോലെ നിങ്ങൾ എന്തു ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും രണ്ടാമത്തൊരു വിവാഹത്തിൽ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും വിധവയായ ഒരു സ്ത്രീയെ യാദൃശ്ചികമായി നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു താല്പര്യം മാത്രമാവാൻ പാടില്ല. അതേപോലെ തന്നെ ഒന്നാമത്തെ ഭാര്യയെയും കുട്ടികളെയും മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇനിയൊരു വിവാഹം പരിഹാരമാകും എന്ന ചിന്തയും യഥാർത്ഥത്തിൽ നല്ല വിജയകരമായ ഒരു നല്ല ചിന്തയല്ല. മറിച്ച് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിനും മറ്റും ഒരു വിവാഹം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഭാര്യയ്ക്ക് പ്രായക്കൂടുതലുണ്ട് എന്നുള്ളതോ ആദ്യ ഭാര്യയേക്കാൾ സൗന്ദര്യക്കുറവുണ്ട് എന്നതൊന്നും രണ്ടാമത്തെ ഭാര്യ സമ്മതിക്കാനുള്ള കാരണങ്ങളല്ല. പിന്നെ ഒന്നാമത്തെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അള്ളാഹുവിൻ്റെ നിയമമാണ് രണ്ടാമത്തെ വിവാഹം കഴിക്കാനുള്ള അനുവാദം. അതുകൊണ്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചാൽ യഥാർത്ഥത്തിൽ അത് വിശുദ്ധ ഖുർആനിനോടുള്ള ഒരു കയ്യേറ്റവും നിഷേധവുമാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമികമായി സഹകരിക്കുകയാണ് അവൾ വേണ്ടത്. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ അവസ്ഥയനുസരിച്ച് ഇത്തരമൊരു വിവാഹത്തെ തരണം ചെയ്ത് രണ്ട് ഭാര്യമാരെയും ഒന്നിച്ച് എല്ലാ പ്രശ്നങ്ങളെയും സഹിച്ചും മുന്നോട്ട് പോകാൻ കഴിയുമോ ഇല്ലയോ എന്ന് നല്ലവണ്ണം ആലോചിച്ച് നിലവിലുള്ള കുടുംബവും നിലവിലുള്ള ജീവിതവും എല്ലാം താറുമാറായി പോവുകയും അടുത്ത ഭാര്യ വീണ്ടും ഒരു അനാഥത്വത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നൊരു അവസ്ഥാവിശേഷം ഇല്ലാതിരിക്കാൻ താങ്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും.
1: വേറെ ഒരു സഹോദരന്റെ ചോദ്യം, കൃത്യമായ നമസ്കാരവും ഖുർആൻ പാരായണവും അതോടൊപ്പം തന്നെ ദഅ്‌വാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. എന്റെ സുഹൃത്തുക്കളിൽ 90% ദീനിയായ ആളുകളാണ്. പക്ഷേ എന്റെ രഹസ്യ ജീവിതത്തിൽ എനിക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ വീട്ടിനുള്ളിൽ ഞാൻ മാതാപിതാക്കളോടും വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സ്വഭാവം നന്നാക്കാൻ പറ്റുന്നില്ല, ദയവായി എനിക്കൊരു മറുപടി തരണമെന്നാണ് ആ സഹോദരൻ ചോദിക്കുന്നത്.
0: ഈ രണ്ടു കാര്യങ്ങളും തമ്മിൽ ചിലപ്പോൾ ബന്ധമുണ്ടായിരിക്കും. അതായത് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ തകരാറ് സംഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മറ്റാരെക്കാളും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിലും സുഹൃത്തുക്കളോടൊപ്പം ജീവിക്കുമ്പോൾ താങ്കൾക്ക് അറിയാം. എന്നിട്ടും അത് സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും. ഈ അസ്വസ്ഥത മറ്റുള്ളവരോട് ഏറ്റവും അടുത്ത ആളുകളോട് ഭാര്യയോട് മാതാപിതാക്കളോട് ബന്ധത്തിൽ ഒരു പക്ഷേ പ്രതിഫലിക്കാം. എപ്പോഴും ദേഷ്യവും പെട്ടെന്ന് ചൂടാവലൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ജീവിതത്തെ പരിശുദ്ധമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മല പോലെ പർവ്വതങ്ങളെപ്പോലെയുള്ള നന്മകൾ ചെയ്താലും സ്വകാര്യ ജീവിതങ്ങളിൽ നമുക്ക് സത്യസന്ധത പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പല ലോകത്തുമൊക്കെ അതിന് വലിയ പ്രതിസന്ധികൾ വരും. ഈ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന തെറ്റിൻ്റെ ഏരിയകൾ, ഒരാൾ മോഷ്ടിക്കുക, മോഷണം നിർത്താൻ സാധിക്കുന്നില്ല, ആളുകൾ പറയാറില്ല അങ്ങനെ. എന്നാൽ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറയൽ പൊതുവെ അഡിക്ഷനുകളാണ്. ഇപ്പോൾ അശ്ലീല സൈറ്റുകൾ കാണുന്നത് നിർത്താൻ എനിക്ക് പറ്റുന്നില്ല, സ്ത്രീകളുമായുള്ള അവിഹിത ബന്ധങ്ങളിൽ സൂക്ഷ്മത കുറവ് എനിക്ക് വരുന്നു എന്നതൊക്കെ പറയാം. ഇത്തരം വൈകാരിക മേഖലകളിലാണ്, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സ്വകാര്യ ജീവിതത്തിൻ്റെ തകരാറുകളെങ്കിൽ പറയാനുള്ളത്, ഏറ്റവും പ്രധാനം നമ്മളെന്താണ് അത്തരം സാഹചര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുക. ഇത്തരം തിന്മകൾക്ക് അവസരം കിട്ടുന്ന, സംസാരിക്കാനും നോക്കാനും ഒക്കെ അവസരം കിട്ടുന്ന സാഹചര്യങ്ങളെ പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. എത്ര പ്രതിജ്ഞ ചെയ്താലും എത്ര തീരുമാനങ്ങൾ എടുത്താലും അത്തരം സാഹചര്യം മുന്നിൽ വരുന്നതോടുകൂടെ എല്ലാ മനുഷ്യൻ മറന്നുപോവുകയും അവൻ്റെ ഹോർമോണുകൾ അവൻ്റെ നിയന്ത്രണങ്ങളെ തെറ്റിച്ചുകൊണ്ട് അവൻ വിചാരിക്കാത്ത തെറ്റിലേക്ക് അവനെ എത്തിക്കുകയും ചെയ്യും. ആ സാഹചര്യങ്ങളെ ഒഴിവാക്കിയാൽ താങ്കൾക്ക് നിയന്ത്രണം സാധ്യമായി തീരും. പിന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന, അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ ഹുദ വത്തുക വൽ ആഫാഫ വൽ ഗിന പോലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുക, നമസ്കാരം വളരെ കൃത്യസമയത്ത് ഏകാഗ്രതയോടുകൂടെ കൂടുതൽ ഭക്തിയോടുകൂടെയും നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. തിന്മ മുന്നിൽ വന്ന് തിന്മയിലേക്ക് പ്രചോദനം തോന്നുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കി തിന്മകളെ പ്രതിരോധിക്കാൻ ഇസ്ലാം പറഞ്ഞ മാർഗങ്ങളിലൂടെ ശ്രമിക്കുമ്പോൾ താങ്കൾക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞേക്കും. അള്ളാഹു സ്വകാര്യ ജീവിതത്തെ കൂടെ നന്നാക്കുവാൻ താങ്കൾക്കും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: അൽഹംദുലില്ലാ, സ്നേഹക്കൂടാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഒരുപാട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ സഹോദരിമാരാണെന്ന് പറയാം ഈ സ്നേഹക്കൂട്. അതിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് ഇതുപോലെ സ്നേഹക്കൂടിൻ്റെ സ്ഥിരമായ പങ്കുതികൾ കേട്ട് സ്നേഹത്തോടെ വീട്ടിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പല പ്രയാസങ്ങളെയും ഓവർകം ചെയ്ത് അവർ ജീവിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ അറിയുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് കേൾക്കാൻ സാധിക്കുക. ഇൻഷാ അല്ലാ, ഇത് എല്ലാ ദിവസവും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് അൽ ഉസൂൽ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കൃത്യമായി അനിവാര്യമായും അറിയേണ്ടുന്ന ബേസായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു പങ്കതിയാണ് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ മക്കി മദനി സൂറത്തുകൾ എന്ന വിഷയത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. അതിലേക്ക് നമുക്ക് ശ്രദ്ധ നൽകാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറള്ളാ അമ്മാ ബഅദു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും അത് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളുമുണ്ട്, അതിൻ്റെ പൊതുവിൽ ചില വ്യത്യാസങ്ങളും അത് മനസ്സിലാക്കിയാലുണ്ടാകുന്ന നേട്ടങ്ങളുമാണ്. പണ്ഡിതന്മാർ ഈ വിഷയം വളരെ അഗാധമായി വളരെ വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകമായിക്കൊണ്ട് ഗ്രന്ഥരചനകൾ നടന്നിട്ടുണ്ട്. തഫ്സീറുകൾ എഴുതുന്ന മുഫസ്സിറുകളും വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമായതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്തുകളിലും മദനിയായ സൂറത്തുകളിലും കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് മുമയ്യിസാത്തുൽ മക്കി വൽ മദനി എന്നു പറഞ്ഞുകൊണ്ടാണ്. അഥവാ മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, വേർതിരിവുകൾ എന്തൊക്കെയാണ്? അതിന് ചില നിയമങ്ങൾ, ചില വസ്തുതകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും 100% ശരിയാകണമെന്നില്ല, എങ്കിൽ കൂടി മൊത്തത്തിൽ ഒരു സൂറത്ത് മക്കിയാണ് അല്ലെങ്കിൽ ഒരായത്ത് മദനിയാണ് എന്നു മനസ്സിലാക്കാൻ ഉള്ള ചില മാനദണ്ഡങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കുല്ലു സൂറത്തിൻ ഫിയഹ സജദ ഫഹിയ മക്കിയ. ഏത് സൂറത്താണോ ആ സൂറത്തിൽ സുജൂദ് ചെയ്യാനുള്ള സജദയുണ്ടോ എങ്കിൽ അത് മക്കിയായ സൂറത്തുകളാണ് എന്നാണ്. അപ്പോൾ ഖുർആനിൽ സുജൂദിൻ്റെ ആയത്തുകൾ കടന്നു വരുന്ന സൂറത്തുകൾ മുഴുവനും മക്കിയായ സൂറത്തുകളാണ്. ഇത് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ് എന്നർത്ഥം. രണ്ടാമത്, കുല്ലു സൂറത്തിൻ ഫീഹ ലഫ്ളു കല്ല ഫഹിയ മക്കിയ. ഏത് സൂറത്തുകളാണോ കല്ല എന്ന പദമുള്ളത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക എന്നിങ്ങനെ തുടങ്ങിയ കല്ല എന്ന പദം വന്നിട്ടുള്ള സൂറത്തുകൾ, വലം തരിദ് ഇല്ലാ ഫി നിസ്ഫിൽ അഖീർ മിനൽ ഖുർആൻ, ഖുർആനിൻ്റെ രണ്ടാം പകുതി അഥവാ 15 ജുസിന് ശേഷമുള്ള സൂറത്തുകളിലാണ് കല്ല എന്ന പദം വന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ ആദ്യ പകുതിയിൽ സൂറത്തു ഫാത്തിഹ മുതൽ കഹ്ഫിൻ്റെ ആ മധ്യഭാഗം വരെയുള്ള സൂറത്തുകളിൽ കല്ല എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. 33 തവണയാണ് ഈ പദം വന്നിട്ടുള്ളത് ഖുർആനിൽ. 15 സൂറത്തുകളിലായി 33 തവണ അങ്ങനെ വന്നിട്ടുള്ള സൂറത്തുകളെല്ലാം തന്നെ മക്കിയായ സൂറത്തുകളാണ്. ഇതൊരു അടയാളമാണ്, മക്കിയായ സൂറത്തുകൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമാണ്, അടയാളമാണ്. പണ്ഡിതന്മാർ വീണ്ടും പറയുന്നു, കുല്ലു സൂറത്തിൻ ഫീഹ അയ്യുഹൻ നാസ് വലൈസ ഫീഹ യ അയ്യുഹൽ ലദീന ആമനു ഫഹിയ മക്കിയ. യ അയ്യുഹൻ നാസ് എന്ന് മാത്രമുള്ള, എന്നാൽ യ അയ്യുഹൽ ലദീന ആമനു എന്ന് വന്നിട്ടില്ലാത്ത സൂറത്തുകൾ, അതിൽ യ അയ്യുഹൻ നാസ് എന്ന് മാത്രമേ അഭിസംബോധനയുള്ളൂ. യ അയ്യുഹൽ ലദീന ആമനു എന്ന അഭിസംബോധന വന്നിട്ടില്ലാത്ത, എന്നാൽ യ അയ്യുഹൻ നാസ് എന്ന് വരികയും ചെയ്തിട്ടുള്ള സൂറത്തുകൾ, അത് മക്കിയാണ്. എന്നാൽ സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാന ഭാഗത്തുള്ള യ അയ്യുഹൽ ലദീന ആമനു ഇർകഉ വസ്ജുദു എന്നു തുടങ്ങിയ ആയത്ത്, ആ ആയത്തിൽ സജദയുണ്ട്. പക്ഷേ യ അയ്യുഹൽ ലദീന ആമനു എന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സൂറത്താണ് യ അയ്യുഹൻ നാസ് എന്ന് യ അയ്യുഹൻ നാസ് എന്ന് വരികയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ യ അയ്യുഹൻ നാസ് എന്ന് തുടങ്ങിയിട്ടാണ് ആ സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള സൂറത്താണെങ്കിൽ പോലും അത് മദനിയാണ്. പക്ഷേ ഈ ആയത്ത് മക്കിയാണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാലാമത്തൊരു കാര്യം, കുല്ലു സൂറത്തിൻ ഫിഹ ഖസസുൽ അംബിയ വൽ ഉമം അൽ മാളിയ, കഴിഞ്ഞു പോയിട്ടുള്ള ഉമ്മത്തുകളുടെ ചരിത്രം പറയുന്ന, അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്ന എല്ലാ സൂറത്തുകളും മക്കിയാണ്. ബഖറ ഒഴികെ, സൂറത്തുൽ ബഖറ അതിൽ നിന്നൊഴിവാണ്. കാരണം സൂറത്തുൽ ബഖറ മദനിയാണ്. അതിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കന്മാരുടെ ചരിത്രം, ബനു ഇസ്രായേലിൻ്റെ ചരിത്രം, മുസാനബിയുടെ ചരിത്രം എല്ലാം വിശദമായി പറയുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചെറിയ വ്യത്യാസങ്ങൾ നിയമത്തിൽ കണ്ടേക്കാം, പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റൊന്ന്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇബ്ലീസിൻ്റെയും കഥകൾ വിശദീകരിച്ചിട്ടുള്ള സൂറത്തുകൾ, സൂറത്തുൽ ബഖറ ഒഴികെയുള്ള സൂറത്തുകൾ അതെല്ലാം മക്കിയാണ്. അലിഫ് ലാം മീം, അലിഫ് ലാം റ, ഹാം മീം തുടങ്ങിയ ഹുറൂഫുൽ മുഖത്താത്ത് എന്ന് പറയുന്ന ആ ഹറഫുകൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ള സൂറത്തുകൾ അതെല്ലാം മക്കിയായ സൂറത്തുകളാണ്. രണ്ട് സൂറത്തുകൾ ഒഴികെ, അഥവാ സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇംറാനും, അതല്ലാത്തതെല്ലാം മക്കിയായ സൂറത്തുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. സൂറത്തു റഅദിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ മൗദുആത്തുകൾ, അതിൻ്റെ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, സൂറത്തു മക്കിയായ സൂറത്തുകൾ പൊതുവെ തൗഹീദിലേക്കുള്ള ക്ഷണമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നു പറയുന്ന ശൈലികൾ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ റിസാലത്തിനെ സ്ഥാപിക്കുന്നുണ്ട്, പരലോകത്തെയും ആ പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയും പ്രതിഫല ദാനവുമെല്ലാം അതിൽ ചർച്ചയാണ്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയെ സംബന്ധിച്ചും മക്കിയായ സൂറത്തുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നരകത്തെക്കുറിച്ചും നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും ആ സ്വർഗത്തിലുള്ള അനുഗ്രഹീതമായ കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം അതിൽ ചർച്ചയുണ്ട്. ബുദ്ധിപരമായി ഉള്ള തെളിവുകൾ വെച്ചുകൊണ്ട് മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകളോടുള്ള സംഗതികൾ അതിൽ ചർച്ചയാണ്. ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെ മക്കിയായ സൂറത്തുകൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ഫലാഇലുകൾ, സ്വഭാവരംഗത്തുള്ള കാര്യങ്ങൾ, കൊലപാതകം പാടില്ല, പെൺകുട്ടികളെ കുഴിച്ചു മൂടാൻ പാടില്ല, യത്തീമുകളുടെ സമ്പത്ത് അന്യായമായി അപഹരിക്കാൻ പാടില്ല, സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നൽകണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മക്കിയായ സൂറത്തുകളിൽ വിഷയാധിഷ്ഠിതമായി നമുക്ക് കാണാൻ കഴിയും. അമ്പിയാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനത്തിൻ്റെ ചരിത്രം, സഹാബത്തിൻ്റെ സഹനത്തിൻ്റെ ചരിത്രം, ഇതൊക്കെ. അതുപോലെ തന്നെ പൊതുവെ ചെറിയ ചെറിയ വാക്കുകളാണ് മക്കിയായ സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അൽഖാരിഅ, അൽഹാഖ, വലഅസർ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആയത്തുകൾ മക്കിയായ സൂറത്ത്, ഈജാസുൽ ഇബാറ. അതേസമയത്ത് മദനിയായ സൂറത്തുകൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി മദനിയായ സൂറത്തുകളിൽ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു സൂറത്തിൻ ഫിഹ ഫരീള ഔ ഹദ് ഫഹുവ ഫഹിയ മദനിയ. ഏതെങ്കിലും ഒരു കാര്യം ഫർളാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെങ്കിൽ ഹദ്ദിനെക്കുറിച്ച് പ്രതിക്രിയകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് മദനിയായ സൂറത്തുകളായിരിക്കും. കുല്ലു സൂറത്തിൻ ഫിഹ ദിക്റുൽ മുനാഫിഖീന ഫഹിയ മദനിയ. മുനാഫിക്കുകൾ, കപടവിശ്വാസികളെക്കുറിച്ച് പരാമർശമുള്ള സൂറത്തുകൾ അത് മദനിയാണ്. സൂറത്തുൽ അങ്കബൂത്ത് ഒഴികെ, സൂറത്തുൽ അങ്കബൂത്ത് മക്കിയാണ്. പക്ഷെ അതിലും ചില സ്ഥലങ്ങളിൽ കപടവിശ്വാസികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുല്ലു സൂറത്തുൻ ഫിഹ മുജാദലത്തു അഹ്ൽ കിതാബ്, അഹ്ലി കിതാബിനോട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന, അവരുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന, അതിനെ തരിപ്പണമാക്കുന്ന കാര്യങ്ങൾ ഉള്ള സൂറത്തുകളെല്ലാം മദനിയായ സൂറത്തുകളാണ്. ഇനി മദനിയായ സൂറത്തുകളുടെ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇബാദാത്തുകൾ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇങ്ങനെയുള്ള ഇബാദത്തുകൾ മദനിയായ സൂറത്തുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുആമലാത്തുകൾ, ഇടപാടിൻ്റെ രംഗത്ത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ, അതുപോലെ തന്നെ ഇടപാടുകൾ നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ എല്ലാം ഹദൂദുകൾ, കട്ടവൻ്റെ അതുപോലെ തന്നെ കൊന്നവൻ്റെ ശിക്ഷ എന്താണ്, കുടുംബ രംഗത്തുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുടുംബത്തിനുള്ളിലും വീട്ടിനുള്ളിലും ബെഡ്റൂമിലും വരെയുള്ള നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മീറാസുകൾ, അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങൾ, അത് മദനി സൂറത്തുകളിലാണ്. ജിഹാദിൻ്റെ മഹത്വവും ആ ജിഹാദുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിലധികവും മദനി സൂറത്തുകളാണ്. സാമൂഹിക നമസ്കാരങ്ങൾ, ജമാഅത്ത്, സലാത്തുൽ ജമാഅ, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, രാഷ്ട്രീയമായ, രാഷ്ട്രപരമായ ദൂലിയായിട്ടുള്ള ബന്ധങ്ങൾ യുദ്ധത്തിലും അതുപോലെ തന്നെ അടിമകളെ പിടിക്കുന്നിടത്തുമൊക്കെയുള്ള കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ വിശദമായ തശ്രീഅകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും മദനി സൂറത്തുകൾ നമുക്ക് കാണാം. അതുപോലെ മുഖാത്തബത്തു അഹ്ലുൽ കിതാബ് യഹൂദി വൻ നസ്വാറ വദഅ്വതുഹുൽ ഈമ, ഇസ്ലാം, ഇസ്ലാമിലേക്ക് അഹ്ലുൽ കിതാബുകാരെ ക്ഷണിക്കുന്ന ഉദു ഇലാ സബീലി റബ്ബിക, അതുപോലെ തന്നെ യാ അഹ്ലുൽ കിതാബ് എന്ന് തുടങ്ങിയിട്ടുള്ള വിളികൾ ഉള്ള സൂറത്തുകൾ, ഇതെല്ലാം മദനിയായ സൂറത്ത്. തആലോ ഇലാ കലിമത്തിൻ സവാഇം ബൈനനാ വബൈനകും എന്ന് തുടങ്ങിയ സൂറത്ത്, എന്ന് തുടങ്ങിയ ആയത്തുകളുള്ള സൂറത്തുകൾ, അതുപോലെ തന്നെ കപടവിശ്വാസികളുടെ യഥാർത്ഥ മുഖം പുറത്തു കാണിക്കുന്ന സൂറത്തുകൾ ആണ് യഥാർത്ഥത്തിൽ മദനിയായ സൂറത്തുകൾ. ഇങ്ങനെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വിഷയത്തിലുമെല്ലാം വ്യത്യസ്തമാണ് മദനിയായതും മക്കിയായ സൂറത്തുകൾ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരം ഒരു ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാൻ. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അവൻ്റെ ഖുർആനിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാമാണ്. മക്കി മദനി സൂറത്തുകളെ സംബന്ധിച്ചുള്ള വിവരണമാണ് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് പങ്കുവച്ചത്. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ പങ്കെടുത്തത് ഞാൻ മുസ്തഫ അൻസാരി, കൂടെ സഹൽ അരിപ്ര. റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മ.
5: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ സൂറത്തുൽ മുത്തഫിഫീൻ കേൾക്കുകയാണ്. മധുരം ഖുർആനിലൂടെ പാരായണം ചെയ്യുന്ന ഖാരി മുഹമ്മദ് റഷാദ് അഷരീഫ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: فاليوم الذين آمنوا من الكفار يضحكون.
1: ഓക്കെ, മധുരം ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽഹംദുലില്ലാ.
2: പീസ് റേഡിയോ കർമ്മസരണി, ഇസ്ലാമിലെ കർമ്മങ്ങൾ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രമാണബദ്ധമായി കർമ്മങ്ങളെ ഇഴകേറി പരിശോധിക്കുന്ന കർമ്മസരണിയിൽ ഇന്ന് കൂലിയും വാടകയും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു ഹംസ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അവസാനമായി വാടകയും കൂലിയും നിക്ഷയിച്ച് ജോലി ചെയ്യുക, വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ രംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെപ്പറ്റിയും നിയമങ്ങളെപ്പറ്റിയുമാണ്. അവിടെ തന്നെ കൂലിക്ക് ചെയ്യാൻ പറ്റിയ ജോലികളും കൂലിയില്ലാതെ ചെയ്യേണ്ടുന്ന ജോലികളുമൊക്കെ നാം പറഞ്ഞു. അതിലുദാഹരണമായി നാം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ ഖളാ വിധികർത്തൃത്വം ഏറ്റെടുക്കുക, പള്ളിയിലെ ഇമാമത്ത്, ബാങ്ക് തുടങ്ങിയ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അതൊരു ജോലി എന്ന നിലക്കല്ല നിർവഹിക്കേണ്ടുന്നത്, മറിച്ച് ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് നിർവഹിക്കുകയും എന്നാൽ അതിനുവേണ്ടി മാത്രമായി ഒരുങ്ങി നിൽക്കുമ്പോൾ അങ്ങനത്തെ ഘട്ടങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് ജീവിത മാർഗമായിക്കൊണ്ട് സമൂഹമോ ഭരണകൂടമോ ജീവിതാവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുക, അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടുന്നത്. എന്നാൽ ആ വർക്ക് ചെയ്യേണ്ടുന്നത് പുണ്യകർമ്മം എന്ന നിലക്കാണ്, കൂലി ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ആ അധ്വാനം നിർവഹിക്കേണ്ടത്. അതല്ലാതെ ചെയ്യുന്ന ജോലി അതിന് പ്രതിഫലമായി വാങ്ങുന്ന കൂലി എന്ന നിലക്കല്ല അത് നിർവഹിക്കേണ്ടത് എന്നാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം. ഒരാൾ ബാങ്ക് വിളിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മാസത്തിൽ അദ്ദേഹത്തിന് ജോലിക്ക് കൂലിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ നാട്ടിൽ നിന്ന് നൽകുന്നത് ഒരു 15,000 or 20,000 രൂപയാണ് എങ്കിൽ അത് 30x5 എന്ന് കണക്കാക്കി അത് ഓരോ നേരത്തിനുമുള്ള ബാങ്കിൻ്റെ വിലയായിക്കൊണ്ട് കണക്കാക്കുകയും അതിനുള്ള കൂലിയായി കണക്കാക്കുകയും അതിൽ നിന്ന് ലീവ് എടുക്കുന്നതിനനുസരിച്ച് കുറവ് വരുത്തുക, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ പാടില്ലാത്തതാണ്. മറിച്ച് അദ്ദേഹം ആ ജോലി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അധ്വാനവുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് അദ്ദേഹത്തിന് നമ്മൾ നൽകുന്ന സംഖ്യ. ആ നിലയ്ക്ക് അതിൽ കാണാൻ പാടുള്ളൂ. ആ വ്യക്തിയും അത് നൽകുന്നവരും ആ പ്രതിഫലത്തെ കാണേണ്ടുന്നത് ആ രൂപത്തിലാണ്, ഒരു കൂലിയായിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കേണ്ടുന്ന ഒരു പുണ്യകർമ്മമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്തു നിന്ന് ലഭിക്കും, അതോടൊപ്പം ഇവിടെ നിന്ന് ലഭിക്കുന്നത് അനുവദനീയമായി മാറുകയും ചെയ്യുമെന്നാണ് നാം മനസ്സിലാക്കിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വാടകയ്ക്കെടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കൂലിക്ക് സ്വീകരിക്കുന്ന കൂലിക്ക് നമ്മൾ ഒരു ആളെ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കും നിശ്ചയിക്കുന്ന ആൾക്കും ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വസ്തു വാടകയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ ആ കൊടുക്കുന്ന വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാടകയ്ക്കെടുക്കുന്ന ആൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്കുള്ള മര്യാദകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു വസ്തു വാടകയ്ക്കെടുക്കുകയാണ് എങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണോ ആ ഗുണം പരിപൂർണമായും ആ വാടകക്കാരന് ലഭിക്കത്തക്ക വിധം അത് വിട്ടുകൊടുക്കുകയും അതുകൊണ്ട് ഗുണം എടുക്കാനുള്ള, അത് ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വീട് താമസിക്കാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, സാധാരണ നാട്ടുനടപ്പ് പ്രകാരം ഒരു വീട് താമസിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അതിലേക്കുള്ള വഴി റെഡിയാക്കി കൊടുക്കണം, അതേപോലെ തന്നെ അതിലുള്ള കറണ്ട്, വെള്ളം, സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഒരുക്കി കൊടുക്കണം. അതേപോലെ ഒരു വാഹനമാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് എങ്കിൽ ആ വാഹനം ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പേപ്പറുകളും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ പരിപൂർണമായും റെഡിയാക്കി കൊടുക്കുകയും അതിനെന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ ഉപയോഗത്തിന് മെയിൻ്റനൻസ് ആവശ്യമാണ് എങ്കിൽ അത് ശരിയാക്കി കൊടുക്കുകയും എന്തെങ്കിലും കേടുവന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നന്നാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വീട് കൊടുക്കുകയാണ് എങ്കിൽ ആ വീടിൻ്റെ മുറ്റം, അതേപോലെ തന്നെ അതിലേക്കുള്ള പാർക്കിംഗ് ആവശ്യമാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ അതിലേക്കുള്ള വഴി റെഡിയാക്കി കൊടുക്കണം, ഒരു ഗേറ്റ് ആവശ്യമാണെങ്കിൽ അത് റെഡിയാക്കി കൊടുക്കണം. ഇതൊക്കെ ഈ വാടകയ്ക്ക് നൽകുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതിൽ പ്രധാനമാണ് വെള്ളവും അതേപോലെ തന്നെ വെളിച്ചവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വാടകയ്ക്ക് വാങ്ങുന്ന വ്യക്തി, എടുക്കുന്ന വ്യക്തി, വാടകക്കാരൻ, അദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതിൻ്റെ അടിസ്ഥാനപരമായി അതിന് കേട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നതും, നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അവിടെ എന്തെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അഥവാ അനുവദിക്കപ്പെട്ട മാറ്റങ്ങൾ വല്ലതും അതിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതുകൂടി ശരിയാക്കി നന്നാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് ഈ വസ്തു തിരിച്ചേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വാടകക്കാരനും വസ്തുവിൻ്റെ ഉടമയും ശ്രദ്ധിക്കേണ്ടുന്നതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. അതേപോലെ തന്നെ ഇതൊരു നിർബന്ധ അഥവാ പാലിക്കൽ നിർബന്ധമായിട്ടുള്ള കരാറുകളിൽപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് വാടകക്കാരൻ ഒഴിയാൻ താൽപ്പര്യമില്ല എങ്കിൽ അദ്ദേഹത്തെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ഈ നിശ്ചിതമായി എഴുതപ്പെട്ട പിരീഡിനുള്ളിൽ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് ഉടമസ്ഥന് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്ക് വാടകയ്ക്കെടുക്കുകയും എന്നാൽ ആ കാലയളവ് പൂർത്തിയാക്കുകയും അതിൻ്റെ പണം നൽകുകയും ചെയ്യാതെ ഇടക്ക് വെച്ച് ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഈ വാടകയ്ക്കെടുത്തവനും പാടില്ലാത്തതാണ്. മറിച്ച് അങ്ങനെ ഒഴിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ പരസ്പരം പറയുകയും പരിഹരിക്കുകയും അതിന് നഷ്ടപരിഹാരം വല്ലതുമുണ്ട് എങ്കിൽ അതിന് വെച്ചുകൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്തുവാണ് നമ്മൾ വാടകയ്ക്കെടുക്കുന്നത് എങ്കിൽ, വാടകയ്ക്ക് കൊടുക്കുന്നത് എങ്കിൽ അത് പരിപൂർണമായും അവന് വിട്ടുകൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം, വീട് കൊടുത്തു, അതിൻ്റെ ചാവി നൽകിയില്ല. അപ്പോൾ ഇത്രയും എത്ര ദിവസമാണോ അദ്ദേഹത്തിന് അതിൽ താമസിക്കാൻ പ്രയാസകരമായത്, അതല്ലെങ്കിൽ അവിടേക്കുള്ള കറണ്ടോ വെളിച്ചമോ വെള്ളമോ എത്തിക്കുന്നതിന് തടസ്സം വന്നിട്ടുണ്ട് എങ്കിൽ, അവിടെ താമസിക്കുന്നതിന് എത്രയാണോ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ഉടമസ്ഥൻ അർഹിക്കുന്ന പ്രതിഫലത്തിൽ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം അതിൻ്റെ പ്രതിഫലത്തിനൊന്നും അർഹനല്ലാതായി തീരുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെയാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയാണ് അഥവാ അദ്ദേഹത്തിൻ്റെ ജോലിയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. ആ വ്യക്തി ചെയ്യേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി പരിപൂർണമായും, ആരാണോ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ജോലി അല്ലെങ്കിൽ ഒരു മാസത്തെ കർമ്മം കൃത്യമായ സംഖ്യയിലൂടെ ഉടമയാക്കിയിട്ടുള്ളത്, അയാൾക്ക് അത് നൽകാൻ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വസ്തുക്കൾ വാടകക്കെടുത്തു, പൂർണ്ണമായും വിട്ടുതന്നു, അത് ഉപയോഗിച്ചില്ല, വീടാണെങ്കിൽ താമസത്തിന്, വാഹനമാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന്, മറ്റു വസ്തുക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഓഫീസാണെങ്കിലും കെട്ടിടമാണ് എങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് ഉപയോഗിച്ചില്ല എന്നതുകൊണ്ട് വാടക ഇല്ലാതിരിക്കില്ല. ആ വാടക നേരത്തെ ഒരു കരാർ നിശ്ചയിച്ചിട്ടുണ്ട്, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അതിൻ്റെ വാടക. ആ കരാറ് പ്രകാരം തന്നെ അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനു വേണ്ടി നിശ്ചയിക്കുകയും അവരോട് അതറിയിക്കുകയും കരാറിലേർപ്പെടുകയും ചെയ്തു, പക്ഷേ ഈ നിശ്ചിതമായ കാലയളവിൽ ജോലികളൊന്നും ഏൽപ്പിച്ചില്ല അല്ലെങ്കിൽ കാര്യമായ ജോലികൾ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ അധ്വാനങ്ങളൊന്നും ഏൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ വാടക തരാൻ അല്ലെങ്കിൽ അത് കൂലി തരാൻ സാധ്യമല്ല എന്ന് പറയാൻ പാടില്ല. മറിച്ച് അവർ ആ അധ്വാനം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടും നൽകാത്തത്, ജോലി നൽകാത്തതിൻ്റെ കാരണം ഈ വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ കൂലി കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നാം ശ്രദ്ധിക്കേണ്ടുന്നത് ഈ വാടക കരാർ അല്ലെങ്കിൽ കൂലിയുടെ കരാർ എങ്ങനെയൊക്കെയാണ് ഇല്ലാതാവുക, ഫസ്ഹായി പോവുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വാടകയ്ക്ക് എടുത്ത വസ്തു നശിച്ചുപോയി എങ്കിൽ ആ നാശം എന്നാണോ സംഭവിച്ചത്, എപ്പോഴാണോ സംഭവിച്ചത്, അവിടെ മുതൽ അതിൻ്റെ വാടകയും ഇല്ലാതായി. ഉദാഹരണമായിട്ടൊരു വീടാണ് വാടകയ്ക്കെടുത്തത്, ആ വീട് നശിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്താൽ ആ വീട് പൂട്ടേണ്ടി വന്നു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മറ്റെന്തെങ്കിലും കാരണത്താലോ നമ്മൾക്കുള്ള ഉപകാരം അതുകൊണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ ഏതു മുതലാണോ അതിൻ്റെ ഉപയോഗം ഇല്ലാതായത് അവിടെ മുതൽ അതിൻ്റെ വാടകയും അർഹിക്കുന്നില്ല, കൊടുക്കേണ്ടതില്ല എന്നാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയാണ് വാടകക്കെടുക്കുകയും ആ കാര്യത്തിനു വേണ്ടിയാണ് എന്ന് പ്രത്യേകം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആവശ്യം തീരുന്നതോടുകൂടി അയാളുടെ ആ കരാറും അവസാനിക്കുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ജോലി ചെയ്തു തരാൻ വേണ്ടിയാണ്, ആ ജോലി നിർവഹിക്കാൻ ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്ത് എന്ന് വരും, അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്തു എന്ന് വരും. ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ടൊരു രോഗത്തിന് നമുക്ക് ചികിത്സിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ബുദ്ധിമുട്ട് വന്ന് നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടിയോ ഒക്കെയാണ് എങ്കിൽ ആ ആവശ്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, നമുക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹവുമായുള്ള കരാർ നിലനിൽക്കുന്നില്ല, അതോടുകൂടി തന്നെ ആ കരാർ അവിടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ അത് സ്വയം നശിക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതോടുകൂടി ആ വാടക കരാർ അവിടെ ഇല്ലാതാവുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു കരാറിൽ ഒരാൾ ഏർപ്പെടുകയാണ് ഇന്ന ജോലി ചെയ്യുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വ്യക്തിയെ നിശ്ചയിക്കുകയാണെങ്കിൽ, ആ ജോലി നിർവഹിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വ്യക്തിയെ നിശ്ചയിക്കുകയാണ്, നിർണയിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വല്ല തടസ്സങ്ങളും ഉണ്ടാവുകയോ രോഗമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും നേരിടുകയാണെങ്കിൽ ആ കരാർ അതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കാവുന്നതാണ്. അതല്ല, ഒരു വ്യക്തിയല്ല, ഒരു പ്രത്യേകമായ ലക്ഷ്യമാണ്, ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഈ കരാർ ഏറ്റെടുത്ത വ്യക്തിക്ക് തനിക്ക് പകരം മറ്റൊരാളെ തൻ്റെ ചുമതലയിൽ അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, വ്യക്തികളെ നാം ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി നിശ്ചയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കൂലിക്ക് എടുക്കുകയാണെങ്കിൽ അത് രണ്ട് തരമുണ്ടാകും. ഒന്നുകിൽ നമ്മളൊരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നമുക്ക് വേണ്ടി ഒരു വ്യക്തിയെ നിശ്ചയിക്കുന്നു, ഒരു കർമ്മം നമുക്ക് വേണ്ടി നിർവഹിച്ചു തരാൻ, അത് ഇന്ന സമയത്തിൽ ഇന്ന ഒരു ഡ്യൂറേഷൻ നിശ്ചയിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം അധ്വാനിക്കുമ്പോൾ അത് നമ്മുടെ മാത്രം ഒരു ജോലിക്കാരനായിട്ടാണ് അദ്ദേഹം അധ്വാനിക്കുന്നത് എങ്കിൽ അവർക്ക് അജീർ ഹാസ് എന്ന് പറയും. അതായത് നമ്മുടെ പ്രത്യേകം ജോലി ചെയ്യാം, ആ സമയത്ത് അദ്ദേഹം മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അതിനിടയിൽ ഞാൻ മറ്റെന്തെങ്കിലും ഒരു ജോലി ഏറ്റെടുത്ത് മറ്റാർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യാൻ പാടില്ല അജീർ ഹാസിന്. എന്നാൽ രണ്ടാമത്തേത് അജീർ മുഷ്തറക് എന്ന് പറയും. അഥവാ നമ്മളൊരു കാര്യമേൽപ്പിക്കുന്നു, ഒരു ഉത്തരവാദിത്തമേൽപ്പിക്കുന്നു, ഇതേപോലെ നമ്മൾ ആ ഉത്തരവാദിത്തമേൽപ്പിച്ചതുപോലെ വേറെയും ഒരുപാട് ആളുകൾ അതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാകും. നമുക്ക് വേണ്ടിയും അദ്ദേഹം അധ്വാനിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയും അധ്വാനിക്കുന്നുണ്ടാകും. നമുക്ക് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് അതിനുള്ളിൽ ആ കാര്യം ചെയ്തു തരണമെന്നേ ഉള്ളൂ. അതേ സമയത്ത് തന്നെ സമാനമായ മറ്റു പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി. ഈ രണ്ട് രൂപത്തിലുള്ള അജീർ, വാടകയും അല്ലെങ്കിൽ കൂലിയും, കൂലിക്ക് വേണ്ടി ആളെ എടുക്കലും അനുവദനീയമാണ്. പക്ഷേ ഓരോന്നിനും എടുക്കുന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് വേണ്ടി മാത്രം ആ ഒരു ഡ്യൂറേഷനിൽ ജോലി ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹം മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ല. അതിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം ഉത്തരവാദിയുമല്ല. അത് എനിക്ക് സ്വാഭാവികമായും ഞാൻ ചെയ്യേണ്ട കർമ്മമാണല്ലോ, അധ്വാനമാണല്ലോ. അത് ഞാൻ ചെയ്യുമ്പോൾ അബദ്ധം സംഭവിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചു പോയതായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിയാകുന്നില്ല. എന്നാൽ അജീർ മുഷ്തറക്കിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ എനിക്ക് വേണ്ടിയും അധ്വാനിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയും അധ്വാനിക്കുന്നുണ്ട്, അതിനിടയിൽ ഈ ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, വല്ല നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനദ്ദേഹം ഉത്തരവാദിയാവുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഉടമപ്പെടുത്തുന്നത്, എനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഞാൻ ഉടമപ്പെടുത്തുന്നത്. അതിൽ വരുന്ന നഷ്ടം അല്ലെങ്കിൽ എനിക്ക് വരുത്തി വെക്കുന്ന നഷ്ടം അദ്ദേഹം അതിൽ ഉത്തരവാദിയായി മാറുകയും ചെയ്യും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി അവസാനമായി നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ വാടകയ്ക്ക് അതേപോലെ തന്നെ കൂലിക്ക് ഒക്കെ നിശ്ചയിക്കുമ്പോൾ ആ കരാർ എഴുതുന്നതോടുകൂടി തന്നെ വാടകയ്ക്ക് ആര് അർഹനായിത്തീരുന്നു അല്ലെങ്കിൽ കൂലിക്ക് ഈ വ്യക്തി അർഹനായിത്തീരുന്നു, പക്ഷേ അത് ആവശ്യപ്പെടാൻ അയാൾക്ക് യോഗ്യതയുണ്ടാകുന്നത് അയാൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ നിശ്ചയിച്ച പിരീഡ് കഴിയുമ്പോഴാണ് അതാവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് വീട്, നമ്മൾ ആ കരാർ എഴുതുന്നതോടുകൂടി ആ കരാറിൽ പറഞ്ഞിട്ടുള്ള തുക ഒരു മാസത്തിന് ഇത്ര എന്ന് പറയുന്ന

ഓരോ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അഥവാ വാടകക്കോ കൂലിക്കോ ശമ്പളത്തിനോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടുകൂടിയും ചെയ്യേണ്ടതുണ്ട്. അതിലൊരു വഞ്ചനയോ ചതിയോ വരുത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനം, അതിന് നിശ്ചയിക്കപ്പെട്ട സമയം, ആ സമയം പരിപൂർണമായിട്ടും അതിന് ഉപയോഗിക്കേണ്ടുന്നതുണ്ട്. അതിനിടയിൽ മറ്റുള്ള ജോലികൾ ചെയ്യുക എന്ന് പറയുന്നത് അഥവാ മറ്റു വരുമാന മാർഗങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് കടുത്ത അപരാധമാണ്, കുറ്റകരമാണ്. നമ്മൾ ചെയ്ത കരാറിൻ്റെ ലംഘനമായിട്ട് വരും പ്രധാനമായിട്ടും ഈ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതിനിടയിൽ വല്ല സമയവും കണ്ടെത്തി മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ വീഴ്ച വരുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ യഥാർത്ഥത്തിൽ വീഴ്ച വരുന്നുണ്ട്. കാരണം ഈ സമയം തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയാണ്. രാവിലെ 8 മണി മുതൽ 4 മണി വരെ എന്ന് പറഞ്ഞ് ഒരു ജോലിയുടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയം ആ നിശ്ചയിക്കപ്പെട്ടവരുമായി ഒരു പ്രത്യേകമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അത് നമ്മുടെ കരാറിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ടുന്നതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂലി നൽകുന്ന ജോലിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, അവർ ശ്രദ്ധിക്കേണ്ടുന്നത് അതിൻ്റെ കൂലി പരിപൂർണമായിട്ടും ഏൽപ്പിക്കുക, അതിൽ കുറവ് വരുത്താതിരിക്കുക, അതിൻ്റെ സമയം വൈകിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആഅതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖു. ഒരു കൂലിക്കാരന്, ഒരു തൊഴിലാളിക്ക് നിങ്ങൾ അവൻ്റെ വേതനം അവൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തന്നെ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ വല്ല കുറവും വരുത്തുകയോ വഞ്ചന കാണിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കടുത്ത ശിക്ഷ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ വമൻ കുന്തു ഖസ്മുഹു ഖസംതുഹു യൗമൽ ഖിയാമ. 3 ആളുകൾക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഞാൻ ആരോടെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ, വാദിക്കുകയാണെങ്കിൽ അവനെ ഞാൻ പരാജയപ്പെടുത്തുകയും ചെയ്യും വാദത്തിൽ. ആർക്കൊക്കെ വേണ്ടിയാണ് അള്ളാഹു വാദിക്കുക? റജുലുൻ അഅതാബി സുമ്മ ഖദർ, എൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ എന്നെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് വല്ലതും അദ്ദേഹത്തിന് ഒരാൾ നൽകിയിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിനെ മുൻനിർത്തി കൊടുത്തിട്ടും അതിൽ വഞ്ചന അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരാളെ ഏൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ, ആ വിഷയത്തിൽ ഞാൻ അവനോട് ചോദ്യം ചെയ്യും. 2. വറജുലുൻ ബാ അഹ്റൻ ഫഅക്കല സമനഹു, അടിമയെയാണ് വിൽക്കാൻ പറ്റുക. ഒരു സ്വതന്ത്ര മനുഷ്യനെ ഒരിക്കലും വിൽക്കാൻ പാടില്ല. അടിമത്തം നിലനിൽക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ ഒരു സ്വതന്ത്ര മനുഷ്യനെ തട്ടിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ട് എങ്കിൽ, അത് സ്വീകരിച്ച് അതിൻ്റെ പണം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, അവനു വേണ്ടി, ആ വിൽക്കപ്പെട്ട മനുഷ്യനു വേണ്ടി ഞാൻ പരലോകത്ത് വാദിക്കും. വറജുലു നുസ്തുജിറ ഔ വറജുലു നിസ്തഇജറ അജീറൻ ഫസ്തൗഫ മിൻഹു വലം യൂഫി അജറഹു. ഒരാളെ ജോലിക്ക് വിളിച്ചു കൊണ്ടുവന്നു, ഒരു തൊഴിലാളിയെ കൊണ്ടുവന്നു തൊഴിലെടുക്കാൻ. അവനിൽ നിന്ന് അവൻ്റെ സേവനം മുഴുവൻ സ്വീകരിച്ചു, പക്ഷേ അവൻ്റെ പ്രതിഫലം നൽകിയിട്ടില്ല എങ്കിൽ അവനു വേണ്ടി ഞാൻ വാദിക്കും എന്ന് ഇമാം ബുഖാരിയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ അമാനത്ത്, ജോലിക്കാരൻ അയാളുടെ അമാനത്ത്, കൂലിക്കാരൻ അയാളുടെ അമാനത്ത്, ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ അമാനത്ത്, വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അതിൻ്റെ അമാനത്ത്, വസ്തുക്കൾ വിട്ടു നൽകുന്നവർ ആ വിഷയത്തിൽ കാണിക്കേണ്ടുന്ന അമാനത്ത്, എല്ലാം ആ വിശ്വസ്തതയോടുകൂടി തന്നെ പുലർത്തി കരാറുകൾ പാലിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും

0: ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള അവസരം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി, കൂലിയും വാടകയും എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് ഹംസ മദീനി.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അൽഷാത്രി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പ്രധാനിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂദർദ അൽ അൻസ്വാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. ഉവൈമിർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അൻസാരിങ്ങളിൽ ഏറ്റവും അവസാനമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമായ ഒരു വ്യക്തിയാണ് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ അത് ക്രോഡീകരിക്കാൻ നേതൃത്വം നൽകിയ നാല് പ്രമുഖ സ്വഹാബികളിൽ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക യുദ്ധങ്ങളിൽ വളരെയധികം ധീരതയോടുകൂടി പോരാടിയ ഒരു കുതിരപ്പടയാളിയായിരുന്നു ഇദ്ദേഹം എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം തന്നെ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും അബൂദർദാഇനോട് വിഗ്രഹാരാധനയുടെ അപകടങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പരിശ്രമിച്ചു. ഒടുവിൽ വിഗ്രഹങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്നും അള്ളാഹുവിൽ പങ്കുചേർക്കുക വഴി എനിക്ക് നരകമാണ് ലഭിക്കുക എന്നും അദ്ദേഹം മനസ്സിലാക്കുകയും ഇസ്ലാമാണ് ശരിയായ മതം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ കൂടെ അബൂദർദ വന്നിരിക്കുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ വഅദനി അൽ ഇസ്ലാമ അബീദർദ, അബൂദർദ ഇസ്ലാം സ്വീകരിക്കുമെന്ന് എനിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടി കേട്ടപ്പോ ഫഅസ്ലമ അദ്ദേഹം മുസ്ലിമാവുകയും സത്യസന്ദേശം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? അഊദു ബില്ലാഹി അയ്യത്തി അലയ്യ യൗമുൻ ലാ അദ്കുറു ഫീഹി അബ്ദുല്ലാഹി ബിൻ റവാഹ, എൻ്റെ സുഹൃത്ത് അബ്ദുല്ലാഹി ബിൻ റവാഹയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവെ, അതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുകയാണ് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. സഹോദരങ്ങളെ, ഹിദായത്തിന് കാരണക്കാരനായ, സത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച, വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തിയ അബ്ദുല്ലാഹി ബിൻ റവാഹ അദ്ദേഹത്തെ എന്നും ഓർക്കാൻ സാധിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കാന ഇദാ ലഖിയ ഇൻ ഖുബിൽന ളറബ ബൈന യദൈ ബൈന സദൈ, ഞങ്ങൾ തമ്മിൽ പരസ്പരം മുന്നിൽ വന്നുകൊണ്ട് മുന്നിൽ നിന്ന് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ എൻ്റെ നെഞ്ചിൽ ഒന്ന് കൈവച്ചുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കും. ഇനി വഇദാ ലഖിയ ഇൻ ദുബിറ, ഞാൻ അറിയാതെ എൻ്റെ പിന്നിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എങ്കിൽ ളറബ ബൈന കത്ഫിഹി, എൻ്റെ പിരടയിൽ കൈവച്ചുകൊണ്ട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കും. എന്നോട് ഒരുപാട് ചെങ്ങാത്തം കാണിച്ച, സ്നേഹം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം അത് വളരെ വൈകിയായിരുന്നു നടന്നത് എങ്കിലും പിന്നീട് പ്രവാചകൻ്റെ കൂടെ സദാസമയവും ചിലവഴിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ഹദ്ദിസൂന അനിൽ ആഫിലീൻ, ഏറ്റവും ബുദ്ധിമാന്മാരായ രണ്ട് സ്വഹാബികളെക്കുറിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കൂ എന്ന് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, മനിൽ ആഖിലീൻ, ആരാണ് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇത് കേട്ട ഇബിനു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുആദ് വ അബൂദർദ, അത് ദീനിൽ ഏറ്റവും കൂടുതലായി പാണ്ഡിത്യമുള്ള ഹലാലും ഹറാമും കൃത്യമായി പഠിച്ച മുആദ് റളിയല്ലാഹു അൻഹുവാണ്. അതുപോലെ ഈ ഉമ്മത്തിലെ തത്വജ്ഞാനി എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ അബൂദർദ റളിയല്ലാഹു അൻഹുവാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം എപ്പോഴും ഒരു പുഞ്ചിരി തൂകിയ മുഖവുമായാണ് ആളുകളെ സമീപിക്കാറുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹദ്ദിസു ബിഹദീസിൻ ഇല്ലാ തബസ്സമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുമ്പോഴും വളരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത് എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ വാചകം കൊണ്ട് വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംസാര വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെയധികം ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതലേ കച്ചവടക്കാരനായിരുന്ന അബൂദർദ റളിയല്ലാഹു അൻഹു അങ്ങനെ മുസ്ലിമായതിന് ശേഷം ഇബാദത്തുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവടവും ഇബാദത്തും അവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചു നോക്കി. പക്ഷേ പലപ്പോഴും ഫലം ഇജ്തമിഅ, അദ്ദേഹത്തിനത് സാധിച്ചില്ല. ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ കച്ചവടം അവിടെ മുടങ്ങിപ്പോവുകയാണ്. എന്നാൽ കച്ചവടത്തിൽ മുഴുകുമ്പോൾ ഇബാദത്ത് മുടങ്ങിപ്പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫതറക്തു തിജാറത വലസിംതുൽ ഇബാദ, ഞാൻ എൻ്റെ കച്ചവടം ഉപേക്ഷിച്ചു, എന്നിട്ട് ഇബാദത്തുകളിൽ മാത്രം എൻ്റെ ശ്രദ്ധ ഞാൻ ചെലുത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഈ സംഭവം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് തൻ്റെ ഇബാദത്തുകൾ മുടങ്ങാതെ താൻ ചെയ്യുന്ന നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, മറ്റുള്ള ഏതൊരു ഇബാദത്താവട്ടെ, ഏതെല്ലാം നല്ലതായ ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമോ അതിനൊന്നും ഇസ്ലാം എതിരല്ല എന്നുള്ളതാണ്. നമസ്കാരം മുടങ്ങാതെ ചെയ്യുന്ന ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, നോമ്പ് മുടങ്ങാതെ ചെയ്യുന്ന ഭൗതികപരമായി കൊണ്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ തൻ്റെ ഇബാദത്തുകൾ മുടങ്ങുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ നമസ്കാരം പോലെ, നോമ്പ് പോലെ, നിർബന്ധ കർമ്മങ്ങൾ മുടങ്ങുന്ന രീതിയിലുള്ള കച്ചവടം പോലും അനുവദനീയമല്ല, ഒരു ജോലിയും അനുവദനീയമല്ല, ഒരു ആഘോഷവും അനുവദനീയമല്ല എന്ന് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്കൊരു മാതൃകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ എപ്പോഴും അവർ സദാസമയവും പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ അവർ കേട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിച്ചു. അതുകൊണ്ട് ആ ഒരു ജീവിതം നമുക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കും ആ ഒരു രീതിയിൽ ആളുകളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് നരകമോചനമുണ്ട്, അവർക്ക് പാപമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും മാന്യരായ വ്യക്തികൾ, ഉത്തമരായ ആളുകളെന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പല തവണയായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്കും ആ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കണം. എല്ലാവരോടും സ്നേഹത്തോടുകൂടി, തൻ്റെ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ, പുഞ്ചിരിയോടുകൂടി പെരുമാറാൻ, അവരോട് കളങ്കമില്ലാത്ത ഒരു മനസ്സോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടു.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
5: വോയിസ് ഓഫ് ഇപ്പം നമ്മളൊക്കെ ഒരു ചെറിയത് വെച്ചാൽ, നമ്മളിപ്പോൾ സ്കൂളിൽ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഗ്രാൻഡ് പാരൻസ് ഡേ നടത്താറുണ്ട്. അത് നവംബർ 14 നമ്മൾ ഗ്രാൻഡ് പാരൻസ് ഡേ ആയിട്ടാണ് നടത്താറുള്ളത്. അന്ന് നമ്മൾ മറ്റേ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. കുട്ടികൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒപ്പം അവരുടെ ഒരു മഹത്വം എന്താണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ സാധാരണ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുക്കാറെന്ന് വെച്ചാൽ, ഓൾഡ് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ് എന്നാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിപ്പിക്കാൻ, കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് വളരെ ഇതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഇന്നൊരു സമൂഹത്തിൽ അവരൊരു ഭാരമാണെന്ന് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവാണെന്ന് പറയുമ്പോൾ, സത്യത്തിൽ അവരൊഴുക്കിയ വിയർപ്പിൻ്റെ, അവർ ചിന്തിയ രക്തത്തിൻ്റെ, അവരുടെ പരിശ്രമത്തിൻ്റെ ഓഫ് ഷൂട്ടുകളാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചുറ്റും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതൊക്കെയും. ഇത് പഠിപ്പിക്കപ്പെടണ്ടേ? ഇത് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത് മനസ്സിലാകുന്നില്ലെങ്കിൽ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരാകും. അപ്പോൾ മാധവിക്കുട്ടി പണ്ട് ഒരു വാചകം പറഞ്ഞതാണ്, 60 വയസ്സായി കഴിഞ്ഞാൽ മറ്റേ എല്ലാവരും എന്ത് ചെയ്യണം, വെടിവെച്ച് കൊല്ലണം. കാരണം പിന്നെ അവർ നോൺ പ്രൊഡക്റ്റീവാണല്ലോ. പിന്നെ അവർ 60 വയസ്സായി, അപ്പോൾ അവർ പറഞ്ഞതാണ് നിങ്ങൾ തൽക്കാലം വെടിവെച്ച് കൊല്ലരുത് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് തന്നങ്ങാടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെന്താണ് തലയിക്കുത്ത് എന്ന് പറയുന്ന ഒരു ഇത്. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, പലപ്പോഴും ഈ ലോങ്ങിവിറ്റി ഒരു ബാധ്യതയായിട്ട് മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടേക്ക് തന്നെ ഈ നമ്മുടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം നാം പറയുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുടുംബ സംവിധാനം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട മൂല്യബോധത്തെ, വൈകാരികതയെ, അടുപ്പത്തെ, സ്നേഹത്തെ, താല്പര്യങ്ങളെ, ഇതിനെയൊക്കെ പരമാവധി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കൊരു പ്രശ്ന പരിഹാരം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുകയുള്ളൂ. ഒരു വകുപ്പിനൊക്കെ ചെയ്യാവുന്നതിന് പരിമിതിയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മളുടെ സിലബസുകൾ എന്ത് ചെയ്യണം, നിർബന്ധമാക്കണം. കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസുകളിൽ നിർബന്ധമാക്കണം. അത്തരം ചില പരിചരണ സംവിധാനങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തണം. ഇപ്പോൾ പാലിയേറ്റീവ് പോലെയോ അല്ലെങ്കിൽ ഒക്കെയുള്ള സാധനങ്ങളിൽ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ചില പരിശീലനങ്ങളോ അല്ലെങ്കിൽ അത്തരം ചില ദിവസങ്ങളൊക്കെ അവരെ അതിനകത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം എന്താ വെച്ചാൽ, എല്ലാവരെയും അത്തരത്തിൽ ചില ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും കുറച്ച് ദിവസങ്ങൾ അങ്ങനത്തെ ഒരു ക്ലാസ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചോളം ഇത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലായിട്ടൊക്കെ നമ്മളെന്ത് ചെയ്യും, കേൾക്കും. അത് കേൾക്കാത്തവരും ഉണ്ടായിരിക്കും. പക്ഷേ ജനറലായിട്ട് ഈ വിഷയങ്ങൾ എത്രമാത്രം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് പ്രധാനമാണ്. കാരണം മനുഷ്യൻ്റെ ഒരു സൈക്ക് എന്ന് പറയുന്നത്, അവൻ്റെ ചിന്താ രീതി എന്ന് പറയുന്നത് എന്താണോ അവൻ്റെ ബ്രെയിനിലേക്ക് കൂടുതൽ ഫീഡ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണോ അത് ഫീഡ് ചെയ്യപ്പെടുന്നത്, അതനുസരിച്ചാണ് മാറുകയും ചിന്തിക്കുകയും ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ സർക്കാർ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വകുപ്പ് അത്ര അത്യാവശ്യം ആയിട്ട് വരില്ല. അതിനുവേണ്ട ഫണ്ട് പ്രത്യേകമായിട്ട് പിന്നെ കാണേണ്ടിയൊന്നും വരില്ല. എന്തായാലും അങ്ങനത്തെ ചില പരിചരണ ദിനങ്ങൾ കൂടെ സമൂഹങ്ങളിലുണ്ടാവണം. കുട്ടികളും മറ്റേ മക്കളും ഒക്കെ പ്രായമായവരെ പ്രത്യേകമായിട്ടിട്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റൊക്കെ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുത്ത് അതിൻ്റെ അനുഭവം അവരെന്ത് ചെയ്യണം, അവരെഴുതി കൊണ്ടുവരുന്നതൊക്കെ വേണം. അപ്പോൾ വളരെ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾക്ക് ഒരു 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ ഒക്കെ കുറേ കൂടെ നമ്മുടെ ഈ പറയുന്ന മൂല്യങ്ങളുള്ള സംസ്കൃതിയുള്ള വ്യത്യസ്തമായി ചിന്തിക്കുന്ന കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഈ ലിബറൽ സമൂഹത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിനകത്ത് മാത്രം നിന്നുകൊണ്ട് അതിൻ്റെ ചിന്താപദ്ധതികൾ, അതിൻ്റെ ആവിഷ്കാരങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ മാത്രം പുൽകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളായിട്ട് മാറും, എല്ലാ ബാധ്യതകളും സ്റ്റേറ്റിൻ്റെ മുകളിൽ ആയിട്ട് മാറും. അങ്ങനെ പരിഹാരങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഈ വാർദ്ധക്യ സമൂഹം കൂടി കൂടി വരാം. അല്ലേ, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ല ആദ്യം ഇതിന്ന് മറിച്ചെന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. കാരണം അവിടുത്തെ നോക്കിയാൽ 65% പ്രായമായാലും 25% യൂത്തുമാണ്. നമ്മളവിടെ ഇപ്പോൾ നേരെ തിരിച്ചാണ്, 65% യൂത്താണ്, ബാക്കി കുറച്ചേ ഉള്ളൂ ഈ പ്രായമായത്. പക്ഷേ ഇത് മാറുന്നതോടെ ഈ കാഴ്ചപ്പാടുകളാകെ മാറേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകുന്ന പലരും കുട്ടികളടക്കമുള്ളവർക്കൊക്കെ ഉള്ളൊരു തൊഴിലെന്താണ്, ഈ രീതിയിലുള്ള പരിചരണ വാർദ്ധക്യത്തിലെത്തിയവരെ പരിചരിക്കുന്ന തൊഴിലാണ്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമായിട്ട് എന്താണ് മാറും. പക്ഷെ അതിന് മുൻപേ എന്തു ചെയ്യണം, ഇതിനടിസ്ഥാനപരമായി വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് കൂടെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്.
6: ഒരു വകുപ്പ് എന്നുള്ളത്, വയോജനങ്ങളെ പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം വാർദ്ധക്യം എന്നുള്ളത് ഒരു ബാധ്യതയല്ല, ഒരു സാധ്യതയാണ് എന്ന് വിശ്വസിക്കുകയും അത് അവരെ നോക്കുക എന്നുള്ളത്, അവരെ പരിപാലിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായി കരുതുകയും അതിലൊരു ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ, അവർ നിന്ന മണ്ണിലാണ്, അവർ ഒരുക്കിയ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ബോധമുണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനം ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായും നടക്കുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഓൾഡ് ഏജ് ഹോംസ് എന്നുള്ളതൊരു അതിൻ്റെ കീഴിലൊരു പദ്ധതിയായിക്കൊണ്ട് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ ചില ആശങ്കകൾ കൂടി അവിടെയുണ്ട്, സർക്കാർ ഏറ്റെടുത്തുകൊള്ളും എന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ കൊണ്ടുപോയി ആക്കിയാൽ മതി എന്ന രൂപത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ മാറുമോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള
7: അതിൽ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതിൽ കാര്യമായിട്ട് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം. അതിലൊന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ചില ജില്ലകളിൽ പ്രത്യേകിച്ച് പിന്നെ ചില സൊസൈറ്റികളിൽ അവിടെയുള്ള യുവാക്കൾ മറ്റുള്ള വിദേശത്തൊക്കെ ജോലിയും പഠനാർത്ഥവും ഒക്കെ പോകുമ്പോൾ പ്രായമുള്ള ആളുകളെ ഉപേക്ഷിച്ച് പോവാണ്. അപ്പോൾ അവരെ പരിചരിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാനും കുട്ടികളില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അനാഥമായി കിടക്കുന്ന കുറേ വയോധികർ നമ്മൾ കേരളത്തിൽ, പ്രബുദ്ധരായ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് സാമൂഹ്യ നീതി, അതായത് പിന്നെ എൽഡർ ലൈൻ, അതിൻ്റെ സർവേ പ്രകാരം 2024-25 നടത്തിയിട്ടുള്ള സർവേ പ്രകാരമുള്ള വയോജന പീഡനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 38% സ്വന്തം മക്കളിൽ നിന്നാണ് വൃദ്ധന്മാർ, പ്രായമുള്ള ആളുകൾ പീഡനമേൽക്കുന്നത്. 15% മരുമക്കൾ. അങ്ങനത്തെ കുറേ കണക്കുകൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇതൊരു ബാധ്യതയായിട്ടാണ്, നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ബാധ്യതയായിട്ടാണ് സമൂഹം കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ സമീപകാലത്ത് യുവാക്കൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാസ്തികത, അതുപോലെ ലിബറലിസം, ഈ സംഗതികളൊക്കെ കൂടുതൽ ഇത്തരം വൃദ്ധരായ മാതാപിതാക്കളെ പെരുവഴിയിൽ തള്ളുന്ന ഒരു സംസ്കാരം അത് വളർന്നു വരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ കുറേ പ്രതിസന്ധികളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രായമുള്ള ആളുകൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഇപ്പോൾ ഡിമൻഷ്യ പോലെയുള്ള, അൾസിമേഴ്സ് പോലെയുള്ള ഈ രോഗങ്ങൾ കാരണം ഇവരെ പരിചരിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ, അതിന് സമയം കിട്ടാതെ അത് ഒരു അടിച്ചു പൊളിക്കണം എന്നൊരു ശൈലിയിലേക്ക് പോകുന്ന യുവാക്കളുടെ ഒരു മനോഭാവം, അത് കാരണമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വൃദ്ധരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ശരിക്ക് ഒരു പക്ഷേ അതൊക്കെ മുൻ നിർത്തിക്കൊണ്ടായിരിക്കണം ഈ സർക്കാർ ഇതുപോലെയുള്ള ഒരു വകുപ്പ് പ്രത്യേകമായി ക്രിയേറ്റ് ചെയ്തതും അതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ വൃദ്ധസദനം പോലെയുള്ള സംവിധാനങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ സംഭവവും സ്റ്റേറ്റിൻ്റെ മേലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തങ്ങളെ വിസ്മരിക്കുന്ന ഒരു അപകടം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അനാഥരായ വൃദ്ധരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു പദ്ധതി, പിന്നെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോം കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ പിന്നെ അനുകൂലിച്ചു കൊണ്ട് പിന്നീട് വരുന്ന ആളുകൾ സ്വന്തം മാതാപിതാക്കൾ അവിടെ കൊണ്ടുപോയി തള്ളൂ എന്നുള്ളൊരു ആശങ്കയും ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ബെറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോധവൽക്കരണം തന്നെയാണ്. അതായത് വളർന്നു വരുന്ന മക്കൾ നമ്മളെ പാഠപുസ്തകങ്ങൾ കരിക്കുലം കാര്യങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ശരിക്ക് മക്കൾക്ക് വലിയ ഒരു പ്രൊജക്റ്റായിട്ട് തന്നെ നൽകണം. അപ്പം ഈ അടുത്തിപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഈ സൈക്കോളജിൻ്റെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ തവനൂറുള്ള ഒരു വൃദ്ധസ്ഥാനത്തിൽ സന്ദർശിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ വൃദ്ധരായിട്ട് കുട്ടികൾ വളരെ ലിബറലായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളത്. അപ്പോൾ അവർ വേദനിക്കുന്ന വിധമാണ് പല അവരുടെ മക്കൾ ഉപേക്ഷിച്ച് പോയതിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള കുട്ടികളും കരയുന്നുണ്ട്. അങ്ങനെ അവസാനം വന്നതിന് ശേഷം, സ്കൂളിൽ വന്നതിന് ശേഷം ഞങ്ങളെടുത്ത് വന്നിട്ട് ഒരു പെർമിഷൻ ചോദിക്കാണ് കുട്ടികൾ. അപ്പോൾ നമ്മൾ NSS ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത്. പക്ഷേ കുട്ടികൾ പെർമിഷൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ അനുഭവം മറ്റുള്ള കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഇതിപ്പോൾ മറ്റുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത് പറഞ്ഞു തരാൻ ആളില്ല. ഇപ്പം ഞങ്ങൾ നേരിട്ട് കേട്ടത് ഇവർക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു അവസരം തരണം സർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യ ബോധം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളെ പാഠപുസ്തകങ്ങളിലും കരിക്കുലങ്ങളിലും ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ശക്തമായ ഒരു ബോധവൽക്കരണം ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പ്രായമുള്ള ആളുകളെക്കുറിച്ച് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഖുർആൻ പറഞ്ഞ വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈൻ ഇഹ്സാൻ, അതിൽ പറയുന്ന പ്രയോഗം ഇമ്മ യബ്ലുഗന്ന ഇന്ദകൽ കിബർ അഹദുഹുമ ഔ കിലാഹുമ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരുമോ നിങ്ങളുടെ പക്കൽ നിന്ന് പ്രായമായാൽ ഫലാ തഖുല്ലഹുമ ഉഫിൻ വലാ തൻഹർഹുമ അവരോട് ചേർന്ന് പറയരുത്, അതേപോലത്തെ കയർത്ത് സംസാരിക്കുക എന്നുപോലും പറയരുത്, കയർത്ത് സംസാരിക്കുകയും ചെയ്യരുതെന്നാണ്. എൻ്റെ അക്കുല്ലഹുമ ഖൗലൻ കരീമ മാന്യമായി സംസാരിക്കുക, മാന്യമായ വാക്കുകൾ കൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. എത്ര സംസാരത്തിലും നോട്ടത്തിലും പെരുമാറ്റത്തിൽ പോലും ഒരു പ്രയാസം പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഞാനൊരു താബി പണ്ഡിതനുണ്ട്, അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുള്ള എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു ശിഷ്യം വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരികയാണ്. പിന്നെ കുറച്ച് ദിവസം താമസിച്ച് പഠിച്ചതിന് ശേഷം ആ ശിഷ്യൻ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാതൃകയാക്കാവുന്നുണ്ട്, നിങ്ങളോളം പ്രായമുള്ള മാതാവിനെ പരിചരിക്കുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു ഡൗട്ട്, നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു. ഒരു ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് അതൊരു സ്നേഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ താബി പണ്ഡിതൻ തിരിച്ച് മറുപടി പറയുന്നത് ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത്, ഇപ്പോൾ ഉഖൂഖുൽ വാലിദൈൻ മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളത് വലിയ പാപങ്ങളിൽ പെട്ടതാണെന്നൊരു അധ്യാപനമുണ്ട്, അതിൽ പെടുമോ എന്ന് ഞാൻ പേടിച്ചിട്ടാണ്. കാരണം ഞാൻ ചവക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടാൽ എൻ്റെ ആംഗ്യവിക്ഷോഭങ്ങളിൽ എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും വെറുപ്പുള്ള കാര്യം ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഉമ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതെന്ന്. അത്ര സൂക്ഷ്മത പുലർത്തുന്ന മാതാപിതാക്കളോടുള്ള പ്രായമുള്ളവരോടുള്ള പെരുമാറ്റത്തെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനത്തെ ഒരു അധ്യാപനം കുട്ടികൾക്ക് നൽകണം. അതേപോലെ നമുക്കറിയാലോ പ്രവാചകൻ്റെ അടുത്ത് യുദ്ധത്തിന് വേണ്ടി ഒരു സഹാബിയൂരൻ വന്നുകൊണ്ട് പ്രവാചകർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അനുവാദം നൽകണം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ചോദിക്കുന്നു, വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഫജാഹിദ് ഫീഹിമ, അവരിലാണ് നീ യുദ്ധം ചെയ്യേണ്ടത്, അത് അവരെ പരിചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാവുന്നതിനേക്കാൾ പ്രതിഫലം ആ മാതാപിതാക്കളെ പരിചരിക്കുന്നതിലുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. സുഹൃത്തുക്കളെ പിന്നെയും പറയുന്നുണ്ട്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യോഖിർ കബീറന, ചെറിയവരോ കരുണ കാണിക്കാത്തവരും വലിയവരും ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവരെല്ലാം. അത്ര വലിയ ഒരു അധ്യാപനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ വളർന്നു വരുന്നത്. അത് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ജില്ലകൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോലെയുള്ള ജില്ലകളെ പരിശോധിച്ചാൽ അവിടെ ഇത്രമാത്രം പ്രായമുള്ള ആളുകളെ കയർ ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ വേറെ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു അധ്യാപനം കുട്ടികൾക്ക് നൽകണം, അതേപോലെ തന്നെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നതാണ് ഈ ഇങ്ങനെയുള്ള വകുപ്പുകൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുകൂടി പരിഗണിക്കണമെന്നതാണ് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.
6: യുവജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ബാധ്യതയല്ല, അത് സ്വയം ഞങ്ങൾ ചെയ്യേണ്ടതാണ്, അത് ഞങ്ങൾ ചെയ്യുമെന്ന രൂപത്തിലേക്ക് ജനങ്ങളും അതേപോലെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളും വരണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.
8: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്നത്തെ സ്നേഹക്കൂടിൽ സംശയരോഗം, സമനില തെറ്റുന്ന ദാമ്പത്യം എന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്. ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീമാണ്. നമുക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ ഇത്തരത്തിലുള്ള സംശയരോഗമുണ്ടായാൽ കുടുംബജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നതാണ്.
0: വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ധാരാളം ഭാര്യഭർത്തൃ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞ വളരെ ഗൗരവപരമായിട്ടുള്ളൊരു സംഗതിയാണ് ഭർത്താവിന് ഭാര്യയുടെ സദാചാര ജീവിതത്തെക്കുറിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സദാചാര ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകുന്ന സംശയങ്ങൾ. ഈ സംശയങ്ങൾ പരസ്പരം സംശയമുണ്ട് എന്ന് അറിയുന്നത് ഏത് നിമിഷമാണോ ആ നിമിഷം വിശ്വാസ്യത തകർന്നു പരസ്പരമുള്ള. അതോടുകൂടെ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അന്ത്യം കുറിച്ചു എന്നതാണ് വസ്തുത. ഒരു വലിയ കെട്ടിടത്തിൻ്റെ തറ വിണ്ടതുപോലെ കുടുംബജീവിതത്തിൻ്റെ അസ്തിത്വമാണ് ഈ സംശയം വരുന്നതോടെ തകർന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭർത്താവിൻ്റെ സദാചാര ജീവിതത്തെക്കുറിച്ച് ഭാര്യയ്ക്കോ ഭാര്യയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഭർത്താവിനോ അങ്ങനെ ഒരു സംശയം വെച്ച് പുലർത്തുന്നത് കൊണ്ട് എന്താണ് ലാഭം? ഇനി അങ്ങനെ ഒരു ഡൗട്ട് ശരിക്ക് തോന്നിയെന്ന് വിചാരിക്കുക, ഒരു കാരണവശാലും ആ സംശയം പ്രകടിപ്പിക്കാതിരിക്കും. ഒരു പ്രത്യക്ഷമായ തെളിവ്, ആർക്കും വിശ്വസിക്കാവുന്ന തൻ്റെ ഇണയെ ബോധ്യപ്പെടുത്താവുന്ന പ്രത്യക്ഷമായ ഒരു തെളിവ് കിട്ടുന്നതുവരെ ഒരിക്കലും അത്തരം ഒരു സംശയം തൻ്റെ ഇണയോട് എനിക്ക് സംശയമുണ്ടെന്ന് രേഖപ്പെടുത്തുന്നത് കൊണ്ട് ഒരു ഗുണമല്ല. ഒന്നത് തെളിയിക്കാൻ പറ്റൂല, തീരുമാനമെടുക്കാൻ പറ്റൂല, എന്നാൽ അവരത്തൊരു സദാചാര വിരുദ്ധ പ്രവർത്തനം നടന്നതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ പെരുമാറാൻ പറ്റുകയും ചെയ്യുകയുള്ളു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഒരു സംശയം സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നാൽ ഒരു പ്രത്യക്ഷമായ തെളിവ് കിട്ടുന്നതുവരെ അതൊരിക്കലും പങ്കുവെക്കും. പ്രത്യക്ഷമായ തെളിവ് കിട്ടുമ്പോൾ പിന്നെ പങ്കുവെക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ആ കാണുന്നതോടുകൂടെ എൻ്റെ ഈ ഒരു സ്വകാര്യത, എൻ്റെ ഈ ഒരു രഹസ്യ പ്രവർത്തനം മറ്റാൾ മനസ്സിലാക്കി എന്ന് വന്നു, പിന്നെ അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറ്റും. അപ്പോൾ വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു കുടുംബജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു ലാഭമല്ല. എന്നാൽ പ്രത്യക്ഷമായ തെളിവ് കിട്ടിയാലോ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നമല്ല, അത് അവിടെ എന്ത് ചെയ്യും, അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായൊരു തെളിവ് കിട്ടുന്നതുവരെ പരസ്പരം ഇത്തരമൊരു സംശയം പ്രകടിപ്പിക്കുകയോ ആരോപിക്കുകയോ ചെയ്യാതിരിക്കലാണ് ഇതിലേറ്റവും പ്രധാനം. എപ്പോഴെങ്കിലും അങ്ങനൊരു സംശയത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പരസ്പരം അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടെ ദാമ്പത്യത്തിൻ്റെ അടിത്തറ തകർന്നു പോകും.
2: അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ സംശയമുണ്ടായാൽ അങ്ങനെ സംശയിക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റാണോ എന്നതാണ്.
0: വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. വ്യക്തമായി വിശുദ്ധ ഖുർആൻ സൂറത്തു ഹുജറാത്തിലെ 12-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുജ്തനിബു കസീറ മിനല്ലൻ ഇന്ന ബഅദല്ലൻ ഇസ്മുൻ ഫലാ തജസ്സസു. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹങ്ങളിൽ അധികവും നിങ്ങൾ വെടിയണം. തീർച്ചയായും ചില ഊഹങ്ങൾ പാപമാണ്. ചില ഊഹങ്ങൾ ഇന്ന ബഅദല്ലൻ ഇസ്മുൻ പാപമാണ്. ഫലാ തജസ്സസു, നിങ്ങൾ പരസ്പരം എന്താവരുത്, രഹസ്യമായ ചുഴിഞ്ഞന്വേഷണങ്ങൾ നടത്തരുത്. വളരെ ഗൗരവപരമാണ് ഈ വചനം. ഇത് ചെറിയ സംഗതിയല്ല. ഒരാളുടെ സദാചാര ജീവിതത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. ഒരു ചെറിയൊരു ചാൻസ് നിങ്ങൾ ആലോചിച്ചോക്ക്, നിങ്ങൾ അത്തരമൊരു സംഗതി ചിന്തിക്ക പോലും ചെയ്യാത്ത ഒരാളുടെ പേരിലാണ് ഇതാരോപിക്കുന്നതെങ്കിൽ എത്ര വലിയ ഗൗരവമാണ്. മാത്രമല്ല, ഇവിടെ ഊഹിക്കാൻ പാടില്ല, ഊഹം എന്ന നിലയ്ക്ക് ഇത് തെറ്റാണ്. രണ്ടാമത്തത്, ഊഹിക്കപ്പെടുന്നത് എന്താണ്, അവരെന്താണ് സദാചാര ജീവിതത്തിൽ അവർക്ക് കളങ്കം വന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ആ വ്യഭിചാരത്തോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ്. ഒരു വ്യഭിചാരോപണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഊഹം പോലെ അല്ലത്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ വാഫിലാത്തിൽ മുഅ്മിനാത്ത് ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറ വലഹും അദാബുൻ അലീം. സൂറത്തു നൂറിലെ 23-ാമത്തെ വചനം. അതായത് സത്യവിശ്വാസിനികളായ അതേപോലെ തന്നെ അശ്രദ്ധകളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച്, പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ എന്താണ് ആയത്തിൽ പറഞ്ഞത്? ലുഇനു ഫിദ്ദുനിയാ വല്ലാഖിറ, ഇഹലോകത്തിലും പരലോകത്തിലും അവർ ശപിക്കപ്പെട്ടവരായിരിക്കുന്നു. വലഹും അദാബുൻ അലീം, അവർക്ക് മഹത്തായ ശിക്ഷയുണ്ട്. നമ്മൾ കൃത്യമായൊരു തെളിവ് കിട്ടാതെ ഒരാരോപണം ഉന്നയിക്കുക, എന്നിട്ട് അവരെ കൂടെ തന്നെ ജീവിക്കും ചെയ്യുക, എത്ര ഗൗരവപരമാണിത്! പണ്ഡിതന്മാരോട് ഇത്ര പേര് ചോദിച്ചിട്ടുണ്ട്, ഇതൊരു വ്യഭിചാര ആരോപണമാണല്ലോ സംശയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ 80 അടിക്കുക എന്നുള്ള ആ ശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന് വരെ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ഊഹം എന്ന നിലക്ക് തെറ്റ്. രണ്ടാമത്തത്, വ്യഭിചാരോപണം എന്ന നിലക്ക് ഇസ്ലാം ശിക്ഷ നിർണയിച്ച, ഹദ് നിശ്ചയിച്ച ഒരു പ്രവൃത്തി എന്ന നിലക്കാണ്. നബിസ്ലാസ്മ പറഞ്ഞിട്ടുണ്ട്, ലാ തുഫത്തിഷു അൻ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചുഴിഞ്ഞന്വേഷണങ്ങൾ നടത്തരുത് എന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം സംശയകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത് കുറ്റകരം തന്നെയാണ്. ആ കുറ്റം ഇസ്ലാമികമായ ഒരു തെറ്റ് പ്രവർത്തിച്ചതിൻ്റെ ശിക്ഷ ഇത്തരം തെളിവില്ലാതെ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവർ ആ തെറ്റിനെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും ഭയപ്പെടേണ്ടതുണ്ട്.
2: അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത്തരം സംശയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
0: നബിസ്ലാസ്മന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് തൻ്റെ ഒരു കുട്ടി കറുത്തുപോയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വാപ്പ വെളുത്ത ആളാകണോണ്ട് ഒരു കറുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ അത് തൻ്റെ കുട്ടിയാണോ അല്ലേ എന്നൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നബിസ്ലാസ്മ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹല്ലക്ക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങൾ ഉണ്ടോന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒട്ടകങ്ങളുണ്ട്. എന്താണ് ഒട്ടകത്തിൻ്റെ നിറം? ചുമപ്പ്. ആ ചുമന്ന ഒട്ടകത്തിന് ചാരനിറത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ടോന്ന്. അപ്പം അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. അപ്പം എന്താണത്? അതെങ്ങനെ സംഭവിച്ചു? അതേപോലെ സംഭവിക്കാവുന്നൊരു കാര്യമാണെന്നാണ്. അപ്പം നോക്കുന്ന ഈ സംശയം എന്ന് പറഞ്ഞാൽ അത് പുതിയതൊന്നല്ല. ദാമ്പത്യവും ബന്ധങ്ങളും ഏത് കാലത്തുണ്ടോ ആ കാലത്തൊക്കെ ഉണ്ട്. ഒരു പരിധിവരെ ഈ സംശയ രോഗങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അതാണല്ലോ ഇതിന്ന് കാണുന്നത്. അതായത് തൻ്റെ കുട്ടി വെളുത്ത് എനിക്കെങ്ങനെ കറുത്ത കുട്ടി ഉണ്ടായി എന്ന സംശയം എന്ന് പറഞ്ഞാൽ തികച്ചും എന്താണ്, അതിൻ്റെ സാധ്യത എല്ലാ നിലക്കും ഉള്ളതാണ്, ഒരറിവില്ലായ്മയാണ് പലപ്പോഴും. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും സംശയങ്ങൾ വരാം. ഈ കാരണങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് സംശയിക്കാൻ വേണ്ടിയല്ല, നമ്മൾക്കുണ്ടാകുന്ന സംശയങ്ങൾ സ്വാഭാവികമായും ശരിയാണെന്നാണ് സംശയിക്കുന്ന ആളുകൾ പറയുക. എനിക്കുറപ്പാണ്, എൻ്റെ അടുത്ത് തെളിവുണ്ട് എന്ന് പറയും. തെളിവ് ചോദിക്കുമ്പോഴോ ചില നിഗമനങ്ങൾ മാത്രം. അങ്ങോട്ട് പോയപ്പോൾ ഇന്നൊരു സ്ത്രീയോട് അയാൾ ചിരിക്കുന്നത് കണ്ടു, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അവൾ ഒരു പുരുഷനോട് സംസാരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അയാളിങ്ങനെ ജനലക്കൂടി നോക്കിയിരിക്കുന്നത് കണ്ടു, സിറ്റൗട്ടിൽ ഇങ്ങനെ സ്ത്രീകൾ പോകുമ്പോൾ നോക്കിയിരിക്കാറുണ്ട്, ഇങ്ങനെ ഓരോന്ന് പറയാന്നുള്ളൂ. സ്ത്രീകളെ കാണുമ്പോൾ കുറച്ച് തമാശ കൂടുതലാണ്, എന്നോട് പെരുമാറുന്നതിനേക്കാളും കുറച്ചും കൂടി സോഷ്യലായിട്ട് വേറെ സ്ത്രീകളോട് പെരുമാറും. ഇതൊക്കെ എന്ത് തെളിവാ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് നോക്കുമ്പോൾ തോന്നുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാരണങ്ങളെ വിഭജിക്കുമ്പോൾ ഒന്നാമത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ പിശാജ് തന്നെയാണ്, ശൈത്താൻ. അതായത് ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളത് പിശാജിനേറെ ആസ്വാദകരമായതും ഏറ്റവും അധികം പിശാജ് ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബബന്ധത്തെ തകർക്കാൻ ഏറ്റവും ഹൃദയബന്ധത്തോടെ ജീവിക്കുന്ന രണ്ടാളുകളാണ് ഭാര്യ ഭർത്താക്കന്മാർ. അവരെ പിണക്കിക്കഴിഞ്ഞാൽ ധാരാളം ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ട്. അവർ നിരന്തരം തിന്മകളിലായി ജീവിക്കേണ്ടി വരും, എപ്പോഴും വഴക്കടിക്കലായിരിക്കും, ആ കുടുംബം അസ്വസ്ഥമാകും, ആ കുട്ടികളുടെ ഭാവി നശിക്കും, ധാരാളക്കണക്കിന് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. അതുകൊണ്ട് പിശാജ് ചില വസ്വാസുകൾ ഉണ്ടാക്കും, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചില സംശയങ്ങൾ ഉണ്ടാക്കും. അതാണ് ഒരു കാരണം. രണ്ടാമത്തൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞൊരു കാരണം, അത് സ്വപ്നം കാണുക. തൻ്റെ ഭാര്യ ഒരു അനാവശ്യം ചെയ്യുന്നതായി, തൻ്റെ ഭർത്താവ് ഒരു അനാവശ്യം ചെയ്യുന്നതായിട്ട് ഒരു ദുസ്വപ്നം കാണുക. അപ്പം കാണുമ്പോൾ നീ ആ സ്വപ്നം കണ്ടതിന് ശേഷം അതുവിനെ സംശയം കൊണ്ടു നടക്കുക. ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചെന്നാണ്. അങ്ങനെ വരുന്നവയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായത് വിവാഹപൂർവ്വ ബന്ധങ്ങൾ. അതായത് ഉദാഹരണം പറയാം, കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താക്കന്മാർ ആശയ വിനിമയങ്ങൾ നടത്തുന്ന സമയത്ത് ഭാര്യ പറയാം, എനിക്ക് ഇന്ന സമയത്തൊരു അഫെയർ ഉണ്ടായിരുന്നു, അയാളുമായി ഞാൻ ഇത്ര സമയം ജീവിച്ചിട്ടുണ്ട്, ഇന്നൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഭാര്യ പറയുകയോ ഭർത്താവ് പറയുകയോ ചെയ്താൽ, അങ്ങനൊരു പൂർവ്വകാല ബന്ധം സ്ഥാപിച്ച വ്യക്തി ഏതു സമയത്തും മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കും എന്ന ഒരു മാനസിക ധാരണ ഉണ്ടാകുമ്പോൾ അവിടെ പെരുമാറ്റങ്ങളിൽ എന്തു ചെയ്യും, ഇവർക്ക് സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാരണം പറഞ്ഞു കാണുന്നത് നമ്മൾ നോവലുകൾ സിനിമകൾ ഇതൊക്കെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അതിലൊക്കെ പല കഥകളും ഈ സംശയം ഉന്നയിക്കത്തക്ക വിധത്തിൽ ഉള്ള ചില തിരക്കഥകൾ അതിലുണ്ടാവും. അപ്പം അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലും ഇതേപോലെ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് മാനസിക രോഗമാണ്. അതായത് ഈ സംശയ രോഗം എന്നുള്ളത് തികച്ചും മാനസിക രോഗമായി വരാം. ഈ മാനസിക രോഗമായി വരുമ്പോൾ ചിലപ്പോഴൊക്കെ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഞാൻ അങ്ങനെ ഒരു സംശയിച്ച ആളാണെന്ന് പോലും അവർ പറഞ്ഞ് അംഗീകരിക്കില്ല. അത്ര വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഒരു മാനസിക രോഗനിലക്ക് വരാൻ പറ്റും. പിന്നെ മറ്റൊരു കാരണം അച്ചടക്കമില്ലായ്മയാണ്. ചില സ്ത്രീകൾ എന്തു ചെയ്യും, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അകലം പാലിക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അച്ചടക്കമില്ലാതെ വേഷവിധാനങ്ങൾ, സ്ത്രീകൾ പുറത്തു ഭാര്യമാർ പുറത്തു പോകുമ്പോൾ അവർ ശരിക്കും ഡ്രസ്സ് ധരിക്കാതിരിക്കുക, അതേപോലെ മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ പുരുഷന്മാർക്ക് സംശയങ്ങൾ വരും. അതേപോലെ തന്നെ ആണുങ്ങൾ, അവർ വീട്ടിലാണ് സമയത്ത് എപ്പോഴും സ്ത്രീകളുടെ ഫോൺ വരിക, അവരോട് അങ്ങനെ വളരെ സോഷ്യലായിട്ട് സംസാരിക്കുക, അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് സംശയം വരും. അച്ചടക്കമില്ലാത്ത ജീവിതം സംശയത്തിനൊരു കാരണമാണ്. പിന്നെ മറ്റൊരു കാരണം ലൈംഗികമായ സംതൃപ്തി ഇല്ലാതിരിക്കുക. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അവർ വെറുതെ വിചാരിക്കും, എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് അയാൾ വേറെ വഴിവിട്ട ജീവിതങ്ങൾ ജീവിക്കുന്നുണ്ടാവും എന്ന് വെറുതെ ഊഹിക്കുക. അതേപോലെ തന്നെ ഭർത്താവും തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, ഭാര്യയെക്കുറിച്ച് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് സാധാരണ സംശയങ്ങളുടെ കാരണങ്ങളായി പറയുന്നത്. ഏത് കാരണങ്ങളെ കൊണ്ടാവട്ടെ, എന്ത് സംശയം മനസ്സ് തോന്നിയാലും അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ട് എന്ന് ഒരു ലവലേശം സംശയം തൻ്റെ ഇണക്ക് തോന്നാൻ പാടില്ല. വ്യക്തമായൊരു തെളിവ് കിട്ടുന്നതുവരെ ഒരിക്കലും ഒരു സംശയമുണ്ടെന്ന കാര്യം പരസ്പരം ഒരാശയവിനിമയത്തിലൂടെ നൽകാതിരിക്കുക എന്നുള്ളതാണ്. വ്യക്തമായ തെളിവ് കിട്ടിയാലോ, ആ തെളിവ് കിട്ടുന്നതോടെ പിന്നെ പറയണ്ടല്ലോ, അവിടെ തീർന്നു, പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളായി പൊതുവെ കാണപ്പെടുന്നത്.
2: ഇനി ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണ്, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവയുടെ ഉപയോഗം വളരെ കൂടിയിരിക്കുകയാണ്. ഇത്തരം ദുരുപയോഗങ്ങൾ പരസ്പരം സംശയമുണ്ടാക്കുന്ന കാര്യത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത്?
0: ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ആളുകൾ ഈ സംശയ രോഗവുമായി വരുന്ന ആളുകളും അതിൽ ചില യാഥാർത്ഥ്യങ്ങളുമായി വരുന്ന ആളുകളുമൊക്കെ തെളിവ് കൊണ്ടുവരുന്നത് ഫോണിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ വാട്സപ്പിൽ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് പലരും തെളിവായി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംശയം മാത്രമല്ല ചില യാഥാർത്ഥ്യങ്ങൾ എന്ത് ചെയ്യുന്നു കാണുന്നതും നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഫോൺ ബന്ധങ്ങളിലൂടെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോൺ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫോൺ ചെയ്യേണ്ടി വരും. പലപ്പോഴും തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വ്യക്തിയോട് നിരന്തരമായി ഫോൺ ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്തായിരുന്നാലും ഇണക്ക് സംശയം വരിക സ്വാഭാവികമാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു അന്യ ആളോട് നിരന്തരം ബന്ധപ്പെടേണ്ടി വരുന്നത്? അപ്പോൾ ഒരു അന്യ പുരുഷനോട് നിരന്തരം ബന്ധപ്പെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അത് നമ്മളിലൂടെ ആവട്ടെ. ഭർത്താവ് ഒരാണാണല്ലോ, ഒരാണിനോട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ ഭർത്താവിന് ഉപയോഗിക്കാം, എനിക്കൊരു പെണ്ണിനോട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ എൻ്റെ ഭാര്യയെ ഉപയോഗിക്കാം. അപ്പോൾ നിരന്തരമായി ഫോണിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതേപോലെ തന്നെ വാട്സപ്പിലൂടെയുമുള്ള ബന്ധങ്ങൾ എന്തായാലും സംശയമുണ്ടാക്കും. അത് സംശയങ്ങൾ മാത്രമാവില്ല, ആ ബന്ധം തുടർന്നു പോകുമ്പോൾ അത് ചിലപ്പോൾ ചില തെളിവുകളും യാഥാർത്ഥ്യങ്ങളുമായി പരിണമിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബപരമായ ഗ്രൂപ്പുകളായാലും അതേപോലെ തന്നെ കൂടെ പഠിക്കുന്ന ഗ്രൂപ്പായാലും മുമ്പ് കൂടെ പഠിച്ചവരുടെ ബാച്ചുകളുടെ ഗ്രൂപ്പുകളായാലും നിരന്തരമായി ഒരു സ്ത്രീയുടെ ഗ്രൂപ്പിൽ ഒരു അന്യപുരുഷനോ ഒരു അന്യപുരുഷൻ്റെ ഗ്രൂപ്പിൽ ഒരു സ്ത്രീയോ ഒരു അന്യ സ്ത്രീയോ ഉണ്ടാവുന്നത് സംശയങ്ങളിലേക്കും ചിലപ്പോൾ തിന്മകളിലേക്കും വഴി നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല.
2: സാധാരണ ഈ സംശയരോഗം കൂടുതലായി കാണുന്നതും പ്രവാസി കുടുംബങ്ങളിലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അകന്നു കഴിയുമ്പോൾ ഇത്തരം കുടുംബങ്ങൾക്ക് ഒരു നിർദ്ദേശം എന്താണ് നൽകാനുള്ളത്?
0: അത് വരാനുള്ളൊരു കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഒന്ന്, പൊതുവെ ഒരു ധാരണ ഉണ്ട് ഭർത്താക്കന്മാർ ഗൾഫിലാണെങ്കിൽ ഭാര്യമാർ ഇവിടെ ഒരു മോശമായ ജീവിതമായിരിക്കും എന്ന ഒരു പ്രചാരം നാട്ടിലുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെ അവിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ അത് അത്ര ശരിയായ സംഗതികളല്ല. സുരക്ഷിതമായൊരു സ്ഥലത്താണ് ഭാര്യമാരെങ്കിൽ അവരിൽ അങ്ങനത്തെ ഒരു അപകടം അതുകൊണ്ടുണ്ടാകുമെന്ന് പറയുന്നത് അത്രമാത്രം നമുക്ക് യോജിക്കാവുന്ന കാര്യമല്ല. പിന്നെ സ്വാഭാവികമായും എന്താ വെച്ചാൽ, ഭർത്താവ് അകന്ന് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ബന്ധപ്പെടേണ്ട ചില അനിവാര്യതകൾ വരും. അതായത് ഭർത്താവ് ബന്ധപ്പെടേണ്ട പല കാര്യങ്ങളും ഭാര്യ ചെയ്യേണ്ടി വരും. അപ്പോൾ അവൾ ചിലപ്പോൾ നിരന്തരമായി പിന്നെ ഇലക്ട്രിക് ബില്ലടക്കാൻ പോകേണ്ടി വരും, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കുടുംബങ്ങളും ബന്ധുക്കളും പോകേണ്ടി വരും. അതിന് നിരന്തരമായി ചിലപ്പോൾ ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും, ടാക്സി വിളിക്കേണ്ടി വരും. അങ്ങനെ ഭർത്താവിൻ്റെ അസാന്നിധ്യം കൊണ്ട് ആണുങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ ഇളയച്ഛനെയോ മൂത്തച്ഛനെയോ അങ്ങനെയുള്ള അന്യരായ ആളുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ, ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നിരന്തര ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഭർത്താവ് വീട്ടിലില്ലാതെ വരുമ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായി ബന്ധപ്പെടേണ്ട ചില അനിവാര്യ ഘട്ടങ്ങൾ അവർക്കുണ്ടാവും. അതിന് ചില പരിഹാരങ്ങൾ ഈ ഗൾഫിലുള്ള ആളുകൾ ഉണ്ടാക്കിയിടും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, നമ്മൾ വിവാഹം കഴിഞ്ഞ ആളുകൾ അവരുടെ ഭാര്യമാരെ അവരുടെ വീട്ടിലാണ് താമസിപ്പിക്കുക. അത് വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലവും സുരക്ഷിതവുമാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ അവൻ്റെ ഉമ്മയും വാപ്പയും അതേപോലെ തന്നെ അങ്ങനത്തെ ആളുകളുള്ളതിന് പ്രശ്നമല്ല. പക്ഷേ പൊതുവെ തൻ്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉള്ള സ്ഥലത്ത് അവരൊക്കെ നാട്ടിലുണ്ടാവുക, നമ്മൾ നാട്ടിലില്ലാതിരിക്കാം, അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇവരെ ഈ അന്യരായ ആളുകളെ കൂടുതൽ ആശ്രയിക്കേണ്ട സന്ദർഭങ്ങൾ വരും. അപ്പോൾ അവർക്ക് അവിടെ മുഴുവൻ കാര്യങ്ങളും അപകടരഹിതമായി നിർവഹിക്കുവാനും അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടാത്ത രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വിചാരിച്ചാൽ, സംശയം ഉണ്ടാകാവുന്ന സന്ദർഭങ്ങളിൽ അത് ഉടനെ തന്നെ ദൂരീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ഒരു സംശയം തൻ്റെ ഇണക്ക് തന്നെ പറ്റി ഉണ്ടാകാവുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യണം. സഫിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വൈകുന്നേരത്തെ ഇരുട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ നടന്നുപോയ രണ്ട് പേരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കറക്റ്റ് ചെയ്ത് സംശയം തീർത്തു കൊടുക്കാനുള്ള കാരണം, സംശയിക്കപ്പെടാവുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്തിനേ വസ്തുതകൾ പരസ്പരം ബോധ്യപ്പെടുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണിപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം വരുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം.
2: ഇപ്പോൾ പൊതുവെ സ്ത്രീകളെക്കുറിച്ചാണ് സംശയം കൂടുതലുള്ളത്. അപ്പോൾ ആ നിലക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
0: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സംശയ രോഗം എന്നത് മാത്രമല്ല, സദാചാര വിരുദ്ധമായ ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന നിലക്കൊരു ലൈംഗിക ആരോപണം ഏതൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാലും ആ വ്യക്തിയുടെ എല്ലാം അവസാനിച്ചു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള സമൂഹത്തിലുള്ള അയാളുടെ ഒരു നിലവാരം, അതേപോലെ തന്നെ അഭിമാനം എല്ലാം അതോടുകൂടെ അവസാനിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മത, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം സംശയാസ്പദമായി ഉണ്ടായാൽ പോലും തൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ പരിക്ക് വരുന്നത് കൊണ്ട് അത് സൂക്ഷിക്കണം. അതിലേറ്റവും സൂക്ഷിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ അവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്.

0: ആ തന്മയത്ത്. അത്തരം സംസാരങ്ങളാണ് പലപ്പോഴും ആ സംസാരം കേട്ടു നിൽക്കുന്നവരിൽ സംശയമുണ്ടാകും. അത്തരം സംസാരങ്ങളിലൂടെ പുരുഷന്മാർ തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊന്ന് വേഷവിധാനങ്ങളാണ്. അതായത് ഒരു ശരിയായ ഡ്രസ്സിങ് ചെയ്യാത്തൊരു സ്ത്രീ എത്ര ഹൃദയത്തിൽ ഭക്തിയും സൂക്ഷ്മതയും പുരുഷന്മാരോടുള്ള അകലം പാലിച്ചാലും ആ വസ്ത്രധാരണ രൂപം കാണുമ്പോൾ ഇവൾ പൊതുവെ പുരുഷന്മാരോട് വളരെ സ്വതന്ത്രമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെന്ന് പലപ്പോഴും സംശയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഭർത്താക്കന്മാർക്കും ഉണ്ടാകും സംശയം, മറ്റുള്ള ആളുകൾക്കും ഉണ്ടാകും സംശയം. മാത്രമല്ല അങ്ങനത്തെ ആളുകളാണ് ഉപദ്രവിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് സംസാരം അതേപോലെ തന്നെ വേഷം. മറ്റൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ സംശയിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എവിടെയെങ്കിലും ഒരു സ്ത്രീ ഒറ്റക്കാകുന്ന സമയത്ത് അവിടെ നിരന്തരമായൊരു പുരുഷ സാന്നിധ്യം, ഒരു പുരുഷ സാന്നിധ്യം. ഒരു സ്ത്രീ ഗൾഫ്, ഭർത്താവ് ഗൾഫിലാണ്, അവരൊറ്റക്ക് താമസിക്കുന്നു. ആ വീട്ടിലേക്ക് എപ്പോഴും ഒരേ ആളുകൾ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തിനായാലും, ഒരു പക്ഷേ അവർക്ക് വീട്ടിൽ ആണുങ്ങളില്ലാത്തത് കൊണ്ട് സഹായത്തിന് വേണ്ടി വരുന്നവരാകാം, എന്താവട്ടെ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പുറത്തുള്ളവർ സംശയിക്കും. പക്ഷെ ആ സംശയങ്ങളൊന്നും അയൽവാസികൾ പ്രകടിപ്പിക്കൂല. എപ്പോഴെങ്കിലും ഒരാരോപണം ഇവരെ മേൽ വരുമ്പോൾ പഴയതെല്ലാം അവരെടുത്ത് ഉന്നയിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്കാവുന്ന സാഹചര്യം, നിരന്തരമായി ബന്ധപ്പെടുന്ന സാഹചര്യം, ഡ്രസ്സിങ്ങിൽ വരുന്ന തകരാറുകൾ, സംസാരത്തിൽ വരുന്ന തന്മയത്വങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീ വഴിതെറ്റിപ്പോകാനും ഒരു സ്ത്രീ സംശയിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങളുണ്ടാക്കും.
1: ഇനി നമ്മൾ ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു അവസ്ഥ ഉണ്ടായാൽ അതിന് നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ എന്തെല്ലാമാണ്?
0: പരിഹാരമെന്ന നിലക്ക് ആദ്യ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തണം. അതായത് സംശയം തോന്നുന്ന ആ സംശയം ഒരിക്കലും തൻ്റെ ഇണയുമായി പങ്കുവെക്കരുത്. ഭാര്യയെക്കുറിച്ചൊരു സംശയം ഭർത്താവിന് തോന്നിയാലും ഭർത്താവിനെ കുറിച്ച് സംശയം ഭാര്യയ്ക്ക് തോന്നിയാലും അത് പങ്കുവെച്ചാൽ സംഭവിക്കുന്നത് സംശയം പങ്കുവെക്കലല്ല, മറിച്ച് എന്താണ്, അവരുടെ അടുക്കലൊരു വ്യഭിചാരം സംഭവിച്ചു പോയി എന്ന നിലക്ക് തന്നെ തൻ്റെ ഭർത്താവ് തന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന ഉൾക്കൊള്ളുക. അപ്പം ഈ സംശയം ഉണ്ടെന്ന് പരസ്പരം അറിയുന്നതോടുകൂടെ തന്നെ അവിടെ ദാമ്പത്യത്തിൻ്റെ അസ്ഥിവാരം തകർന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനം സംശയം തോന്നിയാൽ അത് ഉള്ളിൽ മറച്ചു വയ്ക്കുക. പ്രത്യക്ഷമായ ഒരു തെളിവ് കിട്ടുന്നതുവരെ ഒരിക്കലും ആ സംശയം പരസ്പരം പങ്കുവെക്കാതിരിക്കുക. അവിടെ അവലംബിക്കേണ്ട ഒരു കാര്യം ക്ഷമയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭാര്യനെ പറ്റി സംശയം തോന്നിയാൽ സഹിക്കാൻ പറ്റില്ല, കാരണം വേറൊക്കെ സഹിക്കാൻ പറ്റും. ഒരു വഴിതെറ്റിയ ഒരു ജീവിതമുണ്ടെന്നുള്ളത് ഉൾക്കൊള്ളാൻ ഒരു ഭർത്താവിനും പറ്റൂല, ഭാര്യയ്ക്കും പറ്റൂല. അപ്പം നമ്മൾ ക്ഷമിക്കുക. എന്താണ്, ഏത് ക്ഷമക്കും അതിനുള്ള പ്രതിഫലം തരുമല്ലോ. നമുക്ക് വ്യക്തമായ തെളിവ് കിട്ടാത്തൊരു കാര്യമാകുമ്പോൾ ഒരു വ്യഭിചാരോപണം നടത്തിയാൽ, ഊഹം പറയാന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വലിയ കുറ്റമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. ശരിക്കും ഈ ഒരു മനസ്സ് ഇന്ന് ദമ്പതികളിൽ ഉണ്ടെങ്കിൽ സംശയ രോഗത്തിൻ്റെ പേരിൽ ദാമ്പത്യം പ്രയാസപ്പെടുന്നൊരവസ്ഥയേ ഉണ്ടാവില്ല. പങ്കുവെക്കാതിരുന്നാൽ മതി. എപ്പോഴാണത് പറയുന്നത്? പ്രത്യക്ഷമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പങ്കുവെക്കണ്ടല്ലോ, രണ്ടാൾക്കും പരസ്പരം മനസ്സിലാവും. അതുവരെ ആശയവിനിമയം, സംശയമുണ്ടെന്ന ആശയവിനിമയം നടക്കാതിരിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചില ആളുകൾ സംശയം പരസ്പരം ഉന്നയിച്ചു കഴിഞ്ഞാൽ വേഗം സമ്മതിച്ചു കൊടുക്കും പ്രശ്നം അവസാനിക്കാൻ വേണ്ടി. അത് അതിലേറെ അപകടമാണ്. ആ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഇത്ര അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിച്ചളയും എന്ന് പറയും. എന്നിട്ട് ഒരിക്കലും സംശയങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സാധനം പ്രത്യക്ഷമായൊരു തെളിവ് കിട്ടുന്നത് വരെ സംശയം അംഗീകരിച്ചു കൊടുത്താൽ, ഒരു ചെറിയൊരു സംശയം അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ സംശയിക്കുന്നവരുടെ സംശയത്തിലുള്ള സാധ്യതയും അളവും വർദ്ധിക്കുകയാണ് ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ചില തകരാറുകൾ, വ്യക്തി ദൂഷ്യങ്ങൾ ഒക്കെ ഉണ്ടാവാം. നമ്മളിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കണം എന്നല്ല, ഏത് വ്യക്തിയെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം എന്താ വെച്ചാൽ, ഒരു ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആ വ്യക്തിയിൽ ഇത്തരത്തിലുള്ള സദാചാര വിരുദ്ധ ചിന്തകളും വഴിവിട്ട ജീവിതങ്ങളിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പുരുഷരാണെങ്കിൽ അയാളെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചോ, സ്ത്രീകളാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഉപയോഗിച്ചിട്ടോ ഈ വിഷയങ്ങളൊന്നും പറയാതെ തന്നെ അവരെ നന്നാക്കിയെടുക്കാനും അതേപോലെ അവരെ നന്നായി വരാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളും നമ്മളുണ്ടായാൽ ഒരു പരിധിവരെയൊക്കെ ഏത് വ്യക്തിയിലും

0: ഏതു തകരാറുകളിൽ നിന്നും അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം അതിൽ നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇനി ഇത്തരം സംശയങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് അത് ഉന്നയിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിഹാര സാധ്യത വിദൂരം. അതുകൊണ്ട് കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും പക്വതയുള്ള ഒരാളെ, അതായത് പ്രത്യക്ഷമായ തെളിവ് കിട്ടുമ്പോഴാണ് ഈ പറയുന്നത്, സംശയം തോന്നുമ്പോഴല്ല, പ്രത്യക്ഷമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരാളെ, നമ്മളാണ് തെളിവ് കൊടുത്തു എന്നൊന്നും ഇപ്പം അതിൻ്റെ പേരിൽ അറിയേണ്ട ആവശ്യമില്ല, ആ തെളിവുകളോട് കൂടെ അവരെ വിളിച്ച് ബോധ്യപ്പെടുത്തി ഉപദേശങ്ങൾ കൊടുത്തിട്ട് പറയുക. ഇത് പൊതുവേ ഇത് ഭർത്താവ് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ അറിഞ്ഞാൽ അത് വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കണം, സൂക്ഷിക്കണം എന്നുള്ള ഉപദേശങ്ങളിലൂടെ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കാൻ പറ്റും. എന്തെങ്കിലും കാണുമ്പോഴേക്കും അങ്ങോട്ട് ഡൈവേഴ്സും ഒഴിവാക്കലും അവസാനിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ദുരന്തങ്ങളിൽ കലാശിക്കും. പക്ഷെ ഒരു ഭാര്യയെപ്പറ്റി സദാചാര വിരുദ്ധമായ സംശയം തോന്നിയാൽ അവളെ തൊലാക്ക് ചെയ്യാൻ പുരുഷന് ശരഇയായി തന്നെ അവകാശവും അധികാരവുമുള്ള കാരണങ്ങളിൽ ഒന്നാമത്തതാണ്. പക്ഷെ ഇത്തരം ഈ സംശയങ്ങളുള്ള സദാചാര വിരുദ്ധമായ ജീവിതമുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ള ആളുകളെ നന്നാക്കി എടുക്കുവാൻ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുക എന്നൊരു നിർദ്ദേശവും പൊതുവെ നൽകപ്പെട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം വഴികളിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് എന്നതും പരിഹാരം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം പരിഹരിക്കാം, ഒരാൾ നുണ പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാം, മോഷ്ടിച്ചാൽ പരിഹരിക്കാം. പക്ഷെ എന്താ അറിയോ, എൻ്റെ ഭാര്യ ഒരവിഹിതം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആ മുഖത്തേക്ക് നോക്കാൻ ഒരാൾക്ക് സാധിക്കൽ വളരെ പ്രയാസം. ഗൈറത്തുണ്ടല്ലോ, അതായത് ഒരു ആത്മരോഷം, അത് മനസ്സിൽ നിന്ന് പോയി കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെ സദാചാര വിരുദ്ധമായ സംഭവങ്ങളുണ്ടായ ആളുകൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വർഷങ്ങൾ കൊണ്ടും അവർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്ത കേസുകൾ പലതും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടെന്താ വെച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് ഇത് എന്ന് വിചാരിക്കരുത്. അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വല്ലതിനെ ഇതാ ഫാലു ഫാഹിഷത്തൻ ഔലലമു അംഫുസഹും, അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ തക്കറുള്ള അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, ഉടനെ നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. വലം യുസിറു അലാ മാ ഫഅലു, നമ്മൾ പ്രവർത്തിച്ച കാര്യത്തിൽ ചടിച്ചു നിൽക്കാതെ വേഗം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത് അങ്ങനെ ഒരു പരിഹാരമുള്ള സംഗതിയല്ല. പക്ഷെ സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരെ നമ്മൾ എന്താ വെച്ചാൽ അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്നൊരു കാര്യം.
1: ഇത്തരം വിഷയത്തിൽ കുടുംബത്തിൽ വെറുതെ ചർച്ച ചെയ്യരുത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് പല സ്ത്രീകളും അന്യപുരുഷന്മാരാൽ ശല്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളും നമ്മൾ ഭർത്താക്കന്മാരോട് പറയരുത് എന്നാണോ ഉദ്ദേശിച്ചത്?
0: എന്താ പറയുക, സത്യത്തിൽ ഈ സംശയം എന്ന് പറയുന്നതിൽ വലിയൊരു ശതമാനം ഒരു ചെറിയ സംഭവം പോലും ഇല്ലാതെ തന്നെ സംശയിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ഏരിയ നമ്മളിതിൽ പരിഗണിക്കണം. അതായത് വെറുതെ സംശയിക്കുക, ഒരാൾ ഒരു തിലക്കും അയാളിൽ ഒരു അവിഹിതമായ നീക്കങ്ങളുമില്ല, അവിഹിത ബന്ധങ്ങളുമില്ല, വെറുതെ സംശയിക്കുക, അങ്ങനത്തെ ഒരു ചെറിയ ശതമാനം ഉണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ ഇതോടൊപ്പം തന്നെ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു, ആ അബദ്ധങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ തന്നെ രക്ഷപ്പെടുത്തണം എന്ന നിലക്ക് ഭർത്താവിനോട് പറയുമ്പോൾ അത് വളരെ പരിക്ക് കുറഞ്ഞ ഒരറിയിക്കലാണ്. അവിടെ എന്താ വെച്ചാൽ സംശയിക്കപ്പെടല്ല ചെയ്യണത്, തൻ്റെ കുറ്റം തന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കുറ്റം എന്തു ചെയ്യാണ്, തൻ്റെ ഒരു ഗാർഡിയൻ എന്നുള്ള നിലക്ക് തന്നെ ഭർത്താവിനോട് അറിയിക്കണം. അതേപോലെ തന്നെ ഭർത്താവിനെ പല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അയിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വാഭാവികമായും അത് ഭാര്യയോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് മുൻകൂട്ടി അറിയാൻ സാധ്യതയുള്ള കാര്യം മുൻകൂട്ടി അവരെ അറിയിക്കുമ്പോൾ അത് ഒരു പക്ഷേ അപകടം കുറഞ്ഞു വരും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു നിലക്കും അറിയാൻ സാധ്യത ഇല്ലാത്തൊരു സംഗതി നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യാൻ റെഡിയാണ് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പങ്കുവെക്കാതിരിക്കലായിരിക്കും ഗുണം. കാരണം ഒന്ന്, തെറ്റുകൾ മറ്റൊരാളോട് പറയൽ ആവശ്യമില്ല. നമ്മൾ അയാളോട് ചെയ്യുന്നൊരു തെറ്റായിട്ട് നമ്മൾ നമ്മളത്തോട് ഔലലമോ അംഫുസഹും നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ആത്മദ്രോഹമാണ്. അപ്പോൾ അതിന് പശ്ചാത്തലപ്പിച്ച് നമ്മളാണ് ക്ലിയർ ആവുകയാണ്. എന്നാൽ പൊതുവെ എന്ത് വെച്ചാൽ വല്ല പിന്നെ ചതികളും, ഇപ്പോൾ സ്ത്രീകളെയൊക്കെ പല ആളുകളും വഞ്ചനാപരമായി പല തിന്മകളിലും കുടുക്കി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്തായാലും അത് ഏറ്റവും നേരത്തെ ഭർത്താവിനോട് അറിയിക്കുകയും പരിഹാരം തേടുകയും ചെയ്യണം. അതിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് വിവാഹിതകളാണെങ്കിലും അല്ലെങ്കിലും മറ്റൊരാളാൽ ചൂഷണം ചെയ്യപ്പെടുന്നൊരവസ്ഥ വരുമ്പോൾ ധൈര്യമായി വാപ്പിനോടും ഭർത്താവിനോടും പറയാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അതൊരു അബദ്ധത്തിൽ കുടുങ്ങിയതാണെന്നും ചതിക്കപ്പെട്ടതാണെന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ആത്മഹത്യയിലേക്കോ ജീവനാശത്തിലേക്കോ വഴിയെത്തലായിരിക്കും അതിൻ്റെ അന്ത്യം. അതിൻ്റെ മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്യലായിരിക്കും നന്നായിരിക്കും.
1: അടുത്തതായി നമ്മുടെ പീസ് റേഡിയോയിലെ സ്നേഹക്കൂട് സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു സഹോദരി നമ്മളെ വാട്സപ്പിലേക്ക് അയച്ച ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അവരെ ഭർത്താവിന് ഒരനിയൻ്റെ ഭാര്യയുമായി സംശയമുണ്ട്. അതായത് ഭർത്താവ് വരുമ്പോൾ അനിയൻ്റെ ഭാര്യയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്, അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു, ഇതുപോലുള്ള വളരെ വിഷമപ്പെട്ട് ആണ് അവർ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരു കുടുംബത്തിന് എന്തൊരു നിർദ്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്?
0: ഇതെന്താണെന്ന് അറിയാം, നമ്മൾ പിന്നെ ഇതിലൊരു സാധ്യത എന്തായിരുന്നാലും ഉണ്ടല്ലോ. അതായത് ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണ്. അതായത് ഇവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇവരിങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അന്യ ആണും പെണ്ണുമാണ് ഒന്നിച്ച് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സാധ്യതകൾ കൂടുതലുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് പലവർക്കും അത് മറ്റുള്ളവർ സ്വന്തം ഭാര്യ കാണുകയാണെങ്കിൽ പോലും ലജ്ജയില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പരിവർത്തിക്കപ്പെടാൻ സാധ്യത. ഏത് തെറ്റും അങ്ങനെയാണ്, ആദ്യഘട്ടത്തിൽ കുറ്റബോധം പിന്നീട് ഉണ്ടാവില്ല. അൽ ഹമു അൽ മൗത്ത് എന്ന് പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ സഹോദരൻ മരണമാണ് എന്ന് പറഞ്ഞ പ്രയോഗം പോലെ ജീവിതത്തിൽ വലിയ അപകടങ്ങളും അബദ്ധങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിലാകുമ്പോൾ എന്തു ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൻ്റെ ഭർത്താവ് ആ രൂപത്തിലുള്ളൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന ഉറപ്പുള്ള പോലെയാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയമാണോ അത് യാഥാർത്ഥ്യമാണോ എന്ന് കൃത്യതയോടുകൂടെ പറയാൻ ഈ ചോദ്യത്തിന് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ പറയാനുള്ളൊരു കാര്യം, ഇവര് ഈ ഒരു സമീപനം ഭർത്താവിൽ നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രതികരണ രൂപങ്ങൾ അവർക്കൊരു വാശി വരുത്താവുന്ന രൂപത്തിലുള്ള പ്രതികരണ രൂപങ്ങളാകുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും, നീ എന്താ ചെയ്തോളൂ എന്നൊരു സമീപനത്തിലേക്ക് അയാൾ വന്നാൽ ഈ കാര്യം കൂടുതൽ വഷളാവാനാണ് സാധ്യത. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റിയൊരു നിർദ്ദേശം പണ്ഡിതന്മാരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ നിർദ്ദേശമാണ്, വളരെ പക്വതയും പാകതയും മതബോധവും ഒക്കെയുള്ള ഞങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളിലോ പെട്ട ഏതെങ്കിലും ഒരാളുമായി വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ ഈ കാര്യം തെളിവോടുകൂടെ അവരെ ബോധ്യപ്പെടുത്തുകയും അവരിലൂടെ ഭർത്താവിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നന്നാവും. പക്ഷെ അവിടെ വരാവുന്നൊരു പ്രശ്നത്തിലുള്ളൂ, എന്നെപ്പറ്റി ഇവൾ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്ന നിലക്കുള്ള പ്രശ്നങ്ങളാണ് അടുത്തിടെ വരാനുള്ള സാധ്യത. അതുകൊണ്ട് അത്തരം ഒരു പരിഹാര നീക്കങ്ങളിലേക്ക് നീങ്ങേണ്ടത് 100% അത് ഉറപ്പുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് വഴി നടത്തും. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വിശദമായി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ കുടുംബ പശ്ചാത്തലത്തിലും ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചും അവർക്ക് സ്വീകരിക്കാൻ പറ്റിയ വഴികളെക്കുറിച്ച് ചിലപ്പോൾ സ്വകാര്യമായി ഇതിനെപ്പറ്റി വിവരമുള്ള ഏതെങ്കിലും മതപണ്ഡിതന്മാരോടോ കൗൺസിലേഴ്സിനോടോ ചോദിച്ചാൽ പേഴ്സണലായിട്ടുള്ള ഉപദേശങ്ങൾ കിട്ടാൻ സാധ്യത.
1: മറ്റൊന്ന്, സ്വന്തം മക്കളെക്കുറിച്ച് സ്വന്തം കുട്ടി എൻ്റെതല്ല എന്ന് ഒരു സംശയം തോന്നുന്ന അപൂർവമായി ചിലരെങ്കിലും ഉണ്ട്. ഇത്തരം സംശയങ്ങൾ ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കേണ്ട അവസ്ഥ ആണ് അതിലൊക്കെ കാണുന്നത്. എന്നാൽ ഈ ഇതുപോലുള്ളൊരു കുടുംബത്തിന് എന്തൊരു നിർദ്ദേശമാണ്?
0: നേരത്തെ നമ്മളൊരു ഹദീസ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നു, എൻ്റെ കുട്ടി കറുത്ത കുട്ടിയാണ്, അപ്പോൾ അയാൾ വെളുത്ത ആളാവുന്നതുകൊണ്ട് ഒരു കറുത്ത കുട്ടി എങ്ങനെ എനിക്കുണ്ടാവുക എന്ന സംശയം രേഖപ്പെടുത്തി. അപ്പോൾ നബി ചോദിച്ചു, നിനക്ക് ഹല്ലക്ക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഒട്ടകത്തിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു, ചുവന്നാണെന്ന് പറഞ്ഞു. അതിന് ചാരനിറത്തിലുള്ള കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നീ ഇതും വിചാരിക്കുക എന്ന് നബി സാസം നിർദ്ദേശിച്ചു കൊടുത്തു എന്നാണ്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം തൻ്റെ ഭാര്യയിലുള്ളൊരു കുട്ടി തൻ്റെ കുട്ടിയല്ലെന്ന് സംശയിക്കപ്പെടുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ അപകടകരമായ ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരുടെയും തെറ്റുകൾ അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുവാനുള്ള ബാധ്യത ഒന്നും നമുക്കില്ലല്ലോ. തികച്ചും ഒരു തെളിവും നമ്മുടെ കയ്യിലില്ലാത്ത, നമുക്ക് ബോധ്യമില്ലാത്തതാണെങ്കിൽ, നമ്മളൊരു കുട്ടി നമ്മുടെ കൂടെ ജീവിക്കുന്നു, നമ്മളെന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ആ കുട്ടിയോട് അത് പ്രകടിപ്പിക്കാതെ അത് അറിയിക്കാതെ തൽക്കാലം ആ കുട്ടി അവിടെ വളരട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മൾ എന്തൊരു പരിഹാരം ചെയ്യുക, ഈ സംശയത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? പുറത്ത് വിടാൻ പറ്റുമോ? അതിൻ്റെ പേരിൽ ഭാര്യ ഒഴിവാക്കാൻ പറ്റുമോ? ഇതിനൊക്കെ തെളിവുകൾ വേണ്ടേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യാം? നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ കൊടുക്കുന്ന സൗകര്യത്തിനൊക്കെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടും എന്ന് വിശ്വസിച്ച് നമ്മൾ ആ കുട്ടിയെ വളർത്തുക. നമുക്കുണ്ടാകുന്ന മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ആത്മരോഷം ഉണ്ടല്ലോ, അത് ക്ഷമിച്ച് ഒരു പ്രതിഫലാഗ്രഹത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ. ഒരു ചാൻസിൽ ഒരു നിലക്കും ആ കുട്ടി ഇങ്ങനെയുള്ള ഒരു കുട്ടി അല്ല എന്നുണ്ടെങ്കിലോ നമ്മുടെ സമീപനങ്ങൾ വളരെ കുറ്റകരമായി തീരൂലേ? ഇനി ബൈ ചാൻസ് അങ്ങനെ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ അടുക്കൽ തെളിവുകളില്ലല്ലോ. തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവില്ലാത്തത് കൊണ്ട് ആ കുട്ടി നമ്മുടെ ഒരു കുട്ടി തന്നെയാണ് എന്ന മാനസികാവസ്ഥയിൽ ജീവിക്കലായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ സംശയം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ഡിതന്മാരെ പറയാറുണ്ട്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാകാം. ചില ആളുകൾ പറഞ്ഞത് ഒരു മെൻസസ് പീരിയഡിന് മുമ്പുണ്ടായിരുന്ന ബീജങ്ങൾ തന്നെ ഒരു മെൻസസ് കഴിഞ്ഞ് പിന്നെ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് പോലും ബീജസങ്കലനങ്ങൾ നടന്ന് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനത്തെ ചർച്ചകളൊക്കെ നിലനിൽക്കുമ്പോൾ എന്താ അറിയോ, ഒരു കുട്ടി ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഒരു നിലക്കും നമ്മുടെ ഒരു ചായയുമില്ലാതെ നമ്മുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവിൻ്റെയൊക്കെ ചായയോടുകൂടെ ജനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മളൊരു തെളിവ് കൃത്യത ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സംശയിച്ച് ജീവിതം വിഷമത്തിലാക്കാതിരിക്കലാണ് നല്ലത്. ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും, അത് നമ്മൾ മനസ്സിൽ സഹിച്ചാൽ ആ ക്ഷമക്കുള്ളൊരു കൂലി കിട്ടും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകലാണ് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ DNA ടെസ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പിതൃത്വം തെളിയിക്കുന്നതിൽ യുക്തി എന്താണ്, അതുപോലെ അത് എത്രമാത്രം ശരിയാണ്, ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമോ എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അതൊക്കെ എന്താ അറിയോ, ഒരു പ്രശ്നമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത്തരം ടെസ്റ്റിലേക്കും കാര്യങ്ങളിലൊക്കെ നിർബന്ധിതരായി പോകുന്നത്. പക്ഷെ സ്വാഭാവികമായൊരു ജീവിതത്തിൽ അത്തരം ടെസ്റ്റുകളെ അവലംബിക്കാതിരിക്കലാണ് നല്ലത്. കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഇനി അങ്ങനെ ഒരു ടെസ്റ്റിൻ്റെ ഫലത്തിൽ ആ കുട്ടി തൻ്റേതല്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, ആ ഭാവിയിൽ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും, ആ ദാമ്പത്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടൊന്നും ഒരു ഗുണം അവർക്ക് വരുമെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ചില സന്ദർഭങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ചില വെല്ലുവിളികളും പ്രശ്നങ്ങളും നടക്കുമ്പോൾ തൻ്റെ നിരപരാധിത്വം, ഒരു സ്ത്രീക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് വിചാരിക്കുക, ഒരു ഗുരുതരമായ ആരോപണമാണല്ലോ. അപ്പോൾ അവർക്ക് 100% ഉറപ്പാണ് ഇത് ഇയാളുടെ കുഞ്ഞ് തന്നെയാണ്, ഒരു പുരുഷനും തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീക്ക് ഉറപ്പുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചില തെളിവിക്കലിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമെന്നല്ലാതെ സ്വാഭാവിക ജീവിതത്തിൽ ചില സംശയങ്ങൾ വരുമ്പോഴേക്കും DNA ടെസ്റ്റ് പോലെ ടെസ്റ്റിലേക്ക് കടന്നു പോകുന്നത് എന്തായാലും അപകടമാണ്. എനിക്ക് തോന്നുന്നത് നിയമപരമായി തന്നെ എന്താ വെച്ചാൽ ഒരു കോടതിയൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിലാണ് ഈ ടെസ്റ്റുകൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ ഒരു DNA ടെസ്റ്റ് എന്നുള്ളത് പോലും ഒരു നിയമപരമായി തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഒരു പക്ഷേ എന്താ വെച്ചാൽ അതൊരു കോടതിയിൽ നിന്നൊക്കെ ഒരു നിർദ്ദേശം വരുന്ന സന്ദർഭത്തിൽ തന്നെ ചെയ്യേണ്ട സംഗതികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോയി എന്തായിരുന്നാലും വിശദമായ അന്വേഷണങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലാ തുഫത്തിഷു അൻ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യതകളെക്കുറിച്ച് നിങ്ങൾ ഗവേഷണം നടത്താൻ പോകേണ്ടതാണ്. അപ്പോൾ അത് വലാ തജസ്സസു എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നത് അപകടങ്ങളിലേക്കാണ് നയിക്കുക. എന്തെങ്കിലും പ്രത്യക്ഷമായി വന്ന് മുന്നിൽ പെടുമ്പോൾ അതിൽ തീരുമാനമെടുക്കലായിരിക്കും ബുദ്ധി എല്ലാ നിലക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.
1: ജസാക്കുമുല്ലാ ഖൈർ. ഇന്നത്തെ സ്നേഹക്കൂടിൽ ദാമ്പത്യ ജീവിതത്തിലെ സംശയങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ ഉപകാരപ്രദമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് ഹാരിസ് ബിനു സലീം നൽകിയിട്ടുണ്ട്. സ്നേഹക്കൂടിലേക്കുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9020840840, ഇമെയിൽ hello@peaceradio.com.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അയൽവാസികളോടുള്ള സ്നേഹവും കരുണയും ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഈ കേരള സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എല്ലാ മതജാതി വർഗ ആളുകളും തിങ്ങിപ്പാർത്ത് ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ച് മുന്നോട്ടു പോകുന്നവരാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വളരെ മനോഹരമായി ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വർഗീയതയ്ക്കോ ഒരു തരത്തിലുമുള്ള തീവ്രവാദത്തിനോ ഒന്നിനും ഒരു ചാൻസുമില്ലാതെ മുസ്ലിമിന് ഏറ്റവും നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനും തൻ്റെ അയൽവാസികൾക്ക് അതിനേക്കാൾ നിർഭയത്വത്തോടുകൂടി മുസ്ലിമിൻ്റെ വീടിനരികിൽ ജീവിക്കാനും കഴിയുന്ന അധ്യാപനങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയകൾ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ വർഗീയ വിഷം ചീറ്റുന്ന സംസാരങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ പോലും വോട്ട് പിടിച്ചതുപോലും വർഗീയത തുപ്പിക്കൊണ്ടാണ്. അവിടെയാണ് ഇസ്ലാം നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ കേൾക്കാനെങ്കിലും ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇസ്ലാമിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ കഴിയും. ഇസ്ലാം ഒരു അയൽവാസിക്ക് കൊടുക്കുന്ന സ്ഥാനത്രയാണെന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും അധ്യാപനങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതൊരു അയൽവാസി മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അവരോട് ഒരു നിലപാട്, മുസ്ലിമാണെങ്കിൽ വേറെ നിലപാട്, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. കൃത്യമായ അയൽവാസിയുടെ വിഷയത്തിൽ വളരെയധികം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അയൽവാസികളോടുള്ള സ്നേഹമെന്നത്, അവരോട് കാണിക്കേണ്ട കാരുണ്യമെന്നത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അയൽക്കാരൻ്റെ വിഷയത്തിൽ, അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ ഇസ്ലാം അതിൻ്റെ അധ്യാപനങ്ങൾ വിശ്വാസികൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതെന്നറിയോ, വബുദുല്ലാഹ വലാ തുഷിരിക്കു ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാനോ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. അതുമാത്രമല്ല, മാതാപിതാക്കൾ എന്നുള്ളത് സ്വന്തം വീട്ടിലുള്ള ആളുകളാണല്ലോ. ആ വീട്ടിലുള്ള ആളുകൾ മാത്രമല്ല, വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, അവിടെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ഏറ്റവും അടുത്ത കുടുംബക്കാർ. അതുപോലെ തന്നെ യത്തീമുകൾ, പാവപ്പെട്ട ഉപ്പയോ ഉമ്മയോ മരണപ്പെട്ട, അങ്ങനെ തുടങ്ങി യത്തീമീങ്ങളായി ജീവിച്ച അനാഥകളായ ആളുകളോട് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. അതുപോലെ തന്നെ മിസ്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തിനേക്കാൾ കൂടുതൽ ചിലവുള്ള, വളരെ കുറഞ്ഞ സമ്പാദ്യം മാത്രമുള്ള ആളുകൾ, അവർ മിസ്കീനുകളാണ്, പാവപ്പെട്ടവരാണ്, പട്ടിണി പാവങ്ങളാണ്. അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം എന്നാണ്. പാവപ്പെട്ടവനെ മാറ്റി നിർത്തണം എന്നല്ല, പണക്കാരൻ ഇന്ന് പാവപ്പെട്ടവനെ മാറ്റി നിർത്തി അവനെ സൈഡാക്കുന്ന, അവനെ പരിഗണിക്കാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പാവപ്പെട്ടവനെ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എന്നാൽ എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത വാക്കുകളിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഒബിദിൽ ഖുർബ വൽ യത്താമ വൽ മസാക്കീൻ എന്ന് പറഞ്ഞതിന് ശേഷം വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, തൊട്ടടുത്ത അയൽവാസി, അത് കുടുംബക്കാരനാകാം അല്ലാത്തവനാകാം, ആരാണെങ്കിലും ശരി, അവനോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം എന്നാണ്. അയൽവാസിക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. തൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു വൃക്ഷം അയൽവാസിയുടെ വീട്ടിലേക്ക് അത് പ്രയാസമായ രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് മുറിച്ചുകളയുന്നതാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. അത് എത്ര വലിയ കായ്ഫലമുള്ള വൃക്ഷമാണെങ്കിലും ശരി, അത് അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അതിനെ മുറിച്ചുകളയണം എന്നാണ്. വഴി തടസ്സം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചപ്പുചവറുകൾ അവിടെ വീണ് അയൽവാസിക്ക് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണെങ്കിൽ, എത്ര കായ്ഫലമുണ്ടാകുന്ന വൃക്ഷമാണെങ്കിലും അതിനെ നശിപ്പിക്കണം, അതിനെ മുറിച്ചു കളയണം, അവർക്ക് പ്രയാസം നീക്കിക്കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊരു മുസ്ലിമാണ് അയൽവാസി, അല്ലെങ്കിൽ ഒരു ഹൈന്ദവനാണ്, ക്രൈസ്തവനാണ്, അങ്ങനെ ഒന്നും പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല. അയൽവാസിയാണോ, അത് മതം നോക്കാതെ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. ഇന്ന് മതത്തിൻ്റെ വിഷയത്തിൽ പല വിധത്തിലുള്ള വർഗീയതകൾ തുപ്പിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് അയൽവാസിയെ പരിഗണിക്കണമെന്നും അവരെ പ്രയാസപ്പെടുത്തരുത് എന്നും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അയൽക്കാരന് നൽകേണ്ട പരിഗണനയെക്കുറിച്ച് അള്ളാഹു വഹി നൽകുന്ന സമയത്ത്, ജിബ്രിൽ അലൈഹിസ്സലാം പ്രവാചകന് ചില വസീയത്തുകൾ, ചില ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ പ്രവാചകൻ ഭയപ്പെട്ടത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാസാല ജിബിരീലു യുസീനി ബിൽ ജാർ, അയൽവാസിയുടെ വിഷയത്തിൽ എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു, വസീയത്ത് നൽകിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഹത്താ ളലൻതു അന്നഹു സയൂരിസുഹു, അവന് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ചർച്ചകളാണ് ഉണ്ടായതെന്നാണ്. അത്രയും ഗൗരവമായ അധ്യാപനമാണ് ഇസ്ലാം അയൽവാസിയുടെ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ നന്മകൾ നിങ്ങൾ നോക്കണം, നിങ്ങളൊന്ന് അടുത്തറിയണം. ഒരിക്കലും അതൊരു മുസ്ലിമായ അയൽവാസി എന്നല്ല പറഞ്ഞത്, അത് മുസ്ലിമാണെങ്കിലും ശരി, ഹൈന്ദവനാണെങ്കിലും ശരി, ക്രൈസ്തവനാണെങ്കിലും ശരി, മതമുള്ളവനോ ഇല്ലാത്തവനോ ആരുമായിക്കോട്ടെ, അയൽവാസിയാണോ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ദർശനത്തിനു മുന്നിൽ വയ്ക്കാൻ കഴിയാത്ത രൂപത്തിൽ ഏറ്റവും നല്ല മനോഹരമായ കാഴ്ചപ്പാടുകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം പഠിപ്പിക്കുന്നിടത്ത് അയൽവാസിയുടെ വിഷയമാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദിജാറഹു. വിശ്വാസരംഗത്തെ എടുത്തു പറയാൻ, ഒരാൾ പൂർണ്ണമായ വിശ്വാസി, ഒരു മുസ്ലിം പൂർണ്ണമായ മുസ്ലിം എപ്പോഴാകുന്നു എന്ന് ചോദിച്ചാൽ, ഒരിക്കലും അയൽവാസിയെ ഉപദ്രവിക്കാത്തവനാണ് പൂർണ്ണമായ യഥാർത്ഥ വിശ്വാസി എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അയൽവാസിയുടെ വിഷയത്തിൽ എന്തുമാത്രം ഗൗരവം, വിശ്വാസരംഗത്ത് പോലും ശ്രദ്ധിക്കണം, വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് എന്നത് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആ ഒരു കാഴ്ചപ്പാട് എത്ര വിശാലമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. കുടുസതയുള്ള മനസ്സുമായി വർഗീയ വിഷയങ്ങൾ ചീറ്റുന്ന സമയത്ത് ഇസ്ലാമിന്റെ ഈ വിശാലമായ അധ്യാപനങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നാണ് വിമർശകരോട് പറയാനുള്ളത്. ഏതായാലും ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു അധ്യാപനം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അയൽവാസിയോട് കാണിക്കേണ്ട മര്യാദയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയറു നിറച്ച് ഉണ്ണുന്ന, എന്നാൽ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുക്മിനു, അവിടെയും പ്രത്യേകം എടുത്തു പറഞ്ഞത് വിശ്വാസരംഗത്തെക്കുറിച്ചാണ്. മുക്മിൻ എന്നാണ് പറഞ്ഞത്, ശരിയായ വിശ്വാസിയല്ല, ലൈസൽ, അവൻ മുക്മിനല്ല, വിശ്വാസിയല്ല എന്ന് പറഞ്ഞത്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യഷ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി, അവന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അവന്റെ അയൽവാസി, അവൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയറു നിറച്ചുണ്ണുകയാണെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ഗൗരവമായ അധ്യാപനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം അയൽവാസിക്ക് മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും നൽകേണ്ട ഒരുപാട് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുടുംബക്കാരനാണെങ്കിലും അല്ലെങ്കിലും കാണിക്കേണ്ട സ്നേഹവും കാരുണ്യവും ബഹുമാനവും ആദരവും എല്ലാം കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിനെ അടുത്തറിയാൻ ശ്രദ്ധിക്കുക, ഇസ്ലാമിന്റെ ഇത്തരം നന്മകളെ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. അയൽവാസികളോടുള്ള സ്നേഹവും കരുണയും ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ വിഷയമാണ് ഇന്ന് അബ്ദുർ റൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നമുക്ക് അവതരിപ്പിച്ചു തന്നത്.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
5: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അല്ലിജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ തുണയാകാൻ എന്നും നമുക്ക് അല്ലാഹു മാത്രം. മനുഷ്യന്റെ നിസ്സഹായതകളുടെ സകല വിലാപങ്ങളും ഉയരുന്നത് എല്ലാം ഒരുവനിലേക്ക് മാത്രം. അല്ലാഹുവല്ലാതെ നമുക്കാരുണ്ടഭയം. പ്രശസ്ത ഗാനരചയിതാവ് കാനേഷ് പൂനൂർ രചിച്ച തൗഹീദ് ഗാനം. ആരുണ്ടെനിക്കാരിലും മേലെ അല്ലയല്ലാതെ. ഈണം പകർന്നത് KV അബൂട്ടിമാഷ്. ആലാപനം ഹാഷിം മുഹമ്മദ് പൂക്കോട്ടൂർ, സഹീർ അരീക്കോട്.

0: അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ തിരുമൊഴികളാണ് നമുക്ക് കേൾക്കാനുള്ളത്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പ്രവർത്തന നിരതരാവുക, എല്ലാം എളുപ്പമാകും എന്ന ആശയത്തിലുള്ള ഹദീസാണ് ഇന്ന് കെ വി മുഹമ്മദ് അലി തിരുമൊഴികളിലൂടെ നമ്മെ കേൾപ്പിക്കാനിരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അലി ഇബ്നു അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖാല കുന്ന ജുലൂസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ഊദുൻ യൻകുതു ഫിൽ അർദി വഖാല ما منكم من أحد إلا قد كتب مقعده من النار أو من الجنة فقال رجل من القوم ألا نتكل يا رسول الله قال لا اعملوا فكل ميسر ثم قرأ فأما من أعطى واتقى പ്രിയ ശ്രോതാക്കളെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 6605 നമ്പറായി കൊടുത്ത ഹദീസാണ് കേൾപ്പിച്ചത്. സ്വഹീഹ് മുസ്ലിമിലും വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഈ ഹദീസ് നമുക്ക് കാണാം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ കുംഭ 23 ജനിച്ച് ഹിജ്റ 40 മരണപ്പെട്ട പ്രമുഖ സഹാബിയാണ്. 4-ാമത്തെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് എന്നിവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്ക് യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു എന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. ഹിജ്റ 35 അദ്ദേഹം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെയാണ്, കുന്ന ജുലൂസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. വമഅഹു ഊദുൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മരക്കഷ്ണമുണ്ട്, ഒരു ഊദുണ്ട്, ഒരു മരക്കഷ്ണം, ഒരു കുള്ളിക്കൊക്കെയാണ് പറയുക. അഴ്വാദ് എന്നതാണ് അതിൻ്റെ ബഹുവചന രൂപം, അഴ്വുദ് എന്നുമുണ്ട്. അപ്പം നബിയുടെ കയ്യിലൊരു മരക്കമ്പുണ്ട്. എൻകുത്തു ഫില്ലാർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് അതുകൊണ്ട് ഇങ്ങനെ അടയാളം വെക്കുന്നുണ്ട്, എന്തോ ഇങ്ങനെ വരച്ച് മണ്ണിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ആലോചിച്ചുകൊണ്ട് എന്തോ ഒരു കാര്യം ആലോചിച്ച് മണ്ണിൽ നിലത്തിങ്ങനെ അടയാളപ്പെടുത്തുന്നതിനാണ് നെക്കത്ത് എൻകുത്തു എന്ന് ഉപയോഗിക്കാറുള്ളത്. വഖാല, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ല ഖദ് കുതിബ മഖഅദുഹു മിനന്നാരി ഔ മിനൽ ജന്ന. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല, ഇല്ല ഖദ് കുതിബ മഖഅദുഹു മിനന്നാർ, നരകത്തിലുള്ളവൻ്റെ മഖഅദ് നിർണയിക്കപ്പെടാതെ കണ്ട്, ഔ മിനൽ ജന്ന, അതല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള, അപ്പോൾ നരകത്തിലെയോ സ്വർഗത്തിലെയോ അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ സ്ഥാനം നിർണയിക്കപ്പെടാതെ കണ്ട് നിങ്ങളിലൊരാളും ഇപ്പോഴും ജീവിക്കുന്നില്ല, ഇപ്പോഴുമില്ല എന്ന്. ഫഖാല റജുലു മിനൽ ഖൗം, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ ചോദിച്ചു, അലാ നത്തക്കിലു യ റസൂലല്ലാ, അള്ളാഹുൻ്റെ റസൂലെ, എങ്കിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കട്ടെയോ, ഏതായിരുന്നാലും ഞങ്ങളെ നരകവും സ്വർഗവും തീരുമാനിക്കപ്പെട്ടതാണെന്നുള്ള നിലക്ക് ഞങ്ങളതിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന നിലക്ക് ഒന്നും ചെയ്യാതെ അമലുകൾ ഒഴിവാക്കി പ്രവർത്തനങ്ങളുടെ പ്രയാസമൊന്നുമില്ലാതെ ഞങ്ങളിരുന്നോട്ടെ എന്ന നിലക്ക് റസൂലിനോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇല്ല, അത് പറ്റില്ല, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടതാണ്, അത് നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങളുടെ ബാധ്യത, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ, എല്ലാം സുഗമമാവും, എല്ലാം എളുപ്പമാക്കപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാധ്യത എന്നുള്ള നിലക്ക് സൽക്കർമ്മങ്ങളിൽ നിരതരാവുക, കാര്യങ്ങളെല്ലാം എളുപ്പമാകും, എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതി എന്നാണ് സുമ്മ ഖറാ, പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന. സൂറത്തു ലൈലിലെ അവചനങ്ങൾ, ആർ നൽകുകയും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ഒരർത്ഥത്തിൽ അവന് സ്വർഗത്തിലെത്താനുള്ള വഴി തുറന്നുകൊടുക്കും എന്നൊക്കെയാണ് വിശദീകരണം. പ്രമുഖരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്ബോധനം നടത്തിയത് ഒരു ജനാസ കബറടക്കുന്ന വേളയിൽ ബഖയോൽ ഖർക്കതിൽ, മദീനത്തെ പള്ളിക്കടുത്തുള്ള പൊതുശ്മശാനമായ ബഖയോൽ ഖർക്കതിൽ വെച്ചാണ് എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ ഹദീസുകളിൽ തന്നെ വന്നതായിട്ട് നമുക്ക് കാണാം. ജനാസ അടക്കാൻ സമയമുണ്ട്. അപ്പോൾ അള്ളാഹു റസൂൽ അവിടെ ഇരുന്ന് ഇങ്ങനെ തൻ്റെ കയ്യിലുള്ള മരക്കമ്പ് കൊണ്ട് നിലത്തിങ്ങനെ വരച്ച് എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ് ഓരോരുത്തരുടെയും സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി നിങ്ങൾ പ്രവർത്തന നിരതരാകണം, സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കണം. കാര്യങ്ങളെല്ലാം ഏത രൂപത്തിലാണോ അതുപോലെ എളുപ്പമാക്കി തരും എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അപ്പോൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. ശരിയായ വിശ്വാസം കൈക്കൊണ്ടാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിത്തരും എന്നതാണ്. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, ആരെങ്കിലും സൗഭാഗ്യവാനാണെങ്കിൽ അപ്പോൾ അവന് അങ്ങനെയുള്ള ആ ഒരു സൗഭാഗ്യത്തിലേക്ക് എത്താനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കിക്കൊടും തരും. അല്ല, അവൻ ദൗർഭാഗ്യവാനും നരകം ലഭിക്കാനുമാണ് അവകാശിയെങ്കിൽ ആ രൂപത്തിലേക്ക് അവൻ്റെ കാര്യങ്ങളെ അള്ളാഹു കൊണ്ടെത്തിക്കും എന്നുകൂടി സൂചനയുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി, നല്ല വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നതാണ് തന്നെയാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ നിർവഹിക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. വിശ്വാസത്തിൽ പാളിച്ച വരാതെ, നിർബന്ധബാധ്യതകൾ നിറവേറ്റി അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരാതെ, ഐശ്വര്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ശരിയായ വിശ്വാസത്തോട് ജീവിക്കാനുള്ള ശ്രമമുണ്ടാകണം. മാത്രവുമല്ല, ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനാകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു. ഇവിടെ വെച്ചാണോ തൻ്റെ അനുയായികളെ, വിശ്വാസികൾക്ക് ഉത്ബോധനം നടത്താൻ, അവരെ കാര്യങ്ങൾ ഉപദേശിക്കാൻ സാധിക്കുക? ആ സന്ദർഭമൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇവിടെ ഖബറിൻ്റെ അടുത്ത് വെച്ച്, ബഖയിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിച്ചത്. അതോടൊപ്പം ഖദറുള്ള വിധിയിലുള്ള വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങളിലൂടെ ശരിയായ വിധി ലഭിക്കുന്നവനായി തീരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന സന്ദേശം കൂടി ലഭിക്കുന്നു. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരുമൊഴികൾ നമ്മൾ കേട്ട് മടങ്ങിയെത്തി പ്രവർത്തന നിരതരാവാനുള്ള സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു.
3: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തുൽ ബഖറ 32-33 വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم العليم

0: فأنبأهم بأسمائهم قال ألم أقل لكم إني أعلم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഞാൻ അടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈയൊരു സമയമത്രയും അതിൻ്റെ പുണ്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത് 31 വചനം വരെയാണ്. 32, 33 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആമുഖമായി ഓതിക്കേട്ടത്. എൻ്റെ കൂടെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം പരിശുദ്ധ ഖുർആൻ നിവർത്തി വച്ച് ഈ ആയത്ത് നോക്കി അതിൽ കൈവച്ച് വിരൽ വച്ച് ശ്രദ്ധയോടെ കാതോർത്ത് അതിലെ അക്ഷരങ്ങളും വാചകങ്ങളും അർത്ഥങ്ങളുമൊക്കെ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്ത് അറിയേണ്ടത് അറിഞ്ഞ് ആ നിലയ്ക്ക് തന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ഓതിയ രണ്ട് ആയത്ത് അതൊന്നുകൂടെ പാരായണം ചെയ്യണം. 32, 33 ആയത്തുകൾ.
1: أعوذ بالله من الشيطان الرجيم قالوا سبحانك لا علم لنا إلا ما علمتنا.
0: അവിടെ തിലാവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
1: لا علم لنا إلا ما علمتنا لا علم لنا അനൂന് മദ്ദുണ്ട്,
0: അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട് എന്നാണ്, അഥവാ അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. മദ് മുൻഫസിലാണ്. ലന എന്നുള്ള നൂലിനെ മദ് ഹംസ, ഇല്ല എന്നുള്ള മറ്റൊരു പദത്തിലാണ് ഹംസ വന്നത്. അപ്പം മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ഇല്ല മാ അല്ലം തന, അല്ലം തന എന്നുള്ള നൂലിൻ്റെ അവിടെയും അതുപോലെ തന്നെ മദ്ണ്ട്. പക്ഷെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആ മദ് ബാധകമല്ല. ഈ മദ്ദുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ എന്തല്ല അവിടുത്തെ മദ് ആ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിലെ അക്ഷരമാണ് മദ്ദക്ഷരമെങ്കിൽ അവിടെ ആ മദ് ബാധകമാവില്ല വഖഫ് ചെയ്യുമ്പോൾ. എന്നാൽ ഒരാൾ ചേർത്ത് ഓതുമ്പോൾ ആ മദ് അവിടെ ബാധകമാവുകയും ചെയ്യും. ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 33 നോക്കൂ.
1: ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം.
0: അവിടെ
1: യാ ആദമു,
0: അവിടെ മദ്ദുണ്ട്, നീട്ടി ഓതണം. ബിഹുംന്ന് പറയുമ്പോൾ ആ സാക്കിനായ നൂലിൻ്റെ മുകളിലാണ്, ഇഖ്ലാബ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി മീം, ഒരു ചെറിയ മീം അവിടെ ഉണ്ടാവുക. അപ്പോൾ അൻ എന്നാണല്ലോ ശരിക്ക്, ആ സാക്കിനായ നൂനാണ്. ആ അൻ എന്ന് വരാൻ പാടില്ല. ആ നൂനെ മീമാക്കി മാറ്റിമറിച്ച്, ആ സാക്കിനായ നൂനെ സാക്കിനായ മീമാക്കി മാറ്റിമറിച്ചാണ് ഓതേണ്ടത്. അതാണ് ഇഖ്ലാബ് എന്നുള്ള നിയമം. ഇഖ്ലാബ് ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അല്ലേ, മാറ്റിമറിക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ നൂനെ മീമാക്കി മാറ്റി മറിക്കണം. പിന്നെ
1: ഫലം
0: അംബഅഹും എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെയാണ് നിയമം. അൻബ നൂന് കേൾക്കാൻ പാടില്ല, ആ നൂനെ മീമാക്കി മാറ്റണം.
1: ഖാല അലം അഖുൽ ലക്കും ഇന്നീ أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون.
0: അപ്പോൾ ഈ രണ്ട് വചനങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഓതിയ 32, 33 വചനങ്ങൾ, ഇതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു. അക്ഷരങ്ങളൊക്കെ കൃത്യമായി മഖ്റജിൽ ഉച്ചരിക്കാനും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാനും നമ്മൾ എന്ത് ചെയ്യുക, ശക്തമായ ശ്രമം, അതിനൊരു വാശി നമുക്കുണ്ടാകണം. അപ്പോഴാണ് ആ തജ്വീദ് നിയമങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റുക ഇൻഷാല്ലാ. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ അല്ലേ, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കിയവനാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മലക്കുകൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, രക്തം ചിന്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെയാണോ ഖലീഫയാക്കുന്നത് എന്ന് ചോദിച്ചപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് എന്ത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, അല്ലേ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അല്ലാഹുവിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്, യുക്തിരഹസ്യങ്ങൾ അതിലുണ്ട് എന്നാണ്. അത് പിന്നീട് എന്ത് ചെയ്തു, മലക്കുകൾക്ക് ബോധ്യമാവുകയും ചെയ്യും. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ, നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഫുമ്മ അറദഹും അലൽ മലായിക്കത്തി എന്ന് പറയുന്നുണ്ട്, ആ എല്ലാ വസ്തുക്കളെയും ആ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളിതിൻ്റെ പേര് പറയൂ എന്ന് അറിയിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ശേഷം അള്ളാഹു പറയണം 32-ാമത്തെ ആയത്തിൽ, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാലു, അവർ പറയും, അവർ പറഞ്ഞു അഥവാ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് അറിവില്ല, ലാ ഇൽമ, അറിവില്ല, ലനാ, ഞങ്ങൾക്കൊരറിവില്ല, ഇല്ലാ മാ, ഒന്നല്ലാതെ, അല്ലംതന, അല്ലംത, അല്ലമന പഠിപ്പിച്ചു, അല്ലംത, നീ പഠിപ്പിച്ചു, നാ, ഞങ്ങളെ, ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന് മലക്കുകൾക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, ഇന്നക, തീർച്ചയായും നീ, അൻത, നീയാണ്, അൽ അലീം, സർവജ്ഞൻ നീയാണ്, അൽ ഹക്കീം, അഗാധജ്ഞനും നീയാണ്. അള്ളാഹുവിൻ്റെ രണ്ട് അസ്മാ വസിഫാത്തുകൾ അവിടെ പറയണം, അൽ അലീം എന്നുള്ളതും അൽ ഹക്കീം എന്നുള്ളതും. അപ്പോൾ ഇവിടെ ഭൂമിയിലൊരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്ന വിവരം അറിയിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയുടെ സൂചന, മനുഷ്യർ ഭൂമിയിൽ നാശമുണ്ടാക്കൂ, രക്തം ചിന്തൊക്കെ ചെയ്യൂലേ, അവർ ഖലീഫയാക്കപ്പെടുവാൻ അർഹരല്ല, ഞങ്ങൾ തസ്ബീഹ് തഖ്ദീസ് പരിശുദ്ധിപ്പെടുത്തൽ വാഴ്ത്തുക മുതലായ ആരാധനാകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ അതിനർഹരാണെന്നുമാണല്ലോ എന്നൊരു സൂചനയാണ് ആയത്തിൽ കൊടുത്ത്. ഈ ധാരണ തെറ്റാണെന്ന് അള്ളാഹു അവർക്ക് അനുഭവത്തിൽ കാണിച്ചു കൊടുത്തു. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വസ്തുക്കളും പേരുകൾ അവൻ പഠിപ്പിച്ചു. അതിനുശേഷം അവയെ, മലക്കുകളെ കാണിച്ചുകൊണ്ട് അവരുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു, അവർക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കണം, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ്. ലാ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ, അല്ലേ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഒരറിവുമില്ല പടച്ചവനെ എന്ന് മലക്കുകൾ ശരിക്കും നീ ബോധ്യപ്പെട്ട് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു അവൻ്റെ തിർക്കൈ കൊണ്ട് അങ്ങേ സൃഷ്ടിച്ച് അങ്ങേക്ക് മലക്കുകളെ കൊണ്ട് സുജൂദം ചെയ്യിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളുടെയും പേരുകളും അങ്ങേക്ക് അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാനത്ത് നിന്ന് ആശ്വാസം നൽകുവാൻ അങ്ങുന്ന റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ കൊള്ളാമായിരുന്നു, അല്ലേ, ഇതിലെല്ലാ വസ്തുക്കളുടെയും പേരുകൾ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ആ വസ്തുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ഹും അവർ എന്ന് ബുദ്ധിജീവികളെ ഉദ്ദേശിച്ച് പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു ലമീർ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് സാഹിത്യശൈലിപ്പെട്ടൊരു ശൈലിയാണെന്നും ആ വ്യാഖ്യതകൾ ചൂണ്ടിക്കാട്ടിയത് കാണാൻ പറ്റും. പേരുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഓരോന്നിനും ഇന്നിന്ന പേരാണെന്ന് പഠിപ്പിച്ചു എന്നാണെന്നും എല്ലാ വസ്തുക്കളുടെയും പേരടക്കം അവയെ സംബന്ധിച്ച വിവരങ്ങൾ പഠിപ്പിച്ചു എന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും വസ്തുക്കളെ സംബന്ധിച്ച് അറിയുന്നതിലും പഠിപ്പിക്കുന്നതിലും അവയുടെ പേരുകൾക്ക് പ്രധാന സ്ഥാനമുണ്ടെന്നും പേരുകൾ മുഖാന്തരമാണ് വസ്തുക്കളെ പരിചയപ്പെടുന്നതെന്നും പറയേണ്ടതില്ല. ഒരു സംഗതി നമുക്ക് കിട്ടുമ്പോൾ അതിന് പേരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വസ്തുവിനെ നമുക്ക് മനസ്സിലാകും പേരിനെ അറിയുമ്പോൾ. പിന്നെ ആ പേര് മുഖേനയാണ് എന്ത് ചെയ്യുക, ആ വസ്തു അറിയപ്പെടുക, അല്ലേ. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ കാണുന്നൊരു വസ്തു, ഒരാപ്പിൾ, ആപ്പിൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചിത്രം വരുന്നത് എന്താ, ആപ്പിൾ എന്നുള്ള ആ സാധനത്തിൻ്റെ പേരും, ആ പേര് പറഞ്ഞിട്ട് ആ സാധനം നമ്മൾ കണ്ട് അത് അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, അതറിയും. പിന്നെ ഒരാൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ പേര് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ പേരറിയുക എന്നുള്ളത്, വസ്തുക്കളുടെ പേരറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് നമുക്കിതിനറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആയത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവരെന്ത് ചെയ്യാണ്? പിന്നെ പറയാണ്, അമലക്കുകൾ പറയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയപ്പം അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞത് ചില തെറ്റ് വന്നു എന്ന് അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കണം. അവരെ ധാരണാപിഷക്കാണ്. അപ്പോൾ അവർ പറയാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇന്നക അൻതൽ അലീം, തീർച്ചയായും നീയാണ് സർവജ്ഞൻ. അൽ ഹക്കീം, അഗാധജ്ഞൻ, എല്ലാ കാര്യങ്ങളും എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിനക്കതിലുള്ള ഒരുപാട് ഹക്കിമത്ത്, ഒരുപാട് യുക്തി രഹസ്യങ്ങൾ അതിൽ ഉണ്ട്. യ ഹക്കീമാണ്, അഗാധജ്ഞനാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ രണ്ട് അൽ അലീം അൽ ഹക്കീം എന്നുള്ള രണ്ട് അസ്മാ വസിഫാത്ത് ആയത്തിൻ്റെ അവസാനത്തിൽ, 32-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ശേഷം പറയാണ്, ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം. ഖാല, അള്ളാഹു പറഞ്ഞു. ഖാല, അവൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഹും, അംബ എന്നാണ് അറിയിച്ചു കൊടുത്തു, അംബി നീ അറിയിച്ചു കൊടുക്കുക, ഹും അവർക്ക്, ബി അസ്മാഇഹിം, ഇസ്മിൻ്റെ ജമാണ് അസ്മാ, അവരുടെ പേരുകളെപ്പറ്റി അറിയിച്ചു കൊടുക്കുക. ആദമേ എന്ന് വിളിച്ച് അള്ളാഹു പറഞ്ഞു. ഫലമ്മ അംബഹും, അങ്ങനെ അദ്ദേഹം അവരോട് വിവരങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ, പറഞ്ഞപ്പോൾ, അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി അവരോട് വിവരം പറഞ്ഞപ്പോൾ, ഖാല, അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബ സമാവാതി വൽ അർദ്, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ ലക്കും, നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു, തീർച്ചയായും ഞാനാണ് അഅലമു, ഏറ്റവും കൂടുതൽ അറിയുന്നവനെന്ന്. ഗൈബ സമാവാതി, ആകാശങ്ങളിലുള്ള അദൃശ്യങ്ങളെ സംബന്ധിച്ച്, വൽ അർദി, ഭൂമിയിൽ, അപ്പോൾ തീർച്ചയായും ഞാൻ ആകാശ ഭൂമിയിലെ അദൃശ്യം അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. വ അഅലമു, എനിക്കാണ് അറിയുക എന്നും ഞാൻ അറിയുന്നതാണ് എന്നും. മാ തുബ്ദൂന, അബ്ദായുബ്ദി എന്ന പ്രത്യക്ഷമാക്കിയത്, അതായത് വെളിവാക്കുന്നത്. മാ തുബ്ദൂന, നിങ്ങൾ വെളിവാക്കുന്നതും. ഉമാ കുൻതും തക്തുമൂൻ, തുബ്ദൂന, അതിൻ്റെ ഇതാണ് ഓപ്പോസിറ്റാണ് തക്തുമ, നിങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പം നിങ്ങൾ മാ തുബ്ദൂന ഒമാ തക്തുമൂന, മാ തുബ്ദൂന ഒമാ കുൻതും തക്തുമൂന, നിങ്ങൾ വെളിവാക്കുന്നതും, ഒമാ കുൻതും തക്തുമൂന, നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്തെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ, അതിന് എതിരായി പറയാൻ, അതിൽ സന്ദേഹം പറയാൻ നമുക്ക് അർഹതയില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച ഇവിടെയുള്ള ഭൂമി, ആകാശം, എല്ലാ സംവിധാനങ്ങളും മുഴുവൻ കൃത്യമായി ശരിപ്പെടുത്തി സംവിധാനിച്ച് തന്ന ആ ഖാലിഖായ, ബാരിആയ, സൃഷ്ടാവായ, ഫാത്തിറായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബ് പറഞ്ഞത് വളരെ 100% സംശയലേശമന്യേ കറക്റ്റായിരിക്കുമെന്നുള്ളതാണ്. അതാണ് 32-ഉം 33-ഉം വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം അല്ലേ. ആ മനുഷ്യരെ ഭൂമിയിൽ ഖലീഫയാക്കി നിശ്ചയിക്കും എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് ചെറിയൊരു ധാരണാ പിശക് അവിടെ വന്നു. പിന്നീട് എന്ത് ചെയ്യാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യ, ആദ്യത്തെ മനുഷ്യരുടെ പിതാവായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദിമ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവരെ ഭൂമി

0: സുബ്ഹാനക്, നീ മഹാപരിശുദ്ധൻ. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരറിവുമില്ല. ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, തീർച്ചയായും നീ തന്നെ സർവജ്ഞനും അഗാധജ്ഞനുമായുള്ളവൻ. ഖാല, അല്ലാഹു പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഹും, നീ അവർക്ക് അറിയിച്ചു കൊടുക്കുക. ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി. ഫലമ്മാ അംബഹും ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി അദ്ദേഹം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ആദം അലൈഹി സ്വലാം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ഖാല, അല്ലാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നീ അഅലമു ഗൈബ സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അദൃശ്യം ഞാൻ അറിയുമെന്ന്. വഅഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ച് രഹസ്യവും പരസ്യമൊക്കെ ആയിരിക്കാം, പക്ഷെ അതൊക്കെ പഠിച്ച റബ്ബിനെന്താണ്, പരസ്യം എന്ന പോലെ പഠിച്ചുവെന്ന് അറിയുന്നത്. അപ്പോൾ ആ നിലക്കറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആ റബ്ബിനെ തഖ്വയോടെ നമ്മൾ ഭയപ്പെട്ടും സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിച്ചും രഹസ്യപരസ്യങ്ങളിൽ തിന്മ ചെയ്യാതെ നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മയിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ നിലക്കുള്ള യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 32-33 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, ചില മനുഷ്യരെ അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ റഹ്മാനായ റബ്ബിന് ഒരുപാട് ഇഷ്ടമാണ്. അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഉപദേശിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം ചില കാര്യങ്ങൾ റബ്ബിനേറെ കോപമുള്ളതും വെറുപ്പുള്ളതുമാണെന്ന ഓർമ്മപ്പെടുത്തലും നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹിൻ മസൂദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമേതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി പ്രസിദ്ധമാണ്, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ ശരിയായ സമയത്ത് അല്ലെങ്കിൽ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ന്. പിന്നെ ഏതാണെന്ന ചോദ്യത്തിന് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണെന്നും പിന്നെ ഏതെന്ന അന്വേഷണത്തിന് ദൈവമാർഗത്തിലെ ധർമ്മ സമരത്തിനുമെന്നായിരുന്നു മറുപടി. ഒരടിമ പതിവായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അത് റബ്ബിന് ഏറെ പ്രിയപ്പെട്ടവയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതും വളരെ പ്രസിദ്ധമാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ. ഇനി നോക്കൂ, മരണം വരെയും റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും ഇതിനോട് നാം ചേർത്തി വായിക്കുക. അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവയാണ്. ഒരു മുസ്ലിമിന്

0: സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യൽ, ഒരാളുടെ വിഷമതയകറ്റൽ, കടം വീട്ടാൻ സഹായിക്കൽ, വിശപ്പകറ്റാൻ ശ്രമിക്കൽ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന്, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, മനുഷ്യരിൽ ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരെ ആണ് എന്നതാണ്. നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ, അതായത് ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരടിമയാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെന്ന ഉപദേശവും ഓർമ്മപ്പെടുത്തലും മറ്റൊരിക്കൽ വന്നത് നമുക്ക് കാണാം. മറ്റൊന്ന്, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരിക്കും ഖിയാമത്ത് നാളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന തിരുമൊഴിയാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർ അതിലൊന്ന് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് എന്നതാണ്. മറ്റൊന്ന്, ഫർളായ കാര്യങ്ങൾ, അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരടിമയാണ്. മൂന്നാമത് പറഞ്ഞത്, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ് എന്നതാണ്. ഇനി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വചനങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നമുക്കറിയാം. അതിലൊന്ന്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങൾ എന്ന നിലക്ക് റസൂലുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഒരു അടിമ ഇങ്ങനെ പറയുന്നതാണ്, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് വതബാറകസ്മുക് വതആലാ ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. ഇനി പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതും വെറുപ്പുള്ളതുമായ കാര്യത്തെപ്പറ്റി, വചനത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്ന അബഗദൽ കലാമി ഇലല്ലാഹി അൻ യഖൂല റജുലിൽ റജുലി ഇത്തഖില്ലാഹ് ഫയഖൂലു അലൈക നഫ്സക്. അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുക എന്ന് ഒരാൾ ഉപദേശിക്കുമ്പോൾ, നീ നിന്റെ കാര്യം നോക്ക്, എന്നെ ഉപദേശിക്കേണ്ടതില്ല എന്ന അഹങ്കാരത്തിന്റെ വാക്കുകളാണ് അത്. അതായത് അവയാണ് അങ്ങനെ പറയുന്നതാണ് റബ്ബിന് ഏറ്റവും കോപം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളവരാകേണ്ടതുണ്ട് നാം. അതോടൊപ്പം റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുമുണ്ട്, വചനങ്ങൾ പറയേണ്ടതുമുണ്ട്. ഒപ്പം അള്ളാഹുവിന് കോപമുള്ളവനാകരുത്, കോപമുള്ള വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോവുകയും അരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കളെ, നാം ഇനി കേൾക്കുന്നത് ആരോഗ്യവിചാരം പ്രോഗ്രാമാണ്. ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ കൗമാരക്കാരിലെ ഹൃദയാഘാതം, കാരണങ്ങൾ, പ്രതിവിധികൾ. ഡോക്ടർ അജി വർഗീസ്, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
4: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോഴുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. നമ്മളിൽ പലരും കേട്ട രണ്ട് മരണങ്ങൾ, ഈ രണ്ട് മരണങ്ങളും നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തയായി വന്നതാണ്.